0: ഉണ്ടാവില്ല. അപ്പം അത്തരം ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന ആളുകൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ സമൂഹം അങ്ങനെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ഭിന്നശേഷിക്കാരായ ആളുകളെ കാണുമ്പോൾ അത് തൻ്റെ ഒരു പ്രയാസമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തനിക്കങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെന്നെ സമീപിക്കേണ്ടത് എന്നൊരു ചിന്തയോടുകൂടി വേണം സാധാരണക്കാരായ ആളുകൾ ഇത്തരം ആളുകളോട് പെരുമാറാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ അംഗപരിമിതിക്കും ഓരോ പ്രയാസങ്ങളാണ് ഉണ്ടാവുക. അതായത് കാഴ്ചാ പരിമിതിയുള്ള ഒരാളുടെ പ്രയാസമായിരിക്കില്ല കേൾവി പരിമിതനായ ഒരാൾക്കുണ്ടാവുക. അതുപോലെ തന്നെ ആയിരിക്കും ശാരീരികമായ അസ്ഥി സംബന്ധമായ പരിമിതികളുള്ള ഒരാൾക്ക് അതായിരിക്കില്ല ഉണ്ടാവുക. അതുപോലെ ഓട്ടിസം ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ADHD പോലുള്ള ആളുകൾക്കാണെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും പരിമിതി അനുസരിച്ച് അവരെ ആ പരിമിതികളിൽ നിന്നും മറികടക്കാൻ പരമാവധി അവർക്കാവശ്യമുള്ള രീതിയിൽ പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ ഭിന്നശേഷിക്കാരായ ആളുകളോട് പിന്നെ പൊതുസമൂഹം സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഇത് ഭിന്നശേഷിക്കാരനായ ഒരാൾ ബന്ധത്തിലോ കുടുംബത്തിലോ അയൽപ്പക്കത്തോ സ്വന്തം ശിഷ്യഗണങ്ങളിലോ ഉണ്ടെങ്കിൽ അയാളിലുള്ള ഒരു ഒരു പ്രത്യേക കഴിവുണ്ടാകും. ആ കഴിവ് കണ്ടെത്തി അയാളെ ആ വഴിയിൽ നടത്തുക. ആ വഴിയിൽ നടത്തുമ്പോൾ ഈ വ്യക്തി നടക്കുന്നതിലേറെ സമർത്ഥമായി ആ വ്യക്തിക്കൊരു സ്വതന്ത്രമായ മാനസിക സ്വാതന്ത്ര്യത്തോടു കൂടെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് മാഷ് പറഞ്ഞത്. അപ്പം മാഷ് ഇടപെടുന്ന കുറേ ഏരിയകളുണ്ട്, സമൂഹത്തിന് കൊടുക്കുന്ന കുറേ സേവനങ്ങളുണ്ട്, ചില ട്രെയിനിങ് സംഭവങ്ങളുണ്ട്. മാഷ് അതൊന്ന് ബ്രീഫ് ചെയ്യാമോ?
0: അതെ അതെ. അതായത് നിലവിൽ നമുക്കൊരുപാട് സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിച്ച സാഹചര്യത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകളെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു പ്രയത്നമാണ് ചെയ്യുന്നത്. പല ആളുകളും ഇതുപോലെ നാല് ചുമരുകൾക്കുള്ളിൽ പുറം ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ അവരവരുടേതായ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുകയോ ചെയ്യുന്നത് ഇത്തരം സാധ്യതകൾ അവരിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ലോകത്തുള്ള എല്ലാ അറിവുകളും നമ്മളെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ ആ വിരൽത്തുമ്പിൽ ലഭ്യമായ അറിവുകളെ കാഴ്ചാപരിമിതി എന്നൊരു പരിമിതി ഉള്ളതുകൊണ്ട് കിട്ടാതാവരുത് എന്ന ഉദ്ദേശത്തോടുകൂടി ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് തന്നെ സാധാരണ ആളുകൾ എന്തൊക്കെയാണോ അറിവ് ആർജിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാഴ്ചാപരിമിതിയുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയും എന്നുള്ളത് അറിയാത്ത ആളുകൾ ഇന്നുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രയോജനപ്പെടുത്താൻ അവസരം കിട്ടാതെ, പരിശീലനം കിട്ടാതെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് അത്തരം പരിശീലനങ്ങൾ നിരന്തരമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം നിരവധി ഓഡിയോ ട്യൂട്ടോറിയലുകൾ നിലവിൽ കുറേ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ പഠനാവശ്യത്തിനുള്ളതാണെങ്കിലും അതല്ല ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായ ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിലും അത്തരം ഒരുപാട് ട്യൂട്ടോറിയലുകൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റോൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സ്ക്രീൻ റീഡർ സഹായത്തോടു കൂടി ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം അത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് വിസ്ഡത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പം നിലവിൽ ലഭ്യമാണ്. ഇപ്പോൾ കാഴ്ചപരിമിതരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ പീസ് റേഡിയോ സംവിധാനം കേൾക്കാനുള്ള ഒരു അവസരം ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ട്യൂട്ടോറിയൽ നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം കൊണ്ട് ആവശ്യപ്പെടുകയാണ്. ഇത്തരം ചില പ്രവർത്തനങ്ങളാണ് ഈ ഒരു മേഖലയിൽ ചെയ്തു വരുന്നത്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു.
1: ഗവൺമെൻറ് സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെ സ്മാർട്ട് തൊട്ട് കുറേ വെബ്സൈറ്റുകളും ആപ്പുകളും ഒക്കെ ഉണ്ട്. പൊതു ഇടത്തിലുള്ള കുറേ പൊതുവേ നമ്മൾ ആക്സസ് ചെയ്യേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഈ പോലെ ഇതുപോലെ പിന്നെ കാഴ്ച പരിമിതർക്ക് യൂസർ ഫ്രണ്ട്ലി ആണോ, അവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്?
0: നിലവിൽ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പ്രകാരം എല്ലാ ആളുകൾക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യണം എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് ഇത്തരം യൂസേഴ്സ് ഇതിൻ്റെ റിവ്യൂ നൽകുമ്പോൾ അതിൽ അവരുടെ എന്താണ് അവരുടെ ആക്സസിബിലിറ്റി ഇഷ്യൂ എന്നുള്ളത് പരിശോധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ അതോറിറ്റിയെ നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചില സമയങ്ങളിൽ ചിലതൊക്കെ പരിഹരിക്കപ്പെടും, എന്നാൽ ചിലത് പരിഹരിക്കപ്പെടുമ്പോൾ മറ്റ് ചിലത് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം സർക്കാർ സംവിധാനത്തിൽ നിലവിലുള്ള പല വെബ്സൈറ്റുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിലും ഈ ക്യാപ്ച കോഡ് നമ്മൾ നോക്കി ടൈപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ വരുമ്പം അത്തരം സ്ഥലങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ചില വെബ്സൈറ്റുകൾ അവിടെ നമുക്ക് അവിടെ ഓഡിയോ ക്യാപ്ച ഓപ്ഷൻ നൽകുന്നതുകൊണ്ട് തന്നെ ആ ക്യാപ്ചയിൽ എന്താണോ ഉള്ളത് അത് ഓഡിയോ രൂപത്തിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുകയും അത് പിന്നീട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ആ രീതിയിൽ നിലവിൽ നമുക്ക് ആക്സസ് ആകുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഈ ഏതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൽ ഇത്തരം ആക്സസിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിച്ച് അത്തരം ആളുകളെ അതിൽ പിന്നെ ചേർത്തുകൊണ്ട് ആക്സസിബിലിറ്റി ഇഷ്യൂ ടെസ്റ്റ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരു പിന്നെ ഉപയോഗിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടുകൂടി സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്തരം ആക്സസിബിലിറ്റി ഇഷ്യൂസ് പരിഹരിച്ച് പരിശോധിച്ച് അത് വ്യക്തമായ ഒരു പിന്നെ ഒരു മാർഗരേഖ അതിനുണ്ടാക്കിയിട്ട് ഇനിയുള്ള വെബ്സൈറ്റ് ഡിസൈനിങ്ങിലൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്.
1: ഓക്കെ, തീർച്ചയായും വിസ്റ്റം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പീസ്റ്റഡി ടീം വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇടപെടാവുന്ന വലിയൊരു മേഖലയാണിത്. നമ്മളുടെ നിരവധി ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഫീൽഡിലുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒന്നിച്ചുള്ളൊരു മൂവ്മെൻ്റ് ഇതിൽ ആകാം. മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഇതേപോലെയുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്താൽ ആ ലിസ്റ്റ് ചെയ്തത് നമുക്ക് സംവിധാനങ്ങളുമായി സർക്കാരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാനുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായ ഫോളോഅപ്പോടുകൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, കൃത്യമായ പരിശീലനങ്ങൾ. ഇപ്പോൾ മാഷ്ക്ക് അതിൽ നല്ലൊരു ഡ്യൂട്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ പീസ് യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് മാഷേ നമുക്ക് കുറച്ച് എപ്പിസോഡ്സ് അങ്ങനെ വേണ്ടത് ഷോർട്ട് ടൈമിൽ ആളുകൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള പരിശീലന സെഷനുകൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റും. അതോടൊപ്പം ഇനി എന്തെങ്കിലും ഒരു കാഴ്ച പരിമിതരുടെ ജീവിതം എളുപ്പമാക്കുന്ന ഡെവലപ്മെൻറ്റുകൾ, ആപ്പുകൾ, അല്ലെങ്കിൽ കാഴ്ച പരിമിതരെ മാത്രം എയിം ചെയ്തിട്ടുള്ള അവരുടെ ടോട്ടൽ ലൈഫുമായി എയിം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മൊത്തൊരു ടോട്ടലി കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു അത്തരം സാധ്യതകളുണ്ടെങ്കിൽ അതുമൊക്കെ മാഷെ നമുക്ക് പരിഹരിക്കാമെന്ന് തോന്നുന്നുണ്ട്.
0: നിലവിൽ പിന്നെ ഇത്തരം മേഖലയിൽ പരീക്ഷണം നടത്തി പിന്നെ പുതിയ സാധ്യതകൾ തുറക്കുന്ന ചില സംവിധാനങ്ങൾ ഈ അധ്യാപന മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പരപ്പനങ്ങാടിയുള്ള ഒരു ജെയ്സൽ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനുണ്ട്, നിലവിൽ കോഴിക്കോട് കൊളത്തറ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം
1: അധ്യാപന മേഖല,
0: അതെ അതെ അതെ, അപ്പോൾ അദ്ദേഹം നിരവധി എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസ് ആക്സസിബിലിറ്റിയോട് കൂടി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഏതാണ്ട് 50 ഇത്തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസ് നമ്മളെ ഹാട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അത് എങ്ങനെയാണ് ഒരു പിന്നെ വിഷ്വലി ചാലഞ്ചറായ ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതും എന്നാൽ പൊതുവായിട്ട് കുട്ടികൾക്ക് കിട്ടാവുന്നതുമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ഓൾറെഡി ഡെവലപ്മെൻ്റ് കഴിഞ്ഞു, ബാക്കിയുള്ളതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ ഭാഗമാവാനും നിലവിൽ എനിക്കും അദ്ദേഹത്തോടൊപ്പം സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിൽ ഇത്തരം ടെക്നോളജി നമ്മൾ പരമാവധി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി പരിമിതികളെ പരമാവധി മറികടക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് പൂർണ്ണമായ പിന്തുണ പൊതുസമൂഹവും നൽകണം, സർക്കാരും നൽകണം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളും നൽകണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഈ പരിമിതികളെ നമുക്ക് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. അപ്പം ഞാൻ നേരത്തെ ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ കുറേ യോഗ്യതകൾ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളേറെ യോഗ്യതകൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നേടിയ ഒരുപാട് ആളുകൾ ഇന്ന് നിലവിൽ എൻ്റെ അതേ പരിമിതി അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ ഇത്തരം മേഖലകളിൽ അവ എത്തിപ്പെട്ട അവരെ കണ്ടിട്ടാണല്ലോ നമ്മളൊക്കെ മുന്നോട്ടേക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജലീൽ മാഷ് പരപ്പനങ്ങാടി സ്വദേശി തന്നെയാണ്. അതുപോലെ തന്നെ നിരവധി ആളുകൾ അധ്യാപന മേഖലയിലും അല്ലാതെ നമ്മുടെ സിവിൽ സർവീസ് മേഖലയിലൊക്കെ ഇന്ന് ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്കൊരു പ്രചോദനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നതേ, ഭിന്നശേഷിക്കാരായ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ നമ്മൾ പരമാവധി ചേർത്ത് നിർത്തണം, അവരുടെ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നൊക്കെയാണ്. പക്ഷെ പലരും പറയാതെ പോയ ഒരു സംഭവം, ഈ ഭിന്നശേഷിത്വം ഉള്ള കുട്ടികളുള്ള വീടുകളിൽ താമസിക്കുന്ന രക്ഷിതാക്കളെക്കുറിച്ച് പൊതുസമൂഹം അത്രത്തോളം കൺസേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓട്ടിസം പോലുള്ള ഗുരുതരമായ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വലുതാണ്. അവർക്കൊരാശ്വാസമാകാൻ ശരിക്കും നമുക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. നമ്മൾ ഈ കുട്ടികളെക്കുറിച്ച് വല്ലാതെ കൺസേൺ ചെയ്യുമ്പോൾ അത്തരം രക്ഷിതാക്കൾ അവരെയാണ് നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ആ രക്ഷിതാവ് ഈ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കും സദാസമയവും. അപ്പോൾ ആ രക്ഷിതാവ് ഒരുപക്ഷേ ജീവിതത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ കുട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഈ കുട്ടി ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ വളർന്ന് ഈ സമൂഹത്തിൻ്റെ ഭാഗമാവേണ്ട ഒരാളാണ്. അപ്പോൾ വളർന്ന് വലുതായി വരുമ്പോൾ ഈ കുട്ടി എന്തായിരിക്കും, എങ്ങനെ ആവണം എന്നൊക്കെ ഈ മാതാവിനും പിതാവിനും നല്ല ആഗ്രഹമുണ്ടാവും. പക്ഷെ അതുപോലെ ഈ കുട്ടികൾ അങ്ങനെ വളർന്ന് വരുമോ വരില്ലേ എന്നുള്ള ആശങ്കയിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ അവർ മാനസികമായി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രയാസത്തിൽ ഒരു ചെറിയൊരു ആശ്വാസം നൽകാൻ അയൽവാസികൾക്ക് കഴിയണം, നമ്മുടെ നാടിന് കഴിയണം. പ്രയാസം അനുഭവിക്കുന്ന ആരാണെങ്കിലും, അത് ഏത് വ്യക്തികളാണെങ്കിലും, അവരുടെ കൂടെ കൈത്താങ്ങാവാൻ, അവരുടെ കൈവിരൽ പിടിച്ചുകൊണ്ട് അവർക്കൊരു താങ്ങ് നൽകാൻ, അവരുടെ കയ്യിലെ വൈറ്റ് കെയിന് പകരം അവരുടെ കൈകളാവാൻ, വൈറ്റ് കെയിന് പകരം തൻ്റെ കൈ വൈറ്റ് കെയിനായിട്ട് പ്രവർത്തിക്കാൻ, കൂടെ നടക്കാൻ, ചേർത്ത് നിർത്താൻ ആളുകളുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒന്നും തന്നെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാവില്ല. അവരെല്ലാം തന്നെ നമുക്ക് ഈ തുല്യത എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനും, എന്നെപ്പോലെ മറ്റുള്ളവരും ജീവിക്കട്ടെ എന്നും എൻ്റെ കടമയാണിത് എന്നും ആളുകൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം നമ്മൾ ബോധപൂർവം ഉണ്ടാക്കണം. അത് പഠനകാലത്ത് തുടങ്ങണം, അത് വളർത്തണം, അത് വീണ്ടും മറ്റു തലമുറകളിലേക്ക് പകർന്നു നൽകണം. അതിനുള്ള സാധ്യതകൾ എല്ലാവരും പരിശോധിച്ച് ഒരു നല്ല ഒരു സമത്വ സുന്ദരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പൊതുവായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്, ഒരു ചെറിയ പക്ഷി അത് പറന്നു വരുന്നത് അതിൻ്റെ കുഞ്ഞു ചിറകുകളിൽ വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ ആ കുഞ്ഞു ചിറകുകൾക്ക് ചെറിയൊരു തളർച്ച ഉണ്ടാകുമ്പോൾ അതിന് ഇരിക്കാൻ, തനിക്ക് ആശ്വാസമാകാൻ എവിടെയോ ഒരു മരച്ചില്ല കാത്തിരിപ്പുണ്ട് എന്നൊരു പ്രതീക്ഷ ആ പക്ഷിക്കുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു തളർച്ച ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ തളർച്ചയിൽ ആശ്വാസമാകുന്ന ആരൊക്കെയോ എനിക്ക് ചുറ്റും ഉണ്ട് എന്ന ഒരു തോന്നൽ ഈ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിൽ സമൂഹം പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംസാരത്തിന് അവസരം കിട്ടിയാലുള്ള ഒരു കൃതജ്ഞത, പ്രത്യേകിച്ച് ഈ രണ്ടുപേരോടൊപ്പം ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാലുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു.
1: മഷാല്ലാ, നൗഷാദ് മാഷ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഉള്ളൊരു ചെറിയ യാത്രയാണ് നടത്തിയത്. പറഞ്ഞതിലധികം ഇനിയും അദ്ദേഹത്തിന് പറയാനുണ്ടെന്നറിയാം. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹവുമായി വീണ്ടും നമ്മൾ കൂടിയിരിക്കും. പ്രത്യേകിച്ചും കാഴ്ച പരിമിതർക്ക് വേണ്ടി എന്ത് ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കുറച്ചുകൂടി ഡീപ്ലി, കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കും. കാരണം കുറേ കാര്യങ്ങൾ ആളുകൾക്ക് അറിയുമ്പോൾ കിട്ടുന്ന ഒരു തരം പരിഗണനയുണ്ട്, അല്ലെങ്കിൽ അതൊരു അജണ്ടയാക്കലുണ്ട്. ഇപ്പം നമുക്കിന്ന് ചില അജണ്ടകൾ കിട്ടി, പ്രത്യേകിച്ച് ഇപ്പം ശബ്ദദാനം പറഞ്ഞത്, അതുപോലെ ടെക്നിക്കൽ മേഖലയിലെ ചില അപ്ഡേഷനുകൾ പറഞ്ഞത്, ഇപ്പം ജയ്സലൊക്കെ ഏറ്റെടുത്ത, ജയ്സൽ ഇങ്ങനെ എന്തുണ്ടാക്കിയാലും എനിക്ക് അയച്ചു തരും, ചെക്ക് ചെയ്യാൻ പറയും. നമ്മൾ പിന്നെ നമ്മളെ ഐ സ്റ്റോറും മൂപ്പർ പ്ലേ സ്റ്റോർ ആണിൻ്റെ ചില പരിമിതികളൊക്കെ മറുപടികൾ കൊടുക്കുന്നിടത്ത് ഉണ്ടാവാറുണ്ടെങ്കിലും

0: അതിലൂടെ ഉൾപ്പെടുത്തി വെറുമൊരു സഹായം നൽകുക എന്നത് മാത്രമല്ല, സഹായം നൽകുന്നുണ്ട് ധാരാളം അൽഹംദുലില്ല, അതിനപ്പുറത്ത് ജീവിത കാഴ്ചപ്പാടുകൾ നൽകാനും അതുപോലെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം നൽകാനും ഒക്കെ എൻവിഷൻ ടീമംഗങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാഴ്ചപരിമിതൻ തന്നെയായ ഗഫൂർ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പീസ് റേഡിയോ ശ്രോതാക്കൾ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒക്കെ അത്തരം പദ്ധതികളുടെ ഭാഗമാകണമെന്ന് കൂടി ഒരു സമയത്ത് ആവശ്യപ്പെടാൻ
1: മാഷാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സവിശേഷം, ഒരു കാഴ്ച പരിമിതന്റെ അത്ഭുത ജീവിതം. കാഴ്ച പരിമിതനായ നൌഷാദ് എം പിയുമായി നടത്തിയ അഭിമുഖം ഭാഗം രണ്ട്. ഈ അഭിമുഖത്തിൽ നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സലാഹി, അബ്ദുറഹിമാൻ ചുങ്കത്ര.
2: Peace Radio. Tune to reality.

0: ഇല്ലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ في النار وعذاب في القبر. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന وبك نحيا وبك نموت واليك النشور. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെ കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور.
2: سيد الاستغفار.
1: اللهم انت ربي لا اله الا انت.
0: اللهم انت ربي لا اله الا انت. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، അള്ളാഹുവിലുള്ള വിശ്വാസം തളരാത്ത ഹൃദയത്തിന് ഏത് ഇരുട്ടുകളും പ്രതിസന്ധികളും വൈകാട്ടികളായി മാറും. പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്താണ് ഈമാൻ നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത്. മരണം നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു അവസാനമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ പരീക്ഷണം അവസാനിപ്പിച്ച് ശാശ്വതമായ പരലോകത്തിലേക്ക് കടക്കുന്ന മഹത്തായ യാത്രയുടെ തുടക്കമാണ്. അത്തരം ചിന്തകൾ സ്മരിച്ച് നമുക്ക് തുടങ്ങാം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് നസറുല്ലാ സലാഹിയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി, എപ്പിക്കാട്. ഇന്ന് 2026 ഓഗസ്റ്റ് 22 ശനി, ഹിജറ വർഷം 1448, റബീഉൽ അവ്വൽ 9, കൊല്ലവർഷം 1201, ചിങ്ങം 6.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് ഷോയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സമയത്ത് ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ ലൈവിലേക്ക് ചേർന്നു കഴിഞ്ഞു. ഒത്തിരി ആളുകൾ നമ്മോട് സലാം പറഞ്ഞ് ചേർന്നു വന്നിട്ടുണ്ട്. ഉമ്മു കുൽസു ചിറമംഗലം, മുംതാസ് ബേപ്പൂർ, ഹന്ന ഫാത്തിമ കെ പി കളിയാട്ടമുക്ക്, അമീർ ടി എടത്തനാട്ടുകര, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, ആയിഷ അങ്ങാടിപ്പുറം, ജുമൈലത്ത് തുറക്കൽ, അബ്ദുൽ ഖാദർ പി കക്കോവ്, മൈമൂന പാറപ്പുറം, സാജിദ കരുവാരുകൊണ്ട്, എം എ ഗഫൂർ പാലത്തിങ്ങൽ, ബുഷറ കെ മുറയൂർ, നബീസത്ത് കൊല്ലം, ഷമീന ബുഹാരി അത്താണിക്കൽ, സലീമ ഒതുക്കുങ്ങൽ എന്നായിരിക്കും വിചാരിക്കുന്നു, സബീല പാലക്കാട്, കെ വി കബീർ പാലക്കാടി, വഹീദ ആറ്റിക്കോട്ട്, സീനത്ത് പകര, ജമീല വി കെ പൂനൂർ, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, ഉമേറ തൃശൂർ വെള്ളാർക്കാട്, ഷാജിദ വി ടി വല്ലപ്പുഴ, സീനത്ത് പാലക്കാട്, സമീറ കെ എം താനൂർ, ഷെറീന അത്താണിക്കൽ, സൽമത്ത് ഏലൂർ, അങ്ങനെ അങ്ങനെ തീരാത്ത ഒരു ശ്രോതാക്കളുടെ പ്രവാഹം നമുക്ക് ഇന്ന് കാണാം. ഏതായിരുന്നാലും സലാം പറഞ്ഞ എല്ലാവർക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഈ ഒരു സമയത്ത് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ആ ഒരു അനുഭവം അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. 9 മക്കളുള്ള സഹോദരി സഹോദരങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ, സുഹൃത്തുക്കൾ എന്നുദ്ദേശിച്ച് നമുക്കവർ സുഹൃത്തുക്കളാണല്ലോ. ഏതായിരുന്നാലും ഒരു ഉമ്മയുടെയും വാപ്പയുടെയും 9 മക്കൾ, അവർ ഒരു വീട്ടിലൊരുമിച്ച് കൂടുകയാണ്. ഒരു പ്രത്യേക ദിനം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക ദിനത്തിൽ അവരുടെ വീട്ടിലെല്ലാവരും 9 മക്കളും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അതിൽ സുഹൃത്തായിട്ടുള്ള അവരുടെ ആങ്ങള അവരോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് എല്ലാവരുടെ ദീനൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. നമ്മൾ ദീനം എന്നുള്ളത് സാധാരണ ഈ പഴയ ആളുകൾ പറയുന്നൊരു വാചകമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ദീനിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, പക്ഷെ ദീനം എന്നതാണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അസുഖം. അപ്പോൾ ആ സമയത്ത് ഓരോ ആളുകളും വ്യത്യസ്തമായ രോഗങ്ങളുള്ളവരാണ്. അഥവാ ഒരാൾക്ക് കാൽമുട്ട് വേദനയാണെങ്കിൽ, ഒരാൾക്ക് ഷുഗറിൻ്റെ പ്രശ്നം, ഒരാൾക്ക് പ്രഷറിൻ്റെ വിഷയം, അങ്ങനെ അങ്ങനെ പല വേദനകളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് 9 പേർക്കും രോഗങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പരസ്പരം, ഞാൻ നിങ്ങൾ പറഞ്ഞ ദീനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ദീന് എന്നതാണ് കേട്ടത് എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ അഥവാ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെ എല്ലാവരും കുടുംബത്തിൽ പരസ്പരം ബന്ധങ്ങളും അതുപോലെയുള്ള ആ ഒരു ഒരുമയും ഒത്തൊരുമയും ഒക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം അന്വേഷിക്കലും അവരെ സഹായിക്കലും അതൊക്കെ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ചെയ്യാത്ത ആളുകളും ഉണ്ടായിരിക്കാം പല പ്രയാസങ്ങൾ. അവർക്കൊക്കെ അള്ളാഹു ഒരുമിപ്പിക്കാനുള്ള സമ്മനസ് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇന്നത്തെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ആരുടെയെങ്കിലും ലൈഫിൽ അഥവാ ഇന്ന് വരെ ഈയൊരു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം വരെ ആരെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് കൂടി, അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയോടെങ്കിലും ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യാറുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? അഥവാ നമ്മൾ പല കാര്യങ്ങളും അന്വേഷിക്കും, ഏത് ക്ലാസ്സിലാണ് എൻ്റെ കുട്ടി പഠിക്കുന്നത് എന്ന് സ്വന്തം ബോധ്യം ഉണ്ടാകും. അതിനനുസരിച്ച് അവൻ്റെ പഠനത്തെക്കുറിച്ച് ചോദിക്കും, അവൻ്റെ ട്യൂഷനെക്കുറിച്ച് ചോദിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ദീനീപരമായിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്, സഹോദരങ്ങൾ, സഹോദരിമാർ ഇവരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മതപരമായ വിഷയത്തിൽ അവരോട് അന്വേഷിക്കാറുള്ളത് എന്ന് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടണം. ഒരു 3 ചോദ്യമെങ്കിലും ഓരോരുത്തരും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്ന, അവരോട് അന്വേഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ ഈ മോർണിംഗ് ഷോ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ തീർച്ചയായും നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം മധുരം ഖുർആൻ, മധുരം ഖുർആനിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: أعوذ بالله من الشيطان الرجيم.

മഷാല്ലാ. മധുരം ഖുർആനിൽ നാം കേട്ടത് സൂറത്തു അൻആമിൻ്റെ 102 മുതൽ 103 വരെയുള്ള വചനമാണ്. മുഹമ്മദ് അയ്യൂബ് ആണ് ഇന്നത്തെ മധുരം ഖുർആനിലെ ഖാരി. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ഒരു കേൾവി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തിൽ നിന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ പഴയ കാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ആ ഒരു മനോഹര ശബ്ദത്തെ ഒരു പ്രത്യേകമായൊരു ആകർഷണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം കൂടിയായിരിക്കാം ഇത്തരം ആളുകളുടെ ശബ്ദങ്ങൾ എന്ന് കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാവുന്നതാണ്. ഖുർആൻ്റെ ഈ ആയത്തുകളിലേക്ക്, ഇന്നത്തെ നമ്മൾ കേട്ട ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ സാരം ഇങ്ങനെയാണ്. ഇത് നാം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമത്രേ, അനുഗ്രഹീതമായ വർദ്ധിച്ച നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. ഉമ്മുൽ ഖുറായെ അഥവാ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റു പുറമുള്ളവരെയും നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നതാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെയെല്ലാം സത്യപ്പെടുത്തുകയും എന്നാൽ അള്ളാഹുവിൻ്റെ ദൈവികമായ വേദഗ്രന്ഥങ്ങളുടെ അവതരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ലോകത്തിൻ്റെ സമാധാനത്തിനും വെളിച്ചത്തിനും വേണ്ടി അവതരിപ്പിച്ചതിൻ്റെ പ്രാധാന്യത്തെയും ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അള്ളാ.

0: നമ്മുടെ കൂടെ വീണ്ടും ഒരുപാട് ആളുകൾ ഈ ഒരു അവസരത്തിൽ ചേർന്ന് വന്നിട്ടുണ്ട്. സെനിയ കെ എ കാഞ്ഞിരമറ്റം, നഫീസ കാടാമ്പുഴ, റുഖിയ പി ചെമ്പക്കുത്ത്, ആയിഷ മുഹമ്മദ്, അതുപോലെ സുഹറ നടുവന്നൂർ, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, ബേബി ഷാക്കിറ ഒമാനൂർ, സലീന കരുവാരുകൊണ്ട്, ഏതായിരുന്നാലും നമ്മോടൊപ്പം ചേർന്ന, വീണ്ടും സലാം പറഞ്ഞ് ചേർന്ന ആളുകൾക്ക് ഒരിക്കൽ കൂടി സലാം അടക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പ്രിയരെ, നമ്മൾ ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇൻഷാല്ലാ. ഇവിടെ ഒരാൾ പങ്കുവെച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്. അൽഹംദുലില്ലാ, നമസ്കാരമാവുമ്പോൾ ഞാൻ കുട്ടികളോടും വേറെ കുട്ടികളോടും ഒക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ നമസ്കരിച്ചോ? പിന്നെ ഞാൻ ചോദിക്കും, നിങ്ങൾ ഇന്ന് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നൊക്കെ ചോദിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അതാരും ഒഴിവാക്കരുത് എന്ന് കൂടി നഫീസ പി എ താമരശ്ശേരി പ്രതികരിക്കുന്നുണ്ട്. ഉമ്മുകുസു ചിറമംഗലം പറയുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തിൽ എല്ലാവരോടും ചോദിക്കുന്നത്, നിങ്ങൾ പി സി റേഡിയോ കേൾക്കാറുണ്ടോ? കേൾക്കാത്തവർക്ക് നഷ്ടമാണ്, കാരണം ഒരുപാട് അറിവുകൾ ലഭിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരുടേതായ രീതിയിൽ അവർ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ, കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു പ്രത്യേകത തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും നമ്മൾ ആ ഒരു ചോദ്യം, നമുക്കൊന്ന് ഈമാൻ കൊള്ളാം, അല്ലെങ്കിൽ നമുക്ക് മതപരമായ വിഷയത്തിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏതായാലും കുറേ ആളുകൾ ഇനി വീണ്ടും പ്രതികരിക്കുമല്ലോ, നമുക്ക് അവസാനം ഒന്ന് പറയാം. എത്ര മനോഹരമായ പാരായണം, മനസ്സിനെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന വിധമാണ് പാരായണം. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ എന്ന് നമ്മുടെ മധുരം ഖുർആനെ കുറിച്ച് സക്കീന ഉദ്ദരം പോയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ 6 പെൺമക്കളാണ്. ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ ഒരുമിച്ച് കൂടാറുണ്ട്. പീസ് റേഡിയോയിൽ നിന്നും ലഭിക്കുന്ന അറിവ് എല്ലാവരുമായി പങ്കുവെക്കാറുണ്ട് എന്നുള്ളതാണ് മൈമൂന പാറപ്പുറം പ്രതികരിക്കുന്നത്. അൽഹംദുലില്ലാ, നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഓരോ ആളുകൾക്കും പീസ് റേഡിയോയിൽ വരുന്ന ഓരോ പ്രോഗ്രാമുകളും, വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമുക്ക് ഉണ്ട്. അതിൽ പലർക്കും പ്രത്യേകമായിട്ട് ആഗ്രഹവും കേൾക്കാൻ താല്പര്യമുള്ളത് ഓരോരുത്തർക്കും ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കാം. അത് പ്രത്യേകം നമ്മൾ പേരെടുത്ത് ഇവിടെ പറയുന്നില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അവരുടെ മനസ്സിലേക്ക് കൂടുതൽ പ്രയോറിറ്റി തോന്നുന്ന പല പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കാം. ഏതായിരുന്നാലും നമ്മൾ സ്ഥിരമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം കേൾക്കുന്നവരായിട്ട് മാറണം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സ്ഥിരമായിട്ട് കേൾക്കുകയും അതിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുവാനുമൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഏതായിരുന്നാലും ഇൻഷാല്ലാ, നമ്മുടെ ഈ മോർണിംഗ് ഷോ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത് പുലരിവട്ടത്തിലേക്ക്.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ
0: പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മോടൊപ്പം ചേരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. മനസ്സിന് മുറിവേറ്റാൽ എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വിഷയം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാഅദ്. നമ്മുടെ മക്കളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് അത്ര ഗൗരവമായിട്ട് കാണാറില്ല. എന്നാൽ നമ്മളെ ഏറെ ആദരിക്കുകയും നമ്മുടെ വാക്കുകൾക്കും സമീപനങ്ങൾക്കും വലിയ വില കൽപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ മക്കൾ നമ്മുടെ വാക്കുകളെ ചിലപ്പോൾ അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചേക്കും. ചെറുപ്പകാലം തിരിച്ചു വന്നെങ്കിൽ എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു, ചെറുപ്പകാലം ഒരിക്കലും തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. കാരണം കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് അനുഭവിച്ച വേദനകളും മറക്കാൻ പറ്റാത്ത ആ അനുഭവങ്ങളുമാണ്, ദുരനുഭവങ്ങളുമാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. മാതാപിതാക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടെന്നത് കാര്യം ഉറപ്പാണ്. പക്ഷേ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളും സമീപനങ്ങളും അത് ബോധ്യപ്പെടുത്തിയെടുത്ത് പരാജയപ്പെടുന്നു. കുട്ടിക്കാലം എത്രമേൽ ഭയാനകമായിരുന്നു എന്ന് പറയാൻ അന്നത്തെ കൊച്ചു മനസ്സ് ഓർത്തുവെച്ച വേദന തൻ്റെ 50-ാമത്തെ വയസ്സിലും മനസ്സിലത് തങ്ങി നിൽക്കുന്നു. അയാൾ പറഞ്ഞു, സ്കൂളിലെ കുട്ടികൾ പറഞ്ഞു നമ്മുടെ വൈദ്യുതിയുടെ ഇലക്ട്രിക് മീറ്റർ, വീട്ടിൽ വെച്ച മീറ്റർ, അതിൻ്റെ വേഗത കുറക്കാനും കറണ്ട് ചാർജ് ബില്ല് കുറക്കാനും ഒരു കാന്തം അതിൻ്റെ സമീപത്ത് സ്ഥാപിച്ചാൽ മതിയെന്ന്. അവനത് വിശ്വസിക്കുകയും ഒരു കാന്തം സംഘടിപ്പിച്ച് അത് മീറ്ററിൻ്റെ അടുക്കൽ വയ്ക്കാൻ വേണ്ടി കയറിയതാണ്. തലയിലേക്കെന്തോ വന്നു വീഴുന്ന പോലെ. എന്തായിരുന്നു? ഉമ്മയുടെ പ്രഹരമായിരുന്നു, അടിയായിരുന്നു അത്. എന്തിനാണത് വെക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് പറയുന്നതാണ്, അത് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കുറക്കാൻ വേണ്ടി. ആ ഈ കള്ളത്തരമാണോ നീ ചെയ്യുന്നത് എന്ന നിലക്കായി പിന്നീടുള്ള അടി. നോക്കൂ നിങ്ങൾ, അത് അന്നു മുതൽ ആ മനസ്സ് വേദനിക്കുന്നു, അത് ഓർത്തു വെക്കുകയും ചെയ്യുന്നു. നാം നമ്മുടെ കുട്ടികളോട് പറയുന്ന വാക്കുകൾ എത്രമേൽ അവരുടെ മനസ്സിനെ ബാധിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ടായിരിക്കും. മറ്റൊരു കുട്ടി പറഞ്ഞത് മറ്റൊരു അനുഭവമാണ്. ആ കുട്ടി പറയുന്നത്, എനിക്ക് വിവാഹത്തെക്കാളുമൊക്കെ പ്രധാനം എനിക്കൊരു ജോലിയാണ്. എന്തിനാണ് ആ ജോലി? എനിക്ക് ഭക്ഷണം തരാനും എന്നെ പഠിപ്പിക്കാനും എൻ്റെ പിതാവ് ചെലവഴിച്ച പണം അദ്ദേഹത്തിന് തിരിച്ചു നൽകണം. അതെന്തിനാണ്? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങൾക്ക് നിനക്കൊക്കെ എത്രയാണ് ഞാൻ തിന്നാൻ തന്നത്, നിനക്കൊക്കെ എത്ര പണമാണ് ഞാൻ ചെലവഴിക്കുന്നത്, നിനക്ക് വേണ്ടി എത്ര സംഖ്യയാണ് ഞാൻ തുലച്ചു കളഞ്ഞത്. അത് കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നും. അത് വാപ്പയ്ക്ക് തിരിച്ചു കൊടുക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതെൻ്റെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമാണ് എന്ന്. നാം പറയുന്ന വാക്കുകൾ നമ്മുടെ കുട്ടികളെ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ എത്രയോ മതി. എന്തിനാണ് നാം നമ്മുടെ കുട്ടികളോട് ഇത്ര വൈകാരികമായി സംസാരിക്കുന്നത്? പലപ്പോഴും ഏറ്റവും സ്നേഹം നൽകുന്ന ഉമ്മമാരാണ് പ്രതികളാകുന്നത്. അവരാണല്ലോ കൂടുതൽ ഇടപെടേണ്ടി വരുന്നത്. പലപ്പോഴും വൈകാരികമായി പോകുന്നു അവരുടെ പെരുമാറ്റങ്ങൾ. ഇതിന് കാരണമുണ്ട്. ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിയുടെ വില മനസ്സിലാക്കുന്നത് ഉമ്മയാണ്. കാരണം ആ കുട്ടിക്ക് വേണ്ടി അത്രയും ആ ഉമ്മ ഗർഭകാലത്തും അല്ലാതെയും സഹിച്ചിട്ടുണ്ട്. ഇത്രമാത്രം ഞാൻ ചെയ്തു കൊടുത്ത ഒരു മകൾ, ഒരു മകൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്ന വേദന വൈകാരികമായി പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഈ വികാരങ്ങൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നു. അവർക്ക് നമ്മളോട് തോന്നേണ്ട സ്നേഹത്തിന് പകരം വെറുപ്പുണ്ടാകുന്നു. അവരുടെ മനസ്സിൽ നമ്മളില്ലാതെയാകുന്നു. അവരുടെ ജീവിതം അവർക്ക് നരകതുല്യമാകുന്നു. വീട് അവർക്കേറ്റവും വെറുക്കപ്പെട്ടതായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, അവരെ ശാസിക്കുമ്പോൾ, അവരെ ഉപദേശിക്കുമ്പോൾ, അവരെ വിമർശിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നാം പറയുന്ന വാക്കുകൾ ആ മനസ്സിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന്. എല്ലാം നാം അവർക്ക് നൽകുന്നത്, അതുകൊണ്ട് നമുക്ക് അവരെ കീഴ്പ്പെടുത്താനും ഭരിക്കാനും ഉപദേശിക്കാനും അവകാശവും അർഹതയുമുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തമായൊരു വ്യക്തിത്വമുണ്ട്, സ്വന്തമായൊരു മനസ്സുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷയുണ്ട്, അഭിമാനമുണ്ട്. ഇതിനെയെല്ലാം പരിഗണിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ മനസ്സുകളെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ, നമ്മളെ ഒരു കാലത്തും മറന്നുപോകാത്ത വാക്കുകൾ നമ്മുടെ കുട്ടികളോട് ഏത് പ്രായത്തിലാണെങ്കിലും പറയുന്നതും അവരെ അത്തരത്തിൽ അവരെ വേദനിപ്പിക്കുന്നതും നാം ഗൗരവപരമായി കാണണം. കരുണയും സ്നേഹവുമാണല്ലോ എല്ലാവർക്കും നൽകാൻ അള്ളാഹു നമ്മളെ ഉപദേശിക്കുന്നത്. ഏറ്റവും അധികം കാരുണ്യത്തിൻ്റെ ചിറകുകൾ തൻ്റെ കുട്ടികൾക്ക് താഴ്ത്തിക്കൊടുക്കേണ്ടത് ഉമ്മയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. താനും ഉമ്മയോട് തന്നെയാണല്ലോ ഏറ്റവും വലിയ കടമ പറഞ്ഞത്. ഏറ്റവും സ്നേഹിക്കേണ്ടവർ ഏറ്റവും വലിയ ശത്രുക്കളായും തങ്ങൾക്ക് ഏറ്റവും വേദന സമ്മാനിച്ചവരായും നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാവുക എന്നത് തന്നെ നമുക്ക് വേദനയാണ്. പെരുമാറ്റത്തിലും വാക്കിലും ശ്രദ്ധിക്കുവാൻ ഈ അനുഭവങ്ങൾ നമുക്ക് പാഠമാകട്ടെ.
3: മാഷാല്ലാ, ഈ ഒരു സംസാരം കേൾക്കുമ്പോഴേക്ക് സത്യത്തിൽ ഈ ആങ്കറിംഗ് ഡെസ്കിൽ ഇരിക്കണ നമ്മളോ അതോടൊപ്പം തന്നെ ശ്രോതാക്കളെ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നു നമ്മുടെ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു സംസാരങ്ങളായിരിക്കാം. എപ്പോഴും ഇല്ലെങ്കിലും പലപ്പോഴും ചില സാഹചര്യങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ പോലെ സമ്മർദ്ദങ്ങളുടെ സ്വാധീനത്താൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അത് പറയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവവും അതിൻ്റെ ആ ഉണ്ടാക്കുന്നൊരു ആന്ദോളനവും എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് സത്യത്തിൽ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോയിരുന്നു. ഈ ഒരു സംസാരം ഞാൻ മനസ്സിലാക്കുന്ന ശ്രോതാക്കൾ എന്തായാലും ഇന്നത്തെ പുലരിവട്ടം അത് ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും ഒപ്പം അതിൻ്റെ ഒരു പ്രതികരണങ്ങൾ എന്നുള്ളക്ക് അതിൻ്റെ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇന്ന് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ കമൻറ്റ് ചെയ്യട്ടെ.
0: യഥാർത്ഥത്തിൽ ഇന്ന് കേട്ട പുലരിവട്ടത്തിൽ നിന്ന് നമ്മൾ ചില തിരുത്തലുകൾ വളരെ അനിവാര്യമായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന നമ്മളടക്കം സംസാരിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ പിന്നെ നമ്മൾ ഇത് നമുക്ക് മനസ്സിലാകുക എപ്പോഴെന്ന് വെച്ചാൽ വേറുള്ള കുട്ടികളോട് മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോഴാണ്, ഓ ഞാനൊക്കെ എത്ര ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളോട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഏതായിരുന്നാലും മനസ്സിന് ഏറ്റ മുറിവ് അത് വലിയൊരു മുറിവായിട്ട് മാറാതെ നമ്മൾ ആ മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട്
3: ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഇൻഷാ അല്ലാഹ്.

0: നേരത്തെ നിങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ, കുടുംബത്തിൽ നിങ്ങൾ നമ്മുടെ ആശയാദർശങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്.
1: അതെ അല്ലേ?
0: അപ്പോൾ അതിൽ അതിൻ്റെ കമൻറ്റ് വായിച്ചോ എന്നെനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഉമ്മാൻ്റെ കുടുംബം മുജാഹിദ് കുടുംബമാണ്. കുറച്ചു കാലമായി എൻ്റെ മൂത്തുമ്മാൻ്റെ മോൻ തബലീഗിലേക്ക് മാറിയിട്ടുണ്ട്. അവർ വരുമ്പോൾ ഈ വിഷയം സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുട്ടികളായ ഞങ്ങളാണ് അവരോട് ആ സംസാരം നിർത്താൻ പറയാറ്. പിന്നെ എൻ്റെ ഉമ്മയും പറയും, അവൻ തിരിച്ചു വരും. ഉപ്പാൻ്റെ വീട്ടുകാർ യാഥാസ്ഥിക കുടുംബമാണ്. ഞങ്ങൾ അവരോടൊപ്പം ചേരില്ല. ഒരു കല്യാണം വരുമ്പോൾ മനസ്സിലാവും. അവിടെ നടക്കുന്ന ആഘോഷങ്ങളും അവരുടെ ഡ്രസ്സ് കാണുമ്പോൾ മിണ്ടാതിരിക്കാനും തോന്നില്ല. ഉമ്മാൻ്റെ കഴിവിനാൽ ഉപ്പ മുജാഹിദിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഒരു ആദർശ ബന്ധവുമായി ആദർശ കുടുംബവുമായി ബന്ധപ്പെട്ട അവരുടെ ആ കുടുംബത്തിലുണ്ടാകാവുന്ന സംസാരങ്ങൾക്കിടയിൽ അത്തരം ആദർശ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്ന ഒരു ധ്വനിയാണ് ആ ഒരു സഹോദരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അൽഹംദുലില്ലാ, ഉസ്താദ് പറഞ്ഞ എത്ര നല്ല അറിവാണ്. എല്ലാ മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ് കുട്ടികളോട് പെരുമാറുന്നത്. ഇപ്പോഴുള്ളവർ പ്രത്യേകിച്ച് അവർ പഠിക്കണം, പഠിപ്പിക്കണം, പഠിക്കാൻ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കും. നേരത്തെ പറഞ്ഞ പോലെ സമ്മർദ്ദവും സാഹചര്യവും ഒക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മിക്കവാറും അങ്ങനത്തെ ഒരു വാക്കിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇത് കേട്ടപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തിരുത്തലുകൾ നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു ഘട്ടങ്ങൾ വരാറുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഇതിനെ തിരുത്താം. ഇനി നമ്മൾ ഇനി അങ്ങനെ സംസാരിക്കും. എന്തായാലും ഇനി അടുത്തൊരു വർത്തമാനം കുട്ടികളോട് പറയുമ്പോൾ അത് ഈയൊരു പുലരിവട്ടം നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. മക്കളോട് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ? അതുപോലെ തന്നെ നമ്മളും ചിലപ്പോൾ കേട്ട വാക്കുകളായിരിക്കാം ഇതൊക്കെ. അത് അങ്ങനെയാണ് ശരിക്കും ചിന്തിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളിത് കേട്ടിട്ടുണ്ടാവുമല്ലോ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള നിന്നോ. അപ്പം ഞാൻ എൻ്റെ കുട്ടിയോട് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന വേദന എത്രയായിരിക്കും എന്ന് മാത്രം ആലോചിച്ചാൽ മതിയാകും. ഇൻഷാല്ലാ
1: നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദേശിച്ചിട്ടൊക്കെ ഉണ്ടാവും എന്തെങ്ങനെ പെരുമാറും.
0: അതെ അതെ,
1: നമ്മൾ അധ്യാപകരാകുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറയലോ.
0: അതെ,
1: നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നേരെ ഉൽട്ടായിരിക്കുമല്ലേ.
0: ശരിക്കും സക്കീന ഉദരംപോയിൽ പറഞ്ഞിരിക്കുന്നത് പുലരിവട്ടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുലരിവട്ടം കേട്ടപ്പോൾ വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. അള്ളാഹുമോലക്ക് ദീർഘായുസ്സും അറിവും വർദ്ധിപ്പിക്കട്ടെ, ആമീൻ എന്ന്. എത്ര നല്ല ഉപദേശമാണ് ഹാരിസ് മൗലി പറഞ്ഞു തന്നത്. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അൽഹംദുലില്ലാ എന്ന്. ജമീല വി കെ പൂനൂർ അവരും അങ്ങനെ ഒരു കമൻ്റാണ് ചെയ്തിട്ടുള്ളത്.
1: അതെ, റിക്സാന ബാലിശ്ശേരി പറയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹാരിസ് മൗലി പറഞ്ഞതുപോലെ മക്കളുടെ കാര്യത്തിൽ ആശങ്ക കൂടുതൽ ഉമ്മമാർക്കാണ്. സങ്കടവും സന്തോഷവും കൂടുതൽ ഉണ്ടാവാറുണ്ട്.
0: അതെ അതെ. ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം, അസ്സലാമു അലൈക്കും പറഞ്ഞു നമ്മുടെ ഒപ്പമുണ്ട്. സുഹൈല മംഗലശ്ശേരി മഞ്ചേരി, പുലരിവട്ടം എത്ര നല്ല ഉപദേശം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ പുലരിവട്ടം വളരെ അനുയോജ്യമായൊരു വിഷയമാണ് അവതരിപ്പിച്ചത്. തിരുത്താൻ ഒരുപാടുണ്ട് ജീവിതത്തിൽ. അൻവർ എൻ ടി മുട്ടിൽ, വയനാട്.
1: അത് എന്നത്തെയും വിഷയം നമ്മളെ ലൈഫുമായി ബന്ധപ്പെട്ടൊരു സംഭവം തന്നെയാണ്. നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവില്ലേ.
0: തീർച്ചയായിട്ടും. ഐഷ കെ എ ഇരിക്കൂർ പറഞ്ഞിരിക്കുന്നതും മാഷാ അല്ലാ, പുലരിവട്ടം നല്ലൊരു ഉപദേശം, ഉപകാരപ്രദമായ ഉപദേശം എന്ന്. ഇത് ഇന്നത്തത് പ്രത്യേകിച്ചും ഒരു ജീവിതഗന്ധിയായിട്ടുള്ള, മറ്റത് ഒരു സമൂഹവുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കരുത്, ഓരോ വ്യക്തികളുടെയും
1: എന്നുള്ള ദിവസം
0: ദൈനംദിന വിഷയമാണ്. ഓരോ വ്യക്തികളിലേക്കും നമ്മൾ അടക്കമുള്ള ഓരോരുത്തരിലേക്കും ഇറങ്ങിച്ചെല്ലാവുന്ന രൂപത്തിലുള്ള സംസാരമാണ് മാഷാല്ലാ നമ്മൾ കേട്ടത് പുലരിവട്ടത്തിൽ. നമുക്ക് വൺ മിനിറ്റ് ടോക്കിൻ്റെ ടൈം ആയിട്ടുണ്ട് തോന്നുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. യുക്തിവാദികളായ ഒരു കൂട്ടം ആളുകൾ മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ അടുത്ത് വന്ന് അവരാവശ്യപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ സ്ഥാപിച്ചത്, ദൈവമുണ്ട് എന്നതിനെന്താണ് തെളിവ്? ആ സന്ദർഭത്തിൽ മഹാന ഇമാം ഷാഫിഈ റഹിമഹുള്ള, ദൈവത്തെ സ്ഥാപിക്കാൻ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ എനിക്കൊരു മൾബറിയുടെ ഇല മാത്രം മതിയെന്ന. മൾബറിയുടെ ഇല കസ്തൂരിമാൻ കഴിച്ചപ്പോൾ കസ്തൂരിയാണ് പുറത്തു വന്നത്. പട്ടുനൂൽ പുഴു അത് കഴിച്ചപ്പോൾ പട്ടാണ് പുറത്തു വന്നത്. തേനീച്ച കഴിച്ചപ്പോൾ തേനാണ് പുറത്തു വന്നത്. എങ്ങനെയാണ് ഒരു ഇലയെ പല രൂപത്തിലുള്ള ഫലങ്ങളിലേക്ക് മാറ്റപ്പെട്ടത്? സൃഷ്ടാവ് ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ് എന്ന് മഹാന ഇമാം ഷാഫിഈ റഹിമഹുള്ള അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ യുക്തി സൃഷ്ടാവ് ഉണ്ട് എന്ന യുക്തിയാണ്. അതിലേക്ക് നമ്മളെല്ലാവരും തിരിച്ചെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: യുക്തിവാദം എന്ന് പറയുമ്പോഴേ എന്താണെന്നുള്ളത് ആ ഒരു ഒറ്റ മിനിറ്റിൽ നമ്മൾ കേട്ടു അല്ലേ. പല ആളുകളും ഞങ്ങൾ ഭയങ്കര യുക്തിയുള്ളവരാണ്, ഞങ്ങൾ യുക്തിവാദികളാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം അവർ സ്ഥാപിക്കാൻ നോക്കുക ദൈവനിഷേധമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഉണ്മയാണ്, ദൈവത്തിൻ്റെ അസ്തിത്വമാണ്, അള്ളാഹുവിൻ്റെ അസ്തിത്വമാണ് ഒരു യുക്തിയിലൂടെ സ്ഥാപിക്കേണ്ടത് എന്നുള്ളതാണ് യുക്തിയുള്ളവ മനസ്സിലാക്കുക
1: അല്ലേ.
0: വളരെ സാരഗർഭമായ ഒരു മിനിറ്റ്, മാഷാല്ലാ.
1: നമ്മളെ പീസ് ടൈം വായിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും, ഞാൻ ചെറിയൊരു കുട്ടിയാണ്, പീസ് റേഡിയോ കേൾക്കും, നല്ലതാണ്, ഇഷ്ടമാണ്. ആമിർ ബിൻ റിയാസ് സുലാഹി, തളിപ്പറമ്പ്,
0: കണ്ണൂർ.
1: കണ്ണൂർ, ഓക്കെ. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഫീഡ്ബാക്കിനും വലിയ വാല്യൂ ഉണ്ട്, കാരണം നമ്മളിവിടെ അത് വായിക്കുന്നുമുണ്ട് അല്ലേ.
0: തീർച്ചയായിട്ടും കുട്ടികൾക്കും അതിലൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആമിർ തെളിയിച്ചത് അല്ലേ. അപ്പോൾ ആമിറിന് നമുക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാം
1: അല്ലേ.
0: ആമർ എത്രാം ക്ലാസ്സിലാണെന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് കേൾക്കണ്ടേ പറയട്ടെ. എന്ന് മിക്കവാറും സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് ആമിർ കേൾക്കുന്നുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ജൂനിയറായിട്ട് ജാമ്യയിലുണ്ടായിരുന്ന വളരെ സജീവമായി ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ള
1: റിയാസ്
0: റിയാസുലഹിയുടെ മോനാണ് ആമിർ.
1: ഓക്കെ, നമ്മളെ മോണിലെ വികസിൻ്റെ സമയമാണ്,
0: സമയമായിട്ടുണ്ടല്ലേ. 6:29 ഇൻഷാല്ലാ നമുക്ക് ക്വിസിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമൻറ്റുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങി, വെക്കേഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഓരോരുത്തർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായാലും കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളതിൽ ചിലപ്പം ഒന്നോ രണ്ടോ പത്തോ ആളുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈവ് ക്വിസിൻ്റെ സ്വഭാവ രീതികൾ അവരും കൂടെ അറിയുന്നതിന് വേണ്ടി പെട്ടെന്ന് നമുക്ക് പറയാം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ ചോദ്യം വായിക്കും. ചോദ്യം വായിക്കുന്നതിൻ്റെ ഉത്തരം ഇവിടെ അതിൻ്റെ ഓപ്ഷനുകൾ പറയും. ABCD ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇതിന് നിങ്ങൾ ഉത്തരത്തിൻ്റെ ഉത്തരത്തിൻ്റെ കാര്യമായിട്ട് അയക്കേണ്ടത്. അത് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഫീഡ്ബാക്കിൽ ലൈവ് മോർണിംഗ് കിസ്സിൻ്റെ മോർണിംഗ് ലൈവ് കിസ്സിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ അത് ക്വിസിൽ പങ്കെടുത്തതായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് നമുക്ക് നേരിട്ട് ക്വിസിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം നമുക്ക് കേൾക്കാം.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവരുടെ പ്രത്യേകത എന്ത് എന്നാണ് ഇന്നത്തെ ചോദ്യം. 4 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ, അള്ളാഹു വിവാഹം നടത്തി കൊടുത്തു ഖുർആൻ വചനം വഴി. ബി, ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിരുന്നവർ. സി, പ്രവാചകൻ്റെ അമ്മായിയുടെ മകൾ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം.
0: ഇന്നത്തെ ചോദ്യം ഒന്നുകൂടെ കേൾക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവരുടെ പ്രത്യേകത എന്തായിരുന്നു?
1: യെസ്.
0: എ, അള്ളാഹു വിവാഹം നടത്തി കൊടുത്തു വിശുദ്ധ ഖുർആൻ വചനം വഴി. ബി, ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിരുന്നവർ ആയിരുന്നു അവർ. സി, പ്രവാചകൻ്റെ അമ്മായിയുടെ മകൾ. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം.
1: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവരുടെ പ്രത്യേകത എന്ത് എന്നതാണ്. ഓപ്ഷൻ എ, അള്ളാഹു വിവാഹം നടത്തി കൊടുത്തു. ഓപ്ഷൻ ബി, ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിരുന്നവർ. ഓപ്ഷൻ സി, പ്രവാചകൻ്റെ അമ്മായിയുടെ മകൾ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം.
0: എന്തായാലും ബീപ്പ് സൗണ്ട് കേട്ട് തുടങ്ങി. ബീപ്പ് സൗണ്ടിൻ്റെ കേൾക്കുന്ന അവസാനമാകുമ്പോഴേക്ക് ഇൻഷാല്ലാ നിങ്ങൾക്ക് ഉത്തരം അയക്കാനുള്ള ഉത്തരത്തിൻ്റെ ഓപ്ഷൻ അയക്കാനുള്ള സമയം അവസാനിക്കും എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാല്ലാ നമ്മളതിൻ്റെ ഉത്തരം പറയുന്നതാണ്. ഒരു പരിപാടി കഴിയുമ്പോഴേക്ക് നമ്മളതിൻ്റെ ഉത്തരം ഇൻഷാല്ലാ നമുക്ക് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യാം.
1: ഇൻഷാല്ലാ.

0: മാഷാ. നമ്മുടെ ടൂറിൻ്റെ സമയം അവസാനിച്ചു. ഈ സോറി, ക്വിസിൻ്റെ സമയം അവസാനിച്ചു. ബീപ് ശബ്ദം അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം അതിൻ്റെ ഉത്തരം, ചില ആളുകളെങ്കിലും ഉത്തരം പെട്ടെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇതാണ് ഇന്നത്തെ ക്വിസിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരം നമുക്ക് പറയാമെന്ന് തോന്നുന്നു. ഒന്ന്, അത് എ, അള്ളാഹു വിവാഹം നടത്തിക്കൊടുത്തു ഖുർആൻ വചനം വഴി. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ബി, ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിരുന്നവർ. സി, പ്രവാചകൻ്റെ അമ്മായിയുടെ മകൾ. ഇതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു. പിന്നെ QHLS ഒക്കെ പഠിക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഈ ഒരു ചരിത്രം കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഏലം ഉത്തരം നാലാമത്തത് ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അതാണ് അതിൻ്റെ ഉത്തരം.
1: അതെ അതെ,
0: ഈ മൂന്ന് കാര്യവും ഇവരിൽ സമ്മേളിച്ച ഒരു മഹതിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അപ്പോൾ ഡി ആണ് ശരിയുത്തരം. അപ്പോൾ ഇനി ശരിയുത്തരം അയച്ചവർ എൻ്റെ പേര് വരുമോ ഇല്ലേ എന്നുള്ളത് നോക്കി ഇരുന്നാൽ മതി. ഒരുപാട് ആളുകൾ പേര് തെറ്റായ ഉത്തരം എന്ന് നമ്മൾ പറയാൻ പാടില്ല അല്ലേ. ശരിയല്ലാത്ത ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അത് കൺഫ്യൂഷൻ വന്നതായിരിക്കാം ചിലപ്പോൾ, എന്നാൽ കറക്കി കുത്തിയവരും ഉണ്ടാവാം. ഇനി ഡി എന്ന ഉത്തരം അയച്ചവർ നമ്മൾ പഠിച്ചിട്ട് തന്നെയാണോ പറഞ്ഞത് എന്ന് ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ചിലപ്പം ഇന്നിപ്പം ഇന്നത്തെ ചോദ്യം തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എങ്കിലും കാര്യം ചെയ്തേക്കാം, മൂന്നിലേത് എന്നുള്ളത് എന്തായാലും കൺഫ്യൂഷനുള്ള കാര്യമാണ്. അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം
1: അങ്ങനെ കൊടുക്ക.
0: അത് ഈ കേട്ടിട്ടിൻ്റെ പരീക്ഷ എഴുതി
1: വന്നപ്പോഴേ
0: എന്നോട് സുഹൃത്ത് പറഞ്ഞതാണ്. കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കറക്കി കുത്തിയും ജയിക്കാം എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പം അതിൽപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ നാലും
1: അതെ.
0: അപ്പം നാലും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് നാലുണ്ടാവുമല്ലോ. അപ്പം ഓപ്ഷൻസ് എ, ബി, സി, ഡി, അതിൽ നാലും എന്ന് വന്നതൊക്കെ ഞാൻ നാലും ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. രണ്ടെണ്ണം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന പോലെ കറക്കി കുത്തിയവരുണ്ടോ എന്നുള്ളത് നമുക്ക് ഇൻഷാല്ലാഹ് കമൻറ്റുകളിൽ വായിക്കാം.
1: നമ്മുടെ മുഹമ്മദ് സജീർ പറയുന്നു, പിന്നെ മെഹ്റാൻ ഉത്തരം പറഞ്ഞ് മദർസയിൽ പോയി. അപ്പോൾ ഈ കുട്ടി നമ്മുടെ മോണലേ വിക്സിന് ഇങ്ങനെ കാത്തിരിക്കലാണ് അല്ലേ?
0: അതാണ്,
1: മാഷാല്ലാ.
0: അത് അൻവറാണ് ആദ്യമായിട്ട് ക്വിസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കമൻ്റ് ഇട്ടിട്ടുള്ളത്. ഇന്നത്തെ ക്വിസ് നല്ല കൺഫ്യൂഷൻ ആക്കി, എന്നാലും എൻ്റെ ഉത്തരം ശരിയായി. അതെങ്ങനെ? അത് കറക്റ്റ് തന്നെയാണ്, മനസ്സിലായോ? ഇനി 13 പെടുമോ എന്നുള്ളത് ആലോചിച്ചിരിക്കുകയാണ് അൻവർ മുട്ടിലെ. അസ്സലാമു അലൈക്കും, എൻ്റെ ഉത്തരം ശരിയായി എന്ന് സീനത്ത് സി ടി ചുള്ളിയോട് പറഞ്ഞിരിക്കുന്നു. മൈമൂന പാറപ്പുറവും ഉത്തരം ശരിയായി എന്ന് പറഞ്ഞിരിക്കുന്നു. ജമീല വി കെ പൂനൂരും ഉത്തരം ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സജീർ ഉത്തരം ശരിയായി, മദ്രസയിൽ പോയിട്ടുണ്ട് നേരത്തെ. പിന്നെ ഷെറീന അത്താണിക്കൽ, അവർ ഉത്തരം ശരിയായിട്ടുണ്ട്, പക്ഷേ അയച്ചത് മാറിപ്പോയിട്ടുണ്ട്.
1: റൈഹാന ബാനു തൊട്ടിശ്ശേരി അറ, റസിയ ചെങ്ങാനി, റുബീന താനൂര്, എൻ്റെ ഉത്തരം ശരിയായി, അവർക്ക് ഉത്തരം ശരിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
0: നാദിർ അടിമുഴുക്കൽ, പിന്നെ ഓ അതിൻ്റേതായിട്ടുള്ളൊരു ഓളം ഉണ്ടല്ലോ, ഒരു ഒരു ഒരു പിന്നെ ക്വിസ് വായിച്ചപ്പോഴേക്കും ഉണ്ടാകുന്നൊരു, ഞാൻ ഫസ്റ്റ് ഞാൻ അയക്കുന്ന ഒരു വാശി, അതിൽ നേരെ ഓപ്ഷൻ മാറിപ്പോയിട്ടുണ്ട്. സമീറ പാറ, ഇനി സമീജ പാറാലും ഓപ്ഷൻ മാറിയിട്ടുണ്ട്.
1: ആവേശത്തിൽ ചെറിയൊരു കയ്യബദ്ധ അല്ലേ.
0: അത് ഞാൻ പറഞ്ഞു, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്ഷനുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ആവേശത്തിൽ ചെയ്ത് തന്നെയാണത്. സമീജ പാറാല്, ഷൗക്കത്തലി, പട്ടാമ്പി ഒക്കെ തെറ്റിച്ചയച്ചവരും ഉണ്ട്.
1: ഓക്കെ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, എൻ്റെ ഉത്തരവും ശരിയായി എന്ന് ആർ മഞ്ചേശ്വരം, അതുപോലെ തന്നെ മുഹ്സിന സലാം പറഞ്ഞ നമ്മോടൊപ്പം ഉണ്ട്. എൻ കെ എം അഷ്റഫത്തപ്പിരിയും ഒരു ചെറിയൊരു പിന്നെ സംശയം നമ്മോട് ചോദിച്ചിട്ടുണ്ട്. അത് കസ്രത്ത് സുആലാകുമോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ.
1: അതെ അതെ, തേനീച്ച മൾബറി എന്ന്
0: തേനീച്ച മൾബറി കഴിക്കുമോ?
1: എന്നാലും ഒരു റിസർച്ച് നടത്തിട്ടല്ലേ.
0: അല്ല, മൾബറിയുടെ ഇല മാത്രമായിരിക്കണമെന്നില്ല, ചിലപ്പോൾ മൾബറിക്കും പൂവുണ്ടല്ലോ. ഇനി അത് ഇദ്ദേഹം തേനുമായി ബന്ധപ്പെട്ട ഒരാളാണ്, കെ എം അഷ്റഫ് ക. റബ്ബറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അറിയും. അപ്പം ഇനിയിപ്പോൾ തേനീച്ചക്ക് മൾബറി തീറ്റയാണെങ്കിൽ അതൊന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ചോദിച്ചത്, അതും അറിയില്ല. എന്തായാലും സംശയം ചോദിച്ചു എന്ന് മാത്രം. അപ്പം ഞാൻ അത് പരിചയമുള്ളവർ പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽപ്പെട്ട ആളുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരുണ്ടാവാം.
1: അമീറിട്ടി എഴുത്തനാട്ടുകാർ പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പറയാൻ കഴിയുന്ന സമയത്ത് നല്ലത് പറയുക, നടക്കാൻ കഴിയുന്ന കാലത്ത് ബന്ധങ്ങൾ പുതുക്കുക, കൊടുക്കാനുള്ള സമയത്ത് സഹായിക്കുക.
0: പുലരുവട്ടവുമായി ബന്ധപ്പെട്ട് സീനത്ത് പാലക്കാട് പറഞ്ഞിരിക്കുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മാഷാല്ല, ഇന്നത്തെ പുലരുവട്ടം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമാണെന്ന് മനസ്സിലാക്കി തന്ന ഉസ്താദിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ. തെറ്റുകൾ തിരുത്തി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്നുള്ളതാണ്. മാഷാല്ല, പുലരുവട്ടവുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ ഒരുപാട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ മുഹമ്മദ് സജീർ, എൻ്റെ മോൻ ക്വിസ് കാത്തു നിൽക്കുകയാണ്, ഇത് കഴിഞ്ഞു പോകാം, കഴിഞ്ഞിട്ട് വേണം മദ്രസയിൽ പോകാൻ. അപ്പോൾ അത് നേരത്തെ പങ്കെടുത്തവൻ പോയി തോന്നു. എൻ്റെ മകൾ നാട്ടിൻ്റെ പുറത്ത് നിന്ന് കേട്ടാലും അതിൽ നല്ലത് മാത്രമേ അധികവും സംസാരിക്കാൻ ശ്രമിക്കൂ. ഒരു പക്ഷേ എന്നെ പേടിച്ചിട്ടാവാം, നല്ലത് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ അവർ നല്ല ദിവസം ശുദ്ധി മാത്രം പോവുകയുള്ളൂ. എന്താണ് കറക്റ്റ് എന്നുള്ളതൊരു ഒരു വ്യക്തത ലഭിക്കുന്നില്ല. കുമരനെല്ലൂരിൽ നിന്ന ഒരു സഹോദരിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അസ്മാബി കെ പാലക്കാഴി, ഇസ്ലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. വലൈക്കും അസ്സലാം. കുട്ടി അഹമ്മദ് പേരശനൂർ, പുലരുവട്ടം എന്നത്തെയും പോലെ വളരെ നല്ല ഉപദേശം. ജംഷീന കരുവാരെ കൊണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പലപ്പോഴും ഫീഡ്ബാക്കിന് ടൈം കിട്ടാറില്ല, പറയാതെ വയ്യ. ഇന്നത്തെ പുലരുവട്ടം ഒരുപാട് ഉപകാരപ്രദമാകും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തായാലും പുലരുവട്ടമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ജീവിതഗന്ധിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരിക്കലെങ്കിലും നമ്മളൊക്കെ പറഞ്ഞു ഞാനൊക്കെ സൗകര്യമൊക്കെ ചെയ്തിരുന്നില്ല എന്താണ് അല്ലേ, അങ്ങനെ പറയാത്ത ഒരാരും ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ദുഷിച്ച് പറയുന്നവരും കുറച്ച് കടുപ്പിച്ച് പറയുന്നവരും, എന്നാൽ അവരെ ഒന്ന് അവർക്കൊരു ബോധം വരാൻ വേണ്ടി പറയുന്നവരൊക്കെ ഉണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ ടോണ് മാറിയാലുണ്ടാകുന്നൊരു വലിയൊരു ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു വീഴ്ച എന്ന് മൗലവി സൂചിപ്പിച്ചത് നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതാണ് സമയം കിട്ടാറില്ല, എന്നാലും ഞാനൊരു ടൈം എടുക്കത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് കരുവാരെ കൊണ്ടുവന്ന് അവരൊന്ന് ചെയ്തത്. എല്ലാ മാതാപിതാക്കളും കേൾക്കേണ്ട നല്ലൊരു വിഷയമാണ് ഇന്ന് മൗലവി പറഞ്ഞത് എന്ന് അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യമുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് റസിയ ചെങ്ങാനി.
1: അതെ, ഓക്കെ,
0: ഒന്നുകൂടെ നോക്കാം. സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞിരിക്കുന്നത്, മൗലവിയുടെ വാക്കുകൾ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു, യാഥാർത്ഥ്യവുമായി വളരെ കണക്റ്റഡായ കാര്യമാണ്. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും പലപ്പോഴും മക്കളോട് നമ്മുടെ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ എണ്ണിപ്പറക്കി പറയലുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചിന്തിക്കും, പറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ ചിന്തിക്കുക, നമ്മളീ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ. ഈയിടെയായി ഞാനത് വളരെ സൂക്ഷിക്കലുണ്ട്. അവർക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അവരെ അവരായി കാണാനും പരിഗണിക്കാനും ഒക്കെ. അള്ളാഹു നമ്മുടെ ആ മക്കളെയൊക്കെ ഇഹത്തിലും പരത്തിലും ഗുണം ചെയ്യുന്ന മക്കളാക്കി തീരട്ടെ, തീർക്കട്ടെ എന്ന് പ്രാർത്ഥന.
1: യെസ്, നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം.
0: തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ കമൻ്റ് മിക്കവാറും വായിച്ചില്ല എന്നുള്ള പ്രശ്നമാണ് ഇനി വരിക മിക്കവാറും. എന്തായാലും അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഷെഡ്യൂൾ മുടങ്ങാനും പാടില്ലല്ലോ. ഇൻഷാല്ലാ,
1: ഇൻഷാല്ലാ, ഈ ഒരു സമയത്ത് നമുക്ക് ചിലതൊക്കെ ഒന്ന് പങ്കുവെക്കാൻ തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒരു സാധനം ഒന്ന് വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ, പ്രാകൃത മനുഷ്യർ ഏതാണ്ട് നഗ്നരായിരുന്നു, അവൻ്റെ ബുദ്ധി വികസിച്ചു, അവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇന്നത്തെ ഞാനും ഞാൻ ധരിക്കുന്ന വസ്ത്രവും മനുഷ്യൻ എത്തിച്ചേർന്ന ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷിയെയും നാഗരികതയെയുമാണ് പ്രകടിപ്പിക്കുന്നത്. അത് പിന്തിരിപ്പനല്ല, യഥാർത്ഥത്തിൽ വീണ്ടും വസ്ത്രം ഉയരുന്നതാണ് പിന്തിരിപ്പൻ. അതാണ് പ്രാകൃതത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. ഒരു വാക്ക് നമുക്കറിയാം, 2011 ലോകത്ത് സമാധാനത്തിനുള്ള അവാർഡ് കിട്ടിയ തവക്കുൽ കർമാനിയുടെ വാക്കുകളാണ്.
0: തവക്കുൽ കർമാനി,
1: അപ്പോൾ ഇവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരു ഇസ്ലാമിക വേഷത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ഇത്രയും വലിയ അവാർഡൊക്കെ കിട്ടിയ ഒരു വേദിയിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആകെ പൊടിച്ചു മൂടിയതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഏത് ചോദിച്ചപ്പോൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞൊരു ഉത്തരമാണ്. അതായത് പണ്ട് കാലത്ത് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളോ വിവരങ്ങളോ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പലതും മറച്ച് ഇങ്ങനെ പോകുന്നതാണ്. ഇന്ന് മനുഷ്യന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ വീണ്ടും ആ ഒരു അറിവില്ലായ്മയിലേക്കും സാധ്യത ഇല്ലാത്തൊരു ലോകത്തേക്ക് തിരിച്ചു പോകുന്നതാണ് യഥാർത്ഥത്തിൽ പിന്തിരിപ്പൻ. അല്ലാതെ ഇങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് ധരിച്ചതല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
0: അതെ, ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വതന്ത്രവാദികൾ എന്ന് പറഞ്ഞുകൂടാ, കുറച്ചൊക്കെ നമ്മൾ ആളുകളായിട്ട് ഭയങ്കരമായിട്ട് സംഭവമാണെന്ന് പറയുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പം പല പ്രതികരണങ്ങളും അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 11-ലാണ് ഈ സംഭവം, 2011-ലാണ് ഇപ്പോൾ ഈ വാക്ക് തവക്കൽ കർമാൻ പറഞ്ഞിട്ടുള്ളത്. 15 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും നമ്മൾ സംസ്കാരം ഏതാണ് എന്നുള്ളതും ധാർമ്മികത ഏതാണ് എന്നുള്ളതും, അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും വേഷത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്ക് ഇപ്പോഴും സംശയമാണ് അല്ലേ. ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത പറയാം, അതങ്ങനെയാണ് ശരിക്കും. ഒരു മതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ദർശനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ പിന്നെ ഒരു അതിൻ്റെ തത്വം പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയണതല്ലോ. ഇപ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനായി നടക്കണം എന്ന് പറഞ്ഞത് ആരാണ്? അവനെ സൃഷ്ടിച്ചവനാണ്. എങ്ങനെയായിരിക്കണം അവൻ്റെ വേഷം എന്നുള്ളതും എങ്ങനെയായിരിക്കണം അവൻ്റെ പിന്നെ നടത്തിപ്പ് എന്നുള്ളതുമൊക്കെ. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാണ്ട് എതിർക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇസ്ലാമാണ് എന്ത് ചെയ്യണത്, വേഷവിധാനങ്ങളെക്കുറിച്ച് അത് ഒരു മനുഷ്യൻ്റെ പിന്നെ യുക്തിയും അതോടൊപ്പം തന്നെ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെതായിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണത്, ഇസ്ലാമാണ് കാര്യമായത് മുമ്പിൽ വെക്കുന്നത്. ഇനി ഒരു ഭാഗം അവിടെ, എന്നാൽ ഇസ്ലാം അല്ലാത്ത ഇനിയിപ്പോൾ നമ്മളൊരു ക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ സഹോദരിമാരെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയൊക്കെ നല്ല രൂപത്തിലാണ് നടക്കുന്നവർ അല്ലേ. ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം സഹോദരിമാർ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവ സന്യാസിനികളായിട്ടുള്ള ആളുകൾ വേഷപ്പെടുത്തി നടക്കുന്നില്ലേ. പക്ഷെ അതിനെ ആക്ഷേപിക്കുന്നതിന് ആക്ഷേപിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് മറ്റൊരു ഭാഗത്ത് മാറ്റിവെച്ച് ഇസ്ലാം എന്ത് പറയുന്നു അതിനെ ഏത് രൂപത്തിലാണോ അടിക്കാൻ പറ്റുക അതിനൊക്കെ അടിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പോലും എങ്ങനെയെങ്കിലും അതിനെ വക്രീകരിച്ച് അത് എന്താ പറയുക, നമ്മൾ പിന്നെ അവനവനെ കാക്കുക എന്ന് പറയില്ലേ, ഏത് വടക്കാക്കി തനിക്കാക്ക എന്ന് പറയുന്നതിലേക്ക് അതിന് സ്റ്റാനലിൻ്റെ മുമ്പിൽ ഒന്നാണ്ട് ആളുകൾക്ക് ഇതൊന്നും പറയാനെന്നില്ല. ഒരു മടി അവനവൻ്റെ പെങ്ങൾ അങ്ങനെ നടത്തുമോ, അവൻ്റെ ഭാര്യ അങ്ങനെ നടത്തുമോ? ഒരു സ്ത്രീ ഒരു സ്റ്റേജിൽ അഴിഞ്ഞാടണത് കാണുമ്പോൾ അതൊരു സംസ്കാരത്തിൻ്റെയും അതൊരു പിന്നെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ ഒരു ഒരു ഒരു പുരോഗമനത്തിൻ്റെയൊക്കെ ഭാഗമാണ് എന്ന് വരുത്ത്. അപ്പം എൻ്റെ ഭാര്യ എന്നിങ്ങനെ ഇറക്കുമോ, എൻ്റെ മോൾ അങ്ങനെ നീ ഇറക്കുമോ അല്ലേ? റസൂല് അങ്ങനെ ചോദിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോലെ എൻ്റെ ഭാര്യ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ എന്താ കയറാം, എൻ്റെ മോൾ എങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചിന്ത
1: എന്ത് സന്ദേശം കൊടുക്കണം,
0: എന്ത് സന്ദേശം അല്ലേ?
1: അവയർനെസിന്റെ പേരിലാണ് ഇതൊക്കെ
0: നടക്കുന്നത്. ആ അതെ അതെ, അവയർനെസിന്റെ പേര് ബോധവൽക്കരണം. ഏഹ്, ഇനിയും ഞങ്ങൾ നടത്തും, ഇത് ഭയങ്കര അങ്ങനെയാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആരോടാണ് ഈ വെല്ലുവിളി? അപ്പം ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സുരക്ഷയും സംരക്ഷണവും അവൻ്റെ വേഷത്തിലും ഉണ്ട്.
1: അതെ,
0: എന്ന് കൃത്യമായ ചില വാക്കുകളാണ് അവരുടെ വാക്ക് നമ്മൾ കണ്ടത്.
1: ഈ പിന്തിരിപ്പൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഇത് നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ ഈ വസ്ത്രത്തിൻ്റെ വിഷയത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിലൊക്കെ എന്ത് പുരോഗമനമാണ് അവരുദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ അവരാണ് പിന്തിരിപ്പൻ. കാരണം യഥാർത്ഥത്തിലുള്ള ഇത്രയും ഇപ്പോൾ ഇവർ പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ലോകം ഇത്ര പുരോഗമിച്ചിട്ടും പുരോഗതിയിലേക്ക് എത്താത്ത ഒരവസ്ഥയാണല്ലോ ശരിക്ക് അതിലൂടെ നൽകുന്നത്.
0: പഴയ പ്രാകൃതത്തിലേക്ക്,
1: പ്രാകൃത ഒരു കാലത്തിലേക്ക് അല്ലേ, മനുഷ്യന് തുണി ഉടുക്കാൻ അറിയാത്ത, സൗകര്യമില്ലാത്ത. അതിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ വന്നൊരു വിഷയം എന്താ അറിയോ, ഒരു വീട്ടില് ആങ്ങള കല്യാണം കഴിച്ചു കൂടുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടാവും. കല്യാണം കഴിച്ചു കൂടുന്നപ്പോൾ ആ പിന്നെ പെരുന്നാൾക്ക് എല്ലാവർക്കും ഒരു ഡ്രസ്സ് എടുക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട സമയത്ത് ആ വീട്ടില് ഈ ആങ്ങളയുടെ ചെറിയ പെങ്ങള്, ചെറിയ കുട്ടിയാണ് തോന്നുന്നുണ്ട്, അവര് പറയാണ് പിന്നെ താത്താക്ക് വസ്ത്രമല്ല കീറിയതാണ്, പുതിയ എടുത്തു കൊടുക്കണം. സംഗതി എന്താന്ന് വെച്ചാല്
0: വാങ്ങിയത്
1: അങ്ങനെയാണ്. ശരീരം മറക്കാൻ ഉപയോഗിക്കേണ്ട ഒരു സാധനം അവിടെയും ഇവിടെയും വെളിവാക്കിക്കൊണ്ട് ധരിച്ചപ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ബോധം പോലും ആ മുതിർന്ന ആളുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്.
0: അതന്നെ പറഞ്ഞ പഴയ കാലത്തെ ഡ്രസ്സില്ലാത്ത കാലഘട്ടത്തിലെ ആളുകൾ അതില്ലാഞ്ഞിട്ടായിരുന്നു അവരെന്ത് ചെയ്യുന്നത്, ആ രൂപത്തിൽ നടന്നിരുന്നത്. ഇപ്പൊ ഉണ്ടായിട്ടും ഇല്ലാത്തതിലേക്ക് ചിന്തിച്ച് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു വല്ലാത്ത പുരോഗമനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതൊരു ചിന്തയായി അവിടെ നിൽക്കട്ടെ. നമ്മൾ തിരുമൊഴികൾ കേൾക്കാനുണ്ട്.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ ഇന്ന് നമ്മൾ കെ വി മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ നിന്ന് എന്ന ആ ഒരു ഭാഗമാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وأصحابه أجمعين أما بعد عن عائشة رضي الله عنها قالت إن من نعم الله علي أن رسول الله صلى الله عليه وسلم توفي في بيتي وفي يومي وبين سحري ونحري وأن الله جمع بين ريقي وريقه عند موته. പ്രിയ ശ്രോതാക്കളെ, സഹീഹ് ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വചനമാണ് കേൾപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഹിജ്റ 58 മരണപ്പെടുന്നത്, ക്രിസ്താബ്ദം 678. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയുമാണ് അവർ എന്ന് നമുക്കറിയാം. മാതാവ് ഉമ്മു റുമാൻ ബിന്ത് ആമിർ എന്നവരാണ്. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ്, അസ്മ, ഉമ്മു കുൽസും എന്നിങ്ങനെ സഹോദരങ്ങൾ അവർക്കുണ്ട്. മതവിഷയങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വലിയ സ്ഥാനമാണ് മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ വഹിച്ചിട്ടുള്ളത്. ധാരാളം ഇൽമുകൾ അടുത്ത തലമുറക്ക് അവർ പകർന്നു കൊടുത്തിട്ടുണ്ട്. സഹാബികളിൽ വലിയ പണ്ഡിതായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. മദീനയിൽ വെച്ച് തന്നെയാണ് മരണം. ബാക്കിയുള്ളവർക്ക് ഇതിലാണ് മറമാടപ്പെട്ടിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ വലിയ നിഅമത്തുകളിലൊന്നാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തുഫിയ ഫി ബൈതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത് എന്നതും, വഫിയോ

അല്ലെങ്കിൽ ശ്വാസകോശത്തിനും വനഹരി, എൻ്റെ നെഹരിനുമിടയിൽ, നെഹർ എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ മേൽഭാഗത്തിനാണ് പറയുക, അല്ലെങ്കിൽ കഴുത്തിൻ്റെ കീഴ്ഭാഗത്തിന്. അപ്പോൾ എൻ്റെ മാറത്ത് കിടന്നുകൊണ്ടാണ് നബി മരണപ്പെട്ടത് എന്നതിൻ്റെ ഒരു പദരൂപമാണ് ഇവർ ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ നമ്മെ അറിയിക്കുന്നത്. നെഞ്ചിൻ്റെ മേൽഭാഗത്തും അതേപോലെ തന്നെ വയറിനു മുകളിലുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലചായ്ച്ച് കടന്നുകൊണ്ടാണ് മരണപ്പെട്ടത് എന്നത്. സഹർ നെഹർ എന്നതുകൊണ്ട് ബൈന മൗലി ലഖിലാദത്തി വരി അ എന്ന് കാണാം. മാ ബൈന ജൗഫിഹ വഅനുഖിഹ എന്ന വിശദീകരണമുണ്ട്. അവരുടെ കഴുത്തിനും വയറിനുമിടെ, അതായത് നെഞ്ചിൽ മാറിൽ കിടന്നുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കനുഭവിച്ച ദിവസത്തിൽ എൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്നുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട റസൂൽ മരണപ്പെട്ടത് എന്നത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു, അന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ജമഅ ബൈന റീഖി വറിയഖിഹി. റീഖ് എന്ന് പറയുമ്പോൾ ഉമിനീരിനാണ് പറയുക, അറിയാക്ക് റിയാക്ക് എന്നൊക്കെ അതിൻ്റെ ബഹുജന രൂപങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഉമിനീരും റസൂലുള്ളയുടെ ഉമിനീരും അള്ളാഹു ചേർത്ത് വച്ചു എന്ത മൗതിഹി, അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമിനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും അവസാന സമയത്ത് ചേർന്നു യോജിച്ചു എന്നവർ പറയുന്നതിൻ്റെ ആ വിശദീകരണം ഈ ഹദീസിൻ്റെ തുടർച്ചയായിട്ട് തന്നെ അവർ നമ്മെ അറിയിക്കുന്നത് സ്വഹീൽ ബുഖാരിയിൽ 4449 ഹദീസിൽ നമുക്ക് വായിക്കാം. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, മരണദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ ദിവസം രാവിലെ എൻ്റെ മാറിൽ എന്നോട് ചാഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന അവസരത്തിലാണ് അബ്ദുറഹ്മാൻ അങ്ങോട്ട് വന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അറാഖിൻ്റെ വേര്, സിവാക്ക്, വായ വൃത്തിയാക്കാനും പല്ല് വൃത്തിയാക്കാനും ഉപയോഗിക്കുന്ന അറാഖിൻ്റെ കഷ്ണമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആ കൈകളിലേക്ക് നോക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിക്കുന്നു. അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്തൊന്ന് മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ റസൂലിനോട് ചോദിച്ചു, ആഹുദുഹു ലഖ്, ഞാൻ അങ്ങക്ക് അത് വാങ്ങിച്ചു തരട്ടെയോ എടുത്തു തരട്ടെയോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലകൊണ്ട് അതേ എന്ന് ആംഗ്യം കാണിച്ചു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വാങ്ങി കൊടുത്തപ്പോൾ അത് ചെയ്യാൻ പ്രയാസമായി, നല്ല പരിക്കൻ രൂപത്തിലായിരുന്നു അതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഉലയ്യിനുഹു ലഖ്, ഞാൻ താങ്കൾക്കത് വളരെ മയമുള്ളതാക്കി, ചവച്ച മയമുള്ളതാക്കി തരട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ചവച്ച് പാകമാക്കി കൊടുക്കുന്നതായിട്ടാണ് നമ്മളെ ഹദീസിൽ കാണുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ ചിലത് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് അവരുടെ ദിവസം അവരുടെ വീട്ടിൽ അവരുടെ മടിയിൽ കിടന്ന് അവരുടെ മാറിൽ തലയായിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അവസാന സമയത്ത് മിസ്വാക്ക് ചെയ്യാൻ നബി ആഗ്രഹിച്ചതും നബിയുടെ മനസ്സിലുള്ള ആഗ്രഹം ഭാര്യ എന്ന നിലക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ചെയ്തു കൊടുക്കുന്നതും നബിയുടെ ആ ആഗ്രഹം നടപ്പിലാക്കുന്നതും അതിനുവേണ്ടി ചവച്ചരച്ച് മൃദുവാക്കി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നതുമൊക്കെ നാം ഇവിടെ വായിക്കുന്നു. അവസാന നിമിഷങ്ങൾ നബിയോടൊപ്പം കഴിയാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് അവർ നമ്മെ അറിയിക്കുന്നത്. മാത്രവുമല്ല, അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ അവസാന നിമിഷത്തിൽ ചെലവഴിക്കാൻ ആഗ്രഹിച്ചു. അത് മറ്റുള്ളവർ അംഗീകരിച്ചു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാന സമയത്തിലും വൃത്തിയിലും ശുചിത്വത്തിലും എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു എന്നതിന് തെളിവാണത്. ഇതുപോലെ നന്നായി മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പോലും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഹിജ്റ 11 റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയായിരുന്നു ആ സംഭവം എന്നതാണ് പ്രധാന പ്രബലമായ അഭിപ്രായം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മറക്കാതെ നെഞ്ചേറ്റ നമുക്കാകണം. അവർ സ്നേഹിച്ച പോലെ നമുക്ക് സ്നേഹിക്കാനും ആ സ്നേഹം നബിയെ അനുധാവനം ചെയ്തുകൊണ്ട് ആയിരിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പുണ്യപ്രവാചകനോടൊപ്പം നാളെ പരലോകത്ത് കഴിയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, വളരെ സാരവത്തായിരിക്കുന്ന വിഷയങ്ങളാണ് തിരുമൊഴികൾ പ്രോഗ്രാമിലെ സംസാരം നമ്മൾ അവസാനിച്ചപ്പോൾ മനസ്സിലാക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്രകാരം നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റസൂൽ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ റസൂലിൻ്റെ സഹാബാക്കൾ പണിപ്പെട്ടതും പാടുപെട്ട് റസൂലിനെ അവർ ഇത്തിബാ ചെയ്തതും അഥവാ പിൻപറ്റിയതുമൊക്കെ ആ റസൂൽ പോകേണ്ട സ്വർഗത്തിലേക്ക് പോകാൻ തന്നെയാണ്. ഇൻഷാല്ലാ അതിനുള്ള പരിശ്രമം തന്നെയായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്നുകൂടി നമ്മൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. റേഡിയോ ലൈവ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേരുന്നൊരു മുസ്തഫ, അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിട്ടില്ല. നമ്മൾ ഇങ്ങനെ പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്കിൽ നമ്മളൊരു കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നമ്മുടെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കവിടെ നമ്മുടെ പേര്, സ്ഥലത്തിൻ്റെ പേര് കൂടെ എഴുതി കഴിഞ്ഞാൽ അത് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്തഫയുടെ ഒരു സംശയം, പിന്നെ അലിജാബ ചോദ്യോത്തര സെക്ഷനിലേക്ക് അയക്കേണ്ടതായ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അത് വാഹന ഇൻഷുറൻസ്, വാഹനം തട്ടിയാലോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടായാലോ ഒക്കെ ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിധിയുമായി ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ നേരെ അലിജാബയിലേക്ക് ഇവിടെ നിന്നും അത് ഡൈവേർട്ട് ചെയ്യുകയാണ് ഇൻഷാല്ലാ. കാരണം ഒരു ചോദ്യോത്തര സെക്ഷൻ അല്ല എന്നുള്ളതും കൂടുതൽ ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്ന ഒരവസ്ഥ അലിജാബയിലേക്ക് ചെല്ലുമ്പോഴുണ്ടാകും എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇൻഷാല്ലാ ആ ഒരു അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നേരെ അലിജാബയിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ജമീല വി പി കാളിക്കാവ് അവർ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. റസിയ ചെങ്ങാനി, എൻ്റെ ഉമ്മ പീസ് റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്. ഉമ്മാക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നട്ടലിന് വളവ് വന്നത് കാരണം കുറച്ച് സമയം നിന്നാലോ ഇരുന്നാലോ നല്ല വേദനയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ പ്രായം കൂടിയത് കാരണം കാര്യമായിട്ട് ചികിത്സയില്ല എന്നാണ് പറഞ്ഞത്. ഉമ്മാക്ക് വേദനയ്ക്ക് ശമനം കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഉമ്മ എപ്പോഴും പറയാറ് ഇബാദത്തുകൾ ചെയ്യാനും അവനവൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും കഴിയണമേ എന്നുള്ളതാണ്. അത് ആ ഒരു പ്രാർത്ഥന അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ, അതിൻ്റെ ഒരു ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കാരണം അതൊരു മനുഷ്യൻ്റെ എന്നത്തെയും ആഗ്രഹമാണ്. അവസാനം മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും, അതുവരെ മറ്റൊരാളെയും പ്രയാസപ്പെടുത്താതെ എന്നാൽ കൂടുതലായി ആശ്രയിക്കാതെ, ആശ്രയമില്ലാത്തവരല്ലോ മനുഷ്യൻ, അങ്ങോട്ട് പരസ്പരം ആശ്രയിക്കുന്നവർ തന്നെയാണ്. എന്നാലും കൂടുതലായി നമുക്ക് വേണ്ടി മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയില്ലാതെയൊക്കെ മരണം വരെ ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഒരു പ്രാർത്ഥന അള്ളാഹു അങ്ങനെ തന്നെ കബൂലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉമ്മയുടെ പ്രയാസങ്ങളെ, വേദനകളെ അള്ളാഹു ലഘൂകരിച്ച് കൊടുക്കുമാറാവട്ടെ എന്നും ദുആ ചെയ്യുന്നു. മാഷാല്ലാ, ഇന്നും നല്ല ഒരു ഹദീസ് തന്നെ പറഞ്ഞു തന്ന ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നമ്മൾ കേൾക്കുന്നു. പിന്നെ സീനത്ത് ചങ്ങരംകുളം, അസ്സലാമു അലൈക്കും. നാളെ ഇൻഷാല്ലാ തിരൂർ ടൗൺ ഹാളിൽ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ മലപ്പുറം സൗത്ത് ജില്ലാ വനിതാ സമ്മേളനം നടക്കുന്നുണ്ട്. ജൗഹർ മുനവർ, ഹാരിസ് കായക്കൊടി, മുനവർ സലാഹിബ്, ഡോക്ടർ റസീല തുടങ്ങിയവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചു കൊണ്ടുള്ള ഈ ഒരു പരിപാടിയിൽ നമ്മളൊക്കെ പങ്കെടുക്കണം, വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് അവർ നമ്മോട് അറിയിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ ഉള്ള വേഷം, എന്നാലും മുഖം കളർഫുള്ളായിരിക്കും, അതിലൊന്നും പുരോഗമനായിരിക്കും ഷുവർ എന്ന് ജമീന വി പി കാളിക്കാവ് പറഞ്ഞിരിക്കുന്നു. നേരത്തെ പുരോഗമനവും വസ്ത്രവും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുമായി കമൻ്റ് ചെയ്ത് പറഞ്ഞാണ്. കറക്റ്റാണ് അവരുടെ നിരീക്ഷണങ്ങളൊക്കെ, പക്ഷെ ആളുകൾക്ക് എത്ര പറഞ്ഞാലും അതൊന്നും ബോധ്യപ്പെടാത്തൊരവസ്ഥ കുറഞ്ഞ പക്ഷം ആളുകൾക്കെങ്കിലും ഉണ്ട്. ഫാത്തിമ, എന്താണ് ഫാത്തിമ റൈഹാന സി വി കുമരനെല്ലൂർ, ഹസ്ബൻഡിനും മക്കൾക്കും സ്കൂൾ പൂട്ടി അൽഹംദുലില്ല. ഹസ്ബൻഡ് ആൻസർ പേപ്പർ നോക്കാനുള്ള ഒരുക്കത്തിലാണ്. നമ്മളൊക്കെ എന്നോ നോക്കിക്കൊടുത്തു. മക്കളാകട്ടെ പല പല പുതിയ ഗെയിംസ് അവർ തന്നെ കണ്ടുപിടിച്ച് കളിച്ച് രസിക്കുകയാണ് മാഷാല്ലാ. സ്ക്രീൻ അഡിക്ഷൻ വരാതിരിക്കാനും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് ഫാത്തിമ റൈഹാന കുമരനെല്ലൂരിൽ നിന്നും.
1: ഉമ്മുഗുൽസോ ചിറമംഗലത്തിൻ്റെ നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. ഇന്ന് നബി സ്നേഹം എന്ന് പറഞ്ഞ് പല പെക്കുത്തുകളും കാണിക്കുന്നു, ഭക്ഷണം വേസ്റ്റാക്കുന്നു. നബിയുടെ വഫാത്തിനെ കുറിച്ച് ഓർക്കാൻ തിങ്കളാഴ്ച നോമ്പ് നോക്കാനാണ് പറയുന്നത്. പക്ഷേ ചെയ്യുന്നത് ദൈവം അതിന് എതിരാണ് എന്നാണ്. എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഏതായാലും കള്ള് കുടിക്കുന്ന ഒരാളെ നമുക്ക് ഇത് ഹറാമാണ് എന്ന് അയാൾക്കും സ്വയം മനസ്സിലാവും, പറഞ്ഞെടുത്താലും അല്ലേ. പിന്നെ അതിൻ്റെ ശിക്ഷയായിട്ട് അനുഭവിക്കാൻ പോകുന്നത് തീനത്തുൽ ഖിബാലി എന്ന് പറയുന്ന മാരകമായ ഒരു ജലം അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ നബിദിനത്തിന് ആളുകൾ അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങൾ ആളുകൾ കാണുന്നത് ഇതൊരു വലിയ പുണ്യമാണ്, അതിന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു അനുഭവം എന്താ അറിയോ, ഏയ് സൊലായി, പിന്നെ അതായത് സുബ്ഹിക്ക് സാധാരണ ഒരു ദിവസം പോലും പള്ളിയിലേക്ക് പോകാത്ത ആളുകൾ ആ ഒരു ദിവസം സുബ്ഹിക്ക് പള്ളിയിൽ പോകും. പെരുന്നാളിൻ്റെ ദിവസത്തിൽ പോലും രാവിലെ പള്ളിയിലേക്ക് പോകാത്തവര് ശരിക്കും നമ്മൾ അലക്കുക. അപ്പം നമ്മളൊക്കെ ചിലപ്പോൾ സുബ്ഹിക്ക് അങ്ങോട്ട് മാറ്റി ഒരുങ്ങി പോയിട്ട് പിന്നെ പെരുന്നാസ്കാരം കഴിഞ്ഞിട്ടാണ് സുബ്ഹിക്ക് വരാം. നമ്മളൊക്കെ കുറച്ച് നേരത്തെ നിസ്കരിക്കും. എന്നാൽ അന്നൊന്നും ഇല്ലാത്ത ഒരു
0: ആവേശം,
1: അതായത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കപ്പെട്ട ആഘോഷങ്ങൾക്കൊന്നും കാണിക്കാത്തൊരു ആവേശവും പരിവേഷവും ഒക്കെ പഠിപ്പിക്കപ്പെടാത്ത, എന്നാൽ നമ്മളെ എതിർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രവാചകനോടൊരു സ്നേഹം, പ്രവാചകനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കാം. അപ്പം അതിൽ സാധാരണക്കാരൊക്കെ അതിലങ്ങോട്ട് ചിന്തിക്കും, ശരിയല്ലേ, എന്തൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, കല്യാണം ആഘോഷിക്കുന്നുണ്ട്, അതാഘോഷിക്കുന്നുണ്ട്, ഇതാഘോഷിക്കുന്നുണ്ട്, പക്ഷേ നബിദിനം മാത്രം ഇവർക്ക് പറ്റൂല. അപ്പം നമ്മളെന്തായി? നബിനോടൊരു സ്നേഹമില്ലാത്തവരായി. യഥാർത്ഥത്തിൽ ഈ കല്യാണം എന്തായിക്കോട്ടെ, അവിടേക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് ഈ പറഞ്ഞ പ്രവാചക സദാസനം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ചെയ്യാത്തവർക്ക് പിന്നെ ഇതും എന്താണ്, അത്തരം ഒരു സെലിബ്രേഷൻ മാത്രമായിട്ട് പ്രവാചക സ്നേഹം സീസൺ സ്നേഹമായിട്ട് മാറണം.
0: പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാണ്ട് നടത്തുന്നൊക്കെ ശരിക്കേ, അതിൻ്റെ ഒരു മതകീയ വശം മാറ്റി വെച്ചാൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധേയത്തിലാണ് ഇപ്പം നമ്മുടെ സ്നേഹം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മഹല്ലുകാർക്ക് പിടിച്ചാൽ കിട്ടാത്ത കോലത്തിലായി ഇത്. ആദ്യമൊക്കെ മഹല്ലുകാർ ഈ ഒരു യുവാക്കളെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന സ്ഥലത്തെ പ്രധാന പൗരന്മാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വലിയൊരു സംഭവമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അന്നെങ്കിലും ചെറുക്കന്മാർ വന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെയാണ് ന്യായം പറഞ്ഞിരുന്നത്. അന്നെങ്കിലും ചെറുക്കന്മാർ വന്നോട്ടെ, മുൾ പള്ളിയുടെതൊക്കെ മദ്രസൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പെട്ടോട്ടെ, നബിയുമായി ബന്ധപ്പെട്ട് കാര്യം നടക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം അന്നത്തെ രാവിലെ മുതൽ ഒരു ആഘോഷയാത്രയും ഒരു പിന്നെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി കുട്ടികളുടെ പരിപാടികളും പാട്ടും അങ്ങനെ കഴിഞ്ഞ് അവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ ന്യായീകരിക്കല്ല ഞാൻ ചെയ്യണത്, പക്ഷെ അവിടെ നിന്നൊക്കെ പിടുത്തം വിട്ടു. ഇപ്പം മഹല്ലുകാർക്ക് നിയന്ത്രിച്ചാൽ കിട്ടാത്ത അത്ര വലിയ ഡി ജെ പാർട്ടികളും റോഡ് ഷോകളും ഒക്കെ ആയി നബിദിനം മാറി തുടങ്ങി. അതിപ്പോൾ തുടങ്ങിയല്ല, ഞാനൊരു 10 കൊല്ലം മുമ്പേ ഞാൻ തിരുവനന്തപുരത്തൊക്കെ ഉള്ള സമയത്തൊക്കെ അവിടെ പല മഹല്ലുകളിലും ഈ ഒരു ചിന്തകൾ മാത്രമുള്ള മഹല്ലുകളുണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര രൂപത്തിൽ ഒരു ഇസ്ലാമിന്, യഥാർത്ഥ ഇസ്ലാമിന് കയറി ചെല്ലാൻ കഴിയാത്ത, അഥവാ അഹ്ലുസുന്നക്ക് കയറി ചെല്ലാൻ കഴിയാത്ത അത്ര രൂപത്തിൽ ഈ ഒരു യാഥാസ്ഥിതികത്വം പൂണ്ട് വിളയാടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നബിദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ല വിധേനയും നമ്മൾ റോഡിലൂടെയൊക്കെ വല്ല ബൈക്കിലോ മറ്റോ പോവുകയാണെങ്കിൽ പോലും എവിടെക്കാ പോണ് എന്ന് ചോദിച്ച് റോഡ് അവിടെ ക്ലോസ് ചെയ്തിട്ട് റോഡ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് വാഹനങ്ങളെ തടസ്സപ്പെടുത്തുന്നത്, അത് എയർപോർട്ടിലേക്കാണെങ്കിൽ ഇത് പോയിട്ടാണ് പോയാൽ മതി. കാരണം അവന് ചിന്തയില്ല ഈ നബിദിനത്തിൽ പങ്കെടുത്ത് ആ പിന്നെ ആഘോഷ പരിപാടിയിൽ യാത്ര പിന്നെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ചങ്ങാതിമാരുണ്ടല്ലോ, നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോഴേ ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതിന്റെ ടോണ് മനസ്സിലായോ? ഇവന് 5 മിനിറ്റ് കൂടെ അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ അവന്റെ ഫ്ലൈറ്റ് പോകും, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുള്ള ഒരാണ്, ഇതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ സൈഡിലൂടെ പോയിക്കോടാന്ന് പറഞ്ഞിട്ടാണ് എന്ത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ് എന്ന് പറയുമ്പം ഇവൻ എന്ത് നബി, എന്ത് അല്ലാ, എന്ത് ദീന്, എന്ത് ധർമ്മം, ഇതൊന്നും അവൻ്റെ മനസ്സിലൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യണം, അങ്ങനെ ആ മറുപടി അവൻ്റെ അടുത്ത് വരുന്നത്. അപ്പം പിന്നെ അത് അങ്ങനെയല്ല, എന്തായാലും പോയാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാകുമ്പോഴേക്ക് പിന്നെ എല്ലാവരും കൂടിയിട്ട് ആകെ ബഹളം പ്രശ്നം. അപ്പോഴും പ്രശ്നം എന്താ, ഒരു നബിദിനോട് സ്നേഹമില്ലാത്തവൻ, ഓം വഹാബി ആയിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നുള്ള പ്രശ്നം അല്ല. ആ പാവം സാധു ഗൾഫിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്, മനസ്സിലായല്ലോ. ഓൻ ചിലപ്പോൾ കുമാരനായിരിക്കാം അല്ലെങ്കിൽ തോമസ് ആയിരിക്കാം, അവനെ സമയം ഓൻ ചിന്തിക്കണ്ട റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെ റോട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ അടങ്ങാറാണ് ഇറങ്ങാറല്ലേ, എത്ര ആൾക്ക് അങ്ങനെ പ്രയാസം ഉണ്ടാവാറുണ്ട്.
1: പ്രവാചകനോട് എത്ര ആൾക്കാർക്ക് വെറുപ്പ് വരും.
0: പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇപ്പം അത് എവിടത്തെ വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലകളിൽ പോലും, മലപ്പുറം ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ പോലും ഇപ്പം മഹല്ലുകാർക്ക് നിയന്ത്രിച്ചാൽ പറ്റാതെയായി. കാരണം എന്താ പറയാ, അതിപ്പോ കുട്ടികളെ എങ്ങനെ ആസൂത്രണം ചെയ്ത് നമുക്ക് അറിയാതെ ആയിപ്പോയതാണ് എല്ലാം ചെയ്തിട്ട് അല്ലെ. ആ ചെയ്യണ സമയത്തടാ ഇത് റസൂലിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും. ഞാൻ സത്യം പറഞ്ഞാൽ മ്യൂസിക് ഹറാമാണെന്ന് പഠിച്ചത് സുന്നി മദ്രസന്ന, എനിക്ക് പച്ചക്ക് പറയാലോ, ഞാൻ അവിടുന്നാണ് പഠിച്ചത്. പക്ഷെ ഇന്ന് റസൂലിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടോ, ഇനി അതല്ല ഒരു ബുർദ അങ്ങനെ ഉണ്ടല്ലോ, ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെല്ലണതാണ് റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടി ചെല്ലണം ബുർദ, അങ്ങനെയാണല്ലോ വിചാരം. അതുപോലും മ്യൂസിക് ഇട്ടിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഹറാമാണെന്ന് കേൾക്കാൻ പാടില്ല എന്നോ ആദ്യം ഞാൻ പഠിച്ച സുന്നി മദ്രസന്നാണ്. പക്ഷെ ഇപ്പൊ എല്ലാ പാട്ടുകൾക്കും മ്യൂസിക്കിന്റെ അകമ്പടി ഇല്ലാതെ ഒരു റസൂൽ സ്നേഹം കൂടി നടക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവിടെയും റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് റസൂലിൻ്റെ സുന്നത്താണ് പിൻപറ്റേണ്ടത്. തിങ്കളാഴ്ചയാണ് റസൂൽ ജനിച്ചത്, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുകയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ ചെയ്യാതിരിക്കലാണ് വേണ്ടത്, ഇത് റസൂലിന് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് എന്ന് അങ്ങോട്ട് ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്താൽ എന്താ പറയാറ്, ഇവന് റസൂലിന് ഇഷ്ടമല്ല,
1: അതെ
0: ഇവന് നബിനെ സ്നേഹമല്ല,
1: എന്തൊരു വിരോധവാസമാണ്
0: അല്ലേ, പുത്തൻ
1: അല്ലേ,
0: വിധേയ എല്ലാ ബിദഅത്ത് ചെയ്യും, ബിദഅത്തുകളും ചെയ്യും ചെയ്യും, എന്നാൽ ബിദഅത്ത് ചെയ്യല്ലേ എന്ന് അങ്ങോട്ട് ഉപദേശിക്കുകയും ചെയ്യണം മനുഷ്യന്മാരെ. തിരിച്ചിങ്ങോട്ട്
1: പോകും
0: അതിന്റെ മലയാളികളാണ് ഞാൻ പലപ്പോഴും മലയാളികളാണ് നമ്മള്, നമ്മൾ ഇങ്ങോട്ട് പറയാ അങ്ങോട്ട് അത് ചെയ്യല്ലേ എന്ന് പറയണവന് കള്ളു കുടിക്കല്ലേ എന്ന് പറയണവനോട് കള്ളുകുടിയാ എന്ന് തിരിച്ചിങ്ങോട്ട് വിളിക്കണത് പോലെ.
1: അതാണ്, അതായത് തലച്ചോറ് വേറെ ആരുടെയൊക്കെ അല്ലേ. ഏതായാലും നമ്മൾ സൂചിപ്പിച്ച് വരുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പോലും ചില ആളുകൾ എങ്ങനെയുണ്ടോ, എല്ലാത്തിനും നമ്മൾ പള്ളിയിൽ വരുന്ന ആളുകളായിരിക്കും, നമ്മൾ ഖുർആൻ ക്ലാസ് പങ്കെടുക്കുന്ന ആളായിരിക്കും, പക്ഷേ ഈ ഒരു പരിപാടി വരുമ്പോൾ അതിനോട് സഹകരിക്കുന്നൊരു മനോഭാവം.
0: അതെ,
1: അത് ഒരു പക്ഷേ ഈ റാലി വരുമ്പോൾ അവിടെ പായസം കൊടുക്കാനായിരിക്കും. അപ്പോൾ പറയാം, എന്താ ഒരു പായസം കൊടുത്താൽ, എന്തായാലും പോലെ അതിൽ പോകണം, ഇപ്പോൾ ഒരു പായസം കൊടുത്താൽ എന്താ ന്യായതാണ്. അല്ലെങ്കിൽ അതിനു വേണ്ടി എനിക്ക് വളരെ സങ്കടം തോന്നിയൊരു വിഷയം എന്താ വെച്ചാൽ, ഈ ഇതിനു വേണ്ടിയിട്ട് തലേ ദിവസം ഇങ്ങനെ ഈ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിർത്തുന്ന സംഭവം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സൽഫി പള്ളിൻ്റെ അടുത്ത് തന്നെ പറയാം, അപ്പോൾ പറയാതെ എന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ എന്ത് ചെയ്തു, വിളിച്ചു, സുബീക്ക് പള്ളിയിൽ ജമാഅത്ത് തുടങ്ങുകയാണ്, ആ സമയത്ത് ഇവിടെ എന്താ വിശേഷം, കട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വ്യക്തി, നമ്മളെ ഒരു താല്പര്യമുള്ള ഒരാൾ എന്ത് ചെയ്തു, മക്കളെ നിസ്കരിച്ചിട്ട് നിങ്ങൾ ഏതായാലും നിസ്കരിച്ചിട്ട് അതിൽ ജമാഅത്തിന് പോലും അവിടുന്ന് എഴുന്നേൽക്കാതെ അവിടെ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തിൻ്റെ പേരിൽ, പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ. അപ്പൊ എവിടെ ഇതെന്തൊക്കെ ഫുള്ള് സെലിബ്രേഷൻസ്
0: തന്നെയാണ്, ഒരു കല്യാണാഘോഷം അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ ഒരു ക്ലബിന്റെ ആഘോഷം ഇങ്ങനെയുള്ള സംഭവമുണ്ടല്ലോ, ഇതേപോലെ ഒരു നബിദിനാഘോഷം, അത്രേ അവരുടെ മനസ്സിലുള്ളൂ. അതിന്റെ കാരണം ഇത് തന്നെയാണ്, ആത്മാർത്ഥമായിട്ട് അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഉസ്താദുമാരുടെയും മഹല്ല് കാരണവന്മാരുടെയും, ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ നമ്മളത് അവസാനിപ്പിക്കാം. കാരണം ഒരു വിദ്യാർത്ഥിനോട് സഹകരിക്കുന്നവൻ അള്ളാൻ്റെ ദീൻ്റെ ദീൻ പൊളിയന്മാരാണെന്ന് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അവൻ മൻ വഖറ ബിസാഹിബി വിദ്യാർത്ഥിൻ, വിദ്യാർത്ഥിനെ ചെയ്യുന്ന ഒരാളെ അവനൊന്ന് പൊക്കിക്കൊടുത്താൽ, അതായത് അവനൊന്ന് ബഹുമാനിക്കുന്നത് പോലും പിന്നെ ദീൻ പൊളിക്കുന്നതിന് തുല്യമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിദഅത്ത് ചെയ്യുന്നത് ഇത്ര ഗൗരവമായിരിക്കും, അതിന് സഹകരിക്കുന്നതും അതിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നതും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രം നമുക്ക് ആ വിഷയത്തിൽ പറയാം. നമുക്ക് ഇന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേൾക്കാം.

0: മാഷാല്ലാ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം 41 സൂറത്തു ഫുസ്സിലത്തിൻ്റെ 15-16 വചനമാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നാം കേട്ട് കഴിഞ്ഞത്.
1: ഇഷ്ടമില്ലെങ്കിലും ഞാൻ ഉപദേശിക്കാറുണ്ട്, നമുക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുമല്ലോ എന്ന്. ചിറമംഗലത്ത് നിന്ന് ഉമ്മ കുൽസു. അതുപോലെ തന്നെ ഫാത്തിമ റൈഹാന സി വി, കുമരനല്ലൂർ. ഞങ്ങൾ വേറെ വീട് വെച്ച് മാറിയ ശേഷം നബിദിന ഫുഡിൻ്റെ പേരും പറഞ്ഞ് പ്രൈസിങ് വന്നിട്ടില്ല. സംഘാടകർ ഞങ്ങളുടെ വീടെത്തിയാൽ ഓരോന്ന് പിറുപിറുത്ത് പോകുന്നത് കാണാം. എന്താണ് മംഗ്ലീഷ് ആയതുകൊണ്ട് ചെറിയൊരു എന്തൊരായിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
0: അവരുടെ.
1: ആ തറവാട്ടിലായിരുന്നപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അവിടെ. സ്പെഷ്യൽ ഫുഡും മിഠായിയും കുട്ടികൾക്ക് ഞങ്ങൾ അറിയാതെ കൊടുക്കും. അങ്ങനെയുള്ള അത് ഈ പറഞ്ഞ പോലെ നിസ്സഹകരണം ചിലപ്പോൾ ബുദ്ധിമുട്ടാകുന്ന ചില ഏരിയകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു സ്വസ്ഥമാണ്, സമാധാനമാണ് എന്നാണ് അവരുടെ ഒരു വിഷയം വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. എന്തായാലും പിന്നെ സുലൈഖ തിരുവാലി, ഇന്ന് പെൺകുട്ടികളുടെ വേഷവും കാട്ടിക്കൂട്ടലും കണ്ടാൽ അറപ്പ് വരും. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, ആമീൻ എന്ന്. ആ വിഷയം പറയുകയാണെങ്കിൽ ഒരുപാട്
0: പറയേണ്ടത്
1: തൽക്കാലം. നമ്മളെ കുട്ടികൾ തന്നെയാണ് കൂടുതലും അല്ലേ. പിന്നെ ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കുന്ന പേക്കൂത്തുകൾ എന്നാല് ഞാൻ ആഘോഷത്തെയോ അല്ലെങ്കിൽ ആ മതത്തെയോ ആക്ഷേപിക്കല്ല, ആ മതത്തിലെ സഹോദരങ്ങളെ ആക്ഷേപിക്കല്ല. മറിച്ച് അതിൻ്റെ ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ ആരാ മുമ്പിലുണ്ടാവുക? വെക്കാനും വിളമ്പാനും ചാടാനും കളിക്കാനും ഒക്കെ നമ്മളെ മക്കൾ തന്നെ ഉണ്ടാവുക. മുസ്ലിം രക്ഷിതാക്കളാണ് അവർക്ക് വേഷത്ത് പറഞ്ഞേക്കണതും അല്ലേ. ചെറിയ കുട്ടികൾ മുതൽ, ചെറിയ പ്രായം മുതലേ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അന്നത്തേക്കും വേണ്ടി മാത്രം വേഷം ധരിക്കാനും വിട്ടെടുക്കാനും ഒക്കെ നമ്മൾ കൂട്ടുകൂടും. അതിന് നമ്മൾ സഹായിക്കും, അതിന് നമ്മൾ അരുതെന്ന് കൊടുക്കും. പിന്നെ വലുപ്പത്തിൽ എന്തെങ്കിലും ഇങ്ങനെ അന്ന് ചെറുപ്പത്തിൽ എതിർക്കുക, അതിപ്പോൾ എന്താ പോകുക എതിർപ്പ് എന്ന് ചോദിക്കുന്നിടത്തേക്ക് കുട്ടികൾ എത്തും. ഇതൊക്കെ അതിൻ്റെതായ ഒരു വശമാണ്. എന്തായാലും പിന്നെ
0: അതിനെക്കുറിച്ച് ഒന്നും പറയണില്ല. ഇവിടെ ഒന്ന് രണ്ട് കമൻസ് ഉണ്ട്, അത് മാത്രം ഒന്ന് വായിക്കാം.
1: അതെ,
0: ഒരു ജീവിതം 75-80 നീളുന്ന ഒരു ജീവിതം, അതിൽ ശൈശവം, ബാല്യം, കൗമാര്യം, യൗവനം, വാർദ്ധക്യം, പിന്നെ വാനപ്രസ്ഥ. ഇത് കൗമാരത്തിൻ്റെ അവസാനവും യൗവനത്തിൻ്റെ തുടക്കവുമാണ്. നിങ്ങളടിച്ചു പൊളിക്ക്, ജീവിതം ഒന്നേ ഉള്ളൂ. തെറ്റായ വഴിക്ക് പോകരുത്, നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുക, അത് മതി. എല്ലാത്തിലും പറയുന്നുണ്ട് സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരുമെന്നൊക്കെ. ഏതവനാണ് അവിടെ പോയിട്ടുള്ളത്? സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്. തെറ്റ് ചെയ്യാതിരുന്നാൽ അനുവദിച്ചേ ചാകത്തുള്ളൂ. ഇത് ഒരു ആളുടെ ഈ നമ്മളീ നമ്മുടെ കുട്ടികൾ ചാടിക്കളിക്കുന്നതിൻ്റെ വീടിൻ്റെ താഴെയുള്ളൊരു കമൻ്റാട്ടോ. അടിച്ചു പൊളിക്കും മക്കളെ, ഈ ഒരു കാലം പെട്ടെന്ന് കടന്നു പോകും. ഓർമ്മയിൽ എന്നും നല്ല നിമിഷങ്ങൾ ഉണ്ടാകട്ടെ. ഒരു മതഭ്രാന്തന്മാരും പറയുന്നത് കേൾക്കണ്ട. ഇതൊന്നും പറയുന്നത് അതാ ലൈസ കൗമുന, അതും കൂടെ നോക്കണം. മരിച്ചു കഴിഞ്ഞാലല്ല സ്വർഗം ഇതാണ്, സ്വർഗം ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതാണ് ജീവിതം. ജീവിതം സ്വർഗമാകട്ടെ. ഇങ്ങനെ എന്താ അറിയോ, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മളിപ്പോൾ നമ്മളെ മക്കൾ ഇതൊക്കെ ആഘോഷിക്കുന്നത് വലിയ സംഭവമായിട്ടാണ്. പക്ഷെ ഇതിനെ യഥാർത്ഥത്തിൽ ഇതിനെ ഉൾക്കൊള്ളുന്ന ആളുകൾ ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല. ഈ ആഘോഷത്തിൻ്റെ രൂപങ്ങളും ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല. നമ്മളങ്ങോട്ട് ഹൈജാക്ക് ചെയ്ത് പോവാണ് മറ്റുള്ള. അവർക്ക് അതിൻ്റെ പിന്നിൽ ഒരുപാട് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും. എന്നോട് ഇന്നലെ ഒരു ടീച്ചർ പറഞ്ഞത് ഒരു 10 ദിവസം ശരിക്കും ഒരുപാട് അവർക്ക് പൂജയും
1: ആചാരങ്ങളും കാര്യങ്ങളും
0: ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്ത് എൻ്റെ സാധനം അല്ലാതെ ഇങ്ങനെ കളിക്കേണ്ട സാധനമല്ല എന്ന് പറഞ്ഞത്.
1: അതെ അതെ. ഏതായാലും റുഷ്ത കളികാവേ, നേരത്തെ ഞാനൊരു 2 മിനിറ്റ് പിന്നെ ഞാൻ ഒറ്റക്കായി. അപ്പോൾ അൻസാരി ചായ കുടിക്കാൻ പോയോ എന്നൊരു കമൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താ പറയണ്ടോ ചില ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും നീണ്ട് ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കൂടെ നമുക്ക് മാഷാല്ലാ അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് റൈഹാന ബാനത്തോടെ ശരിയാറ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹുസൈൻ വി എം എടത്തിനെട്ടുകര, ആമീൻ. മൈമൂന കരുവാരെ കൊണ്ട് ചൊല്ലിയോട് മാഷാല്ലാ. ചരിത്രങ്ങൾ എത്ര കേട്ടാലും മതി വരില്ല, പ്രത്യേകിച്ച് റസൂലിൻ്റെ എന്ന് നമ്മുടെ തിരുമൊഴികളുമായി അവർ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, കൂടെയുണ്ട് അബൂവിയെ. 3-4 ദിവസമായിട്ട് അബൂവിയെ ഈ കമൻറ്റ് മാത്രമാണ് ഉണ്ടത്. ചൊവ്വ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വ, ബുധനോ വ്യാഴോ, പിന്നെ ഇന്നലെയും എനിക്ക് തോന്നുന്നു ഞാൻ കൂടെയുണ്ട്. അപ്പോൾ എന്തോ തിരക്കിട്ട ജോലിയിലാണ് അബൂവിയെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ കൂടെയുണ്ട് എന്നുള്ളതെങ്കിലും അദ്ദേഹം കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വായിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വായിച്ചത്, മനസ്സിലായല്ലോ. കാരണം അത്രയും ചിലപ്പം വളരെ റിസ്ക് ആയിട്ടുള്ള വല്ല ജോലിയുടെയോ തിരക്കിൻ്റെ ഇടയിലായിരിക്കും കൂടെയുണ്ട് എന്ന് മാത്രം ചെയ്യുന്നത്. അതൊരു പിന്നെ പ്രാർത്ഥന കൂടെയാണല്ലോ. ഇൻഷാല്ലാ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. സഫിയ എടപ്പാൾ പറഞ്ഞിരിക്കുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, സലാം പറഞ്ഞു പോയിരിക്കുകയാണ്. ഓക്കെ. മദീനയുടെ മണ്ണിൽ കരിമേഘം പടർന്നു, കണ്ണീരിൽ നനഞ്ഞു പ്രവാചക നഗരി. തിരുനബി വിയോഗത്തിൻ്റെ വേളയണഞ്ഞപ്പോൾ തളർന്നു പോയി മാനവ മനസ്സുകൾ മുഴുവനും. ആരായിരിക്കും? അമീർ ടി അടുത്ത. വേറെ കുറേ ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ അനുമതി പ്രകാരം ഞാൻ വായിക്കാതിരിക്കുകയാണ്. കുറേ ഉണ്ട്. നമ്മൾ റേഡിയോയുടെ വ്യത്യസ്ത മേഖലകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ശ്രോതാക്കൾക്ക് ഓരോ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ.
0: നമുക്കിന്ന് സമകാലികം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പരിചയപ്പെടാം. സമകാലികം പ്രോഗ്രാം എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4:10 ഉണ്ടാകാറുള്ളത്. പിന്നെ റിവൈൻഡിൽ 24 മണിക്കൂറുണ്ടാകും. സമകാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഹബീബ് റഹ്മാൻ കൊടിവള്ളി രചിക്കുന്ന ലേഖനങ്ങളെ അബ്ദുൽ സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ് സമകാലത്തിൽ ഇപ്പോൾ നമുക്കുള്ളത്. ഇൻഷാല്ലാ, ഇന്നത്തെ ഒരു വിഷയം എന്താണ്?
1: ഇന്ന് നമുക്ക് ഇന്ത്യ ഇപ്പോൾ ആർക്കൊപ്പം, ഏത് ചേരിയിൽ എന്ന വിഷയത്തിലെ ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ ഒരു രചനയാണ്. അബ്ദുൽ സമദ് കല്ലടിക്കോടാണ് നമുക്കതിനെക്കുറിച്ച്, അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. സമകാലികം നമുക്ക് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4:10 നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഓരോരോ വിഷയങ്ങളിലെ വ്യത്യസ്തമായിരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന ആളുകളെ ഒന്നുകിൽ അവരെ ലൈവ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ റെക്കോർഡ് മറ്റൊരു സ്റ്റുഡിയോന്ന് റെക്കോർഡ് ചെയ്യുന്ന, നമ്മൾ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കണം എന്ന് നമുക്ക് ബോധമുള്ള ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുന്ന വിവിധ വിഷയങ്ങളെ, അത് സമകാലികമായിരിക്കുന്ന വിഷയങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പ്രോഗ്രാമാണ്. എന്തായാലും ഇന്ന് ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ ഈ രചന അബ്ദുൽ സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദത്തിൽ നമുക്ക് ഒരല്പസമയം കേൾക്കാം.
2: ഇന്ത്യ ഇപ്പോൾ ആർക്കൊപ്പം, ഏതു ചേരിയിൽ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ആഗോള രാഷ്ട്രീയത്തിലും നയതന്ത്ര രംഗത്തും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും മറ്റു രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു പക്ഷത്തും ചേരാതെ ചേരിചേരാ നയത്തോടെ തലയുയർത്തിപ്പിടിച്ചൊരു കാലം. അന്ന് ഇന്ത്യയുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും ഒരു വിലയും നിലയുമുണ്ടായിരുന്നു. പക്ഷേ 1.5 പതിറ്റാണ്ടായി നമ്മുടെ വിലയും നിലയും നാം തന്നെ കളഞ്ഞുകുളിച്ചു എന്നത് ഖേദത്തോടെ പറയേണ്ടി വന്നിരിക്കുന്നു. ഇതിനേക്കാളുപരി അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെയും നയതന്ത്ര നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സമീപകാല സംഭവ വികാസങ്ങൾ. ഇറാനുമായുള്ള ഇസ്രയേൽ അമേരിക്ക സംഘർഷത്തോടെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങൾക്കിടയിൽ അമ്പേ തകർന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പായ നരേന്ദ്രമോദി നെതന്യാഹു കൂടിക്കാഴ്ച മുതൽ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് ഇന്ത്യയുടെ കട്ട സപ്പോർട്ടുണ്ട് എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടുള്ള വെല്ലുവിളി വരെ അത് നീണ്ടു നിൽക്കുന്നു. കഴിഞ്ഞ ഗൾഫ് യുദ്ധകാലത്ത് പോലും ഇന്ത്യ അതിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നെങ്കിലും അതിനുശേഷമുണ്ടായ റഷ്യ യുക്രൈൻ യുദ്ധമടക്കമുള്ള സകല ലോക സംഘർഷങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കെന്തെങ്കിലും നയനിലപാടുണ്ടായിരുന്നോ എന്നുവരെ സംശയമാണ്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യത്തിലുള്ള കർശന വിസാ നിയമങ്ങളും ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലുള്ള കർശന തീരുവാ നയങ്ങളും ഇന്ത്യക്ക് ഭീഷണിയായിരുന്നു. ഇതിനേക്കാളേറെ ഉപരിയായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നും ഇറാനിൽ നിന്ന് പാചകവാതകം ഇറക്കുമതി ചെയ്യരുതൊക്കെയുള്ള തിട്ടൂരങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തോടുള്ള നഗ്നമായ വെല്ലുവിളിയാണ്. ഇതിലേറ്റവും വിരോധാഭാസം ട്രംപ് അധികാരത്തിൽ വരുന്നതിനായി പൂജ നടത്തിയവരുടെ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഏറ്റവും സൗഹൃദവും വ്യാപാര ഇടപാടും പുലർത്തുന്ന സൗഹൃദ രാജ്യമായിരുന്ന ഇറാൻ പ്രസിഡന്റ് ഖംനായി രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ നിന്ന് പോലും അമേരിക്കയുടെ തുറച്ചുനോട്ടം ഭയന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ വേളയിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾ ആഗോളതലത്തിൽ തന്നെ വിമർശന വിധേയമായി. ഇറാനിലെ ചാബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടായിരുന്നെങ്കിലും അമേരിക്കൻ ഉപരോധ ഭീഷണികൾ കാരണം പദ്ധതിയിലെ മുന്നേറ്റങ്ങൾക്ക് നേരിട്ട മന്ദത ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിവെക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങളെയും വിദേശ നയത്തിന്റെ സ്വതന്ത്ര സ്വഭാവത്തെയും ബാധിക്കുകയുണ്ടായി. മുമ്പ് തന്നെ ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡ ഉന്നയിച്ച ആരോപണങ്ങളും തുറന്നുണ്ടായ തർക്കങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഇപ്പോഴാകട്ടെ തികച്ചും അന്യായമായ ഇറാനെതിരെയുള്ള യുദ്ധത്തിലും ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതിലും സന്ദർഭോചിതം മാനം മര്യാദയോടെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും നമുക്ക് കഴിയാത്തത് നമ്മുടെ സത്യത്തോടും ധർമ്മത്തോടും നീതിയോടൊക്കെയുള്ള പ്രതിബദ്ധതയുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഇതുമൂലം വിദേശ നയത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ലെന്നും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുകയാണെന്നുമുള്ള ആഗോള വിമർശനം ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ February 28 ഇറാന് അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ച ശേഷം കപ്പലാക്രമണം മുഖേന 13 ഇന്ത്യക്കാരാണ് വിവിധ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. നിർഭാഗ്യവശാൽ അതിൽ പല കൊലപാതകത്തിന്റെയും സമയോചിതം ശക്തമായി അപലപിക്കാനോ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനോ നയതന്ത്രതലത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. അമേരിക്ക ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന നമ്മുടെ കപ്പലിനെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഇന്ത്യ അശക്തമായി. പണ്ടൊക്കെ നാം മുന്നോട്ട് വച്ചിരുന്ന അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയം ഇപ്പോൾ താറുമാറായി കിടക്കുകയാണ്. ചൈന, പാകിസ്ഥാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ അയൽരാജ്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം വേണ്ടത്ര സുദൃഢമോ തൃപ്തികരമോ അല്ലാത്തതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. VDM ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫ്രീഡം ഹൗസ് തുടങ്ങിയ ആഗോള ഏജൻസികൾ ഇന്ത്യയിലെ ജനാധിപത്യ അന്തരീക്ഷത്തെയും ന്യൂനപക്ഷ സുരക്ഷിതത്വയും കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ നമുക്ക് തിരിച്ചടിയായി. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനകളും യൂറോപ്യൻ പാർലമെന്റും ഉയർത്തിയ വിമർശനങ്ങളും ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്ന് അവകാശപ്പെടുമ്പോഴും പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ അയൽരാജ്യങ്ങൾക്കാൾ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് ലോകാസ്ഥാനത്തിൽ നമുക്കെതിരെയുള്ള വിമർശനങ്ങൾക്കുമിടയാക്കുന്നു. ചുരുക്കത്തിൽ G20 ഉച്ചകോടി പോലുള്ള ആഗോള വേദികളിലെ പങ്കാളിത്തവും വലിയ സാമ്പത്തിക വിപണി എന്ന നിലയിലുള്ള പ്രാധാന്യവും ഇന്ത്യയുടെ ശക്തിയായി നിലനിൽക്കുമ്പോൾ തന്നെ വിദേശ നയത്തിലെ ആശയക്കുഴപ്പങ്ങളും മാധ്യമ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിലെ ആഗോള റാങ്കിങ്ങുകളിലെ ഇടിവും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പരമ്പരാഗത പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടി എന്നാണ് അർത്ഥം. നരേന്ദ്രമോദി പോകാത്ത വിദേശ രാജ്യങ്ങൾ ഇനി ഭൂഗോളത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ ഈ വിദേശ പര്യടനങ്ങൾ ഒക്കെയും ബാക്കി പത്രം അദ്ദേഹത്തിന്റെ വ്യക്തിവിശേഷങ്ങളും ഫോട്ടോഷോയുമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നത് നാം ആരെങ്കിലും കാണാറുണ്ടോ? അമേരിക്കയും കാനഡയും ആസ്ട്രേലിയയുമൊക്കെ മാസത്തിൽ തന്നെ എത്ര തവണയാണ് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്? മിക്ക സന്ദർശനങ്ങളിലുമാകട്ടെ കൊട്ടും പാട്ടുമൊക്കെയായി മോദി ചോക്ലേറ്റുകളും മറ്റും വിതരണം ചെയ്യുന്ന കാഴ്ച ലോകരാജ്യങ്ങൾക്കിടയിൽ എന്തുമാത്രം പരിഹാസമാണ് ഇന്ത്യക്കുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിലായി മോദി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലേക്ക് മോദി സ്തുതിക്കായി പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ മോദി ഭക്തരെ കൊണ്ടുപോകുന്ന വാർത്തയൊക്കെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ മാധ്യമരംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പതിതാവസ്ഥയും നാണക്കേടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ നോർവേ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ട് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ പത്രപ്രവർത്തകരിൽ നിന്നും ചോദ്യങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നോർവീജിയൻ മാധ്യമപ്രവർത്തകയായ ഹെല്ലാലിംഗ് നടത്തിയ ചോദ്യവും അത് പരിഗണിക്കാതെ മോദി ഒളിച്ചോടിയതും അതിനുശേഷമുണ്ടായ വിവാദവുമൊക്കെ നമുക്കറിയാമല്ലോ. ഇതേപോലെ ഓസ്ട്രേലിയ സന്ദർശനത്തിനിടയിലും ചോദ്യമുണ്ടായി. അല്ലെങ്കിലും പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്താണ് നാം. എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഒപ്പം പത്രപ്രവർത്തകരെ കൂട്ടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തിപരമായ ഷോ നടത്താനായി ഫോട്ടോഗ്രാഫർമാരെ മാത്രമാണ് കൂട്ടുന്നത്. ഇതൊക്കെ കാണുന്ന വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായം എത്ര മോശമായിരിക്കും. ഇന്ത്യയുടെ ആഭ്യന്തരരംഗമാകട്ടെ ഈ സർക്കാർ കാലഘട്ടത്തിൽ അരങ്ങേറുന്ന മുഴുവൻ കാര്യങ്ങളും സ്വദേശത്തും വിദേശത്തും രാജ്യത്തിന്റെ വിലകളയുന്ന കാര്യങ്ങളാണ്. വർഗീയതയും വംശീയതയും ജാതീയതയും ഒക്കെ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗരത്വ പട്ടികയും SIR പോലുള്ള ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളും പശുക്കൊലയും ആൾക്കൂട്ടക്കൊലയുമൊക്കെയുള്ള വാർത്തകളും ലോകമൊന്നടങ്കം പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യാ സർക്കാർ നിയമവിരുദ്ധമാക്കുന്ന വഖഫ് സ്വത്തുക്കളും തുടരെ തുടരെ നശിപ്പിക്കപ്പെടുന്ന മസ്ജിദുകളും മദ്രസകളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രം നടക്കുന്ന ബുൾഡോസർ രാജ്യമൊക്കെ പുറം രാജ്യങ്ങളിലും വാർത്തയാകുന്നുണ്ടല്ലോ. ഒരു പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താൻ കേൾപ്പില്ലാത്തതിന്റെ പേരിലും രാജ്യത്തിന്റെ സകല മുക്കുമൂലകളിലും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാറ്റകളെക്കുറിച്ചൊക്കെ സ്വദേശപത്രങ്ങൾ മാത്രമല്ല വിദേശപത്രങ്ങളിലും ചാനലുകളിലും വെണ്ടക്കകൾ നിരത്തപ്പെടുന്നുണ്ട്. വിദേശപത്രങ്ങളിൽ ഇന്ത്യയുടെ നഷ്ടപ്പെട്ട ചേരിചേരാനയത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കളങ്കപ്പെട്ടതായും വിദേശപത്രങ്ങളും ചാനലുകളും നിരന്തരം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാരനാണെന്നതിന് തെളിവായി വിദേശ രാജ്യക്കാർ പോലും സമ്മതിക്കുന്ന പാസ്പോർട്ടിന് ഇന്ത്യയിൽ ഒരു വിലയുമില്ലാതാകുന്ന വിരോധാഭാസ കാഴ്ച എന്തുമാത്രം ദുഃഖകരമല്ല. മോദി അധികാരമേൽക്കുമ്പോൾ ആഗോള സൂചികയിൽ 76 സ്ഥാനമുണ്ടായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ടിന് ഇപ്പോൾ 125 മാത്രമാണ് സ്ഥാനം. ചുരുക്കത്തിൽ, ഇന്ത്യ ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന തികഞ്ഞ യാഥാർത്ഥ്യമാണിപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഔദ്യോഗികവും അല്ലാത്തതുമായ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യൻ പ്രതിസന്ധി അടക്കമുള്ള എല്ലാ അന്താരാഷ്ട്ര സംഭവവികാസങ്ങളിലും ഇന്ത്യയുടെ ശബ്ദം ആരും ശ്രദ്ധിക്കുന്നില്ല. ലോകത്തിന്റെ 1/5 ജനങ്ങളുടെ ഒരു രാജ്യം ഒരു ദശാബ്ദം മുമ്പ് വരെ ലോകത്ത് നിർണായക തീരുമാനങ്ങളെടുക്കുകയും ആ തീരുമാനങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കുക മാത്രമല്ല അവയ്ക്ക് മൂല്യം കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു രാജ്യം ഇന്നെത്തിപ്പെട്ട പതിതാവസ്ഥയെ ഓർക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല നമുക്കും ലജ്ജയും നാണവും തോന്നുന്നു.
1: മാഷാല്ലാ. പീസ് റേഡിയോ സമകാലികം പ്രോഗ്രാമിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതേ പ്രകാരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈവിൽ ആളുകളെ ഇരുത്തിയിട്ടുള്ള അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും പറയുന്നതും ഇപ്രകാരം ലേഖനങ്ങളുടെ ശബ്ദാവിഷ്കാരവും നമ്മൾ സമകാലികം പ്രോഗ്രാമിൽ കേൾക്കാറുണ്ട്. റേഡിയോയെക്കുറിച്ച് പിന്നെ ഒരു 1-2 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പാരൻറ്റിങ് കോഴ്സ് തുടങ്ങി, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സൊക്കെ തുടങ്ങിയതേ നമ്മളൊന്ന് പറയാറുണ്ട്, സൂചിപ്പിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട 1 സെപ്റ്റംബർ അതിൻ്റെ കോഴ്സ് ആരംഭിക്കും. അതിലേക്കുള്ള എൻറോൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താണ്. അത് എങ്ങനെയാണ് എൻറോൾമെൻ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. മിക്കവാറും ആളുകൾ നമ്മുടെ കോഴ്സ് ഓപ്ഷൻ വഴി മറ്റുള്ള കോഴ്സുകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ പീസ് റേഡിയോ ഓണാക്കിയിട്ടതിൻ്റെ കോഴ്സസ് എന്നുള്ള ഒരു ബട്ടൺ അമർത്തി നമ്മൾ നേരെ അവിടെയുള്ള നമുക്ക് ചേരാവുന്ന കോഴ്സുകളൊക്കെയും എൻറോൾ ചെയ്യാൻ സംവിധാനമുണ്ട്. അതിൽ അറബി പഠന കോഴ്സുണ്ട്, അതുപോലെ തന്നെ 500-ൻ്റെ ഖുർആൻ പഠന കോഴ്സുകൾ അവിടെ നമുക്കുണ്ട്. ഈ മദ്രസയുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മദ്രസ ഈ വർഷത്തെ അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഈ മദ്രസയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ 24 ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ എൻറോൾമെൻ്റ് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സ് കേൾക്കുന്ന ആളുകൾക്ക് 75,000 രൂപയുടെ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുകയും ചെയ്യും. അപ്പം അത് നമ്മുടെ മക്കൾക്ക് അതിനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്താണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാണ്ട്, പിന്നെ പല ആളുകളും ഇപ്പോൾ റേഡിയോ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സഹോദരി സഹോദരങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് റേഡിയോയ്ക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ളത് പലപ്പോഴായി നമ്മൾ പറയാറുണ്ട്. റേഡിയോയിൽ തന്നെ ഒരു ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫോൺ പേയിലേക്കോ മറ്റോ അക്കൗണ്ട് GPay അങ്ങനെ സംവിധാനങ്ങളൊന്നും പോകാതെ തന്നെ നേരിട്ട് റേഡിയോ ആപ്പ് വഴി തന്നെ സുതാര്യമായി നമുക്ക് ചെയ്യാവുന്ന സംഭാവന എത്രയെന്നുള്ളത്, നമ്മുടെ ക്യാഷ് എത്രയെന്നുള്ളത് രേഖപ്പെടുത്തി കൊടുക്കാനും അപ്പോൾ തന്നെ നമുക്കതിൻ്റെ റെസിപ്റ്റ് കൈപ്പറ്റാനുമുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ സുതാര്യമായി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യണത്, മറ്റു വഴികൾ ചെയ്യാതെ ആ രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണത്. അപ്പോൾ പല ശ്രോതാക്കളും ഇത് കേട്ടപ്പോൾ ഒക്കെ മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ ആൾ വന്നു, ഒരു ലേഡിയാണ്. അപ്പോൾ അവർ വന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സംഖ്യയാണ്, പക്ഷേ ഞാൻ അതൊരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ, നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയും നമ്മൾ നിസ്സാരമായി കാണാൻ ലാ തഹ്ഖറന്നമൽ മഅറൂഫ് ചെയ്യുക, അതാണ് റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വളരെ ചെറിയൊരു സംഖ്യയാണ് നമ്മളെ കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ, പക്ഷേ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ദിവസത്തിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു നല്ലൊരു പങ്കാണ്. പക്ഷേ കുറേ ദിവസമായിട്ട് ഞാനിത് അയച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല, പിന്നെ അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകണില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി. ഇപ്പം റേഡിയോ ആപ്പിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡൊണേറ്റ് ബട്ടൺ അമർത്തി പിന്നെ കുറേ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന അവസ്ഥ വരെത്തും. പിന്നെ നമ്മൾ എൻ്റെ പിൻകോഡ് അടിച്ച് ഞാൻ അതിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യാണ് നേരെ റിജക്റ്റ് ആവുകയാണ്. അതെന്താ മനസ്സിലാവണില്ല, മനസ്സിലായല്ലോ. അപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടത്. അപ്പം ഞാനും ഇരുന്ന് ചെയ്തു നോക്കി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് പോകുന്നില്ല, ക്യാഷ് പോകുന്നില്ല. അപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ റേഡിയോയുടെ ഇപ്പോഴത്തെ നമ്മുടെ വേർഷൻ ഉണ്ടല്ലോ, അപ്പം 3.0 ആണ് അവരുടെ കിടക്കുന്നത്. അപ്പോൾ വേർഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ സംഭവിക്കാം എന്ന് ഞാൻ അനുമാനിച്ചു. ഉണ്ട് അല്ലേ എന്നുള്ളത് അങ്ങനെ അനുഭവമുള്ളവർക്ക് പറയാം. എന്നിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, ഉള്ള അത് നേരെ 3.3 അത് വേർഷൻ മാറ്റി ചെയ്തപ്പോൾ സുതാര്യമായിട്ട് എന്ത് ചെയ്തു, അത് പോയി. അപ്പം ചെറിയ പൈസ അല്ലേ എന്ന് വിചാരിച്ചാണ്ട് ഇതൊന്ന് അയച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കാൻ ചില ആൾക്ക് മടി ഉണ്ടാവും. മനസ്സിലായോ, ചെറിയ പൈസ അല്ലേ. പക്ഷെ റേഡിയോ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുള്ള 1 രൂപ വന്നാലും അത്
0: മനസ്സറിഞ്ഞിട്ടാണ്,
1: ആ അതെ, ആ 1 കോടിയുടെ മനസ്സോട് നിങ്ങൾ സ്വീകരിക്കും എന്ന രൂപത്തിൽ നമ്മൾ പറയാറുള്ളത്. അപ്പം ഈ ഒരു ചെറിയ പൈസ അല്ലേ, ഇപ്പം എങ്ങനെ പോകാനോട് അല്ലെങ്കിൽ ഓളോട് അയക്കാൻ പറയാം, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പം മൗലവിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അവരുടെ നീയത്തൊന്ന് മാറും. മാത്രമല്ല, ഞാനാണ് എൻ്റെ പൈസ അയക്കണതെങ്കിൽ എനിക്ക് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എത്ര രൂപ എനിക്ക് അയക്കാമല്ലോ. അപ്പം ആ രൂപത്തിൽ ആ നീയത്തിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന എത്ര ചെറിയ പൈസയാണോ അയക്കാനുള്ള സംവിധാനം ഇതിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാണ്. അപ്പം നമ്മുടെയൊക്കെ സഹകരണവും സഹായം കൊണ്ട് തന്നെയാണ് അതിനുള്ള അള്ളാഹുവിൻ്റെ തോഫിക്കിനാൽ ഇത്രയും ദിവസം ഇത് മുന്നോട്ട് പോയത്. അതിൽ ആ ഒരു സഹകരണം ഉണ്ടാകണം നമ്മളെ ഭാഗത്ത് നിന്ന് ഇനിയും എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ആ ഒരു അനുഭവം സൂചിപ്പിച്ചത്.
0: ഓക്കെ, നമുക്ക് സ്വരത്തിലേക്ക് പോയാലോ.
1: ഇൻഷാല്ലാ.
3: മതിനേശം തീരോദാത്തിൻ നഖം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവേടനമെചങ്കമഹന്തകിലായി മതിനൂറിൻ ചാരമൊളിയേകി ചാരനതിൻ സാരമതോതിടലായി ബിന്ദം തോഷമതിൻ നാശമതാൽ അരി

ണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമ ചങ്കമഹന്ത്.

അബു സുഫിയാനും ബരവായിച്ച കിടന ഹിസാബിൻ തുണ മദതതിലായി ചങ്കം കളമെങ്കും കളം മുടിവതിനായി കഠിനമിലായി പടയടലണയുവതായി തിരുഗുരു.

0: വിവരം നബി അരി കൊരിൽ ഉരവായി ചമരം കളമിതു മൊളി അതിൽ വരവായി കൊണ്ടുൾ കൊതി പിണ്ടും മതുമതിയതിലായി മദതതിലായി ഹഫ്റതു കീറിടലായി പതി മദിനയെ ഹിഫ്ളിടലായി മദിനേശം തീരുതാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്ങവയ മദിനൂറിൻ ചാരമൊളി ഏകി ചാരനതിൻ സാരമതോതിടലായി ബിന്ദം തോഷമതിൻ നാശമത അരികൊരിൽ അരുമയിൽ മുഷവറത്താലെ കൂടിടലായി മദിനേശം തീരുതാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റും 12 സെക്കൻഡുമാണ്. ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ വൈവിളക്കിൽ എന്താണ് എന്ന് പരിശോധിക്കാം. വൈവിളക്കിൽ നമുക്ക് എല്ലാ ദിവസവും ഓരോ പോസ്റ്ററുകൾ നമ്മൾ വായിക്കാറുണ്ട്. അത് വ്യത്യസ്തമായ ഭാഷകളിലാണ് നമ്മളത് വായിക്കാറുള്ളത്. ഇൻഷാല്ലാ എന്നത്തെയും പോലെ ഇന്നും നമുക്ക് വൈവിളക്കിൽ ഉള്ളത് നമ്മുടെ ഒരു ഹദീസാണ്, അഥവാ സമ്പത്തിൻ്റെ യഥാർത്ഥ്യം. ഓരോ മനുഷ്യനും 3 സുഹൃത്തുക്കളുണ്ട്. ഒന്ന് സമ്പത്താണ്, അത് പറയും നീ എന്ത് ചെലവഴിച്ചുവോ അത് നിനക്കുള്ളതാണ്, നീ എന്തൊക്കെ എന്തൊന്ന് പിടിച്ചു വെച്ചുവോ അത് നിനക്കുള്ളതല്ല. ഇതാണ് ഹദീസിൽ ഉള്ള വചനം, ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൽ പറയുന്ന വെച്ചാൽ ധനം എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും ഏത് മാർഗത്തിൽ ചെലവഴിച്ചു എന്നുമുള്ള കർശന വിചാരണ നേരിടാതെ പരലോകത്ത് ഒരാളും രക്ഷപ്പെടുകയില്ല എന്നും അന്നത്തെ ചോദ്യത്തിനുള്ള തൃപ്തികരമായ ഉത്തരം ഇപ്പോൾ തന്നെ കണ്ടെത്താൻ സാധിക്കണം എന്നതുമാണ് നമ്മെ ഇന്നത്തെ വൈവിളക്കിൽ ബോധ്യപ്പെടുത്തുന്നത്. 2632 വൈവിളക്കാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്.
2: മാഷാല്ലാ, വഴിവിളക്കിനെ കുറിച്ച് നമ്മൾ എന്നും പറയാറുണ്ട്. 11 ഭാഷകളിൽ നമ്മൾ വഴിവിളക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. തുടങ്ങിയ അന്ന് മുതൽ അൽഹംദുലില്ലാ ഇന്ന് വരെ ഒരു മുടക്കവുമില്ലാതെ അത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ സഹോദരിമാരുടെ സഹകരണം, അതായത് നമ്മുടെ സ്റ്റുഡൻസിൽപ്പെട്ട സഹോദരിമാരുടെ സഹകരണവും അവരുടെ കോൺട്രിബ്യൂഷനും നന്നായി ഉണ്ട്. അപ്പം ഒരു ടീം വർക്കായിട്ട് തന്നെ ഈ ഒരു വിഷയം നടക്കുമ്പോൾ, അപ്പം നമ്മൾക്ക് അവരുടെ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുകൂടി ഉറപ്പെടുത്തുകയാണ്. 2000 ചില ദിവസങ്ങൾ ഇത് തുടർച്ചയായി ഈയൊരു പിന്നെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നിന്ന് സഹകരിക്കാനും അതിൻ്റെ പ്രതിഫലം മുഴുവനും ഒരു കുറവുമില്ലാതെ അവർക്ക് ലഭിക്കാനുമുള്ള സാഹചര്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അല്ലാഹു അത് കബൂലാക്കട്ടെ എന്ന് ഈയൊരു അവസരത്തിൽ നമുക്ക് ആശിക്കാം. നൗഫൽ എസ് ചുങ്കം, പാലക്കാട്. അസ്സലാമു അലൈക്കും. മാഷാല്ലാ, സ്വരം സൂപ്പറായിട്ടുണ്ട് എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്വരം കേൾക്കുമ്പോൾ തന്നെ ഞാനത് പറയാൻ വിചാരിച്ചത്, നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഖന്ദഖുമായി ബന്ധപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ചരിത്രത്തെ വളരെ അർത്ഥവത്തായ രൂപത്തിൽ തന്നെ നമ്മളത് കേട്ട് കഴിഞ്ഞു, നന്നായി പാടുകയും ചെയ്തു. എൻ്റെ മോന് 16 വയസ്സ് വരെ ഓണം ആഘോഷിച്ചിട്ടില്ല. ഇപ്പോൾ +2 എത്തി, അവൻ ഓണം ആഘോഷിക്കണം എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോൻക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇസ്ലാമിക് സ്കൂൾ എന്ന് വിചാരിച്ച് അവിടെ ചേർത്തത്. സങ്കടമായി, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. MS കുട്ടികളിൽ അത്തരം ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതൊരു പിന്നാശ്വാസമാണെങ്കിലും, നാടിൻ്റെ കൂടെ ഓടുമ്പോൾ നടുവേ ഓടാനാണ് നമ്മുടെ മക്കളൊക്കെയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വല്ലാത്തൊരു ദുര്യോഗമാണ്. അള്ളാഹു നല്ല മനസ്സിനെ പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാഷാല്ലാ, സ്വരം സൂപ്പർ, നല്ല ഈണത്തോടു കൂടെ പാടി. ബാറക്കല്ലാഹു ഫീക്കും എന്ന് സഫിയ എടപ്പാൾ. ഖുർആൻ പഠനം ആവേശമാക്കിയ 500 മൊഡ്യൂള് 17 കട്ട വെയിറ്റിംഗാണ്. ഉസ്താദിനും ടീം പീസ് റേഡിയോക്കും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് അൻവർ എൻ ടി മുട്ടിൽ. സ്വരം സൂപ്പറാണ് എന്ന്, ഇങ്ങനെ പാടാനും വേണം, വേറൊരു കഴിവ്. റുഷ്ദ കാളികാവ്, ശരിയാണ്, ചില ഗാനങ്ങൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുകളുടെ ഈരടികളും കാര്യങ്ങളും ഒക്കെ, അതിൽ നിന്ന് ഒന്നത് മനഃപ്പാഠമാക്കാനുള്ളൊരു കഴിവ് മറ്റൊന്ന്, രണ്ടാമത് അതിൻ്റെ അക്ഷരങ്ങൾ പിഴക്കാതെ അത് പാടാനുള്ള സാമർഥ്യവും കഴിവും വേറെ ഒന്ന്. എന്തായാലും അത് പാടുന്നവർക്ക് മഷാല്ലാ, അങ്ങനെ അത് നിലനിർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാം. ബാഷേരി അബു തലശ്ശേരി, ബാറക്കല്ലാഹു ഫീക്കും, നല്ല സൂപ്പർ സോങ്. പാടിയവർക്ക് അഭിനന്ദനങ്ങൾ. മനാഫ് ഉത്തരം പറഞ്ഞോളൂ, 12 ആളെയും പ്രഖ്യാപിച്ചോളൂ, 12 അല്ല 13 ആളെ പ്രഖ്യാപിക്കാൻ പോവാണ് മനാഫ് പാലക്കാഴി. 13 ആളെ പ്രഖ്യാപിക്കാൻ പോവാണ് ഇൻഷാല്ലാ. ഒരു 2 മിനിറ്റ് കൂടി ഇൻഷാല്ലാ വെയിറ്റ് ചെയ്യേണ്ടി, 7:30 മുമ്പ് ഇൻഷാല്ലാ നമ്മളത് പ്രഖ്യാപിക്കും. അൻവർ എൻ ടി മുട്ടിൽ, വയനാട്, 500 മൊഡ്യൂൾ 16 റിസൾട്ടിൽ വയനാട് ജില്ലയിൽ നിന്ന് 3rd സ്ഥാനം, അൽഹംദുലില്ല. അപ്പോൾ 17 വേണ്ടിയിട്ട് അദ്ദേഹം കട്ട വെയിറ്റിംഗ് കൂടിയാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ മലപ്പുറം സൗത്ത് വനിതാ സമ്മേളനത്തിൻ്റെ ലഘുലേഖവുമായി പോയി. പള്ളിയുടെ അടുത്ത് തന്നെ സ്കൂളും കോളേജും എല്ലാമുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് ലഘുലേഖ കൊണ്ടുപോയത്. ഓണപരിപാടി ആയതുകൊണ്ട് ഒരു കുട്ടി പോലും വന്നില്ല, ടീച്ചേഴ്സുമില്ല. പള്ളിയിലേക്ക് ടീച്ചേഴ്സും കുട്ടികളും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പരാതി. ഓണപ്പരിപാടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കുറേ കുട്ടികൾ വരാറുണ്ട്. വളരെ നിരാശ തോന്നി. എടപ്പാളിൽ നിന്നും സഹോദരി. പേര് മുഹമ്മദ് അഹമ്മദും ഒക്കെ ആയിരിക്കും, പേരിൻ്റെ പ്രവർത്തനമല്ല ചെയ്യുന്നത്, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അബ്ദുൽ കരീം. മാഷാല്ലാ, ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കമൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ ആഘോഷവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇത്തരം ചിന്തകൾ നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് മറ്റുള്ളവർ കൂടി അവരുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നെ പ്രായോഗിക കഴിവാണ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ മറ്റൊരാൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സംവിധാനമല്ല അതൊക്കെ. നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളായിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് റസൂൽ എതിർക്കുകയോ അല്ലെങ്കിൽ റസൂൽ പറഞ്ഞു തരികയോ ചെയ്യാത്ത കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതിനുവേണ്ടി മത്സരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ബിദഅത്തിൻ്റെ കാര്യഗൗരവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, നേരത്തെ മാഷ സൂചിപ്പിച്ചതുപോലെ, ഹറാമ് ചെയ്യുന്നൊരു വ്യക്തിക്ക് അതിൽ നിന്ന് തൗബ ചെയ്ത് പോരാൻ ഒരു മടിയുണ്ടാവില്ല, അദ്ദേഹത്തിന് അതിനുള്ള താല്പര്യം ഉണ്ടാവും. എന്നാൽ ഒരു ബിദഅത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് താൻ ചെയ്യുന്നത് ബിദഅത്താണ്, ഹറാമാണ് എന്ന ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആവേശപൂർവ്വം അത് ചെയ്യുകയും അതിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത് അതിഗൗരവമാണ്. ഹൻവർ എൻ ടി മുട്ടിൽ, വയനാട്. ഒരു ബിദഅത്ത് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നു, അവസാനം സുന്നത്തുകൾ പാടെയില്ലാതെയാകുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ബിദഅത്തിൻ്റെ ആഴം കൂടിക്കൂടി വരികയും ചെയ്യുന്നു. വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. ഓക്കെ, പിന്നെ സഫിയ അടപ്പള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. QHLS ക്ലാസ് കഴിഞ്ഞിപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് അവർ കമൻ്റ് ചെയ്തിരിക്കുന്നു. മൈമൂന പാറപ്പുറം, ഈ മാസം അവസാനം വരെ ആഘോഷിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാണുന്നത്. അത് കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ബിദഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ നബിദിനാഘോഷം, ഇപ്പോൾ ഒരു നബിദിനാഘോഷമല്ല നബിയുടെ മാസാഘോഷമായി മാറുന്നൊരവസ്ഥയിലേക്ക് വരെ ആളുകൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തായാലും റേഡിയോയുടെ ഈ ലൈവ് സെഷൻ അതിൻ്റെ അവസാനഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇൻഷാല്ലാ നമ്മൾ പീസ് റേഡിയോ, നമ്മുടെ ശ്രോതാക്കൾ നൽകിയ ഒരുപാട് കമൻറ്റുകൾ ഇനിയും നമ്മുടെ മുമ്പിൽ വായിക്കാനുണ്ട്. അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ക്വിസിലെ വിജയികളെ പ്രഖ്യാപിക്കാനുണ്ട്. നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ് ചോദ്യമുണ്ടായിരുന്നത്. അവരുടെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹു വിവാഹം നടത്തി കൊടുത്തു ഖുർആൻ വചനം വഴി. ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിരുന്നവരായിരുന്നു. പ്രവാചകൻ്റെ അമ്മായിയുടെ മകളായിരുന്നു. അതിൽ ഡി ആണ് ശരിയുത്തരമായിട്ട് നമ്മൾ പറഞ്ഞത്. മുകളിൽ പറഞ്ഞവയെല്ലാം അവരുടെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. 13 ആളുകൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളെ ഇൻഷാല്ലാ നമുക്ക് പ്രഖ്യാപിക്കാം. 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ്.
1: ഓക്കെ, ഇനി നമുക്ക് ആളുകൾ വായിക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ മുഹമ്മദ് അലി തൃക്കടീരി,
2: ഉമ്മു സൽമ തൃക്കടീരി,
1: ഹാ രണ്ടാളും കൂടെ അടിച്ചല്ലോ. ഇസ മുറിവാഴിക്കൽ,
2: റുബിന താനൂർ,
1: സീനത്ത് പാലക്കാട്,
2: സെനിയ കെ എ കാഞ്ഞിരമറ്റം,
1: ആയിഷ നാന്താപുരം,
2: അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ,
1: ജാസ്മിൻ പാലക്കാട്,
2: ആരിഫ കുന്നപ്പള്ളി,
1: സഹദ് സാജിദ് എടത്തനാട്ടുകര,
2: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം,
1: സഫ്ന മുഹമ്മദ് പാണക്കാട്. ഒന്നുകൂടെ വായിക്കാം.
2: മഷാല്ലാ. മുഹമ്മദ് അലി തൃക്കടീരി,
1: ഉമ്മു സൽമ തൃക്കടീരി,
2: ഇസ മുറിവഴിക്കൽ,
1: റുബിന താനൂർ,
2: സീനത്ത് പാലക്കാട്,
1: സാനിയ കെ എ കാഞ്ഞിരമറ്റം,
2: ഐഷ നാദാപുരം,
1: അബ്ദുൾ റസാഖ് കുഞ്ഞത്തൂർ,
2: ജാസ്മിൻ പാലക്കാട്,
1: ആരിഫ കുന്നപ്പള്ളി,
2: സഹദ് സാജിദ് എടത്തനാട്ടുകാരൻ,
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം,
2: സഫ്ന മുഹമ്മദ് പാണക്കാട്. ഇന്ന് ഒരുപാട് ആളുകളെനിക്ക് തോന്നുന്നു സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ അല്ലേ. ശരി ഉത്തരം അയച്ചവരുടെ കൂട്ടത്തിൽ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ ഏകദേശം അവസാനത്തിലേക്ക് പോകുന്നു. ചിന്ത വരുന്നതിന് മുമ്പേ നമുക്ക് അറിയാം ഒരു നന്മ, ഒരു ചോദ്യവും ഒരു ഉത്തരവും കേട്ട് നേരെ നമുക്ക് അടുത്ത അവസാന സെഷനിലേക്ക് മാറാം.
3: ഒരു സ്ത്രീയുടെ മരണശേഷം അവളുടെ മഹറിന് അവകാശി ആരാണ് എന്നാണ് ചോദ്യം.
4: ഒരു സ്ത്രീ മരണപ്പെടുന്ന സമയത്ത് അവൾക്കുള്ള സ്വത്തുക്കളെല്ലാം പിന്നീട് അവളുടെ അനന്തരാവകാശികളുടെ സ്വത്തുക്കളായി മാറുകയാണ് ചെയ്യുക. അവിടെ അത് അവളുടെ മഹറായിരുന്നോ എന്നോ അതല്ലെങ്കിൽ അവളുടെ മറ്റേതെങ്കിലും വിധത്തിൽ ലഭിച്ച സ്വത്തായിരുന്നോ ഒന്നും ഉള്ള പരിഗണനയില്ല. മൊത്തത്തിൽ ഒരു ഒരു സ്ത്രീയുടെ സ്വത്തായി കണ്ട്, പരാതിയുടെ സ്വത്തായി കണ്ട് അവകാശികൾക്ക് വിധിച്ചു നൽകുന്ന രീതിയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം.
1: മാഷാല്ലാ. നമ്മുടെ സാധാരണ നമുക്ക് ഈ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള വലിയൊരു അവസരമാണ് അലിജാബ എന്ന പ്രോഗ്രാം ഒരുക്കിത്തരുന്നത്. അപ്പോൾ ശ്രോതാക്കൾ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു സംഗതി നമ്മൾ ശ്രോതാക്കൾക്ക് ഇട്ടുകൊടുക്കാം. ഇതിൽ ഒരു 4-5 കാര്യങ്ങളാണ്. ജസ്റ്റ് ആ കാര്യങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ സൂചിപ്പിക്കും, നമ്മളെ ലൈഫുമായി കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ കഴിയും എന്നാണ് തോന്നുന്നത്. അതിലൊന്ന്, മാതാപിതാക്കളുടെ വീട് എപ്പോഴും നിങ്ങളുടെ വീടായിരിക്കും, എന്നാൽ നിങ്ങളുടെ വീട് എപ്പോഴും അവരുടെ വീടായിരിക്കില്ല. രണ്ടാമത്തൊരു കാര്യം, നിങ്ങളെ സുഖമായി കാണാൻ മാതാപിതാക്കൾ അവരുടെ അവസാന പണവും ചിലവഴിക്കും, എന്നാൽ എല്ലാ മക്കളും അവർക്കായി അതുപോലെ മാറ്റി വെക്കാറില്ല. മറ്റൊന്ന്, അവർ നിങ്ങൾക്കായി അവരുടെ സമയം, ഉറക്കം, സ്വപ്നങ്ങൾ എന്നിവ ത്യജിക്കും, തികച്ചും നിശബ്ദമായി, യാതൊരു കണക്കുപുസ്തകം സൂക്ഷിക്കാതെ. നാലാമത്തൊരു കാര്യം, ഒരു ദിവസം നിങ്ങൾ വളർന്ന് ആ വീട് നിശബ്ദമാകും, ഫോൺ വിളികൾ നിലക്കും, അവരുടെ ഉപദേശങ്ങൾ ഇനി വരില്ല. അതുകൊണ്ട് അവസാനത്തെ പോയിന്റ് ഇതാണ്, അതുകൊണ്ട് അവരെ വിളിക്കൂ, അവരെ പോയി കാണൂ, കുറച്ചുകൂടി സമയം ചേർത്ത് പിടിക്കൂ. കാരണം ഈ ലോകത്തിൽ മാതാപിതാക്കളുടെ സ്നേഹത്തോളം വിശ്വസ്തതയും ക്ഷമയുള്ളതും നമുക്ക് മറ്റൊന്നും കാണാൻ സാധിക്കില്ല. ഇതാണ് കാര്യങ്ങൾ. നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളിലുണ്ട്.
2: അതെ,
1: നമ്മളെ നമ്മുടെ വീട് നമുക്കെപ്പോഴും ഒരു കയറിച്ചെല്ലാവുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മളത് എന്ന് തോന്നുന്ന ഒരു സംഗതി മാതാപിതാക്കളുള്ള വീടാണ്. തിരിച്ച് നമ്മൾ താമസിക്കുന്ന വീട് എത്രത്തോളം അവരുടേതായി അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്.
2: ഒന്നാമത്തെ പോയിന്റ് അതാണല്ലേ.
1: യെസ്,
2: 5 പോയിന്റ് പറയണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് വേണ്ടി വരും.
1: ഒരു
2: പോയിന്റ് അതോ രണ്ടോ പോയിന്റ്, അത് മാതാപിതാക്കൾ എന്നുള്ളതിൻ്റെ ഒരു സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴറിയോ നമ്മൾ ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തുമ്പോഴാണ്, നമുക്ക് കിട്ടേണ്ട പരിഗണനകൾ മക്കളിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മളത് ചിന്തിച്ചു തുടങ്ങുക. അല്ലേ?
1: അതെ അതെ.
2: എൻ്റെ മോൻ എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുന്ന എത്രയോ പ്രായമുള്ള മാതാപിതാക്കളുണ്ട്. അതൊരു അവർ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് നിന്നും ആവശ്യപ്പെടാനൊന്നല്ല.
1: അതെ അതെ.

0: വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കാറുള്ളത്. മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് മൂത്ത ജ്യേഷ്ഠനാണ്. അതിന് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പം ഇവന് ചലിക്കന്മാരായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മഗരിബിന് ഉമ്മയെ വിളിച്ചിട്ടില്ലെങ്കിൽ അന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഞാൻ ഉണ്ടാവും. അസുഖമായിട്ട് എനിക്ക് വിളിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഉമ്മാനെ
1: വിളിച്ചിട്ടുണ്ടാവും.
0: അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ ഉമ്മ നമ്മളടുത്ത ബന്ധമാണ്, നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കെട്ടിരിക്കുമ്പോഴേ, ഇന്നിപ്പോൾ എന്താ ഇപ്പം വിളിക്കാത്തത്, ആകെ അസ്വസ്ഥതയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നമ്മൾ വിളിച്ചു, വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നമ്പറിൽ വിളിച്ചു. അപ്പം പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇങ്ങനെ ഓട്ടോ ഓടുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ എന്നോട് പറഞ്ഞതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഉമ്മാനോട് കാര്യം പറഞ്ഞതുമില്ല, ഈ കാര്യം ഉമ്മാനോട് പറഞ്ഞതുമില്ല, ഞങ്ങൾ കാര്യങ്ങളൊക്കെ തുടർന്നു. കുറച്ച് വിഷയമൊക്കെ അങ്ങനെ അല്ല, കുറച്ച് സീരിയസ് ഒന്നുമല്ല, ചെറിയൊരു ഇത് ഡ്രിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഇപ്പോൾ പറയാനുള്ളൂ, കുറച്ച് പ്രായമുള്ള ഉമ്മയാണ്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കേണ്ട ഇടയിൽ ഉമ്മ ഓം വിളിച്ചിട്ടില്ലെങ്കിൽ അന്ന് വല്ലാത്ത ബേജാറാണ്, പ്രശ്നമാണ്. അപ്പോൾ ഓം വിളിച്ചാലേ ഗുളി കഴിക്കുള്ളൂ, ആ പ്രായത്തിൻ്റെ തന്നെയല്ലോ. അപ്പോൾ ആ വിളിച്ചു ഇന്നിപ്പോൾ എന്തെങ്കിലും വിളിക്കാത്ത എന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ രണ്ട് ഘട്ടം അതിൻ്റെ രണ്ട് വശമാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഇവനെക്കുറിച്ച് എപ്പോഴും ഉമ്മാക്ക് വാചാലമായി സംസാരിക്കും. ഉമ്മാക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 100 രൂപയുടെ പൈസ പോലും ചിലവഴിക്കാൻ അയാൾക്കില്ല. ഒന്ന്, അയാൾ ചിലവഴിക്കൂല എന്നുള്ള വാശിയൊന്നുമല്ല, മൂത്ത ജ്യേഷ്ഠന്മാർ കൊടുക്കണ്ടല്ലോ. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മാക്കുള്ള വസ്ത്രം, ഉമ്മാക്കുള്ള മരുന്ന്, ഉമ്മാൻ്റെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണേണ്ടതുള്ള വണ്ടി കാര്യമൊക്കെ ആരാ കൊണ്ടുപോകുന്നത്? മൂത്ത ജ്യേഷ്ഠനാണ്. അവനെക്കുറിച്ചൊരു സംസാരം ഉമ്മാക്കില്ല, മനസ്സിലായോ? അപ്പം ആ ഉമ്മൻ്റെ മനസ്സിൻ്റെ ടച്ച് ചെയ്യാൻ, അവർ ഒരു വാക്ക് പോലെ. അപ്പോൾ അവൻ്റെ ആശ്വാസം എന്താണ്? മക്കളെ മരുന്ന് ഞാൻ വാങ്ങി കൊടുക്കണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ഞാൻ കൊണ്ടുപോകണല്ലോ, അല്ലെങ്കിൽ ഞാൻ വണ്ടി വിട്ടു കൊടുക്കണ്ടല്ലോ, വിളിച്ചാണ്ട് ഓട്ടോക്കെ ഞാൻ ഏൽപ്പിക്കണ്ടല്ലോ, ഇതല്ലേ? അപ്പം ഉമ്മ അവസാനം പറഞ്ഞത് ഓനൊന്ന് വിളിക്കും കൂടിയില്ല. രണ്ട് തലം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ നമ്മളെ വിചാരം എന്താ, ഞാൻ ഉമ്മക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്യണ്ടല്ലോ എന്നുള്ള ആസ്വദിക്കുമ്പോഴും അവിടുന്ന് അത് ചെയ്യുന്നതിനുള്ളൊരു പ്രാർത്ഥന പോലും ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണില്ല എന്ന് വെച്ചാൽ എന്താ, കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കുടുംബ പ്രാർത്ഥിക്കൂല എന്നൊന്നും അല്ല പറയണത്. ഇത് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരനെയോ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഉമ്മാക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെയ്യുന്നവൻ്റെ നീയത്ത് ഓക്കെയാണ്. അതിൻ്റെ അവസാനത്തെ പോയിന്റ് നിങ്ങൾ എന്താ വായിച്ചത്? നിങ്ങളൊന്ന് വിളിക്കുന്നല്ല,
1: വിളിക്കൂ.
0: അപ്പൊ ഇത് രണ്ടും കൂടി
1: കണക്ട്,
0: ഒന്ന് അടുത്തേക്ക് ചെല്ലി, ഒന്ന് ഒന്ന് വിളിച്ചു നോക്കി. അപ്പൊ ഈ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കുന്ന മോനെ എപ്പോഴും ഉമ്മാക്ക് ഓർമ്മയാണ്. കാരണം എന്താ, ഇവൻ എൻ്റെ മരുന്നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ എല്ലാ സമയത്തും എന്നെ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം.
1: അപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അതിലും ഉപരിങ്ങനെ സംതൃപ്തി അടിയാണ്
0: ഒരാള്, മറ്റേ ഒന്നും ചെയ്യണില്ല,
1: ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഞാൻ ഇതേല് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാനായിട്ട് എനിക്കൊരു കണക്ഷൻ, പിന്നെ ഇനി വേറെ വഴിക്ക് എങ്ങനെ ഉണ്ടാവും?
0: ഞാൻ ഫസ്റ്റ് ഞാൻ തുടങ്ങിയതാണ്, നമ്മളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാവില്ല. അതുകൊണ്ടാണ് അവരുടെ പല രോഗങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നത്, അവരുടെ പല ആവശ്യങ്ങളും നമ്മളോട് അവർ പറയാത്തത്. എൻ്റെ മോൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരു മാതാപിതാക്കളുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളും ചിന്താതായിരിക്കും മക്കളെ ബുദ്ധിമുട്ടിക്കുക. അത് ഒരു കഥയിൽ പറയാറുണ്ടല്ലോ, കള്ളുകുടിയനായ ഒരു മോന് ഉമ്മാൻ എന്നും പ്രയാസപ്പെടുത്തും, എന്നും ഉമ്മാനെ ബുദ്ധിമുട്ടിക്കും, അടിക്കും, അതുപോലെ തന്നെ മൃതപ്രായമാക്കും, അങ്ങനെ ഒരു അവസ്ഥയിലേക്കെത്തും. സന്തോഷത്തോ കള്ളാണ് അവന് പ്രശ്നം, അവനല്ല കള്ളാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉള്ളിൽ. അവൻ പോവും, പോടേൻ്റെ ഇടയിൽ ഉമ്മാനെ അടിച്ചൊരു വശത്തിട്ട് ഇവൻ തിരിഞ്ഞു പോകുമ്പോൾ വെച്ചുത്തി വീഴുകയാണ്. വീഴുന്ന സമയത്ത് ആ ഉമ്മേ എൻ്റെ മോന്, അള്ളാ എൻ്റെ മോന് എന്ന് പറയണ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം, അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് കഴിയും. വാപ്പ എന്നുള്ള സ്നേഹം എത്തണമെങ്കിൽ ഒന്നാമത്തെ പറയുന്നത് മക്കളുടെ വീട് എൻ്റെ വീടല്ല എന്ന് തോന്നുന്നൊരവസ്ഥ എന്ത് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള സന്ദേശമാണ് അതിൽ വന്നത്. ഞങ്ങളെ ഉമ്മാൻ്റെ വീട് എൻ്റെ വീടാണെങ്കിൽ എൻ്റെ വീട് ഉമ്മാൻ്റെയും വീടാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന യെസ് വിജയം, അവിടെയാണ് നമ്മളെ വിജയം. ഓരോ പോയിന്റുകളും വളരെ വിശാലമായ
1: പറഞ്ഞതിൽ നിന്ന് ഒതുങ്ങി നിന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഔദാര്യങ്ങളൊന്നും അല്ല, അതത് തിരിച്ചറിയാം. മറിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് അവർക്കുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരിന്ന് ഒന്ന്
0: ചെറുക്കി
1: പിടിക്കാനോ അല്ലെങ്കിൽ

0: ഒന്ന് അവരടുത്ത് വന്ന് സംസാരിച്ച് കുറച്ച് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സമയം കണ്ടെത്തുക എന്ന് തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. ബാക്കിയൊക്കെ പിന്നെയാണ്, അല്ലെങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ ഒരു ബാധ്യതയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അത്രയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട
1: പോയിന്റുകൾ വായിച്ച് നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ്. പല വീഡിയോസും ചില ആളുകളൊക്കെ റീൽസിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണെങ്കിലും പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ 32 കൊല്ലം 30 കൊല്ലമൊക്കെ ജോലി ചെയ്ത് 5 മക്കളോ 4 മക്കളോ അല്ലെങ്കിൽ 2 മക്കളോ ഒക്കെ ഉള്ള മക്കൾക്ക് വേണ്ടി ജീവിക്കുക, അതങ്ങനെ തന്നെ പച്ചക്കട് പറയുമ്പോൾ ശരിക്കും നമ്മളെ ഹൃദയം അങ്ങനെ പൊട്ടും. എന്നുവെച്ചാൽ എന്താ, അവരെടുക്കൽ പോയിട്ടൊരു സമ്മാനം, ഇപ്പോൾ ഒരു ചങ്ങാതി ഉണ്ട്, ഒരു വീഡിയോ ചെയ്യുന്ന ചങ്ങാതി,
0: നമ്മളെ ഈ ഒരു ചിന്തയിൽ അത്
1: ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ആളെ വീഡിയോ കൊണ്ടുകൊടുക്കുകയാണ്, അല്ല ഒരു സമ്മാനം കൊണ്ടുകൊടുക്കുകയാണ്. ഗൾഫിൽ പ്രവാസിയായിട്ട് വർഷങ്ങളോളം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം എന്താണത്, അതുങ്ങൾ വാങ്ങി അതിലൊരു അതിലൊരു ശരിക്കും നമുക്കൊരു പാടുണ്ട്. അയാളൊരു റീലിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും ഭയങ്കര ഒരു ഒരു ഒരു ഹൃദയസ്പൃക്ക് എന്ന് പറയാം, നമ്മള് ഹെർട്ടഡ് ആയിട്ടുള്ള സാധനം. അയാളത് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, അത് നിങ്ങളെ ബർത്ത്ഡേ ആണ് ഇന്ന്, നമ്മളാ ബർത്ത്ഡേ ആഘോഷവും കാര്യമൊക്കെ അതൊക്കെ അതിന്റെ മറ്റൊരു വശമാണ്, നമ്മൾ മാറ്റിവെക്കാം. ഇത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മോള് തന്നതാണ്, അല്ലെങ്കിൽ മോൻ തന്നതാണ് എന്ന് പറയുമ്പോണ്ടല്ലോ ആ മനസ്സ് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് മതി മറക്കണ അയാള്. 2-4 വീഡിയോസ് അതിൽ ഇങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. വെച്ചാല് 28 കൊല്ലം അയാളാ അവിടെ വന്നിട്ട് എൻ്റെ മാതാ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു 28 കൊല്ലം. ഇനി അവസാനത്തെ ഒരു മോളുണ്ട്, അവളെ കല്യാണോടും കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇപ്പം എത്ര വയസ്സായി? 60 വയസ്സായി. 60 വയസ്സ് വരെ മക്കൾക്ക് വേണ്ടിയിട്ട് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന വാപ്പ എന്ന് പറഞ്ഞ സാധനത്തെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അയാളുടെ വീട്ടിൽ മാത്രം ഇരുത്താനുള്ളൊരു ഉപകരണമായിട്ട് മാറ്റരുത്, നമ്മളെ വീട്ടിലാണ് അവർക്ക് സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ള വലിയൊരു ചിന്തയാണ് ഈ 5 പോയിന്റുകൾ വായിച്ചത്. അപ്പോൾ ഓരോ വാപ്പമാരും, പ്രത്യേകിച്ച് വാപ്പമാർ, അതിലെടുത്ത് പറയേണ്ട ഉമ്മമാരെ കുറിച്ചാണ് മിക്കവാറും നമ്മൾ പറയാറുള്ളത്. വാപ്പ എന്ന് പറയുന്ന ഒരു പണിയായുധം മക്കൾക്ക് വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കുന്ന, അല്ലേ, മക്കളെ അത്തരം ചിന്തയിൽ വെച്ച് ജീവിക്കുന്ന ഒരുപാട് മണലാരണ്യത്തിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും നമുക്ക് കൊടുക്കേണ്ട സ്ഥാനം എത്ര കൊടുത്താലും മതിയാവാത്ത മനുഷ്യന്മാരാണ് അവരൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ ഓരോ വാപ്പമാർക്കും ഇതൊരാശ്വാസമാവട്ടെ, അതോടൊപ്പം മക്കൾക്ക് അവരെ സ്നേഹിക്കാനുള്ളൊരു സൗഭാഗ്യമൊക്കെ കിട്ടട്ടെ, അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഈ അവസാന സമയത്ത് ഇൻഷാല്ലാ ആശ്വസിക്കാം. ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ നമുക്ക് മുമ്പിലുണ്ട്, അവശേഷിക്കുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് വിജയികളെ പറഞ്ഞോ കേട്ടില്ലായിരുന്നു എന്ന് ജമീല വി കെ പൂനൂര് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ചിന്ത നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതായ പ്രധാന വിഷയം തന്നെ ബാറക്കല്ല എന്ന സഫിയ എടപ്പാളിൻ്റെ അവസാനത്തെ അവരുടെ മെസ്സേജോടുകൂടെ ഇൻഷാല്ല ഇന്നത്തെ ലൈവ് ഇവിടെ സമാപിക്കുകയാണ്. ലൈവിൽ ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം മുസ്തഫ മാസ്റ്റർ മേലാറ്റൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ചതിന് ശേഷം നമ്മളിതാ റേഡിയോ വൈബ്സിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പതിവ് പോലെ ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ അനൂസ് മഞ്ചേരി, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. അപ്പോൾ അനൂസ്, നമ്മള് ഫസ്റ്റ് നമ്മള് ഇൻസൈറ്റ്
1: ആണല്ലോ.
0: ഇൻസൈറ്റിൽ നിന്ന് ഷഹബാസ് കെ അബ്ബാസ് അവതരിപ്പിക്കുന്ന ഒരു സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമുക്കത് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഒരിക്കൽ ഒരു വിശ്വവിഖ്യാതനായ ചിന്തകനോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, താങ്കളുടെ കൂട്ടുകാരനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ ചിന്തകൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത്, നിൽക്കട്ടെ, താങ്കൾക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, എനിക്ക് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിനുശേഷം താങ്കൾ പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം, താങ്കൾ എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റി പറയാൻ പോകുന്ന ആ കാര്യം, അത് സത്യമാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ഇല്ല, എനിക്ക് ഉറപ്പൊന്നുമില്ല സത്യമാണെന്ന്, എന്നാലും ഞാൻ പറയട്ടെ എന്ന് വെച്ചു. നിൽക്കൂ, ഇങ്ങനെ രണ്ടാമത്തെ ചോദ്യം, താങ്കൾ പറയാൻ പോകുന്ന കാര്യം, അത് ആ വ്യക്തിക്ക് നല്ലതാണോ ചീത്തതാണോ പറയാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്തായാലും നല്ലതല്ല പറയാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം വീണ്ടും മൂന്നാമതായി ആവർത്തിച്ചു, താങ്കൾ ഇത് പറയുകയാണെന്ന് വിചാരിക്കുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, പ്രയോജനമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഈ ചിന്തകനായ വ്യക്തി അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എൻ്റെ സുഹൃത്തിനെ പറ്റി, എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റി അദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യം, അത് സത്യമല്ല എന്ന് ഉറപ്പുണ്ടായിട്ട്, അത് നല്ലതല്ല എന്ന് ഉറപ്പുണ്ടായിട്ട്, ശേഷം അത് തനിക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നും ഉറപ്പായിട്ട്, പിന്നെയും എന്തിനാണ് അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി തിരിച്ചു പോയി എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും. നമ്മളൊരു സംഗതി സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ, അത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്ന ലക്ഷ്യം പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന, അത് മറന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ സംസാരം എത്ര മനോഹരമായി നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതത്രയും നല്ല രൂപത്തിൽ പ്ലാൻ ചെയ്ത് പോകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ സംസാരം, അല്ലെങ്കിൽ നമ്മുടെ നാവ്, നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, ഭാഷകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹമാണ്. നമ്മൾ ആലോചിച്ചോക്കൂ, ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യം, ആ കുട്ടി ഒരിക്കലും പിന്നെ ഒന്നര വയസ്സാകുമ്പോൾ പറയുന്ന കുറച്ച് വാക്കുകൾ, അല്ലെങ്കിൽ ഒരു മൂന്നര വയസ്സാകുമ്പോൾ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതുപോലെയൊക്കെ കുട്ടി പറയാൻ പ്രാപ്തരാകുന്നത്, ഒരിക്കലും ആ ഇ ഉ തറ പറ പന പഠിച്ചതിന് ശേഷമല്ല അതൊന്നും പറയുന്നത്. മറിച്ച് ആ കുട്ടി സ്വാഭാവികതയിൽ ആ കുട്ടിയുടെ നൈസർഗികമായ ചില കഴിവുകളാൽ ആർജിച്ചെടുത്ത ചില കഴിവുകളാണ് അതൊക്കെ. അത് പഠിച്ച തമ്പുരാൻ ആ കുട്ടിക്ക് കൊടുത്ത, ആ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആ രൂപത്തിലാണ് വളർന്നിട്ടുള്ളത്. ആരും അക്ഷരമാല എഴുതി പഠിച്ചതിന് ശേഷമല്ല നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സംസാരം, അല്ലെങ്കിൽ ഭാഷ, നമ്മുടെ നാവിലൂടെ വരുന്ന ഓരോ ആശയ സംവേദനത്തിൻ്റെ മാർഗ്ഗങ്ങൾ എന്നുള്ളത്, അത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരുപക്ഷെ മറ്റു ജീവജാലങ്ങൾക്കൊന്നും അള്ളാഹു നൽകാത്ത ഭാഷ മുഖാന്തരം സംസാരിക്കുക, ആശയങ്ങൾ സംവേദിക്കുക എന്നത് ഒരുപക്ഷെ മറ്റൊരു ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകാത്തൊരു അനുഗ്രഹമാണ്. മനുഷ്യർക്ക് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം, നാളിച്ചോക്കണം എൻ്റെ ഒരു ഗൗരവം. അതുകൊണ്ട് നമുക്ക് സംസാരം അല്ലെങ്കിൽ ഭാഷ എന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് ബോധ്യമുണ്ടാവണം. സൂറത്തുർ റഹ്മാൻ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, ശേഷം സംസാരിക്കുവാൻ അവനെ പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാവിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന്, അലം നജാൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ, അലം നജാൽ ലഹു ഐനൈൻ, അള്ളാഹു നമുക്ക് രണ്ട് കണ്ണുകൾ നൽകി, വലിസാനൻ ഒരു നാവ് നൽകി, വശഫത്തൈൻ രണ്ട് ചുണ്ടുകൾ നൽകി. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മറ്റേത് അനുഗ്രഹങ്ങളെ പറ്റിയും അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ, നാവാകുന്ന ഈ നാവിലൂടെ പുറത്തു വരുന്ന നമ്മുടെ സംസാരമാകുന്ന ഈ അനുഗ്രഹത്തെപ്പറ്റിയും അള്ളാഹു തീർച്ചയായും നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിന്നഅീം, തീർച്ചയായും അത്തരം അനുഗ്രഹങ്ങളെപ്പറ്റിയെല്ലാം അള്ളാഹു നാളെ ചോദ്യം ചെയ്യും. ഈ നാവിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, 3 ഇഞ്ചാണ് നാവിൻ്റെ പിന്നെ വീതി എന്ന് പറയുന്നത്. 6 മുതൽ 7 സെൻറ്റിമീറ്ററാണ് നാവിൻ്റെ അകം മുതൽ പുറത്തു വരുന്ന നീളം. കേവലം ഇത്രമാത്രം വലിപ്പമുള്ള ഒരു മാംസക്കട്ട, 8 മസിലുകൾ ചേർന്നാണ് ഈ നാവ് ഉണ്ടാവുന്നത്. ഈ ഒരു മാംസത്തിൻ്റെ കട്ട, ഒരു എല്ലുപോലും അതിലില്ലാത്ത ഒരു മാംസത്തിൻ്റെ ഒരു കട്ടയാണ് ശരിക്ക് നമ്മുടെ നാവ്. ഈ നാവിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ, നിങ്ങളാലോചിച്ചോക്കണം, എങ്ങനെയാണ് മനുഷ്യൻ ഒരു കാര്യം സംസാരിക്കുന്നത്, ഭാഷ മുഖാന്തരം ഒരു ആശയം പുറത്തേക്ക് വരുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എനിക്കിപ്പോൾ ഒരു കാര്യം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ അത്തരമൊരു തോന്നലുണ്ട്, ഇന്നൊരു കാര്യം സംസാരിക്കണം, പുറത്തേക്ക് സംസാരിക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ചിന്ത എൻ്റെ ബ്രെയിനൊരു സിഗ്നലായി പുറത്തു കൊണ്ടുവന്ന് ആ സിഗ്നൽ എൻ്റെ പിന്നെ നാവുമായി ബന്ധപ്പെട്ട് നാവിന് പുറകിലുള്ള ഓരോ അവയവങ്ങളിലേക്കും ആ സിഗ്നൽ എത്തുകയും അത് അതിനുവേണ്ടി പര്യാപ്തമാവുകയും ചെയ്യുകയാണ്. നമ്മൾ അതിനുവേണ്ടി ശ്വാസം എടുക്കാൻ തയ്യാറാവും. ഒരു കാര്യം സംസാരിക്കുന്നെങ്കിൽ ശ്വാസം എടുത്ത് ശ്വാസം വിടുമ്പോഴാണ് സംസാരിക്കുക, അല്ലേ? അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ട, വോക്കൽ കോഡുകൾ അതിൻ്റേതായ രൂപത്തിൽ പ്രവർത്തനം ആരംഭിക്കണം. നമ്മുടെ വായിലുള്ള മസിൽസ് ആവട്ടെ, പേശികളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാഹ് നഖവ്, പല്ല്, ചുണ്ട് തുടങ്ങിയ ഓരോരോ അവയവങ്ങളും ഏകീകരിച്ച രൂപത്തിൽ, അത് കോർഡിനേറ്റഡായ രൂപത്തിൽ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. പലപ്പോഴും നമ്മളിതൊന്നും ആലോചിക്കുന്നില്ല. എന്ത് സംസാരിക്കുമ്പോഴും ഇത്രയധികം പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇത്ര സുഗമമായി ക്രോഡീകരിച്ച് അതിനെ ഏകോപിപ്പിച്ച് പോകുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് തന്നെയല്ലേ. അതുകൊണ്ട് ആ സംസാരവും സ്വാഭാവികമായിട്ടും ആ പടച്ച റബ്ബിനെ കീഴൊതുങ്ങിക്കൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കതിൽ വലിയ രൂപത്തിലുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. കാരണം നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന, അത് വളരെ സൂക്ഷ്മമായി തന്നെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നാളെ പരലോകത്ത് ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ സൂക്ഷ്മത നമുക്ക് പാലിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ ഈമാനിനെ പോലും ബാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ സംസാരങ്ങൾ പോവാറുണ്ട്. കാണിച്ചു പല ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബ തകർച്ചകൾ, തർക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള പിന്നെ എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങൾ, ഇതൊക്കെ തലമുറകളോളം നീളുന്ന, ചില ആളുകൾ പറയാറുണ്ട് നീ അന്ന് എന്നോട് പറഞ്ഞാൽ ഇന്നൊരു വാക്കുണ്ടല്ലോ അതിൻ്റെ ഹൃദയത്തിൽ ഇവിടെ അങ്ങോട്ട് കൊണ്ടു, അത് കൊണ്ടതിന് ശേഷമാണ് നിന്നോട് ആ രൂപത്തിൽ ഞാൻ പെരുമാറാൻ തുടങ്ങിയത്. അതെനിക്ക് ഇപ്പോഴും അതിൻ്റെ വേദന മാറിയിട്ടില്ല. എൻ്റെ മക്കളോട് ഞാൻ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മക്കൾക്കും ആ വിഷയത്തിൽ അദ്ദേഹത്തോട് ദേഷ്യം വരും. ഇത് തലമുറകളോളം നീണ്ടു പോകുന്നൊരു സാഹചര്യമായിട്ട് മാറുകയാണ്. നമ്മുടെ വായിൽ നിന്ന് വന്ന വാവിട്ട ഒരു വാക്ക്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതൊരുപക്ഷെ നമുക്ക് നമ്മുടെ ഇഹപര വിജയത്തിന് ആഘാതമായിക്കൊണ്ട് വിഘാതമായി നിൽക്കുന്ന ഒരു പിന്നെ വലിയ പ്രയാസമായിട്ട് മാറുമെന്നുള്ളതാണ്. ഒരുപാട് മനുഷ്യരെ നരകത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ നാവ് കാരണമായിട്ടുണ്ട് എന്ന് പ്രവാചകൻ സാഹിബ് ഒരുപാട് ഹദീസുകളും കാണാൻ കഴിയും. അക്സറു ഖത്വായ ഇബ്നു ആദം ഫി ലിസാനി, ഏറ്റവും അധികം തിന്മകൾ ആദമിൻ്റെ സന്തതികൾക്ക് ഉണ്ടായിട്ടുള്ളത് അവൻ്റെ നാവിൽ നിന്നാണ് എന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ തങ്ങൾ ഏറ്റവും അധികം ഭയപ്പെട്ടത് എന്തിനെയാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂല് തൻ്റെ നാവിനെ എങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതിനെയാണ് ഞാൻ ഭയപ്പെട്ടത്, നാവെന്ന ഈ അനുഗ്രഹത്തെയാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും വാവിട്ട വാക്കും കൈവിട്ട ആയുധവും അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. കൈവിട്ട ആയുധം ഒരുപക്ഷെ ഒരു ആയുധം കൊണ്ടൊരു പ്രഹരം ഏൽക്കുകയുണ്ടായാൽ അതിൻ്റെ ഒരു അനന്തരഫലം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. അത് പിന്നീട് ആ മുറിവ് ഉണങ്ങി നമുക്ക് സ്വാഭാവികതയിൽ നമുക്ക് തിരിച്ചെത്താൻ കഴിയും. എന്നാൽ വാവിട്ട വാക്ക്, ആ വാക്കുണ്ടാക്കുന്ന മുറിവ് അത് ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കൊള്ളണമെന്നില്ല. ആ മുറിവ് ചിലപ്പോൾ പഴുത്ത് അത് പിന്നീട് അടുത്തൊരു തലമുറയിലേക്ക് വരെ അത് പകുത്തു നൽകുന്നൊരു സാഹചര്യം പലപ്പോഴും കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പിന്നെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാവട്ടെ, നമ്മുടെ പിന്നെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ആശയമാവട്ടെ, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ച് നോക്കേണ്ടത് നമ്മൾ. എനിക്കുണ്ടാവുന്ന തലവേദന അത് മറ്റുള്ളവരുടെ കൂടി ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. എൻ്റെ ഉള്ളിലൊരു ദേഷ്യമുണ്ടെങ്കിൽ അത് ഞാൻ പ്രകടിപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് കൂടി എന്നോട് ദേഷ്യമുണ്ടാവണം എന്ന ചിന്തയല്ലല്ലോ നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിനെ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും പറയാറുണ്ട് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം, അവരുടെ ബുദ്ധിയായിരിക്കും മുന്നിലുണ്ടാവുക, നാവ് പിന്നിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ബുദ്ധിയില്ലാത്ത ചിന്തിക്കാത്ത ആളുകൾ അവരുടെ നാവായിരിക്കും മുമ്പിലുണ്ടാവുക, ബുദ്ധി പിന്നിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് വിവരദോഷികളായ ആളുകൾ അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് അതിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, എന്നോട് പൊറുക്കണം കേട്ടോ, മാപ്പാക്കണം കേട്ടോ എന്ന് പറയുന്ന സാഹചര്യം കാണാൻ കഴിയും. എന്നാൽ ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, ഉറ്റാലോചിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല. അവൻ ബുദ്ധിപൂർവ്വം ആലോചിച്ചതിന് ശേഷം മാത്രമേ അവൻ്റെ ഓരോ കാര്യങ്ങളും സംസാരിക്കാറുള്ളൂ എന്നുള്ളതാണ്. നനച്ചുക്കൂ, മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്കൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ, മറ്റ് നമ്മുടെ എല്ലാ കണ്ണാവട്ടെ, കാതാവട്ടെ, നമ്മുടെ തൊക്കാവട്ടെ, ഏതേത് പിന്നെ അനുഗ്രഹങ്ങൾ നോക്കിയാലും ഈ അവയവങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനാണ് നമ്മെ പ്രാപ്തരാക്കുന്നത്. എന്നാൽ നമ്മുടെ പിന്നെ ഈ അവയവങ്ങളിലൂടെയൊക്കെ നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്ന, നമ്മൾ കേൾക്കുന്ന, അറിയുന്ന, അനുഭവിക്കുന്ന ഇത്തരം അറിവുകളിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷയം പുറത്തേക്ക് നമ്മൾ ബഹിർഗമിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാവിലൂടെയാണ്. നമ്മുടെ നാവിലൂടെയാണ് പലപ്പോഴും പല ആശയങ്ങൾ നമ്മൾ പുറത്തേക്ക് ബഹിസ്ഫുരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ആശയം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. എല്ലാ അവയവങ്ങളുടെയും പലപ്പോഴും പറയാറുണ്ട് നമുക്ക് രണ്ട് ചെവിയുണ്ട്, ഒരു നാവേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് ചെവി കൊണ്ട് കൂടുതൽ കേൾക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് ആ ഒരു നാവ് കൊണ്ട് കുറഞ്ഞ കാര്യം സംസാരിച്ച് ആശയത്തെ പൂർണ്ണമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട്. നിങ്ങളാലോചിക്കൂ, ഇപ്പോൾ നിരന്തരം നമ്മൾ കാണുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ. മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മറ്റെന്തോ പഴയ സംഭവമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പല സിനിമകളുടെയും ഷോർട്ട് ഫിലിമിൻ്റെയും ഒക്കെ പിന്നെ പല സ്ക്രീൻ ഷോട്ടുകളൊക്കെ എടുത്തുകൊണ്ട് അതിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് പറയുന്നൊരു സാഹചര്യം, ഇങ്ങനെ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ മൊത്തം കളിയാക്കുന്ന, അടച്ചാക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ നന്നായി ശ്രദ്ധിക്കണം. നാലാളുകളുടെ കൂടുമ്പോൾ പലപ്പോഴും സംസാരിക്കാനുണ്ടാവുക മറ്റൊരാളെ പറ്റിയിട്ടുള്ള കുറവുകളോ നെഗറ്റീവുകളോ വിദ്വേഷങ്ങളോ ഒക്കെ ആയിരിക്കും പലപ്പോഴും. അത് സ്ത്രീകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ പരാതി പറയാറുണ്ട്, സ്ത്രീകൾ മാത്രമേ ഇങ്ങനെ പരദൂഷണം പറയാറുള്ളൂ, അല്ല, പുരുഷന്മാരും ഒട്ടും കുറവല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ചില പിന്നെ പ്രായമായ ആളുകൾ അവരൊക്കെ പിന്നെ രാത്രി ഇഷാനമസ്കാരം നേരത്തെ നിസ്കരിച്ച് ജമാഅത്തായി നമസ്കരിച്ച് നേരത്തെ കിടന്നുറങ്ങി തഹജ്ജുദൊക്കെ നമസ്കരിച്ച് കുറേ നേരത്തെ എണീച്ച് തഹജ്ജുദ് നമസ്കരിക്കുന്നു, സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് സുബൈ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച് അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന പല ഉപ്പമാരും പിന്നീട് സുബൈസ്കാരത്തിന് ശേഷം അവർ പുറത്തിറങ്ങി രാവിലെ ഒരു മോർണിംഗ് വാക്കുണ്ട് ഒരു നടത്തം. ഈ നടത്തത്തിനോട് പോകുമ്പോൾ പിന്നെ പറയുന്നത് നാട്ടിൽ മൊത്തം അവിടെയുള്ള ഓരോ ആളുകളെയും ഇങ്ങനെ എടുക്കും, അവൻ്റെ പ്രശ്നങ്ങൾ, അവൻ്റെ നെഗറ്റീവുകൾ, അവൻ അന്ന് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, അവൻ്റെ മകൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ ഓരോ കുടുംബത്തെയും ചൂഴ്ന്ന് അന്വേഷിച്ച് അവരുടെ എല്ലാ ന്യൂനതകളും പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം പല ഉപ്പമാരിലും കാണാറുണ്ട്. അതും നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മൾ നമ്മളായി മാറുക, യഥാർത്ഥ വിശ്വാസികളായി മാറുക. ഇതിന് വേണ്ടത് ഒന്ന് നല്ലത് മാത്രം പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാൻ സാധിക്കും, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ ഔ ലിയസ്മുത് മിണ്ടാതിരിക്കട്ടെ. അപ്പം നല്ലത് പറയുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ ഒരു കാര്യം. അതിന് നമ്മൾ എന്താണോ പറയുന്നത് നല്ലതാണ് എന്ന കാര്യം നേരത്തെ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സംസാരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ്റെ സദസ്സിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകൻ എത്ര വാക്കുകൾ ഉച്ചരിച്ചു, ആ ഒരു സംസാരത്തിലുടനീളം എത്ര വാക്കുകൾ പറഞ്ഞു എന്ന് പോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്ര കുറഞ്ഞ കാര്യം സംസാരിക്കുക, അത് ദൈർഘ്യം കൂട്ടാതെ നീട്ടി വലിച്ച് പറയാതെ ആശയത്തെ കൃത്യമായി സംവദിക്കാൻ കഴിയുക എന്നതാണ് ഒന്നാമതായും ശ്രദ്ധിക്കേണ്ടത്. അത് സത്യസന്ധമായി ആത്മാർത്ഥമായി ഉള്ളിലൊന്ന് ഒളിപ്പിച്ച് വെച്ച് വേറൊന്ന് പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പറയുമ്പോൾ നല്ലത് മാത്രം പറയുക എന്നത് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് നമ്മുടെ നിലവാരത്തെ അളക്കുമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വ്യക്തിയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ആ വ്യക്തിയുടെ നിലവാരം മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. രണ്ടാമതായിക്കൊണ്ട് പറയാനൊന്നുമില്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ പറയാൻ നിൽക്കേണ്ട, മൗനം അവലംബിക്കുക. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ഫലിയക്കുൽ ഹൈറൻ ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള മൗനം വിദ്വാന് ഭൂഷണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ നമുക്ക് ഭൂഷണമായിട്ടുള്ളത് മൗനമാണെങ്കിൽ മൗനത്തെ വളരെ പുഞ്ചിരിയോടുകൂടി എടുക്കാൻ നമുക്ക് കഴിയണം. കൂടുതൽ കേൾവിക്കാരാവാൻ ശ്രമിക്കണം. മക്കളുടെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങൾ, പ്രായമായവരുടെ കാര്യങ്ങൾ, ഇതൊക്കെ കേൾക്കാൻ നമ്മുടെ സംസാരത്തിൻ്റെ ദൈർഘ്യം കുറച്ച് കൂടുതൽ കേൾക്കാനുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാവണം. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ വികാരങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയണം. മനസ്സിൽ എന്ത് വികാരം ഉണ്ടെങ്കിലും നേരെ പോയി പ്രകടിപ്പിക്കുക എന്നൊരു ചിന്ത, എന്നൊരു പ്ലാൻ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ റോട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും. റോങ് സൈഡ് കയറുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ പ്രശ്നം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആ ദേഷ്യം അങ്ങനെ മനസ്സിൽ വന്നിട്ട് അത് പ്രകടിപ്പിക്കുക, പലപ്പോഴും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെ വീട്ടിൽ വന്നിട്ടായിരിക്കും അതിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുക, അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നാലാമത്തൊരു കാര്യം, തെറ്റിദ്ധാരണകൾക്ക് കാരണമാവാൻ പാടില്ല നമ്മുടെ സംസാരം. നമ്മളൊരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ ഒരു പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനോ നമ്മൾ കാരണമാവാൻ പാടില്ല. വ്യക്തമായി സംസാരിക്കണം. ഒരു ട്രെയിൻ യാത്ര ചെയ്ത അനുഭവം പറയുന്നുണ്ട്. ട്രെയിനിൽ 3 ഡോക്ടർമാർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഫുഡ് സ്റ്റെപ്പ് കയറിക്കൊണ്ട് ഒരു പാവപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹം പിന്നെ കയറി നിന്ന ഉടനെ കുനിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ട 3 ഡോക്ടർമാരിൽ ഒരാളൊരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ആ വ്യക്തിക്ക് നാഡീ സംബന്ധമായ എന്തൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കുനിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട പിന്നെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു അല്ല അതൊന്നുമല്ല, അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ എന്തൊരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കുനിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ട ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറഞ്ഞു അല്ല, ഇത് രണ്ടും അല്ല, അദ്ദേഹത്തിന് മാനസികമായ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കുനിഞ്ഞു നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ അവസാന ശേഷം ഈ 3 പേര് കൂടി ഈ വ്യക്തിയെ സമീപിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു എന്താ താങ്കളും കുനിഞ്ഞിക്കാൻ കാരണം? അപ്പോൾ എൻ്റെ സാറേ, എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി ഒന്ന് പൊട്ടി, അത് ഇടാന്ന് വേണ്ടി ഞാൻ കാത്തു നിൽക്കായിരുന്നു, അതിന് വേണ്ടി ഒന്ന് കുനിഞ്ഞതാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴേക്കും ആ വ്യക്തിയുടെ പിന്നാമ്പുറങ്ങൾ ഇന്നതായിരിക്കും എന്ന് ചിന്തിച്ച് അതിനൊരു നിഗമനത്തിലേക്ക് എത്തി അത് പുറത്തിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു സംഗതി പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കണം, ഉള്ളതായിരിക്കണം, അത് വ്യക്തതയുള്ളതായിരിക്കണം. അവരോട് സംസാരിച്ചതിന് ശേഷം കൃത്യമായ തുറന്ന സംസാരങ്ങൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾക്കുള്ള ഏറ്റവും ആത്യന്തികമായ പരിഹാരം എന്ന് തിരിച്ചറിയണം. അതുപോലെ 5-ാമത്തെ ഒരു കാര്യം, ആരോടാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം. കുട്ടികളോട് സംസാരിക്കുന്നതും പ്രായമായവരോട് സംസാരിക്കുന്നതും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനോട് സംസാരിക്കുന്നതും ഒരുപോലെ അല്ലല്ലോ. എല്ലാവരോടും അതിൻ്റെതായ രൂപത്തിൽ, തോതിൽ, ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ആ രൂപത്തിൽ സംസാരിക്കാൻ നമ്മൾ സംസാരത്തെ ആ രൂപത്തിൽ പര്യാപ്തമാക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സുലൈമാൻ തൻ്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചിരുന്നത് യാ ആയിഷ് എന്നായിരുന്നു. എൻ്റെ പൊന്ന ആയിഷ എന്നുള്ള ടോണിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കും അതുപോലത്തെ സംസാരം നമ്മുടെ ഭാര്യമാരോടാവുമ്പോൾ ആ രൂപത്തിൽ ഉമ്മമാരോട് കൂടുതൽ കേൾക്കാനും, അവർക്ക് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊരു യാചകൻ ഒരു ഭിക്ഷ യാചിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ കയ്യിൽ പൈസ ഒന്നുമില്ല എങ്കിൽ പോലും നല്ലൊരു വാക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എത്രയാണ്? അത്തരത്തിൽ സ്വർഗം കാമിച്ചുകൊണ്ട് നമ്മുടെ സംസാരം അത് നീട്ടി വലിച്ച് പറയാതെ, ബഹളം വെച്ച് പറയാതെ, അല്ലെങ്കിൽ ചെയ്ത നന്മകളെ എടുത്തെടുത്ത് പറയാതെ, പിന്നെ സ്ഥലകാല ബോധമില്ലാതെ പറയാതെ, ഇങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ആത്മാർത്ഥമായി ഉള്ളത് ഉള്ളതുപോലെ നല്ലതാണെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ മൗനം അവലംബിക്കുക എന്ന ഹദീസിനെയൊക്കെ ആസ്പദമാക്കി നമുക്കൊന്നുകൂടി നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് ഉതുങ്ങുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ നാവ് എന്ന ഈ അനുഗ്രഹത്തെ പരിവർത്തിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുദിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാൻ അലഹിം റബിൽ ആലമീൻ. അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബർക്കാത്തു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് ആണ്. ഷഹബാസ് കെ അബ്ബാസ് ആയിരുന്നു നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നത്.
0: ഇനി പതിവ് പോലെ നമ്മളൊരു സ്വരത്തിലേക്കാണ് പോകുന്നത്. പാട്ട് കേട്ട് ഒക്കെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം.

0: മാഷാല്ലാ. അപ്പോ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു, ഇനി നമ്മൾ ഏതാ പ്രോഗ്രാം?
1: ഇനി ആരോഗ്യ വിചാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിത്യരോഗികളെ പരിചരിക്കുമ്പോൾ ഡോക്ടർ വി എം അബ്ബാസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: നിത്യരോഗികളായ ആളുകളെ പരിചരിക്കുന്ന പരിചാരകർക്കും അവരുടെ ബന്ധുക്കൾക്കുമുള്ള നിർദ്ദേശങ്ങളും അവരെ പരിചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ENT സർജനും പാലിയേറ്റീവ് ഹോം കെയറിലെ ലീഡിംഗ് ഫിസിഷ്യനുമായ ഡോക്ടർ വി എം അബ്ബാസ്. കഴിഞ്ഞ ആഴ്ച നാം വിശദമായിട്ട് ചർച്ച ചെയ്തത് നിത്യരോഗികളായ ആളുകൾക്ക് ഉണ്ടാവുന്ന ശാരീരികമായ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ നാം ബെഡ് സോർ അഥവാ അൾസറിനെ കുറിച്ച്, കിടക്കുന്ന ഭാഗത്തുണ്ടാകുന്ന തൊലിപ്പുറമെയുള്ള വ്രണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് വായിലെ അൾസർ, അതുപോലെ തന്നെ മൂക്കിൽ ട്യൂബ് ഇടുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവസാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് മൂക്കിൽ ട്യൂബ് ഇടുന്ന ആളുകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ അതിൽ എത്ര ദിവസം കൂടുമ്പോഴങ്ങനെ ഈ ട്യൂബ് മാറ്റേണ്ട ആവശ്യമുണ്ടോ? മൂക്കിലിട്ട ട്യൂബ് ഇങ്ങനെ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റേണ്ട ആവശ്യമുണ്ടോ?
3: അത് സാധാരണ രീതിയിൽ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല, അതായത് നമ്മുടെ ട്യൂബിൽ വൃത്തിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് തുടർച്ചയായിട്ട് തന്നെ ഏകദേശം സാധാരണ 6 മാസം മുതൽ 1 വർഷം വരെ നിൽക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് അധികം വ്യാകുലപ്പെടേണ്ട പ്രശ്നങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാവാറില്ല. അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ക്ലീൻനെസ്, അതായത് ആ ട്യൂബിൻ്റെ വൃത്തി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആദ്യം വെള്ളവും അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും പിന്നീട് ശുദ്ധമായ ക്ലിയറായ വെള്ളത്തിലൂടെ ക്ലീനിങ്ങിലൂടെ നമുക്ക് പരിധിവരെ നമുക്ക് ഈ ട്യൂബ് രണ്ടാമത് എടുത്തിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ, രോഗിയെ ബുദ്ധിമുട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കും.
2: ഓക്കെ, ഈ ട്യൂബ് ഇട്ട ആളുകൾക്കും വയലുള്ള ശുദ്ധി നാം ശ്രദ്ധിക്കണല്ലോ അല്ലേ? അവരുടെ വയലെ ക്ലീനിങ്ങും നാം എങ്ങനെ ശ്രദ്ധിക്കേണ്ടത്?
3: നമ്മൾ ഈ ഇത്തരത്തിലുള്ള രോഗിക്ക് മാറ്റം ഉണ്ടാകുന്ന വെച്ചാൽ അവരുടെ ബോധാവസ്ഥയിലും ആരോഗ്യസ്ഥിതിയിലും മാറ്റം ഉണ്ടാകുന്ന അവസ്ഥ കണക്കേ നമുക്ക് രോഗിക്ക് കുറേശ്ശെ വായിലൂടെ നമുക്ക് വെള്ളം അല്ലെങ്കിൽ രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് കൊടുക്കുന്നതനുസരിച്ചാണ് നമുക്ക് ഈ ട്യൂബ് ഒഴിവാക്കുന്നൊരവസ്ഥ നമുക്ക് ആലോചിക്കാം. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ പക്ഷാഘാതം പോലുള്ള രോഗികളിൽ നമുക്ക് തുടക്കത്തിൽ ട്യൂബ് ഇട്ടിട്ട് രോഗി ഒരു നല്ല മാറ്റത്തിലേക്ക്, അതായത് അവരുടെ ബോധാവസ്ഥയിലും ചലനത്തിലും ഒക്കെ പൊതുവേ ഒരു ആരോഗ്യസ്ഥിതിയിലും മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ട്യൂബ് നമുക്ക് ക്രമേണ ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ മുന്നോടി എന്നുള്ള നിലക്ക് ഭക്ഷണം വായിലൂടെ രോഗി ഇറക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് രോഗിക്ക് നല്ല വെള്ളം, അതായത് ആ പൊസിഷൻ രോഗിയെ ഇരുത്തി കൊണ്ട് മാത്രം, അതായത് രോഗിക്ക് വെള്ളം കുറേശ്ശെ സിപ്പായിട്ട്, അതായത് നമ്മൾ പറയുന്നത് ഒരു സ്പൂണായിട്ട്, സ്പൂൺ കൂടുതൽ തവണകളായി കൂടുതൽ നേരം കൊടുക്കുക. രോഗിക്ക് അത് ഇറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രമേണ ഈ ട്യൂബിൻ്റെ ആവശ്യമില്ലാതാവുകയും ട്യൂബ് ഒഴിവാക്കുകയും ചെയ്യാം. നമ്മൾ ഒരു ക്രമേണ പെട്ടെന്ന് ചെയ്യാതെ ഒരു ക്രമേണ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ എടുത്ത് നമുക്കത് രോഗിയുടെ ആരോഗ്യനില തുടർന്ന് ഒരു നല്ല രീതിയിലേക്ക് മാറ്റം ഉണ്ടാകുന്നത് കണ്ടതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലാത്ത എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ട്യൂബ് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിലനിർത്തി ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.
2: പിന്നെ അടുത്ത വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഈ മൂത്രം കിടക്കുന്ന ആളുകൾ 2-3 തരങ്ങളുണ്ടാവില്ല അല്ലേ? മൂത്രം അറിയാതെ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ മൂത്രം പോവാത്ത അവസ്ഥ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത്തരം ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: നമുക്കറിയാം ഈ മൂത്ര തടസ്സം അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോവുക എന്നുള്ള പ്രശ്നങ്ങൾ സാധാരണയായി നമുക്ക് തുടക്കത്തിലുള്ള, അതായത് നമുക്ക് ഈ പക്ഷാഘാതം പോലുള്ള അതല്ലെങ്കിൽ മൂത്ര സംബന്ധമായ ക്യാൻസർ രോഗങ്ങൾ അല്ലാതെ ബ്ലോക്കുകൾ, പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം സാധാരണയാണ് കാണുന്ന പ്രശ്നമാണ്. നമുക്ക് തുടക്കത്തിൽ നമുക്ക് രോഗാവസ്ഥയുടെ തുടക്കത്തിൽ നമുക്ക് രോഗികൾക്ക് ഉണ്ടാകുന്നത് മൂത്ര തടസ്സമാണ്. കാരണം ആ മൂത്രഗളത്തിലുള്ള തടസ്സങ്ങൾ, ഏതെങ്കിലും മൂത്രസഞ്ചി മുതൽ മൂത്ര കണ്ണിത് വരെയുള്ള ബ്ലോക്ക്, ഏതെങ്കിലും അവസ്ഥയിലുണ്ടാവുന്ന ബ്ലോക്ക് നമുക്ക് മൂത്രത്തിൻ്റെ ശരിയായ മൂത്രം പുറത്തേക്ക് പോകുന്നതിന് തടസ്സം ഉണ്ടാക്കാം. അത്തരം അവസ്ഥയിലാണ് നമ്മൾ രോഗികൾക്ക് നാഭിയിലുള്ള വേദന, അതായത് കുറച്ചൊരു ഏകദേശം 6 മണിക്കൂർ മുതൽ ഒരു 12 മണിക്കൂർ വരെ രോഗി മൂത്രം ഒഴിവാക്കാൻ സാധിക്കാതെ വേദനയുള്ള അവസ്ഥ ചിലപ്പോൾ പറയാറുണ്ട്. ആ അവസ്ഥയിൽ നമുക്ക് തുടക്കത്തിന് നമുക്ക് രോഗിക്ക് അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കറിയാം രോഗിക്ക് മൂത്രം പോകുന്നില്ല, മൂത്രതടസ്സമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ആ അവസ്ഥയിൽ നമുക്കത് രോഗിക്ക് ചിലപ്പോൾ വേദന മൂലമാവാം, ഏതെങ്കിലും ഭാഗത്തുള്ള ചിലപ്പോൾ മൂത്രതടസ്സം, മൂത്രക്കല്ലുകൾ രോഗികളാവാം. അതുപോലെ തന്നെ നമ്മുടെ പ്രായാധിക്യം മൂലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുള്ള തടസ്സം, ഈ അസുഖത്തോട് അനുബന്ധമായിട്ടുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുണ്ടാവും തടസ്സം മൂലം രോഗികൾക്ക് ഉണ്ടാവാം. ഇത്തരം അവസ്ഥയിൽ നമുക്ക് ചെറിയ ചെറിയ പൊടിക്കൈകൾ, അതായത് ചൂട് പിടിച്ചു കൊടുക്കുക, ചിലപ്പോൾ വല്ല മൂത്രക്കല്ല് പോലുള്ള രോഗങ്ങളിൽ രോഗികൾക്ക് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേദനയ്ക്ക് തൽക്കാലം ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിക്കാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഗുളികകൾ ഉപയോഗിക്കാം. അത്തരം അവസ്ഥയിൽ വേദന കുറയുമ്പോൾ രോഗിക്ക് ചിലപ്പോൾ മൂത്രം താനേ പോവുകയും ക്ലിയറായി ആ പ്രോബ്ലം തീരുകയും ചെയ്യും. അല്ലാത്ത അവസ്ഥയിൽ ഈ പ്രോബ്ലം നിലനിന്ന് പോവുകയാണെങ്കിൽ, മണിക്കൂറുകളോളം വീണ്ടും അങ്ങനെ വരികയാണെങ്കിൽ രോഗിയെ മൂത്രത്തിന് ചൂപിടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരാറുണ്ട്. ഇത്തരം അവസ്ഥയിൽ നമുക്ക് വേറെ വളരെ എളുപ്പമുള്ള മാർഗം മൂത്രത്തിന് ഇടുന്ന ഫോളീസ് ട്യൂബുകളാണ്. അതായത് ഒരു സോഫ്റ്റായിട്ടുള്ള ട്യൂബാണ്. ആ ട്യൂബ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡോക്ടറുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യം നേടിയിട്ടുള്ള സ്റ്റാഫ് നേഴ്സിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഇടാവുന്നതാണ്. അത് ട്യൂബ് ഇടുന്നതോടുകൂടി തന്നെ രോഗിക്ക് മൂത്രം പുറത്തു പോവുകയും രോഗിക്കുള്ള പ്രയാസം മാറുകയും ചെയ്യും. നമുക്ക് പിന്നീട് ഈ മുൻപേ പറഞ്ഞ പോലെ തന്നെ രോഗാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ക്ലാമ്പ് മൂത്രത്തിന് ക്ലാമ്പ് ചെയ്ത് മൂത്രത്തിന് രോഗിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഊരി നോക്കിയിട്ട് നമുക്കത് പൂർണ്ണമായി ഒഴിവാക്കാൻ ചിലപ്പോഴൊക്കെ സാധിക്കണം. അധിക സമയം ഇത് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കാറ്.
2: അപ്പൊ ഇതില് മൊത്തത്തിൽ ട്യൂബ് ഇടുന്നതിന് തൊട്ടും പറ്റേ ഒരു ചൂട് പിടിക്കുന്ന ഒരു ഇത് കാര്യം എവിടെയാണ് ചൂട് പിടിക്കേണ്ടത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
3: നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന നമുക്ക് ഒരു ലിറ്ററിന്റെ ബോട്ടിലുകളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ പറയണ മിനറൽ വാട്ടറിന്റെ പോലത്തെ ബോട്ടുകളിൽ നമുക്ക് ഒരു ഏകദേശം ഒരു ചെറിയ ചൂടിൽ, അതായത് നമുക്ക് കൈകൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടിൽ അതിൽ വെള്ളം നിറച്ചതിന് ശേഷം നാഭിക്ക് താഴെയായിട്ട് നമ്മുടെ പൊക്കിൾ കൊടിക്ക് താഴെയായിട്ട് അവിടെയാണ് നമ്മുടെ അടിവയറ്റിൽ ഒരു കുറച്ച് സമയം വെക്കുക. രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലായിരിക്കണം. അതായത് രോഗിക്ക് കയ്യിൽ വെച്ച് നോക്കി നമുക്ക് ചൂട് രോഗിക്ക് പ്രയാസമുണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടെ വെച്ച് കൊടുക്കുക. അതൊരു ഏകദേശം നമുക്കൊരു അതിൻ്റെ ചൂട് വിടുന്ന ഒരു 5 മിനിറ്റ് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ പലപ്പോഴും രോഗികൾക്ക് മൂത്രം പാടും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇത്തരം രോഗികൾ സന്ദർശകരും എല്ലാം കൂടുതലുണ്ടാകുമ്പോൾ രോഗികൾക്ക് ഈ മൂത്രം, അതായത് നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ രോഗികൾക്ക് അതിനൊരു പ്രയാസം ഉണ്ടാകുന്ന കാരണം രോഗികൾക്ക് മൂത്രം ഒഴിവാക്കുന്ന പ്രശ്നം. അത്തരം അവസ്ഥയിൽ നമ്മൾ കൂടുതലും നമ്മൾ രോഗിയെ ഒറ്റയ്ക്ക് ആ ഒരു പ്രയാസം ഒഴിവാക്കുന്ന സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ആ അവസ്ഥയിൽ നമുക്ക് മൂത്രം. ചിലപ്പോഴായിട്ട് നമുക്ക് വേറൊരു കാര്യം പറയാനാണ്, നമ്മൾ അടുത്തൊരു ടാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ടാപ്പ് തുറന്നിടുമ്പോൾ ആ ശബ്ദത്തിൽ അത് നമ്മുടെ ഒരു മാനസികാവസ്ഥയിലുണ്ടാവുന്ന ആ ഒരു നമ്മുടെ ബാത്റൂമിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ തുറന്നിടുന്ന ചെറിയ പൊടിക്കൈകളും നമ്മൾ ചെയ്യാറുണ്ട്.
2: ഓക്കെ. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക മൂക്കിലൂടെ ട്യൂബ് ഇടുന്ന ആളുകൾ ഇതിൽ അതേ ഒരു വ്യാകുലത സ്വഭാവമായിട്ട് മൂത്രത്തിന് ട്യൂബ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഇത് മൂത്രത്തിൽ ട്യൂബ് ഇടുന്ന കാരണം പിന്നെ ജീവിതകാലം മൊത്തം അങ്ങനെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടെ കൂടെ എന്താ പറയുക ഇത് അണുബാധ ഉണ്ടാവും, അല്ലെങ്കിൽ പൊട്ടലുണ്ടാവും, മുറി ഉണ്ടാവും, പിന്നെ അതിലൂടെ ചോര വരുമെന്നൊക്കെ പറഞ്ഞ് പല ആകുലതകളും ഉണ്ടാവാറുണ്ട്. എന്താണ് ഇതിൻ്റെ വാസ്തവം?
3: അത് പൂർണ്ണമായും എന്താ പറയുക അങ്ങനെ പേടിക്കേണ്ട ഒരു പ്രശ്നം ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം രോഗിക്ക് നോർമലായിട്ട് മൂത്രം ഒഴിക്കാത്തൊരവസ്ഥയിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രയാസം നമുക്ക് പറയുന്നതിലപ്പുറമാണ്. കാരണം ആ നമുക്കറിയാം ഒരു ഇത്ര മണിക്കൂറിലധികം നമ്മുടെ ബ്ലാഡറിലെ യൂറിൻ കെട്ടിക്കിടക്കുന്ന മൂത്രം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ട്യൂബ് ഇടുന്നത് തന്നെ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, രോഗിക്ക് പ്രയാസം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആ പ്രയാസം മറന്നുകൊണ്ട് രോഗിക്ക് ട്യൂബ് ഇടുന്നതിന് നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ പലപ്പോഴും അതിന് സമ്മതം കൊടുക്കുന്നതിന് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഭയങ്കര എതിർപ്പ് പറയും. പക്ഷെ അതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡോക്ടർക്കറിയാം ഈ അവസ്ഥയിൽ രോഗിയുടെ പ്രയാസങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവർ അത് നിർദ്ദേശിക്കുന്നത്. അത്തരം അവസ്ഥയിൽ നമുക്കറിയാം ഈ ട്യൂബ് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ട്യൂബുകളാണ്, നമുക്ക് ഫോളീസ് ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ്. അതിന് കറക്റ്റ് സൈസിലുള്ള ട്യൂബുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അത് നമ്മളൊരു ജെല്ലി പോലത്തെ സാധനം, ജെല്ലി തേച്ചതിന് ശേഷമാണ് നമ്മൾ ഉള്ളോട്ട് ഇടുന്നത്. അത് നമ്മുടെ മൂത്രദ്വാരത്തിലൂടെ, നമ്മുടെ സാധാരണ മൂത്രം പോകുന്ന വഴിയിലൂടെ മാത്രം, അതായത് സാധാരണയുള്ള മൂത്രം പോകുന്ന വഴിയിലൂടെ മാത്രമേ അത് അങ്ങോട്ട് കയറിയിട്ട് ബ്ലാഡറിൽ ചെന്ന് നിൽക്കുക മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളായിട്ട് ഈ ട്യൂബ് ഇടുന്ന സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പാസേജ് ഉണ്ടാക്കി ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ നോർമലി ഉള്ള അതിലൂടെയുള്ള ആ തടസ്സം, ഈ ഗ്രന്ഥി കൊണ്ടുള്ള തടസ്സമാണെന്നുണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് യൂറിൻ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ രോഗിയിലുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻ്റ്, അതായത് രോഗാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരം ട്യൂബുകൾ നമുക്ക് ഏത് സമയത്തും ഒഴിവാക്കുന്ന ഘട്ടത്തിലേക്കാണ് വരിക. ചിലപ്പോൾ പലപ്പോഴായിട്ടും പല രോഗികളിലും ഇത് നമുക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് നമ്മുടെ പല രോഗ അവസ്ഥ അനുസരിച്ചാണ് ഇത്തരം ട്യൂബുകൾ നമ്മൾ മാറ്റണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നത് നമുക്ക് കൂടുതലും ഈ വളരെ പ്രയാസമുള്ള കിടപ്പിലായ വളരെ അബോധാവസ്ഥയുള്ള രോഗികൾ, അത്തരം അവസ്ഥയിൽ നമുക്ക് മാറ്റമില്ലാത്ത അത്തരം രോഗികളിൽ നമ്മൾ ട്യൂബ് റീറ്റെയിൻ ചെയ്യുക, അതായത് എല്ലാ മാസവും മാറ്റിക്കൊടുക്കേണ്ട അവസ്ഥയിലൊക്കെ തന്നെയാണ് പോകാറുള്ളത്. പക്ഷെ അത് രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതൊരു ഒരു വളരെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഈ ട്യൂബ് ഇടുമ്പോൾ നമുക്ക് ട്യൂബ് ഇടുമ്പോൾ രോഗിക്ക് ബുദ്ധിമുട്ടുകൾ പലപ്പോഴായിട്ടും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്.
2: ഓക്കെ, കാണുന്ന നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ അവർക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് ഈ ഒരു മൂത്രത്തിൽ ട്യൂബ് ഇടുക എന്നുള്ളൊരു അവസ്ഥ എന്നുള്ള മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഇതിൽ അടുത്ത ഒരിതായിട്ട് പറഞ്ഞത് മലാശയവുമായി ബന്ധപ്പെട്ടുള്ള വയറ് ഇളകി പോവുക അല്ലെങ്കിൽ മലബന്ധം എന്നുള്ള കാര്യങ്ങളാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാതെ ഇപ്പോൾ കഴിഞ്ഞ മൂത്ര സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയറുവേദന എന്നുള്ളൊരു ഭാഗമായിട്ട് 4 എപ്പിസോഡ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ ജനറൽ സർജൻ ഡോക്ടർ സലീം ചെയ്തിരുന്നു PCOD ആരോഗ്യ വിചാരം പങ്ക്തിയിൽ. അന്ന് മൂത്ര സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിരുന്നു. മൂത്ര കല്ലുകളും അതുപോലെ തന്നെ മൂത്ര അണുബാധയും ഒക്കെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ആ കാര്യം കിടപ്പിലായ രോഗികൾ കൂടി ബാധകമാണ് എന്നുള്ള കാര്യം ഇവിടെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഈ മലബന്ധം അതുപോലെ തന്നെ വയറിളകി പോകുന്ന അതിസാരം, ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രിവെൻറ്റ് വരാതെ നോക്കുക, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കെയർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാമോ?
3: ഇത്തരം കിടപ്പിലായിട്ടുള്ള രോഗികളുണ്ടാകുന്നൊരു പ്രയാസമാണ് പറഞ്ഞ മലബന്ധം. നമുക്കറിയാം സാധാരണ ഒരു ആക്റ്റീവായ ആളുണ്ടാകുന്ന വൻകുടലിലും ചെറുകുടലിലും ഉണ്ടാകുന്ന ചലനങ്ങൾ ഇത്തരം രോഗികളിലോ കിടപ്പിലായി കഴിയുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് കുറയും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വൻകുടലിലും ചെറുകുടലിലും ഉണ്ടാകുന്ന ചലനങ്ങൾ കുറയുന്നത് മൂലം തന്നെ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിയിലുണ്ടാകുന്ന മാറ്റമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം മലബന്ധം വളരെ അധിക പേരിൽ നമുക്കിത് കാണുന്നതാണ്. നമുക്ക് ചെറിയ ചെറിയ ഇത് പറഞ്ഞ പോലെ ചെറിയ ചെറിയ പൊടിക്കൈകളിലൂടെ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. നമുക്കറിയാം ഇത്തരം വളരെ അബോധാവസ്ഥയിലായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള കിടക്കുന്ന രോഗികളിൽ നമുക്ക് വയറിൻ്റെ മുകളിലുള്ള മൂവ്മെൻസിലൂടെ, അതായത് തടവി നമ്മുടെ ബാൽ മൂവ്മെൻറ്റ്സ് കുറച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇത്തരം വൻകുടലും ചെറുകളിലും ഉണ്ടാകുന്ന ചലനങ്ങൾ കുറച്ചൊന്ന് ഉത്തീഭവിപ്പിക്കാനും അതുകൊണ്ട് തന്നെ ഈ മൂവ്മെൻറ്റ്സ്, അതായത് നമുക്ക് മലബന്ധം ഒഴിവാക്കാനും സാധിക്കും, ഏറെക്കുറെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ്, നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിനും അതുപോലെ തന്നെ ഈ രോഗാവസ്ഥ മൂലമൊക്കെ ഉള്ള നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവും ഏറെക്കുറെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലാവുന്ന അവസ്ഥയിലും ചില കാലാവസ്ഥ നമുക്കറിയാം വേനലുള്ള അവസ്ഥയിലെല്ലാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടും. ഈ അവസ്ഥയിൽ ജലാംശം നിലനിർത്തുക. അതായത് ഒരു പരിധിവരെ ജലാംശം നിലനിർത്തുമ്പോൾ ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അതിസാരം. അതിസാരം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് ഈ വൻകുടലിലേക്കുള്ള പ്രോബ്ലങ്ങളിൽ നമുക്ക് ദഹന പ്രക്രിയയിലുണ്ടാകുന്ന മാറ്റം മൂലം പലപ്പോഴായിട്ട് നമ്മുടെ ദഹന പ്രക്രിയയിൽ മാറ്റം വരുന്നത് മൂലം അതിസാരമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലമാണ് ഒരു വളരെ കാലം കിടപ്പിലായ രോഗികളിൽ കുറേ കാലം മലബന്ധം ഉണ്ടാകുന്നത് കാരണം അതിൻ്റെ തടസ്സത്തിന് മുകളിലുള്ള ജലാംശം മുകളിലൂടെ കയറി പുറത്തോട്ട് ഒരു അതിസാരം പോലെ, അതായത് മലബന്ധത്തോടനുബന്ധിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്കുണ്ടാവുന്ന കട്ടി കുറഞ്ഞ രീതിയിലുള്ള അതിസാരം ഉണ്ടാകുന്ന കാണപ്പെടാറുണ്ട്. അതിനെ നമ്മൾ ഓവർഫ്ലോ എന്നാണ് പറയുക. കാരണം നമ്മൾ ആ തടസ്സമുള്ള കെട്ടിക്കിടക്കുന്ന മലത്തിന് മുകളിലൂടെ ഉണ്ടാകുന്ന അതിനും നമ്മൾ മലബന്ധത്തിൻ്റെ ചികിത്സ പോലുള്ള ചികിത്സകളാണ് ചിലപ്പോഴായിട്ട് വേണ്ടി വരുന്നത്. അതായത് നമ്മുടെ മലം നീക്കം ചെയ്യുന്നതിന് വേണ്ട എനീമ, അതായത് അതേപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന രീതി. നമുക്കറിയാം അത് രോഗിയെ സംബന്ധിച്ചോളം നമുക്കെടുക്കുന്ന സംബന്ധിച്ചോളം കുറച്ചൊരു പ്രയാസം, അതായത് നമ്മൾ അടുത്ത് ബന്ധുക്കൾ പ്രയാസം ഉണ്ടെങ്കിൽ പോലും രോഗിയെ സംബന്ധിച്ചോളം അത്ര വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതിൽ കുറച്ചൊരു ഒരു എക്സ്പീരിയൻസ് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പത്തിൽ പലപ്പോഴും പല രീതികളിലും പല ഫാമിലി ഉള്ള ആളുകളും വീടുകൾ പരിചരണത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് തുടക്കത്തിൽ അത് കേൾക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമെങ്കിലും അത് രോഗിയെ സംബന്ധിച്ചോളം അതൊരു വളരെ ആശ്വാസമാണ്. കാരണം നമുക്കറിയാം രണ്ട് ദിവസത്തിലധികം ഒരു കൃത്യ വയറ് ശോധന അല്ലെങ്കിൽ ഇല്ലാത്ത ആള് അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലുള്ള ഒരു പരിഹാരം രോഗിയുടെ മൊത്തം പരിചരണത്തെ ഒരുപാട് ബാധിക്കുന്നതാണ്.
2: ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വയറിൻ്റെ മുകളിലൂടെ തടവി കൊടുക്കുക, ഇടക്കിടക്ക് ഇങ്ങനെ തടവി കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം പരമാവധി വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് പോവുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇലക്കറികളൊക്കെ ജ്യൂസാക്കി കൊടുക്കുക അല്ലേ, ആൾക്കാർ ഫ്രൂട്ട്സൊക്കെ ജ്യൂസാക്കി കൊടുക്കുന്നതൊക്കെ ഗുണം ചെയ്യുമായിരിക്കും അല്ലേ.
3: മറ്റൊരു കാരണം നമുക്ക് ഇതിൽ നിന്ന് വെച്ചാൽ നമുക്ക് പല മരുന്നുകളും നമുക്ക് ഈ പല വേദന സംഹാരികളും നമുക്കറിയാം കൂടുതലും കിടപ്പിലായ വേദനയുള്ള രോഗികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോർഫിൻ പോലുള്ള വളരെ ഗുണകരമായ മരുന്നുകൾ, ആ മരുന്നുകളുടെ കൂടെ തന്നെ നമുക്ക് പലപ്പോഴും ഈ മലബന്ധത്തിനുള്ള മരുന്നുകളും നമ്മൾ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. പലപ്പോഴും നമുക്കൊരു സംശയം ഇതിൻ്റെ കൂടെ എന്തിനാ തരുന്നത്. അപ്പം അത്തരം അവസ്ഥയിൽ നമ്മൾ ഇത്തരം ഗുളികകൾ അതിൻ്റെ കൂടെ നമുക്ക് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. അതൊരു കാരണമായിട്ട് തന്നെ നമുക്ക് ഇത്തരം ചില മരുന്നുകളും ഈ അവസ്ഥയിലും ഇങ്ങനത്തെ മലബന്ധം ഉണ്ടാക്കാറുണ്ട്.
2: നമുക്ക് അടുത്ത വിഷയമായിട്ട് പറഞ്ഞിട്ടുള്ളത് തൊലിപ്പുറമെ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. എന്തൊക്കെയാണ് ഈ കിടപ്പിലായ രോഗികൾക്ക് ഈ നേരത്തെ പറഞ്ഞ അൾസറിൻ്റെ പുറമെ മുറിവിൻ്റെ പുറമെ മറ്റ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് തൊലിപ്പുറമെ ഉണ്ടാവാറുള്ളത്?
3: ഇത്തരം കിടപ്പിലായ രോഗികളിൽ നാം പറഞ്ഞ പോലെ തന്നെ ശയ്യാവരണങ്ങളല്ലാതെ നമ്മൾ സ്കിൻ കെയർ, അതായത് തൊലിപ്പുറം ക്ലീനിങ്ങോ അല്ലെങ്കിൽ സംരക്ഷണമോ കുറഞ്ഞു പോയാൽ നമുക്ക് രോഗികൾ സ്വാഭാവികമായിട്ട് അവരിൽ ചൊറിച്ചിലുണ്ടാവാം. ആ ചൊറിച്ചിൽ സമയത്ത് നഖം അങ്ങനെ തട്ടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ രോഗികളെ ചരിച്ചും മറച്ചും എല്ലാം കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് മൂലം അവർക്ക് നമ്മുടെ ചൊറികൾ പോലുള്ള പ്രയാസങ്ങൾ കാണാറുണ്ട്. അത് നമുക്ക് തൊലിയുടെ സംരക്ഷണത്തിലൂടെ, അതായത് ക്ലീനിങ്ങിൽ, അതുപോലെ തന്നെ നമുക്ക് ലേപനങ്ങളായിട്ടുള്ള നമുക്കറിയാം ചിലപ്പം ലിക്വിഡ് പാരഫിൻ പോലെ കിട്ടുന്ന, അതായത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വെളിച്ചെണ്ണ പോലുള്ള ഒരു ദ്രാവകമാണ്, അത് നമ്മൾ തൊലിയുടെ ഡ്രൈ ആയിട്ടുള്ള അവസ്ഥ നമുക്ക് ഒഴിവാക്കും. പലപ്പോഴും നമ്മൾ രോഗികൾ കിടപ്പിലാകുമ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് രോഗികൾക്ക് ശരീരത്തിലുള്ള ജലാംശത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഡ്രൈ ആയി മാറും. അപ്പം അത് സ്വാഭാവികമായിട്ട് ചൊറിച്ചിലുണ്ടാക്കുകയും അത് ചിലപ്പോൾ രോഗികളുടെ അവർ തന്നെ ചൊറിയുന്ന സമയത്ത് മുറിവിലേക്ക് മാറുകയും ഉണ്ടാവാറുണ്ട്. പിന്നെ രോഗിക്ക് പല മുമ്പേ ഉണ്ടായിരുന്ന പല അസുഖങ്ങളും, അതായത് സ്കിന്നിനുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ എല്ലാം ഇത്തരം കിടപ്പിലാവുന്ന അവസ്ഥയിൽ, അത് ജലാംശം കുറയുന്ന അവസ്ഥയിൽ കൂടാനും അത് നമുക്ക് കൃത്യ പരിചരണത്തിലൂടെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് തടയാൻ നമുക്ക് സാധിക്കും.
2: ഓക്കെ, അപ്പോൾ ഏറ്റവും അതിലും പ്രധാന ശുചിത്വം തന്നെയാണ് അല്ലേ, ഏറ്റവും ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ കൈയും കാലും ഇളകാതെ കിടക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഈ നട്ടലിനൊക്കെ ക്ഷതം വന്ന ആളുകൾക്കും അതുപോലെ തന്നെ പക്ഷാഘാതം വന്ന ആളുകൾക്കൊക്കെ കയ്യോ കാലം അനങ്ങാതെ അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കുറേ കാലം കിടക്കുമ്പോൾ പിന്നെ ആ കാല് ബലം പിടിക്കുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിന് ചികിത്സ ചെയ്യുക എന്നുള്ള കാര്യങ്ങളുള്ള വിശദമായിട്ടൊന്ന് പറയണം.
3: ഇത്തരം കാര്യത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത്തരം ജോയിൻറ്റുകൾ ഉണ്ടാവുന്ന ആ ഉറപ്പ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് വരാതെ നോക്കുക തന്നെ തന്നെയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. കാരണം ജോയിൻ്റ് ഒരിക്കൽ സ്റ്റിഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയാസപ്പെട്ട് മാത്രമേ അതിനെ നമുക്ക് നോർമൽ രൂപത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം നാഡി ഞരമ്പുകളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകളിൽ, രോഗം മൂലം കുറയുന്ന അവസ്ഥയിൽ നമ്മുടെ പേശികളുടെ ചലനങ്ങളും വളരെ കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻറ്റുകൾ അല്ലെങ്കിൽ നിയന്ത്രണം കൂടുതലും പേശികൾക്കും ഞരമ്പുകൾക്കും ആയതുകൊണ്ട് ആ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ മൂവ്മെൻറ്റ്സ് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ചലനങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഒരവസ്ഥയിൽ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥയിൽ വരുന്ന കിടപ്പിലായി പെട്ടെന്ന് നട്ടലിനൊക്കെ പരിക്ക് സംഭവിച്ച് തളർച്ച വരുന്ന അവസ്ഥയിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ചിലപ്പോഴത് ഒരു മാറാത്തൊരവസ്ഥയിലേക്ക് മൂവ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ, അതായത് ചലനങ്ങൾ, എല്ലാ ജോയിൻറ്റിൻ്റെ ചെറിയ ചെറുവിരൽ വിരലിലെ ചെറിയ ജോയിൻറ്റുകൾ മുതലിച്ച് വലിയ ജോയിൻറ്റുകൾ വരെ ചലനം കൃത്യമായി ചെയ്തു കൊടുക്കുക. നമുക്ക് രോഗികൾക്ക് തന്നെ നമുക്ക് കുറച്ച് സമയം ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ചെയ്തു കൊടുക്കുക. ചിലവർക്കറിയാം ചില കുറച്ച് മൂവ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അവരെ പൂർണ്ണ രൂപത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ ചെയ്യാവുന്നതാണ്. നമ്മളറിയാം ഒരു ഒരു സപ്പോർട്ടോടു കൂടി ചെയ്യേണ്ട ഒരവസ്ഥ ആയതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ നമുക്കൊന്നോ രണ്ടോ ചലനങ്ങൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സഹായത്തോടെ ചെയ്തതിന് ശേഷം അവരില്ലാത്ത അവസ്ഥയിൽ നമുക്ക് സ്വയം അത് പഠിച്ച് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ രോഗിയിട്ട് പഠിപ്പിച്ച് നമുക്ക് നമ്മുടെ സപ്പോർട്ടോടുകൂടി ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ നമുക്കറിയാം ചില കേസുകളിൽ നമുക്ക് നടക്കാൻ പിടിച്ച് നടക്കാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ നമുക്ക് അവർക്ക് ചുമരുകളിലെല്ലാം സപ്പോർട്ടെല്ലാം കൊടുത്ത് നമുക്ക് അവരെ നടപ്പിച്ച് പൂർണ്ണ നമുക്കറിയാം രോഗികളെ സംരക്ഷണത്തിലൂടെ നമ്മൾ അവരെ പൂർണ്ണ രൂപത്തിലേക്ക് കഴിയുന്ന സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് സഹായം നൽകുക എന്നുള്ളതാണ്. ഇത്തരം അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ നമ്മൾ ജോയിൻറ്റ് സ്റ്റിഫായിക്കൊണ്ട് രോഗികൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, അത്തരം അവസ്ഥയിൽ നമുക്ക് രോഗിയെ ചലനത്തിലുള്ള ചെയ്യുന്ന സമയത്ത് രോഗികൾക്ക് വേദന വരുന്നതിനും അത്തരം ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ചെന്ന് പെടാറുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് തുടക്കം തന്നെ ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രയാസങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും.
2: ഓക്കെ, വളരെ ചികിത്സ വളരെ സങ്കീർണമാണെങ്കിൽ പോലും ഇത് വരാതെ നോക്കാൻ നമ്മളിതൊന്ന് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവരെ കൊണ്ട് പരമാവധി ഇവരുടെ ജോയിൻറ്റുകളൊക്കെ രണ്ടോ മൂന്നോ തവണയെങ്കിലും ദിവസവും ചലിപ്പിച്ച് അവരെ കൊണ്ട് ഒരു ഉത്സാഹം കൊടുത്ത് അവരെ നേരായ ഒരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പരിചാരകർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇതല്ലാതെ ഇപ്പോൾ പറഞ്ഞ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിത്യരോഗികൾക്ക് ഉണ്ടാവുക, നമ്മൾ ഈ പരിചാരകർ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് വേറെ എന്തെങ്കിലും പറയണ്ടോ?
3: മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉണ്ടാകുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെവിയിൽ, അതുപോലെ തന്നെ കണ്ണിൽ, അതുപോലെ തന്നെ മൂക്കിൽ ഉണ്ടാകുന്ന പൊതുവായ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാണ്. ചിലപ്പോൾ രോഗികൾക്ക് ഉണ്ടാകുന്നൊരു പ്രോബ്ലം കണ്ണിൽ, കിടപ്പിലായ രോഗികൾ കണ്ണിൽ കൺപീള അടിഞ്ഞ് അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ പോളകൾ കൂടി നിന്നിട്ട് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന അവസ്ഥയിൽ കൂടി നിന്ന് മഞ്ഞ കളറായിട്ട് കട്ടിയായി നിൽക്കുന്ന അവസ്ഥ, ചിലപ്പോൾ ചില പക്ഷാഘാതത്തിൻ്റെ കൂടെ ചില ഭാഗങ്ങളിൽ കണ്ണ് അടയാത്തൊരവസ്ഥ, അതായത് കണ്ണിൻ്റെ പേശികൾക്ക് ഉണ്ടാകുന്ന ചലനശേഷി മൂലം കുറവ് മൂലം അടയ്ക്കാൻ പറ്റാവുന്ന അവസ്ഥ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നഖങ്ങളിലുള്ള പ്രോബ്ലങ്ങൾ, ഇത്തരം പൊതുവായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പൂർണ്ണ പരിചരണത്തിൽ അതുകൂടെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മുടി, അതുപോലെ തന്നെ നമ്മുടെ പ്രധാന പ്രൈവറ്റ് ഏരിയാസ്, അതുപോലെ തന്നെ കക്ഷത്തിലുള്ള രോഗങ്ങൾ, നഖത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന പഴുപ്പുകൾ, അതുപോലെ തന്നെ മുറിവുകൾ, അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം, പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പരിഹരിക്കേണ്ടതാണ്.
2: ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിത്യരോഗികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഉണ്ട് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ് എന്ത്, മറ്റുള്ളവരാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരു അവസ്ഥയിലെത്താന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ നമ്മുടെ സ്വന്തം ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഇത്തരം രോഗികളുടെ കൂട്ടിരിപ്പുകൾ ബന്ധുക്കൾ മനസ്സിലാക്കണമെന്നും അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നുമാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ നന്മ ചെയ്യൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ള പ്രവാചകൻ സുല്ലാൽ സിനിമയുടെ വചനം ഇവിടെ ശ്രദ്ധേയമാണ്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരം, നിത്യരോഗികളെ പരിചരിക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഡോക്ടർ വി എം അബ്ബാസ് ആയിരുന്നു ആരോഗ്യ വിചാരത്തിൽ നമ്മോട് സംസാരിച്ചത്. താങ്ക് യു ഡോക്ടർ. ഇനി റേഡിയോ വൈബ്സിൽ പ്രാർത്ഥന പഠനമാണ്.
1: ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ ഭാഗം ഒന്നാണ് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരാറുണ്ട്. ഇങ്ങനെ ദുനിയാവിലെ അവസ്ഥകൾ നന്നാവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, പർവ്വതത്തോളം കടമുണ്ടെങ്കിലും ഈ ഒരു പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു അതും വീട്ടി തരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹും മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്. അല്ലാഹും മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹും മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അല്ലാഹുവേ നിന്റെ ഹറാമിൽ നിന്ന്, നിന്റെ ഹലാലിൽ നീ എനിക്ക് മതി വരുത്തണമേ. വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്, നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നീ എനിക്ക് ധന്യത നൽകണമേ എന്നാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം: അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അല്ലാഹുമക്ഫിനി, അല്ലാഹുമ്മ, അല്ലാഹുമ്മ, അല്ലാഹുമക്ഫിനി, ഇക്ഫിനി, അല്ലാഹുമ്മ ഇക്ഫിനി, അല്ലാഹുമക്ഫിനി, അല്ലാഹുമക്ഫിനി, ബി ഹലാലിക, ബി ഹലാലിക, ബി ഹലാലിക, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അൻ ഹറാമിക്, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, വഅഗ്നിനി, വഅഗ്നിനി, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക, അമ്മൻ സിവാക, അമ്മൻ സിവാക, ബി ഫളിക അമ്മൻ സിവാക. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. اللهم اكفني بحلالك عن حرامك വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി, ഇവിടെ പുള്ളിയുള്ള അയിനാണ്, വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك ഈയൊരു പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൽ മനഃപ്പാഠമാക്കണം, അതുപോലെ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ അവസ്ഥകളെയും നല്ലൊരവസ്ഥയാക്കി മാറ്റട്ടെ. ആമീൻ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാഅല്ലാ. അപ്പോൾ പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റേഡിയോ വൈബ്സിൽ ഇനി പൂമരത്തണലിൽ.
1: നമസ്കാരം പള്ളിയിൽ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് പണ്ഡിതൻ സുബൈർ സലഫി പട്ടാമ്പി.
0: അപ്പോൾ കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ, കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പീസ് റേഡിയോ പൂമരത്തണലിൽ എന്നോടൊപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ,

നമുക്കൊരിക്കലും ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട, മുസ്ലിം ആവണമെങ്കിൽ നമസ്കരിക്കണം. നമസ്കാരമില്ലാത്തവൻ വേറെന്തൊക്കെ പേരുകൾ അറിയപ്പെട്ടാലും അയാളൊരു മുസ്ലിമല്ല. ഇസ്ലാമിൻ്റെ നെടുന്തൂണാണ് നമസ്കാരം. നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ പിശാചിക്കളുടെ കൂട്ടാളിയാണ്, അള്ളാഹുവിൻ്റെ ശത്രുവാണ്, സത്യവിശ്വാസികളുടെ എതിരാളിയാണ്, അവിശ്വാസികളുടെ സഹോദരന്മാരാണ്. അവസാനം പരലോകത്ത് ഫിർഔനിൻ്റെയും കാമാനിൻ്റെയും ഹാറമാനിൻ്റെയൊക്കെ കൂടെ അവനും നരകത്തിലായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മുസ്ലിമും അമുസ്ലിമും, ഒരു മുഅ്മിനും കാഫിറും എങ്ങനെയാണ് വേർതിരിവ്? മുഅ്മിൻ നമസ്കരിക്കും, കാഫിർ നമസ്കരിക്കൂല. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമസ്കാരം ഒഴിവാക്കുക എന്നത് ഒരു കാഫിറാകുന്ന പണിയാണ്. നമസ്കാരം ഒഴിവാക്കുന്ന കാഫിറായി നമുക്ക് മാറാൻ പറ്റുമോ? നമ്മളോട് 7 വയസ്സ് മുതൽ നമസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പരിശീലിച്ചത് പഠിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ്, 10 വയസ്സായിട്ടും ഒരു കുട്ടിക്ക് സ്വന്തം മനസ്സ് നമസ്കരിക്കാൻ വേണ്ടി സന്നദ്ധത കാണിക്കുന്നില്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. നമസ്കരിക്കാത്ത ഉമ്മയോ ബാപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. പല കുട്ടികളും പറയാറുണ്ട്, ബാപ്പ നിസ്കരിക്കുന്നില്ല, ഉമ്മാക്ക് നിസ്കാരത്തിനോട് ഇഷ്ടമില്ല, ഉമ്മ നമസ്കരിക്കുന്ന ആളല്ല. കുട്ടികൾക്ക് താല്പര്യമുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നമസ്കാരം പാലിക്കാത്ത ഒരാൾ മതത്തുനിന്ന് പുറത്തു പോകുന്ന ആളാണ്. നമ്മളൊരാൾ വിവാഹം അന്വേഷിക്കുകയാണ്, അവർ നിസ്കരിക്കാത്തൊരാളാണെങ്കിൽ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. എന്തു വലിയൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതേപോലെ തന്നെ നിസ്കരിക്കാത്ത ഒരാൾ കഴിക്കുന്ന, അവൻ അറുത്തിട്ട് നമുക്ക് കഴിക്കാൻ തരികയാണെങ്കിൽ പോലും അത് കഴിക്കാൻ പറ്റൂല എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. നമസ്കാരം ഒഴിവാക്കുന്ന ഒരാൾക്ക് മക്കയിൽ പ്രവേശിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്യാനുണ്ട്? ചില പണ്ഡിതന്മാരൊക്കെ പറയാൻ, നമസ്കാരം ഒഴിവാക്കുന്ന നിസ്കരിക്കാത്തൊരാളാണെങ്കിൽ അവന് മയ്യത്ത് കുളിപ്പിക്കാനോ അവൻ കഫൻ ചെയ്യാനോ ഒന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഇത്രയ്ക്ക് പറയാൻ കാരണം എന്താ? അവന് സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയില്ല, അവൻ്റെ പാപമോചനത്തിന് വേണ്ടിയിട്ട് അവൻ്റെ കുടുംബങ്ങൾക്ക് പോലും ചിലപ്പം പ്രാർത്ഥിക്കാൻ പറ്റൂല. ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പല കുട്ടികളും പിന്നിലാണോ എന്ന് സംശയിക്കുന്നു. പിന്നിലാവുക എന്ന് ഞാൻ പറഞ്ഞാൽ, ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ നമസ്കരിക്കുന്ന ചില കുട്ടികൾ, വേറെ ചില കുട്ടികൾ ഉമ്മയും ഉപ്പയൊന്നും പറയാതെ തന്നെ സ്വമേധയാ അറിഞ്ഞ് കൃത്യമായ അതുമായി ബന്ധപ്പെട്ട് നമസ്കരിക്കുന്ന കുട്ടികൾ, മറ്റൊരു വിഭാഗം ആളുകൾ ഇടക്കൊക്കെ നിസ്കരിക്കും, ഇടക്കൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും. ഈ ടൈപ്പിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ല അതിൻ്റെ നമസ്കാരക്കാരൻ എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഉപേക്ഷിക്കാതെ ആരുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ പോലും ആവശ്യമില്ലാതെ സമയബന്ധിതമായി ബാങ്ക് കേട്ടാൽ ജമാഅത്തായി ആൺകുട്ടികളൊക്കെ കറക്റ്റായി പള്ളിയിൽ പോയിട്ടും പെൺകുട്ടികളൊക്കെ ഉമ്മാൻ്റെ കൂടെ നിന്ന് നമസ്കാരമൊക്കെ പഠിച്ച് നല്ല ഒരു നമസ്കാരക്കാരനായി മാറാൻ വേണ്ടി ശ്രമിക്കാം. ചില സംഭവങ്ങളൊക്കെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കഥാപുസ്തകങ്ങൾ വായിക്കുന്ന പോലെ ഇസ്ലാമിക ചരിത്രങ്ങൾ വായിക്കുന്നിടത്ത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ എന്ന പ്രസിദ്ധനായ പണ്ഡിതൻ പറയുകയാണ്, ഒരു മനുഷ്യൻ അയാൾ കുറേ തെറ്റുകൾ ചെയ്ത് വളരെ മോശമായി നമസ്കാരം പോലും ഇല്ലാതെ ജീവിക്കാം, അങ്ങനെ അദ്ദേഹം വീട്ടിൽ വെച്ചിട്ട് മരിക്കാനുള്ള ഒരു സാഹചര്യമായി. അപ്പോൾ ഈ മുസ്ലിമായി കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ അയാളോട് വന്ന്, നിങ്ങൾ മരണത്തിൻ്റെ വിഷമത്തിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞോളൂന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനത് പറയാൻ കഴിയുന്നില്ല, പറയുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇത് പറഞ്ഞിട്ടെന്ത് കാര്യം, ഒരു നിസ്കാരം പോലും ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കാത്ത ആളാണ്. അയാൾക്കത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോലും നാവ് കൊണ്ടത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട മരണവേളയിൽ കഷ്ടപ്പെടുന്ന ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരായ ആളുകളൊക്കെ അവരുടെ നമസ്കാരത്തിൻ്റെ ഗൗരവം പറയുന്ന പല സന്ദർഭങ്ങൾ നമ്മൾ വായിക്കാം. അതിലൊരാൾ ആമിർ ബിൻ അബ്ദില്ലാ എന്ന് പറയുന്ന സ്വഹാബിയാണ്. ആമിർ ബിൻ അബ്ദില്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ

0: അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഏതാനും സമയമാകുന്നേ ഉള്ളൂ, അതായത് മരിക്കുന്നതിന് കുറച്ച് തൊട്ട് മുമ്പൊക്കെ ആയിട്ടുള്ള സമയം. വീടിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ, കുടുംബങ്ങൾ, നാട്ടിലെ പല സഹായികളായ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുമുണ്ട്. പല വേദനയും അതുപോലെ തന്നെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ ഒരു ശ്വാസപ്രയാസങ്ങളും ഒക്കെ എന്തൊക്കെയോ അസ്വസ്ഥതകളെയാണ് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളോട് കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു, എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് ഉയർത്തുമോ, എന്ന് എന്നൊന്ന് എണീപ്പിക്കുമോ. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എവിടേക്ക് പോകണത് ഈ സമയത്ത്? എനിക്ക് പള്ളിയിൽ പോകണം. ആമിർ റളിയല്ലാഹുവിനു പറയാൻ, എനിക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ കൂടുതലുള്ള ആൾക്കാർക്ക് ചോദിച്ചു, ഇങ്ങനെ ഇത്രയും പ്രയാസം നിൽക്കുന്ന, ഈ വേദനിച്ച് കഷ്ടപ്പെട്ട് കിടക്കാൻ തന്നെ വയ്യാത്ത നിങ്ങളെങ്ങനെ ഇപ്പം ഈ സമയത്ത് പള്ളിയിൽ പോകണെന്തിനാ? അപ്പം അദ്ദേഹം പറയണേ, ഇവിടെ കിടക്കാൻ കഴിയണില്ല, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് അത് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ആ വിളി കേട്ടുകൊണ്ട് ഞാനിപ്പം മരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പള്ളിയിലേക്കൊന്ന് എന്നെ എത്തിച്ചേരൂ. എന്തൊരു മനസ്സാണ്! ആ കൂടുതൽ ആളുകളൊക്കെ സഹായിച്ച് അദ്ദേഹത്തെ പിടിച്ച് പതുക്കെ പള്ളിയിൽ പോയി നമസ്കാരത്തിന് റെഡിയായി ഇമാമിൻ്റെ കൂടെ ജമാഅത്തിൽ അദ്ദേഹം ഞെരുങ്ങി നിന്ന് സുജൂദ് അങ്ങോട്ട് കംപ്ലീറ്റാക്കിയെന്ന് പറയാം. ഒന്നാമത്തെ റക്അത്തിൽ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ച് ആ സുജൂദിലെത്തിയതോടുകൂടെ അദ്ദേഹം തളർന്ന് സുജൂദിൽ കിടന്നങ്ങോട്ട് മരിച്ചു. സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാണ്! നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടന്നുകൊണ്ടുള്ള ഒരു മരണം, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? കള്ളുഷാപ്പിലോ സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ വിഷം കുടിച്ചോ അതല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കിയോ അക്രമമുണ്ടാക്കിയോ മരിക്കുന്ന പോലെയാണോ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന അവസ്ഥ? അവരത്രയും അതിനെ പരിഗണിച്ചില്ലേ? അവരത്രമാത്രം അതിനോട് സഹകരിച്ച ആൾക്കാരല്ലേ? അതേപോലെ തന്നെയാണ് മറ്റൊരു സഹാബിൻ്റെ ചരിത്രം പറയുന്നത്. അത്വാ ഇബ്നു സാഇബ് റളിയല്ലാഹുവിനു പറയാം, ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന അബ്ദുറഹ്മാൻ സലമി എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഞങ്ങളുടെ സ്വഹാബി, അപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് രോഗമാണ് വയ്യ എന്നറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അവസാന ശ്വാസത്തിൻ്റെ അവസ്ഥയേക്കാണ് മരിക്കാനായി എന്ന് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. ആളുള്ളത് പള്ളിയിലാണ്. നേരത്തെ പറഞ്ഞ ആളുള്ളത് വീട്ടിലായിരുന്നല്ലോ, ഇപ്പോഴുള്ള ആള് പള്ളിയിലാണ് ഈ സുഖമില്ലാതെ കിടക്കുന്ന സമയത്തൊക്കെ. അപ്പം അദ്ദേഹത്തോട് കാണുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് തീരെ വയ്യല്ലോ, ഭയങ്കര അസുഖമൊക്കെ മൂർച്ഛിച്ചിരിക്കുന്നു, സ്ട്രോങ് ആണല്ലോ, എങ്ങനെങ്കിലുമൊക്കെ വീട്ടിൽ പോകല്ലേ നല്ലത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അവിടെ വിരിപ്പിൽ കിടന്ന ഒരു ആശ്വാസത്തിൽ ഇരിക്കാലോ എന്നൊക്കെ രൂപത്തിൽ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ്, ഒരാൾ നമസ്കരിക്കാനല്ല, നമസ്കാരത്തിനു വേണ്ടിയിട്ട് പള്ളിയിൽ ഇരിക്കുന്ന കാത്തിരിക്കുന്ന സമയം പോലും നിസ്കാരത്തിലാണല്ലോ, അതുകൊണ്ട് അങ്ങനെ നമസ്കാരത്തിന് കാത്തിരുന്നുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ആ മരണമാണ് എനിക്കിഷ്ടം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. എന്താണ് അദ്ദേഹത്തിൻ്റെയൊക്കെ അവസ്ഥ? മരണത്തിൻ്റെ വേദനകളെല്ലാം അനുഭവിക്കുമ്പോഴും ആ പള്ളിയിലിരുന്നു കൊണ്ട് അദ്ദേഹം പറയണത് വീട്ടിൽ പോയി ഇരിക്കുന്നതിനേക്കാൾ ഒരു പള്ളിയിൽ നിസ്കാരത്തിന് കാത്തിരുന്നുകൊണ്ട് മരിക്കുകയാണെങ്കിൽ അത് നിസ്കരിച്ചിട്ട് മരിക്കുന്ന പോലെയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല ഇബാദത്തെടുത്ത് നല്ല ആളുകൾക്ക് വേണ്ടി സേവനങ്ങളൊക്കെ ചെയ്ത നല്ല സ്വാലിഹായിരുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രാത്രിയിലും പകലിലും നല്ല ഇബാദത്തെടുക്കും, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും ആ മനുഷ്യൻ. പകലിലും അദ്ദേഹം പലപ്പോഴും അധികരിച്ച സംസ്കാരങ്ങൾ ചെയ്യും, ഇസ്തിഗ്ഫാർ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നടക്കുന്നയാളായിരുന്നു. അങ്ങനെ ബനൂ ഖുറൈലയുടെ ആ ഗോത്രക്കാരുമായിട്ട് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു കാര്യമായ മുറിവ് പറ്റി. മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് ആ മുറിവോടുകൂടെ തന്നെ അങ്ങനെ കുറേ പ്രയാസപ്പെട്ട് ജീവിച്ചു. മരണത്തിൻ്റെ ഒരു അവസാന ഘട്ടം എത്തിയതുപോലെ എത്തി അദ്ദേഹത്തിൻ്റെ മരണം ആ വീട്ടിൽ വെച്ച് തന്നെ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞിട്ട് വേഗത്തിൽ ചെരുപ്പിൻ്റെ വാറൊക്കെ പൊട്ടുമെന്ന് തോന്നുന്ന രൂപത്തിൽ, തുണിയൊക്കെ അഴിഞ്ഞു പോകുമെന്നുള്ള രൂപത്തിൽ വേഗത്തിൽ ധൃതിപ്പെട്ടുകൊണ്ട് പോവാണ്. എന്താണ് നബിയെ നിങ്ങളിങ്ങനെ സ്പീഡിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയാണ്, പണ്ട് ഉഹുദ് യുദ്ധത്തിൽ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കുളിപ്പിച്ചതും അത് മലക്കുകൾ കുളിപ്പിച്ചല്ലോ, അതേപോലെ സഅദ് ബിനു മുആദിനെയും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനൊന്നിങ്ങനെ നോക്കിയതാണ്. അപ്പോഴത്തേക്കും വീട്ടിലെത്തിയ സമയത്തേക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ മയ്യത്ത് കുളിപ്പിച്ചു. ഉമ്മയൊക്കെ ഇങ്ങനെ വിഷമത്തോടുകൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ വിഷമമുണ്ടെങ്കിൽ പോലും അങ്ങനെ കരച്ചിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബത്തിനും എല്ലാവരും കൂടെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ ആൾക്കാർ പറയുകയാണ്, എന്തോ ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഭയങ്കര കനം കുറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇത്രക്ക് കനം, ശരിക്കും വെയിറ്റുള്ള ആളാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കനം കുറഞ്ഞതുപോലെയാക്കി തീർന്നു. പിന്നെ നബി പറയാണ്, ഇതൊരു സാധാരണ മരണമല്ല. കാരണം പകലിൽ നമസ്കാരം, ഇസ്തിഗ്ഫാർ, പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ആ മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ മലക്കുകൾ ഇറങ്ങി വന്നു. മയ്യത്ത് ചുമക്കുന്നിടത്ത് വരെ മലക്കുകളുണ്ടായിരുന്നു, 70,000 മലക്കുകളുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഒക്കെ നമ്മളുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ചു നോക്ക്. പള്ളിയുമായിട്ട് എന്താണ് ബന്ധം? നമ്മുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? കളികളിൽ മുഴുകിയാൽ, ടി വിയിൽ മുഴുകിയാൽ, വിനോദങ്ങളിൽ മുഴുകിയാൽ, ഗെയിമിലിരുന്നാൽ, കല്യാണത്തിന് പോയാൽ, വിരുന്നിന് പോയാൽ, സ്കൂളിൽ പോയാൽ, നമ്മളും പള്ളിയും നിസ്കാരമൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപാട് വലിയ 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിനൊക്കെ എത്തിയിട്ടും ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോഴും നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഒക്കെ നിർബന്ധിച്ചാലോ, ചീത്ത പറഞ്ഞാലോ, 2 വടിയെടുത്ത് അടിച്ചകയിലൊക്കെ നമസ്കരിക്കുന്നു എങ്കിൽ ഇപ്പറഞ്ഞതുപോലത്തെ നല്ല ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടൂല. നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആന് നമ്മളോട് പറയാം, നല്ല വിശ്വാസം നല്ല സൽക്കർമ്മങ്ങളുമായിട്ട് പോയാലാണ് സ്വർഗത്തിലെത്താൻ പറ്റുക. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് കാനത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ خالدين فيها لا يبغون عنها حولا. ഈ സൂറത്ത് ഏതാണെന്നറിയോ? അൽകഹ്ഫ് സൂറത്തില്ലേ നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച പകൽ സമയത്ത് നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫ് എങ്ങനെയെങ്കിലും ഒരു തവണ പൂർണ്ണമായി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ സൂറത്തിൽ അതാണ് പറയുന്നത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്, വിശ്വസിക്കുന്ന സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് കാനത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ, സ്വർഗത്തിലെ ആ സത്യവിശ്വാസികൾക്ക് സ്വർഗത്തോപ്പുകൾ സൽക്കാരമാക്കി നൽകിയിട്ടുണ്ടാകും. ഖാലിദീന ഫീഹാ ലാ യബഗൂന അൻഹാ ഹിവലാ, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, എന്നേക്കുമായി ആ സ്വർഗം അവർക്ക് കൊടുക്കും. അതിൽ നിന്നവിടെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് അവർക്കൊരിക്കലും ആഗ്രഹം പോലും ഉണ്ടാവില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനേ അവർക്ക് കൊതി ഉണ്ടാവില്ല. ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കണം ആഗ്രഹം. ആ സ്വർഗം ലഭിക്കുന്ന വിശ്വാസവും സൽക്കർമ്മവും നമ്മളിത് വേണ്ടേ? ഫിർദൗസ് കിട്ടുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞെന്താ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നിസ്കാരത്തിൽ നല്ല ഭക്തിയുള്ളവരാ. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തിൽ ചിട്ടയുള്ളവരാണ്, നിഷ്ഠയുള്ളവരാണ്. അൽഹംദുലില്ലാ, നമുക്കങ്ങനെ പറയാൻ ആ കൂട്ടത്തിലൊക്കെ പെടാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കട്ടോ, ഇതൊക്കെ ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളാണ്, പഠിക്കുന്നവരാണ്, മറ്റെല്ലാം ഉണ്ടെങ്കിലും നമസ്കാരം കൃത്യമായി ശീലിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് പരിചയമുണ്ട്. പല സ്കൂളുകളിലും ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളൊന്നും അല്ലെങ്കിലും പള്ളിയിൽ നമസ്കരിക്കാനൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ വളരെ അച്ചടക്കത്തോടെ ശാന്തമായി ഹൗലിൻ്റെ അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കാതെ, അവിടെ ചില പലപ്പോഴും പല സ്കൂളുകളുടെ അടുത്തൊന്നും സൗകര്യങ്ങൾ പോലും ഉണ്ടാവില്ല, അങ്ങനെ ഉള്ള സൗകര്യത്തിൽ വളരെ ശാന്തമായി ജമാഅത്തിലൊക്കെ പങ്കെടുക്കാനും കൃത്യമായി മുടങ്ങാതെ അത് പാലിക്കുന്ന ആളുകളും പോകുമ്പോൾ തൻ്റെ സുഹൃത്തിനെയും ഫ്രണ്ടിനെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാനും അതേപോലെ തന്നെ അധ്യാപകരുമായിട്ട് ആ രൂപത്തിൽ അവിടെയുള്ള പ്രയാസങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ആ സ്കൂളിലെ അല്ലെങ്കിൽ നമ്മൾ പോണ വിദ്യാലയത്തിലെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ കൃത്യത പാലിക്കുന്ന ഒരാളായി നമ്മൾ മാറുകയും അതിൻ്റെ ഒരു നേതാവായി, അതിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് നമ്മൾ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ, ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമസ്കാരത്തിന് പോണ ആൾക്കാരുടെ ഒരു നേതാവായിട്ട് നമ്മളുണ്ടാവണം. പിസ് റേഡിയോ നമുക്ക് നൽകുന്ന വലിയ ഒരു സമ്മാനം അത് തന്നെയാണ്. നമ്മളൊരു നല്ല നമസ്കാര കാര്യത്തിലെ നല്ല ശീലമുള്ള, നല്ല രൂപത്തിൽ അതിനെ പാലിക്കുന്ന മിടുക്കരായ ആളുകളെയാണ് നമുക്ക് ആവശ്യം. ഏത് ജോലിയിലാണെങ്കിലും നമുക്കിനി പഠിച്ച് ഏതൊക്കെ ഏത് മേലൊക്കെ മേലൊക്കെ പ്ലസ് ടു ഡിഗ്രി എന്ത് എവിടെ എത്തിയാലും ആ സ്കൂളിലും ഹോസ്റ്റലിലും എവിടെയും നമുക്ക് പള്ളിയുണ്ടോ, നമസ്കരിക്കാൻ പറ്റുമോ, ജുമാക്ക് പോകാൻ പറ്റുമോ, ഇതൊക്കെ നോക്കി അളന്ന് മുറിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഓരോ സ്ഥലത്ത് പോയി ചേരാൻ പോലും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഉപദേശം നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ കൈമാറുക. നമസ്കാരത്തിൽ വിളിച്ചാൽ വരാത്തവർ, അതിൽ മടി കാണിക്കുന്നവർ, അതിനെ പരിഹസിക്കുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഇത് കേൾക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മൾ അറിയിക്കുക. ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതുകൊണ്ട് നമുക്കുണ്ടായ ഇത്തരം ഉപദേശങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ നമുക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമ്മളെ അറിയിക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖങ്ങൾക്കെല്ലാം നന്ദി കാണിച്ച് നല്ല വിദ്യാർത്ഥികളായി, നല്ല കുട്ടികളായി, നല്ല മക്കളായി ജീവിക്കാനും നല്ല രൂപത്തിൽ മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഉസ്താദുമാർ, നേതാക്കന്മാർ, മാഷന്മാർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയും ഖൈറും ബർക്കാത്തുകളും നൽകുമാറാകട്ടെ. റബ്ബന അതിന ഫിദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാഹ്. പൂമരത്തണലിൽ നമ്മൾ കേട്ടു നമസ്കാരം പള്ളിയിൽ എന്ന വിഷയത്തിൽ സുബൈർ സലഫിയുടെ സംസാരമായിരുന്നു നമ്മൾ കേട്ടത്.
2: ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. പ്രാർത്ഥന എത്തും മുമ്പ് ഉത്തരം, ടി ചാണ്ടിയുടെ രചന, ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
3: ടെലിഗ്രാഫ് കമ്പികൾ പുതുതായി വലിക്കുന്നത് നോക്കി ഒരു യുവാവ് നിൽക്കുകയായിരുന്നു. വെറും സാധാരണക്കാരൻ. അപ്പോൾ ടെലിഗ്രാഫിനെപ്പറ്റി വിവരമുള്ള ഒരു ബിസിനസ്സുകാരൻ ആ യുവാവിനോട് പറഞ്ഞു, നിനക്കറിയാമോ, ഈ കമ്പി വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 200 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് സന്ദേശം അയച്ചാൽ ഒരു മണിക്കൂറിനകം മറുപടി ലഭിക്കും. അതത്ര വലിയ കാര്യമൊന്നുമല്ല, യുവാവ് പറഞ്ഞു. എന്തുകൊണ്ട്? ബിസിനസ്സുകാരൻ ചോദിച്ചു. ചോദിക്കുന്നതിനു മുൻപ് ഉത്തരം കിട്ടിയിട്ടുള്ള വല്ല കഥയും നിനക്കറിയാമോ? ദൈവത്തോട് നാം ചോദിക്കുന്നതിനു മുൻപ് മറുപടി ലഭിച്ചിട്ടുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കാം. യുവാവ് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം പറയട്ടെ. ഞങ്ങളുടെ അത്യാവശ്യ ചെലവുകൾക്കും മാസാന്ത്യക്കടങ്ങൾ വീട്ടുന്നതിനുമുള്ള പണമേ ബാങ്കിലുണ്ടായിരുന്നുള്ളൂ. ബാങ്കിൽ നിന്ന് ആ തുക എടുത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി ആരോ ആ പണം സഞ്ചിയോടെ മോഷ്ടിച്ചു കൊണ്ടുപോയി. വേറെ ഒരു പൈസ പോലും ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഞങ്ങൾക്കില്ലായിരുന്നു. ദിവസങ്ങൾ ഏതാനും കഴിഞ്ഞു. കടയിലും മറ്റും പണം കൊടുക്കേണ്ട സമയമായി. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, അത്ഭുതമെന്നു പറയട്ടെ, മണി ഓർഡർ എന്നു പറഞ്ഞ് പോസ്റ്റ്മാൻ കയറി വന്നു, ഒപ്പിട്ടു വാങ്ങി. ഞങ്ങളുടെ തൽക്കാല ആവശ്യത്തിന് ആ തുക മതിയാകുമായിരുന്നു. അജ്ഞാതനായ ഏതോ ഒരു സുഹൃത്ത് അയച്ചതായിരുന്നു ആ മണി ഓർഡർ. അദ്ദേഹത്തെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. തൻ്റെ അടിമകളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിയുകയും അവരുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ചില അടിയന്തര ഘട്ടങ്ങളിൽ ദൈവത്തെ വിളിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഉത്തരമരുളിയിട്ടുള്ളതിന് ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും.
1: ടി ചാണ്ടി രചിച്ച പ്രാർത്ഥന എത്തും മുമ്പ് ഉത്തരമെന്ന ലേഖനത്തിൻ്റെ ശബ്ദാഖ്യാനമായിരുന്നു നുറുങ്ങുകളിൽ ഇതുവരെ കേട്ടത്. ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
4: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച വണ്ടൂർ ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഇന്നലെ പൊട്ടിമുളച്ചതല്ല സൂംബ. ഈ വിഷയത്തിൽ മുഹമ്മദ് ഷമീൽ മഞ്ചേരി അവതരിപ്പിച്ച സംസാരം കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين. اما بعد, اعوذ بالله من الشيطان الرجيم. يريدون ليطفئوا نور الله بافواههم والله متم نوره ولو كره الكافرون. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ,
6: ഈയൊരു സമകാലിക സാഹചര്യത്തിൽ പത്രമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം ഏറെ കൊണ്ടുപിടിച്ച ചർച്ചയിലായിരുന്നു പൊതുവിദ്യാലയങ്ങളിലേക്ക് ലഹരിക്കെതിരെയുള്ളൊരു പരിഹാരമെന്നോണം ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവന്ന സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയം. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പുറത്തുവരുന്നു. ആ ഘട്ടത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബിൻ്റെതായ പ്രതികരണങ്ങൾ വരുന്നു. അത് സമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നു. അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ കേട്ട ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇത്തരമൊരു പരിപാടി ഇവിടെ പ്രത്യേകമായി സംഘടിപ്പിക്കുന്നത്. ഈ ഒരു വിവാദത്തെയും ചർച്ചകളെയും വളരെ ആഴത്തിൽ തന്നെ നിരീക്ഷിച്ചവർ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ അതോടൊപ്പം തന്നെ കേവലം ആ ഒരു സന്ദർഭത്തിൽ ഉയർന്നു വന്ന ചർച്ചയെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒരുപക്ഷെ നമ്മൾ കാണുന്ന ന്യൂസ് ചാനലിലും എല്ലാം വന്ന ആ ചില പരാമർശങ്ങളും ചില ചർച്ചകളും മാത്രം ഉപരിപ്ലവമായി കേട്ടു മനസ്സിലാക്കിയവരും ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. സത്യത്തിൽ ഈ ഒരു വിഷയം നമ്മൾ പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതേതെങ്കിലും താല്പര്യമുള്ളവർ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമല്ല. ജാതി മതഭേദമന്യേ ഒരു രക്ഷിതാവാണോ നമ്മൾ, ഒരു മലയാളിയാണോ നമ്മൾ, ഈ പൊതുസമൂഹത്തിൽ നമ്മുടേതായ ഭാഗ്യതയം നിർവഹിച്ചുകൊണ്ട് ഇടപെടണമെന്നും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണോ നമ്മൾ എങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നേ പറ്റൂ എന്ന നിലക്കുള്ള ഒരു വിഷയമായി സത്യത്തിൽ ഇത് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലെ സംസാരങ്ങൾ, ഈ ഒരു സംസാരമാണെങ്കിലും മഗ്രിബിന് ശേഷമുള്ള മറ്റു അവതരണങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ, നമ്മളെല്ലാവരും ഇത് പഠിച്ചേ പറ്റൂ. എവിടെയൊക്കെ ഇത്തരം വിവാദങ്ങളും വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ടോ അവിടെ നമ്മുടേതായ തിരുത്തലുകൾ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നിർവഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നേരത്തെ അധ്യക്ഷ സംസാരത്തിൽ കേട്ടതുപോലെ ഈ കപ്പൽ ഒന്നിച്ചു മുങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മളൊരാൾ ബാക്കിയാകും, അല്ലെങ്കിൽ നമ്മളൊരാൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും, നമ്മുടെ മക്കൾ ബാക്കിയാകും എന്നാരും വിചാരിക്കണ്ട. ഈ കുത്തൊഴുക്കിൽ, ഈ പ്രളയത്തിന്റെ മുന്നോട്ടു പോക്കിൽ ആരൊക്കെ നിശബ്ദമായി ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ, പ്രതികരിക്കാതിരിക്കുന്നുണ്ടോ, എല്ലാവരെയും ബാധിക്കുന്ന ആ നിലക്ക് ധാർമ്മികതയെയും നമ്മുടെ കുടുംബ സംവിധാനത്തെയും എല്ലാം തച്ചു തകർക്കുന്ന ചില ഇസങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ വരുന്നത് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്നതാണ് ആമുഖമായി ഇവിടെയുള്ള നാട്ടുകാരോടും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും നമുക്ക് വളരെ സ്നേഹബുദ്ധിയ പറയാനുള്ളത്. ഇതേതെങ്കിലും ഒരു മതപരമായ വിഷയമല്ല, ഒരു സംഘടനയുടെ വിഷയമല്ല. മക്കളുണ്ടെങ്കിൽ, ഇവിടെ സമൂഹമായി കുടുംബമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം വിഷയമാണ് ഇത്തരം ചില അജണ്ടകളിലൂടെ കടന്നു വരുന്നത് എന്നത് നമ്മളെല്ലാവരും ആദ്യം ഉൾക്കൊള്ളണം. ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കൾ, അധ്യാപകർ, അങ്ങനെ ഓരോ ഡെസിഗ്നേഷനുകളിൽ ഇരിക്കുന്ന, ഓരോ ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ, ഒരു കുടുംബവും ഇല്ലാതെ ആ നിലക്ക് കെട്ടഴിഞ്ഞ ജീവിതം ജീവിക്കുന്നവരല്ലോ പ്രത്യേകിച്ച് മലയാളികൾ, ഈ ഒരു ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും. മറിച്ച് നമ്മളൊക്കെ ചില പ്രജകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ നിലക്ക് തന്നെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ രക്ഷിതാവെന്നോ അധ്യാപകനെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഉപ്പയെന്നോ ഒക്കെയുള്ള ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ഒരുപക്ഷെ നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ നമ്മളൊക്കെ പരസ്പരം ഉയർത്തുന്ന ആശങ്കകളില്ലേ, ആധികളില്ലേ, എന്താണ് നമ്മുടെ മക്കൾക്ക് പറ്റിയത്, എങ്ങനെയാണ് അവരിൽ ലഹരി ഇത്രമേൽ പിടിമുറുക്കുന്നത്, എന്താണ് എന്താണ് മക്കൾക്കിടയിൽ ഈ വലിയ അക്രമ പ്രവർത്തനങ്ങൾ വരുന്നത്. സ്വന്തം അച്ഛനെയും അമ്മയെയും കുടുംബത്തിൽപ്പെട്ട അഞ്ചു പേരെ ഒരു ദിനത്തിന്റെ പകലിൽ വെട്ടിനുറുക്കാൻ എങ്ങനെയാണ് വെഞ്ഞാറുമൂടുള്ള ഒരു പയ്യന് സാധിക്കുന്നത്, എങ്ങനെയാണ് ആ മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് സ്വന്തം സഹപാഠിയെ, താമരശ്ശേരിയിലുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പരസ്പരമുള്ള കലഹങ്ങളിലൂടെ നേരത്തെ പ്രീ പ്ലാൻ എന്ന് പറയാവുന്ന രൂപത്തിൽ ആ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാനും പെരുമാറാനും മറ്റുള്ളവരെ ആക്രമിക്കാനും ഒരു വേള കൊലപ്പെടുത്താനും ഒരു പുതിയ തലമുറയിൽ ഒരു ചെറിയ പ്രായത്തിലുള്ള മകന്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടിക്ക്, ഒരു യുവാവിന് എങ്ങനെ സാധിക്കുന്നു എന്ന് എത്രയായി നമ്മളൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്, എത്ര നമ്മൾ പരസ്പരം ആ നിലക്ക് ആധികൾ പറയുന്നുണ്ട്. നോക്കൂ, അമിതമായ ആഘോഷത്തൊരകൾ, എന്തും അടിച്ചുപൊളിക്കാനുള്ള ആ നിലക്കുള്ള കൃത്യമായ ആഘോഷത്തൊരകൾ നമ്മൾ കാണുകയാണ്, കൊലപാതകങ്ങൾ കാണുകയാണ്, റാഗിങ് കാണുകയാണ്. എത്രത്തോളം സ്വന്തം സഹപാഠിയെ ബെഡിൽ മലർത്തി കിടത്തിക്കൊണ്ട് കോമ്പസ് എടുത്ത് അവന്റെ പള്ളയിലും അവന്റെ നെഞ്ചത്തും ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ, കോമ്പസ് എടുത്തുകൊണ്ട് അവന്റെ രക്തത്തിൽ കളിക്കാൻ. ഒരു മടിയുമില്ലാത്ത മക്കളെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടതല്ലേ? അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്താ ഇപ്പൊ നമ്മുടെ ഈ പുതിയ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുതിർന്നവരെ ഒരു നിലക്കും ബഹുമാനിക്കാത്ത ആ നിലക്കുള്ള പെരുമാറ്റ രീതികൾ നമ്മൾ കാണുന്നു. സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ പെരുമാറുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു. സ്ക്രീനിനും സോഷ്യൽ മീഡിയക്കുമെല്ലാം കൃത്യമായി അഡിക്റ്റായ ഒരു പുതിയ തലമുറയെ നമ്മൾ കാണുമ്പോൾ, അതുപോലെ തന്നെ പഠനത്തിൽ കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ പഠന നിലവാരം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും മക്കളിൽ പുതിയ തലമുറയിൽ നമ്മൾ കാണുന്നു. സംസാരത്തിൽ അങ്ങേയറ്റം തെറിവാക്കുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത സംസ്കാരങ്ങൾ ഇവിടെ കടന്നു വരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പരസ്പരം ആശങ്കപ്പെട്ടിട്ടും പരസ്പരം ഇങ്ങനെ പറഞ്ഞു നിന്നിട്ടും, അധ്യാപകരാണെങ്കിൽ സ്റ്റാഫ് റൂമുകളിലിരുന്ന് ഇത്തരം ചർച്ചകൾ നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. എവിടെയാണ് അടിവേര്? എവിടെയാണ് ഈ വിഷയങ്ങൾ വരുന്നത്? ഇതേതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കുട്ടികളിലേക്ക് കടന്നു വരുന്നതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. നിഷ്കളങ്കരായി ജനിച്ചു വീഴുന്ന മക്കളിലേക്ക് ഇത്രമേൽ ക്രൂരമായ കൊലപാതകങ്ങളും അക്രമവാസനകളും അധാർമികതകളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കടന്നു വരുന്നതല്ല എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മറിച്ച് നമ്മളൊക്കെ പുലർത്തിപ്പോന്ന ഒരു സംസ്കാരമില്ലേ? ഇവിടെ കേരളത്തിനൊരു സംസ്കാരമില്ലേ? മലയാളികൾക്കൊരു സംസ്കാരമില്ലേ? അതിനപ്പുറത്ത് ഓരോ മതത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമിനാണെങ്കിലും അതുപോലെ ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും എല്ലാം ആ നിലക്ക് മതം ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തെ, ഒരു ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നുമല്ല ഇന്ന് കുട്ടികളെ നയിക്കുന്നത് എന്നത് വളരെ കൃത്യമാണ്. കാരണം അതായിരുന്നു നയിക്കുന്നത് എങ്കിൽ ഈ നിലക്കുള്ളൊരു തോന്നിവാസത്തിലേക്ക് നമ്മളടങ്ങുന്ന, ഇവിടെയുള്ള രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു തലമുറയൊന്നും ഈ നിലക്കുള്ള തോന്നിവാസങ്ങളിലേക്ക് കടന്നുപോയിട്ടില്ലല്ലോ. അപ്പോൾ എന്തോ ചില ചിന്തകളിലും സംസ്കാരത്തിലും ധാർമ്മികമായ കാഴ്ചപ്പാടുകളിലുമെല്ലാം കാര്യമായ മാറ്റങ്ങൾ വിദ്യാർത്ഥികളിൽ വരുന്നുണ്ട്. അവർക്കിടയിൽ ഉയർന്നു കേൾക്കുന്ന ചില ആപ്തവാക്യങ്ങളുണ്ട്. മൈ ബോഡി മൈ റൈറ്റ് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്, പക്ഷേ മനസ്സിലാക്കുന്നില്ല. എന്റെ ജീവിതം എന്റെ അവകാശം, എന്റെ ശരീരം എന്റെ അവകാശമാണ്. നിങ്ങൾ ആരാണ് ഇതൊക്കെ ഉപദേശിക്കാൻ? നേരത്തെ പറഞ്ഞ എല്ലാ തോന്നിവാസങ്ങളും എല്ലാ തെറ്റായ പ്രവണതകളും കാണുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ, നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളോട് പറയുമ്പോൾ അവർ ചോദിക്കുന്നില്ലേ? അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് പറയുന്നില്ലേ? നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? ഇതൊക്കെ തന്ത വൈപടിച്ച് നിങ്ങളൊക്കെ ഈ പഴയ കാലത്ത് പഴഞ്ചൻ നൂറ്റാണ്ടിൽ ജീവിച്ചവരല്ലേ? ഇതൊക്കെ പുതിയ തലമുറയുടെ ഞങ്ങളുടെ ചില സംസ്കാരങ്ങളാണ്, ഞങ്ങളുടെ ആസ്വാദനം ഇതൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലക്കുള്ള ഉപദേശങ്ങളുമായി ഒരു അമ്മാവന്മാരും ഇങ്ങോട്ട് കടന്നു വരണ്ട എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന പുതിയ തലമുറയില്ലേ? എല്ലാ ഉപദേശങ്ങളെയും എല്ലാ നന്മകളെയും തന്ത വൈബെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ഫോളോ ചെയ്യേണ്ടതില്ല എന്ന നിലക്ക് നമ്മുടെ പുതിയ സമൂഹം അതിനെ ആക്കി തീർക്കുന്നില്ലേ? അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു കുട്ടിയും ഒരു ദിവസം സുപ്രഭാതത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ട് ഇതാ എനിക്കൊരു പുതിയ ഇസം കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിച്ച് പുറത്തു വരുന്നതല്ല. ആ നിലക്കല്ല കുട്ടികൾ അവർ പ്രത്യേകമായ ഒരു ഇസത്തിലേക്ക് നടന്നു പോവുകയല്ല, മറിച്ച് വളരെ ബോധപൂർവം അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റുകളിലൂടെ, അവരുടെ ജീവിത പരിസരങ്ങളിലൂടെ, അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന, അവരുടെ തലച്ചോറുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ചില ആശയങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും പഠിക്കണം, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഇതിന്റെ അടിവേര് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നോക്കൂ, ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇതിന്റെ എല്ലാം അടിസ്ഥാനമായി വർത്തിക്കുന്നത് ലിബറലിസം എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, ആ ലിബറലിസത്തെ കുറിച്ച്, അതിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച്, അതെങ്ങനെ പുതിയ തലമുറയെയും ഒരു വേള നമ്മയും ഒക്കെ അല്പം റാഞ്ചി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന അതിന്റെ അടിവേര് മനസ്സിലാക്കാതെ നമുക്കിതിനെ പ്രതിരോധിക്കുക സാധ്യമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ കൂടിയവരാണെങ്കിലും ആരാണെങ്കിലും ഇത് പഠിക്കൽ വളരെ അനിവാര്യമാണ് എന്നത്. നോക്കൂ, ഇവിടെ അനവധിയായ മതങ്ങളുണ്ട്. ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിം മതക്കാരുണ്ട്, ഇസ്ലാം മതക്കാരുണ്ട്, ജൈനരുണ്ട്, ബുദ്ധരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ ഇത്തരം മതത്തിലേക്ക് ഒരാൾ കടന്നു പോകുമ്പോൾ പ്രകടമായി നമുക്ക് മനസ്സിലാകും, ആ മതത്തിന്റെ ഒരു വക്താവിനെ നമ്മൾ കാണും, ആ മതത്തിന്റേതായ ഐഡിയോളജിയെ നമുക്ക് തൊട്ടറിയാൻ സാധിക്കും. പക്ഷേ ലിബറലിസം ഇതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പലപ്പോഴും അതൊരു ഒരു പ്രബലമായ മതമായി, ആ നിലക്കുള്ളൊരു വക്താക്കളുള്ള പണ്ഡിതന്മാരുള്ള ആ നിലക്കുള്ളൊരു ഐഡിയോളജിയായി പലപ്പോഴും നമുക്ക് പ്രകടമായി കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത് നമ്മളിലേക്ക് ഒളിച്ചു കടത്തുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല അതൊരു മതമാണ്. 21-ാം നൂറ്റാണ്ടിന്റെ മതം എന്നതിനെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ലിബറലിസത്തെ. അതുകൊണ്ട് ആ ലിബറലിസത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്താണ്? ആ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ജീവിത കാഴ്ചപ്പാടുകൾ എന്താണ്? ആ ലിബറലിസത്തിന്റെ ലോകവീക്ഷണം എന്താണ്? ആ ലിബറലിസത്തിന്റെ ധാർമ്മിക അടിസ്ഥാനം എന്താണ്? ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് ദൈവരഹിതമായ ഒരു ആശയത്തെയാണ്. ദൈവമില്ല, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല തുടങ്ങിയ ആശയങ്ങളെ അടിസ്ഥാനപരമായി ലിബറലിസം മുന്നോട്ട് വെക്കുമ്പോൾ അതേ നിലക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ലിബറലിസത്തിന്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഒരു വേള ആ ആശയമാണ് നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ പുതിയ തലമുറയെയും ആ നിലക്കുള്ള സകല തോന്നിവാസങ്ങളിലേക്കും എത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്താണ് ആശയം? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്ത് തോന്നിവാസങ്ങളും നമ്മുടെ സ്വകാര്യതകളിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മറ്റുള്ളവർക്കൊരു ഉപദ്രവമില്ലേ എങ്കിൽ നമുക്ക് എന്ത് തോന്നിവാസവും ചെയ്തു കളയാം, ചെയ്യാം, അതിനെനിക്ക് അവകാശമുണ്ട് എന്നു പറയുന്ന ഒരു അടിസ്ഥാനം, അത്തരമൊരു ആശയത്തെ ലിബറലിസം സ്വീകരിക്കുന്നുണ്ട്. ആ ലിബറലിസം എന്ന ആ 21-ാം നൂറ്റാണ്ടിന്റെ മതം അത്തരമൊരു അടിസ്ഥാന ആശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. എന്താണ് ഇവിടെ പ്രശ്നം? അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അതിനുള്ള അവകാശങ്ങളില്ലേ? നമ്മൾ മുസ്ലിം മതത്തിൽ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു, ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങൾ, അല്ലെങ്കിൽ ആ നിലക്ക് ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ, അതുപോലെ ആളുകൾ എന്ത് ചെയ്തോട്ടെ, ലിബറൽ മതത്തിൽ വിശ്വസിച്ചോട്ടെ, ആ ആശയത്തെ പിൻപറ്റിക്കോട്ടെ, അതനുസരിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ, നമുക്കെന്താണ് കുഴപ്പം? ഈ നാട്ടിൽ എല്ലാവർക്കും അവരുടേതായ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള അവകാശമില്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷേ പ്രശ്നം എവിടെയാണ്? അത് ഓരോരുത്തരും അവനവന്റെ പ്രൈവറ്റ് സ്പേസിൽ ചെയ്യുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സമുള്ളത്? അല്ലെങ്കിൽ പരസ്യമായി അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ, ലിബറലിസത്തിന്റെ വക്താക്കൾ അതിനെ പ്രചരിപ്പിക്കുന്നതിൽ ആരാണ് ഇവിടെ തടസ്സം പറയുന്നത്? എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ടല്ലോ. അത്തരം ഒരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? പക്ഷെ എവിടെയാണ് നമ്മൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത്? എവിടെയാണ് ഈ വിഷയത്തിന്റെ അടിസ്ഥാനം? സൂംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ആ ലിബറൽ കാഴ്ചപ്പാടുകൾ, ആ ലിബറൽ മതത്തിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട സംസ്കാര ശൂന്യതകൾ, നമ്മുടെയെല്ലാം മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവിദ്യാലയങ്ങളിലേക്ക്, പബ്ലിക് സെക്ടറിലേക്ക്, പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ, പബ്ലിക് സ്കൂളുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അനുവദിക്കില്ല എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ഇത് പൊതുവിദ്യാലയമാണ്. എല്ലാ മതസ്ഥരുടെയും മക്കൾ വളരെ സുരക്ഷിത ബോധത്തോടുകൂടി ആ നിലക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തെ കൊതിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ ഈ നിലക്കൊരു ആശയത്തിന്റെ, ഒരു ലിബറൽ മതത്തിന്റെ കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഇവിടെ അവകാശമില്ലേ? വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ പബ്ലിക് സ്കൂളുകളിൽ, പൊതുവിദ്യാലയങ്ങളിൽ നമ്മൾ പറയുകയാണ് നാളെ മുതൽ ഖുർആൻ ഓതിയിട്ട് ക്ലാസ് തുടങ്ങാവൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ഒരു പക്ഷെ നമ്മൾ പോലും പറയും അല്ലാത്ത മതക്കാരുണ്ട്, നമുക്കത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾ പോലും പറയും, ഹൈന്ദവർ പറയുമോ ആ നിലക്ക് ബഹുദൈവാരാധന ഉൾക്കൊണ്ടിട്ട് ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു ആചാര രീതി കൊണ്ട് സ്കൂളുകളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാവൂ എന്ന് അവർ പറയുമോ? ഇല്ലല്ലോ. ക്രൈസ്തവർ പറയുമോ അവരുടേതായ നിലക്ക് കുരിശു വരച്ചിട്ടോ അല്ലെങ്കിൽ കുരിശുമാല സ്വീകരിച്ചിട്ടോ ഒക്കെ നാളെ മുതൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും അത്തരം ഒരു രീതി നടപ്പിലാക്കണമെന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങളും ഇവിടെയുള്ള ക്രൈസ്തവരും ഇവിടെയുള്ള ഹൈന്ദവരും ഒന്നും പറയില്ല. ആരുടെയും ആശയങ്ങൾ മറ്റൊരാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഇടമല്ല പൊതുവിദ്യാലയം എന്നത് എല്ലാവർക്കും കൃത്യമായി അറിയാം. അതിനോട് നമ്മൾ എല്ലാവരും യോജിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നവരിൽ അതിനോട് യോജിക്കാത്തവരെ ആരും ഉണ്ടാവില്ല. പക്ഷേ അതേ സ്ഥാനത്തു തന്നെ ലിബറലിസം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ, ഒരു ആശയത്തിന്റെ, ഒരു ഇസത്തിന്റെ അടിസ്ഥാനങ്ങൾ, ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു ചിലർ. അതിനോട് പ്രതികരിക്കുന്നില്ല, അത് മനസ്സിലാകുന്നു പോലുമില്ല ചിലർക്ക്. അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കേണ്ടത്. ഇത് പൊതുവിദ്യാലയമാണ്. എല്ലാവരുടെയും മക്കൾ ഒന്നിച്ച് സാഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഇടപെടുന്ന ആ നിലക്കുള്ള ഇടമാണ് പൊതുവിദ്യാലയം എന്ന് പറയുന്നത്. ആ പൊതുവിദ്യാലയത്തിലേക്ക് എന്തിനാണ് ഒരു ലിബറൽ ആശയത്തിന്റെ, ഒരു ലിബറൽ മതത്തിന്റെ ആശയങ്ങൾ ബോധപൂർവം അടിച്ചേൽപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ വിഷയത്തിന്റെ അടിസ്ഥാനമായി കൊണ്ട് ചോദിച്ചത്. എവിടെയാണ് ഇത് ഒളിച്ചു കടത്തുന്നത്? എവിടെയാണ് ലിബറൽ ആശയത്തിന്റെ ആ നിലക്കുള്ള ഒളിച്ചു കടത്തലുകൾ ഉണ്ടാകുന്നത്? ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മക്കൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ പരതി നോക്കണം നമ്മൾ. ഏയ്, ഇതൊക്കെ എന്നോ കടന്നു വരാനിരിക്കുന്ന, ഏതെങ്കിലും 10 കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത്തരം ആശയങ്ങളും ഇത്തരം ഇസങ്ങളും കടന്നുകൂടിക്കഴിഞ്ഞു. ആ ആശയത്തെ കുറിച്ചാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കുകളിൽ അത് കൃത്യമായുണ്ട്, നമുക്ക് പറയാം. പഠന പ്രവർത്തനങ്ങളിൽ അത് കൃത്യമായി കടന്നു വന്നിട്ടുണ്ട്, തെളിവുകൾ നമുക്ക് പറയാം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്, NSS പോലുള്ള ക്യാമ്പുകളിൽ. ഏയ്, സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന NSS ക്യാമ്പുകളിൽ നേരത്തെ പറഞ്ഞില്ലേ, ആ നിലക്കുള്ള പഠിപ്പിക്കലുകൾ അതിന്റെ മൊഡ്യൂളിന്റെ ഭാഗമായി ഒളിച്ചു കടത്തുന്നുണ്ട്. അവിടെ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ് അടിസ്ഥാനപരമായ വിഷയം. ഇത് മനസ്സിലാക്കാതെ ഈ ലിബറലിസത്തിന്റേതായ കാഴ്ചപ്പാടുകൾ, അത്തരം ഒരു 21-ാം നൂറ്റാണ്ടിന്റെ ആ മതത്തിന്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഈ ഒരു പൊതുവിദ്യാലയത്തിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് സൂംബ വിഷയത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ കുറെ സൂംബ എന്നോ കുറെ വിവാദങ്ങൾ, കുറെ ഒച്ചമ്പിളിയും, കുറെ മാധ്യമ ചർച്ചകൾ എന്നതല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അത് കേവലം ഒരു ഡാൻസിനോടുള്ള അതിന്റെ എലമെന്റുകളോടുള്ള വിയോജിപ്പ് മാത്രമല്ല. അങ്ങനെ മാത്രമായി നമ്മളതിനെ ചുരുട്ടിക്കെട്ടി മനസ്സിലാക്കരുത്. മറിച്ച് ഇത്തരം ലിബറൽ അടിച്ചേൽപ്പിക്കലുകൾ, ലിബറലിസത്തിന്റെ ആശയങ്ങൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൃത്യമായി കടത്തിക്കൂട്ടുകയാണ്, കൃത്യമായി കടത്തിക്കൂട്ടുകയാണ്, ഒരു വേള പറഞ്ഞാൽ ഒളിച്ചു കടത്തുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ പിടിക്കപ്പെടുമ്പോൾ ആ നിലയ്ക്ക് വിവാദത്തിലേക്കും വലിയ കോലാഹലങ്ങളിലേക്കും പോകുന്നത്. അല്ലെങ്കിൽ മാന്യമായ ചർച്ചകളാകാമല്ലോ. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂംബ വിവാദം പലപ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായി ശ്രദ്ധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ വിവാദത്തെക്കുറിച്ച് കൃത്യമായി ആ നിലയ്ക്ക് അതിന്റെ നാൾവഴികൾ ശ്രദ്ധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, അത് ഇക്കഴിഞ്ഞ 1-2 ആഴ്ചക്കുള്ളിലുണ്ടായ ഒരു വിഷയം ആ നിലയ്ക്ക് അത് കടന്നു വന്നു, ഇപ്പോൾ അതിന്റെ ചർച്ചകൾ ഇങ്ങനെ മെല്ലെ മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതായിരിക്കും പലപ്പോഴും പലരുടെയും മനസ്സിലുണ്ടാവുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ ഇപ്പറഞ്ഞതുപോലെ ലിബറലിസം എന്ന മതത്തിന്റെ ആശയങ്ങൾ ഈ പൊതുവിദ്യാലയങ്ങളിലെ മറ്റു എല്ലാ മതസ്ഥരും പഠിക്കുന്ന, മറ്റു എല്ലാ മതസ്ഥരായ വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പൊതുവിദ്യാലയത്തിലേക്ക് കടത്തിക്കൂട്ടാൻ തുടങ്ങിയ ഒരുപാട് സ്റ്റെപ്പുകളുടെ, ഒരുപാട് അധ്യായങ്ങളുടെ അവസാന അധ്യായം മാത്രമാണ് സൂംബ എന്നത്. എത്രത്തോളം നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്കുള്ള ഒട്ടനവധിയായ വിഷയങ്ങൾ നമുക്കിവിടെ പറയാൻ കഴിയും. മഗ്രിബിന് ശേഷം അത്തരം ചില വിഷയങ്ങൾ കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇന്ന് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അപകടങ്ങൾ അതിവിടെ പ്രത്യേകമായി തന്നെ സൂചിപ്പിക്കപ്പെടും. ഇനി ഈ സൂംബ വിവാദം തന്നെ, ഈ സൂംബ വിവാദം, ഈ എല്ലാ കടത്തിക്കൂട്ടലുകളുടെയും ഒളിച്ചുകടത്തലിന്റെയും അവസാന അധ്യായമായ സൂംബ വിവാദത്തിന്റെ പോലും ആ അധ്യായം പോലും നമ്മളിൽ പലരും പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല എന്നാണ് വസ്തുത. പൂർണ്ണമായി ആ അധ്യായം പോലും നമ്മൾ വായിച്ചിട്ടില്ല. അവിടെയും നമ്മൾ വായിച്ചത് ആ സൂംബ എന്ന വിവാദാധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ മാത്രമാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. എവിടെയാണ് അതിന്റെ തുടക്കം? ഞാൻ വെറുതെ പറയല്ല. 2 ആഴ്ച കൊണ്ടുണ്ടായ ഒരു വിവാദങ്ങൾ പശ്ചാത്തലം എന്നതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ. ഈ 2 ആഴ്ച മുമ്പ് എന്തോ ഒരു സർക്കുലർ വന്നു ജൂൺ 26-മായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ അതിൽ പ്രത്യേകമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇത് വിവാദമായി, അങ്ങനെയാണ് ഇത് പൊതുചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മളും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെയാണ് നമ്മളും ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, മറിച്ച് 3 മാസങ്ങളായി ഈ സൂംബ എന്ന വിവാദാധ്യായം തുടങ്ങിയിട്ട് അതുപോലും പലപ്പോഴും നമ്മൾ ഈ ചർച്ചയെ സമഗ്രമായി ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. നോക്കൂ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരം ഒരു സൂംബ ഡാൻസ് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സംഘടനാ നേതാക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് ലഹരിക്കെതിരെ നമുക്ക് എന്തെല്ലാം കർമ്മപദ്ധതികൾ ചെയ്യാം എന്നെല്ലാം ആലോചിക്കാനുള്ള കൃത്യമായ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി. ആ മീറ്റിംഗിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പരാമർശമാണ് നമുക്ക് കുട്ടികൾക്ക് ഇത്തരത്തിൽ മാനസിക ഉല്ലാസങ്ങൾ നൽകാൻ, മെന്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറക്കാൻ എന്ത് ചെയ്യാം, ഈ സൂംബ എന്നോ ജംബോ ജിംബോ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഡാൻസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഡാൻസ് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ച് ജുംബോ എന്നോ ജംബോ എന്നോ അങ്ങനെ ഒരു ഡാൻസ് ഉണ്ടല്ലോ. അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായി ആ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞതല്ല, ആ നിലക്കൊരു അഭിപ്രായ പ്രകടനം ആ വേദിയിൽ വെച്ച് അദ്ദേഹം നടത്തുകയാണ്. നോക്കൂ, അങ്ങനെ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം നമ്മളും ആ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ ആ മീറ്റിംഗിൽ കൃത്യമായി നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെയും ഒക്കെ ആ നിലക്ക് പ്രതിനിധികൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അത്തരമൊരു വേദിയിൽ വെച്ച്, ആ ഒരു യോഗ വേദിയിൽ വെച്ച് ഇത്തരം ആശയങ്ങളോടുള്ള നമ്മുടെ കൃത്യമായ നിലപാടുകൾ അന്ന് ഈ പരാമർശം ഒന്നാമതായി ഉണ്ടാകുന്ന ആ മീറ്റിംഗിൽ വെച്ച് തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും മറ്റു മന്ത്രിമാരും ഒക്കെയുള്ള അതേ വേദിയിൽ നമ്മുടെ സംഘടനയുടെ വിസ്ഡം സ്റ്റുഡൻസിനെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ സംസാരിച്ചത് നമുക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. എന്താണ് നമ്മൾ പറഞ്ഞത്? നോക്കൂ, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികൾക്കും, ക്രിയാത്മകമായ എല്ലാ പദ്ധതികൾക്കും 100% നമ്മൾ കൃത്യമായി ആ നിലക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ലഹരിക്കെതിരെ വിദ്യാർത്ഥി സമൂഹത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന ഒട്ടനവധി കർമ്മ പരിപാടികൾ അടങ്ങുന്ന ഒരു വലിയ കർമ്മരേഖ, അത് നമ്മൾ കൃത്യമായി ബഹുമാനനായ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അവർ, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി അവർക്കൊക്കെ കൈമാറുന്ന ഒരു സാഹചര്യമൊക്കെ അന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ആ നിലയ്ക്ക് ശ്രദ്ധിച്ചതാണ്. നോക്കൂ, അവിടെ കൃത്യമായി നമ്മൾ പറഞ്ഞു, ലഹരി അടക്കമുള്ള ഇത്തരം വഴികേടുകളിലേക്കെല്ലാം കുട്ടികൾ എത്തിച്ചേരുന്നത് ഏതെങ്കിലും നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സൂംബ ഡാൻസിന്റെയോ ആ നിലയ്ക്കുള്ള കുറവുകൾ കൊണ്ടല്ല, മറിച്ച് ഇവിടെ സാംസ്കാരികമായ ഒരു മാറ്റം, ഒരു കൾച്ചറൽ ചേഞ്ച് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊന്നിനെയും ആഘോഷിക്കാനുള്ള ഒരു ത്വര, എന്തു ചെറിയ കാര്യം കിട്ടിയാലും അതിനെ വമ്പിച്ച രീതിയിൽ ആഘോഷിക്കാൻ, അതിനൊരു ഡി ജെ പാർട്ടിയുടെ അകമ്പടിയില്ലാതെ ഒരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പുതുതലമുറയിലുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു സെലിബ്രേഷൻ കൾച്ചർ, ആഘോഷത്വര വിദ്യാർത്ഥികളോട് നമ്മൾ ആ വേദിയിൽ വെച്ച് പറഞ്ഞ ആശയങ്ങളെയാണ് ഞാൻ പറയുന്നത്. ആ നിലയ്ക്കുള്ളൊരു ഡി ജെ കൾച്ചർ ഓൾറെഡി ഉള്ള വിദ്യാർത്ഥി സമൂഹം ഇവിടെയുണ്ട്. മാത്രമല്ല, ഈ നൈറ്റ് ലൈഫ് സംസ്കാരം, പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നൈറ്റ് ലൈഫ് പോലുള്ള സംസ്കാരങ്ങൾ, രാത്രിയെ പകലാക്കുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് രാത്രിയിൽ കൂടുതൽ ആ നിലയ്ക്കുള്ള ആസ്വാദനങ്ങളും മറ്റും കൊണ്ടുവരുന്ന നൈറ്റ് ലൈഫ് സംസ്കാരം എന്നത്, ഈ ഡി ജെ കൾച്ചർ എന്നത്, നൈറ്റ് ലൈഫ് സംസ്കാരം എന്നത്, ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളായിട്ടല്ല, ലഹരിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് വരിക എന്നത് കൃത്യമായും അന്നത്തെ മീറ്റിംഗിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ പദ്ധതികൾ ലഹരിക്കെതിരെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നിലയ്ക്ക് നമ്മളതിനെ പിന്തുണക്കുമെന്നതും, എന്നാൽ ഇത്തരം ആശയങ്ങൾ ഒരിക്കലും ലഹരിക്കെതിരെ ആ നിലയ്ക്ക് പ്രവർത്തിക്കുകയില്ല എന്നത് വളരെ കൃത്യമായി നമ്മൾ അന്നു തന്നെ ആ വേദിയിൽ വെച്ചു തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അത്തരമൊരു മീറ്റിംഗ് കഴിയുമ്പോൾ മുഖ്യമന്ത്രി വളരെ വേഗമായി പറഞ്ഞുപോയ ആ നിലക്കുള്ള ഒരു പരാമർശത്തെ ഇത്ര പെട്ടെന്ന് സ്കൂളുകളിലേക്ക് കടത്തിക്കൂട്ടുമെന്ന് അന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ അന്നത്തെ ആ ഒരു സംസാരത്തിൽ അത്ര സ്പെസിഫിക് അല്ലാത്ത ഒരു നിർദ്ദേശമായിക്കൊണ്ടാണ് സൂംബയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച എന്താണ്? ഓക്കെ, ഇത് വിശദമായ ചർച്ചകൾ ഉണ്ടാകും, വിശദമായ പഠനങ്ങൾ ഉണ്ടാകും, അതുപോലെ അധ്യാപക സംഘടനകളോട്, വിദ്യാർത്ഥി സംഘടനകളോട് ഒക്കെ വളരെയധികം കൂടിയാലോചിക്കും, ആ നിലക്കൊക്കെ ആയിരിക്കും ഇത് സ്കൂളുകളിലേക്ക്, പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരിക എന്നതല്ലേ നമ്മളെല്ലാവരും കൃത്യമായി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? തൊട്ടടുത്ത ദിനം തന്നെ മുഖ്യമന്ത്രിയുടെ, ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശം വന്നതിന്റെ തൊട്ടടുത്ത ദിനത്തിൽ തന്നെ ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന വരുന്നു, സ്കൂളുകളിലേക്ക് സൂംബ കൊണ്ടുവരികയാണ്, സ്കൂളുകളിലേക്ക് ഈ ഒരു ഡാൻസ് രൂപം കൊണ്ടുവരികയാണ്. തൊട്ടടുത്ത ദിവസം ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങളോ ചർച്ചകളോ ഒന്നും നടക്കാതെ കൃത്യമായി തൊട്ടടുത്ത ദിവസം തന്നെ അത്തരമൊരു പരാമർശം വരികയാണ്. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു സൂംബയെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതും ആ നിലക്ക് പഠിക്കുമ്പോൾ ആർക്കും ലഭ്യമാകുന്ന ചില വസ്തുതകളുണ്ട്. സൂംബ എന്ന് പറയുന്ന ആ ഡാൻസ് രൂപത്തെക്കുറിച്ച്, ഒരു എയറോബിക് എക്സസൈസ് എന്നതടക്കം ഉൾക്കൊള്ളുന്ന ആ ഒരു ഡാൻസ് രൂപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ചില ഫാക്റ്റുകളുണ്ട്, ചില വസ്തുതകളുണ്ട്. എന്താണത്? ഇതൊരു ലാറ്റിൻ അമേരിക്കൻ ഒരു പോപ്പ് കൾച്ചറിന്റെ ഒക്കെ ഭാഗമായ ഒരു വ്യായാമ നൃത്ത രൂപമാണ്. 1990s ഇത് ഉത്ഭവിക്കുന്നത്. ഒരു കൊളംബിയൻ കോറിയോഗ്രാഫർ, അദ്ദേഹമാണിത് ചിട്ടപ്പെടുത്തുന്നത്. ആഗോള തലത്തിൽ തന്നെ കൃത്യമായ ട്രെയിനിങ് സംവിധാനവും വെബ്സൈറ്റും എല്ലാമുള്ള ആ നിലക്കുള്ളൊരു സംവിധാനമാണ് സൂംബ എന്നത് നമ്മളെല്ലാവരും പഠിക്കുമ്പോൾ ആ കൃത്യമായി നമുക്ക് മനസ്സിലാവുകയാണ്. ആ നിലക്ക് ഇവിടെയുള്ള കേരളീയ സംസ്കാരത്തോട്, ഇവിടെയുള്ള മതപരമായി നമ്മളെല്ലാവരും വെച്ചു പുലർത്തുന്ന സംസ്കാര രീതികളോട് ഒട്ടും യോജിക്കാത്ത കൾച്ചറൽ എലമെന്റുകൾ കൃത്യമായി ആ ഒരു ഡാൻസ് രൂപത്തിനുണ്ട്, ആ ഒരു സൂംബക്കുണ്ട് എന്നത് പഠിക്കുമ്പോൾ എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലാകുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലക്ക് ആ ഒരു ഡാൻസ് രൂപത്തെക്കുറിച്ച് പഠിച്ചതിനു ശേഷം ഇക്കഴിഞ്ഞ June 26 ഇത്തരം ഒരു പരാമർശം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്, മറിച്ച് കഴിഞ്ഞ 1 April തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിനു ശേഷം കഴിഞ്ഞ 1 April 29 നടന്ന, 3 മാസം മുമ്പ് നടന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആനുകാലിക പരിപാടികളിലുള്ള ആ നിലക്കുള്ള പിന്നെ പ്രസ്താവനകളും ആ നിലക്കുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരുന്ന സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ബഹുമാനനായ ടി കെ അഷ്റഫ് സാഹിബ് തന്നെ ആ നിലക്ക് അതിന് വളരെ കൃത്യമായി, ഇത് നമുക്ക് യോജിച്ചതല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് കൃത്യമായി, ഇന്നോ ഇന്നലെയോ അല്ല,
7: കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പല്ല ഞാൻ പറയുന്നത്, 3 മാസം മുമ്പുള്ള കാര്യമാണ്. ആ നിലക്ക് വിശദമായി നമ്മൾ ഈ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. നോക്കൂ, അവിടെ സൂംബയിലെ ആ മ്യൂസിക്കിന്റെ എലമെന്റിനോട് നമുക്ക് വിയോജിപ്പുണ്ട്, ആ നിലക്ക് വിയോജിക്കുന്ന മതപരമായ ദർശനങ്ങളുണ്ട്, അതിൽ ആഭാസം നിറഞ്ഞ വരികളോട് നമുക്ക് വിയോജിപ്പുണ്ട്, അതിന് അല്പവസ്ത്രധാരണ രീതിയോട് നമുക്ക് വിയോജിപ്പുണ്ട്, മറ്റ് സാംസ്കാരികമായ ഒട്ടനവധി എലമെന്റുകൾ, ഒട്ടനവധി കാര്യങ്ങൾ അത്തരമൊരു ഡാൻസ് രൂപത്തോട് നമുക്ക് വിയോജിക്കാനുണ്ട് എന്നത് കൃത്യമായി അങ്ങു തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി ഈ പൊതുസമൂഹത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, ഇത്തരമൊരു കാര്യം ലഹരിക്കെതിരെ നടത്തിയിട്ട് കുട്ടികൾ കൂടുതലായി ലഹരിയിലേക്ക് പോകാനുള്ള ഒരു DJ കൾച്ചറിലേക്ക് അത് എത്തുകയാണ് ചെയ്യുക, മറിച്ച് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധ രീതി എന്ന നിലക്ക് ഒരു നിലക്കും നമുക്കതിനെ കാണാൻ സാധിക്കില്ല എന്നത് സ്പോട്ട്ലൈറ്റിലൂടെ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ എല്ലാം കൃത്യമായി നമ്മൾ ആ നിലക്കു തന്നെ പറയുകയാണ്. മാത്രമല്ല, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച വ്യത്യസ്തങ്ങളായ പൊതുപരിപാടികളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിച്ചു വരികയാണ് കഴിഞ്ഞ 3 മാസത്തോളം. മാത്രമല്ല, ഒരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് സർക്കാർ ഇതിനെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള, കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിലായിരുന്നു എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയേ തീരൂ. കാരണം കഴിഞ്ഞ വെക്കേഷനിൽ നടന്ന അധ്യാപക ട്രെയിനിങ്ങുകളിൽ നമ്മൾ ഈ ഒരു വിഷയം അധ്യാപകർ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇടവേളകളിൽ അത് കാണുകയാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സൂംബയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ കടന്നു വരികയാണ്. നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം. 8-ാം ക്ലാസിന്റെ പാഠപുസ്തകത്തിൽ കൃത്യമായി ഇതാ, ഈ നിലക്ക് നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ചിത്രസഹിതം അതിന്റെയൊക്കെ ആ നിലക്ക് നമ്മൾ പറയുന്ന രൂപത്തിൽ കൾച്ചർ സാംസ്കാരികമായ ചുതിയുള്ള ചിത്രങ്ങളടക്കം ആ നിലക്ക് കൊടുത്തുകൊണ്ട് സൂംബ ഡാൻസ് നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിലേക്ക് വരുന്നു. മാത്രമല്ല, ഈ സൂംബ പഠിക്കാനായി കഴിഞ്ഞ June 26 ആ നിലക്ക് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുന്ന ലിങ്ക്, ആ ഒരു ഓൺലൈൻ ലിങ്ക് തുറന്നു നോക്കിയാൽ നമ്മെ പോലെയുള്ള ഈ നിലക്ക് സാംസ്കാരികമായി, മതപരമായി, ധാർമ്മികമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ആ നിലക്കുള്ള ലിങ്ക് അല്ലെങ്കിൽ വീഡിയോ നമ്മൾ അവിടെ കാണുകയാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം അതിലെ സകലവിധ കൾച്ചറൽ എലമെന്റുകളോടും സാംസ്കാരികമായ അത്തരം വിഷയങ്ങളോടെല്ലാമുള്ള വിയോജിപ്പുകൾ കഴിഞ്ഞ 3 മാസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അല്പവസ്ത്രധാരണത്തിന്റെ വിഷയം ഈ ഒരു സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുണ്ട്, സെലിബ്രേഷൻ കൾച്ചറിന്റെ വിഷയം അതിലുണ്ട്, മ്യൂസിക്കുമായി ബന്ധപ്പെട്ട വിഷയം അതിലുണ്ട്, ആൺപെൺ കൂടിക്കരലിന്റെ വിഷയം അതിലുണ്ട്. മൊത്തത്തിൽ അത്തരമൊരു കൾച്ചറിനോടുള്ള മുഴുവൻ വിയോജിപ്പുകളും ഈ ഒരു പ്രസ്ഥാനമാണെങ്കിലും ആ നിലക്ക് മറ്റു മതസംഘടനകളാണെങ്കിലും എല്ലാം കഴിഞ്ഞ 3 മാസങ്ങളിൽ എത്ര തവണയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. മാത്രമല്ല, പലപ്പോഴും മന്ത്രിമാരടക്കം അതിന് കൃത്യമായ വീഡിയോകൾ നമുക്ക് കാണിക്കാൻ കഴിയും. മന്ത്രിമാരടക്കം വിദ്യാലയങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് ഈ നിലയ്ക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് തുറന്നു നോക്കാൻ ഈ നിലക്ക് ഒരു മത ധാർമ്മിക പരിസരത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് വിയോജിക്കേണ്ട ഒരുപാട് വസ്തുതകൾ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോൾ, അങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ നടത്തുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ June 26 ബന്ധപ്പെട്ട്, എന്താ June 26 പ്രത്യേകത? ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ആ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ആ നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സർക്കുലർ പുറത്തു വരികയാണ്. പൊതുവിദ്യാലയങ്ങളിൽ ഈ നിലയ്ക്ക് സൂംബ നടപ്പിലാക്കണം. എന്തിന്റെ ഭാഗമായി? ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി. അത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, അതിങ്ങനെ ഒരു മെന്റൽ സ്ട്രെസ് റിലീസിന് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആരാ പറഞ്ഞത് ഇത് ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇതാണ് ആ സർക്കുലർ, ഇതാണ് ആ സർക്കുലർ. എന്താ അതിന്റെ 1-ാമത്തെ വരി? ലോക ലഹരി വിരുദ്ധ ദിനമായ 26/6/2025 സംസ്ഥാന തലത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. എന്തിന്റെ ഭാഗമായി? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൂംബ, ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. ഇതാണ് സർക്കുലറിന്റെ 1-ാമത്തെ വരി, ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി എന്നത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ 1-ാമത്തെ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഈ സൂംബ ഡാൻസ് എങ്ങനെയാണ്, ഈ തുള്ളിക്കളിക്കൽ എങ്ങനെയാണ് ആ നിലക്ക് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമായി മാറുന്നത്? അങ്ങനെ കുട്ടികൾ അല്പനേരം സൂംബ ഡാൻസ് കളിച്ചാൽ എങ്ങനെയാണ് ലഹരിയിൽ നിന്ന് അവർ വിമുക്തി നേടുക എന്നത് കൃത്യമായി നമ്മൾ ചോദിച്ചപ്പോൾ, പിന്നീട് അതിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുമണ്ഡലത്തിൽ ഇത് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നതിൽ നിന്ന് മാറി, മറിച്ച് കുട്ടികളുടെ ഒരു മെന്റൽ സ്ട്രെസ് റിലീസ്, അവർക്കുള്ള എന്തെങ്കിലും ഒരു ആ നിലക്കുള്ള ആവലാതികളോ അല്ലെങ്കിൽ ആ സ്ട്രെസ്സോ ടെൻഷനോ ഇതിൽ നിന്നൊക്കെ ഉള്ള റിലീസ് എന്നിടത്തേക്ക് കാര്യങ്ങൾ വന്നു. മാത്രമല്ല, ഇതിന് ഇതിന്റെ അവസാനത്തെ വരി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പാക്കുന്നു എന്ന് നോക്കൂ. ഈ സർക്കുലറിന്റെ അവസാനത്തെ വരി, പ്രസ്തുത പ്രവർത്തനങ്ങൾ എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ടെന്ന്, നടക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതാണ്, ഉറപ്പുവരുത്തേണ്ടതാണ്. ആരാ പറഞ്ഞത് ഇവിടെ ഇത് നിർബന്ധമാണെന്ന്, ആരാ ഇത് അടിച്ചേൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിന്റെ ഒന്നാമത്തെ സർക്കുലർ തന്നെയാണ്. ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്തണമെന്നത് സർക്കുലറിന്റെ ഏറ്റവും അവസാനത്തെ വരിയാണ്. ഈ നിലക്ക് ഇത് എല്ലാ നിലക്കും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ എല്ലാ സ്കൂളിലേക്കും കടന്നു വരുന്നു എന്ന ഘട്ടത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ്. അദ്ദേഹം മറ്റു നിവൃത്തികളില്ലാതെ കഴിഞ്ഞ 3 ഞാൻ ഇത്രയും നേരം പറഞ്ഞ കഴിഞ്ഞ 3 ഒരുപാട് വിയോജിപ്പുകൾ, ഒരുപാട് ചർച്ചകൾ, അതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഇത് വീണ്ടും പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ആ നിലക്ക് പിന്നീട് അതിനെ പൊതുമധ്യത്തിൽ അത്തരമൊരു അഭിപ്രായം പറയുക എന്നതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് നമ്മൾ കണ്ടു. ഞാനിതിൽ പങ്കെടുക്കില്ല, എന്റെ മകനെയും അതിൽ പങ്കെടുപ്പിക്കില്ല, ആ നിലക്കൊരു സംസ്കാരത്തിലേക്ക് പറഞ്ഞയക്കാനല്ല പൊതുവിദ്യാലയങ്ങൾ എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുകയാണ്. നോക്കൂ, ഇത്രയൊക്കെ വിയോജിപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടും അത് നിർബന്ധപൂർവം ഇത്തരമൊരു സംസ്കാരത്തിന്റെ ഭാഗമായ വിഷയം പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊന്നും കാര്യമായി ശ്രദ്ധിക്കാത്ത ചിലര് പറയാണ് ഒരു സർക്കുലർ വന്നപ്പോഴേക്ക് നമ്മൾ എടുത്തു ചാടി വിമർശിച്ചതല്ലേ. അല്ല, അതാണ് ഇത്രയും നേരം പറഞ്ഞത്. കഴിഞ്ഞ 3 മാസത്തോളമായി നമ്മൾ തുടരുന്ന ആശയ പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലെ പോരാട്ടം മാത്രമായിരുന്നു, ഏറ്റവും ഒടുവിലെ പ്രതികരണം മാത്രമായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴും ചിലരൊക്കെ സംശയം പ്രകടിപ്പിക്കുകയാണ്, അല്ല സ്കൂളിൽ പോയി നടന്നോട്ടെ, നിർബന്ധമൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ, താല്പര്യമുള്ളവർ ചെയ്താ പോരെ, അത് സ്കൂളിനെ നടന്നോട്ടെ എന്ന് പറയുന്ന ചില ആളുകൾ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താരോ, അവിടെയും നമ്മൾ കൃത്യമായി ഈ വിഷയത്തെ കണ്ടിട്ടില്ല. കാരണം ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നമ്മൾ കാണുകയാണ്. കൃത്യമായി ഈ ഒരു സൂംബ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എയറോബിക്സ്, യോഗ തുടങ്ങിയ കായിക ഇനങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വിഷയത്തെ പറഞ്ഞുകൊണ്ട് സ്കൂളുകളിൽ നടത്തുന്നത് ലഘുവ്യായാമമാണ്, സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്, ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അല്പവസ്ത്രധാരണത്തിന്റെ വിഷയം നോക്കൂ. ശേഷം അദ്ദേഹം പറയുന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം, RTE പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ഏത്, ഈ സൂംബ വിഷയം എന്നത് RTE ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കുറിക്കുകയാണ്, നിർബന്ധമായും കുട്ടികൾ ഇതിൽ പങ്കെടുത്തേ പറ്റൂ. ഒരു വരി കൂടി ഇവിടെയുള്ള രക്ഷിതാക്കൾ കേൾക്കണം, കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. അടുത്ത വരി, രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. പോയി നമ്മൾ മറിച്ചു നോക്കണം ബഹുമാനനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന് രക്ഷിതാവിന് ചോയ്സ് ഇല്ല. നമ്മുടെ മക്കളൊക്കെ ഈ നിലക്കുള്ളൊരു ലിബറൽ ആശയത്തിന്റെ ഉൽപ്പന്നമായി കടന്നു വരുന്ന സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടക്കുമ്പോൾ അതിൽ മാറി നിൽക്കാനുള്ള ചോയ്സ് കുട്ടികൾക്കില്ല, രക്ഷിതാക്കൾക്കുമില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പിന്നീട് ഇത്തരം ചർച്ചകളും ഇത്തരം വിഷയങ്ങൾക്കും ഒക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ പൊതുവിദ്യാലയങ്ങളിൽ ആ നിലക്ക് മയപ്പെട്ടിട്ടുണ്ടത് എന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ എവിടെയാണ് നിർബന്ധമെന്ന് പറഞ്ഞത്, ആരാണിത് അടിച്ചേൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ചിലരുണ്ടായിരുന്നു. അവരോട് നമ്മൾ പറയുന്നത് നേരത്തെ സർക്കുലർ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പോസ്റ്റ്, ആ നിലയ്ക്ക് രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല, കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നത് RTE ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ ഒരു അടിച്ചേൽപ്പിക്കൽ ഉണ്ടായിട്ടില്ല, ഒരു നിർബന്ധം എന്നാരും പറഞ്ഞിട്ടില്ല എന്നത് തീർച്ചയായിട്ടും നമ്മൾ പറയരുത്.
4: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, ഇന്നലെ പൊട്ടിമുളച്ചതല്ല സൂംബ എന്ന വിഷയത്തിൽ വണ്ടൂർ ജനകീയ പ്രതിരോധം പരിപാടിയിൽ മുഹമ്മദ് ഷമീൽ ടി അവതരിപ്പിച്ച സംസാരമായിരുന്നു നമ്മൾ കേട്ടത്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അപ്പോൾ യാത്രാ വിവരണമൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം നമ്മളിനി റേഡിയോയിലെ പ്രത്യേക പരിപാടിയായ സ്നേഹക്കൂടലേക്കാണ് പ്രവേശിക്കുന്നത് അല്ലേ?
2: അതെ, സങ്കടങ്ങൾ പങ്കുവെക്കാം. നമ്മോടൊപ്പം ഇന്ന് സ്നേഹക്കൂടിൽ ഒപ്പം ചേരുന്നത് ബഹുമാനപ്പെട്ട ഹാരിസ് ബിൻ സലീം.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല അലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാബാദ്. പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് സർ. ഒരുപാട് ചോദ്യങ്ങൾ, നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നമുക്കൊരിക്കലും അവസാനിപ്പിക്കാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്നുള്ളത് നമ്മുടെ കുടുംബപരമായി ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾക്കുണ്ടാക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഖത്തറിലെ ഒരു സ്ത്രീ, ഒരു അമുസ്ലിം സ്ത്രീയാണ്, അവർ നമ്മുടെ പീസ് റേഡിയോ വീക്ഷിക്കാറുണ്ട്. അപ്പോൾ അവർ ഒരു നമുക്ക് ഒരു എന്താ പറയാം, ഒരു അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു സന്ദേശമുണ്ടായിരുന്നു. ഇത്തരം പ്രോഗ്രാമുകൾ മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും കേൾക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ശാന്തിയും സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് പീസ് റേഡിയോ അംഗങ്ങൾക്ക് എല്ലാവിധ പിന്നെ അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ആമുഖം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്.
10: അല്ല, ഇത് എന്താ അറിയോ, ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങനെ ഒരു അറിവ്, ഒരു പുതിയതായി വിവാഹം കഴിക്കുന്ന ഒരു ദമ്പതികൾക്ക് ഈ അറിവ് എവിടെ നിന്ന് ലഭിക്കും? ഒന്ന്, അവരുടെ മാതാപിതാക്കളുടെ പരിചയത്തിൽ നിന്ന് അവർ കൊടുക്കണം. പക്ഷെ പൊതുവേ എന്തില്ല, ഈ ഒരു വിവാഹത്തലേന്നോ അങ്ങനെ മാതാപിതാക്കൾ മക്കൾക്ക് നാളെ വിവാഹമാണ്, നാളെ ഇങ്ങനെയാണ്, നിങ്ങളുടെ പുതിയ ജീവിതത്തേക്ക് പ്രവേശിക്കുകയാണ്, ഇനിയൊക്കെ ഇതിലൊക്കെ ഇന്ന കാര്യങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട് എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കി കൊടുക്കണില്ല. മാത്രമല്ല പിന്നെ ജീവിതത്തിൽ ചെറുപ്പകാലത്തുള്ള പിന്നെ വിദ്യാഭ്യാസത്തിലും ഇത് വരുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിലോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പല കുട്ടികളും 25, 26, 28 വയസ്സായിട്ട് വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവയർനെസ് കൊടുക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ പീസ് റേഡിയോയിൽ, അവരെ സംബന്ധിച്ചിടത്തോളം പല വഴികളുമുണ്ട് ഇതിനറിയാൻ. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഫോണിൽ നേരിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്, പല ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, അവരുടെ പ്രശ്നത്തിന് സമാനമായ പ്രശ്നങ്ങളുള്ള ഒട്ടനവധി ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ ചോദിക്കാൻ മടിച്ചു നിൽക്കുമായിരിക്കും, അവർക്കത് കേൾക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും കൂടി ഈ പ്രശ്ന പരിഹാരങ്ങളാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരാൾക്ക് മാത്രമല്ല, അയാളെപ്പോലെയുള്ള അനേകം ആളുകൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ ഇത്തരം പിന്നെ അവരുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ വെളിവാക്കുന്നില്ല, അവരുടെ സ്വകാര്യതകൾ ആരും അറിയണില്ല, അവരാരാന്ന് പോലും ആർക്കും മനസ്സിലാവണില്ല. എന്നാലും അവരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പരിഹാരം കിട്ടുന്നു. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, നേരിട്ട് വിളിക്കുമ്പോൾ ഒരു പക്ഷേ അവരാരാണെന്നൊക്കെ ഒരു പക്ഷേ മനസ്സിലായി പോകും. അവർ കാര്യങ്ങൾ പറയുമ്പോൾ അത്ര പോലും മനസ്സിലാവണില്ല എവിടെ. അധികം ആളുകളും വളരെ കോൺഫിഡൻഷ്യലായി രഹസ്യമായി ആരും അറിയാതെ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ്. കാരണം ഭർത്താവിനെ കുറിച്ചല്ലേ, അപ്പോൾ ആ ഭർത്താവ് പോലും ഞാനൊരു പരാതി പറഞ്ഞു എന്ന് അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു, അവർക്ക് അഭിമാന പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, റേഡിയോ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. അവർ ഒരു പൊതുവായൊരു കാര്യം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു, നമ്മളതിന് മറുപടി പറയുന്നു, അത് അവർക്ക് ഉപകാരപ്പെടും, ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകളോട് റേഡിയോയോട് ചോദിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന പരിഹാരങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ശ്രോതാക്കൾക്കും റേഡിയോക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. കാരണം പ്രയാസങ്ങളുള്ളവരെ ഇതിലേക്ക് ബന്ധപ്പെടുത്താനും അതിന് പരിഹാരങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇത് സമൂഹത്തിൽ എന്ത് ചെയ്യും, ആ സഹോദരി സൂചിപ്പിച്ച മാതിരി വ്യാപകമായി എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കുടുംബങ്ങളിൽ വളരെ വലിയ സമാധാനവും പരിഹാരവും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ.
9: തീർച്ചയായും. ഇപ്പോൾ ഒരു പയ്യൻ, അയാൾ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, സൗദിയിലാണ് തോന്നുന്നു, വിദേശത്താണ്, ഈത്തപ്പഴ കച്ചവടമാണ് അവിടെ ഉള്ളത്, അവിടെ സെയിൽസ്മാനാണ്. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ അയാൾ വല്ലാത്തൊരു മനോവിഷമത്തില്ല. അപ്പോൾ അയാളുടെ ഹഫീലും അതുപോലെ അയാളെ മാനേജറും ഒക്കെ അയാളെ വല്ലാതെ നിർബന്ധിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മുന്നിൽ പുതിയത് വെച്ചിട്ട് കൊടുക്കുമ്പോൾ പഴയ സാധനം, സെക്കൻഡ് ക്വാളിറ്റി സാധനം കൊടുക്കണം. അപ്പോൾ ഇതൊരു വിശ്വാസവഞ്ചനയാണ്, അപ്പോൾ ഒരു അമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിത് തുടരണോ, ഇപ്പോൾ ചോദിക്കണം, ഞാനിത് തുടരണോ അതല്ല, ഞാൻ എന്താണ് ചെയ്യണം? ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തില്ല, കാരണം നാട് വിട്ട് പോയല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഹഫീലിനോട് ചോദിക്കുമ്പോൾ ആൾ അസമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഉള്ളത്.
10: ഈ വിഷയത്തിൽ എന്താ വെച്ചാൽ, നമുക്ക് ഒരു മതപരമായ ഒരു ശരീഅത്തിൻ്റെ നിയമത്തിൽ നിന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം തന്നെ വിൽക്കുന്ന ഒരാൾ അടുക്ക ചെന്നു, അപ്പോൾ അയാൾ ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൾ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി. ഇപ്പോൾ പുറത്തു ഉണങ്ങിയതായിട്ടാണ് കാണുന്നത്, ഉള്ളിൽ മുഴുവൻ എന്താണ്, നനഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖശ്യ ഫലൈസ മിന്നാന്നാണ്, ഇങ്ങനെ വഞ്ചന കാണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള പ്രയോഗമാണ്. അപ്പോൾ ഈ കച്ചവടത്തിൽ കാണിക്കുന്ന കൃത്രിമത്വങ്ങൾ, ഇസ്ലാം വളരെ ശക്തമായി വിരോധിച്ച കാര്യമാണ്. അതാണ് ഈ വൈലുൻ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലൻ നാസി ഇസ്തൗഫു എന്ന് പറയുന്നത്. അതായത് അളത്തത്തിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അതിൽ ഈ തത്തഫീഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ കുറക്കണുള്ളൂ. മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുറക്കുന്ന ഒരാളാണ്. അപ്പം അത്ര കുറച്ച് കുറക്കുന്നവർക്ക് പോലും എന്താണ് അലാ എല്ലുന്ന് ഉലായി കാനഹും, അപ്പോൾ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കണില്ലേ എന്ന് പറഞ്ഞാൽ പരലോകത്ത് വരെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അത്ര ഗൗരവമാണ് അല്ലേ. അതേപോലെ തന്നെ മനിക്തത, ഒരാൾ ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും വസ്തുക്കൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ കൈവശപ്പെടുത്തുകയാണെങ്കിൽ അവന് സ്വർഗം നരകം നിർബന്ധമായി എന്നാണ്, സ്വർഗം നിഷിദ്ധമായി എന്നാണ്.

0: ഒരു ജോലി
1: അല്ല
0: അല്ല.
1: അല്ല.
0: പിന്നെ ഗൾഫ് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ തൽക്കാലം ഒരു ജോലിയിൽ ചെന്ന് കുടുങ്ങിയ സ്ഥിതിക്ക് എന്ത് ചെയ്യണം, അദ്ദേഹം ഒരു ഒരു നിശ്ചിത അവധി തീരുമാനിക്കും, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ പറ്റുമോ എന്ന് ഞാൻ എന്ത് ചെയ്യും, ശ്രമിക്കും. അതിന് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ തൽക്കാലം ഈ ജോലി അവസാനിപ്പിച്ച് എൻ്റെ നാട്ടിൽ പോകുമെന്ന് വിചാരിക്കുക, പെട്ടെന്ന് എടുത്ത് തീരുമാനിക്കണ്ട. അപ്പോൾ അതിനുള്ളൊരു സാവകാശം എടുത്തിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം ജോലി മാറാൻ പരിശ്രമിക്കണം. കാരണം ഇത് ഗൗരവമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ ഒരു എന്നെ താടി വെക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല എൻ്റെ കമ്പനിയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പോലും പണ്ഡിതന്മാർ പറയാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കൽപ്പന അനുസരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കണം എന്നാണ് എന്ത് ചെയ്യുക പണ്ഡിതന്മാർ. അത്ര അങ്ങനെ പറയുമ്പോൾ ഇത് നേർക്കുനേരെ ഓരോ കസ്റ്റമറെയും എന്താണ് വഞ്ചിക്കുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാം,
1: അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചോദ്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെ മീൻ കച്ചവടക്കാർ, പിന്നെ ഇപ്പോൾ ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിലൊരു യഥേഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഒരു
0: പക്ഷെ
1: കച്ചവടക്കാർ.
0: അതിവർക്ക് അറിയാഞ്ഞിട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഈ കച്ചവടം ചെയ്യണത് എന്തിനാണ്, എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാനാണ്. പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല. ആ മുഹക്കത്ത് പറക്കത്ത് പോകുന്നതാണ്. അതിനിപ്പോൾ ഇനി സദ്ദക്കാവ പയ്യന, അവരുടെ കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കുകയും സുതാര്യത ഉണ്ടാവുകയും ചെയ്താൽ എന്ത് ചെയ്യും, അവർക്ക് ബർക്കത്ത് കിട്ടും, അല്ലെങ്കിൽ ബർക്കത്ത് പോകും. ബർക്കത്ത് പോകുക പറഞ്ഞാൽ എന്തായാലും ഇയാൾക്ക് ഇതൊരു വെറും അധ്വാനമായിരിക്കും. ചിലപ്പോൾ കുറച്ച് പൈസക്ക് വരുന്നുണ്ടായിരിക്കും. ആ പൈസക്ക് അയാൾക്ക് എന്ത് ചെയ്യും, വേറെ വഴിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു
1: പോകും.
0: ഒരു ഗുണം ഉണ്ടാവില്ല. ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വെറും പണിയാണ് ഈ ചെയ്യാൻ പോകുന്നത്. പരലോകത്ത് അതിൻ്റെ കുറ്റം ഉണ്ടായിരിക്കും.
1: രണ്ട് രണ്ട് നഷ്ടമാണ്,
0: രണ്ട് നഷ്ടമാണ്.
1: പിന്നെ നമുക്ക് മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു 40 വയസ്സായ ഒരു സ്ത്രീയാണ്. അവർ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം കല്യാണം ആലോചിച്ചപ്പോൾ പിന്നെ ഈ പെണ്ണ് തന്നെ അവർക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ആ നിലക്ക് അവൾ ആ അയാളെ വേണ്ടാന്ന് പറഞ്ഞു, ഇഷ്ടമായിരുന്നെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് കുട്ടികളൊക്കെ ഇപ്പോൾ 40 വയസ്സായി, മറ്റേ കോളേജ് പഠിക്കാൻ 10-20 കൊല്ലം മുമ്പായിരിക്കും. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം സാമ്പത്തികമായി കുറച്ച് ഉയർന്ന നിലയിലൊക്കെയാണ്. പക്ഷേ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ പെണ്ണിന് വല്ലാത്തൊരു വിഷമം, അവർ തന്നെ പറയാം എനിക്കത് വല്ലാത്തൊരു വിഷമമായി. പിന്നെ ഞാൻ അവരെ കണ്ടുമുട്ടി സംസാരിച്ചു, പരസ്പരം നമ്പറുകൾ കൈമാറി, അവരിപ്പോൾ ചാറ്റിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തം ഭർത്താവിന് സമയമില്ലാത്തതുകൊണ്ടും സംസാരിക്കാത്തത് കൊണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നത് ഇവരിൽ നിന്നാണ്. അപ്പോൾ അവരെ പറഞ്ഞു തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മനസ്സിന് അത് പോകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെ ഡിപ്രഷനായി, ഇപ്പം ഡോക്ടർമാരെ കണ്ട് ഗുളിക കുടിക്കുകയാണ്, അങ്ങനെ കുറേ പ്രയാസത്തിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, കാരണം ഇതൊന്നും പോകണമല്ലോ മനസ്സിന്ന്, കാരണം എന്തായാലും ഒന്നിക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു നമുക്കൊരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല. നമുക്കിങ്ങനെ ഫോൺ വിളികളും മെസ്സേജ് അയക്കലൊക്കെ ചെയ്യാം, നിൻ്റെ തമാശക്ക്, അപ്പോൾ ഒരു തമാശയൊക്കെ പറയും, മറ്റേ സ്വന്തം ഭർത്താവിന് തമാശ, അപ്പോൾ അതൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ അവർ പറയും ഇതിന് എന്താണ് കാരണം, എങ്ങനെ ഇതൊന്നും മോചിതനാകാൻ സാധിക്കും എന്നുള്ളതാണ്.
0: വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇത് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കും. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു സുഹൃത്തിനോടുള്ള ബന്ധം, നമ്മുടെ അതേ ഒരാണാണിനോടുള്ള ബന്ധം, പെണ്ണ് പെണ്ണിനോടുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം ഭാര്യ ഭർത്തൃ ബന്ധം, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സ്, ഒരാണ് പെണ്ണ് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ആ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ബന്ധമാണ്. അത് പലപ്പോഴും ഈ ബന്ധങ്ങൾ തുടങ്ങുന്നവർക്ക് അറിയില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഡേഞ്ചർ. ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ത് ചെയ്യാണ്, ഒരു കമ്പനിയാകുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്താകുമ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടല്ല, വെറുതെ ഒന്ന് സംസാരിക്കാനേ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ഏത് വ്യക്തിയാണെങ്കിലും ഓരോ നിമിഷങ്ങളിലും എന്ത് ചെയ്യും, ഇവർ കാണും സംസാരിക്കൊന്നും വേണ്ട, മനസ്സിലത് പതിയണതോടുകൂടെ എന്ത് ചെയ്യും, ഈ ബന്ധം ഇങ്ങനെ വളരുകയാണ് ചെയ്യുക. ഇത് വളർന്ന് വളർന്ന് വളർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം, അതായത് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം, അതാണ് അതിൻ്റെ ഒരു
1: തുടക്കത്തിലൊരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണ്.
0: ഒന്നിച്ച് ജീവിക്കണതാണ്, ഒന്നിച്ച് ജീവിക്കാതെ പറ്റില്ല. പിന്നെ ഇവരുടെ ജീവിതത്തിൽ വേറെ ഒരു ലക്ഷ്യമില്ല, അവർക്കാകെ ഒരുമിക്കണം എന്നതിലപ്പുറം ഒരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടാവില്ല. കാരണം ഇത് ഈ ആണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ഒന്നിച്ച് ജീവിക്കാനൊരു ആകർഷണം ഉണ്ടാവാൻ വേണ്ടി പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യമാണ്. അത് വല്ലാതെ നമ്മളിൽ പ്രവർത്തിക്കും. അതെന്തിനാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടാൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ചിലപ്പോൾ അയാൾക്കൊരു സോറിയാസിസ് വരാം, ചിലപ്പോൾ അയാൾ നട്ടിൽ തളർന്ന് വീഴാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ ഭർത്താവിനെ ഇവൾ ഉപേക്ഷിച്ച് പോവില്ല. ഇവളെ ഉപേക്ഷിച്ച് അവനും പോകും.

0: അതായത് പരസ്പരം ഒരു നേട്ടമില്ലെങ്കിൽ പോലും ഒരു സ്നേഹത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു ആകർഷണീയത ആണും പെണ്ണും തമ്മിൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ. അപ്പോൾ ഇത് അള്ളാഹു സൃഷ്ടിപ്പിലുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കും, സംഭവിക്കും. അപ്പോൾ അത് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ എന്നുള്ളത് പ്രശ്നമില്ല, അവർ അന്യമതസ്ഥരാണോ എന്നുള്ളത് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് 90 വയസ്സ്, ഒരാൾക്ക് 9 വയസ്സ്, ഇതൊന്നും ഇതിൽ
1: പരിഗണിക്കുന്നില്ല.
0: അതൊന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് ജീവിച്ചേ പറ്റൂ. അപ്പോൾ എന്താണ്ടാവുക അറിയോ, ഈ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെ ചാറ്റ് ചെയ്യും, ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യും, കഷ്ടപ്പെട്ടു പോകും. ഇവർക്ക് ഒന്നിക്കാൻ പറ്റൂല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ചിലപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കും. ഇത് ഉപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കരമായ മാനസിക സംഘർഷങ്ങളും ഡിപ്രഷനും വരും. ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊന്നും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വന്തം ഭർത്താവിനെ തന്നെ എന്ത് ചെയ്യും, കൊന്നു കളയും, ഭാര്യനെ കൊന്നു കളയും. ചിലപ്പോൾ നാട് വിട്ടുപോകും, മതം ഉപേക്ഷിക്കും, പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് ഇവർക്കോട് നമുക്ക് ആകെ പറയാനുള്ളത്, എപ്പോഴാണോ തിരിച്ചറിവുണ്ടത് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, അപ്പം നിർത്തുക. ആ നിർത്തുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമോ അതാ ബുദ്ധിമുട്ട് തീരുന്നതോടുകൂടെ തീരും. എന്നുവെച്ചാൽ ആ ബുദ്ധിമുട്ട് അരച്ച് തുടരുകയാണെങ്കിലോ ഒരു അപകടകരമായ പരിഹാരത്തിലേക്കാണ് ഇത് പോവുക. പരിഹരിക്കാത്ത ഏത് വിഷയവും സങ്കീർണമായ പരിഹാരങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇവരിപ്പോൾ ഇത് നിർത്തും കയ്യില്ലാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല. ഒന്നുറപ്പാണ്, ഇവർക്ക് ഇപ്പോഴുള്ള ഒരു ദാമ്പത്യം ഉണ്ടല്ലോ അതുണ്ടാവില്ല, ഇവർ ആഗ്രഹിക്കുന്ന ദാമ്പത്യം ഉണ്ടാവില്ല. അതിനകത്ത് ഭർത്താവ് പറഞ്ഞാൽ അവരുടെ
1: അത് നശിച്ചു പോകും.
0: മറ്റാളുടെ ഭാര്യ അറിഞ്ഞാൽ ഒരു നിലക്കും അവരെന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളില്ല, അതോടെ തീരും. അവിടെ നിന്ന് നിർത്തുക. നിർത്തുക പറഞ്ഞാൽ ഇയാളെ ചാറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ബ്ലോക്ക് ചെയ്യും. ഇത് തെറ്റാണ്, ഞാനിത് തുടരുന്നില്ല, ഇത് റമദാനാണ്, ഞാനിതിന് തൗബ ചെയ്യാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇനി ജീവിതത്തിൽ ഒരിക്കലും അയാളെ കണ്ടുമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലൊരു ഒരു പ്രശ്നമല്ല സംഗതി, ഇത് ഇവൾക്ക് വെറുതെ തോന്നുകയാണ്. ഇപ്പം അഥവാ അന്ന് കല്യാണം കഴിച്ച ഇയാളെയാണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അയാളെ കഷ്ടപ്പാടേക്കാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രേമവിവാഹങ്ങളൊക്കെ പരാജയങ്ങളിൽ എന്ത് ചെയ്യും, കലാശിക്കും. ആ സമയത്തൊരു ഇഷ്ടമുണ്ടായിട്ട് കല്യാണം കഴിക്കണ്ടല്ലോ, അത് പലപ്പോഴും ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് നിർത്തുകൊണ്ട് ഒരു പ്രശ്നമല്ല. അയാൾ മറ്റാണുങ്ങളെപ്പോലെ ഒരു ആണ് എന്നല്ലാതെ ഇയാൾക്ക് തോന്നുന്നു ഈ വ്യക്തി എന്നുള്ളതിന് ഈ പ്രേമത്തിൽ ഒരു പ്രസക്തിയില്ല. ഇതിപ്പോൾ മുമ്പ് പരിചയപ്പെട്ട ആൾ എന്നുള്ളതല്ല, ഇവർ തമ്മിൽ ഇപ്പോൾ ബന്ധപ്പെടാൻ കാരണം മുമ്പ് പരിചയം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി മുമ്പ് പരിചയമൊന്നും ഉണ്ടാവണ്ട, വേറെ ഒരു കക്ഷി. ഇദ്ദേഹം ഇയാൾ ഒരു മുൻ പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇയാൾ ഇവള് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവുക.
1: ആരായിരുന്നാലും
0: അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴാണോ തിരിച്ചറിവുണ്ടാകുന്നത് അപ്പോൾ സ്റ്റോപ്പ്
1: ചെയ്യുക,
0: ആ പരിക്കിൽ അവസാനിക്കും. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റും.
1: ഇതേപോലെ തന്നെ സമാനമായ ഒരു വേറൊരു പെണ്ണ് ചോദിച്ചിട്ടുള്ളത് ചെറുപ്പക്കാരും 32 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവൾ ഇതേപോലെ ഭർത്താവ് ഗൾഫിലാണ്, 2 വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വരിക, 2 കുട്ടികളുണ്ട്. അപ്പോൾ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൻ്റെ ഓണറെ ഇവൾ അങ്ങോട്ട് കാണും. എങ്ങനെയോ ഒരു 3 വർഷമായിട്ട് എന്തുണ്ട്, ഇയാൾ മനസ്സ് കുടുങ്ങിപ്പോയി, അയാളോട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ്, അയാൾക്ക് ഇങ്ങോട്ട് നോക്കുക, അയാൾ കണ്ടിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഇവളങ്ങനെ പുറത്തു പോകുന്ന ആളുമല്ല, പക്ഷെ എപ്പോഴെങ്കിലും പോകുമ്പോഴേ കാണുന്നുള്ളൂ. അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായി, അങ്ങനെ പതുക്കെ പതുക്കെ അയാളുടെ നമ്പർ തേടിപ്പിടിച്ച് അങ്ങോട്ടെത്തി, മെസ്സേജുകൾ കൈമാറി വിളിച്ചു. അപ്പോൾ ഒരു എന്താ വേർപിരിയാൻ പറ്റാത്തൊരു ബന്ധം ഈ സ്ത്രീക്ക്. എന്നിട്ട് റമദാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കിതൊന്നും ശരിയല്ല, പിന്നെ നമ്മൾ 2 കുടുംബങ്ങളാണ്, കുട്ടികളുണ്ട്, എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇവളെന്നെ പറയാം, എനിക്കറിയാം. നമ്മളെ ചോദ്യത്തിൽ തന്നെ എന്താ വെച്ചാൽ ഈ സ്ത്രീ പറയുകയാണ്, എനിക്കറിയാം ഇതൊക്കെ തെറ്റാണ്, ഇതൊരു ശൈത്താനിയത്താണ്. സൂറത്ത് 100 ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ റമദാനിലെ ഖുർആൻ പരീക്ഷയ്ക്ക് തയ്യാറാകാൻ എനിക്ക് സാധിക്കുന്നില്ല, ഖുർആൻ ഓതാൻ സാധിക്കുന്നില്ല, നോമ്പ് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം കൂടി ഇപ്പോൾ ചോദിച്ചു.
0: നമുക്ക് ഇത് തന്നെ പറയാനുള്ളത്, കാരണം ഈ ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീ ആകർഷിക്കപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഒരു കാഴ്ചയായിരിക്കാം, ഒരു നോട്ടമായിരിക്കാം, ഒരു സംസാരമായിരിക്കാം. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ പ്രേമത്തെ വളർത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഒരു ദീനി സാഹചര്യം ഉണ്ടായിട്ടും അതിലേക്ക് പോകുന്നത്. പിന്നെ ഇതിൻ്റെ പരിഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചേർത്ത് പറയാനുള്ള ഒന്ന്, ഇവരൊക്കെ വിവാഹിതരാണല്ലോ, അവരുടെ കൂടെ ഒരു ഭർത്താവ് ഇല്ലേ,
1: ഭർത്താവുണ്ട്.
0: അയാളിൽ നിന്ന് കിട്ടാത്ത എന്താണ് ഇവരിൽ നിന്ന് കിട്ടാനുള്ളത്?
1: ഇവർ പറയണത് എനിക്ക് ഭർത്താവിനേക്കാൾ ഒരു അടുപ്പം ഇദ്ദേഹം.
0: അതുണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. അതായത് വിഹിതങ്ങളിൽ തോന്നാത്ത ഒരു താല്പര്യം അവിഹിതങ്ങളിൽ തോന്നും. കാരണം അവിടെ പിശാജ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഏ നമുക്ക് എല്ലാ നിലക്കും അനുഭവിക്കാൻ പറ്റിയ ഒരാണ് അവിടെ ഉണ്ടായിട്ടും അയാൾക്ക് മെസ്സേജ് അയക്കാൻ തോന്നാത്ത, അയാളെ വിളിക്കാൻ തോന്നാത്ത ഒരു തോന്നൽ മഞ്ഞൊരാൾ തോന്നുന്നത്, അയാൾക്കൊരു പ്രത്യേകതയില്ല, അയാളൊരു അന്യപുരുഷനാണ്, ഒരു ഹറാമാണ് എന്ന നിലക്ക് പിശാജ് എന്ത് ചെയ്യും, അതിലൊരു താല്പര്യം ജനിപ്പിക്കും. അതുമാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവരെന്താ വെച്ചാൽ സ്വന്തം ഭർത്താവിനായിട്ട് എന്ത് ചെയ്യണം, അത് ഈ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം, ഭാര്യമാരും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ ഭാര്യയിൽ നിന്ന് കിട്ടും, ഒരു ആണെന്ന് കിട്ടുന്നതൊക്കെ ഭർത്താവ് നിന്ന് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ വളർത്തിയെടുക്കാനും ആ സ്നേഹത്തെ അനുഭവിക്കാനും ശ്രമിക്കാതിരിക്കുമ്പോഴാണ് ഈ പുറംപോക്കിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവുന്നത്.
1: മറ്റുള്ളവരിൽ എന്തോ ഉണ്ട് എന്നല്ല, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിനക്കുള്ളത് അവനുള്ളു, അല്ലെങ്കിൽ അവക്കുള്ളു പറഞ്ഞു. ശരിക്കും ആപ്റ്റ് ആണോ? പക്ഷെ അത് ആളുകൾക്ക് എന്താ വെച്ചാൽ ആകാര ഭംഗിയിൽ അല്പം വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഇത് ആളുകൾ തിരിച്ചറിയുന്നില്ല.
0: ആ വ്യത്യാസം തന്നെ തോന്നലാണെന്ന്. കാരണം 19 വയസ്സായ ഭാര്യയോട് തോന്നാത്ത ഒന്ന് 60 വയസ്സായ ഒരു പെണ്ണിനോട് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യത്യാസത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? തൻ്റെ ഈ 19-കാരിയായ ഭാര്യയ്ക്കില്ലാത്ത എന്താണ് ആ 60 വയസ്സായ സ്ത്രീക്കുള്ളത്? അപ്പോൾ അതൊന്നും എന്തില്ല, ഇത് ഇവരെക്കാളും സൗന്ദര്യമോ അല്ലെങ്കിൽ ഇവരെക്കാളും സ്വഭാവ വിശുദ്ധി ഒന്നും ഉള്ളതുകൊണ്ടല്ല. പിന്നെ നമ്മളൊരു സാധാരണ ജീവിതത്തിൽ എന്ത് ചെയ്യും, ഒരു ഭർത്താവും ഭാര്യ എന്ന് പറയുമ്പോൾ ആ ബന്ധം അത്ര റൊമാൻറ്റിക് ആവില്ല. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നേരെ ഒരു പച്ചയായ സംസാരങ്ങളല്ലേ. പക്ഷെ പ്രേമം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതിൽ പ്രേമിക്കാനും സ്നേഹം കൈമാറാനൊക്കെ ഉള്ള ചില ഔപചാരികതകളും ചില അഭിനയങ്ങളും ചില സംസാരങ്ങളും ചില പഞ്ചാര വാക്കുകളൊക്കെ ഉണ്ടാവും. അതൊന്നും എന്തുണ്ടാവില്ല, ഒരു ഭർത്താവ് ഭാര്യയോട് ഇപ്പോൾ അത് പറയും, പറയലാണ് ആവശ്യം, പറയാണ് വേണ്ടത്. പക്ഷെ അതൊന്നും സ്വാഭാവികമായി എന്ത് ചെയ്യില്ല, ഉണ്ടാവണില്ല. അപ്പോൾ അത് പുറത്തുനിന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, അവർക്കൊരു ആകർഷണീയത തോന്നും. എന്നാൽ ഈ തോന്നൽ അയാളെ ഭാര്യയ്ക്ക് തോന്നുന്നുണ്ടാവും, ഉണ്ടാവില്ലല്ലോ.
1: ഇല്ല,
0: ഈ സ്ത്രീക്ക് അയാളോട് തോന്നുന്നു, അയാളുടെ ഭാര്യയ്ക്ക് അയാൾ തോന്നുന്നില്ല. ഈ സ്ത്രീയോട് അയാൾക്ക് തോന്നുന്നു, അയാളുടെ ഭാര്യയോട് അയാൾക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെയാണ്, എല്ലാവർക്കും മറ്റുള്ളവരോടാണ് തോന്നുക. അപ്പോൾ അതൊരു അവിഹിതമാണ്, തെറ്റാണ്, പൈശാചികമാണെന്ന് മനസ്സിലാക്കി പിന്മാറുന്നതാണ് അതിൻ്റെ സുരക്ഷിതത്വം.
1: അതിപ്പോ സ്ത്രീകൾ പൊതുവെ പറയേ, നിങ്ങളെ സുഹൃത്ത് അയാൾ എന്തൊരു തമാശക്കാരനാണ്, അയാൾ എന്ത് അങ്ങനെ, ഇയാളും തമാശ പറയുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ള സ്ഥലത്താണ്,
0: നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാടാണ്, മനസ്സിന് തോന്നലുകൾ മാത്രമാണ് അത്.
1: തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളോട് ഈ സമയത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെയുള്ള മറുപടികൾ പല കുടുംബങ്ങളും തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ്. ഞാനിത് ഈ ഒരു ചോദ്യം ഉണ്ടായപ്പോഴും ഉത്തരം കിട്ടിയപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് നമ്മുടെ ഒരു എപ്പിസോഡിൽ ഒരു സ്ത്രീ ചോദിച്ചിരുന്നു, അവർ ഗൾഫിലാണ്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കൂടെയാണെങ്കിലും ഭർത്താവ് കൂടെ ഇല്ലാത്ത, ഭർത്താവ് നാട്ടിലുണ്ട് പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്കും അതുപോലെ താല്പര്യങ്ങൾക്കൊന്നും നിന്ന് കൊടുക്കാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവർ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ അയാളുടെ കുടുംബത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക, അല്ലെങ്കിൽ അയാളെ കൊല്ലുക, എന്നിട്ട് ജയിലിൽ പോവുക, ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലുണ്ടാവുമ്പോഴാണ് നമ്മുടെ പീസ് റേഡിയോയുടെ ഈ ലൈവ് കൗൺസിലിങ്ങിൻ്റെ ഒരു ലിങ്ക് ആരോ അയച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായി കിട്ടിയതാണ്. അങ്ങനെ അത് കാണുകയും നമ്മളിലേക്ക് ചോദ്യങ്ങൾ അയക്കുകയും അതിനൊരു മറുപടി ഇതുപോലെ ബഹുമാനായ ഹാരിസ് മൗലവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ അവർ നമുക്ക് അയച്ച പേഴ്സണൽ മെസ്സേജിൻ്റെ കയ്യിൽ ഞാൻ അതാണ് ഈ സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന് നമ്മുടെ ക്യാപ്ഷനിൽ നമുക്കിതിൽ സന്തോഷമുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം അവർ നമ്മോട് ചോദിക്കുന്നത് എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയതാണ്. അതായത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നും മരിക്കണമെന്നും ആഗ്രഹിച്ച അവർ പറയുന്നത് ഞാൻ എങ്ങനെയാണോ എൻ്റെ ഭർത്താവ് ആകേണ്ടത്, എൻ്റെ കുടുംബം എങ്ങനെയാണ് പോകേണ്ടത്, ആ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന വലിയ സന്തോഷം. എന്നിട്ടവർ ചോദിച്ചത് എന്തൊക്കെയാണ് പീസ് റേഡിയോ, എങ്ങനെയാണ് നടന്നു പോകുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനം എന്നൊക്കെ അവർ ചോദിക്കേണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സക്കാത്തിൻ്റെ വിഹിതം നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ ഈ റമദാൻ മാസത്തിൽ അയച്ചു തരുമെന്നുള്ളൊരു ഉറപ്പ് നൽകി. അപ്പോൾ ആ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് കരുപിടിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ 9544 845 840 നിങ്ങൾക്ക് ഈ സമയത്തും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. നമുക്ക് ഇനി വന്ന ഒരു ചോദ്യം വെച്ചാൽ, ഒരു ഉമ്മ ഒരു പെൺകുട്ടിയാണ്, അവരാ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ആശങ്കയുണ്ട്. കാരണം 10 വയസ്സ് ഇപ്പോൾ ആയിട്ടുള്ളൂ, ചെറുപ്പം മുതലേ ആ കുട്ടി എന്ന് വെച്ചാൽ പേടിച്ച് നിലവിളിക്കാം, കിടന്നുടന്ന് ഇറങ്ങി ഓടുക, വാതിലൊക്കെ തുറന്ന് പോവുക, അങ്ങനത്തെ ഒരു വലിയ ബഹളം ഉണ്ടാക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അയൽവാസികളും ഭർത്താവിൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, അതിനിങ്ങനെ എന്തോ സിഹിറ് ചെകുത്താൻ ബാധയാണ്, അതുകൊണ്ട് നിങ്ങൾ ഏലസ്വ തകിടൊക്കെ കടക്കുന്നതിൻ്റെ അടിയിൽ വെച്ചാൽ മതി, വിരിപ്പിൻ്റെ അടിയിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശബരി പറഞ്ഞാൽ അത് ശിർക്കാണ്, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉമ്മ തൗഹീദുള്ള നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഈ കുട്ടി പെൺകുട്ടിയാണല്ലോ, വലുതായി വരികയാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് വലുതാകും തോറും ഇതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പേടിയുണ്ട്. എന്നാൽ കുട്ടീനോട് ഇത് ചോദിച്ചാൽ ഇവിളി പിച്ചും പേയും പറയുന്നതോ ബഹളം ഉണ്ടാക്കുന്നതോ വാതിൽ തുറന്നു പോകുന്നതോ ഒന്നും കുട്ടിക്കറിയില്ല. നേരം പെടുത്ത് ചോദിച്ചാൽ ഇന്നലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു ചോദിച്ചാൽ കുട്ടിക്കറിയില്ല. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു എന്താണ് നമ്മൾ ഒരു പരിഹാരമായിട്ട്, കാരണം ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ സ്വാഭാവികമായും പിശാചി തൗഹീദും തെറ്റിച്ചു പോകുമല്ലോ, അതിൻ്റെ ഒരു പേടി അവർക്കുണ്ട്. അപ്പോൾ അവർ ചോദ്യം
0: ഈ വിഷയത്തിൽ എന്താ ചെയ്ത് നമുക്ക്, നമ്മൾ ഇതൊക്കെ രോഗങ്ങളായിട്ടാണ് കാണേണ്ടത്. രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേനല്ലി കുല്ലിദ ഇന്ദവ എന്നാണ്. രോഗമാണെങ്കിൽ ചികിത്സിച്ചാൽ മാറും, പിന്നെ അപൂർവം ചിലതൊക്കെ മാറാതിരിക്കും. അത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിച്ച് അതിന് പ്രതിഫലമുണ്ടാകുമെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് ചെറിയ പ്രായമുള്ള കുട്ടിയല്ലേ. ഇതിനിപ്പോൾ പ്രധാനമായി മൂന്ന് കാരണങ്ങൾ ഇതിന് വരാം. ഒന്ന് കാരണങ്ങൾ ഒരു ന്യൂറോ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്. അപ്പോൾ നല്ലൊരു പിന്നെ ആളെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ന്യൂറോ ഡോക്ടറെ കണ്ട് ചിലപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തെങ്കിലും ഈ കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. വലിയൊരു മരുന്നിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒന്നും പോകണ്ട, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയത്തുള്ള ഭയം, ചെറുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടായ അനുഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പേടിയിൽ നിന്ന് എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ആ കുട്ടീൻ്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, ചെറുപ്പം മുതൽ ഉമ്മാരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഇനി ഇവർ ഈ പറയുന്നത് പോലെ ഒരു പൈശാചികതയാണെന്ന് വിചാരിക്കാം. പൈശാചികതയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഇസ്ലാമികമായൊരു കാഴ്ചപ്പാട്? അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇസ്ലാമികമായ പരിഹാരമുണ്ട്. ഇപ്പോൾ ഇവർ ഈ പറയുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും മന്ത്രവാദികളെയോ സാഹിറന്മാരെയോ അങ്ങനത്തെ പിന്നെ ചികിത്സകന്മാരെയൊക്കെ ഒന്നും കാണുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. കാരണം അവർ തരുന്ന ഏലസും അവർ തരുന്ന ഉറുക്കും കെട്ടിക്കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു ഒരു പ്രാർത്ഥന ഉണ്ട്, ഇങ്ങനത്തെ ഏലസോ ഉറുക്കൊന്നും കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യട്ടെ, വിജയിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവസ്ഥ മാറാതിരിക്കട്ടെ. അപ്പോൾ നബിൻ്റെ പ്രാർത്ഥനകൾ എന്തായാലും ഫലം കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു തൽക്കാല ആശ്വാസങ്ങൾ ചിലപ്പോൾ തോന്നിയേക്കാം, പൈശാചികമായ ഒരു സമാധാനം ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അത് ശാശ്വതമായി അവരുടെ ഇഹലോകത്തെയും പരലോകത്തെയും നഷ്ടപ്പെടുത്തും. കാരണം ഈ അസുഖത്തു നിന്ന് ഒരു കാലത്തും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കരകയറാൻ പറ്റില്ല. അപ്പോൾ ആൾ വിചാരിക്കണേ ഞങ്ങൾ ഇത്തരം ചികിത്സക്കൊന്നും ഞങ്ങളെ വിശ്വാസം കൊണ്ട് പോകണില്ല, പക്ഷേ പോയാൽ മാറും.
1: അതെ,
0: പക്ഷേ അത്തരം ഒരു പരിഹാരം ഉണ്ടായിട്ടും ഞങ്ങൾ ദീൻ്റെ പേരത് സ്വീകരിക്കാതിരിക്കുന്നു, തെറ്റാണത്. കാരണം പോകാൻ എന്തായാലും പറ്റില്ല, കാരണം എന്ത് നന്മകളുണ്ടെങ്കിലും ശിർക്ക് ചെയ്താലും എല്ലാം ബാത്തിലാവും. പിന്നെ പോയാൽ ഫലമുണ്ടെന്ന് തെറ്റാണ്. അത് തൽക്കാലം ഈ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ചില താൽക്കാലിക തോന്നലുകൾ എന്നില്ല, അപ്പുറത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, അതിന് പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരാദ്യം വിശ്വസിക്കേണ്ടത് ഇത് ഒരു ശൈത്താൻ ചികിത്സേനത്ത് പോയാലും എന്തില്ല, ഒരു പൂജ നടത്തിയാലും ഇത് ചികിത്സിച്ച് പരിഹാരം ഉണ്ടാവില്ല. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മെഡിസിൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റോ ആയിട്ട് വരിക. മറ്റൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഒരു പൈശാചികതയാണെന്നുണ്ടെങ്കിൽ ഇത് പരിഹാരമല്ല നമ്മൾ പറഞ്ഞല്ലോ. പിന്നെന്താ പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നുള്ള എന്ത് പ്രശ്നത്തിനും വൈമ എൻസാനൊക്കെ പിന്നെ ഷെയ്ത്താൻ നസോൻ ഫസ്താഹിദില്ല. കാരണം പിശാജ് എന്നുള്ളത് നമുക്ക് ആക്സസ് ഉള്ള ഒരു സംഗതിയല്ല. അപ്പോൾ ആരെങ്കിലും പൈശാചികമായ സേവ നടത്തുന്നെങ്കിൽ അവർ പിശാജ് പൂജകന്മാരും പിശാചിനെ ആരാധിക്കുന്നവരുമാണ്. അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാവട്ടെ ഈ പിശാചിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട ബലികളും നേർച്ചകളും പൂജകളുമാണ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തികച്ചും ഒരു ശിർക്കിലൂടെ അല്ലാതെ എന്തില്ല, പിശാചിലേക്കൊരു ആക്സസും എന്തില്ല ആളുകൾക്കില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് നമുക്ക് നമ്മുടെ കണ്ണുകളിൽ കാണാൻ പറ്റാത്ത പിശാചിൽ നിന്ന് അള്ളാഹുവോട് കാവലിനെ തേടലാണ്. അതിപ്പോൾ ഇതൊരു പൈശാചികമായ പ്രശ്നം അല്ലെങ്കിൽ പോലും നമുക്ക് കാവലിനെ തേടാലോ, അതിനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് തേടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുക വെച്ചാൽ, ഒന്ന് ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആയത്തുൽ കുർസി അതേപോലെ തന്നെ മുഅവ്വിദാത്ത് ഇതൊക്കെ ആദ്യം കയ്യിൽ നൂതി ദേഹത്തെല്ലാം തടവിട്ട്
1: ഓതുക,
0: പരമാവധി ഖുർആൻ കേൾപ്പിക്കുക, വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുക കേൾപ്പിക്കുക. ആ ഖുർആൻ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും പൈശാചികത ഉണ്ടെങ്കിൽ ഖുർആൻ കൊണ്ട് അകന്നു പോകാത്ത പ്രശ്നങ്ങളില്ലാന്ന്. അതുകൊണ്ടാണ് അൽബക്ര
1: വീട്ടിൽ
0: ഓതിയാൽ എന്തില്ല പിശാജ് ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞത്, ഖുർആൻ പാരായണം കൊണ്ട് പിശാജ് പോകും എന്നെന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായി നബി സാസ്മ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാമല്ലോ. അപ്പോൾ പൈശാചികത ഉണ്ടോ, ഇവർ ഖുർആൻ നിരന്തരമായി ഒഴിവില്ലാതെ എന്ത് ചെയ്യുക, ഇടതടവില്ലാതെ കേൾപ്പിക്കും, ഇവർ ഓതിയിട്ടോ ഏതെങ്കിലും നിലക്ക് കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈ സ്വാഭാവികമായിട്ടും പരിഹാരം ഉണ്ടാവും. പിന്നെ ഈ ചികിത്സിച്ചും പരിഹാരമല്ല, നമ്മൾ ഖുർആൻ ഓതിയിട്ടും പരിഹാരമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരാൾക്ക് കണ്ണ് കാണുന്നില്ല, അയാൾക്ക് അതിന് ചികിത്സയൊന്നുമില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഒരു അന്ധനായി ജീവിക്കേണ്ടി വരും. പക്ഷേ അയാൾക്ക് സ്വർഗം കിട്ടും,
1: അതെ
0: ഒരു അപസ്മാര രോഗിയായ സ്ത്രീയോട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഈ അപസ്മാര രോഗം നിനക്ക് മാറാതിരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടാൻ ഇത് മതി എന്നാണ്. അപ്പോൾ ആ സ്ത്രീ എനിക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നാ പറഞ്ഞത്.
1: അതെ അതെ,
0: സ്വർഗം മതി എന്നാ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും,
1: ഇതിനൊക്കെ പരിശ്രമമാണ് എന്ന് മനസ്സിലാക്കി. അത് മാത്രമല്ല, സ്വർഗം കിട്ടാൻ എളുപ്പ വഴി കൂടിയാണ്.
0: ചിലപ്പോ എന്തുള്ളൂ, ചില 10 വയസ്സുള്ളൂ, ഈ കുട്ടിക്ക് ഒരു വിവാഹമൊക്കെ ആകുമ്പോഴേക്കിനും സ്വയമേ മാറിപ്പോകാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും ഈ പരിഹാര മാർഗങ്ങളൊക്കെ അവര് തേടുക. തീർച്ചയായും അവരുടെ കുട്ടിയുടെ അസുഖം അള്ളാഹു എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: നമുക്ക് മറ്റൊരു ചോദ്യം ഉള്ളത്, പിന്നെ ഒരു 11 വയസ്സുള്ള ഒരു മകൻ വീട്ടില്, ഉമ്മയുടെ ഒരു സങ്കടമാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ, വീട്ടിൽ നിന്ന് കുട്ടി എന്താ വെച്ചാൽ, ആൺകുട്ടിയാണ്, 11 വയസ്സുള്ള ആൺകുട്ടിയാണ്. അവന് ഉപ്പാൻ്റെ പിന്നെ സമ്പത്ത്, പൈസ, പോക്കറ്റിൽ നിന്നും പേഴ്സിൽ നിന്നൊക്കെ മോഷ്ടിക്കണം. അപ്പോൾ അത് ആദ്യമൊക്കെ ചെറിയതായിട്ട് കണ്ടിരുന്നു,
0: ഏജ് പറയണ്ടേ,
1: 11 വയസ്സ്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു. അപ്പോൾ അത് അങ്ങനെ കാര്യമാക്കിയില്ല. പിന്നെ വലിയ സംഖ്യയൊക്കെ എടുത്തപ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ അവൻ ഉപ്പാൻ്റെ നിന്ന് കുറേ അടിയൊക്കെ കിട്ടി, ഒന്ന് ഉപദേശിച്ചൊക്കെ. ചിലപ്പോൾ അതങ്ങനെ അപ്പോൾ 2-3 ദിവസം നിർത്തും, പിന്നെയും ഇത് കണ്ടാൽ പിന്നെയും എടുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഉമ്മാനെ പേടിച്ച കുട്ടി വലുതാവാണ്, ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കണുള്ളൂ. പിന്നെ അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എടുക്കാൻ സാധ്യത ഉണ്ടല്ലോ, ഇതൊരു പ്രവണത വർദ്ധിച്ചു വരികയാണല്ലോ. അപ്പോൾ ഇതിനെന്താണ്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, അവൻ്റെ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവരൊരു ചോദ്യം.
0: അതെ, ഇമോഷണം എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇവിടെ ഈ മേശപ്പുറത്ത് വെച്ചു, ആ മൊബൈൽ ഞാൻ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് മറയുന്നൊരു സമയം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അത് സമർത്ഥമായി എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ഞാനത് ഒളിപ്പിക്കണം, അത് ഉപയോഗിക്കണം. അപ്പോൾ എനിക്കെന്ത് ചെയ്യാണ്, വളരെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ ആസൂത്രിതമായി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഷണം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്ത്രീനെ നോക്കിപ്പോവുക, അല്ലെങ്കിൽ ഒരു പ്രേമുണ്ടായി പോവുക, ഇതൊക്കെ എന്ത് ചെയ്യാം, ജീവിത സാഹചര്യങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, അയാൾ വിചാരിക്കാതെ പോലും ചിലപ്പോൾ എന്ത് ചെയ്യാം, സംഭവിക്കാം. പക്ഷേ ഒരു മോഷണം ഒരിക്കലും സംഭവിക്കില്ല. മോഷണം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം, അവനത് ബോധപൂർവം ചെയ്യണം. അപ്പോൾ ഈ കുട്ടി ഇത് ബോധപൂർവം ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പോൾ ഈ ഇതെന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു, അതിനൊരു കാരണം, ആ കാരണം കണ്ടുപിടിച്ച് പരിഹരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും, ഇപ്പോൾ നമുക്കൊരാൾക്ക് ഒരു ദിവസത്തെ നമ്മുടെ വട്ടച്ചെലവ് എന്നറിയില്ല, നമ്മൾ സാധാരണ ഒരു പോക്കറ്റ് മണി, അത് എത്ര വേണം? സാധാരണ ഒരാൾക്ക് പുറത്തിറങ്ങി ഒരു 500 രൂപ ഇന്ന് എന്ത് ചെയ്യണം, വേണം. എങ്കിലേ പോറ്റു. ഒരാൾക്ക് 1000 രൂപക്ക് ഒരാൾ പണിയെടുക്കണമെങ്കിൽ ഒരു 300 രൂപ അയാൾക്ക് ആ ഒരു ദിവസത്തെ ചിലവുണ്ടാവും. കാരണം അയാൾ ബൈക്കിലാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം ഒക്കെ ഉണ്ടാവില്ല. ഇതേ ചിലവുകൾ ഇന്ന് കുട്ടികൾക്കുണ്ട്, ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല. ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ട്, ഒന്ന് സ്കൂളിൽ പോയി പോകണമെങ്കിൽ, നമ്മളൊന്നും കുട്ടികളാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്തില്ല, നമുക്കൊന്നും തരണ്ടല്ലോ, ഭക്ഷണം പാത്രത്തിലാക്കി തന്നെ പോകും. പിന്നെ എപ്പോഴെങ്കിലും ഒരു 10 പൈസയെ 50 പൈസയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്, അതുപോലെ പെരുന്നാക്കോ എന്തെങ്കിലും കിട്ടണ. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ, ഇന്ന് എന്തെയും കുട്ടികളൊക്കെ പോക്കറ്റ് മണിയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് നോക്ക്, വൈകുന്നേരം ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നമ്മൾ നോക്കിയാൽ ആ ഹോട്ടലിൽ ആരാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്, ഏകദേശം എന്താണ്, ഒരു 25 വയസ്സിനും ഒരു 15 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ്. ഫാമിലികളൊക്കെ അപൂർവമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ പയ്യന്മാരാണ്, ഇപ്പോൾ ഈ പല പല ചെറിയ ചെറിയ കടകളിലൊക്കെ നമ്മൾ തട്ടുകടകളിലൊക്കെ നോക്കിയാൽ, അപ്പോൾ ഇവർക്കിതിന് പണം വേണ്ടേ? എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാൻഡ്വിച്ച് ഒരു ചായയും കുടിക്കണമെങ്കിൽ എന്ത് വേണം, ഒരു 50 രൂപ ഒരാളെ കയ്യിൽ വേണ്ടേ? അപ്പോൾ ഈ ഭക്ഷണം എന്നുള്ളത് ഒരു ഭയങ്കര അഡിക്ഷനാണ്. നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റിലൊരു ഭക്ഷണം കഴിച്ചാൽ നാളെ അതേ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഭക്ഷണം വേണം. അപ്പോൾ നമ്മൾ പിന്നെ വേറെ വെറൈറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഇവർ പണമില്ലാത്ത കുട്ടികളാണെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരിക്കൽ വാങ്ങിക്കൊടുക്കും, അപ്പോൾ ഇത് കഴിച്ച് കാണുമ്പോൾ അവൻ തിരിച്ചവന് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവരിതിന് പണം ഉണ്ടാക്കണം. അപ്പോൾ സ്വയമേ ചില തൊഴിലുകൾക്ക് പോയി, ഈവനിങ്ങിലൊക്കെ വല്ല തൊഴിലിനോ കാറ്ററിങ്ങിനൊക്കെ പോയിട്ട് പണമുണ്ടാക്കുന്ന ആളുകളുണ്ട്. വേറെ കുട്ടികൾ പണമുണ്ടാക്കാൻ സ്വീകരിക്കുന്ന വഴികൾ വളരെ അപകടകരമാണ്. ചില ആളുകൾ ഈ ഓൺലൈൻ ചൂതുകളുണ്ടല്ലോ, അതിൽ പെട്ടുപോണ ആൾക്കാർ, ഓലി വാപ്പാൻ്റെമാനൊക്കെ പിന്നെ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യുന്നവരോ, അവരുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, അവരറിയാതെ നിസ്സാര തുകകൾ പിൻവലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതേപോലെ മോഷ്ടിക്കുക, വീട്ടിലെന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ അവിടെ ഇവിടെയും വെക്കുന്ന പേഴ്സിന്ന്, അതേപോലെ തന്നെ വാപ്പ കഴിച്ചിട്ട ഷർട്ടിൻ്റെ പോക്കറ്റിന്ന്, അലമാറയിൽ വെച്ച പണം ഒക്കെ എന്ത് ചെയ്യും, ഒരു 10-500 നോട്ട് കണ്ടെങ്കിൽ ഒന്ന് വലിച്ചാൽ എന്ത് ചെയ്യില്ല, അവരെ ശ്രദ്ധയിൽപ്പെടില്ല, ഞങ്ങൾ എണ്ണി വെച്ചപ്പോൾ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കും. ഇത് നിരന്തരമാകുമ്പോഴാണ് ഇവരിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവൻ എന്താണ് താല്പര്യം അത് മനസ്സിലാക്കാം, അതിനൊരു പരിഹാരം ഉണ്ടായിക്കൊടുക്കും. ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ദിവസം ഒരു 50 രൂപ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഒരു പോക്കറ്റ് മണിയായി തരാം. നിൻ്റെ ബസ്സിനും എല്ലാറ്റിനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഒതുങ്ങണം നിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് പരിഹരിക്കും. അതല്ലെങ്കിൽ നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ചില പരി ഇപ്പോൾ ഈ 11 വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ ഒരു പരി. അപ്പോൾ അതൊന്നും കണ്ടുപിടിക്കും. ചിലപ്പോൾ വല്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ ഈ പഠനത്തൊക്കെ പോകും. അതുകൊണ്ട് കാരണം കണ്ടുപിടിക്കൽ അനിവാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവൻ്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലുമൊക്കെ നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൗൺസിലർ ഉപയോഗിച്ചിട്ടോ എന്താണ് ഇവൻ ഈ പണം കൊണ്ട് ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഇവനെ ഒന്ന് നിരീക്ഷിക്കാം. ഇവൻ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം ഫുള്ളായിട്ട് ഇവനെ ഒന്ന് നിരീക്ഷിക്കുക. അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി ഇവന് കൊടുക്കുക, ഒരു ദിവസം ഒരു 100 രൂപ കൊടുത്തിട്ട് ആ ദിവസം അവനൊന്ന്
1: നിരീക്ഷിക്കുക.
0: ഈ പൈസയായിട്ട് എവിടെ പോകണ്ടോ, സ്കൂൾ കട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളെ കൂടെ പോകണ്ടോ, എന്നിട്ട് എന്താണ് ഈ പണത്തിന് സംഭവിക്കുന്നത് എന്നെന്ത് ചെയ്യണം, നിരീക്ഷിച്ച് കണ്ടുപിടിക്കണം. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പിന്നെ ഇതിൻ്റെ ഗൗരവമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ അപകടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും, കൺവിൻസ് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു ഘട്ടമാണ്. അങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാവാം.
1: പക്ഷെ
0: പരിഹരിക്കാൻ പറ്റും, സംശയമല്ല.
1: ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ മുളയിലെ നുള്ളി കളഞ്ഞാൽ മതി. അത് തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരു ചോദ്യത്തിലേക്ക് മാത്രമേ പ്രവേശിക്കാനുള്ള സമയമുള്ളൂ. നമുക്കൊരു ചോദ്യമുള്ളത് എന്താ വെച്ചാൽ, ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തിയാണ്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്, അയാൾക്ക് കണ്ണ് കാണുന്ന ഭാര്യയുണ്ട്, അയാൾ എല്ലാ ഹിതുമത്തുകളും ചെയ്യുന്നത് ആ സ്ത്രീയാണ്. പക്ഷേ അയാളിപ്പോൾ കണ്ണ് കാണാത്ത മറ്റൊരു സ്ത്രീയുമായിട്ട് ഇയാൾക്ക് ഇതേപോലെ ഒരു ഫോൺ ബന്ധം. ആ സ്ത്രീയെ കുറച്ച് സമ്പന്ന കുടുംബത്തിൽപ്പെട്ടതാണ്, സ്വന്തമായി സ്വത്തുണ്ട് ഈ സ്ത്രീക്ക്. അപ്പോൾ ഈ സ്ത്രീയുമായി അയാൾക്ക് എന്ത് വിവാഹം ചെയ്യണം. അപ്പോൾ നിലവിലുള്ള ഭാര്യ എന്താക്കണം, അയാൾക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു അടിമയെപ്പോലെ എല്ലാ ജോലിയും ചെയ്യുന്നു, കാരണം ഇവർക്ക് കണ്ണ് കാണാം, കണ്ണ് കാണാത്ത ഒരാളെ കൊണ്ട് നടക്കുകയാണല്ലോ. പക്ഷെ ഇയാൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും ഒരു നന്ദി വാക്കോ അതല്ലെങ്കിൽ ഒരു മര്യാദ സംസാരമോ അങ്ങനെ ഒന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു ഭാര്യയോടുള്ള ഒരു കടമ ഇയാൾ ചെയ്യുന്നില്ല. പിന്നെ നിരന്തരം ഇവളെ കുറ്റപ്പെടുത്തുക, അടിക്കുക. പിന്നെ ഇതെന്തിനാന്ന് ചോദിച്ചാൽ, ഇവളെ കൊണ്ടുവരാൻ മറ്റേ സ്ത്രീയെ കണ്ണു കാണാത്ത ആ പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പോൾ ഈ പെണ്ണ് ചോദിക്കുന്നത്, ഞാനിത് തുടർന്ന് ഇയാളത് സഹിച്ച് നിൽക്കണോ എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ഒരു ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ്. ദീർഘമായ ഒരു ചോദ്യമാണ്, നമുക്ക് വളരെ സമയം.
0: ഇവരിപ്പോൾ നമ്മളോട് ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ ആരോടും ഒരു പെർമിഷൻ ചോദിക്കൂലല്ലോ. അവർ വേഗം സ്വന്തം തന്നെ തീരുമാനം എടുക്കൂലേ. കാരണം ഇങ്ങനെയൊക്കെ സേവനം ചെയ്തിട്ടും തന്നോടൊരു താല്പര്യമില്ല, തന്നെ ഉപദ്രവിക്കുക, തന്നെ സംരക്ഷിക്കാതിരിക്കുക, അതോടൊപ്പം ഒരു പെണ്ണിനോട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു വ്യക്തിൻ്റെ കൂടെ ഒരു പെണ്ണ് താമസിക്കും, അവളെന്നോ തീരുമാനമെടുത്ത് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സഹോദരി എന്തുകൊണ്ട് പോകണില്ല എന്ന് ചോദിച്ചാൽ, അതിന് 2 കാരണങ്ങളെ ഉണ്ടാവുള്ളൂ. ഒന്ന്, നിവൃത്തിയില്ലായ്മ. ഇവിടം വിട്ടു പോയാൽ
1: എന്ത് ചെയ്യും?
0: കാരണം ഇങ്ങനത്തെ ഒരാളെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു എത്രയോ ഇരട്ടി ജോലി ഭാരം ഈ വ്യക്തിൻ്റെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വീകരിച്ചിട്ടും ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത്രമാത്രം ജീവിത സാഹചര്യങ്ങൾ അവർ വിഷമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപേക്ഷിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കണം ഒരു പക്ഷേ ഇതിൽ നിന്ന് വേറിട്ട് പോകാനുള്ള കാര്യം. അപ്പോൾ അതിലവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്ന ഇതേ സേവനം ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ അവരൊരു ജോലിയായി ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്കും ജീവിക്കാനുള്ള എത്രയോ പണം അവർക്ക് കിട്ടും, ഒരു പ്രശ്നവും അതിലില്ല
1: മീൻസ്
0: ഇന്നത്തെ കാലത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, ഭർത്താവ് എന്നുള്ളതിലേക്ക് ഒരു സുഖവും സമാധാനവും ഒന്നും കിട്ടണില്ലെങ്കിൽ, ഒരു സംരക്ഷണവും കിട്ടണില്ലെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥമുള്ളത്? അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് അവരെ അവരുടെ ഇഷ്ടമാണ് തീരുമാനിക്കുന്നത്. ഇസ്ലാമികമായിട്ടോ ഒരു നിലക്കൊരു തടസ്സമല്ല. പക്ഷെ വേറൊന്നെന്താണെന്ന് വിചാരിച്ചാൽ, ഇദ്ദേഹത്തെ നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ ഇതൊരു അയാളെ സംബന്ധിച്ചിടത്തോളം തന്നെ അയാൾക്ക് അപകടകരമായൊരു വഴിയാണ് അയാൾ സ്വീകരിക്കുന്നത്.
1: അപ്പം
0: ഇതൊന്നും അയാൾക്ക് നിലനിന്ന് പോകാൻ കഴിയൂല. കാരണം ഇങ്ങനെയുള്ള അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരു അന്ധയായ ഒരു സ്ത്രീയെ എത്ര കണ്ട് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഇപ്പം ഇതൊക്കെ ചെയ്തു കൊടുക്കൊണ്ട് അയാൾക്ക് അറിയില്ല
1: അയാളുടെ ഇവര് ചെയ്യുന്ന സേവനം എന്തായാലും.
0: അപ്പം അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, അയാളുടെ തെറ്റായ മനോഭാവം ഉണ്ടല്ലോ, അതിനൊരു അവസരം കൊടുക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്നെ നിലനിർത്തി നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അവർ വിവാഹം കഴിച്ചോളൂ, ഒരു മുസ്ലിമൊക്കെ ആണെങ്കിൽ വിവാഹം കഴിച്ചോളൂ എന്നൊരു അവസരം കൊടുക്കുക. അയാൾ അനുഭവിച്ച് തിരിച്ചു വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി.
1: കണ്ണുണ്ടാവുമ്പോൾ നമ്മൾ സാധാരണ പറയണ്ടല്ലോ,
0: അപ്പം ഇവരെ വില അറിയും, അടുത്ത് വിവാഹം കഴിക്കും. ഇനി അഥവാ വിവാഹം കഴിച്ച അയാൾ അവരുടെ കൂടെ സമാധാനമായി ജീവിക്കുകയാണെന്ന് ആയിക്കോട്ടെ ഇവർക്ക് ആണെങ്കിൽ അപ്പോഴും തീരുമാനിക്കാമല്ലോ, എനിക്ക് ഇയാളെ ഒന്ന് ഒഴിവായി പോയി വേറൊരു വിവാഹത്തിലേക്ക് പോകാമെന്ന് എപ്പോഴും തീരുമാനിക്കാം. മനസ്സിലായി. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, അയാൾ ഇത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ഭാഗമായിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാൾ ഒരു വിവാഹം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. അതുമല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ തൽക്കാലം ഒന്ന് മാറി നിൽക്കുമ്പോൾ ഉപദ്രവിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തൽക്കാലം ഞാൻ മാറി നിൽക്കും എന്ന് പറയാം. എന്നിട്ടും അയാൾ ഉപദ്രവം തുടരുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മുന്നറിയിപ്പോടുകൂടെ മാറി നിൽക്കുക. കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ അറിയാലോ ഇവളുടെ സാന്നിധ്യവും വേലയൊക്കെ. ഇങ്ങനെയൊക്കെ ഒന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ല, ഒരു നല്ല സംസാരത്തിലൂടെ ഉപദേശത്തിലൂടെ അയാൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ആ വഴിയും
1: സ്വീകരിക്കാം,
0: ഒരു പ്രശ്നമല്ല.
1: എന്താച്ചാൽ ഇവർ ചോദിക്കൂത്രേ, എന്തിനാണ് ഇങ്ങനെ ഇപ്പം നീ പോരാത്തത് കൊണ്ടാണ്, അതാണ് അയാളെ മറുപടി.
0: അതെല്ലാവരും പറയുന്ന കാര്യമാണ്. അന്യ സ്ത്രീകളിൽ എന്താണ് താല്പര്യം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള ഭാര്യയെ പോരാത്തവളായിരിക്കും. അതെല്ലാവർക്കും അങ്ങനെ തോന്നുക, തൻ്റെ ഭാര്യയോട് തോന്നാത്തൊന്ന് വേറൊരു സ്ത്രീയോട് തോന്നിക്കഴിഞ്ഞാലേ പിന്നെ അവളെയാണ് ജീവിതത്തിൽ ആവശ്യമെന്ന് തോന്നും. അത് എല്ലാ സ്ത്രീക്കും പുരുഷനും തോന്നുന്നതാണ്,
1: സ്വാഭാവികമായൊരു തോന്നലാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. ഈ സമയത്ത് ശ്രോതാക്കളോട് പറയാനുള്ളത് ഈ ഒരു സംവിധാനം നിലനിൽക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരണമെന്നുള്ളതാണ്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: സ്നേഹക്കൂട് ശ്രോതാക്കൾക്കേറെ പ്രയോജനപ്രദമായ ഒരു പ്രോഗ്രാമാണ്. നമുക്കറിയാം സങ്കടങ്ങൾ പങ്കുവയ്ക്കാമെന്ന ശ്രോതാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് പരിഹാരം കണ്ടെത്തുന്ന സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ആയിരുന്നു ഇതുവരെ നമ്മോടുകൂടെ സംസാരിച്ചത്. ഇനി അൽ ഉസൂൽ പ്രോഗ്രാം.
3: നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وأصحابه أجمعين وعلى من اتبع رضوانه أجمعين أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, നമ്മെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയന്താവായ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. ഹദീസുകൾ പണ്ഡിതന്മാർ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: സ്വഹീഹ്, ഹസൻ, ളഈഫ്. ഈ മൂന്ന് രീതിയിലാണ് ഹദീസിനെ പണ്ഡിതന്മാർ വർഗീകരിച്ചിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ളഈഫായ ഹദീസുകളുണ്ട്. ഈ ഒരു വർഗീകരണം ഹദീസിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഉള്ള ഒരു രീതി അനുസരിച്ചു കൊണ്ടാണ്. എന്നാൽ പ്രമാണമായി സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ വർഗീകരിക്കുകയാണെങ്കിൽ ഹദീസുകളെ സ്വഹീഹ് എന്നും ളഈഫ് എന്നുമാണ് നമ്മൾ വേർതിരിക്കുക. സ്വഹീഹ് എന്നാൽ സ്വീകാര്യമായ ഹദീസുകളെന്നും ളഈഫുകളെന്ന് പറഞ്ഞാൽ ദുർബലങ്ങളായ അസ്വീകാര്യമായ ഹദീസുകളെന്നുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നാൽ ഉസൂലുൽ ഹദീസിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ സ്വഹീഹും ഹസനും നമ്മൾ വേറെ വേറെ തന്നെയാണ് വിശദീകരിക്കുന്നത്. അത് രണ്ടും അല്ലാത്ത ഹദീസുകളെ നമ്മൾ ളഈഫുകളെന്നും വേർതിരിക്കുന്നു. ഇനി എന്താണ് സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് എപ്പോഴാണ് സ്വഹീഹായി വരിക? ഹാദ ഹദീസുൻ സ്വഹീഹുൻ എന്ന് മുഹദ്ദിസുകൾ ഒരു ഹദീസിനെക്കുറിച്ച് എപ്പോഴാണ് വിശദീകരിക്കുക? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: അമ്മൽ ഹദീസു അസ്വഹീഹു ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസുൽ ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അൻ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. അമ്മൽ ഹദീസ് സ്വഹീഹു, സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു ഹദീസ് സ്വഹീഹാകുന്നത് എപ്പോഴാണ്? ഫഹുവൽ ഹദീസു അൽ മുസ്നദ്, അത് മുസ്നദായി വരുമ്പോഴാണ്. മുസ്നദ് എന്ന് പറഞ്ഞാൽ അല്ലദീ യത്തസുലു ഇസ്നാദുഹു, അതിൻ്റെ സനദുകൾ മുത്തസിലായി വരിക, ചേർന്നു വരിക എന്നുള്ളതാണ്. സനദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഹദീസിൻ്റെ റുവാത്തുകളാണ്, റാവിമാരാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന ഏതൊരു മുഹദ്ദിസാണോ ആ മുഹദ്ദിസ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമെത്തുന്ന പരമ്പരയുണ്ടാകും. ഓരോ മുഹദ്ദിസിനും അയാളുടെ ഷേഖുണ്ടാകും. ആ ഷേഖിൽ നിന്ന് ആയിരിക്കും അയാളത് ഉദ്ധരിച്ചിട്ടുണ്ടാവുക. ആ ഷേഖിന് അദ്ദേഹത്തിൻ്റെ ഒരു ഷേഖുണ്ടായിരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമെത്തുന്ന ആ പരമ്പരയിലൂടെയാണ് ഹദീസുകൾ മുഹദ്ദിസുകൾക്ക് ലഭിക്കുക. അപ്പോൾ ആ ഹദീസുകൾ ലഭിച്ച സനദുകൾ മുത്തസിലാകണം, അഥവാ ചേർന്നു വന്നതാകണം. ഒരിക്കലും ആ ഹദീസുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ താൻ ഉദ്ധരിക്കുന്ന ഷേഖിൽ നിന്ന് ആ ഹദീസ് നേർക്കുനേരെ കേൾക്കുകയോ, അതല്ലെങ്കിൽ ആ ഷേഖ് തന്നോട് പറയുകയോ, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുവാൻ ഷേഖ് തനിക്ക് ഇജാസത്ത് നൽകുകയോ ചെയ്ത രീതിയിൽ ആയിരിക്കണം ആ സനദിലൂടെ, അതല്ലെങ്കിൽ ആ ഷേഖിൽ നിന്ന് ആ ഹദീസ് ഈ ശിഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ടത്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചു, പക്ഷേ കാണുവാൻ സാധ്യത വളരെ കുറവാണ് എങ്കിൽ ആ ഹദീസുകൾ മുത്തസിലായിക്കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുകയില്ല. ഹദീസിൻ്റെ സനദിൽ നിന്ന് കണ്ണികൾ മുറിഞ്ഞു പോവുകയോ, അതല്ലെങ്കിൽ ആളുകൾ അജ്ഞാതരായി തീരുന്ന അവസ്ഥയുണ്ടാവുകയൊക്കെ ചെയ്താൽ ഒക്കെ തന്നെയും ഇത്തിസാലു സനദ് എന്ന നിബന്ധന ഇല്ലാതെ പോകും. ആ നിബന്ധന ഇല്ലാതെയാകുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹാകാതെ വരികയാണ്. ഈ ഒന്നാമത്തെ നിബന്ധന പൂർത്തിയായെങ്കിൽ മാത്രമേ രണ്ടാമത്തേതിലേക്ക് മുഹദ്ദിസുകൾ കണ്ണോടിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ സനദ് മുറിഞ്ഞതാണെങ്കിൽ ആ ഹദീസ് ഒരിക്കലും തന്നെ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഒരു വേള ഈ സനദിൻ്റെ, ഈ ഹദീസിൻ്റെ മറ്റു റിവായത്തുകളിൽ ഈ മുറിവ് ഇല്ലാതെയാകുന്നു എങ്കിൽ മാത്രമേ മുഹദ്ദിസുകൾ പിന്നീട് ആ ഹദീസിനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ സനദുകൾ ചേർന്നു വരിക, കണ്ണിമുറിയാതെ വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹദീസ് സ്വഹീഹായി വരുവാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അതാണ് മുസ്നദ്, അതല്ലെങ്കിൽ മുത്തസിലു സനദ്, ഇത്തിസാലു സനദ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സനദുകൾ ചേർന്നു വരിക എന്ന നിബന്ധന വരുന്നതോടുകൂടി മുർസലുകളായ ഹദീസുകൾ സ്വഹീഹല്ല എന്ന് വരും. മുർസലുകൾ എന്ന് പറഞ്ഞാൽ മാ റവാഹു താബിഈ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൂനി ദിക്രി സ്വഹാബി, സ്വഹാബിയുടെ പേര് പറയാതെ ഒരു താബിഈ പണ്ഡിതൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. താബിഈ പ്രവാചകനെ കാണുകയില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ ആ താബിഈക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു റാവി കളഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കളഞ്ഞുപോയ വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല. അതിൽ ഇത്തിസാല സനദ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹദീസുകൾക്ക് നമ്മൾ മുർസൽ എന്നാണ് പറയുക. താബിഈ പ്രവാചകൻ ഉദ്ധരിക്കുമ്പോൾ ഒരുപക്ഷേ ആ കളഞ്ഞുപോയ റാവി മറ്റൊരു താബിഈ ആയിരിക്കാം, അതല്ലെങ്കിൽ തന്നേക്കാൾ ചെറിയ താബിഈ ആയിരിക്കാം. ഇതിനൊക്കെ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുമ്പോൾ ഇത്തിസാല സനദ് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമതെണ്ണിയത് മുർസലിനെയാണ്. മുർസൽ ചില ആളുകളുടെ അടുക്കൽ അത് സഹാബിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഹുജ്ജത്താണ്. കാരണം സഹാബത്തുകൾ എല്ലാവരും ഉദൂലുകളാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രശംസക്കും പ്രത്യേകമായ പുകഴ്ത്തലിനും പാത്രീഭൂതരായിട്ടുള്ള മഹാന്മാരായ സഹാബത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഈ കളഞ്ഞുപോയ റാവിമാരിൽ ഉള്ളത് എങ്കിൽ ആ ഹദീസിന് കുഴപ്പമില്ല. പക്ഷേ അത് സഹാബിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിൽ ആ ഹദീസിനെ പണ്ഡിതന്മാർ മുർസലിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും അത് അസ്വീകാര്യമായ ഹദീസായി പണ്ഡിതന്മാർ ഗണിക്കുകയും ചെയ്യും. അപ്പോൾ മുത്തസിലായ സനദുണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ മുത്തസിലായ സനദിൻ്റെ ഒന്നാമത്തെ നിബന്ധനയിൽപ്പെട്ടതാണ് അത് മുർസലാകാതിരിക്കുക. ആ മുർസലായി കഴിഞ്ഞാൽ അതിൽ ഇത്തിസാല സനദ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മുൻകത്തിയായ ഹദീസുകളും ഈ ഒരു നിബന്ധനയോടുകൂടി സ്വഹീഹിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിലൊന്ന് പുറത്തു പോകുന്ന ഹദീസുകളാണ്. മുൻകത്തി എന്ന് പറഞ്ഞാൽ പരമ്പരകൾ മുറിഞ്ഞ ഹദീസ് എന്ന. ആ പരമ്പരയിലുള്ള റാവിമാരിൽ ഏതെങ്കിലും ഒരാൾ താൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയെ കണ്ടിട്ടു പോലും ഉണ്ടാകില്ല, അതല്ലെങ്കിൽ ആ റാവി ജനിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ ഇത്തിസാലു സനദ് പരമ്പര മുറിയാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിൽ ഇൻഖിത്താഉ വന്നു കഴിഞ്ഞാൽ സനദുകളിൽ മുറിവുകൾ അടർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് സനദിൻ്റെ സ്വഹത്തിനെ ബാധിക്കും, അത് ഹദീസിൻ്റെയും സ്വഹത്തിനെ ബാധിക്കുന്നതാണ്. ഈ സനദിൻ്റെ ഇടയിൽ വരുന്ന വീഴ്ചകൾ ആദ്യത്തെ ഭാഗത്തു നിന്നാകാം, അവസാന ഭാഗത്തു നിന്നാകാം, അഥവാ സഹാബി താബിഈകൾ ആ ഭാഗത്തു നിന്ന് വരാം, അതല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ തങ്ങളുടെ ഉസ്താദുമാരോ ഉസ്താദുമാരുടെ ഉസ്താദുമാരോ ഒക്കെ ഈ ഇൻഖിത്താഉ കടന്നു വരാം. ഏതായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള കണ്ണിമുറിഞ്ഞ പരമ്പര മുറിഞ്ഞ ഹദീസുകൾ സ്വഹീഹായി വരികയില്ല, അതിന് മുൻഖത്തിഉ എന്നാണ് പറയുക. അതുപോലെ തന്നെ മുഅല്ലലായ ഹദീസുകൾ, മുഅല്ലൽ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തു നിന്ന് തന്നെ രണ്ടോ അതിലധികമോ ആളുകൾ മുറിഞ്ഞു പോകുന്ന ഹദീസുകളുണ്ടാകും. ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസ് ആ റാവി പിന്നീട് ഉദ്ധരിക്കുന്ന ആളുകളുടെ ഇടയിൽ രണ്ടോ മൂന്നോ വ്യക്തികൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുഅല്ലൽ എന്നാണ് പറയുക. മുൻഖത്തിഉ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഒരാൾ വിട്ടുപോയാൽ അത് മുൻഖത്തിഉ ആകും. അത് ആദ്യത്തിലാകട്ടെ അവസാനത്തിലാകട്ടെ, അതൊക്കെ ഇൻഷാല്ലാ വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. മുഅല്ലൽ ആകാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഖിത്താഉകൾ ഏതായിരുന്നാലും ശരി, അതൊക്കെ തന്നെയും ഈ സ്വഹീഹായ ഹദീസുകളുടെ സനദിൽ വന്നു കഴിഞ്ഞാൽ, അഥവാ ഇങ്ങനെയുള്ള സനദുകൾ മുറിഞ്ഞ പരമ്പരകൾ മുറിഞ്ഞ ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാകാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസുകളുടെ നിബന്ധന പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ ഇത്തിസാലു സനദ് ഉണ്ടാകണം എന്ന നിബന്ധന ആദ്യമായി വച്ചത്. ഇത്തിസാലു സനദ് ഇല്ലാതെ വന്നാൽ ഹദീസുകൾ ദുർബലമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ നിബന്ധന, ബി നഖലിൽ അദിൽ, അദിലുള്ള ആളായിരിക്കണം. അദിൽ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നീതിമാൻ എന്നാണ് അർത്ഥമെങ്കിലും ഉസൂൽ ഹദീസിൻ്റെ വിവക്ഷ പ്രകാരം നീതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നേരെ മറിച്ച് പൂർണ്ണമായ മതബോധമുള്ള ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങളെ പൂർണ്ണമായും പിൻപറ്റുകയും ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ കൃത്യമായ മതനിഷ്ഠ പുലർത്തുകയും ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമായി തിരിയുന്ന അവസ്ഥയുണ്ടാകണം. ഇസ്ലാമിന് പുറത്തുള്ള കാഫിറുകളോ അല്ലെങ്കിൽ ബിദ്അത്തിൻ്റെ കക്ഷികളോ അല്ലെങ്കിൽ ഫാസിഖുകളോ ആയ ആളുകളൊന്നും തന്നെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതെത്ര മുഞ്ചുള്ളതായിരുന്നാലും സ്വീകരിക്കപ്പെടാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അദാലത്ത്, റാവി ആദിലായിരിക്കണം, അദാലത്തുള്ളവനായിരിക്കണം എന്ന് പറയാൻ കാരണം. അദാലത്തിൻ്റെ മറ്റൊരു വശമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, മുറുഅത്തുള്ള ആളായിരിക്കണം. അഥവാ ഒരു വിശ്വാസി തൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലുമെല്ലാം ഒരു മനുഷ്യത്വം പാലിക്കുന്ന, മാനുഷികമായ സ്വഭാവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അവൻ്റെ സംസാരത്തിൽ അവൻ്റെ പെരുമാറ്റത്തിൽ അവൻ്റെ ഇടപാടുകളിലെല്ലാം മനുഷ്യന്മാരുടെ പൊതുവെയുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളോ വാക്കുകളോ ഇടപാടുകളോ ഉണ്ടാകാതിരിക്കുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു റാവി ആദിലായ റാവിയായി അറിയപ്പെടുക. കളവ് പറയാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരതികൾ സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള തെറ്റുകൾ ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ അയാൾ അദാലത്തിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളോ അതല്ലെങ്കിൽ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ ഈ റാവിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. അങ്ങനെ വന്നാൽ അയാളുടെ അദാലത്തിൽ നിന്ന് അയാൾക്ക് വീഴ്ച വരുന്നു. അതോടുകൂടി അങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അദാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഹദീസ് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, അത്രയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ അദാലത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹദീസിൻ്റെ റാവിമാരുടെ കൂട്ടത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെയുള്ള അത്രയും സൂക്ഷ്മമായ പരിശോധനകളാണ് ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുന്നതിൽ നടത്തിയിട്ടുള്ളത്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, മറ്റൊരു സമൂഹത്തിനോ സമുദായത്തിനോ അവകാശപ്പെടാനില്ലാത്ത വിധം നിഷ്കൃഷ്ടമായിട്ടുള്ള പരിശോധനകളും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളുമാണ് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ വച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഈ അറിവിൻ്റെയും ഈ വിജ്ഞാനശാഖയുടെയും മഹത്വം നമുക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്. രണ്ടാമത്തെ നിബന്ധന നമ്മൾ വിശദീകരിച്ചത് അതിലുണ്ടാകണമെന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ആള് വാബിത്തായിരിക്കണം. ലബത്ത് എന്ന് പറഞ്ഞാൽ പിടുത്തം എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ഭാഷാപരമായ അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ കേട്ട കാര്യങ്ങൾ, ഹദീസുകൾ തൻ്റെ മനസ്സിൽ പിടിച്ചു വെക്കണം, അഥവാ അവൻ ഹൃദ്യസ്ഥമാക്കി വെക്കണം. അപ്രകാരം തന്നെ തൻ്റെ അടുക്കൽ ലിഖിതമായ അവസ്ഥയിലും ആ ഹദീസുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഹൈഫുലും കിതാബത്തും ഒരേ സമയം ഉള്ള ആളുകളാണ് പൂർണ്ണമായ വാബിത്തുകളായ ആളുകൾ എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യൻ കേൾക്കുകയാണ്, ആ കേട്ട അതേ രീതിയിൽ തന്നെ ആ ഹദീസുകൾ ഏത് സമയം അയാളോട് ചോദിച്ചാലും ഉദ്ധരിക്കാൻ കഴിയുന്ന വിധം ഹദീസുകൾ മനഃപ്പാടമുണ്ടാവുക, ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ലബത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. വളരെ അപൂർവം ചില ആളുകളെ സംബന്ധിച്ച് മാത്രം കഴിയുന്ന കാര്യമാണിത്. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് അപ്പടി മനഃപ്പാടമാക്കി അതിൽ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ അങ്ങനെ തന്നെ കേട്ടപടി ഉദ്ധരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലബത്ത് എന്ന നിബന്ധനയുടെ അർത്ഥം. അത് ഇനി ഒരു മനുഷ്യൻ തൻ്റെ ഹിഫ്ളിൽ നിന്ന് ഭംഗിയായി കാര്യങ്ങൾ ഉദ്ധരിക്കുന്നു, പക്ഷേ തൻ്റെ എഴുതപ്പെട്ട ലിഖിതത്തിൽ അതിന് വിരുദ്ധമായ ഹദീസുകളാണ് എഴുതി വച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ താൻ നാവുകൊണ്ട് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഹദീസിന് വിരുദ്ധമാണ് തൻ്റെ പക്കലുള്ള ഏട്ടിലെ വരികളെങ്കിൽ അതും ലബത്തിലുള്ള കുറവായിക്കൊണ്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കും. അപ്പോൾ താൻ എന്താണോ എഴുതി വച്ചത് അത് അങ്ങനെ തന്നെ മാറ്റമില്ലാതെ, ഒരു ചെറിയ തിരുത്തലുകൾ പോലുമില്ലാതെ, വളരെ അപൂർവമായ ചില തിരുത്തലുകൾ ഒഴികെ, മാനുഷികമായ ചില അക്ഷരങ്ങളിൽ വരുന്ന പിഴവുകളോ അല്ലെങ്കിൽ അതിനിസ്സാരങ്ങളായ പിഴവുകളോ അതൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ ഗുരുതരമായ പിഴവുകളോ അല്ലെങ്കിൽ വളരെ വലിയ ആശയ വ്യതിയാനങ്ങൾ വരുന്ന പിഴവുകളോ ഉണ്ടാകാതെ തൻ്റെ ഗ്രന്ഥത്തിലും തൻ്റെ ഹിഫ്ളിലുമുള്ള കാര്യങ്ങൾ ഒന്നായി വരിക എന്നുള്ളതാണ് ലബത്ത് കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ലബത്തുള്ള ആളുകളിൽ നിന്ന് ലബത്തുള്ള ആളുകൾ അതിൻ്റെ അവസാനം വരേക്കും ഉദ്ധരിക്കുന്ന ഹദീസുകളായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴേക്കു തന്നെ ഒട്ടുമിക്ക ഹദീസുകളും സ്വഹീഹ് അല്ലാത്ത ഹദീസുകളൊക്കെ വീണുപോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ സനദ് മുത്തസിലാകണം, അതിൻ്റെ റാവിമാർ ആദിലുകളാകണം, അതോടൊപ്പം തന്നെ അതിലും മാത്രം ഉണ്ടായാൽ പോരാ, ലബത്ത് കൂടി ഉണ്ടാകണം. ഇങ്ങനെ ലബത്തും അദാലത്തും ഇത്തിസാലും എല്ലാം കൂടിക്കലർന്ന ഒരു റാവിയാണെങ്കിൽ പോലും ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കൂടുതൽ ഇഫ്ദ് കൊണ്ടും അതേപോലെ തന്നെ ഇമാമത്ത് കൊണ്ടും ഹദീസിൻ്റെ രംഗത്തുള്ള പ്രാവീണ്യം കൊണ്ടുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരിക, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് അതിനേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരായി വരിക, ഇങ്ങനെയൊന്നും എതിരായി വരാൻ പാടില്ല. അതാണ് നാലാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വലാ യക്കൂനു ശാദൻ, അത് ശാദാകരുത്. ശാദ് എന്ന് പറഞ്ഞാൽ മുഖാലഫത്തു സിഖ ലിമൻ ഹു ഔസഖ് മിൻഹു, തന്നേക്കാൾ സിഖത്തായ ഔസഖായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരായിക്കൊണ്ട് ഒരു സിഖത്തായ സ്വീകാര്യനായ റാവി ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ശാദ് എന്ന് പറയുക. അപ്പോൾ തന്നേക്കാൾ ഇമാമത്തു കൊണ്ടും ഇൽമു കൊണ്ടും ഹദീസ് രംഗത്തെ പാഠവും കൊണ്ടും അറിവുകൊണ്ടും സൂക്ഷ്മത കൊണ്ടുമെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് താൻ ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരുന്നു എങ്കിൽ അതിൽ തന്നേക്കാൾ മുകളിലുള്ള ഹദീസുകൾ, തന്നേക്കാൾ മുകളിലുള്ള വ്യക്തി ഉദ്ധരിച്ച ഹദീസിനെയാണ് പണ്ഡിതന്മാർ സ്വീകരിക്കുക. ഈ ഇയാൾ ശിഖത്താണ് അഥവാ സ്വീകാര്യനായ റാവി തന്നെയാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തേക്കാൾ സ്വീകാര്യനായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസിനെയാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസിനെ നമ്മൾ ഷാദ് എന്നാണ് പറയുക. അഥവാ ഒറ്റപ്പെട്ടു വന്ന ദുർബലങ്ങളായ ഹദീസുകൾ, വേറെ ആരും ഉദ്ധരിക്കാത്തൊരു വിഷയം ഇദ്ദേഹം മാത്രം ഉദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെയുള്ള ഹദീസുകൾ സ്വഹീഹായി വരാൻ പറ്റുകയില്ല, അത് സ്വഹീഹാവുകയുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം തന്നേക്കാൾ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരാണെങ്കിൽ പോലും അയാളുടെ ഹദീസുകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മുഹദ്ദിസുകൾ ഇത്രയും സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സ്വഹീഹായ ഹദീസ് തന്നേക്കാൾ വിവരമുള്ള ആൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരാകുന്നത് പോലും പരിശോധിക്കുന്ന പണ്ഡിതന്മാർ ഖുർആനിന് എതിരാകുന്നത് പരിശോധിക്കുന്നില്ല എന്ന് വരുമ്പോൾ എന്ന് ചില ആളുകൾ പറയുന്ന കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്നു പോകട്ടെ, ഒരു മനുഷ്യൻ തന്നേക്കാൾ കൂടുതൽ ഇമാമത്തുള്ള, തന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന മുഹദ്ദിസ് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അത്തരം ഹദീസുകൾ സ്വീകരിക്കാത്ത മുഹദ്ദിസുകൾ ഒരു ഹദീസ് സ്വഹീഹായി വന്ന് അത് ഖുർആനെതിരാണ് എന്ന് വരുമ്പോൾ ഒരു എങ്ങനെയാണ് അത് സംഭവിക്കുക? ഒരിക്കലും അത് സംഭവ്യമല്ല. സ്വഹീഹായ ഹദീസുകൾ ഖുർആനെതിരായി വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്ന വിഡ്ഢിത്തമാണ്. ഒരിക്കലും തന്നെ ഒരു ഹദീസ് സ്വഹീഹായി വരണമെങ്കിൽ നമ്മൾ വിശദീകരിച്ചിരിക്കുന്നു നാലാമത്തെ നിബന്ധന ശാദാകാൻ പാടില്ല എന്നതാണ്. ശാദ് എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാകലിൽ മാത്രമല്ല, ആ ഖുർആനെതിരാകുന്നു പോയിട്ട് താൻ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയേക്കാൾ ഇൽമിലും കഴിവിലും ഇമാമത്തിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ അതിനെതിരാണെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല എങ്കിൽ പണ്ഡിതന്മാർ അതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ടാവുക ഖുർആനും മറ്റു സുന്നത്തുകൾക്കും എതിരാകുന്നുണ്ടോ എന്നായിരിക്കുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, അങ്ങനെ അവർ പരിശോധിച്ചിട്ടുമുണ്ട്. ആ പരിശോധനകൾക്കും അതേപോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഹദീസുകൾ സ്വഹീഹെന്നും ളഈഫെന്നും വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ശാദായ ഹദീസുകൾ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഹദീസുകൾ ശാദാവുക എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ കൂടുതൽ സിഖത്തുള്ള ആ റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരായിക്കൊണ്ട് തൻ്റെ ഹദീസുകൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പറഞ്ഞത് മുഅല്ലലാകാൻ പാടില്ല, ഇല്ലത്തുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇല്ലത്തുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനത എന്നാണ് ഭാഷാപരമായ അർത്ഥം. പക്ഷേ ഹദീസിൻ്റെ വിഷയത്തിൽ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഇല്ലത്തുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം പ്രകടമായി കാണാത്ത ചില ന്യൂനതകളുണ്ടാകും. ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തദ്ലീസിൻ്റെ റാവിയായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസുകളിൽ ഇൻഖിത്താഅകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇർസാലുകൾ സംഭവിക്കാം, മുർസലാകാം. ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ചില ന്യൂനതകൾ, ആ ന്യൂനതകളിൽ നിന്ന് പോലും ഹദീസുകൾ മുക്തമാവണം. അപ്പോൾ മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഇങ്ങനെയുള്ള ഗോപ്യമായിട്ടുള്ള അതിസൂക്ഷ്മമായ ന്യൂനതകൾ ഉള്ള ഹദീസുകൾ ഒരിക്കലും സ്വഹീഹാവുകയില്ല. അത് എല്ലാ ആളുകൾക്കും കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് കഴിവും അറിവും പ്രാപ്തിയുമൊക്കെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ ഐലലുകളുടെ വിഷയത്തിൽ പ്രത്യേകം ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഇല്ലത്തുകൾ ഇത്തരം ഹദീസുകൾക്കുണ്ടാകരുത്. നിങ്ങൾ നോക്കൂ, ഈ 5 നിബന്ധനകൾ ഒത്ത ഹദീസുകൾ മാത്രമേ പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഹദീസ് മുത്തസിലാകണം, അതിൻ്റെ സനദുകൾ കൂടി വരണം. ഒരിക്കലും മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ വിട്ടുപോവുകയോ കണ്ണികൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അതിലുള്ള ആളായിരിക്കണം, അഥവാ ഇസ്ലാമികപരമായ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ജീവിതത്തിൽ പുലർത്തുകയും മനുഷ്യത്വത്തിൻ്റെ സംസ്കാരത്തെ നിരക്കാത്ത കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ മുഅ്മിനായിരിക്കണം, വിശ്വാസിയായിരിക്കണം. അപ്രകാരം താൻ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മനഃപ്പാഠമുണ്ടാവുകയും ആ മനഃപ്പാഠമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത വാബിത്തായിരിക്കണം. അതേ പ്രകാരം തന്നെ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെക്കാൾ കഴിവും പ്രാപ്തിയും എൽവുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാകാതിരിക്കണം, ശാദാകാതിരിക്കണം. ഗോപ്യമായ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ഇല്ലത്തുകൾ പോരായ്മകളില്ലാത്ത ഹദീസുകളാകണം. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പണ്ഡിതന്മാർ പറയുക. ഈ 5 നിബന്ധനകൾ എപ്പോൾ ഒരു ഹദീസിൽ പൂർത്തിയാകുന്നുവോ അങ്ങനെയുള്ള ഹദീസുകളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു ഹദീസ് സ്വഹീഹായി വരിക എന്ന് പറഞ്ഞാൽ അതിൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല അടങ്ങിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഒരുപാട് കടമ്പകളും ഒരുപാട് പരിശോധനകളും ഒരുപാട് സൂക്ഷ്മമായ വിലയിരുത്തലുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹദീസ് സ്വഹീഹായി വരിക. അതല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഖാല റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സനദ് അതിനുണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സ്വഹീഹായി വരുന്നു എന്ന രീതിയിലുള്ള ഒരു ധാരണ ഒരിക്കലും ശരിയല്ല. ഈ 5 നിബന്ധനകൾ ഒത്ത ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് മറ്റുള്ള ളഈഫായ ഹദീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ ഏത് കാര്യത്തിലും, അടിസ്ഥാനപരമായ കാര്യമാകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, വസ്ത്രധാര രീതിയാകട്ടെ, ഇടപാടുകളാകട്ടെ, ഈ വിഷയത്തിലെല്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിന് മാതൃകയാക്കാൻ പറ്റിയ എല്ലാ രംഗത്തുമുള്ള സ്വഹീഹായ ഹദീസുകൾ നമുക്കിഷ്ടം പോലെ ലഭ്യമാണ്. ആ വിഷയത്തിൽ നമുക്കൊരു പേടിയും ഒരു ബേജാറിൻ്റെയും ആവശ്യമില്ല. നേരെ മറിച്ച് ഈ നിബന്ധനകൾ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഹദീസ് സ്വഹീഹായി വന്നാൽ പിന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും അത് തട്ടിക്കളയൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഹദീസിൻ്റെ സ്വഹീഹാക്കുവാനുള്ള നിബന്ധനകൾ പറയുന്നു. അമ്മൽ ഹദീസ് സ്വഹീ ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസു ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അനിൽ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. ഒരു ഹദീസ് സ്വഹീഹാകുന്നത് അത് മുസ്നദാകുമ്പോഴാണ്, അഥവാ മുത്തസിലു സനദുണ്ടാകണം. ബിനക്കൽ അദില് ആദിലുകളായിരിക്കണം അതിൻ്റെ ഉദ്ധരിക്കുന്ന ആളുകൾ. വാബിത്തായിരിക്കണം, അഥവാ നമ്മൾ വിശദീകരിച്ചു കിതാബത്ത് കൊണ്ടും ഹൈഫത് കൊണ്ടും പൂർണ്ണമായും പിടുത്തമുള്ളവരായിരിക്കണം. അത് അവസാനം വരേക്കുമുള്ള റാവിമാർക്ക് ബാധകമാണ്. ആ ഹദീസ് ഷാദാകാനോ അഥവാ തന്നെക്കാൾ കൂടുതൽ വിവരമുള്ള ഇമാമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാവരുത്. എല്ലത്തുകളുമുള്ള ഹദീസുകളാവുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ ആ ഹദീസ്

0: അല്ലുസൂലിലൂടെ കേട്ടുകഴിഞ്ഞു. ബഹുമാനൻ അബ്ദുൽ മാലിക് സലഫിയായിരുന്നു നമ്മളോട് ഇതുവരെ കൂടെ സംസാരിച്ചിരുന്നത്. പീസ് റേഡിയോയിൽ ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്, മറ്റൊരു വൈബ്സിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് വിറ്റി അബ്ദുൽ സലാം,
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് തജീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു 13 ആളുകൾ നബിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ നബിയെ ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ആ ആളുകൾ വന്നപ്പോൾ നബി സ്വാഭാവികമായിട്ടും ളിയാഫത്ത് അല്ലെ ആതിഥ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നബി അവരെ സ്വീകരിക്കുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകം അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ നബിയുടെ കൂടെ നിന്ന് നബി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അവസാനം അവർ തിരിച്ചു പോകാൻ സമയമായി. പോകാൻ സമയമായപ്പോൾ നബി അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നബി ചോദിച്ചു, ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്മാനം കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതുവരെ കൂട്ടത്തിലൊന്നും വരാതിരിക്കുന്നൊരു കുട്ടിയെക്കുറിച്ച് അവർ പറയുന്നു, ഞങ്ങളുടെ ഒട്ടകത്തെ നോക്കുന്നൊരു കുട്ടിയുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ അവരത്ര മെയിൻറ്റെ ചെയ്തിട്ടില്ല കുട്ടീനെ. അപ്പം നബി പറഞ്ഞു അവനെ വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അബദി ഗോത്രത്തിൽപ്പെട്ട, വന്ന ആളുകളൊക്കെ തജീബ് ഗോത്രത്തിൽ നിന്നാണ്, ഈ കുട്ടി അബദി ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയാണ്, നബി അവർക്കൊക്കെ കൊടുത്തതുപോലെ സമ്മാനം എനിക്കും തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നബി പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം തരും. ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരൊക്കെ പല ഒരാവശ്യങ്ങൾക്ക് വന്നു, പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരാവശ്യമുള്ളത് ഇവിടെ വന്നത് എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ കരുണ എന്നിലുണ്ടാകുവാനും എൻ്റെ മനസ്സിൽ അല്ലാ എപ്പോഴും എനിക്കൊരു സംതൃപ്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണം. അപ്പം അതിനു വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ട, അള്ളാഹു ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ആ ഒരു കനാഅത്ത് അവനിൽ നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘം തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഹിജറ 10ാം വർഷത്തിലാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ 10ാം വർഷത്തിൽ തന്നെയാണ് അവരെ മിനായിൽ വെച്ച് കണ്ടുമുട്ടണം. ഇപ്പം മിനയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നബി ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കുട്ടി എവിടെയെന്നാണ്. റസൂലേ, അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല, അള്ളാഹു നൽകിയതിൽ അത്രയധികം സംതൃപ്തിപ്പെടുന്നൊരു കുട്ടി, അവൻ വളർന്നു, പക്ഷെ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. മാത്രമല്ല പലരും കാലങ്ങൾക്ക് ശേഷം ഈ വിശ്വാസത്തിൽ നിന്ന് ബാക്കിയൊക്കെ വ്യതിചലിച്ച് പലരും പല രൂപത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ അവൻ ഉറച്ചു നിൽക്കുന്നു അത്രയധികം അതേ ആ ഒരു വിശ്വാസത്തിലും കാര്യത്തിലും അവനാവട്ടെ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട, അത്രയും പര്യാപ്തമാണ് അവനെന്ന് പറഞ്ഞു. അപ്പം നബി ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ, അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിക്കാൻ, ഏകനായിട്ട് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ മരിക്കുമ്പോൾ അപ്പോൾ സഹാബികൾ അവർ ചോദിച്ചു, അല്ല റസൂലേ, മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ മരിക്കുക? അപ്പം നബി അവിടെ ഒരു പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അല്ല, ചിന്നിച്ചിതറി മരിക്കുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ആളുകളുടെ മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഭൂമിയിലെ ഒരു താഴ്വരകളിൽ ഇങ്ങനെ ശിഥിലമായി കിടക്കും. അത്തരം ഏതെങ്കിലും ഒരു ഇങ്ങനെ ശിഥിലമാകുന്ന താഴ്വരകളിൽ വെച്ച് മരിക്കും എന്ന് പറയുമ്പം ശരിക്കും ആർത്തി, അതെന്തിലേക്കാണ് നമ്മളിങ്ങനെ ആലോചിച്ചോക്കി, മനുഷ്യന് തീരാത്ത ആർത്തിയും ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലുകൾക്കിടയിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു. റസൂല് പറഞ്ഞ എത്ര ഭാവനാത്മകവും ഒരു ഒരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു രൂപത്തിലുള്ള വാക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടി അങ്ങനെയല്ല, അവന് ആ കനാഅത്ത് ആ ഒരു സംതൃപ്തിയോടുകൂടിയായിരിക്കും അവൻ മരണപ്പെടുക എന്ന്. പിന്നെ നബി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ പിന്നീട് ആ കുട്ടി യഹലോകവാസം വെടിയുന്ന സമയത്ത് യമൻകാരിലെ വലിയൊരു വിഭാഗം ഇസ്ലാമിൽ നിന്നൊക്കെ വ്യതിചലിച്ച്, കാരണം ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ആ ഒരു തഖ്വയിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഈ കുട്ടി ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് നിലകൊള്ളുകയും നല്ലൊരു പ്രബോധകനായി തീരുകയും മഹാപണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. അപ്പം ഇതിൽ എന്താ ശമയം സാറിന് ഇത് കേട്ടപ്പോൾ എന്തൊക്കെ തോന്നി?
3: തീർച്ചയായും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്,

0: റിസർച്ച് അനാലിസിന് പഠിച്ചു അവൻ്റെ വായിലേക്ക് മണ്ണ് നിറയും പോലല്ലാതെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല. ഒന്ന് കിട്ടിയാൽ അടുത്തത് തേടിപ്പോകുന്ന ആളുകളാണിന്ന്. ഉഹുദ് പർവ്വതത്തോളം സ്വർണം ഉണ്ടായാലും മറ്റൊരു കൂമ്പാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ട കാര്യമാണ്.
1: അതൊരു തൗഫീഖാണ് ശരിക്കല്ലേ?
0: തീർച്ചയായും.
1: ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കലുണ്ട്, മനുഷ്യനിങ്ങനെ ഒരുപാട് ചിന്തകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന്, അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓരോ ദിവസം സംഭവിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നങ്ങ് മിടിപ്പ് നിന്നു പോകുന്ന മനുഷ്യന്മാർ,
0: പ്രായഭേദ വ്യത്യാസം തന്നെ, അതുപോലെ തന്നെ നാടുകളിൽ പല ആളുകളും. ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകളാവും, ചില ജോലി ചെയ്യാൻ വേണ്ടി പോയ ആളുകളാവും, പിന്നീട് തിരിച്ച് ഇവിടേക്ക് എത്താത്ത രൂപത്തിൽ എന്നേക്കുമായി ഈ ലോകത്ത് ഇവിടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചും മരണം സംഭവിക്കാം. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലെ, ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം തന്നെയാണത്.
1: ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന വേണമല്ലേ നമുക്കെപ്പോഴും, പഠിച്ചോനെ എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ആ ഭയങ്കര അസ്വസ്ഥത തന്നെയാണ്.
0: അതാണല്ലോ എല്ലാ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക, അതാ നന്ദി കാണിക്കാൻ അല്ലേ, ഈ നിന്നെക്കുറിച്ച് ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, അതുപോലെ നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു തൗഫീക്ക് തരണമെന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 66 മുതൽ 68 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 64-65 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിഫ്ളാക്കിയത്. ഇൻഷാ അല്ലാ ഇന്ന് 66, 67, 68 രണ്ട് മൂന്ന് ചെറിയ ആയത്തുകളാണ് ഹിഫ്ളാക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹിഫ്ളാക്കിയ ആ ആയത്തുകളൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം. ശ്രോതാക്കൾ ഓരോരുത്തരും കൂടെ കേട്ട് പാരായണം ചെയ്യുക.

0: അൽഹംദുലില്ല. സൂറ അൽഹിജറിലെ 66, 67, 68 ചെറിയ രണ്ട് മൂന്ന് ആയത്തുകളാണ് നമ്മളിന്ന് ഹിഫ്ളാക്കിയത്. ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് പഠിക്കുക, മനഃപ്പാഠമുള്ള ഭാഗങ്ങൾ പഴയതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക. അല്ലാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: കൊച്ചി മെട്രോയിൽ 7 ഒഴിവ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായി 7 ഒഴിവുണ്ട്. റെഗുലർ ഡെപ്യൂട്ടേഷൻ റീ എംപ്ലോയ്മെന്റ് നിയമനങ്ങൾ 27 ഓഗസ്റ്റ് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. എക്സിക്യൂട്ടീവ് HR, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് HR, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, ലാൻഡ് അക്വിസിഷൻ ഓഫീസർ, മാനേജർ തുടങ്ങിയ വിവിധ തസ്തികയിലാണ് ഒഴിവുള്ളത്. കൊച്ചി മെട്രോയിൽ 7 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.cochinmetro.org. നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
5: സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. നല്ലത് പറയുക, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: നല്ലത് പറയുക, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ഇതര ജീവജാലങ്ങളിൽ നിന്നുള്ള മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവൻ സംസാരിക്കുന്നു എന്നതാണ്. മറ്റു ജീവജാലങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ അവയുടേതായ മാർഗങ്ങളുണ്ടെങ്കിലും മനുഷ്യരെപ്പോലെ സംസാരിക്കാനാവില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലതും ചീത്തയും സംസാരിക്കുന്നവരുണ്ട്. മാനവ സമൂഹത്തിന് നന്മ പഠിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17 അധ്യായം ഇസ്രായിലെ 53 വചനം: നീ എന്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. തീർച്ചയായും പിശാജ് അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടുന്നു. തീർച്ചയായും പിശാജ് മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു. ഈ ഖുർആനിക വചനത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ നല്ലതു സംസാരിക്കട്ടെ എന്നല്ല അള്ളാഹു പറയുന്നത്, മറിച്ച് ഏറ്റവും നല്ലത് സംസാരിക്കട്ടെ എന്നാണ്. കാരണം നല്ലതല്ലാത്ത വാക്കുകൾ കാരണത്താൽ പിശാജ് അവർക്കിടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഭിന്നതകളും ഉണ്ടാക്കും. പിശാജാകട്ടെ മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് താനും. അഥവാ സംസാരം നല്ലതായിരിക്കണം, സംസാരം മോശമായാലോ അവിടെ പിശാജ് ഇടപെടും. നാവുകൊണ്ടുള്ള അക്രമം കാരണത്താൽ എത്രയെത്ര മനുഷ്യരാണെന്ന് കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്! എത്രയെത്ര കുടുംബ ബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും മുറിക്കപ്പെട്ടു! മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, അങ്ങനെ ആരെല്ലാം തമ്മിൽ പിണങ്ങിയും ബന്ധം മുറിച്ചും ജീവിക്കുന്നു. മോശമായ സംസാരം നടത്തുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പിശാജ് അവന് പ്രേരിപ്പിക്കും. അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ പിശാജ് ഇളക്കിവിടുന്നു. ചിലരുടെ വാക്കുകൾ കേട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു. ചിലരുടെ വർത്തമാനങ്ങൾ ചിലരെ കൊലയാളികളാക്കുന്നു. ദിനേനയെന്നോണം വാർത്താമാധ്യമങ്ങളിലൂടെ നാം അറിയുന്ന ധാരാളം വാർത്തകൾ നാം നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ സത്യപ്പെടുത്തുന്നവയാണ്. ഈ വചനം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ ആട്ടിയകറ്റുന്ന വാക്കുകൾ നിങ്ങൾ ഒഴിവാക്കുക, പകരം ജനങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും അടുപ്പവുമുണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയുക. വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുൽ ബഖറയിലെ 83 വചനത്തിൽ പറയുന്നു, ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്ക് പറയുക. ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞതായി കാണാം: ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്കുകൾ സംസാരിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലായിരുന്നാൽ പോലും കടുത്ത വാക്കുകളോ വെറുപ്പുളവാക്കുന്ന വാക്കുകളോ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുകയും ചെയ്യരുത്. നമ്മുടെ സംസാരം അത് കേൾക്കുന്നവരുടെ മനസ്സിൽ സന്തോഷമുണർത്തുന്നതായിരിക്കണം. സത്യം തുറന്നു പറയേണ്ടില്ല എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കരുത്. ആളുകളുടെ സന്തോഷത്തിനായി സത്യം മൂടിവെക്കാനോ കൂട്ടിമാറ്റാനോ പാടില്ല. അവരുടെ തെറ്റുകൾ തിരുത്തുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ഇടപെടൽ. ജനങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണർത്തുന്ന വാക്കുകളായിരിക്കണം സംസാരങ്ങളിൽ ഉണ്ടാകേണ്ടത്. അവരുടെ ദുഃഖവും പ്രയാസങ്ങളും വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന സംസാരം നാം ഒഴിവാക്കണം. ആലോചിക്കുന്ന ജനങ്ങൾക്ക് എത്രയോ മഹത്തരമായ ഉപദേശങ്ങളാണ് അള്ളാഹു നൽകുന്നത്. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുവാൻ ആരെങ്കിലുമുണ്ടോ?
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, നല്ലത് പറയുക. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: റേഡിയോ സലഫി ദുറൂസ്. മുൻഗാമികളുടെ മാതൃകകൾ നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അത് ഫിത്റത്തിനോട് യോജിച്ചു വരുന്നു. അപ്പം എന്താണ് ഫിത്റത്ത് എന്നതിനെപ്പറ്റി നമ്മൾ അല്പം സൂചിപ്പിച്ചു. ശുദ്ധപ്രകൃതം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. എന്താണ് ആ ശുദ്ധപ്രകൃതം? അത് ഒന്ന്, തൗഹീദിൽ അധിഷ്ഠിതമായ പ്രകൃതമാണ്. അതിൻ്റെ വിശദ ഭാഗങ്ങൾ ഇനിയും ഇൻഷാല്ലാ വരും. അപ്പം ഏകനായ റബ്ബിനെപ്പറ്റിയുള്ള ചിന്ത, ആ ബോധം, അത് എല്ലാ സൃഷ്ടികൾക്കുമുണ്ട്. ശിർക്ക് ചെയ്യുന്ന വ്യക്തികളോട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ ചില വചനങ്ങൾ പ്രസിദ്ധമാണ്. മക്കയിൽ നബി തിരുമേനി അംഗീകരിക്കാതിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അംഗീകരിക്കാത്ത മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവരോട് ചോദിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. അതവരോട് മാത്രമല്ല, ലോകത്തുള്ള ശിർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ്. ഏതായാലും അനേകം വചനങ്ങളിൽ ഒന്ന് രണ്ട് വചനങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറസ് ശംസ വൽ ഖമർ ലയഖൂലുന്നല്ലാഹ് ഫഅന്നാ യുഫക്കൂൻ. സൂറത്ത് അൽ അങ്കബൂത്തിലെ 61-ാമത്തെ വചനം. പ്രവാചകരെ, നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശങ്ങൾ ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ, വസഖറ ശംസ വൽ ഖമർ, സൂര്യനെ ചന്ദ്രനെ ആരാണ് കീഴ്പ്പെടുത്തി തന്നത് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അത് അള്ളാഹു തന്നെയാണ്. ഫഅന്നായി ഉഫകുൻ, പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? ഇങ്ങനെ അംഗീകരിച്ചിട്ടും പിന്നെ അവരെങ്ങനെയാണ് ശിർക്കിലേക്കും ധിക്കാരത്തിലേക്കുമൊക്കെ തിരിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മറ്റൊരു വചനം, വല ഇൻ സഅൽതഹുമ്മൻ നസ്സല മിനസ്സമായി മാൻ, ആകാശത്ത് നിന്ന് ആരാണ് വെള്ളം ഇറക്കിത്തരുന്നത് എന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ, എന്നിട്ട് ഫഅഹ്യാ ബിഹിൽ അർദ്, ആ വെള്ളം കൊണ്ട് അവൻ ഭൂമിയെ ജീവിപ്പിക്കുന്നു, അതാരാണ്? അപ്പോൾ ആകാശത്തു നിന്ന് വെള്ളം ആരാണ് ഇറക്കുന്നത്? എന്നിട്ടത് ഭൂമിയിലെത്തി അവിടെ ഭൂമിയിൽ ചെടികളും മരങ്ങളും മറ്റ് സസ്യലതാദികളുമൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, ആരാണതിനെ മുളപ്പിക്കുന്നത്, ആരാണതിനെ ജീവിപ്പിക്കുന്നത്? മിമ്പാഴ്തി മൗത്തി, അത് മരിച്ചതിന് ശേഷം. അപ്പോൾ ഉണങ്ങിക്കടന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ചെടികളൊക്കെ അവിടെ വളരുന്നത്? ആരാണതിനെ വളർത്തുന്നത്? ആരാണതിനെ ജീവിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാലേ യഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ്. ഖുൽ പറയുക, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. പക്ഷേ ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധിക പേരും ബുദ്ധി ഉപയോഗിക്കാത്തവരാണ്, ചിന്തിക്കാത്തവരാണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ അള്ളാഹുവിൽ മറ്റൊരാളെ അല്ലെ മറ്റൊരു സൃഷ്ടിയെ പങ്കു ചേർക്കില്ലായിരുന്നു, ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പം ഈ ആകാശത്തെ, അതുപോലെ ഭൂമിയെ, നക്ഷത്രങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, മഴ ഇറക്കുന്നവൻ, അങ്ങനെ തുടങ്ങി ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, സൃഷ്ടിക്കുന്ന ആ റബ്ബ്, അത് അംഗീകരിക്കുകയും അതേസമയം ആരാധനയുടെ വിഷയം വരുമ്പോൾ മറ്റുള്ളവർക്ക് ഇബാദത്ത് കൊടുക്കുകയും ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസമാണ്. മറ്റൊരു വചനം, സൂറത്ത് സുഖ്റുഫ്, വല ഇൻ സഅൽതഹും മൻ ഖലഖഹും, പ്രവാചകരെ, താങ്കൾ അവരോട് ചോദിച്ചാൽ ആരാണ് അവരെ സൃഷ്ടിച്ചത്? ഇനി സ്വന്തത്തെ പറ്റി തന്നെ ചോദിക്കുകയാണ്, ഓരോരുത്തരെയും ആരാണ് സൃഷ്ടിച്ചത്? അവർ പറയുമ്പോൾ യഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ്, അതുറപ്പാണ്. ഫന്നാ യൂഫകുൻ, പിന്നെ എങ്ങനെ അവർ തെറ്റിക്കപ്പെടുന്നു? മറ്റൊരു വചനം, ഖുൽ ലിമനിൽ അർളു വമ്മം ഫീഹ, ആരുടേതാണ് ഈ ഭൂമി, ആ ഭൂമിയിലുള്ളവരും. ഇൻ കുൻതും താലമോ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. സയക്കൂലൂനല്ല, അതൊക്കെ അള്ളാഹുവിൻ്റേതാണ് എന്നവർ പറയും. അഫല തദക്കറുൻ, അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഖുൽ മൻ റബ്ബു സമാവാത്തി സബ, ആരാണ് ഏഴാകാശത്തിൻ്റെ രക്ഷിതാവ് എന്ന് താങ്കൾ ചോദിച്ചാൽ. വ റബ്ബുൽ അർശിൽ അലീ, മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമ ആരാണ് എന്ന് ചോദിച്ചാൽ. സയക്കൂലൂനല്ല, അവർ പറയും അള്ളാഹുവാണ്. അഫല തത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ, എന്നിട്ടും അവൻ്റെ നിയമങ്ങളനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ലേ. ഖുൽ, പറയുക. മൻ ബിയദിഹി മലക്കൂത്തു കുല്ലി ശൈ, എല്ലാറ്റിൻ്റെയും അധീശാധിപത്യം ആരുടെ കയ്യിലാണ് എന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ. അതുപോലെ വഹുവ യുജിർ, അവൻ അഭയം നൽകുന്നു എല്ലാവർക്കും. വലാ യുജാറു അലഹി, അവനെതിരായി എവിടെ നിന്നും ഒരു അഭയവും ലഭിക്കുകയില്ല. ഇൻകുൻതും താലവും, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ. സയക്കൂലൂനല്ല, അവർ പറയും അതൊക്കെ അള്ളാഹുവാണ്. വല ഇൻ സഅൽതുമൻ ഖലഖ സമാവാത്തി വല്ലർ, ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ. ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം, അസീസായ പ്രതാപിയായ എല്ലാം അറിയുന്ന അള്ളാഹുവാണ് അതിനെയൊക്കെ സൃഷ്ടിച്ചത് എന്ന് അവർ പറയും. അപ്പം അവർക്കൊക്കെ റബ്ബിനെ പറ്റിയുള്ള ബോധ്യമുണ്ട്, സൃഷ്ടാവിനെ പറ്റി ഈമാനില്ലാത്തവരല്ല അവരൊക്കെ. അവരുടെ പ്രകൃതത്തിൽ ആ കാര്യം അള്ളാഹു ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അവർ വിശ്വസിക്കുമ്പോഴും അവരിൽ ഭൂരിഭാഗം ആൾക്കാരും അള്ളാഹുൽ ശിർക്ക് ചെയ്തിട്ടാണ് വിശ്വസിക്കുന്നത്. ആ കാര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധിക പേരും അള്ളാഹുൽ വിശ്വസിക്കുന്നത് ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല എന്നല്ല ഖുർആൻ പറയുന്നത്. അവർ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ആ വിശ്വാസം ശിർക്ക് വെച്ചുകൊണ്ടാണ്, അള്ളാഹുൽ പങ്കുചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, ഇതിൻ്റെ രക്ഷിതാവ്, ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, അതുപോലെ ഈ ലോകർക്ക് റിസ്ക് നൽകുന്നവൻ, ഇതൊക്കെ അവർ വിശ്വസിക്കുന്നു. ഇതൊക്കെ റുബൂബിയത്തിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാവും. പക്ഷേ അവിടെ അവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ഏകനായ റബ്ബിനെ പറ്റിയുള്ള ബോധ്യം, അത് മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സന്നിവേശിക്കപ്പെട്ട കാര്യമാണ്, അത് റബ്ബ് ഊട്ടിയതാണ് എന്ന് അറിയിക്കുന്ന അനേകം ആയത്തുകൾ, അതിൽ ചിലതാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ചോദിച്ചാൽ പോലും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, സൃഷ്ടിച്ചവൻ, മഴ ഇറക്കുന്നവൻ, റിസ്ക് നൽകുന്നവൻ, ഇങ്ങനെ തുടങ്ങിയ അനേകം വിഷയങ്ങൾ, റബ്ബിൻ്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചോദിക്കുമ്പോൾ അവർക്കുള്ള മറുപടി അതൊക്കെ റബ്ബാണ് എങ്കിൽ പിന്നെ ബുദ്ധി അല്പമെങ്കിലും അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ റബ്ബിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ എന്നവർ മനസ്സിലാക്കേണ്ടതല്ലേ. പക്ഷേ ബഹുഭൂരിഭാഗം മനുഷ്യരും അങ്ങനെ മനസ്സിലാക്കുന്നില്ല, ആ സ്ഥലത്ത് അവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ഇനി റബ്ബിനെ പറ്റിയുള്ള ഈ ബോധ്യം, അത് മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം നബിവചനങ്ങളുമുണ്ട്. നമ്മളിവിടെ സൂചിപ്പിച്ചത് ചില ആയത്തുകളാണ്. ഇനി അല്പം നബിവചനങ്ങൾ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും അൽ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അതുപോലെ വാലൽ മില്ല, മില്ലത്തിലും. എന്താണ് മില്ലത്തിൻ്റെ ഉദ്ദേശം പിന്നെ ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാം. മറ്റൊരു വചനം, കുല്ലു മൗലൂദിൻ വുലിദ അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ സ്രഷ്ടാവിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല, അതവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ അവർ ശിർക്ക് ചെയ്യുന്നവരായിട്ടല്ല, അതുപോലെ നിരീശ്വരവാദിയായിട്ടുമല്ല ഇവിടെ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത്. മറിച്ച് ഏകനായ റബ്ബിനെപ്പറ്റിയുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടിയാണ്. പിന്നെ ആ പ്രകൃതം, ആ ശുദ്ധ പ്രകൃതം എങ്ങനെയാണ് മാറുന്നത്? ഫബവാഹു യുഹഫിദാനിഹി, പിന്നെ അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദിയാക്കുന്നു. ഏറ്റവും കൂടുതൽ സ്വാധീനം മാതാപിതാക്കൾക്കായതുകൊണ്ടാണ്. അവർ മാത്രമൊന്നുമല്ല, അവൻ ജീവിക്കുന്ന സാഹചര്യം, അവൻ്റെ കൂട്ടുകാർ, അങ്ങനെ തുടങ്ങി പല ഘടകങ്ങളും അവനെ യഹൂദിയാക്കുന്നുണ്ട്. ഓ യുനസ്റാനിഹി, ക്രിസ്ത്യാനിയാക്കുന്നുണ്ട്. മിസലൽ അൻ ആം, ഏതുപോലെ? നാൽക്കാലികൾ പോലെ. തുൻതജു സിഹാഹൻ, അവർ ജനിച്ചു വീഴുമ്പോൾ ഒരു കുഴപ്പമില്ലാതെയാണ് ജനിച്ചു വീഴുന്നത്. എന്നാ ഫയുബത്തിക്കൂന ആദാനഹ, പിന്നെ അവർ അതിൻ്റെ ചെവികളെ എന്തു ചെയ്യുന്നു? അംഗച്ഛേദം ചെയ്യുന്നു. അപ്പോൾ അതിലവർ കൈകടത്തിൽ നടത്തുന്നു. എന്നാൽ ജനിച്ചു വീഴുമ്പോൾ എല്ലാ നിലക്കും പൂർണ്ണമായ രൂപത്തിലാണല്ലോ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇതുപോലെ ശുദ്ധമായ അള്ളാവിനെപ്പറ്റിയുള്ള ബോധ്യത്തോടുകൂടിയാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്. പിന്നെ അവൻ്റെ മാതാപിതാക്കളാണ് ഇവിടെ അവൻ്റെ ഫിത്രത്തിൽ നിന്ന് അവനെ തെറ്റിച്ച് കളയുന്നത്. ഇനി മറ്റൊരു വചനം, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫ, എൻ്റെ അടിമകളെ മുഴുവനും ഞാൻ ഹനീഫുകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഹനീഫ്, ഏകനായ റബ്ബിലേക്ക് തിരിയുന്ന ആ പ്രകൃതമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ പ്രകൃതം പിന്നെ അവർ തെറ്റിച്ചതാര അവിടെ ആദ്യം മാതാപിതാക്കൾ പറഞ്ഞു. അവർക്കതിൽ വലിയ സ്വാധീനമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അവിടെ നിൽക്കുന്നില്ല, വേറെ പലരും ഉണ്ട് അവരെ തെറ്റിക്കുന്നത്. അപ്പം ആ തെറ്റിക്കുന്ന കൂട്ടത്തിൽ ഒരു വലിയ പ്രധാന പങ്കാർക്കാറുള്ളത്, അതാണ് ഈ ഹദീസിൽ പറയുന്നത്, എൻ്റെ അടിമകളെ മുഴുവനും ഹനീഫുകളായി ഞാൻ സൃഷ്ടിച്ചു. എന്നാൽ ഫജിത്താലത്തുഹും അശയാത്തീൻ, പിശാചിക്കളെ അവരെ വലിച്ചു കൊണ്ടുപോയി. ഹറാമത്ത് അലഹിമ അഹ്ലൽ തുലഹും, ഞാനവർക്ക് ഹറാമാക്കിയതൊക്കെ അവർ ഹലാലാക്കിയത് അവർ ഹറാമാക്കി കൊടുത്തു. അമറത്തുഹും അന്യുശിരിക്കുബി, ആ പിശാചുക്കൾ അവരോട് കൽപ്പിച്ചു എന്നിൽ പങ്കു ചേർക്കാൻ. മാല മുനസിൽ ബിഹി സുൽത്താന, ഞാനതിന് ശിർക്കിന് യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ല, അതിന് യാതൊരു തെളിവുമില്ല. ശിർക്കിന് ഈ ലോകത്ത് ഒരു പ്രമാണവുമില്ല, ഒരു തെളിവുമില്ല. പക്ഷേ പിശാചുക്കൾ എന്തു ചെയ്യാണ്? മനുഷ്യരെ ശിർക്കിലേക്ക് കൊണ്ടുപോവാണ്. മനുഷ്യരെ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ജനിക്കുന്നത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്നല്ലാ യഖൂലു ലി അഹ്വനി അഹ്ലിന്നാരി അദാബൻ, നരകത്തിൽ ഏറ്റവും ലളിതമായ ശിക്ഷ കിട്ടുന്നവനോട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താ റബ്ബ് പറയുന്നത്? ലൗ അന്ന ലക്ക മാഫിൽ അർളി മിൻ ഷൈ കുൻത തഫ്തദി ബിഹി, ഈ ഭൂമിയിലുള്ളത് മുഴുവനും നിനക്കാണെങ്കിൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതൊക്കെ മോചനമൂല്യമായി നൽകുമോ? കാലനം, അവൻ പറഞ്ഞു, അതെ. അപ്പോൾ ലോകം മുഴുവനും ഒരു മനുഷ്യൻ്റെ അധീനതയിലാണെന്ന് വിചാരിക്കുക. പക്ഷെ അവന് പ്രവേശിക്കാനുള്ള നരകം അവൻ കാണുമ്പോൾ ഈ ലോകം മുഴുവനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട അവർ അതവന് മുഴുവൻ നൽകും. കാരണം അത്ര ഭയാനകമാണ് നരകശിക്ഷ. അതിലേറ്റവും ലളിതമായ ശിക്ഷയുടെ അവസ്ഥ തന്നെ അതാണ്. ഈ നേരം അവനോട് അള്ളാഹു ചോദിക്കും, ഫഖദ് സഅൽതുക മാഹുവ അഹ്വൻ മിൻ ഹാദ, എന്നാൽ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ നിന്നോട് വളരെ ലളിതമായ, ഇതിനേക്കാൾ എത്രയോ നിസ്സാരമായ കാര്യമാണ് ചോദിച്ചിരുന്നത്. വാൻതഫി സുൽബി ആദ, നീ ആദമിൻ്റെ സുൽബിലായിരിക്കെ, മുതുകിലായിരിക്കെ. അപ്പം അന്നേ ഏകനായ റബ്ബിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ എന്ന ആ സന്ദേശം, ആ സത്യം ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ റബ്ബ് പതിപ്പിച്ചിട്ടുണ്ട്. അത് ആദം അലൈഹി സ്ലാമിൻ്റെ മുതുകിലായിരിക്കുന്ന കാലത്ത് തന്നെ അതൊക്കെ ഓരോരുത്തരെയും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണത്? അല്ലാ തുശ്രിക്കബി, നീ എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് ഞാൻ വളരെ ലളിതമായൊരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നുള്ളൂ. ലോകം മുഴുവൻ നിൻ്റെ കയ്യിലാണ്, അത് മുഴുവൻ കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് മുഴുവൻ പോയിട്ട് വളരെ നിസ്സാരമായ കാര്യം, നമ്മുടെ സമ്പാദ്യത്തിൽ നമുക്ക് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് വളരെ നിസ്സാരമായ കാര്യമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, മുഴുവൻ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിനേക്കാൾ ലളിതമായൊരു കാര്യമായിരുന്നു നമ്മെ ഏൽപ്പിച്ചത്. എന്താണത്? ശിർക്ക് ചെയ്യരുത് എന്നാണ്. അതിനിത്ര പണിയില്ല, യാതൊരു ബുദ്ധിമുട്ടില്ല, സാമ്പത്തിക ചെലവില്ല, പ്രയാസങ്ങളില്ല. എന്നിട്ടും ഫഅബൈത ഇല്ല ശിർക്ക്, നീ ശിർക്ക് ചെയ്യാനല്ലാതെ നീ തിരിഞ്ഞില്ല. അപ്പം നീ ശിർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. അതാണ് നീ വിസമ്മതിച്ചു ശിർക്കിനല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ഇമാം മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുള്ളതാണിത്. അപ്പോൾ ഇവിടെയും ഒരു കാര്യം നമ്മെ അറിയിക്കുകയാണ്, ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നതിൻ്റെ മുമ്പ് തന്നെ ഏകനായ റബ്ബിനെപ്പറ്റി കൃത്യമായ ബോധ്യം, അവന് മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നുള്ള ചിന്ത, ഇതൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി ഇമാം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിടക്കുമ്പോൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ബറാ റളിയല്ലാഹു അൻഹുവിനോട് നബി തിരുമേനി പറയാൻ, ഇദാ അതൈത മർജഅക ഫതവല്ല വുളുഅക ലിസ്സല, നീ കിടക്കുന്ന സ്ഥലത്തെത്തിയാൽ വുളു എടുക്കുന്ന നിസ്കാരത്തിന് വുളു എടുക്കുന്ന വുളു എടുക്കുക. വല്യഖുൻ ആഹിറു മാ തഖുൽ, എന്നിട്ട് നീ അവസാനം പറയുന്ന വാക്ക്, അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വ ഫവ്വൽതു അംരി ഇലൈക വ അൽജഅതു ളഹരി ഇലൈക റഹബതൻ വ റഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദി അൻസൽത വ ബിനബിയിക അല്ലദി അർസൽത. ഈ പ്രാർത്ഥന നീ ഉരുവിടുക, നിന്റെ കടപ്പറയിലെത്തുമ്പോൾ അതിൻ്റെ നിൻ്റെ സംസാരം, അവസാനത്തെ സംസാരം ഇതാക്കുക. അങ്ങനെ ഇത് നീ ചൊല്ലിയാൽ ഫൈൻ മിത്ത മിത്ത അലൽ ഫിത്ര, എങ്കിൽ നീ ഫിത്രത്തിലാണ് മരിക്കുന്നത്, ശുദ്ധപ്രകൃതി മുവഹിദായിട്ട് അന്ന് രാത്രി നീ മരിക്കുകയാണെങ്കിൽ നീ ഒരു മുവഹിദായിട്ടാണ് മരിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മനുഷ്യന്മാർ ഫിത്രത്തിൽ നിന്ന് തെറ്റുന്നത്, അതിൻ്റെ ഗൗരവം കൂടുന്നതുണ്ട് കുറയുന്നതുണ്ട്, ഓരോരുത്തരും തെറ്റുന്നത് ഒരേ രൂപത്തിലല്ല, വ്യത്യസ്ത തട്ടിലാണ്. അപ്പോൾ ഏതായാലും ശരി, മനുഷ്യർ എപ്പോഴും ശ്രദ്ധയില്ലെങ്കിൽ ജാഗ്രത ഇല്ലെങ്കിൽ അവർ ഈ ഫിത്രത്തിൽ നിന്ന് തെറ്റിപ്പോവും. അപ്പോൾ എപ്പോഴും അവർക്ക് ഈ ഒരു ബോധം വേണം, തെറ്റരുത്. അപ്പോൾ അതിന് പല വഴികളുണ്ട് തെറ്റാതിരിക്കാൻ. അങ്ങനെ അതിൽ നിന്ന് തെറ്റാതെ ശുദ്ധ പ്രകൃതത്തിൽ മരിക്കാനുള്ളൊരു മാർഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യേണ്ട ഈ ദുആ. ഇതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ ഏതെങ്കിലും സ്ഥലത്തെത്തി കഴിഞ്ഞാൽ സുബൈൻ്റെ സമയത്ത് ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി ബാങ്ക് കൊടുക്കുന്ന വിളിച്ചു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അൽഫിത്ര, അത് അൽഫിത്രത്താണ്, അതാ ആ ഫിത്രത്ത്. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെ അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും വലിയവൻ എന്നാ തക്ബീർ, അത് മുഴക്കുക വഴി അവൻ തെളിയിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതുവഴി അവൻ നേടുന്നത് എന്താണ്, അവൻ ഫിത്രത്താണ് നേടിയത്. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴോ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറജ്ത മിനന്നാർ, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും ശരി, ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ മുഴുവനും വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അറിയിക്കുന്നത്. മനുഷ്യരുടെ പ്രകൃതം എന്ന് പറയുന്നത്, ഫിത്രത്ത് എന്ന് പറയുന്നത്, അത് ശുദ്ധമായ തൗഹീദാണ്. ഈ കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നത് അനേകം വചനങ്ങളിൽ ചിലതാണ് സൂചിപ്പിച്ചത്. ഇനി ഈ ഫിത്രത്ത് അതിൽ നിന്ന് അശ്രദ്ധമാവുമ്പോൾ വീണ്ടും അതിനെ ജീവൻ വെപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
0: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകളും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് അബൂബക്കർ സലഫി.

0: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നു ജീവിതപാഠങ്ങൾ. ഹജ്ജിനൊരുങ്ങാം. ജീവിതപാഠങ്ങളിൽ സംസാരിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സമയം ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കോവിഡ് മാനദണ്ഡപ്രകാരമാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മവും എന്ന് ഹജ്ജ് വകുപ്പ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഹജ്ജിൻ്റെ ഓർമ്മകൾ, ഹജ്ജിന് പോയവർ, അതല്ലെങ്കിൽ ഉംറക്ക് പോയവർ, ആ നാടുകളിൽ പോകാനും അവിടെ പുണ്യകർമ്മങ്ങളിൽ നിരതരാകാനും സാധിച്ചവർക്ക് പ്രത്യേകിച്ച് ഈ ദുൽഖഅദ ദുൽഹിജ്ജ മാസങ്ങളിൽ ഹജ്ജിൻ്റെ ഓർമ്മകൾ കഅബയുടെയും അറഫയുടെയും മിനയുടെയും മുസ്ദലിഫയുടെയും ഒക്കെ ഓർമ്മകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഓടിവരും. ഹജ്ജ് കർമ്മം ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധമായ കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മനിസ്തത്വഅ ഇലൈഹി സബീല. അല്ലാഹുവിൻ്റെ ഭവനത്തിൽ കഅബക്കരികിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് മാർഗം സാധ്യമായ എല്ലാവരുടെ മേലും നിർബന്ധമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ യാത്രാ സന്നാഹങ്ങൾ ശരിയായ ഒരാൾ, സാമ്പത്തികമായും ശാരീരികമായും യാത്രക്കനുകൂലമായ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർബന്ധമാണ് ഹജ്ജ് കർമ്മം. നമസ്കാരം പോലെ, നോമ്പ് പോലെ, മറ്റു സക്കാത്ത് പോലെ, മറ്റു നിർബന്ധ കർമ്മങ്ങൾ പോലെ ഈ യാത്രക്കുള്ള ശാരീരികവും സാമ്പത്തികവുമായ ഘടകങ്ങൾ അനുകൂലമായാൽ അവൻ്റെ മേൽ ഹജ്ജ് നിർബന്ധമാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് ഹജ്ജ് കർമ്മം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി മുതൽ തുടങ്ങിയ കർമ്മമാണ് ഹജ്ജ് കർമ്മം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അറഫ്ത മനാസിക്ക്, അല്ലയോ ഇബ്രാഹിം നബിയെ, താങ്കൾക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ മനസ്സിലായല്ലോ. قال نعم അദ്ദേഹം പറഞ്ഞു അതേ. فامر ان يؤذن في الناس بالحج. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ താങ്കൾ ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്കണം, വിളംബരം നടത്തണം. فقال ابراهيم, ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് തിരിച്ചു ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന, യാ റബ്ബ് വമാ യബ്ലഗു സൗതി, റബ്ബേ ഇവിടെ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും എന്റെ ശബ്ദം എത്തുമോ റബ്ബേ? ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞു, അദ്ദിൻ വഅലയ്യൽ ബലാഗ്, നീ വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക, നിന്റെ ശബ്ദം ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത എന്റെയാണ്. ഫഅല ഇബ്രാഹിം അലൽ മഖാം, ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം അവിടെയുള്ള ഉയർന്ന ഒരു കുന്നിൻ്റെ മുകളിൽ, ഒരു മലയുടെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് ഫഅദ്ഖല സ്ബഅയ്ഹി ഫീ ഉദ്നൈഹി ഫഅഖ്ബല ബിവജ്ഹി യമീനൻ വശിമാലൻ വശർഖൻ വഗർബൻ, അദ്ദേഹം തൻ്റെ വിരലുകൾ ചെവിക്കുള്ളിൽ വെച്ചും അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, കുതിബ അലൈക്കുമുൽ ഹജ്ജ് ഇലൽ ബൈത്തുൽ അതീഖ് ഫഅജീബു റബ്ബക്കും, കഅബയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്. ശേഷം വന്ന പ്രവാചകന്മാരൊക്കെ ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി. യൂനുസ് നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, അവസാനം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയുണ്ടായി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, ഞാനിതാ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന തൽബിയത്തിൻ്റെ വാചകങ്ങൾ ഉച്ചരിച്ച് ഹജ്ജിനു വേണ്ടി എത്തുന്ന ധാരാളക്കണക്കിന് വിശ്വാസികൾ. ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ആഗ്രഹത്തിനു മാറ്റുകൂട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠതകൾ ജീവിതത്തിൽ പഠിച്ചു മനസ്സിലാക്കിയാൽ ഒന്നുകൂടി നമുക്ക് ആ ആഗ്രഹം വർദ്ധിക്കുകയാണ്. മാറി നിൽക്കുന്നവർ ഇനിയും മാറി നിൽക്കേണ്ടതില്ല. പ്രായമാകട്ടെ, ഒരു 60 വയസ്സാകട്ടെ, 50 വയസ്സ് കഴിയട്ടെ, എന്നിട്ട് ഹജ്ജ് നിർവഹിക്കാം എന്നാണ് പലരുടെയും വിചാരം. സഹോദരങ്ങളെ, 25-ാമത്തെ വയസ്സിൽ എനിക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ശാരീരികവും സാമ്പത്തികവുമായ സൗകര്യങ്ങൾ, അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ഞാനത് ചെയ്യാതെ മാറ്റിവെച്ച് പിന്നീട് എനിക്കത് നിർവഹിക്കാൻ കഴിയാതെ ഞാൻ മരണപ്പെട്ടാൽ ഒരു നിർബന്ധ കർമ്മം നിർവഹിക്കാത്തതിൻ്റെ കുറ്റം, ശിക്ഷ എനിക്കുണ്ടാകും എന്ന ഗൗരവകരമായ ചിന്ത ഇത്തരുണത്തിൽ നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, അമലുകളിൽ, പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏതു പ്രവർത്തനമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബില്ലാ, വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. സുമ്മ മാദ, പിന്നെ എന്താണ് നബിയെ? കാല, അദ്ദേഹം പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, പുണ്യകരമായ ഹജ്ജാണ്, സ്വീകാര്യയോഗ്യമായ പുണ്യങ്ങൾ നിറഞ്ഞ ഹജ്ജാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നറൽ ജിഹാദ് അഫ്ളൽ അമൽ അഫലാ നുജാഹിദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് ഏറ്റവും അഫ്ളലായ അമലായി ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജിഹാദ് ചെയ്തോട്ടെ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ, ലക്കിൻ അഫ്ളൽ ജിഹാദ് ഹജ്ജുൻ മബ്റൂർ, ഏറ്റവും അഫ്ളലായ ജിഹാദ്, ജിഹാദുകളിൽ ഏറ്റവും അഫ്ളലായത്, പ്രാധാന്യമുള്ളത് ഹജ്ജുൻ മബ്റൂർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വീകാര്യയോഗ്യമായ പുണ്യങ്ങൾ നിറഞ്ഞ ഹജ്ജാണ്, അത് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം കൂടുതലുണ്ടാകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ തിരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ അറിയേണ്ടത്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ഹജ്ജ് നിർവഹിച്ചു, ഒരു പിഴവും സംഭവിച്ചില്ല, ഒരു കുറ്റങ്ങളും ചെയ്തില്ല, ആ ഹജ്ജ് ചെയ്യേണ്ട മുറപ്രകാരം അവൻ ചെയ്തു എങ്കിൽ, റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഇപ്പോൾ പ്രസവിച്ചതുപോലെ പാപക്കറകളിൽ നിന്ന് മുക്തനായി അവൻ മടങ്ങും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച മനുഷ്യൻ ചെറിയ കുഞ്ഞിനോളം പരിശുദ്ധവാനായി തീരും, പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരു പാപക്കറ പോലും ബാക്കിയായി ഉണ്ടാവില്ല, സർവ്വതും അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ് അവിടെ നിന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അത് നേടിയെടുക്കാൻ ആരോഗ്യമുള്ള സാമ്പത്തികമായ സാഹചര്യം അനുകൂലമായ ഘട്ടത്തിൽ തന്നെ നമ്മൾ ശ്രമിക്കണം. പ്രായമാകട്ടെ എന്ന് കരുതി കാത്തിരിക്കാൻ പാടില്ല. ഹജ്ജിലെ ഓരോ ഘടകങ്ങളും അങ്ങേയറ്റത്തെ പ്രതിഫലാർഹമാണ്. ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുക്തബുല്ലാഹു ലക ബിഹ ഹസന വയംഹു അൻക ബിഹ സയ്യഅ, യുക്തബുല്ലാഹു ലക ബിഹ ഹസന, അല്ലാഹു നിനക്ക് നിന്റെ ഓരോ കാലടിപ്പാടുകൾക്കും ഹജ്ജിന് നീയത്ത് വെച്ച് നീ പുറപ്പെടുമ്പോൾ നീ വെക്കുന്ന ഓരോ കാലടിപ്പാടുകൾക്കും നിനക്കല്ലാഹു ഹസനത്ത് രേഖപ്പെടുത്തും. അതോടൊപ്പം വയ്യം ഹൗഅൻകബിഹാ സയ്യ ആ, നിന്നിൽ നിന്നും പാപങ്ങളല്ലാഹു മായ്ച്ചുകളയും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയിലുടനീളം, അതല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചതു മുതൽ ഒരു വിശ്വാസി ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഒരുങ്ങിയ ആ സമയത്ത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ അവൻ ചൊല്ലുന്ന തൽബിയത്ത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നറിയുമോ? എത്ര വലിയ പ്രതിഫലാർഹമാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുലബ്ബ ഇല്ലാ ലബ്ബ മാ അൻ യമീനിഹി വശിമാലിഹി മിൻ ഹജരിൻ ഔ ഷജരിൻ ഔ മദർ. ഒരു മുസ്ലിം അവൻ തൽബിയത്ത് ചൊല്ലുകയാണ് എങ്കിൽ അവൻ്റെ കൂടെ അവൻ്റെ വലതുവശത്തുള്ള അവൻ്റെ ഇടതുവശത്തുള്ള കല്ലുകളും മരങ്ങളും മണൽത്തരികളും അവൻ്റെ കൂടെ തൽബീയത്ത് ചൊല്ലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എത്രമാത്രം പ്രതിഫലം നിറഞ്ഞതാണ് ഹജ്ജിലെ ഓരോ ഘടകങ്ങളും. യാത്രക്ക് പുണ്യമാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചതു മുതൽ തൽബീയത്ത് ചൊല്ലുന്ന ഓരോ സമയത്തും ഞാൻ ചൊല്ലുന്ന തൽബീയത്തിൻ്റെ കൂടെ എൻ്റെ വലതും ഇടതും നിൽക്കുന്ന കല്ലുകളും മരങ്ങളും മണൽത്തരികളും ഇത്തരുണത്തിൽ തൽബീയത്ത് ചെയ്യുന്നുണ്ട്, ചെല്ലുന്നുണ്ട് എന്നാണ്. ഇനിയോ കഅബ ആദ്യമായി കാണുന്ന ആ സമയം, കഅബക്കരികിൽ ചെന്ന് തവാഫ് ചെയ്യുമല്ലോ. വിശിഷ്യ ഹജ്ജുമായി ബന്ധപ്പെട്ട തവാഫ്, അതല്ലാത്ത തവാഫുൽ ഖുദൂമുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാഫ ബിഹാദൽ ബൈത്ത്, ഈ കഅബക്ക് ആരെങ്കിലും തവാഫ് ചെയ്താൽ, കാന കഇതഖി റഖബ, അവൻ ഒരു അടിമയെ മോചിപ്പിച്ചവന് പോലെയാണ്, ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമാണ്. ഏഴു തവണ കഅബയെ തൻ്റെ ഇടതുവശത്താക്കിയും ഒരു വിശ്വാസി കഅബക്ക് തവാഫ് ചെയ്യുമ്പോൾ അവൻ നേടിയെടുക്കുന്ന പ്രതിഫലം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തെത്തുന്ന സമയത്ത് ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ തൊടാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അതിനപ്പുറത്തേക്ക് അതിനൊന്നും കഴിയില്ലെങ്കിൽ ദൂരെ നിന്നും ഇഷാറ കാണിക്കാൻ, ആംഗ്യം കാണിക്കാനാണ് ഒരാൾക്ക് കഴിയുന്നതെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുക. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വല്ലാഹി ലയബഅസന്നഹുല്ലാഹു യൗമൽ ഖിയാമ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ ഈ ഹജറുൽ അസ്വദിനെ പുനർജീവിപ്പിക്കും, അതിനെ കൊണ്ടുവരും. ലഹു ഐനാനി യുബ്സിറു ബിഹാ, അതിന് കാണുന്ന രണ്ട് കണ്ണുകളുണ്ടാകും. വലി

അന്ന് ആ ഹജറുൽ അസ്വദിന് കണ്ണുണ്ടാകും, അന്ന് ഹജറുൽ അസ്വദിന് സംസാരിക്കാൻ നാവുണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് എന്ന കർമ്മത്തിനു തന്നെ അങ്ങേയറ്റത്ത് പ്രതിഫലമാണ്. അതോടൊപ്പം ഹജ്ജിലെ ഓരോ ഇബാദത്തുകൾക്കും ഹജ്ജിലെ ഓരോ ഘടകങ്ങൾക്കും ഓരോന്നിനും വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങളാണ്. അറഫയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഅമ്മാ വഖൂഫുക ബിഅറഫ, അറഫയിലുള്ള ഹജ്ജിന്റെ നേരത്ത് നിന്റെ നൃത്തം, ഫഇന്നല്ലാഹ യൻസിലു ഇല സമാഇദ്ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, എന്നിട്ട് മലക്കുകളോട് പറയുകയാണ്, ഹഉലായി ഇബാദീ ജാഊനി ശഗസൻ ഗബറൻ മിൻ കുല്ലി ഫജ്ൻ അമീഖ്, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും മൂലകളിൽ നിന്നും പൊടിപുരണ്ടവനായി ചെളിപുരണ്ടവനായി ക്ഷീണിതനായി എന്റെ അടിമകൾ വന്നത് കണ്ടോ. യർജൂന റഹ്മത്തി വയഖാഫൂന അദാബി, എന്റെ കാരുണ്യത്തെ ആഗ്രഹിച്ചിട്ടാണ് അവർ വന്നത്, എന്റെ ശിക്ഷയെ ഭയപ്പെട്ടിട്ടാണ് അവർ വന്നത്. വലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല. ഫകൈഫ ലൗ റഔനി, അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എത്രമാത്രം അവരും ത്യാഗം ചെയ്യുമായിരുന്നു. എന്നെ കാണാതെയാണ് ലോകത്തിൻ്റെ ദൂരദിക്കുകളിൽ നിന്ന് പൊടിപുരണ്ടവരായും ക്ഷീണിതനായും ഈ കഅബക്കരികിലേക്ക് അവർ വന്നത്. അപ്പോൾ അവരെന്നെ കണ്ടിരുന്നെങ്കിലോ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെപ്പറ്റി അഭിമാനം പറയും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കർമ്മത്തിൻ്റെ അവസാനം തൻ്റെ മുടികളയുന്ന ആ ഒരു ഘട്ടം പോലും വിശ്വാസിക്കു പ്രതിഫലമാണ്. ഫഇന്നലക ബികുല്ലി ശഅറ തസ്ഖുതു ഹസന, നിന്റെ തലയിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഓരോ മുടിനാരികകൾക്കും ഒരു ഹസനത്തുണ്ട് എന്ന്, ഓരോ നന്മകളുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തുടങ്ങി ഹജ്ജിലെ ഓരോ ഘടകങ്ങൾക്കും അങ്ങേയറ്റത്തെ പ്രതിഫലങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും വാഗ്ദാനം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജ്, മക്ബൂലായ ഹജ്ജ്, പുണ്യങ്ങൾ നിറഞ്ഞ സ്വീകാര്യയോഗ്യമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉ, അതിനു പ്രതിഫലമില്ല, ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ, സ്വർഗമല്ലാതെ അതിനു പ്രതിഫലമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടി വർഷങ്ങൾ കഴിയട്ടെ, അല്ലെങ്കിൽ ഒന്ന് വൃദ്ധനാകട്ടെ, മരിക്കാറാകട്ടെ എന്നൊക്കെ കരുതി ഹജ്ജ് കർമ്മത്തെ മാറ്റിവെക്കരുത്, ഗുരുതരമായ പഴവായി പോകും. ഒരു വക്കത്ത് നമസ്കാരം നിർവഹിക്കാതിരുന്നാൽ ഒരു മനുഷ്യന് കിട്ടുന്ന കുറ്റം എന്താണോ അത് തന്നെയാണ്. കഴിവുള്ള സമയത്ത് ഹജ്ജ് നിർവഹിക്കാതെ പിന്നീടവന് ഹജ്ജ് നിർവഹിക്കാൻ കഴിയാതെ അവൻ മരിച്ചുപോയാൽ, അവൻ കഴിവുണ്ടായിരിക്കെ ഹജ്ജ് നിർവഹിക്കാത്തതിൻ്റെ പേരിൽ ഒരു ഫർള് നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റം അവൻ്റെ മേലുണ്ടാകും എന്നും ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ലഖദ് ഹമംതു അന്ന ബഅസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസാർ, ഇന്ന ഇന്ന പട്ടണങ്ങളിലേക്ക് ആളുകളെ നിയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഫയൽനുറു ഇലാ കുല്ലി മൻ കാന ലഹു ജദ്ദ, എന്നിട്ട് കഴിവുണ്ടായിട്ട് ഫലം യഹുജ്ജ, ഹജ്ജ് ചെയ്യാതിരിക്കുന്ന ഓരോരുത്തരെയും കണ്ടെത്തണം. ഫയദ്രിബു അലൈഹിമുൽ ജിസിയ, അവൻ്റെ മേൽ പിഴ ചുമത്താൻ ഞാൻ തീരുമാനിച്ചു എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, എന്നിട്ട് അദ്ദേഹം പറയാണ്, മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല, എങ്ങനെയാണ് അവർ മുസ്ലിമീങ്ങളാകുന്നത്? കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ മാറ്റിവെക്കുന്നവൻ പിഴ നൽകാൻ ബാധ്യസ്ഥനാണ് എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഈ ഹജ്ജിൻ്റെ സമയത്ത് നമ്മൾ പ്രതിജ്ഞയെടുക്കുക, നമ്മുടെ ജീവിതത്തിൽ കഴിവുള്ള സമയത്ത് ഹജ്ജ് ചെയ്യും ഞാനെന്ന ആ ഒരു പ്രതിജ്ഞ

0: ോടുകൂടി നാം മുന്നോട്ട് നീങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ജീവിത പാഠങ്ങൾ. വിശുദ്ധ ഹജ്ജിനായി കൊതിക്കുകയും മനസ്സുകൊണ്ട് ഒരുങ്ങുകയും ചെയ്യുന്നവർക്ക് സാരോപദേശങ്ങൾ നൽകിയത് അബ്ദുള്ള സലഫി.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നു ഡയലോഗ്. ഇതാണ് സൂംബ സ്കൂളിൽ എത്തിയ വഴി. ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ, CP.
1: ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തറവാടായ ഈറ്റില്ലമായ ഈ ഇടത്തനാറ്റുകരയുടെ മണ്ണിൽ നിങ്ങളോടൊപ്പം ഒരൽപസമയം ചെലവഴിക്കാൻ സാധിച്ചതിലുള്ള അങ്ങേയറ്റത്തെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണമായ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ ധാരണകൾ കഴിഞ്ഞ സംസാരങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. എന്താണ് ഇത്രമേൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ മാത്രം ഇവിടെയുണ്ടായ വിഷയം? എന്താണതിൻ്റെ കാമ്പ്? എന്താണതിൻ്റെ വേര് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ധാരണ നാം ഓരോരുത്തരും ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം ഇടത്തനാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഈ അനീതിക്കെതിരായ അധർമ്മത്തിനെതിരായ പോരാട്ടത്തിൽ ഈ മണ്ണിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇടത്തനാട്ടുകാരായ നമ്മൾ ഓരോരുത്തരും ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. അതിൽ കൃത്യമായി ആ വിഷയത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെയുള്ള വിഷയം? പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർ അതെന്തോ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്തോ ഒരു സംഭവം ഉണ്ടായി, ആ ഡാൻസ് കളിക്കാൻ പറ്റൂല എന്നെന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ ഒരു നടപടി വന്നു എന്നാണ് കേൾക്കുന്നത് എന്നൊക്കെ ഈ വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന പല ആളുകളും ഉണ്ടായേക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് അത്രമേൽ നിസ്സാരവൽക്കരിച്ച് കളയുന്നതിനപ്പുറത്ത് ഈ വിഷയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് വേണം. ഇവിടെയുള്ള രക്ഷിതാക്കളോട് ഞാൻ ഒറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ പതിറ്റാണ്ടുകളായിട്ടുണ്ട് ഈ ഭൂമിലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇവിടെ കേരളീയ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിക്കൊണ്ട് നമ്മുടെ മക്കളുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ മക്കളുടെ ഇടപെടലുകളിൽ, പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ഒന്ന് ആലോചിച്ചു നോക്കുക, ഈ പുതിയ തലമുറയുടെ രീതികളിൽ, അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവൃത്തികളിൽ, അവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? പലപ്പോഴും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുകയും പ്രയാസം പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. ഇന്നത്തെ തലമുറ തീരെ ശരിയില്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലം പണ്ടത്തെ കാലപ്പോലെയല്ല, ആകെ മാറിയിരിക്കുന്നു, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. അധ്യാപകരൊക്കെ പറയും ഇപ്പൊ കുട്ടികളോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുക മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയുടെ സമൂലമായ വികസനത്തിൽ, അവന്റെ എല്ലാ നിലക്കുമുള്ള പേഴ്സണാലിറ്റിയിൽ വലിയ ഒരു ഭാഗധേയം നിർണയിക്കാൻ അധ്യാപകർക്ക് സാധിച്ചിരുന്നു. ഇന്ന് അതൊന്നും പറ്റാത്ത ഒരവസ്ഥയുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. എങ്കിൽ നമ്മൾ ഒന്നാമതായി ചോദിക്കേണ്ടത് ഇതെന്തുകൊണ്ട് ഇങ്ങനെയുണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു വ്യത്യാസം പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളിൽ, അവരുടെ പദപ്രയോഗങ്ങളിൽ, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവരുപയോഗിക്കുന്ന വാക്കുകളിൽ ഈ വ്യത്യാസമുണ്ടായത് എങ്ങനെയാണ്? അതൊരിക്കലും യാദൃശ്ചികമല്ല എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയോ അങ്ങനെ സംഭവിച്ചു പോകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്കല്ലേ അത് സംഭവിക്കുക, പക്ഷേ പുതിയ തലമുറയിൽ മൊത്തത്തിൽ തന്നെ അത്തരം വ്യത്യാസം നമ്മൾ കാണുകയാണ്. ഇതൊരു യാദൃശ്ചികമായ കാര്യമല്ല, മറിച്ച് അവരുടെ കാഴ്ചപ്പാടുകളെ, അവരുടെ ലോകവീക്ഷണത്തെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന ചില ആശയങ്ങൾ അവരിലേക്ക് എങ്ങനെയൊക്കെയോ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം തേടിയാൽ നാം ചെന്നെത്തുന്ന എൻ പോയിന്റ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയോ അവർക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. ഞാൻ എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചുകൊള്ളും, അതിൽ വേറെ ആരും ചോദ്യം ചെയ്യാൻ പെടേണ്ടതില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന്, എന്ത് ചെയ്തുകൂടാ എന്ന് എന്റെ ഉപ്പയും ഉമ്മയും എന്നോട് പറയേണ്ടതില്ല. ആരും എന്നോട് ചോദ്യം ചോദിക്കാൻ വരേണ്ടതില്ല. ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ജീവിക്കും. ഈ വാക്കുകളൊന്നും അറിയാതെ അല്ലെങ്കിൽ യാദൃച്ഛികമായി ഉണ്ടാകുന്നതേയല്ല, കൃത്യമായൊരു ആശയം അവരിലേക്ക് എത്തിപ്പെടുന്നതാണ്. എങ്ങനെയാണ് അത് എത്തിപ്പെടുന്നത്? അതാണ് നമ്മുടെ അന്വേഷണത്തിന്റെ രണ്ടാമത്തെ ഭാഗം. എങ്ങനെയാണ് ഈ ആശയം എത്തിപ്പെടുന്നത്? അവിടെയാണ് നമ്മൾ ഇവിടെ തലക്കെട്ടിലൊക്കെ കാണുന്ന ലിബറൽ ഫാസിസം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കതിനെക്കുറിച്ച് പൂർണ്ണമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്താണ് ഈ ലിബറലിസം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായി പറഞ്ഞു തരാം. നമ്മൾ ഒരുപാട് ഇസങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഹിന്ദുമതം, ക്രൈസ്തവ മതം, ബുദ്ധമതം, ഇസ്ലാം മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല മതങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ, അതുപോലെയുള്ള 21-ാം നൂറ്റാണ്ടിന്റെ ഒരു മതമാണ് ലിബറലിസം. 21-ാം നൂറ്റാണ്ടിലെ ഒരു മതമാണ് ലിബറലിസം. ഏതൊരു മതത്തിനും അതിൻ്റെതായ ഒരു ലോകവീക്ഷണം ഉണ്ടാകും, അതിൻ്റെതായ ധാർമ്മികതയുണ്ടാകും, അതിൻ്റെതായ ജീവിത വീക്ഷണം ഉണ്ടാകും. എങ്ങനെ ജീവിക്കണം, എന്ത് രൂപത്തിൽ ജീവിക്കണം എന്നുള്ളതിനൊക്കെ കൃത്യമായ ഒരു ധാരണ. എല്ലാ മതത്തിനും അതിൻ്റെതായ രൂപത്തിൽ ഒരു സംസ്കാരം ഉണ്ടാകും. അതുപോലെ എല്ലാമുള്ള ധാർമ്മികതയെക്കുറിച്ച്, ലോകവീക്ഷണത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ചില സിദ്ധാന്തങ്ങളുള്ള മറ്റൊരു മതമാണ് ലിബറലിസം എന്ന് പറഞ്ഞാൽ. ആ ലിബറലിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ മതത്തിൽ ദൈവമില്ല എന്നുള്ളതാണ്. ദൈവമില്ലാത്ത, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്തും ചെയ്യാമെന്ന ഒരു ധാർമ്മികത പഠിപ്പിക്കുന്ന മറ്റൊരു മതമാണ് ലിബറലിസം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു മതം ഉണ്ടായിക്കോട്ടെ, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ചോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. നമുക്കൊരു പ്രശ്നമില്ല. ഇവിടെ എന്തൊക്കെ മതക്കാരുണ്ട്, എന്തൊക്കെ തരത്തിൽ വിശ്വാസികളായ ആളുകളുണ്ട്, അതുപോലെ ലിബറൽ വിശ്വാസികളും ഈ ലോകത്ത് ഉണ്ടായിക്കോട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ വിഷയം കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ആ മതത്തിന്റെ ആദർശങ്ങൾ പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? ഒന്നാലോചിച്ച് നോക്കുക, ഇവിടെയുള്ള പൊതുവിദ്യാലയങ്ങളിലൂടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും എല്ലാം അവരവന്റെ മക്കളെ വളരെ സ്വസ്ഥതയോടുകൂടി പറഞ്ഞയക്കുന്ന പൊതുവിദ്യാലയത്തിൽ നാളെ മുതൽ കുരിശുമാല ധരിച്ച് വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയാവുമോ? നമ്മൾ പറയും അത് ശരിയല്ല, അത് ശരിയല്ല. കാരണം എല്ലാവരുടെയും മക്കൾ വരുന്നതല്ല. അപ്പൊ അവിടെ ഒരു മതത്തിന്റെ കാര്യം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല നമ്മൾ പറയും. നാളെ മുതൽ സർക്കാർ വിദ്യാലയങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ നമ്മൾ പോലും പറയൂലേ അത് ശരിയല്ല, കാരണം അവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും വരുന്നതല്ലേ, അതിനൊന്നും താല്പര്യമില്ലാത്തവരുണ്ടാവൂലേ, അതുകൊണ്ട് ഖുർആൻ പാരായണം നിർബന്ധാക്കുക എന്ന് പറയുന്നൊന്നും ശരിയല്ല എന്ന് നമ്മൾ പറയും അല്ലേ? ഇങ്ങനെ ഏതു മതത്തിന്റെ ആചാരങ്ങളും അതിന്റെ വിശ്വാസങ്ങളും പൊതുവിദ്യാലയത്തിലൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ അറിഞ്ഞുകൊള്ളുക, നമ്മൾ പൊതുവെ അത്തരം കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്നും മാറ്റിവെക്കാറുണ്ട്. പക്ഷേ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും അതൊക്കെ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും ഈ ലിബറൽ മതത്തിന്റെ ആശയങ്ങളും ആ ലിബറൽ മതത്തിന്റെ സിദ്ധാന്തങ്ങളും അതിന്റെ ലോകവീക്ഷണവും വളരെ സമർത്ഥമായി കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പല രൂപത്തിലുള്ള വഴികൾ, അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ, ആക്ടിവിറ്റികളിലൂടെ, പലതരത്തിലുള്ള രൂപത്തിൽ അത്തരമൊരു കൾച്ചർ, അത്തരമൊരു സിദ്ധാന്തം, അത്തരമൊരു സംസ്കാരം നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നിടത്താണ് ഈ വിയോജിപ്പിന്റെ മർമ്മം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ സൂംബ സാംബ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതാണ് അടിപേര്. ഇങ്ങനെ ഒരു മതം, ലിബറൽ മതം, നമ്മുടെ കുട്ടികളെ അടക്കം, നമ്മളടക്കം കുട്ടികളെ വളരെ സ്വസ്ഥമായി രാവിലെ കുളിപ്പിച്ച് ഒരുക്കി പറഞ്ഞയക്കുന്ന വിദ്യാലയങ്ങളിൽ ഈ ആശയം ഒളിഞ്ഞും തെളിഞ്ഞും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നിടത്താണ് പ്രശ്നം. അതിന് പല വഴികൾ അവർ കഴിഞ്ഞ കുറച്ച് കാലമായി തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരുപാട് വഴികൾ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് സൂംബ എന്ന് പറയുന്നത്. നമ്മൾ പല ആളുകളും ഈ വിവാദത്തിന്റെ ഏറ്റവും അവസാനത്തെ താളായിരിക്കും നമ്മൾ ആദ്യം വായിച്ചിട്ടുണ്ടാവുക. സൂംബ, അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്, പൊതുവിദ്യാലയമായിട്ട് ബന്ധപ്പെട്ട് സൂംബായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയല്ല, ഒരുപാട് കാലമായി നടന്നുവരുന്ന ഒരു സാംസ്കാരിക അധിനിവേശം, ഒരു കൾച്ചറൽ ഫാസിസം, ഒരു ലിബറൽ മതം അടിച്ചേൽപ്പിക്കൽ, അതിന്റെ ഏറ്റവും അവസാനത്തെ പതിപ്പാണ് സൂംബ എന്ന് പറയുന്നത്. ഇനി ആ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വരുന്നതിനു മുമ്പ് നമ്മൾ പല ആളുകളും നമ്മളോടൊന്ന് ചോദിച്ചു നോക്കുക, എപ്പോഴാ ഈ വിവാദം ഉണ്ടായത്, അല്ലെങ്കിൽ എപ്പോഴാ ഈ സൂംബ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും കഴിഞ്ഞ ഒരാഴ്ച, ഒന്നൊന്നര ആഴ്ച ആയിട്ട് കേൾക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ആയിരിക്കും അല്ലേ? ആണോ? അല്ല എന്നുള്ളതാണ് ഉത്തരം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു വിഷയമല്ല സൂംബ, മറിച്ച് 3 മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഏപ്രിൽ മാസത്തിലാണ് ഈ വിഷയം കടന്നുവരുന്നത്. ഈ വിഷയം കടന്നുവരുന്നത് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പ്രസ്താവനയിലൂടെയാണ്. ആ പ്രസ്താവനയുടെ ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം കേൾക്കുക, എന്നിട്ട് നമുക്ക് എങ്ങനെയാണത് വന്നത് എന്നും എങ്ങനെയാണ് അതിനോടുള്ള പ്രതിരോധം തീർത്തത് എന്നും അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്ന വിഷയം എന്താണ് എന്നുള്ളതും നമുക്ക് അതിനുശേഷം വിശദീകരിക്കാം.
2: നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഇപ്പൊ രാവിലെ സ്കൂൾ തുടങ്ങി, വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു, എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ. ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലല്ലേ. ഈ സ്ട്രെസ് ആകെ നീക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നുകൂടെ. എന്താ ഡാൻസിന്റെ ജിംബോ? ജിംബോ ഡാൻസ് അല്ലേ? ഏ ജുബ ജുബ, ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാൻ അത് നല്ല എക്സസൈസ് ആണല്ലോ.
1: അപ്പൊ ഇങ്ങനെയാണ് ഇത് കടന്നു വന്നത്. മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടന്നു, ജുംബോന്നോ ജംബോന്നോ ജൊമ്പ അങ്ങനെ എന്തോ ഒരു പേരിലുള്ള ഒരു ഒരു കാര്യമുണ്ട്, ഒരു ഡാൻസ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് അത് കളിപ്പിച്ചു കൊടുക്കാം. മുഖ്യമന്ത്രി ഒരു കാര്യം പറയുകയാണ്. അപ്പോ ഇത് എങ്ങനെയാണ്, ഇത് എവിടെയാണ് പറയുന്നത് എന്നുള്ളത് കൂടി വളരെ പ്രസക്തമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നം നമ്മൾ വിദ്യാലയങ്ങളിലടക്കം കൗമാരക്കാരിൽ വലിയ രൂപത്തിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ വിദ്യാർത്ഥി സംഘടനകളെ അടക്കം വിളിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലാണ് ഇദ്ദേഹം ഇത് പെട്ടെന്ന് പറയുന്നത്. ഈ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ സംഭവം എന്താണെന്നോ അതിന്റെ പേരെന്താണെന്നുള്ളതിനെ കുറിച്ച് പോലുള്ള കൃത്യമായൊരു പഠനമോ അന്വേഷണമോ ഒന്നുമില്ലാതെ എന്തോ ഒരു സംഭവം ഉണ്ട്, നമുക്കങ്ങ് നടപ്പിലാക്കിക്കളയാം എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനോടുള്ള പ്രതികരണം തുടങ്ങുന്നത് അന്ന് മുതൽ തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ ലഹരി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പാർട്ടി ഭേദമന്യേ മതഭേദമന്യേ ജാതി ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ എതിർക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി എന്ന് പറയുന്നത്. അതിനെങ്ങനെ പ്രതിരോധിക്കണം, അവിടെയാണ് വിഷയം. നമ്മൾ ഈ പറഞ്ഞ മീറ്റിംഗിൽ നമ്മളും പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ലഹരി എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ കുട്ടികളുടെ ചിന്താഗതിയെ അടക്കം ബാധിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ വ്യാപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു മാർഗരേഖ സമർപ്പിച്ചു, മുഖ്യമന്ത്രിക്ക് ഒരു മാർഗരേഖ സമർപ്പിച്ചു. എന്തൊക്കെയാണ് ശാസ്ത്രീയമായി നമുക്കിതിനെ എതിർക്കാൻ വേണ്ടി സ്കൂളുകളിലും അല്ലാതെയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നവും അതേ മീറ്റിംഗിൽ സൂചിപ്പിച്ചു. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുട്ടികൾക്ക് സ്ട്രെസ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് കുട്ടികൾക്കൊരു പുതിയൊരു സംസ്കാരം എല്ലാത്തിനെയും ആഘോഷിക്കുക, നൈറ്റ് ലൈഫ് എന്ന പേരിലൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ആഘോഷത്വര, അത് വലിയ രൂപത്തിൽ പ്രത്യേകിച്ചും പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികൾ അത് വളരെ വ്യാപകമാണ്. അപ്പൊ എന്തിനെങ്ങനെ ആഘോഷിക്കുക, എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി വരുമ്പോഴേക്ക് അപ്പോഴേക്ക് ആള് കൂടുക, അതിന്റെ പിന്നാലെ പോവുക, നട്ടപ്പാതിര വരേക്കും എല്ലാവരും അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോവുക, വീട്ടിലെത്താൻ പോലും വൈകുക, അതൊന്നും ഒരു വിഷയമേ അല്ലാത്ത എല്ലാം ഇങ്ങനെ ആഘോഷിച്ച് നടക്കുക, എൻജോയ് ചെയ്ത് നടക്കുക എന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ആഘോഷ കൾച്ചറിന്റെ, സെലിബ്രേഷൻ കൾച്ചറിന്റെ തുടർച്ചയായിട്ടാണ് പലപ്പോഴും ലഹരിയൊക്കെ വരിക, ഡി ജെ പാർട്ടിയൊക്കെ പലപ്പോഴും ഒരു ലഹരിക്കുള്ള ഒരു പ്രോണായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നൈറ്റ് ലൈഫ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് എന്ന് ഇതേ മീറ്റിംഗിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനോടുള്ള കാര്യം, അതിനോടുള്ള വിയോജിപ്പുകൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ.
3: രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ചർച്ചയിൽ വരാത്തത്, ഒന്ന് കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതിലുള്ള സാഹചര്യങ്ങളാണ്. അതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത് ഇന്ന് LP സ്കൂളിൽ പോലും കണ്ടുവരുന്ന ഒരു ആഘോഷ ത്വരയാണ്. ഇന്നുണ്ടെങ്കിലും പല ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾക്ക് അവിടുത്തെ വാർഷികാഘോഷങ്ങൾ പോലും പിന്നെ കൊടുക്കുന്നൊരവസ്ഥ, DJ പാർട്ടികൾ വർദ്ധിച്ചു വരികയാണ്. ചെറിയ സ്കൂളിൽ പോലും അത് വലിയ മാതൃകം കാണാൻ കഴിയും. അത് എത്രത്തോളം ചിലപ്പോൾ പിന്നെ ഏറ്റവും വിദേശത്തുള്ള അത്യാധുനികമായ അത്തരം DJ മ്യൂസിക് ബാൻഡുകളൊക്കെ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കൂ എന്നുള്ളത് അതിനൊരു പിന്നെ കുട്ടികളിലുള്ള സ്വാധീനം എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം നൈറ്റ് ലൈഫ് ആണ്. പലപ്പോഴും ഇത്തരം തിന്മകൾ കുട്ടികൾ തുടങ്ങുന്നത് ആരും കാണാത്ത ഇരുളിന്റെ മറവിലോ മറ്റോ ഒക്കെ ആയിരിക്കും. അവിടെയുള്ള അത്തരം സാഹചര്യങ്ങൾ പൊതുവെ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാനവീയം വീഥി അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിലെ കുട്ടികൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. അതും ഒഴിവാക്കാൻ നമുക്ക് അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കും.
1: അപ്പോ അവിടെ വെച്ച് തന്നെ അതിനോടുള്ള വിയോജിപ്പുകൾ, അത്തരത്തിലൊരു കൾച്ചർ, അതല്ല യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ലഹരി ഇല്ലാതാക്കാൻ വേണ്ടത്. മറിച്ച് കൃത്യമായി ശാസ്ത്രീയമായി അതിനുള്ള ഒരുപാട് വഴികളുണ്ട്, അതിലേക്ക് തേടുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാന്യനായ വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് അവിടെ മുഖ്യമന്ത്രി ഇരുന്ന വേദിയിൽ തന്നെ അതിനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ അന്ന് തൊട്ട് തന്നെ നമ്മൾ ഇതിനോടുള്ള വിയോജിപ്പ് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണോ ഇത് അവതരിപ്പിക്കപ്പെട്ടത് അന്ന് തൊട്ട് 3 മാസങ്ങൾക്ക് മുമ്പേ ഇതിനോടുള്ള വിയോജിപ്പുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ എന്താ കാണുന്നത്, മുഖ്യമന്ത്രി അങ്ങനെ പ്രഖ്യാപിച്ചു, ജംബോനോ ജുംബോനോ അങ്ങനെ എന്തോ ഒരു പേരിലുള്ള ഒരു ഡാൻസ് വരാൻ പോകുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട, ആയിക്കോട്ടെ, ഒരു പൊതുവിദ്യാലയത്തിൽ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ ചർച്ചകൾ നടത്തുകയും ജനകീയ ചർച്ചകൾ നടത്തി PTA മീറ്റിങ്ങുകൾ കൂടി രക്ഷിതാക്കളോട് അന്വേഷിച്ച് അധ്യാപകരോട് അന്വേഷിച്ച് വിദ്യാർത്ഥി സംഘടനകളോട് അന്വേഷിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇത് വരിക എന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് വരാറുള്ളത്. പക്ഷേ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ, വെരി നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു, വിദ്യാലയങ്ങളിൽ സൂംബ പരിശീലനം ഉണ്ടാകും, സൂംബ കളിപ്പിക്കും. എന്നുവെച്ചാൽ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, തൊട്ടടുത്ത ദിവസം അത് നടപ്പിലാക്കുന്നു എന്ന പ്രഖ്യാപനം വരുന്നു. അവിടെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു വിഷയം വരികയാണ്. ആദ്യമായി നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുകയാണ്, സൂംബ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ തന്നെ എടുത്തുചാടിയല്ല, മറിച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഈ സംഭവം, എന്താണ് ഈ കാര്യം എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്, ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ഡാൻസ് രീതിയാണ് സൂംബ എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ചില എലമെന്റുകളുണ്ട്. കൃത്യമായൊരു വെബ്സൈറ്റ് അടക്കമുള്ള ആഗോളതലത്തിൽ യൂണിഫോമായി നടക്കുന്ന ഒരു കാര്യമാണ് സൂംബ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു, അതിനോടുള്ള സാംസ്കാരികമായി ഞങ്ങൾക്കതിനോട്, അത് കളിക്കുന്നതിനോട്, അത്തരം ഒരു സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ അയക്കുന്നതിനോട് കൃത്യമായ ചില വിയോജിപ്പുകളുണ്ട് എന്ന് അന്നു മുതൽ. കൃത്യമായി പറയുകയാണെങ്കിൽ 2025 April 29 വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഇത്തരത്തിലുള്ള സമകാലിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് എന്ന പേരിലുള്ള പ്രോഗ്രാം, ഡയലോഗ് TV എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ എല്ലാ തിങ്കളാഴ്ചകളിലും അത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. ആ പ്രോഗ്രാമിൽ ബഹുമാനനായ TK അഷ്റഫ് തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇങ്ങനെ ഒരു സംഭവം വരുന്നു എന്ന വാർത്ത വന്നിട്ടുണ്ട്, സൂംബ സ്കൂളുകളിലേക്ക് എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വിഷയം ഇന്നതാണ്, ഇതിൻ്റെ ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്, അതിൻ്റെ സംഗീതം, അത് കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റായ സെക്ഷൽ കണ്ടന്റുകൾ അടങ്ങുന്ന സംഗീതമാണ്, അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ട്. അതിൻ്റെ വെബ്സൈറ്റുകളിൽ പോയാൽ കാണാൻ സാധിക്കുന്ന വസ്ത്രധാരണം, അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. ഇങ്ങനെയുള്ള അതിനോടുള്ള വിയോജിപ്പുകൾ കൃത്യമായി എണ്ണി എണ്ണി അവിടെ വിശദീകരിക്കുകയായിരുന്നു. മാത്രമല്ല, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞ, നേരത്തെ പറഞ്ഞതുപോലെ, ലഹരിയിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ ഒരിക്കലും വേറൊരു സെലിബ്രേഷൻ കൊടുക്കലല്ല. ഒരു ഡാൻസ് കളിച്ചുകൊണ്ട് ഒരിക്കലും ലഹരിയിൽ നിന്നില്ലാതാവുന്നില്ല. ലഹരിയിലേക്ക് പോകാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ള ഒരു ആസ്വാദനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ലഹരിയിലേക്ക് കുട്ടികൾ പോകാൻ തന്നെ കാരണം. അതുകൊണ്ട് സൂംബ കളിപ്പിച്ചതുകൊണ്ട് പിന്നെ അതൊരു DJ കൾച്ചറിലേക്കും അത്തരത്തിലൊരു സെലിബ്രേഷൻ കൾച്ചറിലേക്കും പോവുകയാണ് ചെയ്യുക. അത് കൂടുതൽ കുട്ടികളെ ലഹരിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക എന്ന വിയോജിപ്പടക്കം നമ്മൾ അന്നു മുതലേ പറഞ്ഞു. കേവലം ഒരു പ്രോഗ്രാമിൽ പറയാന്നുള്ള മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു. സാമുദായിക സംഘടനകളുമായും അതുപോലെ തന്നെ മതസംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്കൊക്കെ ഇത് വരുന്ന രൂപത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തി. എന്നുമാത്രമല്ല, ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അത്തരം വിഷയങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിച്ചു. അതിലും എടത്തനാട്ടുകരക്ക് വലിയൊരു പങ്കുണ്ട്. ഈ കഴിഞ്ഞ 1 May 1.5 മുമ്പ് ഈ എടത്തനാട്ടുകരയിൽ ഒരു പ്രോഗ്രാം നടന്നിരുന്നു, ദാറുൽ ഖുർആനിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ പ്രോഗ്രാമിലടക്കം ഇതാ ഇങ്ങനെയൊരു സംഭവം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് നടപ്പിലാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ലഹരിക്ക് പരിഹാരമല്ല എന്നതടക്കം ഇന്ന് നമ്മൾ എന്തൊക്കെയാണോ സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്, എടത്തനാട്ടുകരയുടെ മണ്ണിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് 1.5 മാസം മുമ്പ്, 1.5 ആഴ്ച മുമ്പല്ല, പെട്ടെന്നൊരു വിഷയം ഒരു സർക്കുലർ വന്നപ്പോ ചാടിക്കയറി പ്രതികരിച്ചതല്ല, 1.5 മാസം മുമ്പ് എടത്തനാട്ടുകരയുടെ മണ്ണിൽ അത് വിശദീകരിച്ച ഭാഗം നിങ്ങൾ കേട്ടോളൂ.
4: ഈ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരിക, അത് ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇത് മ്യൂസിക് ഇട്ടുങ്ങാണ്ട് ഇത് ചാടി കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് പിന്നെ ഡി ജെ പാർട്ടിക്ക് കുട്ടികളെ എത്തിക്കുക. ആ ഡി ജെ പാർട്ടിയിലാണ് എല്ലാ ലഹരിയും, അതിലാണ് കുട്ടികളെ തച്ചു കൊല്ലണത്. ശരിക്കും ഇത് ലഹരിക്ക് അവസാനം എത്തുക ചെയ്യുക. പിന്നെ ഇതൊരു എക്സർസൈസാണ്. ആ എക്സർസൈസ് എല്ലാവരും അവനാന്റെ പേരിലും അവനാൻ ഇഷ്ടമുള്ളടത്തൊക്കെ ചെയ്യാന്നല്ലാതെ ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പിന്നെ ഒന്നിച്ച് നിർത്തി മ്യൂസിക് ഇട്ട് ചാടാൻ ഇസ്ലാമിൽ എന്താ നിയമമുള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ തൊട്ടടുത്ത് ഹൈസ്കൂളുണ്ട്, അതിൻ്റെ അടുത്ത് നിന്നോട്ടാണ് സംസാരിക്കുന്നത്. ഇത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളൊക്കെ ഇവിടെ ഉണ്ടാവും. അതുപോലെ ഇവിടെ അടുത്ത് എത്തിങ്ങാനം രണ്ട് സ്കൂളുണ്ട്, നാലെണ്ണത്തിലുണ്ട്. മറ്റേ അടുത്തൊക്കെ നമ്മളെ എത്തിങ്ങാനം സ്കൂൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മാനേജ്മെൻ്റാണ്, നമ്മൾ എത്തിങ്ങാനം മാനേജ്മെൻ്റാണ്. അപ്പം ഇത് നമ്മുടെ സ്കൂളുകളിൽ ഇത് ഗവൺമെൻറ് പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അത് നിർബന്ധമായി ചെയ്യാനൊന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. അതേതോ കുറേ സ്കൂളുകളിലൊക്കെ അങ്ങനെ തുടങ്ങി. അപ്പം അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നു. മുഖ്യമന്ത്രി അപ്പോൾ അതെന്ത് ചെയ്തു, വിദ്യാഭ്യാസ മന്ത്രിനോട് പറഞ്ഞു. അപ്പോൾ അത് നടപ്പാക്കുന്ന ഒരു പ്രസ്താവന പറഞ്ഞു. ആ പ്രസ്താവന കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. അതിന് ചാടാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ അപ്പൊ കഴിഞ്ഞ് ചാടാൻ തുടങ്ങി. അപ്പം ഞങ്ങളൊക്കെ അധ്യാപക പരിശീലനത്തിൽ പങ്കെടുത്തതാണ്. ആ അധ്യാപക പരിശീലനത്തിൽ ഞങ്ങളെ ക്ലാസ്സിൽ ഞങ്ങൾക്കുള്ള ഇതിൽ അത് ഞാൻ കണ്ടിട്ടില്ല. അത് ഉണ്ടെങ്കിൽ അതിൻ്റെ മൊഡ്യൂളിലുണ്ടെങ്കിൽ അതവിടെ നടക്കുമല്ലോ. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ നടന്നത് അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ പലരും ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെ ഭാര്യമാർ മറ്റു പുരുഷന്മാരുടെ കൂടെ നിന്ന് ചാടുന്ന രംഗം അത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് ആവാം, അത് അവരെ നമ്മൾ ആക്ഷേപിക്കണില്ല, അത് അവരുടെ രീതിയായിരിക്കാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലല്ലോ. എന്നിട്ട് എന്താണത്, നമുക്കത് അത് തെറ്റാണെന്ന് തോന്നാത്തത് എന്താ? അവനവന്റെ മെയ്വഴക്കവും മറ്റും മറ്റു ആളുകളുടെ പുരുഷന്മാരുടെ മുമ്പിൽ കാണിക്കുന്നത് അത് ജാഹിലിയത്തല്ലേ? സിനിമ ജീവിതത്തിൽ ഇറങ്ങി വരിക, എന്നിട്ട് അതിനൊരു പ്രശ്നം തോന്നാതൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത് നമ്മുടെ അധ്യാപകരും ആളുകൾ നമ്മുടെ സ്കൂളുകളിൽ, അത് കുട്ടികൾ വേണമെങ്കിൽ അതിന് കായികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചെയ്തോട്ടെ. അവരെ എക്സർസൈസും കാര്യങ്ങളും അതിന് കായിക അധ്യാപകന്മാരെ പോസ്റ്റ് ചെയ്തോട്ടെ, ആ കാര്യങ്ങൾ നടത്തുക എന്നല്ലാതെ ആ സ്ത്രീ പിന്നെ അധ്യാപകരും അധ്യാപികമാരും കുട്ടികളും ഒന്നിച്ചിന്ന് ഡാൻസ് ചെയ്യുന്ന സ്വഭാവം സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ നടത്തിയേ പറ്റുന്നുള്ള അവർ നടത്തിക്കോട്ടെ. ദീനുള്ള ആൾക്കാരെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഇനി ഗവൺമെന്റും തന്നെ ഓ പിന്നെ ഇതിന് ഇഷ്ടമില്ലാത്ത ആളുകളെ നിർബന്ധിക്കാൻ പാടില്ല. അത് നിർബന്ധിക്കുന്നത് ശരിയല്ല, അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.
1: അപ്പോ ഇന്ന് എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ എന്താണോ അതിനോടുള്ള വിയോജിപ്പ്, മെയ് 18-ാം തീയതി 1.5 മാസങ്ങൾക്ക് മുമ്പ് ഇതേ മണ്ണിൽ, എടത്തനാട്ടുകരയുടെ മണ്ണിൽ പറഞ്ഞ കാര്യമാണിത്. അപ്പോ അന്നു മുതൽ തന്നെ, എന്ന് വെച്ചാൽ ഏപ്രിൽ ഇത് പ്രഖ്യാപിച്ചത് മുതൽ ഇതിനോടുള്ള വിയോജിപ്പുകൾ കൃത്യമായി, അതിനോടുള്ള വിയോജിപ്പുകൾ അന്നത് നിർബന്ധാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് നിർബന്ധമല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് എല്ലാവരും കയറി ചാടിക്കയറി അത് ചെയ്യാൻ നിൽക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു, ഇതിനെതിരായ ബോധവൽക്കരണം എല്ലാ തലത്തിലും പൊതുപരിപാടികളിലൂടെ, ഓൺലൈനിലൂടെ, എഴുത്തുകളിലൂടെ, അങ്ങനെ സാധിക്കുന്ന രൂപത്തിലെല്ലാം ഇതിനെതിരായ ബോധവൽക്കരണം നടത്തുകയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ എതിർപ്പുകളെയൊന്നും പരിഗണിക്കാതെ, ഒരു തരത്തിലുള്ള ചർച്ചകളുമില്ലാതെ, ഒരു തരത്തിലുള്ള ജനകീയ ചർച്ചകളുമില്ലാതെ തങ്ങൾ ഉദ്ദേശിച്ച കാര്യം, എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും, ആർക്കൊക്കെ പറ്റൂല എന്ന് പറഞ്ഞാലും, ആർക്കൊക്കെ അതിനോട് വിയോജിപ്പുണ്ടായാലും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന ധാർഷ്ട്യവുമായി അത് ഒരു ഭാഗത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ, അത് ഒരു ഭാഗത്ത് കരിക്കുലത്തിന്റെ ഭാഗമാവുകയാണ്, ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമാവുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ സൂംബ ഡാൻസ് ഉണ്ട്. സൂംബ എന്ന് പറഞ്ഞ ഒരു സർക്കുലർ കണ്ട ഉടനെ അതിനോട് പ്രതികരിക്കല്ല. ടെക്സ്റ്റ് ബുക്കിൽ 8-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനോട് പ്രതികരിക്കുമ്പോ ഈ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചിത്രവും കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. ഇതുമാത്രല്ല നമ്മുടെ മുമ്പിലുള്ളത്, ഇങ്ങനെ ഒരു സംഭവം വരാനിരിക്കുന്നു സൂംബ വിദ്യാലയങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് പരിശീലനത്തിനു വേണ്ടി അധ്യാപകരയച്ചു കൊടുക്കുന്ന ലിങ്ക് നമ്മുടെ മുമ്പിലുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്ന അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കണ്ടോളൂ. കുറച്ച് ബ്ലറായി അപ്പോ ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഇതാണ് വീട്ടിൽ നിന്ന് പഠിക്കേണ്ടത്. കുട്ടികൾ ഇതൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പഠിക്കണം. അപ്പോ ഈ സാധനം, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്, അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് അധ്യാപകർ മുഖേന അയക്കുന്ന ലിങ്ക്, ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരുപാട് വിയോജിപ്പിന്റെ എലമെന്റുകൾ നമ്മൾ കാണുകയാണ്. ആ വിയോജിപ്പിന്റെ എലമെന്റിൽ അതിന്റെ സംഗീതത്തിന്റെ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിലെ വരികളോടുള്ള വിയോജിപ്പുണ്ട്, ആ ഒരു സംസ്കാരത്തോടുള്ള വിയോജിപ്പുണ്ട്, ആ ഒരു വസ്ത്രധാരണത്തോടുള്ള വിയോജിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ നിരന്തരമായി ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല, പക്ഷേ ഇതാണ് വരുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രശ്നമാണ് കേട്ടോ, ഇതിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കൽ പ്രശ്നമുണ്ട്, ഇതിന്റെ വരികളിൽ പ്രശ്നമുണ്ട്, ഈ സംസ്കാരത്തിന് പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയാണ്. അതിന്റെ കൂടെ നമ്മൾ കാണുന്നത് ഇത് നടപ്പിലാക്കാൻ മന്ത്രിമാരടക്കം ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സ്കൂളുകളിൽ പോകുന്നു, അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു, അവിടെയും ഇതേ രൂപത്തിലുള്ള വസ്ത്രധാരണം അടക്കം പ്രശ്നമുള്ള രംഗങ്ങൾ നമ്മൾ കാണുകയാണ്. മന്ത്രി വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ പേജിലൂടെ പങ്കുവച്ച വീഡിയോയുടെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കണ്ടോളൂ. അപ്പോ ഇതാണ് അവിടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ദൃശ്യങ്ങൾ. അതിലും വസ്ത്രധാരണം ഒരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ പറയുന്ന എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിൽ ദാ സൂംബ വരുന്നു, ഒരു ചർച്ചയില്ലാതെയാണ് വരുന്നത്. ജനകീയ ചർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അവിടെ വസ്ത്രധാരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ രൂപം എങ്ങനെയാണ്, അത് നിർബന്ധമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. ഒരു ചർച്ചയില്ലാതാണല്ലോ വരുന്നതാകട്ടെ. ഇതുമാണ് നമ്മുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നമ്മുടെ മുമ്പിൽ ലിങ്ക് ഉണ്ട്, നമ്മുടെ മുമ്പിൽ സൂംബയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട്. അതൊന്നും തുറന്നു നോക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള അത്രയും വൾഗറായ ചിത്രങ്ങളാണ് അതിലുള്ളത്. മന്ത്രിമാരത് നടപ്പിലാക്കി പോസ്റ്റ് ചെയ്ത രംഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അതിനോടുള്ള വിയോജിപ്പ് ആ രൂപത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ അതിൽ വസ്ത്രധാരണം എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയും, അതിൽ അതിനോടുള്ള സംസ്കാരത്തോടുള്ള വിയോജിപ്പ് പ്രത്യേകം എടുത്തു പറയും. അതുകൊണ്ടാണ് ബഹുമാനായ ടി കെ അഷ്റഫ് അദ്ദേഹത്തിന്റെ ആ സ്പോട്ട്ലൈറ്റുള്ള സംസാരത്തിൽ, ഇവിടെയുള്ള സംസാരത്തിൽ ഒക്കെ അത് പ്രത്യേകം എടുത്തു പറയാൻ. കാരണം എന്താ, ഇങ്ങനെ ഒരു സംഭവമാണ് വരാനിരിക്കുന്നത്, ഇതിനെക്കുറിച്ചാകട്ടെ ഒരു ചർച്ചയും നടന്നിട്ടുമില്ല. അങ്ങനെയാണ്, ആ രൂപത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ട്, അത് വരുന്നു എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് വരുന്നത്, ഏതാണ് രൂപം എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്നൊരു ദിവസം June 26 ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്നൊരു സർക്കുലർ വരുന്നത്. എന്താണ് ആ സർക്കുലർ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ സർക്കുലറിൽ പറയുകയാണ്, ഇങ്ങനെ ഒരു സൂംബ എന്ന് പറയുന്ന ഒരു കാര്യം അത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്നു മാത്രമല്ല, അതിന്റെ ഏറ്റവും അവസാനത്തെ വരി, ഇത് എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാകുന്നു. എന്നുവെച്ചാൽ നിർബന്ധിതമായി നടപ്പിലാക്കുകയാണ്. എന്നുവെച്ചാൽ ഏപ്രിലിൽ ഒന്നൊരു ജംബോന്നോ ജൂംബോന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു, അതിനോട് ഇത്രയും കാലം 3 മാസമായി അതിനോടുള്ള വിയോജിപ്പുകൾ, ആശയപരമായ പോരാട്ടം നടത്തുന്നു, അതിനോടുള്ള വിയോജിപ്പുകൾ പറയുന്നു, ഇങ്ങനെ ഒരു കാര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, അത്തരമൊരു സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ഒക്കെ കഴിഞ്ഞതിനു ശേഷവും ഒട്ടും അത്തരത്തിലുള്ള വിയോജിപ്പുകൾ ഒന്നും പരിഗണിക്കാതെ ഒരു ദിവസം പെട്ടെന്ന് ഇതാ ഇത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ വരുന്നു. അങ്ങനെ ഈ വിയോജിപ്പുകൾ ഒന്നും പരിഗണിക്കാതെ, ഒരു തരത്തിലുള്ള എതിരഭിപ്രായങ്ങളെയും കൺസിഡർ ചെയ്യാതെ ഇങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ വന്നപ്പോഴാണ് ഏറ്റവും അവസാനം അതിനോടുള്ള വിയോജിപ്പിന്റെ ഏറ്റവും അവസാനത്തെ പടി എന്ന നിലക്ക് ബഹുമാനായ ടി കെ അഷ്റഫ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഇത്രയൊക്കെ ഇതിനെതിരെ ബോധവൽക്കരിച്ചിട്ടും ഇത്രയൊക്കെ ഇതിനെതിരെ വിയോജിപ്പുകൾ പറഞ്ഞിട്ടും നിർബന്ധിതമായി ഇത് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു, എന്റെ മകൻ അതിൽ പങ്കെടുക്കില്ല. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണ്. ഇങ്ങനെ നിർബന്ധിതമായി വിയോജിപ്പുള്ളവരുണ്ട് എന്നറിഞ്ഞിട്ടും അതിനോടുള്ള വിയോജിപ്പുകൾ നിരന്തരമായി പറഞ്ഞിട്ടും ഒരു നിലക്കും അതിനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഇതാ ഞങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോ ഇവിടെയാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കുന്നത്. ചില ആൾക്കാരൊക്കെ വിചാരിച്ചെന്താ വെച്ചാൽ, ഒരു സർക്കുലർ ഒരു ദിവസം വരുന്നു, പിറ്റേ ദിവസം അതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു, അതൊരു എടുത്തുചാട്ടാണോ? ഏയ്, അങ്ങനെയല്ല സംഭവിക്കുന്നത്. 3 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, 3 മാസമായി നിരന്തരമായി അതിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നിർബന്ധിതമായി അത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അവസാനത്തെ വഴി എന്ന നിലക്കാണ്. എല്ലാ വഴികളും തേടിയിട്ടും, വിയോജിപ്പിന്റെ മേഖലകൾ മാർഗങ്ങളെല്ലാം തേടിയിട്ടും അതൊന്നും ഒരു നിലക്കും പരിഗണിക്കാതിരുന്നപ്പോഴാണ് അവസാനത്തെ വഴി എന്ന നിലക്ക് ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു, എന്റെ മകൻ അതിൽ പങ്കെടുക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ വിഷയം നമ്മൾ എത്ര പേർ ഇങ്ങനെ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ കുട്ടികൾ അവർ പോയി പഠിക്കുന്ന കലാലയങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചില ആളുകൾക്കൊരു സംശയമാണ്, എന്നാലും അത് നിർബന്ധം തന്നെയാണോ? നിർബന്ധാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉറപ്പു വരുത്തണം എന്ന് പറഞ്ഞാലും അത്ര തൃപ്തിയാവില്ലെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും മന്ത്രി ശിവൻകുട്ടിയുടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രി ശിവൻകുട്ടി പറയുന്നത് സ്കൂളിൽ നടക്കുന്നത് ലഘുവ്യായാമമാണ്, സൂംബയെ കുറിച്ചാണ് പറയുന്നത്. ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വിയോജിപ്പുകൾ പറഞ്ഞപ്പോ സ്കൂളിൽ കുട്ടികളിൽ യൂണിഫോമിലാണത് ചെയ്യുന്നത്. RTE പ്രകാരം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. എന്നുവെച്ചാൽ ഈ സൂംബ എന്ന് പറയുന്നത് പഠന പ്രക്രിയയുടെ ഭാഗമായി RTEയുടെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ഇതാണ് തിട്ടൂരം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. ഇനി ആർക്കും സംശയമുണ്ടോ? നിർബന്ധിതമായി എല്ലാവരും പങ്കെടുക്കണമെന്നും രക്ഷിതാക്കൾക്ക് അതിൽ ചോയ്സ് ഇല്ല എന്നും തന്നെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവിടെയാണ് ഇങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ഒരു വിഭാഗത്തിന് സാംസ്കാരികമായി മതപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന ഒരു സമരപ്രഖ്യാപനം, ഒരു വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. തീർച്ചയായും പിന്നെ അതിനുശേഷം വലിയ രൂപത്തിലുള്ള വിയോജിപ്പുകൾ സമുദായത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും വന്നപ്പോ പിന്നെ അത് അടിച്ചേൽപ്പിക്കൂല എന്നൊക്കെയുള്ള കുറച്ച് പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്, പക്ഷേ അത് ഈ പോരാട്ടത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു വിജയം കൂടിയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ രൂപത്തിലാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ രണ്ട് സംശയങ്ങൾ, ഒന്ന് നിർബന്ധിച്ചോ? നിർബന്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് അല്പവസ്ത്രത്തിലാണോ കളിക്കുന്നത്? അല്ലെ, വേറെ ചില ആളുകളാണ് അങ്ങനെ അല്പവസ്ത്രം എന്നൊക്കെ പറയേണ്ടിയിരുന്നോ? നമ്മൾ ചെയ്യേണ്ടത് ബഹുമാന TK ശ്രഫിന് ആ പോസ്റ്റ് എടുത്തിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കണം. TK ശ്രഫ് എന്താ പറഞ്ഞത്? വിദ്യാലയങ്ങളിൽ കുട്ടികൾ ഇതാ ഇപ്പോൾ അല്പവസ്ത്രത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ? അല്ല, ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം അതിനോടുള്ള വിയോജിപ്പ് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് അത്തരം ഒരു സംസ്കാരത്തിലേക്ക് പറഞ്ഞയക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അതായത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാനാണ് ഞാൻ എന്റെ കുട്ടികളെ പൊതുവിദ്യാലയത്തിലേക്ക് അയക്കുന്നത്, അല്ലാതെ അല്പവസ്ത്രത്തിൽ തുള്ളുന്ന, മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന ഒരു സംസ്കാരത്തിലേക്കല്ല. എന്ന് വെച്ചാൽ ആ സംസ്കാരത്തോടാണ് വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഓൾറെഡി ഇവിടെ അല്പവസ്ത്രത്തിൽ കുട്ടികൾ തുള്ളുന്നുണ്ട് എന്നൊന്നും ആ വരികളിൽ എവിടെയുമില്ല. കാരണം നമ്മുടെ മുമ്പിലുള്ളത് ടെക്സ്റ്റ് ബുക്കാണ്, അതിൽ വസ്ത്രധാരണം പ്രശ്നമാണ്. നമ്മുടെ മുമ്പിലുള്ളത് അയച്ചു കൊടുത്ത ലിങ്കാണ്, അതിൽ വസ്ത്രധാരണം പ്രശ്നമുണ്ട്. നമ്മുടെ മുമ്പിലുള്ളത് മന്ത്രി അബ്ദുറഹ്മാനെ പോലെയുള്ള ആളുകൾ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ്, അതിൽ ഈ സംസ്കാരവും വസ്ത്രധാരണവും പ്രശ്നമുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം നടപ്പിലാക്കുന്നതിനോട് അത്തരമൊരു സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ പറഞ്ഞയക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. അപ്പോ ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഈ വിയോജിപ്പ് വന്നിട്ടുള്ളത്. ഈ വിയോജിപ്പ് വന്നു, അത് കൃത്യമായി ശക്തമായിക്കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കാര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്നും അത്തരമൊരു സംസ്കാരത്തിലേക്ക് പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലെ, മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ അതിനെതിരെ ഏതൊക്കെ തരത്തിലാണ് പല ആളുകളും പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ചില ആളുകൾ ഇങ്ങനെ ഒന്ന് സംഭവം പറയുമ്പോഴേക്ക് താലിബാനികളാക്കുകയാണ്. ഏയ്, ഒന്ന് ആലോചിച്ച് നോക്കണം, സർക്കാരൊരു കാര്യം ചർച്ചകൾ പോലും ഇല്ലാതെ, ജനകീയ ചർച്ചകളില്ലാതെ, PTA മീറ്റിംഗ് വിളിക്കാതെ, അതുപോലെ തന്നെ രക്ഷിതാക്കളോട് അഭിപ്രായം ചോദിക്കാതെ, അധ്യാപകരോട് അഭിപ്രായം ചോദിക്കാതെ അങ്ങ് നടപ്പിലാക്കുക, എന്നിട്ട് അതിനോട് യോജിപ്പില്ല, ഞങ്ങൾ വിട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾ താലിബാനികളാണ്, നിങ്ങൾ തീവ്രവാദികളാണ് എന്ന തിട്ടൂരമാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം ചില ഏതെങ്കിലും ചാപ്പയടികൾ കൊണ്ട് ഇനി അങ്ങോട്ട് ഇവിടെയുള്ള വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിൽ നിന്നും പിന്തിരിക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ വിചാരം അങ്ങ്, അല്ലെങ്കിൽ ആ കലം ആ അടുപ്പത്തിനങ്ങോട്ട് മാറ്റിവെച്ചേക്കെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വിളിക്കുമ്പോഴേക്കാ ഞങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ട്, ഞങ്ങൾക്ക് മതപരമായി ഇത് സാധിക്കില്ല എന്ന് പറയുമ്പോഴേക്ക് തീവ്രവാദിയാക്കുക, താലിബാനിയാക്കുക, കുറെ ആൾക്കാർ അഫ്ഗാനിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുക്കുക, വേറെ കുറെ ആൾക്കാർ ഇറാനിലേക്ക് ടിക്കറ്റ് എടുക്കുക. ഏയ്, എന്തിന്റെ പേരിൽ? ഒരു ചർച്ചയുമില്ലാതെ നടപ്പിലാക്കിയ ഒരു കാര്യത്തോട് വിയോജിപ്പ് പറഞ്ഞതിന്റെ പേരിൽ. മാത്രമല്ല വേറെ ചില ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഒരു ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്, ഇവർക്ക് സാമ്പാന്നെങ്ങാനും വിചാരിച്ചിട്ടങ്ങാണ് ഇവര് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇതിനോട് വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ടാവുക. സാമ്പാ നൃത്തം നമുക്കറിയാലോ, ബ്രസീലിലുള്ള ഒരു സാമ്പാ നൃത്തം, അതിൽ കുറച്ചുകൂടി വസ്ത്രധാരണം കുറച്ചുകൂടി മോശമായ ഒരു നൃത്തമാണ് സാമ്പ എന്ന് പറയുന്നത്. ഇവർക്ക് സാമ്പാ നൃത്യവും സൂമ്പാ നൃത്തമൊക്കെ മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു പരിഹസിക്കുക. എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവരിത് സാമ്പയും സൂമ്പയും ഒന്നും മനസ്സിലാവാത്ത അത്രയ്ക്ക് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഭൗതികമായി നിലവാരം കുറഞ്ഞ കുറച്ച് ആൾക്കാരാണ്, അവരങ്ങനെയൊക്കെ പറയും എന്ന ഒരു ധ്വനിയിലാണ് വേറെ ചില ആളുകൾ സംസാരിച്ചത്. രാഷ്ട്രീയ നേതാക്കന്മാർ പോലും അവിടെ നമ്മൾ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ കൃത്യമായി ഇത് ചോദിച്ചു, ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം, ലിബറൽ മതക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇനി സാമ്പയാണെങ്കിൽ തന്നെ എന്താ? ഈ അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യമായിട്ട് പറയും, സാമ്പയൊന്നല്ല സൂമ്പയാണ്, നമുക്കിങ്ങനെ ആശ്വാസം തരികയാണ്. ഇനി സാമ്പയാണെങ്കിൽ തന്നെ ലിബറൽ മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകവീക്ഷണ പ്രകാരം, അവരുടെ മതത്തിന്റെ തത്വങ്ങൾ പ്രകാരം, അവരുടെ ധാർമ്മികത പ്രകാരം സാമ്പാ നൃത്താണെങ്കിൽ അത് തെറ്റാണോ? അല്ലല്ലോ, നമ്മളത് ചോദിച്ചു, അവരത് പറയും ചെയ്തു, കേട്ടോളൂ.
5: പിന്നെ സാമ്പ, സാമ്പക്ക് എന്താ കുഴപ്പം? സാമ്പ നിങ്ങൾ പറയുന്ന വെച്ചാൽ ആ സാമ്പ എന്തോ മോശമാണോ? സാമ്പക്ക് പ്രശ്നമുണ്ടോ? സ്മൃതിയുടെയും
6: എനിക്ക് ഒന്നും പ്രശ്നമല്ല. നിങ്ങളെ സംബന്ധിച്ച് സൂമ്പയും സാമ്പയും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുമാർ. എനിക്ക് പ്രശ്നമല്ല,
5: സാമ്പയായിരിക്കും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്കൂള് ആ ഒന്നും പ്രശ്നമാവില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം അല്ലെങ്കിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല, കാരണം നിങ്ങൾ മകളെ
7: നോക്കുമ്പോഴും നിങ്ങൾ അതുകൊണ്ട് ഗ്രഹിക്കുന്ന
5: അനന്ത്കുമാർ പ്രശ്നമുണ്ടോ? സാമ്പ അരുൺകുമാറിന് അരുൺകുമാറിന് സാമ്പ പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ഔദ്യോഗിക
7: എനിക്കൊന്നും പറഞ്ഞല്ല, ഇതിനൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ, സാമ്പയൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന.
1: അപ്പോ വലിയ കാര്യമാര് പറഞ്ഞാണ് ഈ സാമ്പ ആയിരിക്കും ഇവർ കണ്ടിട്ടുണ്ടാ, സാമ്പയുടെ വീഡിയോ അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയതായിരിക്കും. നമ്മൾ ചോദിച്ചു, സാമ്പയാണെങ്കിൽ നിങ്ങളുടെ ലിബറൽ മതപ്രകാരം അത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പോ അതും പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പയാണെങ്കിലും സൂമ്പയാണെങ്കിലും അതിലും വൃത്തികെട്ടവല്ല നൃത്തങ്ങളും ഉണ്ടെങ്കിൽ നൃത്തരൂപം ഉണ്ടെങ്കിൽ അതും ഇവർക്ക് പ്രശ്നമല്ല. കാരണം എന്താ? ഇവരുടെ ധാർമ്മികത അങ്ങനെയാണ്, ഇവരുടെ ധാർമ്മികത അങ്ങനെയാണ്. കാരണം മറ്റൊരാളെ ഉപദ്രവിക്കാത്രത്തോളം കാലം എന്ത് ചെയ്താലും തെറ്റല്ല എന്ന ഇവരുടെ അഭിപ്രായം. അതുകൊണ്ടാണല്ലോ ഈ ലിബറൽ മതക്കാരായ ചില ആളുകൾ അവർ പറഞ്ഞത് കഞ്ചാവും MDMA പോലും തെറ്റല്ല. ഏയ്, കഞ്ചാവ് ഉണ്ടല്ലോ, കഞ്ചാവ്, ആ കഞ്ചാവ് അവർ പറയുന്ന അവരുടെ ധാർമ്മികത അനുസരിച്ച് വളരെ കൃത്യമായ കാര്യമാണ് അവർ പറയുന്നത്. കാരണം എന്താ, ഒരാൾ കഞ്ചാവ് അയാളുടെ റൂമിൽ വെച്ച് ആരെയും അറിയാതെ അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതെ കഴിക്കുകയാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ മറ്റാർക്കെങ്കിലും അതുകൊണ്ട് ഉപദ്രവം ഉണ്ടോ? ഇല്ലല്ലോ. അവരുടെ ലോകവീക്ഷണ പ്രകാരം, ലിബറൽ മതം പ്രകാരം കഞ്ചാവ് ഒരു പ്രശ്നമല്ല, MDMA ഒരു പ്രശ്നമല്ല എന്ന് മാത്രമല്ല, നമ്മൾ വളരെ അപകടകരമെന്ന് മനസ്സിലാക്കുന്ന, അങ്ങേയറ്റം അശ്ലീലമെന്ന് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ മതപ്രകാരം തെറ്റല്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചത്, ഇനി സാമ്പയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അവർ പറഞ്ഞു പ്രശ്നമല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനി നാളെ മറ്റന്നാൾ ഈ ലിബറൽ മതക്കാര് നമ്മുടെ സ്കൂളുകളിലേക്ക് സാമ്പ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക, സാമ്പാ നൃത്തം കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക, അന്നും ഇതേപോലെ നമ്മൾ എതിർപ്പുമായി വരും, മതപരമായി വിയോജിപ്പുണ്ട് എന്ന് നമ്മൾ പറയും, സ്പോട്ട്ലൈറ്റുകളിൽ ചർച്ച ചെയ്യും, അതുപോലെ തന്നെ സമ്മേളനങ്ങൾ അതിനോട് വിയോജിപ്പുകൾ പറയും. അപ്പൊ എന്താ ചെയ്യുക? കണ്ടോ, കുറെ ആൾക്കാർ പ്രാകൃതന്മാര്, ഹെയ്, ഒരു സാമ്പാ നൃത്തം കൊണ്ടുവരുമ്പോഴേക്ക് അതിനെ എതിർക്കുന്നു താലിബാനികൾ, അഫ്ഗാനികൾ, ഇറാനികൾ എന്നൊക്കെ പറഞ്ഞു കണ്ട് അന്നും എന്ത് ചെയ്യും? ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പയും പ്രശ്നമല്ല, സൂമ്പയും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഒരു തരത്തിലുള്ള അശ്ലീലങ്ങളും പ്രശ്നമല്ലാത്ത ഒരു വിഭാഗം അവരുടെ ധാർമ്മികത നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു, ഇതാണ് വിഷയം, ഇതാണ് ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വവർഗരതി തെറ്റാണോ? തെറ്റല്ല, ഇത് തെറ്റല്ല എന്ന് അവർക്കങ്ങനെ വിശ്വസിക്കാം, കുഴപ്പമില്ല കേട്ടോ, അവരുടെ മതപ്രകാരം സ്വവർഗരതി തെറ്റല്ല. പക്ഷേ പ്രശ്നം വരുന്ന എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കളെ NSS ക്യാമ്പുകളിലൂടെ സ്വവർഗരതി തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. അവർക്കങ്ങനെ വിശ്വസിച്ചോട്ടെ, അവരത് ചെയ്യുകയോ അത് പഠിപ്പിക്കുകയോ അവരുടെ ക്ലാസ്സുകളിൽ അങ്ങനെ പഠിപ്പിക്കൊക്കെ ചെയ്തോട്ടെ, പക്ഷേ എന്തിനാണ് പൊതുവിദ്യാലയത്തിൽ വരുന്ന കുട്ടികളെ അത് പഠിപ്പിക്കുന്നത്? ഇവിടെയാണ് വിയോജിപ്പ്. അവർക്ക് സാമ്പയും പ്രശ്നമല്ല, സൂമ്പയും പ്രശ്നമല്ല, സ്വവർഗരതിയും പ്രശ്നമല്ല, വ്യഭിചാരവും പ്രശ്നമല്ല, അവിഹിതങ്ങളും പ്രശ്നമല്ല. ആകെ എന്തേ വേണ്ടുള്ളൂ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി, എന്ത് അശ്ലീലവും ചെയ്യാം, എന്ത് ആഭാസവും ചെയ്യാം. ഇതാണ് ലിബറൽ മതം, ഇതാണ് നാം അറിയാതെ നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ബഹുമാന TK അഷ്റഫ് പോരാട്ടം തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു സസ്പെൻഷനിൽ നിന്നും തുടങ്ങി സസ്പെൻഷനിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ആ സസ്പെൻഷനൊക്കെ മാറും, അതൊക്കെ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും, പക്ഷേ അദ്ദേഹം ഉയർത്തിവെച്ച ആ ആദർശം, ആ ആശയം, അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു സൂംബയിൽ ഒതുങ്ങുന്നതല്ലോ. ഞാൻ പറഞ്ഞു നേരത്തെ, വളരെ ബോധപൂർവം നമ്മുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളിലേക്കടക്കം ഇത്തരം കാര്യങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തിചിന്ത എന്നൊക്കെ പേരിൽ, യുക്തിചിന്ത നല്ല തന്നെയാണ്, പക്ഷേ യുക്തിചിന്ത എന്നുള്ള പേരിൽ ഇവരടിച്ചേൽപ്പിക്കുന്നത് മതനിരാശ ആശയങ്ങളാണ്. മതങ്ങളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചൊക്കെ ഇവരുടേതായ ചില ആശയങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിപ്പിക്കുക. ഇങ്ങനെ നിരന്തരമായി അത്തരം ഒളിച്ചുകടത്തലുകൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രകടമായി വ്യക്തമായ ഒരു സമയം ഉണ്ടായിരുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിലൊരു വിവാദം ഉണ്ടായിരുന്നു. എന്താ അവിടെയും ഇതേ കാര്യം നടന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആണ് പെണ്ണ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ എന്താ മനസ്സിലാക്കിയത്, ഒരു കുട്ടി എപ്പോഴാണ് ആണാവുക. നമ്മളൊന്ന് വളരെ സിമ്പിളായ നമ്മുടെ യുക്തിയിൽ, യുക്തിയൊന്നും വേണ്ട, നമ്മൾ മനുഷ്യരായി ഇവിടെ ജീവിക്കണ്ടല്ലോ, ഒരു മനുഷ്യൻ എന്നാലൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എപ്പോഴാണ് ഒരു കുട്ടി ആണാവുക. നമ്മളെന്താ പറയലേ, ഒരു ലേബർ റൂമിൽ നിന്ന് നേഴ്സ് പുറത്തു വരും, എന്നിട്ട് പറയും, കൺഗ്രാചുലേഷൻസ്, യു ഹാവ് എ ബേബി ബോയ്, ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിലേക്ക് തരും, നമ്മൾ ഉമ്മ കൊടുക്കും, അല്ലെ? അങ്ങനെയാണ് ആൺകുട്ടിയാവുക, അല്ലെ? പെൺകുട്ടിയാണെങ്കിലോ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു തരും. ഇത്രയും നമുക്കറിയുള്ളൂ, അല്ലെ? ആ രൂപത്തിലാണ് അവരുടെ ശരീരവും മനസ്സും ഒക്കെ, ആണിൻ്റേത് ആണും പെണ്ണിൻ്റേത് പെണ്ണുമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ ലിബറൽ മതക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മുടെ മുമ്പ്, നമ്മുടെ ചുറ്റിലും ഒരു മതം ഉണ്ടാവുമ്പം ആ മതത്തിന്റെ ആദർശം എന്താ നമ്മൾ അറിയണമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, ഈ ലിബറൽ മതത്തിൽ ആണ് പെണ്ണ് എന്ന് പറയുന്നത് ഒരു ശരീരം നോക്കിയിട്ടോ ലൈംഗിക അവയവം നോക്കിയിട്ടോ പോലും പറയാൻ പറ്റൂല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കിനി ആണിന്റെ ലൈംഗിക അവയവം ഉണ്ടെങ്കിലും ശരിക്കും നിങ്ങൾ ചിലപ്പോൾ പെണ്ണായിരിക്കും എന്നാ പറയുന്നത്. പെണ്ണിന്റെ അവയവം ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ആണായിരിക്കും, നിങ്ങൾ രണ്ടും അല്ലാത്ത വേറെന്തെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന ഒരു ആശയമാണ് ലിബറൽ മതത്തിനുള്ളത്. ആ മതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾ ആണാണെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങൾ പെണ്ണായിരിക്കും. ഇത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബാലരമയിലെ കഥയൊന്നല്ല പറയുന്നത്, അല്ലെ? ബാലരമയിൽ നമ്മൾ
5: മനസ്സിലാക്കുന്നത്
1: ബാലരമയിൽ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, മൃഗാധിപത്യം വന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൃഗങ്ങളൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അതുപോലെയാണെന്ന് വിചാരിക്കണ്ട, ഇത് കൃത്യമായി അത്തരത്തിലുള്ള ഒരു ആദർശമാണ് ഇവർക്കുള്ളത്. ഒരാണ് ആണാവുന്നത് അവന്റെ മനസ്സിൽ ആണായി തോന്നുമ്പോൾ മാത്രമാണ്. അവനെങ്ങാനും പെണ്ണായി തോന്നിയാൽ അവൻ പെണ്ണാകുന്നു എന്ന് പറയുന്ന ഒരു ജെൻഡർ പൊളിറ്റിക്സ്, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു ആശയം ഇവർക്കുണ്ട്. ഇവരെന്താ ചെയ്തത്? ഇവർക്ക് അങ്ങനെ വിശ്വസിച്ചോട്ടെ, ആണ് നാളെ പെണ്ണാവും, പെണ്ണ് നാളെ ആണാവും എന്നൊക്കെ വിശ്വസിച്ചോട്ടെ, അവരുടെ മതപ്രകാരം അങ്ങനെ വിശ്വസിച്ച് പോകുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ആശയം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയാലോ, അതാണ് പ്രശ്നം. ഇങ്ങനെ ഇന്ന് ആണായവൻ നാളെ പെണ്ണാകുമെന്ന ഈ ആശയം ഒരു ശാസ്ത്രവും പിൻബലമില്ലാത്ത, ഒരു തരത്തിലും ഒരു നിലക്കും നമുക്ക് തെളിയിക്കാൻ സാധിക്കാത്ത ഈ പ്രതിലോമകരമായ ആശയങ്ങൾ നമ്മുടെ കുട്ടികളെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും? അവിടെയാണ് നമുക്ക് വിയോജിപ്പ് അല്ലെ? അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞൊരു വിവാദം വന്നത്. പക്ഷേ നമ്മളൊക്കെ ശരിക്കും അങ്ങനെ എങ്ങനെ മനസ്സിലാക്കിയത്, അതെന്തോ ഒരു പെൺകുട്ടികൾക്ക് പാൻറ് ഇടിപ്പിക്കുന്ന എന്തോ ഒരു പരിപാടി വരുന്നുണ്ട്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കി അല്ലേ? നമ്മൾ പല ആളുകളും മനസ്സിലാക്കിയത് പെൺകുട്ടികൾക്ക് പാൻറ് യൂണിഫോം ആക്കി കൊടുക്കുന്ന എന്തോ ഒരു പദ്ധതി എന്നാണ് നമ്മൾ പല ആളുകളും മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ചാനലുകാരൊക്കെ മനസ്സിലാക്കിയത്. അത് നമ്മളൊരു ചാനൽ ചർച്ചയിൽ പോയപ്പോൾ അവിടുത്തെ ആങ്കർ നമ്മൾ പറഞ്ഞു, ഇത് നല്ല വിഷയം, ഇത് ഇതിനേക്കാൾ ആഴത്തിലുള്ള എന്തൊക്കെ വിഷയമാണെന്നൊക്കെ പറയുമ്പോഴും അവർ പറയുന്ന ഒരു മറുവാദം നിങ്ങൾ കേട്ടോളൂ.
5: പെൺകുട്ടികൾ പാൻസ് ധരിക്കാന്നുള്ളതല്ല ഇവിടെ വിഷയം.
6: അല്ല, നമ്മുടെ വിഷയം നിലവിൽ ആൺ പെൺ എന്ന തിരിച്ചറിവില്ലാതെ വരുന്ന ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയല്ല, അങ്ങനെ ഒരു പദ്ധതിയല്ല. നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത ഒരു കാലം ഒരു കാലത്തും ഒരു ആണിനും പെണ്ണിനും ഉണ്ടാകില്ല. ആർക്കാരും അവന്റെ അവനവന്റെ ഐഡന്റിറ്റി ഏതെങ്കിലും ഒക്കെ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുമല്ലോ.
1: അപ്പോ സംഭവം പല ആളുകളും, നമ്മളിൽപ്പെട്ട പല ആളുകൾ പോലും ഒരുപക്ഷെ എന്തായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ പാൻറ് ഇടിപ്പിക്കുക, ഇങ്ങനെ ആയിരിക്കും നമ്മൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ആരെയും കുറ്റപ്പെടുത്താനല്ല. പക്ഷേ ശരിക്കും ഇതെന്താ വിഷയം? ശരിക്കും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ പെണ്ണിന് പാൻറ് ധരിക്കുക അല്ലെങ്കിൽ പാവാട ധരിക്കുക എന്നുള്ള വിഷയമല്ല, അതതിൻ്റെ ഭാഗമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ചാനൽ ചർച്ചകളിലും നമ്മുടെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള തൊലിപ്പുറത്തുള്ള കുറച്ച് വിഷയങ്ങൾ മാത്രമാണ് വരിക. മറിച്ച് ഈ വിഷയം എന്ന് പറയുന്നത് ഇത് ഒരു പാൻറിലൊതുങ്ങുന്ന ഒരു വിഷയമായിരുന്നില്ല, മറിച്ച് ഇത് കൃത്യമായ ഒരു ആദർശമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആണും പെണ്ണും തമ്മിൽ ജൈവികമായി എന്തൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും അവർ തമ്മിൽ എന്തില്ല, സാമൂഹികമായ ഒരു വ്യത്യാസം പാടില്ല. അങ്ങനൊരു ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി ഉണ്ടാക്കണം എന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി. ആ ന്യൂട്രാലിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി പഠിപ്പിച്ചാലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് ആൺകുട്ടിയായിട്ടും ആൺകുട്ടികൾക്ക് പെൺകുട്ടിയായിട്ടും തോന്നുന്ന ഒരു അവസ്ഥ വരെ സൊസൈറ്റിയിൽ ഉണ്ടാകും. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇത് നടപ്പിലാക്കിയ യൂറോപ്യൻ രാജ്യങ്ങളെ അങ്ങനെ ഉണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളിൽ 27% കുട്ടികൾ എന്നുവെച്ചാൽ 10 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികൾക്ക് താൻ ആണാണോ പെണ്ണാണോ എന്ന വിഷയത്തിൽ കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾ പോലും ഉണ്ടായി. ഇത് കണക്കുകളാണ്, വെറുതെ പറയുന്നതല്ല. അത് നമ്മൾ കൃത്യമായി ആ ചാനൽ ചർച്ചയിൽ തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടോളൂ.
5: ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി അത് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് ഈ തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വളരുന്ന തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നത് നമ്മൾ നോക്കണത്. ഇത് കേരളത്തിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. കേരളത്തിൽ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് യൂണിഫോം എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് ഇത് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ അത് ഇത് നടപ്പിലാക്കി ഒരുപാട് മുന്നോട്ട് പോയതാണ്. അവിടെയുള്ള കണക്കുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത് നടപ്പിലാക്കിയതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കാ ഗ്ലോബൽ കൺസ്യൂമർ സർവേയുടെ ഒരു കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ തലമുറ ഈവൻ ജെൻ സിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ തലമുറയിൽ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ആളുകൾ കൂടി വരുന്നതാണ്. എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിൽ കൺഫ്യൂഷൻ ഉള്ള വലിയ തലമുറ വരുന്നു. ഇത് തന്നെ അവരുടെ സർവേയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 1946 മുതൽ 64 വരെ 95% ഈ ജെൻഡർ കൺഫോമിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഉണ്ടായിരുന്നതിൽ. അമേരിക്കയിൽ മാത്രമാണ് പറയുന്നത്. എന്നാൽ 95 മുതൽ 2012 വരെ അതായത് ജെൻ സിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറും 77% ഞാൻ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് കേവലം ഏതെങ്കിലും ഒരു സർവേ അല്ല, യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ടയുടെ പഠനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോർ യു എസ് ടീംസ് ബിക്കമിംഗ് ജെൻഡർ നോൺ കൺഫോമിംഗ്, കൂടുതൽ യു എസ് ടീംസ് ടീനേജ് ആളുകൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയി വരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ടീംസ് വരുന്നു. അവിടെയും അവസാനിക്കുന്നില്ല, നമുക്ക് വീണ്ടും റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. 27% ഓഫ് കാലിഫോർണിയ അഡോളസൻസ് ആർ ജെൻഡർ നോൺ കൺഫോമിംഗ്. ഒരു സമൂഹത്തിലെ കാലിഫോർണിയയിൽ മാത്രം 27% ആളുകൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആണ്, കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇതാണ് അപകടം. എന്ന് വെച്ചാൽ നമ്മൾ വളരെ പിന്നെ പെരിഫറലായി പാന്റും സാരിയും മാത്രം ചർച്ച ചെയ്യുന്നതിന് പുറത്ത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതിന്റെ പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ലിബറൽ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്. അതിന്റെ അപകടം വളരെ വലുതാണ്. ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിച്ച് നോക്കുക, നാളെ നമ്മുടെ മകൻ എനിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്രത്തോളം വലിയ ഒരു അപകടമായിരിക്കും. അവിടെയും അവസാനിക്കുന്നില്ല. ഇങ്ങനെ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ടീംസിന് കൂടുതലായി ഡിപ്രഷൻ, അതുപോലെ തന്നെ ആൻസൈറ്റി, അതുപോലെ തന്നെ നോൺ സോഷ്യൽ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പഠനങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും.
6: ആശങ്കയാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ തങ്ങൾ പറയുന്നത്, ശാസ്ത്രീയമായിട്ടാണെന്നാണ് താങ്കൾ ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പറയുന്നു.
1: നമ്മൾ കൃത്യമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ ആണാണോ പെണ്ണാണോ എന്ന് സ്വയം തിരിച്ചറിയാൻ പോലും പറ്റാത്ത കുട്ടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് കണക്കുകൾ സഹിതം പറഞ്ഞു കൊടുത്തപ്പോ എന്തൊക്കെ ആശങ്കകളാണ് എന്നാണ് പറഞ്ഞത്. ഏയ്, എന്തൊക്കെ ആശങ്കകളാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോ 2 വർഷങ്ങൾക്കിപ്പുറത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത് കേരളത്തിൽ പോലും ഇതേ കാര്യം ഉണ്ടായി. നമുക്കറിയാം എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജ്, ആ മഹാരാജാസ് കോളേജിൽ ഇപ്പൊ അവിടെയുള്ള പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റലിൽ ആൺലിംഗമുള്ളവർ ഉണ്ട്. കാരണം എന്താ, അങ്ങനെ ആണുങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുമോ? പറ്റൂല. പക്ഷേ ആൺലിംഗമുള്ളവർ, പുരുഷലിംഗമുള്ളവർ, അവർ സ്വയം സ്ത്രീയാണെന്ന് പറയുന്നു. അങ്ങനെ അവർ സ്ത്രീകളുടെ ഹോസ്റ്റലിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിഷയം കേവലം ഒരു പാൻറിന്റെയും അതുപോലെ തന്നെ പാവാടയുടെയും വിഷയമല്ലെന്നും ഇത് വളരെയധികം ഗൗരവമേറിയ വിഷയമാണെന്നും അന്നേ നമ്മൾ പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ എന്തൊക്കെ ആശങ്കകളാണ്, വെറുതെ എന്തൊക്കെ പറയാണ് എന്ന് പറഞ്ഞ് അന്ന് അതിനെ പുച്ഛിച്ച് തള്ളിയവർ ഇന്ന് കേരളത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വെറുതെ ആരോപിക്കുകയല്ല, ഒരു പാൻറ് ധരിപ്പിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം വരുമ്പോഴേക്ക് വെറുതെ ആലോചിച്ചു കൂട്ടി നമ്മൾ പറയുന്നതല്ല. കൃത്യമായി അന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുടെ ട്വീറ്റിലൂടെ പറഞ്ഞ ഒരു വാചകം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എന്താ ട്വീറ്റിലുള്ളത്? ടു അച്ചീവ് ദീസ് അവർ സ്റ്റുഡൻസ് ഷുഡ് ഫേസ്റ്റ് ബി ഗിവൺ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഇൻ എ ഫ്രീ എൻവയോൺമെന്റ് അൺഹിൻഡേർഡ് ബൈ ദ ബേർഡൻ ഓഫ് സൊസൈറ്റീസ് ഹെറ്ററോനോർമേറ്റീവ് എക്സ്പെക്ടേഷൻസ്. ഇങ്ങനൊക്കെ പറയുമ്പോൾ ചിലപ്പം സാധാരണക്കാരായ ആളുകൾക്ക് ഇത് അത്ര പരിചിതമില്ലാത്ത വാക്കുകളായിരിക്കാം. പക്ഷെ എന്താ സംഭവം? അതായത് ഹെറ്ററോനോർമേറ്റീവായ ഒരു സൊസൈറ്റിയുടെ പ്രശ്നം കാരണമാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നത്. അതിൽ നിന്നും അവരെ ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഈ പിന്നെ ഈ പരിഷ്കാരത്തിന്റെ ഉദ്ദേശ്യം. എന്താ ഈ ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ആണും പെണ്ണും തമ്മിലുള്ള എതിർവർഗ ലൈംഗിക സ്വാഭാവികത. എന്താണെന്നുവെച്ചാൽ ആണും പെണ്ണുമാണല്ലോ ഇപ്പം കല്യാണം കഴിക്കുന്നതും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത്. അത് സ്വാഭാവികമായി നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോഴുള്ളത്. അത് തകർക്കണമെന്ന് നമ്മൾ ആരോപിക്കല്ല, കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. ഹെറ്ററോനോർമേറ്റീവായ ഒരു സൊസൈറ്റി, അതിന്റെ ബേർഡൻസ് ഇല്ലാതാക്കലാണ് ഉദ്ദേശ്യം. ഇത് കണ്ടുകൊണ്ടാണ്, ഇതിന്റെ ആശയപരമായ ഇതിന്റെ വേരുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്നേ നമ്മൾ പറഞ്ഞത്. ചാനലുകളിൽ പോയി അതുപോലെ തന്നെ ജനകീയ ചർച്ചകൾ സംഘടിപ്പിച്ച് ഇതുപോലെയുള്ള ബോധവൽക്കരണ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് കേവലം പാൻറിന്റെ വിഷയമല്ലട്ടോ, ഇത് വളരെ ഗൗരവമേറിയ ഒരു ജെൻഡർ പൊളിറ്റിക്സ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇത് അത്ര സിമ്പിളായി മനസ്സിലാക്കരുതേ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ബോധവൽക്കരിച്ചു. അന്നും ഇതുപോലെ ഇന്ന് സംഭവിക്കുന്ന എന്താ, ഇന്ന് ഈ സൂംബ വിഷയവും ഇത്തരത്തിലുള്ള ലിബറൽ ഫാസിസം ഒക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് അത് അല്പവസ്ത്രം അല്ലെ, കുടിക്കലരൽ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ടേമുകളിൽ കുറച്ച് വാക്കുകളിൽ ഇങ്ങനെ കുടുങ്ങിക്കളിക്കുന്ന ആൾക്കാരുണ്ട്. അന്നും അങ്ങനെ തന്നെ ആയിരുന്നു. അന്നും ഈ പാൻറ് പാവാട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുടുങ്ങിക്കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പാൻറിന്റെ ചരിത്രപരമായ ഒറിജിനെ കുറിച്ചൊക്കെ ഭയങ്കരമായി ചർച്ച ചെയ്യായിരുന്നു. നമ്മൾ പറഞ്ഞു ഇത് നല്ല വിഷയം, വിഷയം ഗൗരവകരമായ ഒരു ആശയം അടിച്ചേൽപ്പിക്കുന്നിടത്താണ് നമ്മൾ പറഞ്ഞു. അത് ബോധവൽക്കരിച്ചു, അത് സമുദായ സംഘടനകൾ ഏറ്റെടുത്തു, മുസ്ലിം സംഘടനകൾ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല കത്തോലിക്ക സഭ പോലും അതിനെതിരെ വിയോജിപ്പുകളുമായി വന്നു. അങ്ങനെ ആ നിലക്ക് അതിനെതിരായ പോരാട്ടം മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ അടിച്ചേൽപ്പിക്കില്ല. കേട്ടോളൂ,
8: ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയത്തിനിടവരുത്താത്തതാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരിടത്തും ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല, പലതവണ സർക്കാർ നിലപാട് അറിയിച്ചിട്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ്. പ്രതിഷേധത്തിലൊരുങ്ങുന്നവർ ഒന്നുകൂടി ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു.
9: ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ യൂണിഫോം അത് ഒരു നിലയിലും ഒരു വിദ്യാലയങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ
1: അപ്പോ അടിച്ചേൽപ്പിക്കൂല, നമുക്ക് എല്ലാവർക്കും സമാധാനമായി അല്ലേ? എതിർപ്പ് പറഞ്ഞ സാമുദായിക സംഘടനകൾക്കും മതസംഘടനകൾക്കും എല്ലാവർക്കും സമാധാനമായി അടിച്ചേൽപ്പിക്കൂല എന്ന് പറഞ്ഞല്ലോ. നമ്മളുടെ സമരമൊക്കെ നിർത്തിവെച്ച് നമുക്ക് പോവാം അല്ലെ? ഇപ്പൊ നമ്മൾ സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നിർത്താം എന്ന് പറയുന്നത് അല്ല, അങ്ങനെയല്ല. അങ്ങനെ ആ നിലക്ക് അടിച്ചേൽപ്പിക്കൂല. ഇപ്പൊ പറഞ്ഞു സൂം അടിച്ചേൽപ്പിക്കില്ല, അതേ പ്രസ്താവനയാണ്, അതേ പ്രസ്താവന. ആ വാക്കുകളിൽ പോലും വ്യത്യാസമില്ലാതെ സൂം അടിച്ചേൽപ്പിക്കില്ല, ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കില്ല. സമാധാനം, സ്വസ്ഥം, നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായി പോയി കിടന്നുറങ്ങാം. അങ്ങനെ പല ആളുകളും അങ്ങനെ വിചാരിച്ചു, പക്ഷെ നമ്മൾ പറഞ്ഞു ഇല്ല, അവസാനിപ്പിക്കാറായിട്ടില്ല. കാരണം ഇവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തും, പക്ഷേ ഇപ്പോഴും നമ്മുടെ കരിക്കുലത്തിൽ അതുണ്ട്, കരിക്കുലം ഫ്രെയിംവർക്കിൽ അതുണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു. അതിനോടുള്ള വിയോജിപ്പുകൾ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ഈ സൂംബ വിഷയത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിലും എന്താ സംഭവിച്ചത്? ഇങ്ങനെ വിയോജിപ്പുകൾ പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ജനകീയ ചർച്ചകൾ നടന്നിട്ടുണ്ടാവും, പല ആളുകളും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും, വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതൊന്നും ഒട്ടും പരിഗണിക്കാതെ ഇപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക, അതിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ കാണാൻ സാധിക്കും, എന്താ, ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാനിവിടെ കാണിച്ചിരിക്കുകയാണ്. ഒരു ചാപ്റ്റർ മുഴുവനായിട്ട്, ഒരു ഒരു പാഠഭാഗം മുഴുവനായിട്ട് നമ്മുടെ കുട്ടികൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അപകടകരമായ ആശയം ഉണ്ടല്ലോ, അതിപ്പോ നമ്മുടെ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പറയുന്ന ഏറ്റവും അവസാനത്തുള്ള നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, ആർജിത പദവി, ആരോപിത പദവിയും ആർജിത പദവിയും എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാ അറിയോ? ഈ ആണ് പെണ്ണ് എന്ന് പറയുന്ന ജെൻഡർ പദവികൾ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ഏയ്, ഞാൻ ആണാകുന്നത് ഞാൻ ആർജിച്ചെടുക്കുന്നതാണ്. ഏതുപോലെ? കുട്ടികൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സാമ്പിളും കൊടുത്തു. നമ്മളൊരു തൊഴിൽ പരിശീലനം നടത്തൂലേ, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെങ്കിൽ, ഒരു ടൈലറിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കഴിവ് നമ്മളെ ആർജിച്ചെടുക്കും. അതുപോലെ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ആണാകുന്നതും പെണ്ണാകുന്നതും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആണിന് വേണമെങ്കിൽ ആർജിച്ചെടുത്ത് പെണ്ണാവാൻ സാധിക്കും, പെണ്ണിന് വേണമെങ്കിൽ ആർജിച്ചെടുത്ത് ആണാവാൻ സാധിക്കും എന്ന ആശയം ഇപ്പോൾ വരാനിരിക്കുന്ന കാര്യമൊന്നല്ല കേട്ടോ, വരാനിരിക്കുന്ന, എപ്പോഴോ സംഭവിക്കാനിരിക്കുന്ന കാര്യമൊന്നല്ല, യൂറോപ്പിലും അമേരിക്കയിലും സംഭവിക്കുന്ന കാര്യമൊന്നല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളത്തിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ അപകടകരമായ ആശയം. നമ്മളെല്ലാവരും എന്താ വിചാരിച്ചാ, അത് അടിച്ചേൽപ്പിക്കൂല എന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ സമരമൊക്കെ വിജയിച്ചല്ലോ.

0: അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന വിളി നിങ്ങൾ കേട്ടോളൂ.
1: ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്നൊന്നും പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും താലിബാനിസ്റ്റുകളെ സംബന്ധിച്ചും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു
0: ജെൻഡർ ന്യൂട്രാലിറ്റി എടുത്തു എതിർത്തു അപ്പോഴേക്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം താലിബാനികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എതിർക്കും. താലിബാനിയായി എന്തേ സംഭവിച്ചിട്ടുള്ളൂ? ഈ ആണ് പെണ്ണാവും പെണ്ണാണാവും എന്നൊക്കെ പറയുന്ന ഈ അശാസ്ത്രീയമായ സാമൂഹ്യ വിരുദ്ധമായ ഒരു തെളിവില്ലാത്ത ഒരു ആശയത്തെ എതിർത്തു അപ്പോഴേക്ക് താലിബാനിയായി. ഇതേ കാര്യം തന്നെയാണ് സൂംബയിലും സംഭവിച്ചത്. സൂംബ വിഷയം വന്നു. സൂംബ വിഷയത്തിൽ ബഹുമാനായ ടി കെ അഷ്റഫ് ഏറ്റവും അവസാനത്തെ പ്രതിരോധ നിലക്ക് ആ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ട് മണിക്കൂർ അത് വാർത്തയായി. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്ക് ചാനലിൽ വിളിച്ചിട്ട് എന്താ പോസ്റ്റ് എന്ന് വായിക്കാനുള്ള സമയം പോലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരമായി. കേട്ടോളൂ,
2: അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എന്നല്ല ഇതിനെ പറയേണ്ടത്. തീർത്തും അരോചകമായ, തീർത്തും നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ട് ഈ പൊതുവിദ്യാലയങ്ങളുടെ അന്തസ്സിനെ യശത്തിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പ്രതികരണം നടത്തുന്ന തീവ്ര ചിന്താഗതിക്കാരെയെല്ലാം അകറ്റി നിർത്തുകയും അവരെയെല്ലാം ഈ പൊതുസമൂഹം തിരിച്ചറിയുകയും വേണം എന്നുള്ളത് തന്നെയാണ്
0: എതിർത്തവർ തീവ്ര ചിന്താഗതിക്കാർ. എത്ര പെട്ടെന്ന് സംഭവം, ഭയങ്കര തീരുമാനമാക്കലാണ്. ആ പോസ്റ്റ് വായിക്കാനുള്ള സമയം പോലും ഇല്ല അപ്പോഴേക്ക് അത് തീവ്രവാദ ചിന്താഗതിക്കാർ. ജെൻഡർ ന്യൂട്രാലിറ്റി അത് താലിബാനികൾ. ഏയ്, ഇങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുക, ഇവരുടെ മതം അടിച്ചേൽപ്പിക്കുക. അതിനെ എതിർക്കുന്നവര് താലിബാനി, തീവ്ര ചിന്താഗതിക്കാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ. പെട്ടെന്ന് ചാപ്പ കൊടുത്ത് വിട്ട തീർന്നല്ലോ പരിപാടി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കുകയല്ല, ഒരു സസ്പെൻഷൻ ഓർഡർ ഹൈക്കോടതി, അത് നിയമവിരുദ്ധമാണത്. അതിനെതിരായി വളരെ കൃത്യമായിക്കൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരക്കാരായ ആളുകളോടുള്ള നന്ദി ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. പക്ഷേ അത് തീർത്തും നിയമവിരുദ്ധമായി നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ അത് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ അത് റദ്ദാക്കുന്നതിൽ അവസാനിക്കുന്നതല്ല ഇവിടെ ഉയർത്തിവിട്ട വിഷയത്തിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മതം, അതിന്റെ ആശയങ്ങൾ നിരന്തരമായി നമ്മുടെ കുട്ടികളിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെതിരായ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണിത്. യോജിക്കാവുന്ന എല്ലാവരുമായും കൂടിയാലോചിച്ചുകൊണ്ട്, യോജിച്ചുകൊണ്ട് തന്നെ ഈ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത് കേവലം ഒരു വിസ്ഡം എന്നുള്ള ഒരു സംഘടനയുടെ ഒരു വിഷയമല്ല. ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഒരു വിഷയമല്ല. നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടുന്ന ഒരു പോരാട്ടത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒരു മതം അടിച്ചേൽപ്പിക്കുന്നതിനെതിരായ, ഒരു കൾച്ചറൽ ഫാസിസത്തിനെതിരായ, ലിബറൽ ഫാസിസത്തിനെതിരായ ഒരു ആശയ യുദ്ധമാണ്, ആദർശ യുദ്ധമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അടിച്ചേൽപ്പിക്കൽ നിർത്തുന്നതുവരേക്കും അത് നമുക്ക് തുടരുക തന്നെ വേണം. ആ നിലക്ക് അതിനെ മനസ്സിലാക്കുവാനും ഈ പോരാട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഡയലോഗ്. ഇതാണ് സൂംബ സ്കൂളിലെത്തിയ വഴി. ഈ വിഷയത്തിൽ ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൽ സ്വഭാവം, മാതൃക പ്രവാചകനിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇഹ്സാൻ ഖാദർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മഹത്തായ സ്വഭാവം അത് ജീവിതത്തിൽ പാലിക്കുന്നതിനെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുള്ളതുപോലെ പ്രത്യേകിച്ചും സ്വഭാവത്തിൻ്റെ വിഷയത്തിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖദംതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്റ സിനീൻ, 10 വർഷം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവകനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഫമാ ഖാല ലി ഉഫിൻ, എന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് ചേ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുമല്ലോ ചെയ്തേ ശരിയായില്ല എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനൊരു വർത്താനം റസൂലുള്ളാഹി എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വല അല്ല സൊനാറ്റ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നിനക്ക് ഇങ്ങനെ ചെയ്തില്ലായിരുന്നോ, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നുള്ള രൂപത്തിലൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്.

0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതുപോലെയായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സനന്നാസി ഖുലുഖ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു, അഥവാ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പനകൾ അത് റസൂലുള്ളാഹിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു, വിരോധങ്ങൾ അത് ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നുള്ളതാണ്. എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ, മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഉസൈമിൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുമായിട്ടുള്ള സൽസ്വഭാവമുണ്ട്. അഥവാ ഫഅമ്മ ഹുസ്നുൽ ഖുൽഖ് മഅ അല്ലാഹി ഫഇന്ന അൻ തതലഖ അഹ്കാമു ശറഇയ ബിർദ വത്തസ്ലീം, അഥവാ ദീനിൻ്റെ ഓരോ ഹുക്കുമുകൾ, അഹ്കാമുകൾ അത് തൃപ്തിയോടെ, സമർപ്പണത്തോടെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ദീനിൻ്റെ ഓരോ വിഷയങ്ങളും അത് പാലിക്കുന്ന വിഷയത്തിൽ, അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മാനസിക പ്രയാസം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിസ്കാരം കൽപ്പിച്ചു, സക്കാത്ത്, നോമ്പ്, അങ്ങനെ ഓരോന്നും അത് വിശാലമായ ഹൃദയത്തോടുകൂടി അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അമ്മ ഹുസ്നുൽ ഖുലുഖി മഅ അന്നാസി, അതേപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള സൽസ്വഭാവം എന്ന് പറയുമ്പോൾ അത് കഫുൽ അദ, ഉപദ്രവങ്ങൾ നീക്കുക, അതുപോലെ തന്നെ വസ്സബുറു അലൽ അദ, പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വതലാഖത്തുൽ വജ്ഹി വഗൈറുഹു, അതേപോലെ പ്രസന്നവതമായിട്ട് ആളുകളെ സമീപിക്കുക, പ്രസന്നവതമായി മുഖത്തോടുകൂടി സമീപിക്കലും തുടങ്ങിയ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സൽസ്വഭാവം എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. ഒരിക്കൽ ഉസാമത്തുബിന് ശരീക്ക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ, മാ അഫ്ളു മാ ഉഅ്തിയൽ മർഉൽ മുസ്ലിം, ഒരു മുസ്ലിം അദ്ദേഹം ഒരാൾക്ക് നൽകപ്പെടുന്ന ഒരു അഫ്ളായിട്ടുള്ള, ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഹുസ്നുൽ ഖുൽഖ്, അതൊരു സൽസ്വഭാവമാണ് എന്നുള്ളതാണ്. ഇന്നൽ മുഅ്മിന ലയുദ്രിക്കു ബിഹുസ്നി ഖുൽഖിഹി ദറജത്ത സ്വാഇമിൽ ഖായിം, ഒരു നോമ്പുകാരൻ്റെ, ഒരു നോമ്പുകാരൻ്റെ പ്രതിഫലം നമുക്കറിയാം, അൽ ഖായിം, ഒരു രാത്രി നിസ്കരിക്കുന്നവൻ്റെ ഒരു പ്രതിഫലം അത് വലുതാണ്. ഇതേ ഒരു പ്രതിഫലമാണ്, ഇതേ ഒരു ദറജയാണ് നല്ല സ്വഭാവം വെച്ച് പുലർത്തുന്ന ആൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ രംഗത്തും, ഭക്ഷണം കഴിക്കുന്ന രംഗത്ത്, മആബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വആമൻ ഖത്, റസൂലുള്ളാഹി ഒരിക്കലും ഒരു ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. പൊതുവെ ഇപ്പോൾ നമ്മൾ ഭക്ഷണം അത് ടേസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ നമ്മൾ കുറ്റം പറയുന്ന ഒരു പ്രവണത ഉണ്ടാവും, ഒന്ന് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ. പക്ഷേ അത് ശരിയല്ല. റസൂലുള്ള ഒരിക്കലും ഒരു ഭക്ഷണത്തെ ഇതെന്തെങ്ങനെ ഉണ്ടാക്കിയിക്കണ്, ഇതാണ് ഉണ്ടാക്കിയിക്കണ് എന്നുള്ള അർത്ഥത്തിലൊന്നും ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇനിസ്തഹാവു അക്കലഹു ഇല്ലാ തറാക്ക, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ റസൂലുള്ള കഴിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഉപേക്ഷിക്കും, വേണ്ട നോക്കും എന്നല്ലാതെ ഒരു കുറ്റം പറയുന്നൊരു പ്രവണത റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഒരിക്കലും ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പാടില്ല. എന്നെ ഉപദേശിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ വന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണ് ലാ തഗ്ദബ്, ഇനി ഒരിക്കലും കോപിക്കരുത്. അപ്പോൾ കോപിക്കുക എന്നുള്ളത് ഒരിക്കലും അതൊരു നല്ല സ്വഭാവമല്ല, നമ്മളിൽ ഉണ്ടായിക്കൂടാ. അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും റസൂലുള്ളാഹി കൊടുത്ത ഉപദേശം ലാ തഗ്ദബ്, നീ എന്ത് ചെയ്യരുത്, കോപിക്കരുത്, ഒരവസരത്തിൽ കോപിക്കുന്ന ഒരു കയർക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്, നീ കോപിക്കരുത്, നിനക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും മറ്റ് മുസ്ലിങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ ഒരു ഉപദ്രവം കൈകൊണ്ടോ നമ്മളെ പ്രവർത്തനങ്ങൾ കൊണ്ടോ, അതുപോലെ തന്നെ നാവിൽ നിന്നും ഒന്നും ഒരു ഉപദ്രവം മറ്റുള്ളവരെ കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നുള്ളത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാക്കും, നീ എവിടെ ആയിരുന്നാലും. വാത്വി സയ്യിഅത്തൽ ഹസനത തംഹുഹ, നീ ഒരു തിന്മ ചെയ്തു പോയാൽ തുടർന്നൊരു നന്മ ചെയ്യുക, ആ നന്മ തിന്മയെ മായ്ച്ച് കളയും. മൂന്നാമതായി പറഞ്ഞത്, നീ ജനങ്ങളുമായി നല്ല സ്വഭാവത്തിൽ ഇടപഴകുക. ഇവിടെ നോക്കി, മൂന്ന് ഉപദേശങ്ങൾ കൊടുത്തതിലൊന്ന് എന്താണ്, ജനങ്ങളുമായി നല്ല സ്വഭാവത്തിൽ ഇടപഴകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ മീസാനിൽ തുലാസിൽ ഇത്രത്തോളം കനം തൂങ്ങുന്ന ഒരു വിഷയമില്ല എന്ത്, സൽസ്വഭാവത്തേക്കാളും. സൽസ്വഭാവം എന്നുള്ളത് അത് നമ്മുടെ തുലാസിൽ നാളെ പരലോകത്ത് അത് ഘനം തൂങ്ങാൻ കാരണമാകുമെന്നുള്ളതാണ് റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അൽബിറു ഹുസ്നുൽ ഖുലൂഖ്, പുണ്യം അത് സൽസ്വഭാവമായിട്ടാണ് പുണ്യം ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചത്. മറ്റു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ അധിക ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സുല്ലായി പറഞ്ഞത്, തഖ്വല്ലാ, അള്ളാഹുവിലുള്ള സൂക്ഷ്മതയാണ്, തഖ്വയാണ്. രണ്ടാമതായി പറഞ്ഞത് സൽസ്വഭാവമാണ് എന്നുള്ളതാണ്. പലപ്പോഴും സൽസ്വഭാവം ഒരു ദീനിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നല്ല ദീനിയാണ്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ വിഷയത്തിലും ഉഷാറാണ്. സ്വഭാവം ശരിയല്ല എന്ന് പറയുമ്പോൾ അതൊരു വേറെ ആയിട്ടാണ് മനസ്സിലാക്കി, മറിച്ച് സ്വഭാവം എന്നുള്ളത് അത് ദീനിൽപ്പെട്ടതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും, ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും, ഇപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ചും ഇപ്പോൾ പലപ്പോഴും പല ആളുകളും പുറത്തൊക്കെ ആളുകളായിട്ട് നല്ല സ്വഭാവത്തിൽ ഇടപഴകുന്നവരാണ്. പക്ഷേ വീട്ടിൽ അതൊരു നല്ല സ്വഭാവത്തിൽ, ഇപ്പോൾ മാതാപിതാക്കളുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇണയോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒരു പരുഷ സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു പ്രവണത പലപ്പോഴും പല ആളുകളിലുണ്ട്. അത് ശരിയല്ല, നല്ല സ്വഭാവത്തിലാണ് നമ്മൾ അവരുമായി ഇടപഴകേണ്ടത് എന്ന് നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലുള്ള വിഷയമാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സമൂഹത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, മുതിർന്നവരുമായി ബന്ധപ്പെട്ട്, നമ്മളെ വിദ്യാർത്ഥികളോട്, ഉസ്താദുമാരോട്, ഓരോ സന്ദർഭത്തിലും നമ്മൾ നല്ല സൽസ്വഭാവം വെച്ച് പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക, ഇത് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്. പലപ്പോഴും പല ഈ ഇത്തരം സ്വഭാവവുമായി ബന്ധപ്പെട്ട്, ഒരു കയർക്കുന്ന സ്വഭാവവുമായൊക്കെ ബന്ധപ്പെട്ട് പലരും ഇത് ഒരു പാരമ്പര്യമായിട്ട്, എൻ്റെ ഉപ്പ എൻ്റെ വല്ലുപ്പൊക്കെ ഈ ഒരു ഇത്തരം ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതിന് പകരം എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സ്വഭാവം പൊതുവെ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിലും ഞാനത് മാറ്റിയെടുക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ആ സ്വഭാവം മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, അല്ലാഹുമ്മ ജന്നിബിനി മുൻകറാത്തിൽ അഖ്ലാഖ്, അല്ലാഹുവേ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, വൽ അഅമാൽ ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ വൽ അഹ്വാ ദേഹേച്ഛകളിൽ നിന്ന്, വൽ അദ്വാ രോഗങ്ങളിൽ നിന്നെല്ലാം എന്നെ അകറ്റണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക, നല്ല സ്വഭാവമുള്ളവർ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം സൽസ്വഭാവം മാതൃക പ്രവാചകനിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇഹ്സാൻ ഖാദർ.
2: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു കഥ പറയാം. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മാറ്റിയെഴുതി. ചരിത്രത്തിലെ ഗുണപാഠകഥകൾ വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മാറ്റിയെഴുതി, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ കഥയായി കേട്ടുകൊണ്ടിരിക്കുന്നത്. നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഉഹ്ദ് യുദ്ധത്തിൽ പതാകയേന്തിയിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായപ്പോൾ കയ്യിൽ നിന്ന് വീണുപോയ പതാക ഓടിയെത്തി പൊക്കി പിടിച്ചത് ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പതാകയേന്തി സധൈര്യം പോരാടി. ഖന്ദഖ് യുദ്ധത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതായിരുന്നില്ല, വലിയ പങ്കായിരുന്നു. ഹിജ്റ ആറാം വർഷം ഉംറ നിർവഹിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1500 സ്വഹാബികളുമായി മക്കയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ മക്കയിൽ എത്തുന്നതിന് മുൻപ് ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് ഖുറൈശികൾ മുസ്ലിങ്ങളെ തടഞ്ഞു. യുദ്ധം ഒഴിവാക്കാനും ഇരുപക്ഷവും തമ്മിലുള്ള സമാധാന ഉടമ്പടി നിർദ്ദേശിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്ക് സന്ദേശമയച്ചു. അങ്ങനെ ഉടമ്പടി തയ്യാറാക്കാൻ ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് സുഹൈൽ ഇബ്നു അംർ ഹുദൈബിയയിലെത്തി. കരാർ എഴുതാൻ നബിയുടെ കരാർ എഴുത്തുകാരനായി അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതാൻ ആവശ്യപ്പെട്ടു. കരാറിൻ്റെ ആദ്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അപ്പോൾ സുഹൈൽ ഇബ്നു അംർ ഇടപെട്ടു. ബിസ്മിക് അല്ലാഹുമ്മ എന്ന് മാത്രമേ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് മുഴുവൻ എഴുതാൻ സമ്മതിച്ചില്ല. മുഹമ്മദ് റസൂലുള്ളാ ഖുറൈശികളുമായി നടത്തുന്ന കരാർ എന്ന് മാറ്റി എഴുതാനായി നബി അലി റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സുഹൈൽ വീണ്ടും ഇടപെട്ടു. മുഹമ്മദ് റസൂലുള്ളാ എന്ന് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ കരാറിൻ്റെ ആവശ്യമുണ്ടോ? മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നെഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും മാറ്റി എഴുതാൻ അലി റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അലി റളിയല്ലാഹുവിന് അത് കഴിയുമായിരുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാ എന്നത് തിരുത്തി എഴുതാൻ തന്നെ കൊണ്ട് കഴിയില്ലെന്ന് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടത്തോടെ പറഞ്ഞു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് അതും മാറ്റി എഴുതുകയുണ്ടായത്. അത്രമേൽ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു എന്നത് ഹുദൈബിയ സന്ധിയിൽ നിന്നുണ്ടായ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത കഥയുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മാറ്റി എഴുതി. കഥ വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: ഈസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പാഠങ്ങൾ. ജിന്നുവർഗങ്ങളിൽ നിന്ന് മനുഷ്യർക്കൊരു ഗുണപാഠം, ഈ തലക്കെട്ടിലുള്ള സംസാരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമുക്കായി നിർവഹിക്കുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായം, സൂറത്തുൽ അഹ്ഖാഫിലെ 29 മുതൽക്കുള്ള വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വചനം. മനുഷ്യരെപ്പോലെ തന്നെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള മറ്റൊരു പ്രബല വിഭാഗമാണ് ജിന്നുവർഗം. നാം എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും ജിന്നുകൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അത് പിശാചുക്കളുടെ, ഷെയ്ത്താൻമാരുടെ പര്യായ പദമായി മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. മറിച്ച് മനുഷ്യർ എന്ന് പറയുന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ജിന്നുകൾ എന്നതും. മനുഷ്യരിൽ സത്യവിശ്വാസികളും സത്യനിഷേധികളും ഉള്ളതുപോലെ തന്നെ, നല്ലവരും ചീത്തയാളുകളും ഉള്ളതുപോലെ തന്നെ, ജിന്നുകളിലും സത്യവിശ്വാസികളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്, നല്ല ജിന്നുകളുമുണ്ട്, ചീത്ത ജിന്നുകളുമുണ്ട്. മനുഷ്യരിലെയും ജിന്നുകളിലെയും ചീത്തയാളുകളെയാണ് നാം ഷെയ്ത്താൻമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജിന്നുവർഗം എന്ന് കേൾക്കുമ്പോഴേക്ക് അത് മോശപ്പെട്ടൊരു വിഭാഗമാണ് എന്ന് ഒരിക്കലും കരുതാൻ പാടില്ല. ആ ഒരു വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ചില വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ അഹ്ഖാഫിലെ 29-ാമത്തെ വചനം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കവേ, പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന സ്ഥലത്ത് ഹാജറായ ജിന്നുകൾ, അവർക്ക് അവിടെ വെച്ചുണ്ടായ മാറ്റങ്ങളും അതിനുശേഷമുണ്ടായ സംഭവങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഇദ് സറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊന അൽഖുർആന ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. അല്ലാഹു പറയുന്നു, നബിയെ, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ ഖുർആൻ കേൾക്കുന്നവരായിക്കൊണ്ട് താങ്കളുടെ അടുക്കലേക്ക് നാം തിരിച്ചുവിടുകയുണ്ടായി. അങ്ങനെ ഖുർആൻ പ്രവാചകൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കെ അവർ അവിടെ ഹാജറായി. ഫലമ്മാ ഹദറൂഹു ഖാലു, അവർ അവിടെ ഹാജറായപ്പോൾ അവർ പറഞ്ഞു, അൻസിത്തു, നിങ്ങൾ മിണ്ടാതിരിക്കൂ, ആരും ബഹളമുണ്ടാക്കരുത് എന്നു പറഞ്ഞുകൊണ്ട് അവർ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചു കേട്ടു. ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ഖുർആൻ പാരായണം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ സമൂഹത്തിന് താക്കീത് നൽകുന്ന ആളുകളായിക്കൊണ്ട് അവർ തിരിച്ചുപോവുകയും ചെയ്തു. ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ജിന്നുവർഗം അവർ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കാൻ വേണ്ടി പ്രവാചകൻ്റെ അടുക്കൽ ഹാജറായി എന്ന കാര്യമാണ്. അതാണ് യസ്തമിഊനൽ ഖുർആൻ, അവർ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു. അതുകൊണ്ടാണ് ഫലമ്മാ ഹദറൂഹു ഖാലു അൻസിതു, അവർ അവിടെ ഹാജറായപ്പോൾ ജിന്നുകൾ പരസ്പരം പറഞ്ഞു, ആരും ബഹളം വെക്കാതിരിക്കൂ, ശബ്ദമുണ്ടാക്കാതിരിക്കൂ. അപ്പോൾ ശബ്ദമുണ്ടാക്കാതെ, ബഹളമുണ്ടാക്കാതെ, അച്ചടക്കത്തോടുകൂടി പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അവർ ശ്രവിക്കുകയും അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇതുമാത്രമാണോ സംഭവിച്ചത്? അല്ല. ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ആ ഖുർആൻ പാരായണം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവർ വിശ്വാസികളാവുകയും തങ്ങളുടെ സമൂഹങ്ങൾക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ദഅവത്തിനു വേണ്ടി, അവരെ കൂടി ഈ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ തിരിച്ചുപോയതിനു ശേഷം അവർ പറയുന്നത് എന്താണ്, അതും ശ്രദ്ധിക്കുക. قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. അവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചു പോയിട്ട് പറഞ്ഞു, ജിന്നുകളുടെ സമൂഹമേ, ഞങ്ങളുടെ സമൂഹമേ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട തൗറാത്തിന് ശേഷം ഇതാ തത്തുല്യമായ മഹത്തായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ ശ്രവിച്ചിരിക്കുന്നു. അത് പൂർവീക വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥവുമാണ്. യഹ്ദീ ഇലൽ ഹഖ്, അത് സത്യത്തിലേക്കാണ് വഴി നടത്തുന്നത്. വൈലാ തരീഖി മുസ്തഖീം, ശരിയായ തരീഖിലേക്ക്, വഴിയിലേക്ക്, അഥവാ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് വഴി നടത്തുന്നത്. അപ്പോൾ ഇവർ പറയുന്നത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗറാത്തിൽ വരെ അറിവുണ്ടായിരുന്ന ആളുകളാണ് ഇവർ. മറ്റു വേദങ്ങളെക്കുറിച്ച് പരിചയമുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർ പറയുന്നത്, അതിനുശേഷം പൂർവ്വ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ ഗ്രന്ഥം പരാമർശിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. ഏറ്റവും ശരിയായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന വമ്പിച്ച തിരിച്ചറിവ് അവർക്കുണ്ടാവുകയും അവർ സത്യവിശ്വാസം സ്വീകരിച്ച് മുസ്ലിമീങ്ങളാവുകയും ചെയ്തു. എന്നിട്ട് തങ്ങളുടെ സമൂഹത്തോടുകൂടി ഈയൊരു വിശ്വാസം സ്വീകരിക്കുവാനും ഖുർആനിൽ വിശ്വസിക്കുവാനും അവർ പ്രേരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, അവർ വീണ്ടും പറഞ്ഞു, യാ ഖൗമന അജീബു ദാഇ അല്ലാഹി വ ആമിനു ബിഹി യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും വ യുജിർകും മിൻ അദാബിൻ അലീം. ഞങ്ങളുടെ സമൂഹമേ, അള്ളാഹുവിൻ്റെ ദാഇയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും വേണം. എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും എന്നുകൂടി അവർ പറയുന്നു. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുവർഗത്തിലേക്ക് കൂടിയുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകളോട് അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം, അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, പ്രവാചകനെ നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള വളരെ മനോഹരമായ ഒരു പ്രബോധനമാണ് ജിന്നുകൾ അവിടെ ചെന്ന് നിർവഹിച്ചത്. വീണ്ടും അവർ പറഞ്ഞു, 32-ാമത്തെ ആയത്തിൽ, വമല്ല യുജിബ് ദാഇ അല്ലാഹി ഫലൈസ ബിമുഅ്ജിസിം ഫിൽ അർദി വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയ ഉലൈക ഫീ ളലാലി മുബീൻ. പ്രവാചകൻ ആരെങ്കിലും ഉത്തരം നൽകുന്നില്ലെങ്കിൽ അവർക്ക് അല്ലാഹുവിനെ തോൽപ്പിച്ചു കളയാനൊന്നും സാധ്യമല്ല. അള്ളാഹുവിന് പുറമെ അവർക്ക് രക്ഷാധികാരികളുമില്ല. അത്തരക്കാർ വ്യക്തമായ വഴികേടിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. പ്രവാചകനിൽ വിശ്വസിക്കുക, വഴികേടിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായൊരു കാഴ്ചയാണ് സൂറത്തുൽ അഹ്കാഫിലെ 29 മുതൽ 32 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ജിന്നുകളിൽ നിന്ന് നമുക്കും ഒരു വലിയ പാഠമുണ്ട്. ഖുർആൻ കേട്ടാൽ, ഖുർആനിക വചനങ്ങൾ കേട്ടാൽ ഉടനടി അതിൽ വിശ്വസിക്കുവാനും അതിൻ്റെ നന്മയെ സംശീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുവാനും ഈ ജിന്നുകൾ കാണിച്ച താൽപ്പര്യം, ആ ഒരു താൽപ്പര്യം നമുക്കും പാഠമാവണം. പരിശുദ്ധ ഖുർആൻ കേൾക്കുകയും അത് സ്വീകരിക്കുകയും നമ്മുടെ സമൂഹത്തിലേക്ക് അതിൻ്റെ നന്മകൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായി നാം മാറേണ്ടതുണ്ട്. ജിന്നുവർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ വലിയൊരു ഗുണപാഠമാണിതെന്ന് മനസ്സിലാക്കുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകല്ലാഹു ഖൈറ. ഖുർആൻ പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ജിന്നുവർഗങ്ങളിൽ നിന്ന് മനുഷ്യർക്കൊരു ഗുണപാഠം, ഈ തലക്കെട്ടിലുള്ള സംസാരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമുക്കായി നിർവഹിച്ചത്.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് ചിലതൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഭൗതികമായിട്ടാണെങ്കിൽ നമുക്ക് ഭക്ഷണം, നമ്മുടെ വസ്ത്രം, പഠന സൗകര്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലേ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും കിട്ടാത്ത, ഇതൊന്നും ഒരു ദിവസം കിട്ടാൻ ആ സമയം പോലും വൈകിയാൽ അതിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാടും നമ്മുടെ സംസ്ഥാനമൊക്കെ എല്ലാ നിലക്കും നമുക്കൊരു പോസിറ്റീവ്, കൂടുതൽ പോസിറ്റീവ് നൽകുന്ന സാധ്യതകൾ നൽകുന്നുണ്ട്. അതായത് നമ്മുടെ മതപരമായുള്ള അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വലിയ ഒരു സംരക്ഷണം നൽകുന്നത് പോലെ തന്നെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ ആ ഒരു ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു മുസ്ലിമായി അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു എന്നത് എന്നുള്ളത് കൊണ്ട് പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണൊരു പ്രശ്നം പറ്റിയത് എന്നതിനെക്കുറിച്ച് ശരിക്ക് ഓരോ മഹലിലും തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സദസ്സ്, ഒരു കല്യാണ സദസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിക്കാഹിൻ്റെ വേളയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എല്ലാ ആഘോഷങ്ങളാണല്ലോ. അപ്പോൾ എവിടെ പോയാലും നമ്മുടെ പിന്നെ മതവും വിശ്വാസവും ഒക്കെയുള്ള ആളുകൾ ഏറ്റവും ഹറാമുകൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകളാണല്ലോ. അതിനിപ്പോൾ ഓരോ വിഷയം നമ്മളിങ്ങനെ സെപ്പറേറ്റ് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എല്ലാത്തിനും ചെറിയൊരു മതത്തിൻ്റെ പരിവേഷം നൽകിക്കൊണ്ടാണ് ഈ ഹറാമുകളൊക്കെ നമ്മളിതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൽ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സദസ്സാണ് ഒരു നിക്കാഹിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ബർക്കത്ത് അല്പം പോലും ലഭിക്കാതിരിക്കുന്ന രൂപത്തിലാണ് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതൊരു സിറ്റുവേഷൻ. രണ്ട്, പിന്നെ വസ്ത്രത്തിൽ ഇസ്ലാമിയത്ത് കൊടുത്തിട്ട് എല്ലാ ഹറാമിയത്തും ഹറാമുകളും ചെയ്യാം. ഇപ്പോൾ ആയിഷ ബീവിൻ്റെ പേരും ഖദീജ ബീവിൻ്റെ പേരും ഫാത്തിമ ബീവിയുടെ പേരൊക്കെ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ്റെ ഭാര്യമാർ, മക്കൾ, ഇവരൊക്കെ പേരിൽ തന്നെ എന്ത് ചെയ്യാം. അപ്പോൾ അവിടെ ഇസ്ലാമിയത്ത് കൊണ്ടുവരാം. ആ പാട്ടിലും കാര്യത്തിലൊക്കെ അങ്ങനെയുള്ളൊരു ഇസ്ലാമിയത്ത് കൊണ്ടുവരും. എന്നിട്ട് നമ്മളാളുകൾ പോലും അറിയാതെ പറയണെന്ത്, അതിപ്പോൾ എന്താ ഖദീജ ബീവിനെ കുറിച്ചുള്ള പാട്ടല്ലേ, അതിലും മ്യൂസിക് ഉണ്ടാവും, അതിൻ്റെ പിന്നെ വരികളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിനൊക്കെ ഇത് നമ്മുടേതാണ്, ഇത് നമ്മൾ പാടേണ്ടതാണ് എന്ന് വരുത്തി തീർക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചതികൾ മനസ്സിലാകാതെ അതിൽ അകപ്പെടുകയോ ചെയ്യാം. എന്നിട്ട് അതിനൊക്കെ മുമ്പിൽ നിന്നിട്ട് പരിവേഷം കൊടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിന് ഏറ്റവും റീച്ച് കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ സമുദായത്തിൽ മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ഈ വസ്ത്രത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ പോലും
3: വേണ്ടി മാത്രം ഒഴിവാക്കുക.
2: അതെ, അപ്പം ഇത് ഒരു പ്രശ്നമല്ലേ?
3: തീർച്ചയായിട്ടും.
2: അത് നമ്മളറിയാതെ നമ്മളൊരു വലിയ തെറ്റിലേക്ക് അങ്ങനെ പിന്നെ എന്താ പറയുക, വീണു പോകുന്ന ഒരു തെറ്റാണ്.
3: അതെ, തെറ്റ് തെറ്റല്ലാതെ തെറ്റാണെന്ന് മനസ്സിലാക്കിയവർ പോലും ന്യായീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും.
2: തീർച്ചയായിട്ടും
3: അല്ലേ, അതിപ്പോ ഈ ഒരു സമയത്തിന് വേണ്ടി മാത്രല്ലേ എന്ന് പറയണ.
2: അതെ അതെ,
3: അതില് രണ്ടു മൂന്ന് വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്. ഏറ്റവും പ്രയാസപ്പെടുന്ന എനിക്ക് തോന്നുന്നു രക്ഷിതാവ് പാപ്പ, കാരണം ഈ കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ജൻ വിഷയം, അവരാണത് ഏറ്റെടുക്കുക. ഒരു ഓഡിറ്റോറിയത്തിലാവട്ടെ, വീട്ടിലാവട്ടെ, അവിടെ മിക്കവാറും വാപ്പയുടെ സൗണ്ട് കുറഞ്ഞ് തന്നെ ഉണ്ടാവും എപ്പോഴും. അദ്ദേഹം ശരിക്കും സത്യം പറഞ്ഞാലും മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്ത് ഉണ്ടാവുക, ആ ചിലവ് മൊത്തം വഹിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മോളെ കല്യാണമാണ് അല്ലെങ്കിൽ മോൻ്റെ കല്യാണമാണ്. പക്ഷേ ആ ഒരു സ്ഥാനത്ത്, ആ ഒരു വാപ്പാൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, കോപ്പ് കൂട്ടി ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്. ഇപ്പോൾ പോയി പോയി പോയി എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നിങ്ങളെ സംസാരത്തിൻ്റെ പലപ്പോഴും നമ്മളെ ആളുകൾ എന്ന് പറഞ്ഞല്ലോ, ഈ അന്യമത സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ പോലും അറപ്പോടെ നോക്കുന്ന രൂപത്തിൽ ആണ് ഇപ്പോൾ പലപ്പോഴും അത്രത്തോളം മോശമായ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം എതിർക്കുന്നുണ്ടെങ്കിൽ എന്നാ അടുത്തിന് കാണിച്ചുതരാം എന്ന രൂപത്തിലാണ്. അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു മൗലവിയോ ഇതിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ സംസാരിച്ചു കഴിഞ്ഞാൽ എന്നാ ഒന്ന് കാണിച്ചുതരാം, അടുത്തിന് കാണിച്ചുതരാം എന്ന രൂപത്തിൽ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജെ സി ബിയുടെ ആ ഇതില്ലേ,
2: അതെ അതെ,
3: മുമ്പിലുള്ള കുട്ടയിൽ ഒന്നിലങ്ങനെ വരിക, അവസാനിപ്പോ ഇവിടെ മയ്യത്ത് കട്ടിൽ വരെ
2: പുതിയാപ്പിള് കൊണ്ടുവരും,
3: പുതിയാപ്പിള് വരുന്ന രൂപത്തിൽ അതിന് പെണ്ണിനെ ഇറക്കി കൊടുക്കാൻ വാപ്പ തയ്യാറാകുന്ന രൂപത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. പലപ്പോഴും ഇത് റേഡിയോയിലൂടെയും അല്ലാത്ത പ്ലാറ്റ്ഫോം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച്
2: പറഞ്ഞിട്ടുണ്ടെങ്കിലും
3: ഒറ്റ കാര്യം ഇതിന് പരിഹാരമുള്ളൂ. ഒരു 99% ആളുകളും ഇപ്പോഴും വിവാഹം നടത്തുന്നത് മഹല്ല് കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ്. അതിൽ 1% ചിലപ്പം മഹല്ലിൽ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് തീർച്ചു നിൽക്കുന്നത് അവരെക്കുറിച്ചുള്ള സംസാരമല്ല. മഹല്ലും ഇനി പള്ളിക്കാടും അഥവാ നമ്മളെ പള്ളിപ്പറമ്പും വേണമെന്ന് ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ. അതിലിപ്പം മുജാഹിദ് ആയിക്കോളും സുന്നി ആയിക്കോളും അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവരുടെ വിവാഹവുമായി ബന്ധപ്പെടുന്ന ഏത് മഹല്ലാണെങ്കിലും കർശന നിർദ്ദേശം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മഹല്ലിൻ്റെ ഒരു സഹകരണവും ഉണ്ടാവില്ല എന്ന്. ആദ്യമേ ഒരു ബൈലം ഉണ്ടാക്കി ചാതി, എന്നാൽ പിന്നൊരു കേസും പ്രശ്നങ്ങളായിട്ട് വരില്ല. അത് നമ്മൾ മഹല്ലിലെ കാരണവന്മാരും സാധാരണക്കാരും അത് ഇതിങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരൊക്കെയും അത് കമ്മിറ്റിക്കാർ നടത്തട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തല്ല. അത് കമ്മിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനൊരു ആവശ്യം അങ്ങോട്ട് വെച്ചിട്ട് അതെന്ത് ചെയ്യണം, നാട്ടിൽ നടപ്പിലാക്കുന്നൊരവസ്ഥ വരും വരെ ഇതിങ്ങനെ തന്നെ തുടർന്നു പോകും. ഇപ്പം കണ്ണൂർ പരിസരത്ത് കഴിഞ്ഞ ഒരു ദിവസം സോഷ്യൽ മീഡിയ കണ്ടതാണ്, ഈ മറ്റേ ഈ എന്താ പറയുക, പ്രേതത്തിൻ്റെ ഒരു പരിവേഷം ഉണ്ടല്ലോ. എന്താ സംഭവം നമുക്കറിയുന്നല്ലോ, പക്ഷെ അതിൻ്റെ ഒരു പരിവേഷം നമ്മൾ മൊത്തത്തിൽ കാണുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ രൂപം വെച്ചിട്ട് പുതുപണ്ണിറങ്ങുന്ന സമയത്ത് ഭർത്താവ് വരനായിട്ടുള്ള ആളെ അവൻ്റെ കൂട്ടത്തിലുള്ള 5-6 ആ ഒരു വേഷം ധരിച്ചു വരുന്ന അവസ്ഥ മുസ്ലിം കല്യാണങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം, പലർക്കും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അള്ളാഹുവുമായിട്ട് മീസാഖൻ ഖലീല, ഒരു വലിയ ഒമ്പിച്ചൊരു കരാറ് നടക്കുന്ന വേദിയിലേക്കാണ് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കടന്നു വരുന്നത്. ബർക്കത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിതം അങ്ങോട്ടുള്ളതും ബർക്കത്തില്ലാത്ത അവസ്ഥ വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കൂട്ടിവെച്ചുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഈ ഒരു വിവാഹവേളയിലെ. അതൊരു പുണ്യകർമ്മമാണല്ലോ അവിടെ നടക്കുന്നത്
2: അല്ലേ.
3: പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ മയ്യത്തിൻ്റെ വേഷത്തിൽ പോവോ? ഇല്ലല്ലോ. അപ്പോൾ അതൊരു പുണ്യകർമ്മമാണ്. നമ്മളെ കർമ്മത്തിൽ നമ്മൾ പുണ്യം കിട്ടുന്നൊരു കർമ്മമാണ് ഈ വിവാഹത്തിൻ്റെ നിക്കാഹിൻ്റെ വേള എന്നുള്ളത്, നിക്കാഹ് എന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ അതിനെടുക്കണമെന്ന് മാത്രമാണ്.
2: വിവാഹത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മൾ പറഞ്ഞത്, പക്ഷേ അത് ഈ വിഷയം തന്നെ ഒരുപാട്
3: പറയണ്ട
2: പങ്ക്. വേറൊരു കാര്യം കൂടെ അതിൽ ആഡ് ചെയ്യാൻ തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ നമ്മളെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പിന്നെ ഏറ്റവും നമ്മൾ നമ്മൾ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പ്രാരാബ്ദങ്ങളും ജീവിത കുടുംബമായിട്ട് പോകുമ്പോഴാണല്ലോ എല്ലാത്തിൻ്റെ ഒരു വില നമുക്ക്
3: അറിയുന്നത്.
2: അപ്പോൾ ഒരു കുട്ടി ഒരു രക്ഷിതാവിൻ്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ചെന്നൊരു സംഭവം, ഇത് റീൽസിന് വേണ്ടി അവർ ചെയ്താണെങ്കിലും നമുക്കൊരുപാട് പിന്നെ വാല്യൂസ് അതിൽ തരുന്നുണ്ട്. അതിൽ ഈ ഫോൺ ഇങ്ങനെ വാങ്ങാൻ പോയപ്പോൾ ഈ ഇയാൾ പറയുന്നുണ്ട്, വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാവ് പറയുന്നുണ്ട്, ഒരു 10-15,000 ഉള്ളിലുള്ള ഒരു ഫോണെന്ന് ജസ്റ്റ് സെയിൽസ്മാനോട് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കണ ഐഫോണിലേക്കാണ്. അപ്പോൾ ഐഫോണിലേക്ക് നോക്കുമ്പോൾ, മോളെ ഈ ഐഫോണിലേക്കാണ് നോക്കണം, അതിനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ സെയിൽസ്മാൻ അവിടെ ഒന്ന് കുട്ടീനൊന്ന് ഉപദേശിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മളെ 10,000 ഫോണാണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് വാങ്ങി തരായതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അതിന് വില ഉണ്ടാവില്ല. അപ്പം നമ്മൾ അഡ്വാൻസ് വാങ്ങുമ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ നമ്മളെ കാര്യത്തിന് വേണ്ടി ചിന്തിക്കുക, ഒരു 5,000 ഫോൺ മതി എന്ന് അപ്പം ചിന്തിക്കുള്ളൂ. നമ്മളിതല്ലാത്ത നമ്മൾ ഏറെ വലുതാഗ്രഹിക്കും. അപ്പം ഈ കുട്ടി തീരുമാനിക്കുകയാണ് എനിക്ക് ഞാൻ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മതി ഫോണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് പോവുകയാണ്. റീൽസിന് വേണ്ടി ചെയ്താണെങ്കിലും അതിൽ കുറേ ചിന്തിക്കാണ്ടല്ലോ കുട്ടി. ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ സഹപാഠി കുട്ടികൾ ഇത് അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ അധ്വാനിച്ചതിൻ്റെ വില നമുക്ക് മനസ്സിലാവും നമ്മൾ അധ്വാനിച്ച്
3: തുടങ്ങുമ്പോഴാണ്.
2: അപ്പം അങ്ങനെയുള്ള ആർഭാടങ്ങളൊക്കെ കല്യാണത്തിൻ്റെ വിഷയത്തിലും ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ പോലൊന്നും അറിയണില്ല
3: അല്ലേ,
2: വാപ്പതിനെ എത്ര കഷ്ടപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അപ്പം ചിന്തിക്കുന്നില്ലല്ലോ.
3: തീർച്ചയായിട്ടും.

0: റിയാദു സ്വാലിഹീൻ. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉമ്മുസ്സുന്ന, ഹദീസു ജിബ്രീൽ, ഈ നാമങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ഇസ്ലാമിക വിശ്വാസങ്ങളുടെയും കർമ്മങ്ങളുടെയും എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈമാൻ കാര്യത്തെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് റസൂലുള്ള നൽകിയ മറുപടിയാണ് ഇപ്പോൾ നാം പറഞ്ഞു വരുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് അത് പരിപൂർണമാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടണം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ രണ്ടാമത്തെ റുക്കിനാണ്, അഥവാ ഈമാനിൻ്റെ രണ്ടാമത്തെ റുക്കിനാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാത്ത, പ്രവർത്തിക്കാത്ത, അവർക്കതിന് കഴിയുകയുമില്ല, എതിർ പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത അള്ളാഹുവിൻ്റെ സവിശേഷ സൃഷ്ടികളാണ് മലക്കുകൾ. മനുഷ്യജീവിതവുമായി പല വിഷയങ്ങളിലും അവർക്ക് ബന്ധങ്ങളുണ്ട്. നമ്മുടെ അനുഭവത്തിൽ അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിലും അവർ അദൃശ്യമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മനുഷ്യൻ്റെ പല വിഷയങ്ങളിലും അവർ ഇടപെടുന്നുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ പേര് പറയപ്പെട്ട ഏതാനും ചില മലക്കുകളുണ്ട്. അപ്പോൾ ആ പേരിൽ മലക്കുകളുണ്ട് എന്ന് നാം വിശ്വസിക്കൽ അനിവാര്യമാണ്. ഉദാഹരണമായി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ എന്ന പേരിൽ ഒരു മലക്കുണ്ട് എന്ന് വിശ്വസിക്കൽ അനിവാര്യമാണ്. ഏതെങ്കിലും ഒരു മലക്കിനെ നിഷേധിച്ചാൽ അത് മൊത്തത്തിൽ മലക്കുകളെ നിഷേധിക്കുന്നതിനു തുല്യമാണ്. ഏതെങ്കിലും ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ അത് മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിനു തുല്യമാകുന്നത് പോലെ തന്നെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അഫ്ളലുൽ ബഷർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഉത്തരവാദിത്വമെന്ന് പറയുന്നത്, മുഴുവൻ പ്രവാചകന്മാർക്കും വഹി എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാമാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. മറ്റൊരു മലക്കാണ് ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിൽ ഊതാൻ ചുമതലപ്പെടുത്തപ്പെട്ട മലക്കാണ്. മിഖായീൽ എന്നൊരു പേരുള്ള ഒരു മലക്കുമുണ്ട്, അത് മഴ അതുകൊണ്ട് ചുമതലപ്പെടുത്തപ്പെട്ട മലക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൽ, ഖിയാമുല്ലൈൽ നമസ്കാരം നിർവഹിക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനയായി നിർവഹിക്കാറുള്ള ചില സമയങ്ങളിൽ എന്നും വരെ പ്രാർത്ഥനയല്ല റസൂലുള്ള നിർവഹിച്ചിരുന്നത്. വ്യത്യസ്തമായ പ്രാരംഭ പ്രാർത്ഥനകൾ റസൂലുള്ള മാറി മാറി ചൊല്ലാറുണ്ടായിരുന്നു. അതിൽ ഒരു പ്രാർത്ഥന ഈ മൂന്ന് മലക്കുകളുടെയും പേര് ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലയും അബൂദാവൂദും തിർമുദിയും നസായിയും ഇബ്നു മാജയും റളിയല്ലാഹു തആല അൻഹും ഇവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ആ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അവരുടെ കൃതികളിൽ ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. പ്രസ്തുത പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീഖായീല വ ഇസ്രാഫീൽ ഫാത്തിറ സമാവാത്തി വൽ അർദ് عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم أنا നാം കാണാതെ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ അല്ലാ എന്നർത്ഥം. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാ, അല്ലാഹുവേ. റബ്ബ ജിബ്രീല, ജിബ്രീലിൻ്റെ നാഥനായ അല്ലാഹുവേ. റബ്ബ് എന്ന് പറഞ്ഞാൽ അത് വിശദമായി പറയുകയാണെങ്കിൽ അൽ ഖാലിഖ് വൽ മാലിക് വൽ മുദബ്ബിർ, ഇതാണ് റബ്ബ്. സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ, അവനാണ് റബ്ബ്. റബ്ബ് ജിബ്രീൽ, ജിബ്രീലിനെ റബ്ബേ, ജിബ്രീലിനെ പടച്ച റബ്ബേ എന്നാണ്. അതുപോലെ മീഖായീൽ, ഇസ്രാഫീൽ, ഈ മലക്കുകളുടെയൊക്കെ റബ്ബായ അല്ലാഹുവേ. ഫാത്തിറ സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ അല്ലാഹുവേ. ആലിമൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അല്ലാഹുവേ. അൻത തഹ്കുമു ബൈന ഇബാദിക്ക്, നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നത്. ഏത് വിഷയത്തിൽ? ഫീമാ കാനു ഫീഹി അഖ്തലിഫൂൻ, അവർ ഭിന്നിച്ച വിഷയത്തിൽ. ഇത്രയും പറഞ്ഞത് തവസ്സുലാണ്. ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാൻ അത് അതിൻ്റെ മര്യാദയുമാണ് തവസ്സുൽ ചെയ്യുക എന്ന് പറയുന്നത്. മശ്റൂആയ തവസ്സുലാണിത്. അല്ലാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളും അവൻ്റെ വിശിഷ്ടനാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തവസ്സുൽ, അതാണ് ഇവിടെ റബ്ബ്, ഫാത്തിർ, ആലിമുൽ ഗൈബ് എന്നൊക്കെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ നിന്റെ അടിമകൾക്കിടയിൽ, നിന്റെ അടിമകൾ ഭിന്നിച്ച വിഷയത്തിൽ വിധികൽപ്പിക്കുന്നവൻ നീയാണ്. എന്നിട്ട് റസൂലുള്ള അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്താണ്? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് പല അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉടലെടുക്കുന്ന, നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഈ പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. റസൂലുള്ള എന്താ പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിനീ, എന്നെ നീ വഴി നടത്തണേ. ലിമഖ്തുലിഫ ഫീഹി, അവർ ഭിന്നിച്ചതിൽ, മിനൽ ഹഖ്, ഹഖിലേക്ക് വഴി നടത്തണേ. ഭിന്നിച്ചതിൽ ഹഖെന്താണോ ആ ഹഖിലേക്ക് എന്നെ നീ വഴി നടത്തണേ. അതിൽ എനിക്ക് നീ നേർമാർഗം കാണിച്ചു തരണേ. ബിഇദ്നിക്, നിന്റെ അനുമതി പ്രകാരം. ഇന്നക തഹ്ദീ മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരെ നീ നയിക്കുന്നു, നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. എങ്ങോട്ട് നയിക്കുന്നു? ഇലാ സിറാത്തിം മുസ്തഖീം, ഋജുവായ മുസ്തഖീമായ അവക്രമായ വഴിയിലേക്ക് നീ നടത്തുന്നു എന്ന്. ഇവിടെ മൂന്ന് മലക്കുകളെ പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്ന് ജിബ്രീൽ, മറ്റൊന്ന് മിക്കായീൽ, ഇസ്രാഫീൽ. ഇത് മൂന്നും മനുഷ്യൻ്റെ ഹയാത്തുമായി ബന്ധമുള്ള മലക്കുകളാണ്. മനുഷ്യൻ്റെ ജീവനുമായി പല രീതിയിൽ ബന്ധമുള്ളവരാണ് ഈ മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുമ്പോൾ, വഹി എന്നുള്ളത് നമുക്ക് ആത്മീയമായ ആത്മാവിന് ജീവൻ പകരുന്ന കാര്യമാണല്ലോ വഹി. മിഖായിൽ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. മഴയും നമ്മുടെ ജീവിതവുമായി വലിയ ബന്ധമുണ്ടല്ലോ. ഇസ്രാഫീലോ, ഇസ്രാഫീലിൻ്റെ രണ്ടാമത്തെ ഊത്തുവഴി, അത് കാരണമായി മനുഷ്യർ ഖബറുകളിൽ നിന്ന്, ബർസഖിൽ നിന്ന് എണീറ്റു വരുന്നു. അതും ജീവിതവുമായി ബന്ധമുള്ളതാണ്. ഈ മലക്കുകളെ പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയാൻ, ഈ ഹദീസിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. ഇപ്പോൾ നാം പഠിക്കുന്നത് ഹദീസിൽ പേര് പറയപ്പെട്ട മൂന്ന് മലക്കുകളാണിവ. വേറെയും മലക്കുകളുടെ പേര് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥന അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും പകർത്തുവാനും ശ്രദ്ധിക്കണം, ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ. ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു
1: വരാം.
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون.
0: ما شاء الله മനോഹര ശബ്ദം അല്ലേ. അസ്സലാമുക്ക്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
0: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹമായിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
3: നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി, ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു
0: സുബ്ഹാനഹു വതആല. അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
3: അതെ,
0: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ,
3: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ കലാമാണല്ലോ.
0: അതെ,
3: അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിൻ്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പോൾ നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, ആ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു നിരീക്ഷണമായിട്ട് തോന്നി.
0: എക്സാക്ട്ലി.

0: ആപ്റ്റിസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, അവസാന അണപ്പല്ല് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അവതരിപ്പിക്കുന്നത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സാധാരണയായി 5-6 വയസ്സാകുമ്പോൾ പാൽപ്പല്ലുകൾ പറിഞ്ഞു പോവുകയും 12-13 വയസ്സാവുന്നതോടുകൂടി എല്ലാ പാൽപ്പല്ലുകളും പറിഞ്ഞു പോയി സ്ഥിരപ്പല്ലുകളെല്ലാം വരികയും ചെയ്യും. അതിനുശേഷം 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെ നമ്മുടെ ഏറ്റവും അവസാന ഭാഗത്ത് മൂന്നാമതായി വരുന്ന അണപ്പല്ലുകൾ, വിസ്ഡം ടൂത്ത് എന്നാണ് നമ്മളതിന് പറയാറ്, ആ പല്ലുകൾ പലപ്പോഴായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അസഹ്യമായ വേദനയും വാ തുറക്കുമ്പോഴുള്ള പ്രയാസങ്ങളുണ്ടാകുന്ന കണ്ടീഷൻസൊക്കെ ഈ ഒരു അവസാനത്ത് നമ്മൾ അണകീറി വരുന്ന പല്ലുകൾ എന്ന് പറയുന്ന വിസ്ഡം ടൂത്തുകൾക്ക് ഉണ്ടാവാറുണ്ട്. എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ വലുപ്പവും ആ പല്ല് ഉൾക്കൊള്ളുന്ന താടിയല്ലുകളുടെ വലുപ്പവും തമ്മിലുള്ള അനുപാതത്തിൽ, പ്രൊപ്പോർഷൻസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് എല്ലിൻ്റെ വലുപ്പം കുറയുകയും പല്ലിൻ്റെ വലുപ്പം കൂടുകയും ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഈ വിസ്ഡം ടൂത്തുകൾക്ക് ഉൾക്കൊള്ളുവാനുള്ള സ്ഥലമില്ലാതിരിക്കുകയും അവ പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യാറുള്ളത്. വിസ്ഡം ടൂത്തുകൾ രണ്ട് തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന്, കുറച്ച് ഭാഗം മാത്രം പൊന്തി വരികയും ബാക്കി ഭാഗം എല്ലിനുള്ളിൽ കുടുങ്ങിക്കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കും. ഈ കുറച്ച് ഭാഗം മാത്രം പൊന്തി നിൽക്കുന്ന പല്ലുകൾ, അതിൻ്റെ മുകൾ ഭാഗത്തെ മോണയുടെ ഭാഗം, അത് ഇൻഫെക്ഷൻ ബാധിക്കുകയും അസഹ്യമായ വേദന ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മുകളിലുള്ള ആ ഒരു മോണയുടെ ഭാഗം കട്ട് ചെയ്യുകയും, ഓപ്പർകുലക്ടോമി എന്നാണ് നമ്മളിതിന് പറയാറ്, കട്ട് ചെയ്യുകയും അതിനെ പൂർണ്ണമായും വരുവാനുള്ള, ആ പല്ലിനെ പൂർണ്ണമായിട്ടും പൊന്തി വരുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ ഒരു ട്രീറ്റ്മെൻറ്റോടുകൂടി ആ പ്രശ്നം തീരാറുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണമായും കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ, ആ പല്ലുകൾ രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറ്. ഒന്ന്, സ്വന്തമായി തന്നെ ആ പല്ലിൻ്റെ അടിഭാഗത്തുള്ള നാഡീനരമ്പുകൾക്ക് പ്രശ്നം സൃഷ്ടിക്കുകയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയോ സ്വെല്ലിംഗ് ഉണ്ടാക്കുകയോ അതുപോലെ തന്നെ അവിടെ സിസ്റ്റ് പോലെ മുഴകൾ പോലുള്ള പ്രശ്നങ്ങൾ അവ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ അത് തൊട്ടടുത്ത പല്ല്, അതായത് രണ്ടാമത്തെ അണപ്പല്ലിലോട്ട് ഒട്ടിയിരിക്കുകയും ആ പല്ലുകളെ അടിഭാഗത്തു നിന്നും തുരന്ന് ആ പല്ലിനെ കൂടി വേദന ഉണ്ടാക്കുന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ഈ മൂന്നാമത്തെ അണപ്പല്ല് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണുകയും ആ പല്ല് നീക്കം ചെയ്യേണ്ട ഒരവസ്ഥയാണെങ്കിൽ അത് നീക്കം ചെയ്യുകയും ചെയ്യണം. ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴായി അസഹ്യമായ വേദന ഉണ്ടാവുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള തൊട്ടടുത്ത പല്ലിനെയും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലിൻ്റെ ഭാഗങ്ങളെയും ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവുകയും അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വിസ്ഡം ടൂത്തുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിർബന്ധമായും ഡോക്ടറെ കാണുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പല്ലെടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ അത് പല്ലെടുക്കുകയും ചെയ്യുക. സാധാരണ പല്ലെടുക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ അത് പല്ലെടുക്കാൻ പറ്റാൻ കഴിയണം എന്നില്ല. എന്നിരുന്നാലും ഈ ഒരു പ്രശ്നങ്ങളെ നോക്കുമ്പോൾ ആ പല്ല് കുറച്ച് വേദന സഹിച്ചിട്ടാണെങ്കിലും പല്ലെടുക്കുകയായിരിക്കും നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, അവസാന അണപ്പല്ല് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.

0: നമ്മൾ പീസ് ടൈമിലേക്ക് പോവുകയാണ്. പീസ് ടൈമിൽ നിന്ന് നമുക്കൊരു ശ്രോതാവിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് പ്രത്യേകമായി വായിക്കാനുള്ളത്. താജുക്ക്, ആ ഫീഡ്ബാക്കിലുള്ളതാണ്, ഈ മദ്രസയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഈ മദ്രസയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് എഴുതാൻ സാധിക്കാതെ പോയതിൽ ഞാൻ വളരെ വിഷമിക്കുന്നു. സ്കൂൾ യൂണിഫോം കംഫർട്ടബിൾ അല്ലാത്തതിനാൽ തൊടുപുഴയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് താമസം മാറി. അവിടെ അൽഹംദുലില്ലാ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കിട്ടി. ഈ പ്രാവശ്യത്തെ ഈ മദ്രസ കോഴ്സ് ഞങ്ങളുടെ വീട് മാറ്റത്തിനിടയിലായിപ്പോയെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് ക്ലാസ്സുകൾ വൈകിയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാ, എൻ്റെ ലക്ഷ്യം ജാമിയ വനിതാ ക്യാമ്പസാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ബിബിത കെ എം തൊടുപുഴ എന്ന ശ്രോതാവ് അയച്ചിട്ടുണ്ട്.
1: ഒരു ഒരു കുട്ടിയായിരിക്കും അല്ലേ?
0: അതെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, 10th ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ.
1: ഓക്കെ, അപ്പോൾ അവളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ അല്പം ഡ്രസ് കോഡിന് ലിമിറ്റേഷൻ ഉണ്ടാകും. ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളുകളിലൊക്കെ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ യൂണിഫോം ഫോളോ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിവാദമായപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ തന്നെ നിർബന്ധമായിട്ട് പോകണമെന്ന് യാതൊരു കാര്യമില്ല, ഇവിടെ വിദ്യാഭ്യാസം കിട്ടാൻ യാതൊരു പ്രശ്നമല്ല. നമ്മളെ വസ്ത്രങ്ങളിൽ ഹിജാബിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വലിയ മെസ്സേജ് കൂടി ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്രസയിൽ മക്കളെയും പേരക്കുട്ടികളെയൊന്നും ചേർക്കാത്ത ആളുകളെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 6th സമ്മർ ക്വസ്റ്റ് എന്ന പേരിൽ വേനൽക്കാലത്തേക്കുള്ള പ്രത്യേക പദ്ധതി വിശ്വ സ്റ്റുഡൻസിൻ്റേത് വരുന്നു. അതിൽ കുട്ടികൾക്ക് കൃത്യമായ മെൻറിങ്ങും കൃത്യമായ ഗൈഡൻസൊക്കെ കൊടുക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. ഈ മദ്രസ ഇപ്പോൾ സമ്മർ ക്വസ്റ്റിൻ്റെ പദ്ധതിക്കുള്ളിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ 6th ആയിരിക്കും ആദ്യത്തെ ക്ലാസ് ഉണ്ടാവുക, ആദ്യത്തെ ചർച്ചകളും അനുബന്ധങ്ങളൊക്കെ വരും. അപ്പോൾ അത് പിന്നെ കോഴ്സിൻ്റെ ഭാഗമാകേണ്ട ആളുകൾ ടെക്നിക്കലി പീസ് റേഡിയോ ആപ്പിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം.
0: കോഴ്സിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എൻറോൾ ചെയ്യലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് സ്റ്റേഷൻസ് എന്ന് രണ്ടാമത് കോഴ്സസ് എന്ന ബട്ടണാണ് ഉണ്ടാവുക. ആ കോഴ്സസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ സമ്മർ ക്വസ്റ്റ് എന്നത് ഈ കോഴ്സസ് എന്നതിൽ ലൈവ് എന്ന ഭാഗത്ത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ സമ്മർ ക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ UPLP എന്നതൊക്കെ സെപ്പറേറ്റായിട്ട് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ മക്കൾ ഏത് പ്രായത്തിലാണോ, LPയിലാണോ UPയിലാണോ, ആ UPയിലാണെങ്കിലും LPയിലാണെങ്കിലും അതിൻ്റെ പിന്നെ ക്ലാസ് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി എൻറോൾ നൗ എന്ന ഒരു ബട്ടൺ കാണും. അപ്പോൾ ഈ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ കാണിക്കും. ഇപ്പോൾ UP കാറ്റഗറി ആണെങ്കിൽ 2013-14 2015 വർഷങ്ങളിൽ പിന്നെ ജനിച്ച കുട്ടികൾക്കാണ് എന്നുള്ളത് UP കാറ്റഗറി എന്നുള്ളതിൻ്റെ ഉള്ളിലുണ്ട്. എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അതിനുശേഷം സ്റ്റാർട്ട് ലേണിംഗ് എന്നമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസുകൾ, മൊഡ്യൂളുകളുടെ എണ്ണം ഒക്കെ അവിടെ കാണിക്കും. ഫൈനൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെയുള്ള വളരെ മനോഹരമായ രൂപത്തിലാണ് പീസ് റെഡി കോഴ്സ് ഓപ്ഷനിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ഞണ്ട് കറി കഴിക്കുന്നത് ശരിയല്ല എന്ന് ചിലർ പറയുന്നു. വാസ്തവം എന്താണ്? എന്തൊക്കെയാണ് ഇസ്ലാമിൽ ഹറാമായ ഭക്ഷണങ്ങൾ എന്നാണ്?
2: ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി ഇസ്ലാം ഹറാമായ സാധനങ്ങൾ ഖുർആനിലൂടെ ഹദീസിലൂടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളാണെങ്കിൽ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ, അത് മൊത്തത്തിൽ അനുവദനീയമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, കടൽ വെള്ളത്തിൻ്റെ ശുദ്ധതയെപ്പറ്റി ചോദിച്ചപ്പോൾ ഒരു സ്വഹാബി ദിവസങ്ങളോളം മീൻപിടുത്തത്തിനു വേണ്ടി കടലിൽ പോകുന്ന ആളാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുപോകും കുടിക്കാനുള്ളത്, ഇനി 5 നേരം അതുകൊണ്ട് വുളു ചെയ്യുകയും കൂടി ചെയ്താൽ വെള്ളം പെട്ടെന്ന് കഴിഞ്ഞു പോകും, അതുകൊണ്ട് കടൽ വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞപ്പോൾ, അത് മാത്രമല്ല ഒരു കാര്യം കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞത്, വെള്ളം ശുദ്ധമാണ്, ഹുവത്തഹൂറു മാഉഹു, ആ കടൽ അതിലെ വെള്ളം ശുദ്ധമാണ്, വൽഹില്ലു മൈതത്തു, അതിൽ ഒരു ജീവി ചത്തിട്ടുണ്ടെങ്കിൽ അടക്കം അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ കടലിൽ നിന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതല്ലാത്ത ജീവികൾ, ആ ജീവികളെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ കടൽ പാമ്പ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല, കാരണം പാമ്പുകളെ കൊന്ന് കളയേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കടൽ തവള നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ്, കാരണം തവളകളെ ഭക്ഷിക്കാൻ പാടില്ല, അത് വെള്ളത്തിൽ കണ്ടാലും കരയിൽ കണ്ടാലും പാടില്ല. ഇത് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നതാണ്. അതല്ലാത്ത ജീവികൾ, അത് നമുക്ക് കടലിലുള്ളത് അനുവദിച്ചു തന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുവരെ ജീവനോടെ പിടിച്ചാലും അതല്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അത് ചത്തുപോയിട്ടുണ്ട് എങ്കിലും അതനുവദനീയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ചെമ്മീനും അതേപോലെ തന്നെ കൂന്ത തുടങ്ങിയ കണവ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ജീവികൾ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞണ്ടും. ഞണ്ടിൻ്റെ ഒരു പ്രശ്നം, ഇടക്കത് കരയിലേക്ക് കയറി വരും എന്നതാണ്. അത് അപൂർവം സമയങ്ങളിൽ മാത്രമുള്ളൂ. യഥാർത്ഥത്തിൽ ആ ഞണ്ടുകൾ കടൽ ജീവികളായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കടൽ ജീവികളായിട്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളായിട്ട് അറിയപ്പെടുന്നവയാണെങ്കിൽ, അതിൽ നിന്ന് പ്രത്യേകം പാടില്ല എന്ന് പറഞ്ഞതല്ലാത്ത എല്ലാ ജീവികളെയും നമുക്ക് ശാരീരികമായി ദോഷം ചെയ്യുന്നില്ല എങ്കിൽ, അതുകൊണ്ട് പ്രത്യേകമായ ഉപദ്രവം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ, അതിനെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്, അവ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു ആലം.
1: നായശല്യം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുട്ടികളുടെ പിറകെ ഓടുകയും വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. പഞ്ചായത്തിൽ അറിയിച്ചു, യാതൊരു പ്രതികരണവും ഇല്ല. ചിലർ പറഞ്ഞു വിഷം വെച്ച് കൊല്ലാൻ. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ഉണ്ടാകുമോ എന്ന്?
3: അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാ ജീവികളെയും ഉണ്ടാക്കിയിരിക്കുന്നത്. വഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള സർവ്വതും മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചു, ഉണ്ടാക്കി. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവയെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകും. ഉദാഹരണം, നായ തന്നെ എടുക്കുക, നജസാണ്. നായെങ്ങാനും പാത്രത്തിൽ തലയിട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണുകൊണ്ടായിരിക്കണം. അതേ നായയെ തന്നെ ഹറാസത്ത് അഥവാ കാവിൽ നിൽക്കുവാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്, വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്, വേട്ട പരിശീലനം സിദ്ധിച്ച ഒരു നായ പിടിച്ചുകൊണ്ടുവരുന്ന ജീവികളെ ഭക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു വസ്തുവെക്കൊണ്ടും മനുഷ്യർക്ക് ഉപകാരമുണ്ട് എന്നാണ് ചുരുക്കം. എന്നാൽ ഈ ജീവജാലങ്ങൾ തന്നെയും ഉപദ്രവകരമായ അവസ്ഥയുണ്ടായി. പേ പിടിച്ച നായയായി കഴിഞ്ഞു, അല്ലെ എപ്പോഴും മനുഷ്യർക്ക് ഉപദ്രവം വരുത്തി വെക്കുന്ന മറ്റു ജീവികളാണ് എന്നിരിക്കട്ടെ, അവയെ കൊല്ലുന്നതിന് യാതൊരുവിധ വിരോധവുമില്ല. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഒരു വേളയിൽ നായകളെ കൊന്നിരുന്നതായി ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉപദ്രവകരമാണോ അവയെ കൊല്ലുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖംസു മിനദ്ദവാബ്, അഞ്ച് ജീവികൾ, കുല്ലുഹുന്ന ഫവാസിഖ്, അവയെല്ലാം തന്നെ ഉപദ്രവകാരികളാണ്. യഖ്തുൽ നഫിൽ ഹില്ലി വൽ ഹറം, ഹറമിലാകട്ടെ ഹറമിന് പുറത്താകട്ടെ അവിടെ വെച്ച് ഇവയെ കൊല്ലുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അതിൽ അഞ്ചെണ്ണത്തിനെണ്ണിയപ്പോൾ കാക്ക, പരുന്ത്, എലി, പാമ്പ്, അതേപോലെ തന്നെ അക്രമകാരിയായ നായ, ഇവയെല്ലാം കൊല്ലാവുന്നതാണ് ഹറമിലാകട്ടെ ഹറമിലല്ലാത്ത വളയിലാകട്ടെ. പരമാവധി കൊല്ലുന്നതിന് മുമ്പ് ഇവയെ കൊല്ലാതെ മറ്റെന്തെങ്കിലും, ഇപ്പോൾ നാട് കടത്തുക, മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഇല്ലാത്ത രൂപത്തിൽ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുക, ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എന്നാൽ അതിന് സാധ്യമല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കൊല്ലുന്നതിന് കുഴപ്പമില്ല. അത് ഏത് രൂപത്തിൽ താരതമ്യേന ജീവികൾക്ക് വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ കൊല്ലുകയാണ് വേണ്ടത്. വിഷം വെച്ച് കൊല്ലുന്നതിന് അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു തആല അല്ല.
1: ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തലമറക്കാനുള്ള കൽപ്പനയുണ്ടോ എന്നാണ്.
3: തലമറക്കൽ ഒരു പ്രത്യേക സുന്നത്തായി ഈ വേളയിൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ പോകുമ്പോൾ തലമറച്ചാൽ അതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് എന്ന്, മൊത്തത്തിൽ തല മറച്ചാൽ, തലപ്പാവ് ധരിച്ചാൽ, തുപ്പി ധരിച്ചാൽ അതിന് ഇന്ന ഇന്ന ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചു തരാത്തത് പോലെ തന്നെ അവ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ തലമറച്ചാൽ ഇന്ന ഇന്ന ശ്രേഷ്ഠതയുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽഖല ഗത്ത റസഹു വഇദാ അത അഹ്ലഹു ഗത്ത റസഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തലമറക്കുമായിരുന്നു, തൻ്റെ ഭാര്യയുടെ അടുക്കൽ വരുന്ന വേളയിലും തലമറക്കുമായിരുന്നു എന്നാണ്. ഇത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെടാത്ത ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മലമൂത്ര വിസർജന വേളയിൽ ഇങ്ങനെ തലമറക്കണം എന്നില്ല. എന്നാൽ ഒരാൾ സാധാരണയായി എപ്പോഴും തലമറക്കുന്ന ഒരാളാണ് എങ്കിൽ ഇങ്ങനെ മലമൂത്ര വിസർജന വേളയിൽ അതിന് പ്രത്യേകമായി ആ തലപ്പാവ് അവിടെ അഴിച്ചു വെക്കേണ്ടതുമില്ല. ഇതൊക്കെ പൊതുവെ നാട്ടിൽ ഏത് രൂപത്തിലാണ് ആളുകൾ വസ്ത്രം ധരിക്കുന്നത്, തലപ്പാവ് ധരിക്കുന്ന, തൊപ്പി ധരിക്കുന്ന ഒരു നാട്ടിലാണെങ്കിൽ അത് എല്ലാ വേളയും ധരിക്കുന്നുവെങ്കിൽ അങ്ങനെ ധരിക്കാം. പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ തലമറക്കണം എന്ന് ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല.
1: കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജീവികളുടെ ചിത്രങ്ങൾ വരച്ച് ക്ലാസ്സിൽ തൂക്കാറുണ്ട്. അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
3: ഇസ്ലാം കർശനമായി വിരോധിച്ച കാര്യമാണ് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരക്കുക, രൂപങ്ങൾ ഉണ്ടാക്കുക എന്നത്. അന്ത്യനാളിൽ ഇത്തരത്തിലുള്ള ആളുകളെ കഠിനമായി അല്ലാഹു ശിക്ഷിക്കുമെന്നും അവരോട് അവർക്ക് ജീവൻ കൊടുക്കാൻ ആവശ്യപ്പെടുമെന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് പഠനത്തിൻ്റെ ഭാഗമാണെങ്കിലും ശരി, അവിടെ കുട്ടികളെ അതിനൊരു പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലായി ചിത്രം, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കുക, അല്ലെങ്കിൽ അതിന് പെയിൻറ്റോ കളറോ കൊടുക്കുക, അതിലൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള രീതിയല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി ഒരു കുട്ടിയെ അതിന് നിർബന്ധിക്കുന്നു, അധ്യാപകർ നിർബന്ധിക്കുന്നുവെങ്കിൽ അങ്ങനെ ആ ഗത്യന്തരമില്ലാത്ത വേളയിൽ കുട്ടി അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരിക സ്വാഭാവികമായും അധ്യാപകരായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ജീവനില്ലാത്ത പ്രകൃതി പോലുള്ള വസ്തുക്കളാണെങ്കിൽ അവയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നോ അത് ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സൂറത്തു അർറസു ഫൈദാ ഖുത്തിയ അർറസു ഫലൈസ ബിസൂറ. ഒരു രൂപമെന്ന് പറയുമ്പോൾ അതിൻ്റെ തലയുണ്ടാകുമ്പോഴാണ്, തല മുറിച്ചു കളഞ്ഞാൽ അത് രൂപമായി പരിഗണിക്കപ്പെടുകയില്ല. ഇനി അഥവാ ജീവനുള്ള വസ്തുവിൻ്റെ ഒരു ചിത്രമാണ് വരക്കുന്നതെങ്കിൽ അതിൻ്റെ തല മുറിച്ചുകൊണ്ട് ചിത്രം വരക്കുക എന്നാണ് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു അഥറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതിലപ്പുറം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം രചിക്കുവാനും അതിന് പെയിൻ്റ് കൊടുക്കുവാനും ഉള്ള ഒരു പ്രോത്സാഹനം മക്കൾ വഴി കൊടുക്കാതിരിക്കുക, അധ്യാപകരോട് കാര്യങ്ങൾ ഉണർത്തുക. ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥയിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: സുബൈ ബാങ്ക് കൊടുത്താൽ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് സുബഹ് നിസ്കരിച്ചാൽ മതിയാകുമോ എന്നാണ്
4: നാം മനസ്സിലാക്കേണ്ടത്. സുബഹ് ബാങ്ക് വിളിക്കുന്നത് ഫജ്ർ സാദിഖ് വെളിവായതിനു ശേഷമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നാം എവിടെയാണോ എത്തിയത് ആ റക്കായത്ത് പൂർത്തിയാക്കിക്കൊണ്ട് നിസ്കാരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ റക്കായത്തിലാണ് ഉള്ളത് എങ്കിൽ ആ രണ്ടാമത്തെ റക്കായത്ത് പൂർത്തീകരിക്കുക. മൂന്നാമത്തെ റക്കായത്തിലാണുള്ളത് എങ്കിൽ ആ മൂന്നാമത്തെ റക്കായത്ത് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. അതേസമയം ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന് മുമ്പാണ് സുബ്ഹ് ബാങ്ക് വിളിക്കപ്പെട്ടത് എങ്കിൽ ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന് മുമ്പായിക്കൊണ്ടുതന്നെ ഒറ്റയിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ സമയത്ത് ഫജറാവുകയും ബാങ്ക് വിളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ റക്കായത്ത് നിസ്കരിക്കുവാൻ പാടുള്ളതല്ല. കാരണം ഫജറായതോടുകൂടി വിത്രിൻ്റെ സമയം അവസാനിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട ആ വിത്ര് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലുഹായുടെ സമയത്ത് രണ്ട് റക്കായത്ത് അദ്ദേഹത്തിന് നമസ്കരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രികാലങ്ങളിൽ വല്ല കാരണത്താലും രാത്രി നിസ്കാരം നഷ്ടപ്പെടുകയാണ് എങ്കിൽ ലുഹായുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരട്ടയാക്കിക്കൊണ്ട് അത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഇത്തരത്തിൽ റക്കായത്ത് നഷ്ടപ്പെട്ട ഒറ്റയിൽ അവസാനിപ്പിക്കുവാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാവുന്നതാണ് എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
1: ഖുർആനിൽ ഹൗലൈനി കാമിലൈനി എന്ന് പറഞ്ഞല്ലോ, രണ്ടു വർഷം പാൽ കൊടുക്കുക എന്നാണല്ലോ പറഞ്ഞത്, അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടുണ്ടോ എന്നാണ്?
4: വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തു ബക്രയിലെ 233-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. വൽവാലിദാത്തു യുർലിഇന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ റദാഅ. ആരെങ്കിലും മുലയൂട്ടൽ പൂർത്തീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ തങ്ങളുടെ മക്കൾക്ക് മുലയൂട്ടുന്ന ഉമ്മമാർ രണ്ടു വർഷം പരിപൂർണമായി കൊണ്ടും അവർ മുലയൂട്ടിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയുണ്ടായി. ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടു വർഷം മുലയൂട്ടുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ഇസ്ലാം വർഷങ്ങളുടെ കണക്ക് പറയുന്നത് അത് ഇബാദത്തുകളുടെ വിഷയത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അറബി കലണ്ടർ പ്രകാരം തന്നെയാണ്, ചാന്ദ്രിക മാസമാണ് അവിടെ നാം കണക്കാക്കേണ്ടത്. രണ്ട് വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ചാന്ദ്രിക വർഷങ്ങളാണ്. ഈ രണ്ട് ചാന്ദ്രിക വർഷങ്ങൾ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് മുലയൂട്ടുക എന്നുള്ളത് ആ ഉമ്മയുടെ മേൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹിമഹുള്ള പറയുന്നത് കാണാം. യദുല്ലു അല അന്നഹാദ അന്നഹാദ തമാമ റദാഅ, ഇത് റദാഅത്തിൻ്റെ അഥവാ മുലയൂട്ടുന്നതിൻ്റെ പരിപൂർണതയെയാണ് അറിയിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് വമാ ബഅദ ദാലിക, ആരെങ്കിലും അതിനു ശേഷവും അഥവാ വിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് ശേഷവും മുലയൂട്ടുവാൻ തയ്യാറാകുന്നു എങ്കിൽ, അതല്ലെങ്കിൽ മുലയൂട്ടുന്നു എങ്കിൽ, ഇദാ ഉമ്മിനൽ അദിയ, അത് കുട്ടിക്കു നൽകുന്ന ഒരു ഭക്ഷണം മാത്രമായി കൊണ്ടേ അതിനെ പരിഗണിക്കേണ്ടതുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് മുലയൂട്ടുക എന്നുള്ള കാലഘട്ടം പരിപൂർണമായി കൊണ്ട് മുലയൂട്ടാൻ ഒരാൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ അയാൾ രണ്ടു വർഷം മുലയൂട്ടിയാൽ മതി. അതേസമയത്ത് രണ്ടു വർഷത്തിൻ്റെ മുമ്പ് മുലകുടി അവസാനിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് കുട്ടികൾക്ക് അവർക്ക് ശാരീരികവും അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ മുലകുടി നിർത്തുക എന്നത് അത് ശരിയല്ല, ഹറാമാണ് എന്നുപോലും പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അതേസമയത്ത് രണ്ടു വർഷത്തിൽ കൂടുതൽ കൊടുക്കുന്നത് കാരണത്താൽ അതിൽ ചില മസ്ലഹത്തുകളുണ്ട് എങ്കിൽ, അഥവാ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നവും മറ്റു കാര്യങ്ങളുമുണ്ട് എങ്കിൽ അവർ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലാത്ത സാഹചര്യത്തിലും ഒരു കുട്ടിക്ക് അത് ആ കുട്ടിയുടെ ഉമ്മ 2 വയസ്സിൽ കൂടുതൽ മുലയൂട്ടാൻ തയ്യാറാവുകയാണ് എങ്കിൽ, മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുള്ള തൻ്റെ തുഹ്ഫയിൽ ആ പ്രസ്തുത വിഷയം, കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഉമ്മ 2 വർഷത്തേക്കാൾ കൂടുതൽ 3 മാസമോ അതല്ലെങ്കിൽ 6 മാസമോ അതല്ല എങ്കിൽ 3 വയസ്സ് വരെ മുലയൂട്ടി എന്നതുകൊണ്ട് അവൾ കുറ്റക്കാരിയാവുകയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൾ കുറ്റക്കാരിയാവുകയോ മറ്റോ ചെയ്യുകയില്ല എന്നതാണ് വിശേഷിപ്പിച്ച് കാണാൻ സാധിക്കുന്നത്. ഇതിന് സ്വാഭാവികമായിട്ടും ഹറാമിയെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹുക്കുമുകൾ പറയുക സാധ്യമല്ല. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ നൽകുന്നു എങ്കിൽ അത് ആ ഉമ്മയുടെ കാരുണ്യത്തിൻ്റെ ഭാഗമായി മാത്രമാണ് കാണാൻ സാധിക്കുക എന്നതാണ്. അതേസമയത്ത് 2 വയസ്സുവരെ കുട്ടികൾക്ക് മറ്റു ആഹാരങ്ങളൊന്നും നൽകിയിട്ടില്ല എങ്കിൽ പോലും ഉമ്മയുടെ മുലപ്പാല് മാത്രം മതി അവർക്കുള്ള ഭക്ഷണമായിക്കൊണ്ട്. പക്ഷേ 2 വയസ്സ് കഴിഞ്ഞാൽ ഉമ്മയുടെ മുലപ്പാല് കൊണ്ട് മാത്രം ഭക്ഷണമായി അത് പരിഗണിക്കാൻ കഴിയുകയില്ല. അതിന് പുറമെയുള്ള മറ്റു ഭക്ഷണങ്ങളും കുട്ടികൾക്ക് ആവശ്യമായി വരുമെന്നുള്ളതെല്ലാം ഇത്തരത്തിലുള്ള കിതാബുകളിൽ ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ മറ്റു പേരുകളെല്ലാം പറഞ്ഞുകൊണ്ട് മുലകുടി പെട്ടെന്ന് അവസാനിപ്പിക്കുകയും നാട്ടിൽ ലഭിക്കുന്ന മറ്റു ഫാബ്രിക്കബിളായിട്ടുള്ള പാലുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമെല്ലാം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിയായ നിലപാടല്ല, മറിച്ച് കുട്ടികളുടെ യഥാർത്ഥ ബുദ്ധി വളർച്ചയ്ക്കും മറ്റുമെല്ലാം ആവശ്യമായ രൂപത്തിൽ തന്നെ ഇസ്ലാം പഠിപ്പിച്ച പോലെ 2 വർഷം കഴിയുന്നയാളുകൾ പരിപൂർണമായി മുലയൂട്ടുവാൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. 2 വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചാന്ദ്രികമായ 2 വർഷം തന്നെയാണ് എന്നുകൂടി ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. അല്ലാഹു അഅലം.
1: സ്ത്രീകൾ യൂട്യൂബിൽ വന്ന് ഇൽമ് പറഞ്ഞു തരുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്?
3: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങളും, സംസാരമാകാം പ്രവർത്തനങ്ങളാകാം, അവ മുഖേന ദുനിയാവിലോ ആഹിറത്തിലോ വല്ല ഖൈറുമുണ്ടോ, തനിക്കോ മറ്റുള്ള ആളുകൾക്കോ ഖൈറാണോ ഷർറാണോ എന്ന് തീരുമാനിക്കണം. 2. ഈ കാര്യങ്ങളൊക്കെ ദീനുമായി എപ്രകാരം ഒത്തുപോകുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു യൂട്യൂബറാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളുമായി ഈ ഒരു മേഖലയിലൂടെ ബന്ധങ്ങളുണ്ടായിരിക്കും. നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കും. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുവാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ശബ്ദം ഉയർത്തിയുള്ള സംസാരങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരു യൂട്യൂബറാകുമ്പോൾ ഉണ്ടാകുന്ന ഘടകങ്ങളാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്ത് എത്രത്തോളം അനുവാദമുണ്ട് അവർക്ക്? സ്ത്രീകളുടെ ശബ്ദം ഔറത്താണോ അല്ലയോ, സ്ത്രീകളുടെ ശബ്ദം ഔറത്ത് അല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവരുടെ അടുക്കൽ പലരും വരികയും പല സംശയങ്ങളും ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അവർ കേൾക്കുന്ന ശബ്ദത്തിലാണ് പറയുക. ശബ്ദം ഔറത്തായിരുന്നുവെങ്കിൽ ഒരു സഹാബി പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലോ വന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയോ അന്വേഷിക്കുകയോ ചെയ്യുമായിരുന്നില്ല. കാരണം അത് ഔറത്താണല്ലോ. മാത്രമല്ല വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നു, വഖുലുൽ ഖൗലുൽ മഅറൂഫ, മാന്യമായ വാക്ക് സംസാരിക്കണം എന്നാണ്, സംസാരിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ സംസാരം, ശബ്ദം അത് ഔറത്തല്ല. പക്ഷേ ഔറത്തല്ല എന്നതുകൊണ്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ ശബ്ദിക്കുകയും അങ്ങാടികളിൽ പുരുഷന്മാരെ പോലെ തന്നെ പ്രസംഗിക്കുകയും ചെയ്യുക, ഇതാണോ ഇസ്ലാമിൻ്റെ ശൈലി? ജമാഅത്തായി നമസ്കരിക്കുന്ന വേളയിൽ ഇമാമിന് വല്ല അബദ്ധങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ മഅ്മൂം പുരുഷന്മാരാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ് പറയണം, എന്നാൽ സ്ത്രീകളാണ് എങ്കിൽ അവർ സുബ്ഹാനല്ലാഹ് പറയുകയല്ല മറിച്ച് കൈ കൊണ്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഹദീസുകളുണ്ട്. ഇന്നമ തസ്ബീഖു ലിന്നിസ, കൈകൊട്ടൽ അത് സ്ത്രീകൾക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾ പൊതുവെ ശബ്ദം ഉയർത്തേണ്ടവരല്ല, ശബ്ദം താഴ്ത്തി സംസാരിക്കേണ്ടവരാണ്. പുരുഷന്മാരെപ്പോലെ ശബ്ദമുഖരിതമായി അല്ലെങ്കിൽ ശബ്ദത്തോടുകൂടി സംസാരിക്കേണ്ടവരല്ല, അവരുടെ ശബ്ദം ഔറത്തല്ലെങ്കിൽ പോലും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു ചാനൽ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത് തനിക്കോ മറ്റുള്ള ആളുകൾക്കോ? ഇനി താൻ ആ രംഗത്തില്ലെങ്കിലും മറ്റാരെങ്കിലും ആ രംഗം ചെയ്യുന്ന മേഖലകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അവർ ചെയ്യട്ടെ. മാത്രമല്ല, തിന്മയിലേക്ക് പോകുന്ന യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാകുകയില്ല എന്ന ഉറപ്പോടുകൂടിയാണെങ്കിൽ ഇവ നിഷിദ്ധമാണ് എന്ന് പറയുവാൻ സാധിക്കുകയുമില്ല.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാനൊരു വീട്ടമ്മയാണ്. ഭർത്താവിൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരു തുക എനിക്ക് തരാറുണ്ട്. അത് സ്വരുക്കൂട്ടി വെച്ച് പള്ളി പരിപാലനത്തിലേക്ക് ഞാൻ കൊടുത്താൽ അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടുമോ? അത് ഭർത്താവിൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ലേ എന്നാണ് സംശയം.
4: സ്വന്തമായി വരുമാനമില്ലാത്ത ഒരാൾ മറ്റൊരാളുടെ ധനം, അത് അയാളുടെ സമ്മതപ്രകാരം നൽകുമ്പോൾ സ്വാഭാവികമാണ് അതിൻ്റെ പ്രതിഫലം ആ ധനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമക്കാണ് ലഭിക്കുക. ഉടമ നമ്മെ ഏൽപ്പിച്ചതാണ്. ആവശ്യക്കാർ ഉണ്ട് എന്ന ബോധമുണ്ടാകുമ്പോൾ, ആവശ്യക്കാർ ചോദിച്ചു വരുമ്പോൾ, എൻ്റെ സ്വത്തിൽ നിന്നും താങ്കൾക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം അതിൻ്റെ ഉടമക്കാണ് ഉണ്ടാകുക. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ഭർത്താവിൻ്റെ പണം സ്വതക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഭർത്താവിനാണ് ലഭിക്കുക. അതേസമയത്ത് ഭർത്താവ് തനിക്ക് പോക്കറ്റ് മണിയായിക്കൊണ്ടോ അതല്ലെങ്കിൽ ഹദിയയായിക്കൊണ്ടോ സമ്മാനമായിക്കൊണ്ടോ ഒക്കെ നൽകിയ ധനമാണ് എങ്കിൽ, അത് നൽകുന്നതോടുകൂടി അത് ആ ഭാര്യയുടേതായി തീർന്നു. അതിൽ നിന്നും അവൾ സ്വതക്ക് കൊടുക്കുമ്പോൾ അത് അവളുടെ സ്വത്തായിക്കൊണ്ടാണ് പരിഗണിക്കുക. അതിൻ്റെ പ്രതിഫലം ഇൻഷാ അല്ലാ അവൾക്കാണ് ലഭിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ തൻ്റെതാണോ അതല്ലെങ്കിൽ മറ്റാരുടേതാണോ എന്ന ചോദ്യത്തിൽ, മറ്റുള്ളവരുടെ ധനമാണ്, അവരുടെ സമ്മതപ്രകാരം തന്നെയാണ് നമ്മൾ അത് ദാനം ചെയ്യുന്നത് എങ്കിൽ, സ്വാഭാവികമാണ് ആരാണോ നമുക്ക് ദാനം ചെയ്യുവാൻ വേണ്ടി സമ്മതം നൽകിയത് അതല്ലെങ്കിൽ ആരാണോ ധനം നൽകിയത് അയാൾക്കാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: അവസാനത്തെ ഹത്തഹിയാത്തിൽ വിരൽ എപ്പോഴാണ് ഉയർത്തേണ്ടത് എന്നാണ്.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ തുമ്മ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമസ്കാരത്തിൽ തശഹ്ഹുദ്, ഒരുപക്ഷേ ഒരു തശഹ്ഹുദ് മാത്രം വരുന്ന നമസ്കാരങ്ങളുണ്ടാവും. ഫർദ് നമസ്കാരമാണെങ്കിൽ സുബ്ഹി നമസ്കാരം പോലെ. മറ്റ് നമസ്കാരങ്ങളിലൊക്കെ ഒന്നിലധികം തശഹ്ഹുദ്, രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും, രണ്ടാമത്തെ റക്അത്തിലും നാലാമത്തെ റക്അത്തിലും. ഈ വേളയിൽ വിരൽ ഉയർത്തേണ്ടത് എപ്പോഴാണ് എന്നാണ്. ഹദീസിൽ വ്യക്തമായി ഇന്ന ഒരു സമയത്താണ് വിരൽ ഉയർത്തേണ്ടത് എന്ന് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദിൽ വിരൽ ഉയർത്തിയിരുന്നു എന്നും അതിലേക്ക് നോക്കിയിരുന്നു എന്നും വിരൽ ചലിപ്പിച്ചിരുന്നു എന്നുമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഹദീസിൻ്റെ ഭാഷയിൽ കാണാൻ സാധിക്കും. എന്നാൽ ഏത് സമയത്താണ്, കൃത്യമായി എപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത് എന്ന് പറയാത്ത സ്ഥിതിക്ക് അതിൻ്റെ അസുല അടിസ്ഥാനം തശഹ്ഹുദ് ആരംഭിക്കുമ്പോൾ എന്ന് തന്നെയാണ്. തശഹ്ഹുദ് എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോൾ മുതൽ വിരൽ ഉയർത്തുക. ഒരു പക്ഷേ ഈ ചോദ്യത്തിന് കാരണം ചില ആളുകൾ എങ്കിലും പറയാറുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, ഏകത്വത്തെ കുറിക്കുന്ന വാക്ക് ഉച്ചരിക്കുന്ന വേളയിൽ ആണ് വിരൽ ഉയർത്തേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. കൃത്യമായും അതിൽ ഹദീസിൽ ഇന്ന സമയത്താണ് എന്ന് പറയാത്ത സ്ഥിതിക്ക് തശഹ്ഹുദ് ആരംഭിക്കുമ്പോൾ തന്നെ വിരൽ ഉയർത്താവുന്നതാണ്.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.
6: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം ആലാപനം മുബീൻ പട്ടാണി.

0: അയ്യോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്റ്റാർകാസ്റ്റ്, സ്വഹാബികൾ ഉത്തമ സമൂഹത്തിന്റെ ഉദാത്ത മാതൃക. പ്രിയമുള്ള കൂട്ടുകാരെ, സ്റ്റാർകാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത്. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ വീട്ടിയങ്കൾ. നമുക്കിന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ സഹാബികളെ കുറിച്ചാണ്, നിങ്ങളുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. ആദ്യമായി എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം പോതുകയാണ്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അഹമ്മദ് അനസ് എ എൻ. അഹമ്മദ് അനസ് എ എൻ GUPS ചെമ്നാട് വെസ്റ്റ് കാസർഗോഡ് ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അഹമ്മദ് അനസിന്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അഹമ്മദ് അനസ് എ എൻ, കാസർഗോഡ് GUPS ചെമ്നാട് വെസ്റ്റ് സ്കൂളിൽ ആറാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്.

0: കുട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പോൾ അഹമ്മദ് അനസിൻ്റെ ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി മഷാല്ലാ ഉവൈസ് അബ്ദുള്ള എ എൻ ആണ് ഇനി നമുക്ക് വേണ്ടി പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് ഉവൈസ് എന്താണ് ഉവൈസിന് നമ്മോട് അവതരിപ്പിക്കാനുള്ളതെന്ന് കേൾക്കാം. രണ്ടാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കനാണ് കേട്ടോ. ജി യു പി എസ് ചെമ്നാട് വെസ്റ്റ് കാസർഗോഡുള്ള രണ്ടാം ക്ലാസ്സിലെ ഈ മിടുക്കൻ്റെ പരിപാടിയിലേക്ക് പോവാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വഹാബികളെ കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ആരാണ് സ്വഹാബാക്കൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ് നബിയോടൊപ്പം സത്യം മനസ്സിലാക്കി ജീവിച്ചവരാണ് സ്വഹാബാക്കൾ. അവർ സത്യവിശ്വാസികളാണ്. അവർ ഇസ്ലാമിന് വേണ്ടി വളരെ ത്യാഗങ്ങൾ സഹിച്ചു. അവരിൽ പലരും ഷഹീദായി. നാം അവരെ സ്നേഹിക്കണം. ഒരിക്കലും അവരെക്കുറിച്ച് മോശമായ വാക്കുകൾ പറയാൻ പാടില്ല. അവരിൽ പ്രധാനപ്പെട്ടവരാണ് ഖുലഫാഉ റാഷിദുകൾ. അവർ നാല് പേരാണ്: അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ചില സ്വഹാബികൾക്ക് അവർ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ പലരും നബിയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെ കുറിച്ച് മോശമായതെല്ലാം പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും. നാളെ സ്വർഗത്തിൽ നബിയോടൊപ്പവും സഹാബികളോടൊപ്പവും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഇവിടെ ഇപ്പോൾ വാക്കുകൾ ചുരുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈസ് അബ്ദുള്ളയാണ് നമ്മോട് സംസാരിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാർ, സഹാബികളെക്കുറിച്ചുള്ള കൊച്ചു സംസാരം നമ്മൾ കേട്ടു മാഷാല്ലാ. ഒയ്സ് ഇനിയും ഇതുപോലെ നല്ല പരിപാടികളൊക്കെ നന്നായിട്ട് തയ്യാറാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കണം. പ്രിയ കൂട്ടുകാരെ, സഹാബികൾ ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഇനിയുള്ളത് ആദിയ സുനിൽ. ആദിയ സുനിൽ VVVHS സ്കൂൾ കൊല്ലം. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിയ എന്ന വിദ്യാർത്ഥിനിയുടെ പ്രോഗ്രാമിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. സ്വഹാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ കാലത്ത് ജീവിക്കുകയും നബിയെ നേരിട്ടു കാണുകയും ദീൻ സ്വീകരിക്കുകയും വിശ്വാസിയായി ജീവിച്ചവരെ മാത്രമാണ് സ്വഹാബത്ത് എന്ന് വിളിക്കുക. ഇതിൽ പുരുഷനും സ്ത്രീകളും ഉൾപ്പെടും. പൊതുവിൽ സഹാബികൾ എന്ന് വിളിക്കപ്പെടും. ഖുർആനും സുന്നത്തും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ നമ്മുടെ സ്വന്തം വ്യാഖ്യാനം കൊണ്ടോ അല്ല, മറിച്ച് സ്വഹാബത്ത് അവർ നേരിട്ട് നബിയിൽ നിന്നും എന്ത് മനസ്സിലാക്കിയോ അതാണ് മതം. ഇന്ന് പലപ്പോഴും ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കുന്നതിൽ മുസ്ലിങ്ങൾ പല ചേരികളായി പിരിഞ്ഞിട്ടുണ്ട്. ഇതിനു കാരണം സ്വഹാബത്തിൻ്റെ മാതൃക പിൻപറ്റാത്തത് കൊണ്ടാണ്. ഖുർആനിൻ്റെ ആയത്തും ഹദീസും നാം മനസ്സിലാക്കേണ്ടത് അവർ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം. അതിനാണ് നമ്മൾ സലഫിയത്ത് അഥവാ സലഫികളുടെ മാതൃക എന്ന് പറയുന്നത്. ആ മാതൃക പിൻപറ്റിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ മതം മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു സ്വഹാബികളെ തൃപ്തിപ്പെട്ടു എന്നും സ്വഹാബത്തും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്നും പരിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അവർ പോയ സ്വർഗത്തിൽ നാം പോവണമെങ്കിൽ അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ നാം മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ട് ജീവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കിത്തന്ന പീസ് റേഡിയോയ്ക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.
1: മാഷാ അല്ലാ, അപ്പോ ആദിയ സുനിലാണ് ഇതുവരെ നമ്മോട് സംസാരിച്ചത്. സഹാബികളെ കുറിച്ച് നന്നായിട്ട് റെഫർ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ, ഉഷാറായിട്ടുണ്ട് കേട്ടോ. എങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഇനി നമ്മോട് പരിപാടി അവതരിപ്പിക്കുന്നത് ആദിയ സുനിലിന്റെ പ്രസംഗത്തിന് ശേഷം ഫൗസാൻ വി പി ആണ്. ഫൗസാൻ തിരുരങ്ങാടിയാണ്. ഫൗസാൻ്റെ വീട് 6th സ്റ്റാൻഡേർഡ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ മുക്കം 6th

0: ിച്ചവരിൽ ചൊരിയുന്നു സലാമ.
1: മാഷാല്ലാ, ഫൗസാൻ സ്കൂൾ ഓഫ് ഖുറാനിലെ മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ഫൗസാൻ പഠിക്കുന്നത് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലാണ്. സ്കൂൾ തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ ഫൗസാൻ്റെ വളരെ മനോഹരമായൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. പ്രിയമുള്ള കൂട്ടുകാരെ, സഹാബികൾ ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക പീസ് റേഡിയോ സ്റ്റാർക്കോസ് തുടരുന്നു. നഹ്യ കെ മമ്പാട്ടുമൂല. നഹ്യ കെ പീസ് റേഡിയോ സ്റ്റാർക്കോസ്റ്റിലേക്ക് പലപ്പോഴായി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥി

ാണ് അതുകൊണ്ട് നഹിയ കെയുടെ ഈ സോങ് ആണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. കേട്ടു നോക്കാം.

ചുടുമണലിൽ വിളപ്പിച്ച ഹബീബേ സവിതമിനവനയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലര അവരർ.

0: അലൈക്കും.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കൂട്ടുകാരെ, നഹ്യ കെ വമ്പാട്ട് മൂല അവതരിപ്പിച്ചിട്ടുള്ള പാട്ട് കേട്ടല്ലോ. നേരത്തെ നമ്മൾ ഈ പാട്ട് കേട്ടിരുന്നു അല്ലേ, ദേശങ്ങൾ തേടി. അപ്പോൾ LKG കൊച്ചു മിടുക്കിയായി നഹ്യയുടെ പാട്ടാണ് ഇപ്പം നമ്മളത് വീണ്ടും കേട്ടിരിക്കുന്നത്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല ഒരു കുട്ടിത്തം ഉൾക്കൊണ്ടിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതുകൊണ്ട് നഹ്യക്ക് നമുക്ക് നല്ല അഭിനന്ദനങ്ങൾ കൊടുക്കാം അല്ലേ. നഹ്യ മഷാല്ലാ, ഇനിയും ഉഷാറായിട്ട് വളരും തോറും ഓരോ പരിപാടികളിലൊക്കെ അവതരിപ്പിക്കണം കേട്ടോ. LKG 1-ാം ക്ലാസ്സിൽ നിന്നും 1-ാം ക്ലാസ്സിൽ നിന്നും അങ്ങനെ അങ്ങനെ എല്ലാ പരിപാടികളിലും നഹ്യ ഉണ്ടാവണം കേട്ടോ ഇൻഷാല്ലാ. നമുക്ക് ഈ ഒരു പ്രോഗ്രാം തുടരുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് മന്നത്തുകാവ് UP സ്കൂൾ പതിയാരക്കര വടകരയിലുള്ള അബ്ദുൽ വഹാബ് ബഷീർ. 6-ാം ക്ലാസ്സിൽ കൊച്ചുമിടുക്കനാണ് കേട്ടോ അബ്ദുൽ വഹാബ് ബഷീർ. ഇതിൻ്റെ മുമ്പും നമുക്ക് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. പല സ്റ്റാർ ക്വസ്റ്റിലും വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഉപ്പ എഴുതി അവതരിപ്പിച്ച എഴുതി കൊടുത്ത പാട്ടുകളൊക്കെയായിരുന്നു അബ്ദുൽ വഹാബ് ബഷീർ അവതരിപ്പിക്കാറുണ്ടായിരുന്നത്. ഇനി നമുക്ക് അബ്ദുൽ വഹാബ് ബഷീറിൻ്റെ ഒരു കഥാപ്രസംഗമാണ് ഈ ഒരു എപ്പിസോഡിൽ കേൾക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കഥാപ്രസംഗം കേൾക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് അബ്ദുൽ വഹാബ് ബഷീർ. മന്നത്തുകാവ് UP സ്കൂൾ പതിയാരക്കര വടകര 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ എൻ്റെ ബാപ്പ എഴുതി ചിട്ടപ്പിടിച്ച ചരിത്ര പ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. ആരോഗ്യവാനും സുന്ദരനും നിറപുഞ്ചിരിയുടെ ഉടമയുമായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു യുവത്വത്തിൻ്റെ പ്രസരിപ്പും ഉൾക്കരുത്തും ഒത്തിണങ്ങിയ സഅദ് റളിയല്ലാഹു അൻഹു ഈ പ്രിയ സഹാബിയുടെ ചരിത്ര കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്.

അതെ, അൻസാരികളിൽ പ്രിയപ്പെട്ടവൻ, പുതിയ വിശ്വാസമായി കടന്നു വന്ന സാദ് ബിൻ മുസ്അബിന് ഉമേറിനെ ചാട്ടുളി കൊണ്ട് വകവരുത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട യുവനേതാവ്. പക്ഷേ തൗഹീദിന്റെ മാസ്മരിക ശക്തി സാദിന്റെ സിരകളിലൂടെ തണുത്ത കാറ്റൈമറി. തന്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടുളി വലിച്ചെറിഞ്ഞുകൊണ്ട് സാദ് ഉറക്കെ പ്രഖ്യാപിച്ചു,

ദീനിലേക്ക് കടന്നു വന്ന സാദിർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലും തന്റെ പാഠവും തെളിയിച്ചു. തങ്ങൾ വിശ്വസിച്ച ആചാര അനുഷ്ഠാനങ്ങൾ അള്ളാഹുവിന്റെ മതത്തിനെതിരാണെന്ന് മനസ്സിലായ അന്ന് മുതൽ സാദിർ റളിയല്ലാഹു അൻഹു നിരാശനാണ്. തന്റെ ദൗത്യം നിർവഹിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലയോടൊപ്പം താങ്ങും തണലുമായി നിന്നു. ഖന്ദഖ് യുദ്ധത്തിൽ ശത്രുക്കളുടെ കുതന്ത്രവും കരാർ ലംഘനവും മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയ പരാജയമായിരുന്നു. അവസാനം യുദ്ധത്തിലേക്ക് തന്നെ മദീന നയിക്കപ്പെട്ടു. സാദിർ റളിയല്ലാഹു അൻഹു പടക്കളത്തിലേക്ക് എടുത്തു ചാടി. ശത്രു തൊടുത്തുവിട്ട അമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ പതിച്ചു. രക്തം

ബനുവിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ബനു കുറയിലയുടെ ശിക്ഷയും ഖന്ദഖിലെ ശത്രുക്കളുടെ പരാജയം സാദിർ അള്ളാഹു അനു നോക്കിക്കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിലെ മുറിവ് സങ്കീർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ തിരുമടിയിൽ തലവെച്ച് കിടന്ന സാദിർ അള്ളാഹു അനുവിന്റെ ആത്മാവിനെ നന്മയോടെ സ്വീകരിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പക്ഷേ

0: കടാക്ഷത്താൽ. അതെ, അള്ളാഹു പ്രത്യേക പദവി നൽകി ഏവയായിരം മലക്കുകളുടെ സാന്നിധ്യത്തിൽ ആ തിരുശരീരം മറവാടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാ അല്ലാ, വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഇവിടെ പരിപാടി അവസാനിക്കുകയാണ്, ഈ എപ്പിസോഡ് തീരുകയാണ്. അബ്ദുൽ വഹാബ് ബഷീറിൻ്റെ മനോഹരമായ കഥാപ്രസംഗം കേട്ടല്ലോ. അപ്പോൾ നിലവിൽ നമ്മൾ നടന്നു പോരുന്ന പരിപാടികൾക്കൊരു പുതുമ നൽകിക്കൊണ്ട് നല്ലൊരു കഥാപ്രസംഗമാണ് മോൻ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. മാഷാ അല്ലാ കൂട്ടുകാരെ, നമുക്ക് ഇനിയും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. മറക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കാൻ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പ്രോഗ്രാം എത്തിച്ചു കൊടുക്കുക. സ്റ്റാർക്വസ്റ്റ് പരിചയപ്പെടുത്തുക, പീസ് റേഡിയോ പരിചയപ്പെടുത്തുക. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ നല്ല നല്ല പരിപാടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് തെളിവുണ്ടോ? പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്.
1: ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا
2: സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈ പരിശുദ്ധമായ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്നത്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളാകട്ടെ, നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളാകട്ടെ, എല്ലാറ്റിനും തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ആചാരങ്ങൾ പഠിപ്പിക്കുന്നവരുടെയോ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ അതങ്ങനെയാണ് എല്ലാവരും ചെയ്തു വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നതിലുപരി എല്ലാറ്റിനുമുള്ള തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നിസ്സാരമായ ഒരു കർമ്മത്തെക്കുറിച്ച് പോലും ചോദിക്കുമ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് തെളിവുണ്ടായിരിക്കും. ഈ പറയുന്ന ഒരാശയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആശയമാണ്. ഒരു മുസ്ലിമിനും ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും പലപ്പോഴും പണ്ഡിതന്മാരോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അത് ശരിയാണോ? അത് ചെല്ലാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് വേണ്ടത് എന്നെല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അത് അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, നമ്മൾ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളാവട്ടെ, എന്താവട്ടെ, അതിനെക്കുറിച്ച് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിനെ പറ്റിയുള്ള നിയമങ്ങളെപ്പറ്റി ചോദിക്കും. നോമ്പിൻ്റെ കാലമായാൽ നോമ്പിനെക്കുറിച്ച് നൂറ് സംശയങ്ങളാണ്. ഇതിന് നമ്മൾ സംശയങ്ങൾ ചോദിക്കുന്നത് നമുക്കറിയുന്നത് പോലെ ചെയ്താൽ മതിയെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു കണിശതുണ്ട്, ചെയ്യുകയാണെങ്കിൽ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാവണം എന്നതാണ്. സത്യത്തിൽ ഇത് ഒരു വലിയ ആശയമാണ് സുഹൃത്തുക്കളെ. തെളിവില്ലാതെ ഒരു കാര്യവും ദീനിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. കാരണം തെളിവുകൾക്ക് വലിയ പ്രാധാന്യമാണ്. വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്തതിൻ്റെ ഒന്നിൻ്റെയും പിറകെ നീ പോകരുത്. അള്ളാഹുവിൻ്റെ കൽപ്പന, അറിവില്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കുവാനുള്ള അനുവാദം നമുക്കില്ല. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളുടെയും തെളിവ് എന്താണ്, പ്രമാണം എന്താണ്, അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നാട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും വിവരമുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതിൽ തെറ്റുണ്ടാവും. ഇതൊന്നും പിൻപറ്റാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. എല്ലാറ്റിനും കൃത്യമായ അറിവും വിവരവും ഇല്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് നിർദ്ദേശിക്കുന്നു. എന്തിന് എന്താ ബാക്കി പറയുന്നത്? ഇന്നസ്സമഅവൽ ബസറവൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അള്ളാഹു പറയാണ്, നിനക്ക് കേൾക്കാൻ ഒരു കാത് തന്നിട്ടുണ്ട്, കാണാൻ കണ്ണ് തന്നിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദിക്കും. തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ച് പരലോകത്ത് വന്നാൽ നിനക്കിത് അന്വേഷിക്കുവാനും കാണുവാനും വായിക്കുവാനും കണ്ണുണ്ടായിരുന്നില്ലേ, കേട്ടുപഠിക്കാൻ കാതുണ്ടായിരുന്നില്ലേ, കേട്ടത് ശരിയാണോ എന്ന് ചിന്തിക്കുവാൻ നിനക്കൊരു ഹൃദയമുണ്ടായിരുന്നില്ലേ എന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹു താക്കീത് ചെയ്തിട്ടാ പറഞ്ഞ്. തെളിവ് നോക്കിയിട്ട് ജീവിച്ചാൽ മതി എന്ന ശക്തമായ നിർദ്ദേശം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല, എന്താണ് സുഹൃത്തുക്കളെ ഖുർആൻ? ഖുർആൻ തെളിവുകളുടെ സമാഹാരമാണ്. അൽ മസ്തറുൽ അവ്വൽ ഫി ശരീഅത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ മതനിയമങ്ങളുടെ ഒന്നാമത്തെ സോഴ്സാണ്, ഒന്നാമത്തെ മസ്തറാണ് ഖുർആൻ. അപ്പോൾ ഖുർആൻ മുഴുവനും എന്താണ്? ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ തെളിവാണത്, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ തെളിവ്. അപ്പോൾ തെളിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സായിക്കൊണ്ട് ഖുർആൻ തന്നത് തെളിവ് നോക്കി ചെയ്താൽ മതി എന്നാണ്. എന്താ ഹദീത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ്, എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന്, ജീവിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം നിലപാട് സ്വീകരിക്കണമെന്ന് 23 കൊല്ലക്കാലം ജീവിച്ച് കാണിച്ചു തന്ന പ്രവാചക ജീവിതം, അത് രണ്ടാമത്തെ സോഴ്സാണ് ഇസ്ലാമിൽ. അപ്പോൾ തെളിവുകളാണ് നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്നത്, തെളിവുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, തെളിവുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഏത് കാര്യവും ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നുള്ള നിർബന്ധം ഇസ്ലാമിനുണ്ട്. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബി കുല്ലി മാ സമിഅ, കേൾക്കുന്നതൊക്കെ പറയാൻ ഒരു മുസ്ലിമിന് പറ്റൂല. ആർക്കെങ്കിലും നിങ്ങളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് തെളിവോടുകൂടെ പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. നിങ്ങളിലേക്ക് എന്ത് വിവരം കിട്ടിയാലും, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, ഏതൊരു അധർമ്മകാരിയും നിങ്ങൾക്ക് എന്തൊരു വിവരം തന്നാലും, ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് വ്യക്തത നേടിയിട്ട് വേണം ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തെളിവിൻ്റെ പ്രത്യേകതയാണ്. എന്തിനാണ് ഇത്ര വലിയ തെളിവ് അന്വേഷിക്കണം എന്ന് പറയാൻ കാരണം? ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. അപ്പോൾ നമ്മൾ ഈ മതത്തിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ എന്താവും? അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയലാണത്. നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ നുണ പറയലാണ്. സുഹൃത്തുക്കൾ, അതൊരു വിശ്വാസം ചെയ്യാൻ പറ്റും? പടച്ചോൻ പറയാത്തൊരു, ഇത് അള്ളാഹിൻ്റെ ദീനാണ്. ഇതിൽ എല്ലാ കാര്യത്തിലും ശരി പറയാനും ഇതിൻ്റെ വിരോധങ്ങൾ പറയാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅദം ബിഹില്ല, അള്ളാഹ് അനുവാദം കൊടുക്കാത്തൊരു കാര്യം മതനിയമമായി നിശ്ചയിക്കുന്ന പങ്കാളികളുണ്ടോ അവർക്ക്? നാം അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ ഇല്ലാത്ത ഒരു നിയമം നിശ്ചയിക്കുകയോ അനുഷ്ഠിക്കുകയോ ആചരിക്കുകയോ ചെയ്താൽ അതിന് നമ്മൾ അള്ളാഹുവോട് നാളെ മറുപടി പറയേണ്ടി വരുന്നതാണ്. പിന്നെ സാധാരണഗതിയിൽ ചില കാര്യങ്ങളൊക്കെ മതത്തിൽ ഇല്ലാത്തത് ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്തപ്പോൾ ചെയ്യണേന്ന്, നല്ലൊരു കാര്യമല്ലേ, ഞാൻ നമ്മൾ ഊതല്ലേ, പറയല്ലേ, ചൊല്ലല്ലേ എന്നാ ചോദിക്കുക. സുഹൃത്തുക്കളെ, ഇത് ഒരിക്കലും ഇസ്ലാമികമായ വിശ്വാസങ്ങളെക്കുറിച്ചാണ് ഒരാൾക്ക് പറയാൻ പറ്റിയ മറുപടിയല്ല. നല്ലതല്ലേ, നല്ലത്, ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതാവണമെങ്കിൽ അടിസ്ഥാനപരമായി രണ്ട് നിബന്ധന ഉണ്ട്. ഒന്നാമത്തെ നിബന്ധന എന്താണെന്നറിയുങ്ങൾ? അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം. ഇസ്ലാമിലുള്ള കർമ്മമാണെങ്കിലും ആ കർമ്മം ചെയ്യുന്നത് അള്ളാഹിൻ്റെ പ്രീതി ഉദ്ദേശിച്ചല്ല എന്നുണ്ടെങ്കിൽ ആ കർമ്മം നല്ലതാവൂല, അതിന് പ്രതിഫലം കിട്ടൂല. രണ്ടാമത്തത് മുതാബഅത്തു റസൂൽ, ദീനാണ് എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളതായിരിക്കണം. അതല്ലാത്ത ഒരു കാര്യവും ദീനിൽ നല്ലതല്ല. നമുക്കിപ്പോൾ 5 വക്തല്ല നിസ്കാരം, നമുക്ക് 6 വക്താക്കാൻ പറ്റും, സുബൈ 3 റക്കായത്താക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, നല്ലതല്ലേ നിസ്കാരം? ഒരു വക്ത് കൂടും, ഒരു റക്കായത്ത് കൂടും, ഒരു ഫാത്തിഹ കൂടൂലേ, ഒരു സൂറത്ത് കൂടൂലേ, ഒരു തസ്ബീഹ് കൂടൂലേ? പറ്റൂല എന്നാണ്. ഒരു കാര്യത്തിലും നമുക്ക് നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത ഒരു കാര്യവും ചെയ്യാനുള്ള അനുവാദം നമുക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട്. മൻ അഹ്ദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മതത്തിലില്ല, എന്റെ ഈ ദീനി കാര്യത്തിൽ അതിലില്ലാത്ത ഒരു കാര്യം ഒരാൾ പുതിയതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, നമ്മളോടുള്ള നിർദ്ദേശം തള്ളിക്കളയണം, ചെയ്യാൻ പാടില്ല. ഇമാം ബുഖാരിന്റെ ഹദീസാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഈ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് തള്ളിക്കളയണം എന്നാണ്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു നബിയുടെ ഏറ്റവും പ്രമുഖനായ ഒരു സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച ഒരു മഹാനായ സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഇത്തബിഉ വലാ തബ്തദിഉ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളെ വകയായിട്ട് ഒന്നും നിങ്ങൾ ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് ഈ മതത്തിൽ വേണ്ട എല്ലാ കാര്യവും മുഴുവനാക്കി പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിലൂടെ അത് പ്രഖ്യാപിക്കാൻ അള്ളാഹ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നു. ആ എന്തിനാ പറഞ്ഞത് സുഹൃത്തുക്കളെ? അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നത് വരെ എന്തൊക്കെ ഈ ദീനിലുണ്ടോ അതൊക്കെ ദീനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കണ്ണടക്കുമ്പോൾ ഈ ദീനിൽ ഇല്ലാത്ത ഒന്നും ദീനല്ല. എന്ത് തെളിവാര് കൊണ്ടുവന്നാലും, എന്ത് തെളിവുകൾ ഉണ്ടെങ്കിലും, ആ തെളിവ് ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരിക്കുന്നതാണ്. ഫലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈ. സ്വഹാബത്ത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നന്മ ഇസ്ലാമിലുണ്ടെങ്കിൽ ആദ്യം അവരാ ചെയ്യുക. അവർ ചെയ്യാത്തൊരു നന്മയും നമുക്ക് ചെയ്യാനില്ല. വമാ തറക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ, നബി എന്തെങ്കിലും ഖൈറായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയിട്ടില്ല. ഇല്ല വദല്ലൽ ഉമ്മ, ഈ സമൂഹത്തെ അറിയിക്കാതെ ഒരു കാര്യവും, എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാതെ അള്ളാഹു റസൂൽ കണ്ണടച്ചത്. അങ്ങനെ ചെയ്യോ സുഹൃത്തുക്കളെ, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പരലോകത്ത് പ്രതിഫലം കിട്ടേണ്ട ഒരു കാര്യം അള്ളാഹിന്റെ റസൂൽ നമ്മളോട് പറയാതെ പോകുക, ആ ദൗത്യം നിർവഹിക്കാതെ പോയി എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കണ്ണടക്കും മുമ്പ് നമുക്ക് സ്വർഗത്തിലെത്താനും നരകത്ത് നകറ്റാനുമുള്ള മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും അവശേഷിച്ചിട്ടില്ല. വയുബാഇദു മിനന്നാർ, നരകത്ത് നകറ്റുന്ന ഒരു കാര്യം, ഒരു കാര്യം നരകത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യം റസൂലുള്ള പറഞ്ഞു തരാതെ പോവുക. സ്വർഗം കിട്ടാവുന്ന ഒരു നന്മ പറഞ്ഞു തരാതെ പോകുന്ന ഒരു പ്രശ്നം തല്ലല്ല, എല്ലാം അങ്ങനെയുണ്ട്, എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. ഇനി ഇത്തരം ദീനിലില്ലാത്ത കാര്യങ്ങൾക്ക് തെളിവ് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു തെളിവ് നമ്മൾ ഖുർആൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? അതിനെ സ്വഹാബത്തും പൂർവികന്മാരായ ആളുകളും എങ്ങനെ മനസ്സിലാക്കിയെന്ന്. അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ലെങ്കിൽ എന്താ നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ചിട്ട് ഓരോരുത്തർ അവനവന് പറ്റിയത് പറഞ്ഞാൽ സുഹൃത്തുക്കൾ ഈ ദീനിൻ്റെ അവസ്ഥ എന്താകും? അതുകൊണ്ട് ഇതെങ്ങനെ വേണമെന്നതിൻ്റെ പൂർണ്ണമായ മാതൃക നമ്മുടെ ഫഹ്മി സലഫി സ്വാലിഹ്, നമ്മുടെ പൂർവികന്മാരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക, അതാണ് അഖിലു സുന്നാ വൽ ജമാ എന്ന് പറഞ്ഞത്. അതായത് സ്വഹാബത്തും നമ്മുടെ പൂർവികന്മാരും മനസ്സിലാക്കിയത് പോലെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും ഉണ്ടാക്കാനോ കൊണ്ടുവരാനോ നമുക്ക് പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ വ്യക്തമായി താക്കിയത്, നരകത്തിൽ പോകുന്നവർ സ്വഹാബത്തിൻ്റേതല്ലാത്ത ഒരു വഴി സ്വീകരിച്ച്, സ്വഹാബത്ത് കാണാത്ത, അവർ അനുഷ്ഠിക്കാത്ത, അവർ റസൂലൊന്നും പഠിക്കാത്ത പുതിയ കാര്യങ്ങൾ ദീനിൽ ഉണ്ടാക്കി പുതിയ വഴി സ്വീകരിച്ചാൽ വമൻ യുഷാഖിഖിർ റസൂല മിം ബാദി മാ തബയ്യന ലഹുൽ ഹുദാ وَيَتَّبِعُ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. അല്ലാഹുവിന്റെ റസൂലിനോട് ആരെങ്കിലും എതിരിട്ടാൽ, വ്യക്തമായ സത്യം മനസ്സിലാക്കിയ ശേഷം, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ, വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. എത്ര വലിയ താക്കീദ സുഹൃത്തുക്കളെ! സ്വഹാബത്തിൻ്റെതല്ലാത്ത മാർഗം സ്വഹാബത്ത് ചെയ്തോ? ആ ചോദ്യം പ്രസക്തമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും മഹാത്മാവിൻ്റെ പുണ്യാത്മാവിൻ്റെ ഖബറുകൾ ഉയർത്തി അവിടെ പ്രത്യേകമായ തവസ്സുലിൻ്റെ പ്രാർത്ഥനകൾ നടത്തിയോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. നബി വഫാത്താകുന്നവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ അവകാശമില്ല എന്നാണ്. സത്യത്തിൽ ഇത്ര വ്യക്തമായി മാ അന അലൈഹി ലിയും വ സഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയാണ് സ്വർഗത്തിൻ്റെ വഴി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് സുഹൃത്തുക്കളെ, ഈ നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും മതത്തിൽ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അതിനെയാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയില്ലാത്ത, തെളിവില്ലാത്ത, പ്രമാണമില്ലാത്ത കാര്യങ്ങളെ ആരെങ്കിലും പിൻപറ്റിയ ബിദ്അത്ത്. ഈ ബിദ്അത്തിനെ കുറിച്ച് ശക്തമായ താക്കീത് ഖുർആനും ഹദീസും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന്, ആരെങ്കിലും അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകും. അതാണ് ഈ നിബന്ധനകളൊന്നുമില്ലാത്ത കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിനെ നാം ധൂളികളാക്കി പറയുന്ന, പ്രവർത്തിച്ച് നഷ്ടത്തിലായവർ, പൈസ ചെലവാക്കി, സമയം ചെലവാക്കി, അധ്വാനിച്ചിട്ടും കൂലി കിട്ടാത്ത ചില ആൾക്കാരുണ്ട് പരലോകത്ത്. അവരാരാണ് സുഹൃത്തുക്കള്? അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴായി പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സനൂന സുൻആ, ഞങ്ങൾ നല്ലതാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർ വിചാരിച്ചു. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതായിരുന്നില്ല എന്നാണ്. മാത്രമല്ല, നാളെ പരലോകത്ത് ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളും കൂടെയാണ് അവർ പ്രവർത്തിച്ചതെന്നാണ്. എങ്ങനെയാണ് ബിദ്അത്ത് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് മതത്തിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാവുന്നത്? അതിപ്പോൾ അടുത്ത ദിവസം ഒരു വീഡിയോ ഉണ്ട്, എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ. ഇവിടുത്തെ മറ്റു മതസ്ഥരായ ആളുകളൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഓരോരോ പിന്നെ ഈണത്തിലും രാഗത്തിലൊക്കെ ഓരോന്ന് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആൾക്കാർക്ക് ചൊല്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഓരോരോ ഏടുകളും പാട്ടുകളും പിന്നെ മൗലൂദുകളും മാലകളൊക്കെ എഴുതിണ്ടാക്കിയതാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ പാടാനും ഓതാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു അക്ഷരത്തിന് കൂലി കിട്ടുന്ന കുറവല്ലേ നമ്മളെ അടുത്ത്? മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ അനുകരിക്കുക എന്നതാണ് നമ്മുടെ മതത്തിൽ മറ്റു മതാചാരങ്ങൾ വരാനുള്ള കാരണം എന്നാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമായ താക്കീത് തന്നിട്ടുള്ള കാര്യങ്ങളാകുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞു, നമ്മുടെ മുമ്പുള്ള ആളുകളുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റം ബിശിബ്രിൻ വദിറാഅം ബിദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ഹത്താ ലൗ ദഹറു ജുഹറ ലബ്ബിൻ, ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ അവർ പ്രവേശിച്ചാലും, ലസലക്തു മൂഹു, നിങ്ങളും കയറുന്ന അന്ധമായ അനുകരണം, എവിടുക്കാ പോണത്, എങ്ങിട്ടാ ചെന്ന് കയറണമെന്നൊരു നോട്ടമില്ലാതെ നിങ്ങൾ അവരെ പിൻപറ്റുന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുഹൃത്തുക്കളെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന നിലക്ക് ആചരിക്കുന്ന നബിദിനം എന്നുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളത് എങ്ങനെ വന്നു? നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 63 വയസ്സ് വരെ ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂൽ ആ 63 കൊല്ലത്തിൽ ഒരു ദിവസം 63 പ്രാവശ്യം റബീഉൽ അവ്വൽ ആവർത്തിച്ചു വന്നിട്ടും അന്നൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ലോകത്തൊരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസമില്ല. 63 റബീഉൽ അവ്വലിൽ ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂൽ നുബുവത്തിന് മുമ്പും ശേഷം ആ ദിവസത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ജാഥ നടത്താൻ പോവുകയാണ്, നമ്മൾ കുട്ടികൾക്ക് പലഹാരങ്ങൾ കൊടുക്കാൻ പോവുകയാണ്, പാട്ട് പാടാൻ പോവുകയാണ്, സ്റ്റേജ് കെട്ടാൻ പോവുകയാണ്, പള്ളിക്ക് ലൈറ്റ് തൂക്കാൻ പോവുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സംശയം ചെയ്തിട്ടില്ല. പിന്നെ ആ നബി അങ്ങേയറ്റം സ്നേഹിച്ച് പ്രവാചകൻ അമ്പേൽക്കാതിരിക്കാൻ നെഞ്ചത്തമ്പേറ്റുവാങ്ങി പ്രതിരോധിച്ച സഹാബത്ത് എത്രയോ കാലം ഇസ്ലാമിക ലോകം ഭരിച്ചിട്ടും 3 ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം അവരാരും ആഘോഷിച്ചിട്ടില്ല, അവരാരും ആഘോഷിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ എങ്ങനെ നമുക്കത് കിട്ടി? സുഹൃത്തുക്കളെ, ഈസാ നബിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ഇവിടെയുണ്ട്. എല്ലാ മതസ്ഥരുടെയും, വേദ പിന്നെ പുരോഹിതന്മാരെയും നേതാക്കളുടെയും ജന്മദിനം ഇവിടെയുണ്ട്. ഭൗതിക സാഹചര്യങ്ങളുണ്ട്, ഓരോ രാഷ്ട്രത്തിൻ്റെയും രാജാക്കന്മാരുടേതുണ്ട്, നേതാക്കന്മാരുടേതുണ്ട് ജന്മദിനം. പക്ഷേ അത് ലോകത്തിൽ അതൊരു മാതൃകയായി നിന്നപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കത് മാതൃകയാക്കിയില്ല. അപ്പോൾ എപ്പോഴെങ്കിലും സുഹൃത്തുക്കളെ അതിനൊരു 10 റുപ്യ എടുത്തു കൊടുക്കുമ്പോൾ 1000 വട്ടം ആലോചിച്ചുകൊണ്ട്, 1000 വട്ടം, മതത്തിൽ എന്തെങ്കിലും പുതിയതുണ്ടാക്കിയാൽ അത് വഴികേടാണ്, വഴികേട് നരകത്തിലേക്കാണ്. ഈസബിനും മറിയമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. എത്രമാത്ര പുകഴ്ത്തുന്ന സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തുന്ന പാട്ടുകൾ നമ്മൾ കേട്ടാൽ ഏറ്റവും അള്ളാഹുവിൻ്റെ ദൈവീകമായി ഉലൂഹിയത്ത്, അള്ളാഹുവിൻ്റെ മഹത്തായ നാമഗുണ വിശേഷണങ്ങളെ, ഇർഹംനീന, ഇന്നലെ ഒരു പാട്ട് ഞാൻ കേട്ടു, ഇർഹംനി, അള്ളാഹുവിൻ്റെ റസൂലെ എന്നോട് കരുണ ചെയ്യണേ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലെ എന്നോട് കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചാൽ സുഹൃത്തുക്കളെ, അള്ളാഹു ഇർഹംനി ഇർഹംനി എന്ന് നിസ്കാരത്തിൽ എത്ര പ്രാവശ്യം വർഹംനി നമ്മൾ പറയലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തി പുകഴ്ത്തി എവിടെ എത്തുന്നു എന്ന് ആലോചിക്കണം. ഇതൊക്കെ അറിയാതെ കേട്ടും പാടിയും നമ്മൾ അറിയാതെ അതിൻ്റെ ഭാഗമാകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇന്നമ അന അബ്ദുഹു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലും പിന്നെ അടിമയുമാണെന്ന് ഞാൻ പറയണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൗരവമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. ഇനിയും ഇത്തരം ആ പിന്നെ പ്രവാചകന്റെ ജന്മദിനത്തെ ആഘോഷമാക്കുന്ന മറ്റു ക്രിസ്തീയ ദേവാലയങ്ങളെ പോലെ മുസ്ലിം പള്ളികളെ അലങ്കാരമാക്കി ഒരിക്കലും നമ്മൾ കാണാത്ത കേൾക്കാത്ത ഈ ഒരു പുതിയ കാലം. മാത്രമല്ല, ചില ആളുകൾ ഈ സമയത്ത് ഉംറക്ക് പോവുക, മദീനത്തേക്ക് ഈ സമയത്ത് ഉംറക്ക് പോവുക. എന്തിനാണ്? മദീനയിൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് മദീനത്ത് ആ ഖബറിൻ്റെ പരിസരത്തുണ്ടാവാൻ വേണ്ടി. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അതൊക്കെ ലക്ഷ്യമായി മാറി ഏതൊക്കെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പരിവർത്തിക്കപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തിയാക്കപ്പെട്ടു, അതിലിനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ പള്ളിനേക്കാളും മക്കത്തെ പള്ളിക്ക് ഒരു പുണ്യമല്ലേ? 100,000 പ്രതിഫലം കിട്ടൂലേ? അതാര് നിശ്ചയിച്ചതാ സുഹൃത്തുക്കൾ? അവിടുത്തെ ഭരണാധികാരികൾ നിശ്ചയിച്ചതാ? അത് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. അർഫാ ദിനത്തിനൊരു പുണ്യമില്ലേ സുഹൃത്തുക്കൾ? റമദാന്റെ രാപ്പകലുകൾക്കൊരു പുണ്യമില്ലേ? എന്നാ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ റബീഉൽ അവ്വൽ 12 ദിവസത്തിൽ ഏതെങ്കിലും ഒരു പുണ്യം ഒരു കാര്യം ചെയ്താൽ, അന്ന് ഖുർആൻ ഓതിയാൽ പ്രത്യേക കൂലുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ മതത്തിൽ പുതിയ നിയമമുണ്ടാക്കി. ആ ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അള്ള നിശ്ചയിക്കാത്ത റസൂൽ നിശ്ചയിക്കാത്ത ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, ഒരു മാസത്തിൻ്റെ പ്രത്യേകത, ഒരു രാവിന് പ്രത്യേകത, ഒരു സ്ഥലത്തിന് പ്രത്യേകത ദീനിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ഇസ്ലാമിക മതത്തിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കലാണ്, തശ്രീ ആണ്, ശറ ഉണ്ടാക്കലാണ്. അംലഹും ഷുറക്കാ ശറഊലഹും മിനദ്ദീൻ, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ പങ്കുചേർക്കലാണ്. അള്ളാഹു നിശ്ചയിക്കേണ്ട കാര്യം മറ്റുള്ളവർ ഏറ്റെടുത്ത് നിശ്ചയിക്കലാണത്, ഗൗരവമുള്ള കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹവും മഹബത്തും എല്ലാം നമുക്കുണ്ട്. അതൊരു ദിവസത്തിലോ ഒരു ദിനത്തിലോ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനായിട്ട് അതുണ്ട്. അതുകൊണ്ട് നാട്ടിൽ ഇതൊക്കെ വളരെ ആഘോഷപൂർവ്വം നടത്തുമ്പോൾ, ഇതൊക്കെ വാശി പിടിച്ച് നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിലൊന്നും ഇസ്ലാമിന് യാതൊരു പങ്കുമില്ല. ഇത് പ്രത്യേകം ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ ഇസ്ലാമിൻ്റെ ഏതൊരു കർമ്മം നമ്മൾ പരിശോധിച്ചാലും അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് അള്ളാഹുവിൻ്റെ ദീനായതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം വിദഅത്തുകൾ പരിശോധിച്ചാൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് സുഹൃത്തുക്കൾ. ഈ റോഡൊക്കെ നമ്മളൊക്കെ താമസിക്കുന്ന ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? ഒരു ഈ ട്രാഫിക് കൊണ്ട് നടന്നു പോകാൻ നമുക്ക് പറ്റൂല, അങ്ങനത്തെ സ്ഥലമാണ്. ഇത്തരം നിരത്തുകളിലേക്കാണ്, റോഡുകളിലേക്കാണ് എന്താ പറയുക, ആംബുലൻസുകളെ തടസ്സപ്പെടുത്തി വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്തുന്ന ജാഥകൾ. അവിടെ നമ്മൾ സലാത്ത് ചെല്ലുമ്പോഴും റസൂലുള്ളാഹിൻ്റെ പേരുച്ചരിക്കുമ്പോഴും ഒക്കെ, അതുകൊണ്ട് ഇസ്ലാമിന് ഗുണമോ ദോഷമോ നമ്മൾ ആലോചിക്കണം. ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ സുഹൃത്തുക്കൾ? നമുക്ക് നിശ്ചയിച്ച രണ്ടാഘോഷങ്ങൾക്ക് പുറമെ ഒരാഘോഷം എന്ന നിലയ്ക്ക് പെരുന്നാക്ക് പോലും പള്ളികൾ ആരും അലങ്കരിക്കാറില്ലണ്ടോ? പെരുന്നാക്ക് നമ്മൾ ആരെങ്കിലും പള്ളി അലങ്കരിക്കലുണ്ടോ? ആ അതിനേക്കാളും ആഘോഷപൂർവ്വം ഇതിനെ ഏറ്റെടുക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പം അതുകൊണ്ട് ഇത്തരം അനാചാരങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അതിന് നമ്മൾ ഏറ്റവും, അത് നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. കാരണം നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അവർക്കത് വിലക്കപ്പെടുമെന്നാണ്. അപ്പോൾ അത് വിലക്കപ്പെടുമ്പോൾ നബി ചോദിക്കും, ഇതാ സ്വഹാബി എൻ്റെ അനുചരന്മാരല്ലേ എന്ന് പറയുമ്പോൾ പറയും, അവ നിനക്കറിയില്ല, അഹദസു ബഅദ, നിനക്ക് ശേഷം അവരെന്തെല്ലാം ഇതിൽ കൂട്ടിച്ചേർത്തു നിനക്കറിയില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് വേണം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ദീനിൻ്റെ കർമ്മങ്ങളാണ്, ആചാരങ്ങളാണ് എന്ന് ഉറപ്പ് വേണം. എല്ലാവിധ മതവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്നും, മതവിശ്വാസത്തിനെതിരായ കാര്യങ്ങളിൽ നിന്നും, തെളിവില്ലാത്ത കാര്യങ്ങളെയും സൂക്ഷിച്ച് ശരിയായി പ്രവാചകന്റെ മാതൃക പിൻപറ്റി ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിയ അജ്മഈൻ അമ്മാ ബാദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുക. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സ്ലാസ്മയെ സ്നേഹിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അത്തരം ആയത്തുകളും ഹദീസുകളും ഓതി പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസ്. ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും, വാപ്പനേക്കാളും ഉമ്മനേക്കാളൊക്കെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു മമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എൻ്റെ ചര്യകളെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് സുഹൃത്ത്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ അറിയോ, തീവ്രവാദത്തിൻ്റെ തീവ്രവാദികളെ കണ്ടെത്താനുള്ള അടയാളങ്ങളെക്കുറിച്ച് പിന്നെ പുതിയതായി വന്ന നിയമവലിയിൽ എന്താണുള്ളത്, കാര്യങ്ങൾ താടി വെച്ചവൻ എന്താണ് തീവ്രവാദിയാണെന്നാണ്. അപ്പോൾ നല്ലൊരു താടി വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തുള്ള ആ സമൃദ്ധമായ ഒരു താടി റസൂലിനെ സ്നേഹിച്ചിട്ട് നമ്മുടെ മുഖത്ത് കൊണ്ടു കിടക്കുക എന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊരു കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് സുഹൃത്ത്. എന്ത് കാര്യം, ഒരു ശരിയായ ഒരു ഹിജാബ് ധരിച്ച് ഒരു സഹോദരി ഓഫീസിലേക്ക് പോവുക, സ്കൂളിലേക്ക് പോവുക, കോളേജിലേക്ക് പോവുക, യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും എന്തു ചെയ്യും, അപരിഷ്കൃതമായ ഒരു കാര്യമായി, പുരോഗമനമില്ലാത്ത കാര്യമായി, ആറാം നാട്ടിൻ്റെ കാര്യമായി ആളുകൾ നോക്കി ചിരിക്കുമ്പോൾ ആ പരിഹാസ ചിരിയെ നേരിടാൻ തൻ്റെ ഹിജാബ്, അത് ശരിക്കും കയ്യിൽ വസ്ത്രം തൻ്റെ മുൻകൈ വരെ എത്തിക്കാൻ, ഒരു 3/4 അതുവരെ എത്തിച്ച് മാറത്തേക്ക് തൂക്കിയിട്ട് മുഖവും മുൻകൈയും അല്ലാത്തതൊക്കെ മറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കുറച്ചൊരു ത്യാഗമുണ്ട്. ആ ത്യാഗങ്ങളാണ് നബി സ്ലാസ്മിയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം. രാത്രി എഴുന്നേറ്റിട്ട് ഒരു വിത്രസ്കരിക്കാറിനാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇസ്ലാമികമായൊരു തെരിയാണിക്ക് മുകളിൽ കുറച്ച് വസ്ത്രം പൊന്തിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏതാടാ മുറിയൻ പാൻറ് എന്ന ആൾക്കാർ ചോദിച്ചൊന്ന് പരിഹസിച്ച് ചിരിക്കും. ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് ശരിക്കുള്ള പ്രവാചകനോടുള്ള സ്നേഹം. സുഹൃത്തുക്കളെ, കുലാവി കുടിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണത്തിൽ പങ്കുചേരാനോ ഒരു ജാതിയിൽ നിന്നിട്ടൊന്ന് ജയ് വിളിക്കാനോ അതൊന്നും വലിയ ത്യാഗമുള്ള കാര്യങ്ങളല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകകളെ ശരിയായി പിൻപറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പ്രവാചകനെ ആളുകൾ തെറ്റായ രൂപത്തിൽ ഓർക്കുമ്പോൾ നാം ശരിയായ രൂപത്തിൽ പ്രവാചകനെ ഓർമ്മിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്, കുറച്ചും കൂടെ കാണിച്ചത് പള്ളിയിൽ പോയി നിസ്കരിക്കാനും അതിന് മുമ്പുള്ള സുന്നത്തുകൾ നിസ്കരിക്കാനും ബാത്റൂമിൽ കയറുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴൊക്കെയുള്ള പ്രാർത്ഥന ഒന്ന് കാണാതെ പഠിക്കാനും രാവിലെയും വൈകാരുന്നതിനുള്ള അധികാരങ്ങളൊക്കെ ഒന്ന് ചെല്ലാനുമൊക്കെയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് പ്രവാചക സ്നേഹം. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ്റെ കൂടെ തന്നെ മുറാഫഖത്തി പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയുമെന്നാണ് നബി പഠിപ്പിച്ചത്. അത്തരം സൗഭാഗ്യം ലഭിക്കുന്നവരെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ. ഒരു രോഗം കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി നേരിട്ടു തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗപരമായ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, അദ്ദേഹത്തിന് ആ വേദനകളില്ലാത്ത സമാധാനമായ ജീവിതവും കുടുംബത്തിന് സന്തോഷവും നീ പ്രദാനം ചെയ്യണമെ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷവും കൺകുടുംബയും പ്രദാനം ചെയ്യണമെ റഹ്മാനെ. അല്ലാഹുമ്മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറം വ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ. رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ. اللَّهُمَّ صَلِّ عَلَى
0: مَا شَاءَ اللَّهُ بَارَكَ اللَّهُ فِيكُمْ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. തെളിവുണ്ടോ? പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനം 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഭിന്നശേഷി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റീഹാബിലിറ്റേഷൻ നടത്തുന്ന പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. rehabcouncil.gov.in എന്ന വെബ്സൈറ്റ് വഴി August 24 ഓൺലൈനായി അപേക്ഷിക്കാം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി ഭിന്നശേഷി EWS OBC വിഭാഗക്കാർക്ക് 350 രൂപ മാത്രം. ഏതു സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം. 26-ന് ആദ്യഘട്ട മെറിറ്റ് പട്ടിക പ്രസിദ്ധീകരിക്കും. September 5 രണ്ടാം ഘട്ട മെറിറ്റ് പട്ടിക. ഓരോ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം മെറിറ്റ് പട്ടികയാണ് NBER വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യവിചാരത്തിലെ നമ്മുടെ അതിഥി കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസൽ. സ്വാഗതം പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പാമ്പുകടിയാണ്. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ പല ടൈപ്പ് പാമ്പുകളുണ്ടെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് വിഷം ഉൽപ്പാദിപ്പിക്കുന്ന പാമ്പുകളുള്ളൂ. അതുകൊണ്ട് തന്നെ വിരളമായ അത് മാരകമാവാറുള്ളൂ. പക്ഷേ പലപ്പോഴും ആളുകളുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം പലപ്പോഴും രക്ഷിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന പല ജീവനുകളും നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും അനുഭവത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോധവൽക്കരണം പലപ്പോഴും ആളുകൾ പല വ്യാജ വൈദ്യന്മാരുടെയും ഒക്കെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് അവിടെ നിന്ന് അവസാനം ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും മിക്കവാറും ഹോസ്പിറ്റലിലെത്തുക. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അവബോധം ഇതിനെക്കുറിച്ച് സൃഷ്ടിക്കൽ അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തതാണ്. എങ്കിൽ കൂടി വീണ്ടും ഇതേ ടോപ്പിക്ക് തന്നെ വീണ്ടും ചർച്ചയ്ക്ക് വെക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയിലേക്ക് വരാം. നമുക്ക് കേരളത്തിൽ പൊതുവെ കാണുന്ന പാമ്പുകളിൽ എത്ര ശതമാനം വിഷം പാമ്പുകൾ ഉണ്ട്?
5: കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് വരുന്നത് വളരെ കുറവാണ്. അപ്പം സാധാരണ പറയുന്നത് വെച്ചാൽ 60% വരെ വിഷമില്ലാത്ത പാമ്പാണ് സാധാരണ കടിക്കുന്നത്. അപ്പം കടിയേൽക്കുന്നതും അതങ്ങനെയാണ്. അപ്പം ഇതിൽ 60% തന്നെ, ഇനിയിപ്പം ബാക്കി 40% വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ അതിൽ വിഷം ശരീരത്തിലേക്ക് കയറുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 20% ആൾക്കാർക്ക് മാത്രമേ അത് വിഷം ഉള്ളിലേക്ക് കയറുക ഉണ്ടാവുള്ളൂ.
4: അതെന്തുകൊണ്ടാണ് വിഷപ്പാമ്പ് കടിച്ചാലും വിഷം ഏൽക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്?
5: സാധാരണ ഇപ്പം പാമ്പ് അധികവും കടിക്കുക ചെയ്യുള്ളൂ. അപ്പം വിഷം അതിൽ നിന്ന് അതിൻ്റെ വിഷം എന്താണ് വെനം ചാക്കുന്ന അത് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കം സിറ്റുവേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ഏത് സിറ്റുവേഷനിലാണ് പാമ്പ് എന്താ പറയുക വിഷം ചീറ്റുന്നതെന്ന് വെച്ചാൽ. പക്ഷേ നമ്മളിപ്പോൾ എന്ത് ഇപ്പം ഒരു എട്ടുകാലി കടിച്ചാലും ഒരു എന്താ പറയുക തേള് കുത്തിയാലും അതൊക്കെ കുത്തുന്നുണ്ട് എല്ലാത്തിനും. ഇപ്പം ഉറുമ്പ് കടിച്ചാലും കുത്തുന്നുണ്ട്. പക്ഷേ അതിൽ വിഷം ഉള്ളിലേക്ക് കയറുന്നത് എല്ലാ കേസിലും കയറാറില്ല. കുറച്ച് കേസിൽ മാത്രമേ വിഷം കയറുള്ളൂ. പക്ഷെ നമുക്കത് നമ്മളെ എല്ലാ കേസും വിഷമുള്ള രീതിയിലാണ് ഇനീഷ്യലി എടുക്കുക.
4: അപകടരഹിതമാക്കാൻ വേണ്ടിയിട്ട്
5: അങ്ങനെ എടുക്കാറ് നമ്മൾ.
4: ഒരു ചാൻസ് കൊടുക്കാതെ എപ്പോഴും സുരക്ഷിതമായ ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കും. വിഷമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു മുൻകരുതലുകൾ എടുക്കും.
5: അപ്പം നമ്മൾ ആദ്യം ഒരാൾ പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് പാമ്പ് കടിക്ക് പല രീതിയിലും ചികിത്സകളുണ്ട്. അപ്പം പാമ്പ് കടിച്ച് മരിക്കുന്ന ഒരു ചാൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുന്നത് വെച്ചാൽ ആൾക്കാരുടെ അശ്രദ്ധയും മൂലം എന്താ പറയുക വിവര അറിവില്ലായ്മ കൊണ്ടാണ് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാതെ കാണാറുള്ളത്.
4: ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ഒരു പാമ്പ് വിഷം? പല ടൈപ്പ് വിഷം ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. എത്ര ടൈപ്പ് വിഷമുണ്ട്? അത് എന്തൊക്കെയാണ് ഈ വിഷം ഏറ്റുകഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം.
5: ഓക്കെ, അപ്പം യൂഷ്വലി നമ്മുടെ നാട്ടിൽ ഇപ്പം 4 നമ്മൾ ഇപ്പം പാമ്പ് കടിച്ചാൽ ഒരാൾക്ക് വിഷം ചീറ്റി ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ 4 മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നിൽ ന്യൂറോടോക്സിക് എൻവെനമേഷൻ, അതായത് കടിച്ച ആൾക്കാർക്ക് മസിൽ വീക്ക്, മസിലൊക്കെ വീക്കാവും, സംസാരിക്കാനുള്ള ശേഷി കുറയും,
4: നാഡീഞ്ഞരമ്പുകൾ തളർന്നു പോകുന്ന
5: അവസ്ഥ വരും. അപ്പം തല പൊക്കാനുള്ള അവസ്ഥ വരും, കണ്ണ് പൊന്തിക്കാനുള്ള അവസ്ഥ വരും. അത് സാധാരണ കാണുന്നത് നമ്മൾ ന്യൂറോടോക്സിക് എൻവെനമേഷൻ എന്ന് പറയുന്നത് കോബ്ര, ക്രേറ്റ് ആ രീതിയിലുള്ള പാമ്പുകൾ, നമ്മൾ മൂർക്കം പാമ്പ്, പിന്നെ
4: വെള്ളിക്കട്ടൻ
5: വെള്ളിക്കട്ടൻ ആ കൂട്ടത്തിലാണ് അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ വരുന്ന കാറ്റഗറി ആണ് ഹീമോടോക്സിക് എൻവനമേഷനാണ്. അപ്പോൾ ഈ ഇതിൽ വരുന്നത് ഇനീഷ്യലി ബ്ലീഡിംഗ് ആണ് വരുന്നത്. അപ്പം അധികം ആൾക്കാർക്കും കടിച്ച ഉടനെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് വിഷം ശരീരത്തിൽ ഉള്ളിക്കായിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ആ ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ബ്ലീഡ് ചെയ്യാം. അതല്ലെങ്കിൽ പല്ലിൻ്റെ മൂക്കുന്ന് എപ്പിസ്റ്റാക്സിസ് എന്നുള്ള രീതിയിൽ ബ്ലീഡ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ഒരു സിംപ്റ്റംസും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തുമ്പോൾ ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴും നമ്മളത് വിഷം ഏറ്റെന്നുള്ള നിലക്ക് എടുക്കാം.
6: ഓക്കെ.
5: പിന്നെ ചില പാമ്പുകൾ ഇപ്പം കോബ്ര

0: എന്നുള്ളത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള പാമ്പുകളുണ്ട്. ഇപ്പം തീരെ അറിഞ്ഞ് അറിയാത്ത, ഇപ്പം കടി കിട്ടണമെന്ന് വരെ അറിയില്ല ചില ആൾക്കാർ. അപ്പം അങ്ങനത്തെ കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തത് ചില പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച സ്ഥലത്ത് നല്ല നീർവീക്കും, പിന്നെ കല്ലിച്ചമാരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രീതി അത് കുറച്ച് ലോക്കലൈസ്ഡ് അവിടെ മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കും. പക്ഷേ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര അസഹ്യമായ വേദന, ആ കയ്യിന് ബലക്കുറവ് വരിക, അങ്ങനത്തെ രീതിയിലും മാനിഫെസ്റ്റേഷൻ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് സ്പ്രെഡിങ് ഉള്ള നിലക്ക്, ആ വെനം ശരീരത്തിൽ കയറുന്ന നിലക്ക് അങ്ങനെയും ആൻറ്റി വെനം കൊടുക്കാറുണ്ട്.
1: ഇനി നമ്മൾ പൊതുവെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മിസ്മാനേജ്മെൻറ്റ് കാരണമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു പാമ്പ് കടിയേറ്റ ആൾക്ക് കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷ, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ്?
0: സാധാരണഗതിയിൽ നമ്മളെ ഈ ഇന്ത്യയിൽ പൊതുവെ കാണുന്നവർ നാട്ടുവൈദ്യന്മാരുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പാമ്പ്, ഇനി വിഷമുള്ള പാമ്പ് കടിച്ചാൽ തന്നെ അതിൽ 40% 60% വരെ വിഷം ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് ചീറ്റുന്നില്ല പാമ്പുകൾ, അത് വെറും ഡ്രൈ ബൈറ്റ് ആയിരിക്കും. അപ്പം ആ ഡ്രൈ ബൈറ്റ് കാരണം ആൾക്കാർക്ക് ഒരു എന്താണ് വിഷം കയറാത്തതുകൊണ്ട് ശരീരത്തിലേക്ക് ഒരു മാനിഫെസ്റ്റേഷനും ഉണ്ടാവില്ല. അപ്പം യൂഷ്വലി ഒരു കടി എന്തൊരു റുമ്പ് കടിച്ച മാതിരി അത് പോവും. പക്ഷേ റിമൈനിങ് ബാക്കിയുള്ള ഒരു 40% ആൾക്കാരാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരിക, ഈ പാമ്പ് കടി കടിച്ചതിൻ്റെ. അപ്പം ഇനീഷ്യലി നമ്മൾ ആരൊരു ആൾ പാമ്പ് കടിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ പാമ്പ് കടിക്ക് പാമ്പ് കടിച്ച് അതിന് വിഷം ശരീരത്തിൽ കയറിയാൽ ഇപ്പോൾ ചികിത്സയുള്ള കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അവരെ സമാധാനിപ്പിക്കുക. കാരണം 60% ഡ്രൈ ബൈറ്റാണ്. അപ്പോൾ ഒന്ന് അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ അവിടെ സാധാരണ നമ്മൾ എമർജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ കാണാറുള്ളത് ചില ആൾക്കാർ അവിടെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു നോക്കും. കാരണം നമ്മുടെ എന്തെങ്കിലും വെനം അവിടെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക്
1: പോകാം, ചീറ്റ് പോയിക്കോട്ടെ,
0: പിന്നെ ഞെക്കി പിടിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള, പിന്നെ മുറുക്കി ടൈറ്റായിട്ട് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും എന്താണ് അപ്രൂവ്ഡ് അല്ല. അത്
1: ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
0: ദോഷങ്ങൾ വെച്ചാൽ ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ കൈ മുറിച്ച് വരച്ചാൽ ചിലപ്പോൾ അവിടെ ബ്ലീഡിങ് കൂടുതൽ വരാം. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് വിഷം ചിലപ്പോൾ ഇനീഷ്യലി കൈമ്മ മാത്രം ഉണ്ടായിട്ട് വിരൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, അത് ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് അത് ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് വരെയുണ്ട്.
1: രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നിട്ട്
0: അതിലേക്ക് വിഷം കയറാനുള്ള ചാൻസ് വരെയുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ സാധാരണ ഒരു ടൂർണിക്ക കെട്ടുന്നത് പറയാറുണ്ട്. അപ്പോൾ ഒരു കയർ എടുത്തിട്ടോ ഒരു ശീല വെച്ചിട്ടോ കെട്ടുന്നത് നന്നാവും. പക്ഷേ അത് കെട്ടുന്നത് ഭയങ്കര ടൈറ്റായി കെട്ടരുത്.
1: കാരണം ആ കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ കെട്ട് വളരെ മുറുക്കിയിട്ട് പിന്നെ കൈ കാലം മുറിച്ച് കളയുന്ന അവസ്ഥ വരെ എത്താറുണ്ട്.
0: അപ്പോൾ നമ്മൾ ചില നമുക്ക് രണ്ട് രക്തം ധമനികളുണ്ടല്ലോ, ഒന്ന് ആർട്ടറി ഉണ്ട്, വെയിനുകളുണ്ട്. അപ്പം ഈ ആർട്ടീരിയൽ സർക്കുലേഷൻ ഒക്ലൂഡ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടാണത്. അപ്പം ചെറിയ രീതിയിൽ ഒരു നമുക്ക് ഒരു ഈർക്കിളിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റായുള്ള രീതിയിൽ കട്ട് ചെയ്യാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ കെട്ടുകയാണെങ്കിൽ നമുക്കൊരു വിരൽ അതിൻ്റെ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ടൈറ്റ്നെസ് മതി.
1: അങ്ങനെ കെട്ടിയില്ല എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
0: കെട്ടിയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല.
1: അപ്പോൾ പലപ്പോഴും കെട്ടുന്നത് കൂടുതൽ ദൂരവ്യാപക ഫലം ഉണ്ടാക്കുന്നുള്ളതാണ്. കെട്ടാതിരിക്കലാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു
0: കെട്ടാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കെട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല. കാരണം അത് ടൈറ്റായി കെട്ടിയിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ളത് ഇപ്പോൾ കയ്യിൽ കടിച്ചു കഴിഞ്ഞിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ള പ്രശ്നമായി കഴിഞ്ഞാൽ ആ കൈ പിന്നെ ഗാംഗ്രീനൊക്കെ വരാൻ കയ്യിലേക്ക് രക്തോട്ടം വന്ന് അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ കാണാറുണ്ട്.
1: ദോഷം
0: ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഒരാളെ കൈ ഫ്രാക്ചറായി കഴിഞ്ഞാൽ നമ്മളത് ഇമ്മൊബിലൈസ് ചെയ്യും. അപ്പോൾ ഒരു വടി വെച്ച് കെട്ടിയിട്ട് അത് സാധാരണ കൈ അനങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതേ രീതിയിൽ നമുക്ക് ഇപ്പം കയ്യിൽ കടിച്ചതാണെങ്കിൽ അത് ഒരു ഫ്രാക്ചർ ആവണ ഫ്രാക്ചർ ഇമ്മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു വടി വെച്ചിട്ട് ഈ കൈ അങ്ങനത്തെ രീതിയിൽ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ കാലിന് കടിച്ചതാണെങ്കിൽ ഏറ്റവും ഉചിതം വെച്ചാൽ ആളെ നടത്തിക്കാതിരിക്കുക. അപ്പോൾ എടുത്തു കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള രീതിയിൽ ചെയ്യുക.
1: നടത്തിക്കുമ്പോഴും ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോഴും ഹാർട്ടിൻ്റെ
0: പൾസേഷൻ കൂടിയിട്ട്
1: കൂടുതൽ രക്ത ഓട്ടം ഉണ്ടാവുകയും അത് തിരിച്ച് പെട്ടെന്ന് ഈ വിഷം ശരീരത്തിൽ കയറാൻ സാധ്യത
0: ചാൻസ് ഉണ്ട്.
1: ഓക്കെ. പിന്നെ ആളുകൾ ചെയ്യുന്ന പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ തെരഞ്ഞ് പോയി പാമ്പിനെ പിടിച്ച് ആ പാമ്പിനെ കിട്ടുന്നവരെ രോഗിനെ ഹോസ്പിറ്റലിൽ എത്തിക്കില്ല. അവസാനം രോഗിനെയും പാമ്പിനെ ഒന്നിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് എത്തി. അതൊരു പലപ്പോഴും ടൈം ഡിലേ വരുത്താറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? പാമ്പിനെ കിട്ടി എന്നുള്ളതുകൊണ്ട്

0: പ്രത്യേകിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ?
1: നമ്മൾ ചികിത്സ ചെയ്യുന്നത് വെച്ചാൽ പാമ്പിനെ നോക്കിയിട്ടല്ല ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ പല സന്ദർഭത്തിലും നമുക്ക് ചിലപ്പം കടിച്ചോന്നും കൂടി അറിയണ്ടാവില്ല. അപ്പം ഒരാൾ പെട്ടെന്ന് ബുദ്ധിമുട്ട് എന്തെങ്കിലും വിഷമമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും ക്ലിനിക്കൽ ഫീച്ചേഴ്സും വെച്ചിട്ടാണ് ഇത് പാമ്പ് കടിച്ചതെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നത്. അപ്പം പാമ്പിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ചികിത്സ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുടെ ഇപ്പം ഞാൻ ഇനീഷ്യലി പറഞ്ഞ മാതിരി ന്യൂറോടോക്സിക് സിംറ്റംസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഹീമോടോക്സിക് സിംറ്റംസ് ഉണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ പാമ്പിനെ കണ്ടിട്ടല്ല. ഇനി പാമ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചികിത്സ കൊടുക്കണ്ടേ ആൾക്ക്? അപ്പം പാമ്പിനെ കിട്ടിയാൽ നന്ന്, പക്ഷേ പല അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ അയാൾക്ക് നോക്കുമ്പോൾ കുറച്ച് പാമ്പ് കടിച്ച എൻവയോൺമെന്റ് സയൻസൊക്കെ ഉണ്ട്, വിഷം കയറിയ സയൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം വീട്ടുകാർ പാമ്പിനൊക്കെ കൊണ്ടുവന്ന്, അങ്ങനെ കൊണ്ടുവന്ന് പറയുമ്പം അയാളെ കടിച്ച പാമ്പ് ഇതല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ അപ്പം പാമ്പിനെ ബേസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നോക്കി എന്നാൽ ആളെ എന്താണ് ഹെൽത്തിന് ഭയങ്കര
0: മാത്രമല്ല പാമ്പിനെ തെരഞ്ഞെടുത്ത സമയം കളയുന്നത് ഇയാൾക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും
1: ചാൻസ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട്
0: അവിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ഗുണം ചെയ്യുന്നു.
1: അത് പല സ്റ്റഡീസും പറയുന്നത് ആൾക്കാർ കൂടുതൽ പ്രഷർ എടുത്ത് കഴുകുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വേണം ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ വെള്ളം കൊണ്ട്
0: കഴുകുന്ന പൂച്ച കടിച്ചാലൊക്കെ അവിടെ നല്ലതായത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്ന് പറയാറുണ്ട്, വിഷബാധ ഏൽക്കാതിരിക്കാൻ. അതേപോലെ ഈ വിഷം ഏൽക്കാതിരിക്കാൻ അങ്ങനെ സോപ്പ് ഉപയോഗിച്ച്
1: അതുകൊണ്ട് അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല.
0: പിന്നീട് ആളുകൾ ചെയ്യുന്ന മറ്റൊരു ഏർപ്പാടാണ് ഈ സക്കി ചെയ്തെടുക്കുക എന്നുള്ളത്. ആ മുറിയിൽ നിന്നും വിഷം ഉറിഞ്ചെടുക്കുക. അത് വായണ്ട് സക്കിയുന്ന ആളുകളുണ്ട്, കോഴീനെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടാണ്
1: ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ? അതുകൊണ്ട് ചെയ്യുന്നോണ്ട് അധികം ദോഷമാണ് പറ്റുന്നത് അധികം ആൾക്കാർക്കും. കാരണം അയാൾക്ക് വായിൽ മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷം അങ്ങേർക്കും ആ സക്കി ചെയ്യുന്ന ആൾക്കാർക്കും വിഷംബാധ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചികിത്സാ രീതികളൊന്നും ചെയ്യാത്തതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പാമ്പ് കടി അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അവർ കയ്യോ കാലോ പെട്ടെന്ന് അനക്കാത്ത രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്
0: ഏറ്റവും
1: പ്രധാനപ്പെട്ട കാര്യം.
0: പിന്നീട് ഈ ഒരു സ്നേക്ക് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ രക്തപരിശോധനയിലൂടെ ഏകദേശം ശരീര പരിശോധനയിലൂടെയും ആളുടെ രോഗലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയും ഏകദേശം വിഷം ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷപ്പാമ്പുകൾക്കും ഒരേ രീതിയിലുള്ള ചികിത്സ തന്നെയാണോ അതോ ഓരോ പാമ്പിനും വ്യത്യസ്തമായ ആൻറ്റിവീനമാണോ കൊടുക്കുന്നത്?
1: നമ്മളെ നാട്ടിൽ ഉള്ളത് 4 പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റി വെനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ആ 4 വെനം വന്നാലും അതല്ലാത്ത പാമ്പ് കടിച്ചാലും നമുക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ വെനം ഇപ്പം പാമ്പ് ഒരു സ്പീഷീസ് ചീറ്റുന്ന വെനം മറ്റേ സ്പീഷീസിനായിട്ട് ക്രോസ് റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം പാമ്പ് കടിച്ചത് എൻവെനമേഷൻ സയൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പാമ്പാണെങ്കിലും അത് കൊടുക്കും. കാരണം നമുക്ക് വേറെ ചികിത്സ നൽകാനില്ല. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും മെച്ചമുള്ള ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഒന്ന് കോബ്ര, ഒന്ന് വൈപ്പറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റസലുണ്ട്, സോസ്കീൽഡ് ഉണ്ട്, പിന്നെ ക്രേറ്റും ഉണ്ട്. ഇത് നാലുമാണ് നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത്. അതിൽ ഇതിന് നാലിലും ചികിത്സ ഉണ്ട്. പീറ്റ് വൈപ്പറിന് മാത്രമേ നമുക്ക് ആൻറ്റി വെനത്തിൽ ഇല്ലാത്തത്. അപ്പോൾ പിറ്റ് വൈപ്പറിന് സാധാരണ അത് ഈ വൈപ്പറിൻ്റെ ഗണത്തിൽ വരുന്നതുകൊണ്ട് ഇവരെ വെന മറ്റേ വൈപ്പറിൻ്റെ എന്താ പറയുക വെനത്തിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും പിറ്റ് വൈപ്പറിന് ഉണ്ടാവുക. അപ്പം ഈ വെനം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ എഫക്റ്റ് കാണാറുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് നമ്മൾ.
0: ചികിത്സ ഏകദേശം
1: എല്ലാത്തിനും സെയിം ആണ്.
0: അതുകൊണ്ട് തന്നെ പാമ്പ് ഏത് പാമ്പാണ് എന്ന് അറിഞ്ഞ് സമയം കളയുന്നതിൽ
1: അർത്ഥമല്ല.
0: രോഗലക്ഷണങ്ങളും അതിൻ്റെ ആളുടെ സിംറ്റവും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയാണ് കൂടുതലായിട്ട് ചെയ്തത്. പിന്നീട് വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഇപ്പോൾ ശ്രോതാക്കളോടായിട്ട് പങ്കുവെക്കാനുണ്ടോ?
1: പിന്നെ പറയാനുള്ളത് വെച്ചാൽ ആൾക്കാർ സാധാരണ നമ്മൾ എമർജൻസിയിലേക്ക് വന്നുകൊണ്ട് ഒരാൾ പാമ്പ് കടിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തീരുമാനമാവണം. അപ്പം അങ്ങനെ ഒരു ചികിത്സാ രീതി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ വിഷം ശരീരത്തിലേക്ക് കയറുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പം നമ്മൾ ഇനീഷ്യലി ആൾക്കാരോട് പറയും ഒരു 24 hours ഒബ്സർവേഷനെങ്കിലും വേണം. കാരണം നമ്മൾ ഇനീഷ്യൽ വന്നു കഴിഞ്ഞ് ഇനീഷ്യൽ 6 to 8 hours ആണ് ക്രിട്ടിക്കൽ പീരീഡ്. ആ 6 to 8 hours അവർക്ക് എന്താ പറയുക, ന്യൂറോളജിക്കൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒബ്സർവ് ചെയ്യും. അതല്ലെങ്കിൽ ബ്ലഡിൽ ബ്ലീഡിങ് ആയിട്ടുള്ള തകരാറുകൾ വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം ഇനീഷ്യലി ആ 8 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ക്രിട്ടിക്കൽ ഫേസ് അവർ തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും അവർക്ക് എന്താ വെനം ശരീരത്തിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് എല്ലാ 2 മണിക്കൂർ ചെയ്യുന്നതും അത് നമ്മൾ 8 മണിക്കൂറായി മാറ്റും. എങ്ങാനും ഇൻ കേസ് ഇനി ഡിലേഡ് എൻവനമേഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി ഒരു 24 hours നമ്മൾ ഒബ്സർവേഷൻ പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ 2-3 cases ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വൈപ്പർ കടിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഒരു 6-7 months കഴിഞ്ഞിട്ട് അവർക്ക് ഛർദി ഇതൊക്കെ വന്ന് അങ്ങനെ വോമിറ്റിംഗ് ഇതൊക്കെ വന്ന് നോക്കുമ്പോൾ ക്രിയാറ്റിൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡയറക്ട്ലി നോക്കുമ്പം അവർക്ക് മുമ്പ് വൈപ്പർ കടിച്ചുകൊണ്ട് കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ഡാമേജായി അവർ ഡയാലിസിലെത്തുന്ന രീതി വരെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആരും ലൈറ്റാക്കി എടുക്കരുത്. കാരണം അതിന് ഒരു ചികിത്സ ഉള്ള കാലമാണിപ്പം. അപ്പോൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറേ തരം കോംപ്ലിക്കേഷൻസും മരണം വരെ സംഭവിക്കും നമുക്ക് തടയാൻ പറ്റും.
0: അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ ഒരു സമയത്ത് നമ്മളൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത കോട്ടക്കൽ ആൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസലിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലൂടെ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒപ്പം ഡോക്ടർ അബ്ദുൽ മാലിക്.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 hours തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: സ്വാതന്ത്ര്യം വീണ്ടും അർദ്ധരാത്രിയിലേക്കോ. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപൊയിൽ. സ്വാതന്ത്ര്യം ലഭിച്ച് 3/4 കഴിഞ്ഞ സന്ദർഭത്തിൽ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് ശുഭചിന്തയാണോ അതോ അശുഭചിന്തയാണോ നമ്മെ വേട്ടയാടുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലുള്ള വികാരങ്ങൾ എന്തെല്ലാമാണ്? ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കഴിഞ്ഞ ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നൽകുന്നത് ഏറെ ശുഭകരമൊന്നുമല്ലെന്ന് അങ്ങേയറ്റത്ത് ശുഭാപ്തി വിശ്വാസിക്കും തോന്നുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ലോകത്തെ 1/5 ജനങ്ങൾ താമസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന് വന്നുപെട്ട അപജയങ്ങളും പ്രതിസന്ധികളും നമ്മെ ഏറെ ദുഃഖിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം നേടിയ 80 years തികയാനിരിക്കെ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും ഒക്കെ കടുത്ത ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു.
3: ജനാധിപത്യമേകാധിപത്യത്തിനും ജനപ്രാതിനിധ്യം പണാധിപത്യത്തിനും മതേതരത്വം മതാധിപത്യത്തിനും സോഷ്യലിസം കോർപ്പറേറ്റ്വൽക്കരണത്തിനുമൊക്കെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അതിദയനീയമാണ്. ജനാധിപത്യത്തിന്റെ അസ്ഥിവാരമായ വോട്ടിങ്ങിനെക്കുറിച്ചുള്ള ജുഗുപ്സാവഹമായ കെട്ടുകഥകൾ കേട്ട് ലോകം തന്നെ നാണിച്ചു നിൽക്കുകയാണ് ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിനം കടന്നുവന്നത്. ലോകത്തിന് മാതൃകയായി നിലകൊണ്ടിരുന്ന ഒരു രാജ്യവും ആശയവും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പതനത്തിലേക്ക് ആപതിക്കുമോ എന്ന കടുത്ത ആശങ്കയിലാണ് ഇന്ത്യ രാജ്യം മാത്രമല്ല ലോകം തന്നെ ഇപ്പോഴുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒന്നാം തീയതി മുതൽ തന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പ്രായപൂർത്തിയായ പൗരന്മാർക്കും വോട്ടവകാശം നൽകി ലോകത്ത് തലയുയർത്തി നിൽക്കുന്ന ഒന്നാം കിട ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നു എന്നതായിരുന്നു ഇന്ത്യക്കാരായ നമ്മുടെ ഒന്നാമത്തെ അഭിമാനം. കാരണം നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പട്ടാളഭരണത്തിലേക്കും സ്വേച്ഛാധികാരത്തിലേക്കും വഴിമാറുകയാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യം നേടി 150 വർഷത്തിനു ശേഷം മാത്രമാണ് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അപ്പോസ്തലന്മാർ എന്ന് ഊറ്റം കൊള്ളുന്ന അമേരിക്കയിൽ പോലും എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം യാഥാർത്ഥ്യമായത്. ലോകത്തുള്ള പല സ്വതന്ത്ര രാഷ്ട്രങ്ങളിലും പരിപൂർണ ജനാധിപത്യം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല എന്നതുകൂടി ഓർക്കുമ്പോൾ വിശേഷിച്ചു നമ്മുടെ ഈ ജനാധിപത്യ അഭിമാന ബോധത്തിനാണിപ്പോൾ അതീവ ഗുരുതരമായ കളങ്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാനാത്വത്തിലേകത്വവും വൈവിധ്യങ്ങളിൽ ഐക്യവും മുഖമുദ്രയായിരുന്ന നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഗുരുതരമായ അന്തസംഘർഷങ്ങളിലൂടെയും വിഭാഗീയ ചിന്തകളിലൂടെയുമാണ് മുന്നോട്ടു പോകുന്നത്. ദുർബലർക്കും പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്കും ദളിത ആദിവാസി വിഭാഗങ്ങൾക്കുമൊക്കെ അന്യതാബോധവും അരക്ഷിതത്വവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം സ്വാതന്ത്ര്യമാഘോഷിക്കേണ്ട നിരപരാധികളായ അനേകർ സംശയത്തിൻ്റെയോ കരുനിയമങ്ങളുടെയോ പേരിൽ ജയിലറയ്ക്കുള്ളിലാണ് എന്നതും നമ്മെ വേദനിപ്പിക്കുന്നതാണ്. എവിടെ വച്ചും ആരെയും തല്ലിക്കൊല്ലപ്പെടാമെന്ന ഏത് പുരാതന പവിത്രത സ്ഥലങ്ങളും ഏതു നിമിഷവും തകർക്കപ്പെടാമെന്ന ഏതു വീടും പ്രദേശവും എപ്പോൾ വേണമെങ്കിലും ബുൾഡോസർ ചെയ്യപ്പെടാമെന്ന ആരും ഏത് സമയത്തും വിദേശിയായി മുദ്രകുത്തപ്പെടാമെന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്തുമാത്രം ഭീകരമാണ്. മൃഗങ്ങൾക്കുള്ള സുരക്ഷിതത്വത്തിൻ്റെ പത്തിലൊരംശം പോലും മനുഷ്യജീവനുകൾക്ക് വിലയില്ലാത്ത ദുസ്ഥിതി. ആരും എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും തല്ലിക്കൊല്ലപ്പെടാം അല്ലെങ്കിൽ വെടിവെച്ചിടപ്പെടാം. ഏത് പെൺകുട്ടിയും അവർ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന അഭിമാനതാരമാണെങ്കിൽ പോലും കടിച്ചു കീറപ്പെടാവുന്നൊരവസ്ഥ. നേരിയ ഭരണകൂട വിരുദ്ധ സ്വരങ്ങളെപ്പോലും അടിച്ചമർത്തപ്പെടുന്ന ഗതികെട്ട കാലവും ലോകവും സ്വതന്ത്രരും ബുദ്ധിമാന്മാരും ദിഷണാശാലികളുമായ എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളും കൽത്തുറുങ്കുകളിൽ അടയ്ക്കപ്പെടുകയോ വെടിവെച്ചു കൊല്ലപ്പെടുകയോ ചെയ്യുന്നൊരു ഭീകരാന്തരീക്ഷം. ഇക്കഴിഞ്ഞ ദേശീയ പുസ്തക ദിനത്തിലാണ് അകക്കാമ്പുള്ള 25 പുസ്തകങ്ങൾ അധികാരികൾ നിരോധിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല രാഷ്ട്രീയ പ്രബുദ്ധതയിലും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും മതസൗഹാർദ്ദത്തിലുമൊക്കെ ഒന്നാം നമ്പറായ കേരളത്തിൽ പോലും വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ജാതിയുടെയും ദുർഗന്ധം വമിക്കുന്നൊരു കെട്ടകാലം. അപ്പോൾ പിന്നെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. രാജ്യത്തെ മുഴുവൻ ഫെഡറൽ സംവിധാനങ്ങളും സംസ്ഥാനങ്ങളുടെ സ്വാശ്രയത്വവുമൊക്കെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാജ്യത്തെ സ്വതന്ത്ര സ്ഥാപനങ്ങളായിരുന്ന പാർലമെന്റും പട്ടാളവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണ ഏജൻസികളും ബാങ്കുകളും മാധ്യമങ്ങളും മുതൽ എന്തിനധികം പറയുന്നു കോടതികൾ വരെ ഭരണകൂടത്തിൻ്റെ ദാസ്യവേലക്കാരും മർദ്ദനോപകരണങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ല മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ സംജ്ഞയെ തന്നെ ചോദ്യചിഹ്നമാക്കുകയാണ്. പണപ്പെരുപ്പവും നോട്ടുനിരോധനവും GST പൗരത്വ പ്രക്ഷോഭങ്ങളും കാർഷിക സമരങ്ങളും ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്ഷോഭവുമൊക്കെ ഇന്ത്യൻ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ ദേവാലയങ്ങളെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളുടെ വിൽപ്പനയും താളം തെറ്റിയ ആരോഗ്യമേഖലയും പണക്കാർക്ക് മാത്രം പ്രാപ്യമായ വിദ്യാഭ്യാസ നയങ്ങളും തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന തൊഴിൽ കോഡുകളും അനുസ്യൂതമായി കൊണ്ടിരിക്കുന്ന വംശീയ വർഗീയ കലാപവുമൊക്കെ രാജ്യത്തെ പതിറ്റാണ്ടുകൾ പിറകോട്ട് നയിക്കുകയാണ്. രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ നെറുകേടുകളും മാധ്യമങ്ങൾ അടക്കമുള്ള ജനാധിപത്യ സംസ്ഥാപനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ജുഡീഷ്യറിയുടെ വിശ്വാസ തകർച്ചയും പ്രശംസനീയമായിരുന്ന നമ്മുടെ ചേരിതേരാ നയം പൊളിച്ചെഴുതി ദേശീയ അന്തർദേശീയ രംഗത്തെ നിലപാടും നിലവാരവും അപ്രസക്തമാക്കിയതും കളഞ്ഞുകുളിച്ചതുമൊക്കെ ഇപ്പോൾ നമുക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലിപ്പോൾ പ്രധാനമന്ത്രിയുടെ മൈഫ്രണ്ടായ ട്രംപിന്റെ തീരുവായുദ്ധമടക്കമുള്ള തുടർച്ചയായ ഇന്ത്യാവിരുദ്ധ നയങ്ങളും എല്ലാറ്റിനുമുപരി അയൽപ്പക്ക ബന്ധങ്ങളിലുണ്ടായ നമ്മുടെ പ്രതിസന്ധിയുമൊക്കെ നമ്മെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ട് നൂറ്റാണ്ടോളം നീണ്ട ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിനും ചൂഷണത്തിനും ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന രാജ്യവിഭജനത്തിനുമൊക്കെ ശേഷവും വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയുമൊക്കെ വിളനിലമായിട്ടും ലോകത്തെ അതിദ്രുതം വളരുന്ന സമ്പദ്വ്യവസ്ഥയായിരുന്നു നാം. ജനാധിപത്യവും മതേതരത്വവും സാമൂഹിക നീതിയും പരമാവധി നിലനിർത്താനുള്ള നമ്മുടെ ശ്രമങ്ങളും സ്മരണീയമായിരുന്നു. അതോടൊപ്പം ദാരിദ്ര്യത്തെ വിഭാടനം ചെയ്യാൻ ശ്രമിക്കുന്ന ശൂന്യാകാശത്തും ആണവശക്തിയിലും ലോകത്തെടുവത്തു പറയാൻ സ്ഥാനമുള്ള അന്താരാഷ്ട്രതലത്തിൽ തന്ത്രപരമായ സ്ഥാനമുള്ള ഒരു രാജ്യമായിരുന്നു നാം. ലോകഭൂപടത്തിൽ സാമ്പത്തിക ആരോഗ്യ മാനവ വിഭവശേഷി മേഖലകളിലും പ്രകൃതി വിഭവങ്ങളിലും ഭാരതം മുന്നിട്ടു നിന്നിരുന്നു. ലോകത്തെവിടെയുമുള്ള സമ്പന്നരെ അസൂയാരുക്കളാക്കാൻ പോകുന്ന സമ്പന്നതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്ന അതിസമ്പന്നരും വ്യവസായികളും വ്യാപാരികളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ ശാസ്ത്ര സാമൂഹ്യ മേഖലകളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന മാതൃകായോഗ്യരായ ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യശസ്സുയർത്തി നിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു കാൽ ആണവയുഗത്തിലാണെങ്കിൽ മറ്റേ കാൽ ചാണകയുഗത്തിലാണെന്ന അഭിപ്രായങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കാരണം ഇപ്പോൾ നമ്മുടെ ആണവയുഗം ചാണകയുഗത്തിലേക്കും ആധുനിക യുഗം ശിലായുഗത്തിലേക്കും ഉത്തരാനുധുനിക ചിന്ത പാരമ്പര്യ പുരാതനവാദങ്ങളിലേക്കും മാറിയിരിക്കുന്നു. ഇത് വിരോധാഭാസമല്ലേ? ലോകത്തേറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നോ ഈ രാജ്യത്തെ ആര് രക്ഷിക്കുമെന്നോ അറിയാതെ കാറ്റിലും കോളിലും നടുക്കടലിൽപ്പെട്ട ടൈറ്റാനിക്കിന്റെ ഭീതിതാവസ്ഥയിലാണെന്ന് രാജ്യം എത്തപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രയ്ക്ക് നിരാശയും ഭീതിയും നിറയ്ക്കുന്നതാണ്. വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞാടുന്ന ഇന്ത്യയ്ക്ക് സ്വതന്ത്ര രാഷ്ട്രമായി ഒരു നൂറ്റാണ്ടുകാലം തികയ്ക്കാൻ സാധ്യമല്ലെന്ന ലിയോണാർഡ് വൂൾഫിന്റെ 1967 പ്രവചനം ശരിയാവുകയാണോ എന്ന് പോലും നാം ശങ്കിച്ചു പോകുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭീതിതമായ ദയനീയാവസ്ഥയുടെ സൂചികകൾ കാണുമ്പോൾ നാം മോഹാലസ്യപ്പെട്ടു പോകും. ലോകത്ത് ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ 66 സ്ഥാനവും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 150 സ്ഥാനവും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ 128 സ്ഥാനവുമാണ്. സാമ്പത്തിക വികസനത്തിൽ 51 സ്ഥാനവും ആഗോള ആരോഗ്യ സുരക്ഷയിൽ 66 സ്ഥാനവും ആഗോള മത്സരക്ഷമതയിൽ 68 സ്ഥാനവും സന്തോഷ സൂചിക പട്ടികയിൽ 136 സ്ഥാനവുമാണ് ഇന്ത്യക്കുള്ളത്. ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് 5 സ്ഥാനമുണ്ട്. ഏതിലെന്നോ, ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ. രാജ്യത്തെപ്പറ്റി അഭിമാനവും ദേശസ്നേഹവും ഉണ്ടെങ്കിൽ പോലും വേദനിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഓർക്കുന്നത് ദേശത്തോടും ദേശീയരോടും സ്നേഹമുള്ളതുകൊണ്ടാണ്. യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ടും അവഗണിച്ചുകൊണ്ടും സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും ഐശ്വര്യവുമുള്ള ഒരു സ്വതന്ത്ര ഭാരതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമല്ല. സ്വാതന്ത്ര്യം കരസ്ഥമാക്കിയ അത്ര തന്നെയോ അതിൽ കൂടുതലോ പ്രധാനമാണ് അവ ശരിയാംവണ്ണം സംരക്ഷിച്ച് നിലനിർത്തുക എന്നതും. നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളും വൈവിധ്യവും വിഭിന്നവുമായ സംസ്കാരവും ഭാഷകളും ജീവിത രീതിയും കൊണ്ട് ശിഥിലമായ ഒരു ജനതയെ 100 ചരിത്രമുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനങ്ങൾക്ക് കോർത്തിണക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സമാനമായ സംഭവങ്ങൾ ഇനിയും സാധ്യമാണ്. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം തകർന്ന് തരിപ്പണമായ ജർമ്മനിയും ജപ്പാനും നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ ബഹ്റൈനും കൊറിയയുമൊക്കെ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശേഷിച്ചും ചുരുക്കത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഈ 79 വാർഷികത്തിൽ രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾ ഒരു 2 സ്വാതന്ത്ര്യ സമരത്തിനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. അതിന് രാജ്യമൊരുങ്ങുന്നതിന്റെ സൂചനകളാണ് പാർശ്വവൽകൃതരുടെ ശാക്തീകരണത്തിലൂടെയും ജൻസി പ്രക്ഷോഭത്തിലൂടെയും രാജ്യം കാണുന്നത്.
5: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ
6: വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ, ചിന്തനീയമായ വിഷയങ്ങൾ ചുരുങ്ങിയ സമയങ്ങളിൽ. ഇന്ന് മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ സഫ്ന യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം, എഴുത്ത് ഡോക്ടർ സഫ്ന യൂസഫ്. മനുഷ്യന്റെ ചർമ്മം അള്ളാഹുവിന്റെ അതുല്യമായ സൃഷ്ടി വൈഭവത്തിന്റെ ദൃഷ്ടാന്തമാണ്, അനവധി ജൈവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമാണ് എന്ന് നാം മനസ്സിലാക്കി. ചർമ്മത്തിന്റെ മറ്റൊരു അത്ഭുതത്തെക്കുറിച്ചുകൂടി പറയാനുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെയും നിശബ്ദമായി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഡെർമറ്റോളജി എന്നൊരു പ്രത്യേക പഠനശാഖ രൂപപ്പെട്ടിട്ടുണ്ട്. മനസ്സും ചർമ്മവും പരസ്പരം സ്വാധീനിക്കുന്ന വിധത്തെക്കുറിച്ചാണ് ഫിസിയോ ഡെർമറ്റോളജി പഠനവിധേയമാക്കുന്നത്. മാനസിക സമ്മർദ്ദം ചർമ്മരോഗങ്ങളെ രൂക്ഷമാക്കുകയും ചർമ്മരോഗങ്ങൾ വീണ്ടും രോഗിയുടെ മാനസികാരോഗ്യത്തെ തകർക്കുകയും ചെയ്യുന്നൊരു ചക്രം പല രോഗികളുടെയും ജീവിതത്തിൽ കണ്ടുവരുന്നു. ഡെർമറ്റോളജി ക്ലിനിക്കുകളിൽ പതിവായി കാണുന്ന ചില കാഴ്ചകളുണ്ട്. പരീക്ഷാകാലത്ത് മുഖക്കുരു പെട്ടെന്ന് കൂടുന്ന വിദ്യാർത്ഥി, ജോലി നഷ്ടപ്പെട്ടതിന് പിന്നാലെ സോറിയാസിസ് വീണ്ടും രൂക്ഷമായ മധ്യവയസ്കൻ, പ്രസവശേഷം കഠിനമായ മുടികൊഴിച്ചിൽ കാരണം വിഷമിക്കുന്ന അമ്മ, വിറ്റിലേഗോ കാരണം വിവാഹാലോചനകൾ മുടങ്ങിയതിന്റെ വേദന പങ്കുവെക്കുന്ന യുവതി, ഇവരിൽ ഓരോരുത്തരെയും ചികിത്സിക്കുമ്പോൾ ചർമ്മത്തെ മാത്രമല്ല മനസ്സിനെയും ചികിത്സയുടെ ഭാഗമാകേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുന്നു. സമൂഹത്തിന്റെ രോഗിയോടുള്ള സമീപനവും രോഗത്തിന്റെ ഭാരത്തെ വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് പകരുമോ എന്നു തുടങ്ങിയ ചോദ്യങ്ങളും അറപ്പോടെയുള്ള സമീപനവും പലപ്പോഴും രോഗത്തേക്കാൾ വലിയ മുറിവ് രോഗിയുടെ മനസ്സിലുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ചർമ്മരോഗങ്ങളെക്കുറിച്ചും രോഗികളോട് പെരുമാറേണ്ട മര്യാദകളെക്കുറിച്ചുമുള്ള ശരിയായ അറിവ് സമൂഹത്തിന് ആവശ്യമാണ്. ചികിത്സ മരുന്നുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചർമ്മരോഗങ്ങളുടെ ചികിത്സയിൽ ശരിയായ മരുന്നുകൾക്ക് തീർച്ചയായും പ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ മനസ്സും ചർമ്മവും പരസ്പരം സ്വാധീനിക്കുന്ന രോഗങ്ങളിൽ മരുന്നുകൾ മാത്രം മതിയാകണമെന്നില്ല. രോഗിയുടെ ജീവിത സാഹചര്യങ്ങളും മാനസികാവസ്ഥയും ഉറക്കവും കുടുംബ പിന്തുണയും ചികിത്സയുടെ വിജയത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ലോകമെമ്പാടും സമഗ്ര ചികിത്സ, ഹോളിസ്റ്റിക് കെയർ എന്ന ആശയത്തിന് പ്രാധാന്യം കൈവരുന്നത്. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് മരുന്നുകൾ നൽകുന്നതോടൊപ്പം രോഗിയെ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ നൽകുകയും ചെയ്യേണ്ടത് ചികിത്സയുടെ ഭാഗമാണ്. പല ചർമ്മരോഗങ്ങളും ദീർഘകാലം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടവയാണെന്നും ചികിത്സ പാതിവഴിയിൽ നിർത്താതെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും രോഗി മനസ്സിലാക്കണം. രോഗിയുടെ മാനസിക സമ്മർദ്ദം തിരിച്ചറിയുന്നതും അതിനു പരിഹാരം കാണുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ആവശ്യമായാൽ മനഃശാസ്ത്രജ്ഞരുടെയോ മനോരോഗ വിദഗ്ധരുടെയോ സഹായം തേടുന്നതിൽ യാതൊരു മടിയും വേണ്ട. അത് ബലഹീനതയുടെ അടയാളവുമല്ല, മറിച്ച് പൂർണ്ണമായ രോഗശാന്തിയിലേക്കുള്ള വിവേകപൂർണമായ ഒരു ചുവടുവെപ്പാണ്. കുടുംബാംഗങ്ങൾക്കും ഈ ചികിത്സയിൽ വലിയ പങ്കുണ്ട്. രോഗിയോട് അകലം പാലിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന്റെ ആശങ്കകൾ കേൾക്കുകയും ചികിത്സയിൽ ഒപ്പമുണ്ടാവുകയും ചെയ്യുന്നത് രോഗമുക്തിക്ക് വലിയ പിന്തുണയാണ്. സമൂഹത്തിനും ചില ഉത്തരവാദിത്തമുണ്ട്. ചർമ്മരോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക, രോഗികളെ പരിഹസിക്കാതിരിക്കുക, അവരെ സമൂഹത്തിന്റെ ഭാഗമായി പരിഗണിക്കുക തുടങ്ങിയവ ചികിത്സയുടെ ഭാഗമാണെന്നും തിരിച്ചറിയണം. വിശ്വാസികൾ എന്ന നിലയിൽ ചികിത്സ തേടുന്നതോടൊപ്പം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയും ക്ഷമയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ആത്മീയമായ കരുത്തും ശാസ്ത്രീയ ചികിത്സയും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് രോഗമുക്തിയുടെ യാത്രയിൽ പരസ്പരം പൂരകങ്ങളാണ്.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം. രചന നിർവഹിച്ചത് ഡോക്ടർ സഫ്ന യൂസഫ്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സുറത്തുൽ മുഅ്മിനൂൻ 12 മുതൽ 14 കൂടിയ വചനങ്ങൾ. മനുഷ്യ സൃഷ്ടിപ്പ് എന്ന അത്ഭുതം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് സഫീർ അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. സ്നേഹമറിഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വിജയം പ്രാപിച്ച വിശ്വാസികളുടെ 7 ഗുണങ്ങളാണ് ഈ കഴിഞ്ഞ 11 വചനങ്ങളെ അള്ളാഹു പഠിപ്പിച്ചത്. ആ 7 ഗുണങ്ങളും ആ ഗുണങ്ങൾ നേടിയ ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടം അഥവാ ഉന്നതമായ ഫിർദൗസുമാണ്, അവർക്കത് പകരം ലഭിക്കുമെന്നുമാണ് നമ്മൾ കഴിഞ്ഞ വചനങ്ങൾ പഠിച്ചത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതാല അടുത്ത വചനങ്ങളിൽ വളരെ ഗൗരവപ്പെട്ടതും അത്ഭുതം കൂറുന്നതുമായ ഒരു വിഷയമാണ് അടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആയത്തുകൾ ആദ്യം ഒന്നോദാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنْشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أَحْسَنُ الْخَالِقِينَ. ഇൻഷാല്ലാ 3 വചനങ്ങളാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് പഠിക്കുന്നത്. ഇവിടെ ഈ സൂറത്തിൽ, ഈ 3 ആയത്തിൽ ആവർത്തിച്ചു വന്ന ഒരു തജ്വീദിന് നിയമം ഹറൂഫുൽ ഖൽഖലയാണ്. വലഖദ്, ഖലഖ്ന, നുത്ഫ, ഇവിടെയൊക്കെ ഖൽഖലയുടെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം ഖോത്തോബ്, ജദ്, ഖാഫ്, ത, ബ, ജീം, ദാൽ, ഈ അക്ഷരങ്ങളാണ് ഖൽഖലയുടെ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂന് വന്നാൽ ഗാംഭീര്യത്തോടുകൂടി കട്ടികൊടുത്ത് വ്യക്തമാകുന്ന രൂപത്തിൽ ഉച്ചരിക്കണമെന്നതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമം. പിന്നെ ഇവിടെ ആവർത്തിച്ചു വരുന്ന ഒന്ന് സുമ്മ എന്ന പദമാണ്. സുമ്മ എന്നത് മീമിന് ഷെദ് വന്നിട്ടുള്ള പിന്നെ അക്ഷരമാണ്. മീമിന് ഷെദ് വന്നാലും നൂനിന് ഷെദ് വന്നാലും അത് മണിച്ച് ഓതണം എന്നുള്ളതാണ് നിയമം. സുമ്മ എന്നാണ് ഓതുന്നത്. സുമ്മ എന്ന് മാത്രം ഓതരുത്. ഇന്ന സുമ്മ ഈ രൂപത്തിൽ മണിച്ച് തരിപ്പ് നമ്മുടെ തരിമൂക്കിൽ അനുഭവപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ഈ 2 അക്ഷരങ്ങൾ ശ്രദ്ധയോടുകൂടി വന്നാൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാരായണമാണ് 13-ാമത്തെ വചനത്തിലെ ഖറാരി മക്കീർ എന്നത്. അവിടെ റാ ഇന് കസറാണ്. റാ ഇന് കസർ വരുമ്പോൾ താഴെ കസർ തൻവീനാകട്ടെ തൻവീനില്ലാത്തതാകട്ടെ, എപ്പോഴൊക്കെ റായിന് കസർ വരുന്നുണ്ടോ അപ്പോഴെല്ലാം തർക്കീഖ് അഥവാ സ്വരം കുറച്ച് എളുപ്പത്തിലാണ് അത് ഓതേണ്ടത്. രീ എന്ന ഉച്ചാരണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഖറാറിം മക്കീൻ എന്നോതിയാൽ ആ പാരായണം തെറ്റായ പാരായണമാണ്. ഖറാരിം മക്കീൻ എന്നാണ് നമ്മൾ ഓതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ, തജ്വീദിന് നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്താണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്? വലഖദ്, നിശ്ചയമായും. നമ്മുടെ നേരത്തെ 1-ാമത്തായത്തിൽ ഖദ് വന്നിട്ടുണ്ട്. അതേ ഖദ് തന്നെയാണ് ഇവിടെ. ലാ അതിൻ്റെ മുമ്പിൽ ചേരുമ്പോൾ ഖദ് ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുന്നു, ഉറപ്പായും അങ്ങനെ തന്നെ എന്നാണ്. ഖലഖ്ന, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. നമുക്കറിയാം ഖാലിഖ് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, സൃഷ്ടാവ് എന്നാണ് അർത്ഥം. ഖലഖ സൃഷ്ടിച്ചു, ഖലഖ്ന നാം സൃഷ്ടിച്ചു എന്നാണ് അതിനർത്ഥം വരിക. ആരെയാണ് സൃഷ്ടിച്ചത്? അൽ ഇൻസാന, ഇൻസാനെ സൃഷ്ടിച്ചു. അപ്പോൾ ഖലഖ്ന എന്നത് ചെയ്ത വ്യക്തിയെ, അതേപോലെ പ്രവൃത്തി രണ്ടും ഉൾക്കൊള്ളുന്ന ഫിഅലും ഫായിലും അവിടെ എത്തി. പിന്നെ മഫ്ഊൽ അഥവാ എന്താണോ ചെയ്തത് അത് ഇൻസാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ ഇൻസാനാണ് സൃഷ്ടിക്കപ്പെട്ട വസ്തു. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് ഇൻസാനായതുകൊണ്ട് തന്നെ അത് മഫ്ഊലാണ്, ഇൻസാന. അപ്പോൾ മനുഷ്യനെ നാം നിശ്ചയമായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെ? മിൻ സുലാലചിൻ മിൻ തീൻ. സുലാലച്ച് എന്ന് പറഞ്ഞാൽ സത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണി എന്നാണ് അർത്ഥം. അപ്പോൾ മിൻ സുലാലത്തി മിൻ തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നുമാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നിശ്ചയമായും നാം മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ, പിന്നീട് ജഅൽനാഹു, ജഅല ആക്കി എന്നാണ്, ജഅൽന എന്ന് പറഞ്ഞാൽ നാം ആക്കി എന്നാണ്, ഹു അതിനെ അഥവാ നുത്ഫയെ അഥവാ മനുഷ്യനെ, സുമ്മ ജഅൽനാഹു പിന്നീട് നാം മനുഷ്യനെയാക്കി. ഇവിടെ സുമ്മ എന്നുള്ളത് അറബിയിൽ ശേഷം എന്ന് പിന്നെ പറയുന്ന അതിനു വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു പദമാണ്. അത് ആത്തഫിനെ ചേർത്ത് പറയാൻ വേണ്ടി ഉച്ചരിക്കുന്ന പദം എന്നാണ് പറയുക. വാവ്, ഫ, അതേപോലെ സുമ്മ, പിന്നെ ബൽ പോലെയുള്ളതൊക്കെ അത്തഫിന് ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. തൊട്ട് മുമ്പത്തെ അത് ഏതിലേക്കാണ് ചേർത്ത് പറയുക, അതിൻ്റെ അതേ ഇഅറാബ് അടയാളമായിരിക്കും ഈ അക്ഷരം ചേർന്ന് വരുന്നതിനുണ്ടാവുക. അപ്പം സുമ്മ ജഅൽന, നേരത്തെ ലഖദ് ഖലഖ്ന എന്ന് പറഞ്ഞു, അതേപോലെ സുമ്മ ജഅൽന, ഹു നാം അതിനെ മനുഷ്യനെ പിന്നീട് നാം ആക്കി, നുത്ഫത്തൻ, നുത്ഫ എന്ന് പറഞ്ഞാൽ ബീജം എന്നാണ് അർത്ഥം, ബീജകണത്തിനാണ് നുത്ഫ എന്ന് പറയുക. ഫി ഖറാരിൻ മക്കീൻ, ഖറാർ എന്ന് പറഞ്ഞാൽ പിന്നെ സ്ഥാനം എന്നർത്ഥം, മക്കീൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ഒരു സ്ഥാനം, ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്ത്, ഒരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നുത്ഫയാക്കിക്കൊണ്ട് മനുഷ്യനെ നാം ആക്കി തീർത്തു. സുമ്മ പിന്നീട് ഖലഖ്ന, നാം ആക്കി, അന്നുത്ഫത്ത, നുത്ഫയെ ആക്കി, അലഖത്തൻ, സൃഷ്ടിപ്പിൻ്റെ അടുത്ത ഘട്ടമാണ് അലക്ക അഥവാ ഭ്രൂണം എന്നർത്ഥം, അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് എന്ന അർത്ഥം ഭ്രൂണത്തിനുണ്ട്, അലക്കിനുണ്ട്. പിന്നീട് നാം നുത്ഫയെ അലക്കയാക്കി അഥവാ ബീജത്തെ ഭ്രൂണമാക്കി മാറ്റി. ഫഹലഖ്ന അലക്ക മുദ, പിന്നെ നമ്മൾ അലക്കയെ മുദയാക്കി മാറ്റി. മുദ എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡമാണ്, ആദ്യം പിന്നെ ബീജകണം, പിന്നീട് അലക്ക അഥവാ ഭ്രൂണം, പിന്നീട് മുദ അഥവാ മാംസപിണ്ഡമാക്കി. ഫഹലഖ്ന അൽമുദ ഇലാമൻ, പിന്നീട് നാം മുദയെ, ആ മാംസപിണ്ഡത്തെ എല്ലുകൾ ഉള്ളതാക്കി തീർത്തു, എല്ലുകളാക്കി നാം ആ മാംസപിണ്ഡത്തെ നാം മാറ്റി തീർത്തു. ഫകസൂന ഇലാമ ലഹ്മ, കെസ ഇക്കസു എന്ന് പറഞ്ഞാൽ ധരിപ്പിച്ചു, പൊതിഞ്ഞു എന്നൊക്കെ അർത്ഥം. കിസ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഅബയെ പൊതിയുന്ന ആ തുണിക്കാണ് കിസ്വ എന്ന് പറയാറുള്ളത്. വസ്ത്രങ്ങൾക്ക് കിസ്വ എന്ന് പറയും. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് റമദാനിൽ ഈദ് കിസ്വ കൊടുക്കാറുണ്ട്. പെരുന്നാൾ പുടവ, പെരുന്നാൾ വസ്ത്രം എന്നതിന് അർത്ഥം, അഥവാ ശരീരത്തെ പൊതിയാൻ ഉപയോഗിക്കുന്നതാണ് വസ്ത്രം. അപ്പോൾ കെസ എക്സ് പറഞ്ഞാൽ പൊതിയുന്നു എന്നർത്ഥം. പിന്നീട് നാം ആ ഇലാമിനെ പൊതിഞ്ഞു, ഫക്സോഞ്ഞ ഇലാമ ലഹ്മൻ, എന്തുകൊണ്ട് പൊതിഞ്ഞു, മാംസം കൊണ്ട് വീണ്ടും നാം അതിനെ പൊതിഞ്ഞു. അപ്പോൾ വ്യത്യസ്ത ഘട്ടമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ആദ്യം മനുഷ്യനെ അള്ളാഹു കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നുത്ഫയാക്കി, പിന്നെ ആ നുത്ഫയെ ബീജഗണത്തെ അലക്ക ഭ്രൂണമാക്കി മാറ്റി, പിന്നീട് അലക്കയെ അള്ളാഹു സുബ്ഹാനഹു വതആല മുള അഥവാ മാംസപിണ്ഡമാക്കി മാറ്റി, പിന്നീട് ആ മാംസപിണ്ഡത്തെ ഇലാമ് എല്ലുകൾ ഉള്ള രൂപത്തിലാക്കി, പിന്നീട് നാം ആ എല്ലിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മാംസം കൊണ്ട് വീണ്ടും പൊതിഞ്ഞു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല സുമ്മ അൻശഅന, വീണ്ടും പറയുന്നു, പിന്നെ നാം അതിനെ വളർത്തിയെടുത്തു. അൻശ എന്ന പദത്തിൻ്റെ അർത്ഥം വളർത്തുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ പിന്നെ അൻശഅനാഹു, നാം അതിനെ വളർത്തിയെടുത്തു. ഖൽഖൻ ആഖർ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ സൃഷ്ടി, ആഖർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്നാണ് അർത്ഥം. യോമുൽ ആഹിർ നമ്മൾ പറയും, ആഹിർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഹിർ എന്ന് പറഞ്ഞാൽ നാം പിന്നീട് അതിനെ അഥവാ ഈ മാംസം കൊണ്ട് പൊതിഞ്ഞ എല്ലിനെ നാം മറ്റൊരു രൂപമാക്കിക്കൊണ്ട്, സൃഷ്ടിപ്പാക്കിക്കൊണ്ട് മാറ്റിയെടുത്തു. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഫ, അപ്പോൾ തബാറക്ക്, തബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. തബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഉള്ളവനായി തീർന്നിരിക്കുന്നു, അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു. ആര്? അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹപൂർണ്ണയായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ, ആ അനുഗ്രഹപൂർണ്ണനായ അല്ലാഹു ആരാണ്? അഹ്സൻ, ഏറ്റവും നല്ലതാണ്. അൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്ന ആളുകളിൽ. ഒരു വസ്തുവിനെ സൃഷ്ടിക്കുന്ന ആളുകൾക്കെല്ലാം ഖാലിഖ് എന്ന് പറയാം. എന്നാൽ അൽ ഖാലിഖ് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അങ്ങനെ ആരൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ, എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ, എല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും അഹ്സനായി പടച്ചവൻ, പടക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂന്നായത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി അള്ളാഹു വലഖദ് ഖലഖല ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ എന്ന് പറഞ്ഞു. കളിമണ്ണിനെ, സത്തയിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഈ സൃഷ്ടിപ്പ് ആരാണ്? നമുക്കെല്ലാം അറിയാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ കളിമണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തീ എന്ന് പ്രയോഗിച്ചതിനെ അവിടെ തുറാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. യാ യുഹന്നാസ് ഇൻ കുന്തും ഫീ റൈബിം മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ നാം മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സൂറത്തുൽ സജദയുടെ 7-ാമത്തെ വചനത്തിൽ അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖൽഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പിനെ ആരംഭിച്ചിട്ടുള്ളത് അത് തീനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ നിന്ന് അല്ലാഹു മനുഷ്യനെ അഥവാ ആദ്യ മനുഷ്യനെ പടച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ് പഠിപ്പിച്ചതായി യാഥാർത്ഥ്യമാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമയിൽ നിന്നും ഇമാം തുർമുദിയും അബൂദാവൂദും അഹ്മദുമെല്ലാം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധ്യമാകും. ഇന്നല്ലാഹ തആല ഖലഖ ആദമ മിൻ ഖബ്ലതിൻ ഖബ്ലഹ മിൻ ജമീഇൽ അർദ്, ഭൂമിയിൽ മുഴുവനുമുള്ള ഒരു പിടുത്തത്തിൽ നിന്ന്, ഒരു പിടി മൊത്തത്തിൽ ബാധമാകുന്ന ഒരു പിടി മണ്ണിൽ നിന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫജാ അബനു ആദമ അലാ ഖദ്രിൽ അർളി, മനുഷ്യൻ ഭൂമിയെപ്പോലെ ഭൂമിയുടെ അവസ്ഥയിൽ അവനായിത്തീരുന്നു. ഫജാ മിൻഹുമുൽ അഹ്മർ വൽ അബിയൽ, അവരുടെ കൂട്ടത്തിൽ ചുവന്ന നിറത്തിലുള്ളവരുണ്ട്, അതേപോലെ വെള്ള നിറത്തിലുള്ളവരുണ്ട്, വൽ അസ്വദ് കറുത്തവരുണ്ട്, വബൈനദാലിക്ക ഇതിനൊക്കെ ഇടയിൽ ചുവപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കറുപ്പിനുമൊക്കെ ഇടയിൽ ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ സന്തോഷമുള്ളവരും നല്ലവരും ചീത്തവരുമൊക്കെ ആ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയിൽ മണ്ണ് പല ടൈപ്പുണ്ട് നമുക്കറിയാം, നല്ല വെളുത്ത മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, ഒക്കെയുണ്ട്. അതേ രൂപത്തിൽ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ വ്യത്യസ്ത നിറവും വ്യത്യസ്ത രൂപഭംഗിയും ഒക്കെയുള്ള കറുത്തവരും വെളുത്തവരും ഭംഗിയുള്ളവരും അല്ലാത്തൊരു മനുഷ്യരിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കാരണം ആദം അലൈഹി സ്വലത്തു വസ്സലാമി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മണ്ണിൽ നിന്നുമാണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ സൃഷ്ടിപ്പാണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടിപ്പിൻ്റെ ഘട്ടമാണ് പിന്നീട് പഠിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ പഠിപ്പിച്ച സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ വചനത്തിലും സൂറത്തു സജ്ദയുടെ 7 കഴിഞ്ഞ് 8-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ സുമ്മ മിന്നുത്തുഫ, പിന്നീട് നാം നുത്തഫയിൽ നിന്ന് പടച്ചു എന്ന് പറയുന്നു. സൂറത്തു സജദയിൽ സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തി മിമ്മ ഇൻ മഹീൻ, പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ എന്താണ് ഒരു വെള്ളത്തുള്ളിയിലേക്ക് നിന്നും പടച്ചിരിക്കുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുർസലാത്തിൽ അലം നഖ്ലുഖും മിമ്മ ഇൻ മഹീൻ ഫജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ എന്ന് ഇവിടെ പഠിപ്പിച്ച പോലെ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ എന്ന് ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് സംരക്ഷിതമായ അവസ്ഥയിൽ നാം മനുഷ്യനെ ഒരു നുത്ഫയായിക്കൊണ്ട് ബീജമായിക്കൊണ്ട് മാറ്റിയെന്ന് ഇവിടെ പഠിപ്പിച്ച അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുർസലാത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു ഇതേപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പിന്നെ നുത്ഫയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്, അതേപോലെ തന്നെ മനുഷ്യന് ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ച കാര്യം സൂറത്തുൽ ഇൻസാനിലുമൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലത്ത അലൽ ഇൻസാനി ഹീനു മിനൽ ദഹർ ലംയകുൻ ശൈഉ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി, തെറിച്ചു വരുന്ന ഇന്ദ്രിയത്തുള്ളിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇൻസാനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൻ്റെ അടുത്ത ഘട്ടം അലഖയാണ് എന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലഖ് എന്നൊരു സൂറത്തുണ്ട്. ആദ്യമായി കൊണ്ട് പ്രവാചകന് അവതീർണമായ സൂറത്ത് സൂറത്തുൽ അലഖ്, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്ന് രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലഖ എന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വേറെയും സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളതായ ഒരു പ്രയോഗമാണ്. പിന്നീട് അടുത്ത ഘട്ടം മുദ്അ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സൂറത്തുൽ ഹജ്ജിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇലാമായിക്കൊണ്ടും അഥവാ എല്ലായിക്കൊണ്ടും പിന്നെ ആ എല്ലിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നുമെല്ലാം വ്യത്യസ്ത ഘട്ടങ്ങൾ അള്ളാഹു ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. ഇത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘടനയെ ഘട്ടത്തെ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. ഈ ആയത്തിലും അതേപോലെ തന്നെ സൂറത്ത് ഹജ്ജിൻ്റെ അഞ്ചാമത്തെ വചനത്തിലുമാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളല്ലാഹു തുടർച്ചയായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് സുമറിൽ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാസ് എന്ന് ഒന്നിന് പിറകെ മറ്റൊന്നായി ഘട്ടം ഘട്ടമായിക്കൊണ്ട് മനുഷ്യനെ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിൽ മനുഷ്യൻ്റെ വയറിൻ്റെയും അതേപോലെ തന്നെ ആകാശത്തിൻ്റെ ഇരുട്ടിൻ്റെയും ഗർഭാശയത്തിൻ്റെയും ഒക്കെ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിലായിക്കൊണ്ട് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹുവതാല ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചെടുത്തുന്ന സൂറത്ത് സുമർ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വിവിധ ഘട്ടങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിലുണ്ട് എന്ന് ഇത് പറയുന്നത് എപ്പോഴാണ്? അതാണ് ഖുർആൻ്റെ അലിബുറ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. 14-ാം നൂറ്റാണ്ടിലല്ല ഇത് പറയുന്നത്, അല്ലെങ്കിൽ അഥവാ അറബി കലണ്ടർ അനുസരിച്ചുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലുമല്ല ഇത് പറയുന്നത്. ഇംഗ്ലീഷ് കണക്കനുസരിച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മുജാദനായി 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ നുബുവത്ത് ലഭിച്ച 7-ാം നൂറ്റാണ്ടിൽ അവതീർണമായ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഈ പരാമർശങ്ങളുള്ളത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിൽ മാത്രമാണ് മനുഷ്യൻ്റെ ഗർഭാശയത്തിനുള്ളിലുള്ള ഭ്രൂണത്തിൻ്റെ വ്യത്യസ്ത വളർച്ചകളെക്കുറിച്ച് ഘട്ടത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ പുറത്തു വരുന്നത്. അത്രയും സാഹചര്യങ്ങൾ, അത് പഠിക്കാനുള്ള സാമഗ്രികളുടെ സൗകര്യങ്ങൾ ആ സമയത്താണ് ഉണ്ടായത്. അപ്പോൾ മാത്രം സാധാരണ മനുഷ്യനെ പരീക്ഷണങ്ങളോട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യം, ഇതൊന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ, ഓപ്പറേഷൻ പോലും നിലനിൽക്കാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായ, അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത, സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നുവെങ്കിൽ അത് വളരെ അത്ഭുതമുള്ളതാണ്. അത് ആ പ്രവാചകൻ്റെ സ്വന്തം വചനമല്ല, മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള വചനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ഈ വചനങ്ങളെ പറയുന്നത് പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളം ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് ചരിത്രത്തിൻ്റെ താഴുകളിൽ കാണാൻ സാധ്യം, അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല ഘട്ടങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി അർബഈന യൗമ നുത്ഫ, നിങ്ങൾ ഒരാൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസം നുത്തഫയായിക്കൊണ്ട് അഥവാ ബീജമായിക്കൊണ്ടും സുമ്മ യക്കൂന് അലക്കത്തൻ മിസലതായിരിക്കുക, പിന്നീട് അതേ രൂപത്തിൽ അലക്കയായി ഭ്രൂണമായിക്കൊണ്ട് 40 ദിവസവും സുമ്മ യക്കൂന് മുളത്തും മിസലതായിരിക്കുക, പിന്നീട് പ്രകാരം മുളയായിക്കൊണ്ട് മാംസപിണ്ഡമായി, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ മാംസപിണ്ഡമായിക്കൊണ്ട് 3-ാം ഘട്ടത്തിൽ 40 വീതം ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ ഉമ്മയുടെ വയച്ചിലുണ്ടാക്കുമെന്നും അങ്ങനെ സുമ്മ യൂർസലയിലേക്കിൽ മലക്കു 40 × 3 = 120 കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മലക്കിനെ പറഞ്ഞയക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 120 ദിവസത്തിലാണ് മലക്ക് വന്ന് റൂഹൂതുന്നതും അവൻ്റെ അജല് എപ്പോൾ അവനെ മരണമെന്ന് നിശ്ചയിക്കുന്നതും അവൻ്റെ റിസഖ് നിർണ്ണയിക്കുന്നതും അവൻ സന്തോഷവാനാണോ അതല്ല ദുഃഖിതനാകുമോ എന്നൊക്കെ അന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും ആ മനുഷ്യൻ്റെ അവസ്ഥകളെ അള്ളാഹു മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് രേഖപ്പെടുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് ഹദീസിലും പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിലെ 40, 40, 40, 120 എന്ന ഈ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു ഉമ്മക്ക് വയറ്റിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഗർഭച്ഛിദ്രം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന ഹുക്മിലേക്ക് പണ്ഡിതന്മാർ എത്തുന്നത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. 120 ദിവസമായി കഴിഞ്ഞാൽ റൂഹൂതപ്പെടും, അഥവാ മനുഷ്യൻ്റെ പരിപൂർണമായ ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വന്ന് ആത്മാവിന് റൂഹന ഊതി കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും ഒരു ഉമ്മാക്കൊരു കുട്ടിയെ ഗർഭച്ഛിദ്രം നടത്താൻ വേണ്ടി പാടില്ല. അതിന് മുമ്പുള്ള സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ വിശ്വസ്തരായ ഡോക്ടർമാരെ കാണിച്ചുകൊണ്ട് അവർക്ക് അത്തരം കാര്യങ്ങളിൽ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചുകൊണ്ട് ഇളവുകൾ വാങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതല്ലാതെ എനിക്ക് കഴിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്കിപ്പോൾ പ്രസവിക്കാൻ കഴിയില്ല, എൻ്റെ സൗന്ദര്യത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസാരമായ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും ഗർഭച്ഛിദ്രം ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഈ ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സൃഷ്ടിപ്പിൻ്റെ മഹത്തായ ഒരു കാര്യം, അതോടൊപ്പം തന്നെ ഇങ്ങനെ സങ്കീർണമായ അവസ്ഥയിൽ മനുഷ്യനെ പടക്കാനൊക്കെ റബ്ബു സുബ്ഹാനഹു വതാലക്ക് എന്തും സൃഷ്ടിക്കാൻ എന്തും നൽകാൻ കഴിവുണ്ട്. അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ മനസ്സിലാക്കി ആ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും ആ റബ്ബിലേക്ക് വിനയാനിതനാകുവാനുമായിരിക്കണം ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കേണ്ടത്. ആ നിലക്ക് റബ്ബിനെ ഓർക്കുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന, വിനയാനിതരായ അടിമകളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാ അല്ലാ, ജസാക്കുമല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ
4: 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. മനുഷ്യ സൃഷ്ടിപ്പ് എന്ന അത്ഭുതം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
7: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
8: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ

0: നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വലൈക്കും അസ്സലാം.
0: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻഷാല്ലാ എല്ലാവർക്കും ഇന്നത്തെ ഈവനിംഗ് ലൈവിലേക്ക് സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്ന് നിങ്ങളോടൊപ്പം എൻ്റെ പേര് മുഹമ്മദ് ഷമീം ചുങ്കത്തറ.
2: ഞാൻ സൈനുൽ ആബിദ് മലോറം. നമ്മുടെ കൂടെ ഒരു കൊച്ചു കൂട്ടുകാരനും കൂടെ ഉണ്ട്. അതുപോലെ നമ്മളെ കൂടെ നിന്നെത്താന്ന് പറഞ്ഞിരുന്നൊരു കൂട്ടുകാരുണ്ട്, പക്ഷേ റോഡിലൊക്കെ ഫുള്ള് ബ്ലോക്കായതുകൊണ്ട് പേരാമ്പറന്ന് വരികയാണ്. അപ്പോൾ അവൻ ഇതുവരെ കൂടെ എത്തിയിട്ടില്ല. പക്ഷേ അത് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും പക്ഷേ നമ്മുടെ കൂടെ കുറേ ആളുകൾ ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട്. ആരൊക്കെ വന്നത്, എന്തൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാമല്ലേ. ഇൻഷാല്ല ആരാ വന്നിട്ടുള്ളത് നോക്കട്ടെ. സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ സുബൈദ ഇസ്മായിൽ, അതുപോലെ നൗഫൽ എസ് ചുങ്കത്തറ, അസ്സലാം വലൈക്കും എന്ന് പറയുന്നത്, അസ്സലാം വലൈക്കും ഷംനാദ് ഖാൻ, ആയിഷ അങ്ങാടിപ്പുറം, ജമീല വി കെ പൂനൂർ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ജമീല അല്ലേ, സലീമ ഒതുക്കുങ്ങൽ, അതുപോലെ ഷംസാദ് താമരശ്ശേരി, നഫീസ കാടാമ്പുഴ, ഉമ്മുകുൽസു ചിറായമംഗലം, ഷമീജ പാറൽ, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ അമീർ സാഹിബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹുവിനെയും പ്രവാചൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ഈമാനിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. എന്നാൽ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ഇന്ന് ചില വിഭാഗങ്ങൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് തികച്ചും എതിരാണ്. നബിയോ സ്വഹാബത്തോ താബിഉകളോ പഠിപ്പിച്ചു തരാത്തതും മതപരമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്തതുമായ പല അനാചാരങ്ങളും ഇവർക്ക് ഉണ്ടാടുന്നുണ്ട്. റബിയുൽ അവൽ മാസത്തിലെ നബിദിനത്തിൻ്റെ പേരിൽ നടത്തുന്ന ആഘോഷങ്ങളും ഘോഷയാത്രകളും പള്ളികളും വീടുകളും ദീപാലങ്കാരം നടത്തുന്നതും ആദ്യകാല തലമുറകളെല്ലാവരും കാണിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. യഥാർത്ഥ നബി സ്നേഹം ഒരിക്കലും ഇത്തരം അനാചാരങ്ങളിലൂടെയല്ല പ്രകടമാക്കേണ്ടത്, മറിച്ച് നബി കാണിച്ചു തന്ന മാതൃകകളും സുന്നത്തുകളും ജീവിതത്തിൽ പൂർണ്ണമായി പകർത്തി ജീവിക്കുക വഴി മാത്രമാണ്. റസൂൽ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും കൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴാണ് നബിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം യാഥാർത്ഥ്യമാകുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്ന ഖുർആൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ്റെ ജീവിത രീതി പിൻപറ്റുക എന്നതാണ് യഥാർത്ഥ വഴി. പ്രവാചക സ്നേഹം അതിരുകടന്ന അനാചാരങ്ങളിലേക്ക് വഴിമാറുമ്പോൾ അത് യഥാർത്ഥ ഇസ്ലാമിക പാതയിൽ നിന്നുള്ള വ്യതിചലനമായി മാറുന്നു. അതിനാൽ പ്രമാണബദ്ധമായ വിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ തനിമയോടെ മനസ്സിലാക്കാനും ഇത്തരം വ്യാജസ്നേഹ പ്രകടനങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്നും മാറി നിൽക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഉപദേശമാണ് നമ്മുടെ അമീർ സാഹിബ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് വളരെ 100% ശരിയായൊരു കാര്യമാണ്. നമ്മളിങ്ങനെ വഴിയിലൂടെ നോക്കിയാലേ കാണുന്നത് അത്രയേറെ എന്താണ് അനാചാരങ്ങൾ, നമ്മുടെ ചെറുപ്പകാലത്തില്ലാതിരുന്ന കുറേ, അതെ, ഓരോരോ വർഷം എന്ത് ചെയ്യാണ്, കൂടിക്കൂടി വരികയാണ്.
0: പള്ളികൾ അലങ്കരിച്ചും മറ്റുള്ള
2: ദീപാലങ്കാരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തത്തബ്യാന സുനനമൻ കാന ഖബ്ലകും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെ ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റും. ഏതുവരെ? ഹത്ത എന്ന് റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ഉടുമ്പിൻ്റെ മാളത്തിലേക്ക്, ഒരു ആ സമൂഹം കയറിപ്പോൾ നിങ്ങൾ അവരെ പിൻപറ്റാൻ നോക്കുന്നു. അത്രയേറെ അതേ സ്വഭാവം നമുക്കിന്ന് കാണാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ, ക്രിസ്തീയ സഹോദരങ്ങൾ ക്രിസ്മസിന് എന്ത് ചെയ്യാറുണ്ട്, ദീപാലങ്കാരങ്ങൾ പള്ളികളിലൊക്കെ ചെയ്യാറുണ്ട്. അത് ഓരോന്ന് ഇങ്ങനെ വന്നു ഇപ്പോൾ കരോൾ പാർട്ടികൾ പോലെ രാത്രി കാലങ്ങളിലുള്ള അവരുടെ അതുവരെ വന്ന് തുടങ്ങി. അങ്ങനെ ഓരോന്നായിരുന്നു ചെയ്യുന്നുണ്ട്. അതുപോലെ റസൂൽ പറഞ്ഞത് സത്യം സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം യഥാർത്ഥ പ്രവാചക സ്നേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനതുല്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനതുല്യം സ്നേഹിച്ച സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഉഹദിൻ്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോഴേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൻ്റെ മലയുടെ മുകളിൽ കുറച്ച് ആളുകൾ നിർത്തിയിരുന്നല്ലോ. അവരോട് റസൂൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, താഴെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങരുത്. പക്ഷേ അവരിൽ ചില ആളുകൾ യുദ്ധം വിജയിച്ചു എന്ന് കരുതി റസൂൽ പറഞ്ഞത് വിജയിക്കുന്നവരേ ഉള്ളൂ എന്നുള്ളൊരു ചെറിയൊരു അബദ്ധം. അത് കാരണം അവരെന്ത് ചെയ്തു, കുറച്ച് ആളുകൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ എന്ത് ചെയ്തു, ഉഹദ് മലയിലൂടെ വന്ന് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നുണ്ട്. മുസ്ലിം സേന ചിന്ന ഭിന്നമായി പോകുന്നുണ്ട്. ആ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ശത്രുക്കൾ ഒരുമിച്ച് ആക്രമിക്കാൻ വരുമ്പോൾ മഹാനായ തുൽഹ ഇബ്നു ഉബൈദില്ലയെ പോലുള്ള, ഉമ്മു അമാർ റളിയല്ലാഹുനെ പോലെയുള്ള ചില സഹാബികൾ, സഹാബായി വനിതകളടക്കം റസൂലിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. റസൂലിനെ നേരെ വരുന്ന അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, തടുത്തു മാറ്റുന്നുണ്ട്. അങ്ങനെ റസൂലിനെ സ്നേഹിച്ച സഹാബത്ത് ആരും തന്നെ റബിയുല്ലവലിൽ ഒരു പ്രത്യേക പരിപാടി നടത്തി നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ പുതിയ ഓരോരോ പ്രചരണമായിട്ട് വരുന്നുണ്ട്, മദീനയിൽ റമദാൻ സ്പെഷ്യൽ അല്ല റബിയുല്ലവൽ സ്പെഷ്യൽ ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ദൂരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മദീനയിൽ മാത്രമല്ല ഇവിടെ കേരളത്തിലുണ്ട് മുജാഹിദീൻ ചെയ്യേണ്ട റമദാൻ അല്ലെ റബിയുല്ലവൽ സ്പെഷ്യൽ പ്രോഗ്രാം. റസൂലിൻ്റെ സുന്നത്ത് ഇതാന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളും പരിപാടി നടത്തി. ആ നിങ്ങളിത് ചെയ്യുന്നേരം ഇതല്ല യഥാർത്ഥ സ്നേഹം എന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ റബിയുല്ലവലിൻ്റെ മുമ്പ് തുടങ്ങി റബിയുല്ലവൽ ഫുള്ള് ഞങ്ങൾക്ക് ഇതാ പരിപാടി, മുഖാമുഖം അല്ലാതെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ അവിടെ ലോകത്തുനിന്ന് എല്ലാവരും വരുന്ന സ്ഥലമാണ് മദീന. അപ്പോൾ അവിടെ ഒന്നുകൂടി ഉഷാറായിരുന്നു ചെയ്യണോ പറയണം വിദേഹത്തിനെ കുറിച്ച്. അതവിടെ ചെയ്യുന്നുണ്ട്, എന്താ കുഴപ്പം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവർ ഇപ്പം എന്താ അറിയോ, ഹജ്ജ് മാസം വന്നാൽ ദുൽഹിജ്ജയിൽ അവിടെ ഹജ്ജിനെ കുറിച്ച് ബോധവാന്മാരാക്കലുണ്ട്, റമദാനിനെ കുറിച്ച് പറയലുണ്ട്, ഈ ഓരോരോ മാസമാണ്. അതുപോലെ റബിയുല്ലവലിൽ ഈ ബിദ്അത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പരിപാടികൾ അവിടെ നടത്തുന്നുണ്ട്. അതാണ് എന്ത് ചെയ്തത്, വലിയ സംഭവമായിട്ട് റബിയുല്ലവൽ ആഘോഷിക്കാൻ തെളിവായി കൊണ്ടിരുന്നത്. ഏതായാലും നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് വളരെ അപകടത്തിലേക്കാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് സാറുപദേശത്തിൻ്റെ സമയം ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. സാറുപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ ബാക്കിയുള്ള പ്രോഗ്രാമുകളിലേക്ക് വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. നിസ്കാരത്തിൽ ശ്രദ്ധ അത്യാവശ്യമാണോ? അത്യാവശ്യമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അതിന് കൂലി തരികയില്ല പടച്ചറബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ നമസ്കാരത്തിലുണ്ടായിരിക്കണം. ചരിത്രത്തിൽ ഒരു സ്വഹാബിയുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് അബ്ബാദ് ബിൻ ബിഷർ എന്നായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധയാത്രയിലായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ രാത്രിയായപ്പോൾ സ്വഹാബത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ രണ്ടുപേരെ കാവൽ നിർത്തുകയുണ്ടായി. അതിൽ ഒരാൾ അബ്ബാദ് ബിൻ ബിഷർ റളിയല്ലാഹു ആയിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, താങ്കൾ ഉറങ്ങിക്കോളൂ, ഞാൻ കാവലിരുന്നു കൊള്ളാം. അദ്ദേഹം കാണാതെ നമസ്കരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. അങ്ങനെ കൂടെയുള്ളയാളും തൻ്റെ പിന്നെ അദ്ദേഹം ഉറങ്ങി. ആ സമയത്ത് ഇദ്ദേഹം വുളുവെടുത്ത് നമസ്കരിക്കാൻ ആരംഭിച്ചു. നമസ്കാരം സുദീർഘമായി ഖുർആൻ ഓതി അദ്ദേഹം നിസ്കരിക്കുന്നതിനിടക്കാണ് അദ്ദേഹത്തിന് ശത്രുക്കൾ അമ്പെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ കാലിൽ അത് തറക്കുന്നതും. അമ്പ് കാലിൽ വന്ന് തറച്ചിട്ടും അദ്ദേഹം നമസ്കാരം മുറിക്കാതെ നമസ്കാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം അദ്ദേഹം ബോധരഹിതനായി തൻ്റെ കൂട്ടുകാരൻ്റെ ദേഹത്തേക്ക് വീഴുമ്പോൾ അദ്ദേഹം കാലിൽ രക്തം വാർന്നൊഴുകുന്നത് കാണുകയാണ്. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അബ്ബാദ് ബിൻ ബിഷറിനോട് തൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, നിങ്ങൾ എന്തേ വിളിക്കാതിരുന്നു എന്നെ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, കാലിലേറ്റ അമ്പിനേക്കാളും എനിക്ക് വേദന ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ മുറിക്കുന്നതായിരുന്നു. അത്രയും ശ്രദ്ധയോടുകൂടെ പൂർണ്ണ കോൺസെൻട്രേഷനോടുകൂടെ ഫോക്കസോടുകൂടെ നിസ്കരിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? നമ്മൾ ബാങ്ക് കേട്ട ആ സമയം മുതൽക്ക് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങണം. ബാങ്ക് കൊടുത്താൽ പിന്നെ ഒരു കളിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല. വേഗം ഫ്രഷായി വുളു എടുത്ത് ഡ്രസ്സ് മാറ്റി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ഉരുവിട്ട് പള്ളിയിലേക്ക് പോയി, പള്ളിയിൽ ഒന്നാമത്തെ പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒന്നാമത്തെ സൊഫിൽ ഇടം പിടിച്ച് സുന്നത്ത് നിസ്കരിച്ച് നിസ്കാരം കാത്തിരുന്ന് ഇമാമിൻ്റെ കൂടെ വൃത്തിക്ക് നമ്മൾ നിസ്കരിക്കുക. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക. ബാങ്ക് കൊടുത്താൽ പിന്നെ വേറെ പരിപാടികളൊന്നും ഉണ്ടാകരുത്. നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. പിന്നെ നിസ്കാരം നമ്മൾ അടക്കത്തോടെ ഒതുക്കത്തോടെ സാവകാശം ചെയ്യുക. പെട്ടെന്ന് പെട്ടെന്ന് കോഴി കൊത്തുന്ന പോലെ, നിസ്കരിച്ചോ മോനെ, ആ നിസ്കരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് വേഗം ഒതുവെടുത്ത് റൂമിൻ്റെ ഏതൊരു മൂലയിൽ പോയിട്ട് രണ്ട് കൊത്തു കൊത്തി എണീക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. നല്ല അടക്കത്തോടെയും ഒതുക്കത്തോടെയും സാവകാശം നമ്മൾ നിസ്കരിക്കുക. നോക്കൂ, നമ്മുടെ നിസ്കാരം നമ്മൾ മരിച്ചാൽ പിന്നെ ആളുകൾ നമുക്ക് വേണ്ടി നിസ്കരിക്കുക ചെയ്യുക, നമ്മൾ പിന്നെ നിസ്കരിക്കൂല. അപ്പോൾ നമ്മുടെ ഏത് നിസ്കാരവും നമ്മുടെ ലാസ്റ്റ് നിസ്കാരമാകാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നിസ്കാരമായിരിക്കും എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിട്ട് വേണം നിസ്കരിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ നോട്ടം സുജൂദിൻ്റെ പോയിന്റിലേക്കായിരിക്കണം, അത്തഹിയാത്തിൽ ചൂണ്ടിപ്പിടിച്ച വിരലേക്കുമായിരിക്കണം. നമ്മുടെ കൈകൾ നെഞ്ചത്ത് കെട്ടിവെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഓതുന്നതൊക്കെ ബോധത്തോടെ ഓതുക, അർത്ഥമൊക്കെ അറിഞ്ഞിട്ട് ഓതുക, സാവകാശം ഓതുക. ആയത്തുകളൊക്കെ ഓതുമ്പോൾ നല്ല ഈണത്തിൽ മനോഹരമായിട്ട് മുറിച്ച് മുറിച്ച് ആയത്തുകളായിട്ട് തന്നെ ഓതുക. പിന്നെ അള്ളാഹു നമുക്ക് ഫേസ് ചെയ്തിരിക്കുന്നുണ്ടെന്നും അള്ളാഹു നമുക്ക് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു പിന്നെ വൃത്തിയും വെടിപ്പുമുള്ള ഒരു നിസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ നിസ്കാരം നന്നാവും. പിന്നെ നിസ്കാരത്തിൽ ശ്രദ്ധ ആർക്കും പെട്ടെന്ന് തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ പിശാചിൽ നിന്ന് രക്ഷ തേടുകയാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ നിസ്കാരം ആരോ തട്ടിയെടുക്കുന്നു. പ്രവാചകൻ പറഞ്ഞത് പിശാചാണ്, അതുകൊണ്ട് നീയൊക്കെ അങ്ങനെ തോന്നുന്നുവെങ്കിൽ നീ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നിസ്കാരത്തിൽ നിന്റെ ശ്രദ്ധ പോകുന്ന സമയത്ത് ചെയ്യണം. അപ്പോൾ നിസ്കാരം നല്ല വൃത്തിക്കും മനോഹരമായിട്ടും ശ്രദ്ധയോടുകൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കാരത്തിന് പഠിച്ച പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും, എല്ലാ പ്രാർത്ഥനയും നമുക്കറിയുണ്ടാവും, കുറേ സൂറത്തുകൾ നമുക്ക് ബൈഹാട്ടുണ്ടാവും. എന്നാൽ നിസ്കാരത്തിൽ ഒരു പ്രാർത്ഥനയും ചൊല്ലാതെ വേഗത്തിൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. നബിയുടെ മുമ്പിൽ വേഗത്തിലൊരാൾ നിസ്കരിച്ചപ്പോൾ അയാളെ കൊണ്ട് മൂന്നൊട്ടം നബി നിസ്കരിപ്പിച്ചു. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ സാവകാശത്തിൽ നിസ്കരിക്കണം എന്ന്. അപ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കണം എന്തിനാണ്? പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങാനാണോ? ക്വിസിന് ഗിഫ്റ്റ് ട്രോഫി സമ്മാനം കിട്ടാനാണോ? അല്ല, നിസ്കാരത്തിൽ ചൊല്ലാനാണ്. അപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ പഠിച്ച പ്രാർത്ഥനകൾ ചൊല്ലണം, നമ്മൾ പഠിച്ച സൂറത്തുകൾ മാറ്റി മാറ്റി ഓതണം, നല്ല ശ്രദ്ധയോടുകൂടെ നല്ല അച്ചടക്കത്തോടുകൂടെ. ഇമാം വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇമാമൊക്കെ നിന്ന് പിന്നെ ഭംഗിയായി ഖുർആൻ ഓതി അവകാശം നിസ്കരിക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നിസ്കാരം നന്നാവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് അടുത്തൊരു പിന്നെ സാരോപദേശത്തിൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, നമ്മളൊക്കെ നമസ്കരിക്കാറുണ്ട് അല്ലേ? അതൊക്കെ നമസ്കരിക്കാറല്ലേ? ആ, നമസ്കരിക്കുന്നവർ എന്തൊക്കെ ചിന്ത ഉണ്ടാവില്ലേ? ഇന്ന് പാരോപ്പര കളിക്കാൻ പോവുക അല്ലേ? വെക്കേഷനൊക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ചിന്ത, ദുഹുറിസ്കരിച്ച് ഒമ്പന്ന് ഉറങ്ങിയാൽ എനിക്ക് കളിക്കാൻ പോകായിരുന്നു അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ ചിന്ത ഉണ്ടാവല്? നമ്മൾ രണ്ട് കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, ആദ്യം നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ മോൻ്റെ പേര് പറഞ്ഞു.
1: റസാൻ.
2: റസാൻ, റസാൻ എവിടെയാ വീട്?
1: ഞാൻ ഇവിടെ അടുത്ത് തന്നെ.
2: എവിടെയാ? നെല്ലിക്ക പറഞ്ഞു തന്നെ.
1: ആ
2: ആ, ഓക്കെ. മോൻ്റെ വീട്ടിലാരൊക്കെയാള്?
1: ഇമ്മ, അനിയത്തി.
2: ഓക്കെ. ഉപ്പന്തേന്ന്?
1: ഗൾഫിലാ.
2: ഗൾഫിലാണ്. എന്താ പരിപാടി ഗൾഫില്?
1: ഗൾഫില് എനോക്ക് കമ്പനിയിലാണ്.
2: ഓക്കെ. മോൻ എത്രയല്ല സ്കൂളിൽ പഠിക്കുന്നത്?
1: ഞാൻ അഞ്ചില്.
2: അഞ്ചില്. മോനെ എവിടെയാ മദ്രസില്?
1: ഹോളിഡേ
2: അലിഫ് ഹോളിഡേ മദ്രസ ഗ്രീൻ വാലി അല്ലേ? ഓക്കെ.
0: ആദ്യമായിട്ടാണോ ഇതിൽ വരുന്നത്?
1: ഇതിനു മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം.
2: ഓക്കെ. അടുത്തൊരാളുണ്ട് റസാനും, അടുത്ത ആളെ പേരുന്നായിരുന്നു
1: ഫഹ്മി.
2: ഫഹ്മി, ഫഹ്മി എന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ നെയിം എന്താ?
1: മുഹമ്മദ് ഫഹ്മി.
2: മുഹമ്മദ് ഫഹ്മി. ഓക്കെ. ഫഹ്മി മോൻ്റെ വീട് എവിടെയായിരുന്നു?
1: പേരാമ്പ്ര.
2: പേരാമ്പ്ര. ഓക്കെ. മോനെ എവിടെയാണ് മദ്രസ പഠിക്കുന്നത്?
1: പേരാമ്പ്ര അൽഹിക്മ മദ്രസ.
2: ഓക്കെ. അൽഹിക്മ സൺഡേ മദ്രസ, ഓഫ് ഡേ മദ്രസ അല്ലേ? ഓക്കെ. അപ്പോൾ ഫഹ്മിയാണ് മറ്റും നമ്മുടെ കൂടെ ഉള്ളത്. ഫഹ്മി എത്രയല്ല സ്കൂളിൽ?
1: അഞ്ച്.
2: അഞ്ചില്. മദ്രസയിൽ അഞ്ച് തന്നെ?
1: ആറില്.
2: ഓക്കെ. ഫഹ്മിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഇമ്മ, അനിയത്തി, അമ്മമ്മ.
2: ഓക്കെ. ഉപ്പയോ? ഗൾഫിൽ. എന്താ ചെയ്യുന്നത്
1: ഗൾഫിൽ? എന്താ ഇതില്? മെക്കാനിക്ക്.
2: ഓക്കെ, മാഷാല്ല. അപ്പോ ഫഹ്മിയും ഫറാസും അല്ല റസാനും. ഓക്കെ. റസാൻ ആൻഡ് ഫഹ്മി രണ്ട് കൂട്ടുകാർ നമ്മളെ കൂടെ ഉണ്ട്. ഫഹ്മി ഫസ്റ്റ് പ്രോഗ്രാം പങ്കെടുക്കല്ലേ?
1: ഇത് സമ്മർ ക്വസ്റ്റ്യൻ ഞാൻ പങ്കെടുത്തിനു.
2: സമ്മർ ക്വസ്റ്റ്യൻ. ഓക്കെ. റേഡിയോ ലൈവിൽ വന്നിട്ടുണ്ടല്ലോ. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാമിൽ വന്നിട്ടില്ലല്ലോ, റെക്കോർഡ് ചെയ്ത് അയച്ചതല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഈവനിങ് ലൈവ് ഒരു ഫസ്റ്റാണ് ഫഹ്മി. ഓക്കെ. ഇനി നമ്മുടെ കൂടെ നമുക്ക് അവരുടെ പ്രോഗ്രാമിലേക്കൊക്കെ പോകാതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാറിയോ? ഒരു കുറച്ച് ആളുകൾ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. അവരൊന്ന് വായി നോക്കാം. ആയിഷ കരമ്പിൽ, സഫിയ കെ തിരുരങ്ങാടി, സുബൈദ പുളിക്കൽ, ഷബന ചെറുകോട്, നഫിസ പി എ താമരശ്ശേരി, ജമീല കുമരനല്ലൂർ, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. സ്വയം കുഴിച്ച കുഴിയിലും മറ്റുള്ളവർ കുഴിച്ച കുഴിയിലും വീഴുന്ന ഏക ജീവി എന്താണെന്ന് ആ ചോദ്യം അറിയോ? സ്വന്തം കുഴിച്ച കുഴിയിലും വീഴും, ചിലപ്പോൾ വേറെ ആൾക്കാർ കുഴിച്ച കുഴിയിലും വീഴും. ഏത് ജീവിയാണത്? കുഴിയാന. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഴിയാനാ? മാഷാ, നമുക്ക് നോക്കാം. ശ്രോതാക്കളുത്തര ആയിക്കട്ടെ അല്ലേ. എന്തൊക്കെ പ്രോഗ്രാം നിങ്ങൾ അവതരിപ്പിക്കുന്നത്?
1: മാപ്പിളപ്പാട്ട്, കഥ പറയൽ, അവതരിപ്പിക്കുക.
2: ഓക്കെ, നീയോ?
4: ഞാൻ രണ്ട് ഇസ്ലാമിക് സോങ്, പിന്നെ അറബിക് സോങ്.
5: പാട്ടാണ്.
2: ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അവൻ്റെ റസാൻ്റെ ഒരു അറബിക് സോങ് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുസ്ലിമൻ കുൻതു വഅബ്ഖാ മുസ്ലിമ തശ്ദ

0: മാഷാല്ലാ, ഒരു അറബിക് സോങ്ങാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളെ റസാൻ അവതരിപ്പിച്ച അറബിക് സോങ് നമ്മളിപ്പോൾ കേട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പുറമേ വേറൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അമീർ ടി അടുത്തനായിട്ട് കയറാം. ഒരു ജിയും നാല് ടിയുമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ക്വസ്റ്റ്യന്, ഒരു ജിയും നാല് ടിയും, അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് കുസൃതി ചോദ്യമാണ്. ആ മൈൻഡിൽ എടുത്തിട്ട് ഉത്തരം പറയാവും. ഒരു ജി നാല് ടി. അപ്പോൾ ആരെങ്കിലും ഉത്തരം പറയാൻ നോക്കാം. അബ്ദുൽഹമീദ്, സി കെ, അഴിയൂർ, അതുപോലെ റെയ്ഹാന ബാനു, തോട്ടശ്ശേരി, അറവരൊക്കെ അസ്സലാമു അലൈക്കും എന്നാണ്. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അപ്പോഴേ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: സുഖമാണ്.
0: ഇപ്പോൾ ഇവർക്കൊക്കെ അവധി
1: തുടങ്ങി.
0: എന്തൊക്കെ പ്ലാനിങ്ങൾ ഈ പ്രാവശ്യത്തെ വെക്കേഷന്? 10 ദിവസം ഉണ്ടല്ലോ ലീവ്, 5 ദിവസമല്ലേ. എന്തൊക്കെ പ്ലാനിങ്ങൾ? വീട്ടിലിരിക്കുക. വിരുന്ന് പോക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാവല്ലേ?
1: എന്നാലും പോകും, വിരുന്നൊക്കെ പോകും.
0: അതെന്ത് ചോദിക്കാനാ? വിരുന്ന് പോകാണ്ട് നിൽക്കാൻ പറ്റൂല്ലേ?
2: ഉമ്മാന്റെ
0: ഇവിടെ എവിടെയാ?
2: മലപ്പുറ.
0: മലപ്പുറത്ത് എവിടെ?
2: മംഗട.
0: മംഗട, മംഗട എന്ന് പറയുന്നത് കുറച്ച് ദൂരം തന്നെയാണ്. പോകാനെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്രന്ന് ഇങ്ങോട്ട് ഉണ്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര അല്ലേ? 1.5 അല്ല, 2 മണിക്കൂറിൻ്റെ അടുത്ത് വരും. പേരാമ്പ്ര, കൊയിലാണ്ടി അല്ല, ഉള്ളിയേരി, താമരശ്ശേരി, മുക്കം, അങ്ങനെയല്ല വന്ന്. അത്യാവശ്യം ദൂരമുണ്ട്. ഞാൻ ഫസ്റ്റ് കോളേജ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ഡ്യൂട്ടി നിന്ന സ്ഥലമാണ് പേരാമ്പ്ര പള്ളിയിൽ. ജീവിതത്തിൽ ഓർക്കാൻ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു അനുഭവമാണത്. അതിപ്പോൾ ഇന്നലെ ഒരു ഫാക്കൽറ്റി മീറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പി എച്ച് എസിൻ്റെ. അപ്പോൾ അവിടെ അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു റഷീദ് ഖാനുണ്ട്. അന്ന് കുറഞ്ഞൊരു ആളുകളുടെ ഒരു പള്ളിയാണ്, ടൗണിൽ തന്നെ പള്ളി. പക്ഷേ സുബീക്കൊക്കെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവും. ചിലപ്പോൾ നല്ല മഴയൊക്കെ ആണെങ്കിൽ ഒറ്റക്ക് നിൽക്കാൻ പോടിയാ നമുക്ക്. റഷീദ് ഖാൻ എപ്പോഴും അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇന്നലെ കണ്ട് ഞങ്ങളതൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ പേരാമ്പ്ര പറഞ്ഞപ്പോൾ സാന്ദർഭിക ഒരു ഓർമ്മ വന്ന. നല്ലൊരു സ്ഥലം കേട്ടോ, മഷാല്ലാ. അപ്പോഴേ നമ്മൾ അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ നമ്മളെ ഫഹമിയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? അല്ലേ കഥ? ഓക്കെ, അമ്മ അവളെ പാട്ട് പാടിക്കും.
2: സുഹറ അബ്ദുൽ എന്ന പാട്ടിൽ നിന്നെടുത്ത ഏതാനും വഴികൾ. ഇഷ, സുഹറ അബ്ദുൽ.

0: ചന്ദ്ര ശോഭി സൂര പൊരുൾ
1: മാഷാല്ലാ ബാറക അല്ലാഹു ഫീക്. നല്ല ഉഷാറായിട്ട് പാട്ട് അല്ലേ, നല്ലൊരു പാട്ടുണ്ട് മാഷാല്ലാ. അപ്പോൾ നേരത്തെ പാട്ടിനെ കുറിച്ചും കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. മാഷാല്ലാ മനോഹരമായ അറബി ഗാനം. മാഷാല്ലാ ബാറക അല്ലാഹു ഫീക്, ക്യാൻ ടു ബെറ്റർ ഒന്നുകൂടി ഉഷാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ഒരു ജിയും നാല് ടിയും ഉള്ള ഇംഗ്ലീഷ് വേർഡ് ഏത്? ഉത്തരം കിട്ടിയോ? നോക്കാം. ഇനി ആരെങ്കിലും
2: ഫസ്റ്റ് ചോദിച്ച ഉത്തരം വന്നിട്ടുണ്ടോ?
1: അത് അതും വന്നിട്ടില്ല. അത് നമ്മൾ പറയവർ പറഞ്ഞല്ലോ ഓൾറെഡി കുഴിയാനാന്നുള്ളത്. അബ്ദുൽ ഹമീദ് സീക്ക്, മാഷാല്ലാ ഇന്ന് ഈവനിങ് ലൈവിൽ കൊച്ചു കുട്ടികാർക്കൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാ സ്പീസ് റേഡിയോ കുടുംബത്തിനും അണിയറ പ്രവർത്തകർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സീക്ക്. അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കരി, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും, നല്ലൊരു ഗാനം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ സറ കുസൃതി ചോദ്യം, ഒരു ഓ ഗേറ്റ് ഗ്രേറ്റ് ഒളിച്ചിരിക്കുന്ന മഹാൻ ആര് എന്നാണ് ചോദിച്ചത്. ഉത്തരം അയച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളെ ഉത്തരം ചോദ്യം നമ്മളിവിടുന്ന് വായിച്ചത് തന്നെ തെറ്റാണ്. ഉത്തരം അയക്കാണ് നമ്മൾ ചോദ്യം വായിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം. അപ്പോൾ സറ എത്രയും പെട്ടെന്ന് ചോദ്യവും ഉത്തരവോട് അയക്കുക. സുബൈദ ഇസ്മായിൽ മടിക്കരി, സൂപ്പർ മോനെ വാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ അബ്ദുൽ ഹമീദ് സിക്കെ, മോൻ്റെ മാഷാല്ലാ മോൻ്റെ സ്വരം സൂപ്പർ, ഇനിയും കൂടുതൽ പാടാനും പഠിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴേ രണ്ടാളെയും പാട്ടുകളൊക്കെ ഉഷാറായിട്ടുണ്ട്. ഒന്നുകൂടി എന്ത് ചെയ്യണം, ഉഷാറാവണം, ഇവിടെ പഠിച്ചൊന്നുകൂടി ക്ലിയർ ആവണം. ശംസാദ് തലശ്ശേരി, നല്ല ഗാനം മാഷാല്ലാ. അതെന്താ അറിയോ, ഈ മംഗ്ലീഷ് മംഗ്ലീഷാണെന്ന് മാത്രവുമല്ല സ്പേസുകളൊന്നും ഇല്ലാതെ എഴുതുമ്പോഴേ വായിക്കാൻ കിട്ടുന്നില്ല. നല്ല ഗാനം മാഷാല്ലാ. ഇതെല്ലൊരു
2: നലകമാനൊരു സ്ഥലത്തെ ഒരു വലിയൊരു പേരുണ്ട്, സ്ഥലപ്പേരാണ്, വലിയ പേര് വായിക്കാൻ കിട്ടുന്നില്ല. അതിലെത്ര എത്ര നൂറ്റി എത്ര
1: അക്ഷരങ്ങളുണ്ട്. ഓ അത് വായിച്ചുണ്ടാക്കാനേ.
2: ഉത്തർപ്രദേശിലാണ് ഞാനൊരു വീഡിയോ കണ്ടത്.
1: അതെ, എന്താ ചോദ്യം ചോദിച്ചു ഷംനാദ് ഖാൻ? ഒന്നുമില്ല, ഒരു ഓ ഒരു ജിയും നാല് ടിയുമുള്ള ഇംഗ്ലീഷ് വേർഡ് ഏത്? ക്വസ്റ്റ്യൻ അതാണ്. അത് കുസൃതി ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പോഴേ നോക്കി നമുക്ക് മാഷാല്ലാ മോൻ്റെ സൂപ്പർ സോങ് ഉണ്ട്. നമ്മൾ ഇവർ ഇപ്പോൾ വെക്കേഷനിൽ നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മളെ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇനിയുള്ള ഈ ഒരു ആഴ്ച, അടുത്ത തിങ്കളാഴ്ചയാണ് ഇനി സ്കൂൾ തുറക്കാൻ, മറ്റന്നാളല്ല പിറ്റേ തിങ്കളാഴ്ച, അതുവരെയുള്ള സമയങ്ങൾ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കണം. അങ്ങനത്തെ പ്ലാനിങ് നടത്തിയിട്ടുണ്ടോ? മദ്രസയിലൊക്കെ പരീക്ഷയുണ്ട്, അതിനു വേണ്ടി പഠിക്കാനുണ്ടാവും. അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ നമസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ശ്രദ്ധ വേറെ പലയിടത്തിലും ഉണ്ടാകുക. നമസ്കാരം ഇങ്ങനെ കയ്യെട്ടിയുണ്ടാവും, അങ്ങനെ പോകുന്നുണ്ടാവും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമി അല്ലാഹു ലിമൻ ഹമിദ. ഒരു പോക്ക പിന്നെ അല്ലാഹു അക്ബർ ഒരു റക്അത്ത്
2: പോയ ആൾക്കാരും പറയലുണ്ട്. പറയാൻ പറ്റൂല, എന്നാലും എന്താ എന്തേ ഓർമ്മ വന്നിട്ടില്ലേ,
1: നിസ്കരിച്ചാൽ കിട്ടുന്നു
2: കളിയാക്കി പറയണ.
1: അതെ, സംഭവം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമസ്കാരം എന്ന് പറയുന്നത് ഷെയ്ത്താൻ നമ്മളെ എങ്ങനെ ചെയ്യും പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും. ഒരു സഹാബി പറഞ്ഞ റസൂലിൻ്റെ അടുത്ത് വന്ന് പറയണ്ടല്ലോ നമസ്കാരം അവരെ കട്ടുണ്ട് പോകണമല്ലോ എനിക്ക്. അപ്പം റസൂൽ പറഞ്ഞത് ഷെയ്ത്താനാണ്, ഹൻസിബ് എന്നാ ഷെയ്ത്താൻ്റെ പേര് പറഞ്ഞതല്ലേ. അങ്ങനെ ഒരു ഷെയ്ത്താൻ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പം നമ്മൾ അവിടെ ഷെയ്ത്താൻ എന്നുള്ള രക്ഷ തേടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിക്കുക നമ്മൾ ചെല്ലുക. അതുപോലെ തന്നെ നമസ്കാരത്തിന് പോകുമ്പോൾ നമ്മൾ വേറെ ചിന്തകളൊക്കെ ഒഴിവാക്കുക. റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് നല്ലോണം ഉറക്കം വെക്കുന്നത് നിസ്കരിക്കരുത്. അതുപോലെ വിശന്ന് ഭക്ഷണം മുൻപിലുണ്ടാകുകയും വിശപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിസ്കരിക്കാനല്ല പോണ്ടി ഭക്ഷണം കഴിക്കാനാണ്. അതുപോലെ മലമൂത്ര വിസർജനത്തിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിറവേറ്റിയിട്ട് എന്ത് ചെയ്യാവോ, നമസ്കരിക്കുക. നമ്മൾ ചിലപ്പോൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ജമാഅത്ത് ഇങ്ങനെ നടക്കേക്കും, മൂത്രം ഒഴിക്കാനും ഉണ്ടാവും. അങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത് ജമാഅത്തല്ല, അവിടെ പോയി അത് കഴിഞ്ഞിട്ട് വരിക. കാരണം നമ്മുടെ ശ്രദ്ധ തെറ്റിച്ച് കളയുന്ന ഒരു സാധനവും നമ്മൾക്ക് ഉണ്ടായിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നത്, നിസ്കരിക്കുക. അതാണ് റസൂല് ആയിഷബീബിൻ്റെ വീടിൻ്റെ മറ എടുത്ത് മാറ്റാൻ പറയുന്നുണ്ടല്ലോ. ഒരു ചിത്രപ്പണികളിലൊരു കർട്ടൻ ഇട്ടപ്പോൾ റസൂല് പറഞ്ഞു അതെടുത്ത് മാറ്റണമെന്ന്, ഗൗരവത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളിലേക്ക് നമസ്കാരത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകളിലേക്ക് ഡ്രസ്സ് കണ്ടാൽ പിന്നെ ബേക്കിൽ നിൽക്കുന്ന ചിന്ത വേറെ പലയിടത്തും ഉണ്ടാകാം. അതുകൊണ്ട് എന്ത് ചെയ്യണം,
2: ഡ്രസ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ജയിച്ചിടും മെസ്സി നെയ്മർ.
1: അതെ, അത് പൊതു നമ്മൾ എല്ലാവർക്കും ഉള്ള സ്വഭാവം. ജേഴ്സികൾ അതുപോലെ പല എഴുത്തുകളുള്ള ടീഷർട്ടുകൾ, കുപ്പായങ്ങൾ, അതുപോലെ ചില പള്ളികളിൽ തന്നെ അതിൻ്റെ ഡിസൈന് എന്താ വെച്ചാൽ കുറേ മറ്റേ കാലിഗ്രഫിയിൽ കുറേ സാധനങ്ങൾ ചുമരുമലൊക്കെ എഴുതി വെച്ചിട്ട് മുന്നിൽ ഇട്ടായത്, അതായത് മിഹ്റാബിൻ്റെ താഴെയൊക്കെ രണ്ട് സൈഡിലും നീളത്തിലെ കാലിഗ്രഫിയിൽ പലതും അറബിക് വേർഡുകളാണ് ആയത്തുകളാണ് എഴുതി വെക്കുക. അതൊക്കെ എന്താ പറയുക, നമ്മളെ നിസ്കരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധ തിരിച്ചു കളയുന്നതാണ്. അപ്പോൾ റസൂൽ പറഞ്ഞല്ലോ പള്ളികൾ വല്ലാതെ അലങ്കരിക്കുന്ന സ്വഭാവം, അത് വിശ്വാസികൾ തല ക്രിസ്ത്യാനി ജൂതന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അലങ്കാരം കൂടാൻ പാടില്ല, നമ്മൾ പള്ളി ഏറ്റവും സ്റ്റാൻഡേർഡായി പള്ളി കൊണ്ടു നടക്കണം. പക്ഷേ അത് പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് അവർക്ക് ചെല്ലുന്നവനിങ്ങനെ എന്താ പറയുക, ഏതോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോയത് പോലെ പോയിട്ട് അവിടെ കണ്ട് ആസ്വദിക്കാനല്ല പോകേണ്ടത്. അവിടെ പോകണത് നമ്മൾ നമസ്കരിച്ച് മനസ്സിന് സമാധാനം ഉണ്ടാക്കാനാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ പള്ളികളിലൊക്കെയുള്ള കാലിഗ്രഫി അങ്ങനത്തെ വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കാം. നല്ല സ്റ്റാൻഡേർഡിലൊരു എക്സിക്യൂട്ടീവ് ലെവലാണ് പള്ളികൾ ഉണ്ടാവേണ്ടത്. കുറേ ഇപ്പോൾ നമ്മൾ പള്ളികളിലേക്ക് പോയാൽ പുറത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നിവേദനത്തിൻ്റെ ബാക്കി ഏതൊക്കെ രീതിയിലാണോ തൂക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഒന്ന്, ദീപാലങ്കാരമൊന്നും ഇസ്ലാമിക ഇതിൽ പെട്ടതല്ല. മറ്റൊന്ന്, നബിദിനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കുക. അമ്മീർട്ടി, എൻ്റെ പെങ്ങളുടെ 4 വയസ്സുള്ള മോൾക്ക് തൊണ്ടയിൽ ചെറിയൊരു സർജറി ഉണ്ട്. സർജറി സുഖമാകാനും പെട്ടെന്ന് ശിവയാവാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു തആല കുഞ്ഞുമോളുടെ പ്രയാസങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായിക്കൊണ്ട് തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുക, കുഞ്ഞുമോളുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ അല്ലേ. ഷംനാദ് അല്ലെ, ഷംസാദ് താമരശ്ശേരി, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. പിന്നെന്തായും സറ നേരത്തെ ചോദിച്ച ചോദ്യം, ഓ ഗ്രേറ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, ഓ ഗ്രേറ്റിലെ മഹാൻ ആര്. അപ്പോൾ നോക്കാം നമുക്ക് ഉത്തരം ആരെങ്കിലും അയക്കുക എന്നുള്ളു. ഓ ഗ്രേറ്റിലെ മഹാൻ ആര്. എനിക്ക് സംഭവം എനിക്ക് ഇങ്ങോട്ട് എന്താ സംഭവം എനിക്ക് ഇങ്ങോട്ട് ഓടിയില്ല. ഉത്തരം അയച്ചു തന്നിട്ടുണ്ട്. ആ നോക്കുക.
2: ഓക്കെ, നമുക്ക് അടുത്തൊരു ഗസ്റ്റിലേക്ക് പോകല്ലേ.
1: ആ, നമ്മളെ കുഞ്ഞുമോൻ്റെ ഒരു കഥ കേൾക്കാണ്ട്, ഒരു അറബിക് കഥ കേൾക്കാനുണ്ട്. ഫഹമിയുടെ ഒരു അറബിക് കഥ കേൾക്കാനുണ്ട്. മോൻ്റെ കഥ പറ.
3: അസ്സലാമു അലൈക്കും. അന അക്കുസു അമാമകും ഖിസ്സത ദായസത്തുൽ അമീന ഇസ്മുഹ ഫാത്തിമ മാ താബുഹ ഖബ്ല സനവതി വകാനത തായിഷു മാ ഉമ്മിയ അൽ ഫഖീറ أمها تعمل الخياطة لكنها كانت مريضة دائمة ولا تكره الحركة. ذات يوم كانت فاطمة في طريقها المدرسة حين رأت كومة للتفاح الأحمر الذين معروضة في المتجر لبيع الفواكه. كانت فاطمة بها السرة كم هو جميل منظر هذا التفاح الأحمر ليتني أحسن تفاح الواحدة حسن فاطمة إلى مدرسة وكانت فكرها مشغولة في أمك المريضة والتفاح الأحمر فجأة شاهدت محفوظ النقود تسقط من جيب الرجل يمشي أمامها ركلت بسرعة واخذ المحفظة التي كانت مليئة بالنقود أسرع ولقفت مواجهة الرجل وقائلة أيها السيد لقد سقط منك محفوظ النقود يا سكتها الرجل بكل لطف وأخذ المحفظة من يديها فرعى ثيابها البالية سأل عن أسرتها وعلم الرجل أنها الفقيرة لماذا لم تحتفلي بالمحفظة نفسك؟ كانت فاطمة لأنني لا أريد أن أكون سارقة لأنني فكرت في هذا البعض الماضي كيف أشتري تفاح الأحمر لأمك المريضة ابتسم الرجل وكانت يمد لها 10 دنانير أنت دارسة طيبة وأمينة وأرجو أن تقبلي مني هذا المبلغ كي تشتري تفاح الأحمر لأمي المريضة أخذت فاطمة تفاح أشكرته ثم أسرع البيت لتخبر أمها بكات العجيبة مع الرجلين قبلت الأم ابنتها وقال لها هذا جزاء لأمانتك وصديقك يا ابنتي يا أصدقاء الأحباب നല്ല
1: ടോപ്പ് ഒരു കഥയാണ് ഫാത്തിമമ്മളുടെ കഥ. വഴിയിൽ നിന്ന് സാധനം വീണ് കിട്ടുന്നതൊക്കെ ആയിട്ട് ഒരു സത്യസന്ധതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ നല്ലൊരു കഥയായിരുന്നു അല്ലേ. അത് നമ്മളൊക്കെ കുട്ടികൾക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എത്ര പട്ടിണി ആയാലും ആരാണ്ട് ഒരു സാധനം എടുക്കരുത്.
3: അതില്ലേ, അത് വെച്ചാല് ഈ പാഠത്തിന് ഈ കഥയിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് വെച്ച്,
1: എന്താ പഠിക്കുന്നത്, എന്തായാലും പഠിക്കാനുള്ളത്
3: എന്ന് വെച്ചാ, ആരാണ്ട് ഒരു സാധനം കട്ടെടുക്കരുത്, അത് വീണ് പോയി അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം.
1: ഓക്കെ, നമുക്ക് വഴിയിൽ നിന്ന് ഒരു സാധനം കിട്ടിയാല് നമ്മുടെ കൂട്ടുകാരത്തിൽ നമ്മളറിയുന്ന ആൾക്കാർ നമ്മൾ തിരിച്ചേൽപ്പിക്കാൻ, അല്ലെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള പണികൾ പരസ്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യണം എന്നുള്ള നല്ലൊരു സന്ദേശമാണ് ഈ ഒരു കഥയിലൂടെ നമ്മൾക്ക് ലഭിച്ചത്. ജമീല വി പി കാളികാവ്, ടെലി ടിപ്സ് തിങ് ആയിരിക്കാം. എന്താ സംഭവം?
2: നേരത്തെ ഓ ഗ്രേറ്റ്,
1: ആ അതായിരിക്കാം എന്നാണ്. ഓക്കെ, എല്ലാം ബെസ്റ്റായിരുന്നു ജമീല വി പി കാളികാവ്. അതുപോലെ അബ്ദുൽ ഹമീദ് സി കെ, മാഷാല്ലാ, നാളെ എൻ്റെ മകൻ്റെ കല്യാണമാണ്, വയനാട്ടിൽ വെച്ചാണ് നിക്കാഹ്. എല്ലാവരും പീസ് പ്രവർത്തകരെയും അവിടത്തേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാം നല്ല നിലയിലാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാഷാല്ലാ, വയനാട്ടിലേക്ക് ഇപ്പം എന്തായാലും നമുക്ക് പോക്ക് നടക്കൂല. ഒന്നെന്താ അറിയോ സംഭവം, വയനാട്ടിൽ എവിടെയാന്ന് പറഞ്ഞില്ല, വയനാട്ടിൽ നിന്നേ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പം നമ്മൾ വയനാട്ടിൽ എവിടെയെന്ന് വെച്ചാൽ പോവാം, അവിടെ എത്താൻ നമുക്ക് ഇപ്പം എന്താ പറയുക, നല്ല ബ്ലോക്കാണ്. രാവിലേക്ക് 7 മണിക്ക് ചുരം, രണ്ടാം വളവ് മുതൽ ബ്ലോക്കാണ്. 7 മണിയാവുന്നതിന് മുമ്പേ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. 7 മണിക്ക് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് രണ്ടാം വളവിലെത്തിയിട്ടുണ്ട് ബ്ലോക്ക് എന്നാ. ഓണം വെക്കേഷൻ്റെ മാത്രമല്ല, അവിടെ ഇപ്പോൾ ഉള്ളിൽപ്പെട്ടൊക്കെ മറ്റേ മുന്തിരികൾ അതുപോലെ പൂന്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള യാത്ര. അത് മുത്തങ്ങയും അതുപോലെ ചുരത്തിലും നല്ല ബ്ലോക്കുകളും. മുത്തങ്ങ രാവിലെ ഒന്നാമത്തെ ബ്ലോക്കിന് കാരണം എന്താ പറയുക, രാവിലെ മുത്തങ്ങ ഗേറ്റ് കർണാടക ഇതുണ്ടല്ലോ, വനാതിർത്തി അടയ്ക്കുന്നത്, അത് രാവിലെ 4 മണിക്കോ ഇത്ര സമയത്ത് തുറക്കുക, വൈകുന്നേരം രാത്രി 9 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. അപ്പം രാവിലെ നേരത്തെ കയറി പോകാൻ വേണ്ടിയിട്ട് പോണ ആളുകളുണ്ട്. അതിൻ്റെ പ്രശ്നമാണ് ബ്ലോക്ക് വരാനുള്ള കാരണം. അതുപോലെ രാത്രിയിൽ മുത്തങ്ങ ഇങ്ങോട്ട് വരുന്നവർക്കും 9 മണിക്ക് കടന്നു പോന്നിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് രാവിലെ പോരാൻ പറ്റും. അപ്പം വനത്തിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യണേലും രാത്രിയിൽ വാഹനത്തിലൊക്കെ സ്ത്രീകളും കുടുംബമൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ എന്ത് ചെയ്യുക, യാത്രകളൊന്ന് ക്രമീകരിക്കുക. കഴിയുന്നതും സംഭവം നല്ല കാഴ്ചയൊക്കെ ആണ്, നല്ല സന്തോഷമുള്ള കാഴ്ചകളാണ്. പക്ഷേലും യാത്ര ഇപ്പോൾ ചുരത്തിലുള്ള യാത്ര അത്ര സേഫ്റ്റി അല്ല. ഒന്ന് നല്ല ബ്ലോക്ക്, മറ്റൊന്ന് മഴ, ഇടയ്ക്ക് നല്ല ശക്തമായ മഴയുണ്ട്. അപ്പോൾ മണ്ണിടിച്ചിലോ കാര്യം ഉണ്ടെങ്കിലൊക്കെ നമുക്കൊക്കെ പ്രയാസമാണ്, ഉരുൾപൊട്ടലുണ്ടാവാം. അതുപോലെ മണ്ണിടിച്ചിൽ ചുരത്തിൽ ഇപ്പോൾ പണി നടക്കുന്നുണ്ടല്ലോ, മണ്ണിടിച്ചിൽ
3: ഉരുൾപൊട്ട് കൊണ്ടൊരു മാപ്പിള പാട്ടുണ്ട്, എനിക്ക് അതിൻ്റെ കുറച്ച് വരെ അറിയോ?
1: ആ പാടി
3: തരാം
1: ഒന്ന് പാട്.
3: മുണ്ടക്കൈ രണ്ട്

0: മാഷാല്ലാ, അത് ആ പാട്ട് സംഭവം വളരെയേറെ അർത്ഥവത്തായ ഒരു പാട്ടുകൾ. അർത്ഥവത്തായ ആ സംഭവം നമ്മളങ്ങനെ കണ്ണിലേക്ക് കൊണ്ടുവരും. മുണ്ടക്കൈ ചുരമല ഭാഗങ്ങളെ ഓർമ്മപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ് ഇത്. ചുരത്തിലെ മണ്ണിടിച്ചിലേ ഇപ്പം കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. 9 വളവിൽ 2 ദിവസം ചുരം ഫുള്ള് ബ്ലോക്കായി പോയിട്ടുണ്ട്. മണ്ണ് നീക്കാൻ ടൈം എടുത്തു. പക്ഷേ അൽഹംദുലില്ലാ ഒരാൾക്കും പ്രയാസമൊന്നുമില്ലാതെ ആരും വണ്ടിയോ കാര്യങ്ങളൊന്നും കുടുങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, യാത്രകൾ കഴിയുന്നതും ചുരത്തിലുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. എന്താണ്, കാരണം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന ആളുകളുണ്ടാവും, രോഗികളെയും കൊണ്ട്. ചുരത്തിലൂടെയൊക്കെയുള്ള യാത്ര നമ്മൾ കാരണം രോഗികൾ, അതായത് നമ്മളെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു എമർജൻസി കേസ് വന്ന് നേരെ കൊണ്ടുവരേണ്ടത് കോഴിക്കോട്ടേക്കാണ്. അപ്പോൾ ആംബുലൻസിന് വരാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. അതുപോലെ യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്ലോക്ക് ഉണ്ടെങ്കിൽ ലൈനിലിടുക, കയറിപ്പോകാൻ നിൽക്കരുത്. കാരണം ചുരത്തിൽ ചില ആളുകൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണത്. കാരണം കുറേ ആളുകൾ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ ഇട്ട് പോയി, ചില ആളുകൾ നീ അറിയോ വലിയ മിടുക്കന്മാരായിട്ട് എതിരെ വണ്ടി വരുന്ന കാണാത്തപ്പോൾ കയറ്റും. പിന്നെ സൈഡ് ചില സ്ഥലത്തുനിന്ന് വീതിയില്ലാത്ത സ്ഥലത്തേക്ക് എതിരൊരു വണ്ടി വന്നാൽ അവിടെ പിന്നെയും ബ്ലോക്ക് വരികയാണ്. അതുമാത്രമല്ല, എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസോ മറ്റോ വന്നാൽ ഈ വണ്ടിക്ക് അങ്ങോട്ട് കയറ്റി നിർത്താൻ പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല. എല്ലാ വണ്ടിയും അടുത്തടുത്തുണ്ടാവുക. ചുരത്തിൽ പ്രത്യേകിച്ച് അടുപ്പിച്ച് നിർത്തിയിട ഈ വണ്ടി രണ്ട് ഭാഗത്തേക്കുള്ളതും. അപ്പോൾ ആ ഒഴിഞ്ഞ ഭാഗങ്ങൾ അവിടെ ഒഴിഞ്ഞ് കിടന്നോട്ടെ, അതിലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരക്കിട്ട് കയറാതിരിക്കുക കഴിയുന്നതും. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അതും ശ്രദ്ധിക്കാറാണ്. എമർജൻസി ആയിട്ടുള്ള പല വാഹനങ്ങളും വരുന്നൊരു റോട്ട് കൂടെയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുള്ളവരെന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ, അത് ചുരത്തിൽ മാത്രമല്ല എവിടെയായാലും നമ്മൾ ഡ്രൈവിങ്ങിനൊരു മാന്യത ഉണ്ട്, അത് നമ്മൾ സൂക്ഷിക്കണം. കാത്ത് സൂക്ഷിക്കേണ്ട ആളുകളാണ് നമ്മളൊക്കെ. ചില ആളുകൾക്ക് അത്
1: കഴിയാറുണ്ട്.
0: അതെ, അത് ഡ്രൈവിങ് ഇനിയിപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ ഈമാൻ്റെ ഭാഗമാണ്. ആ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യലെന്ത്,
1: റോഡ്
0: ബ്ലോക്ക് ആക്കിക്കൊണ്ടാണ് റാലി നടത്തുന്നത്. അത് ഒരു ദിവസമല്ല, റബിയുൽ അവൽ തുടങ്ങിയാൽ അന്നപ്പോൾ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിയുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റബിയുൽ അവൽ 12 രാവിലെ ഒരു 10 മണിന് മുമ്പ് എന്തായിരുന്നു, എല്ലാവരുടെയും പ്രകടനം കഴിയായിരുന്നു. ഇതിപ്പോൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ പ്രകടനമാകുന്ന അവസ്ഥയാണ്. അതൊക്കെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നുള്ള പേരിലാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ആളുകൾക്ക് വളരെയേറെ പുച്ഛമാണ് അതിനോടൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഇത് സംഘടിപ്പിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മാഷാല്ലാ, മോളെ കഥ സൂപ്പർ. മോളല്ല, മോനാണ്. ബറക്കല്ലാഹു ഫീക്ക്. കൂടുതൽ പഠിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കെ. അപ്പോൾ കല്യാണത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ, പോക്ക് നടക്കൂല. ബറക്കല്ലാഹു സുബൈദ ഇസ്മാൽ മടിക്കേരി. ബറക്കല്ലാഹുലക്കും വ ബാറക്ക അലൈക്കും വ ജമാ ബൈനക്കും ഫി ഖൈർ. പ്രാർത്ഥിച്ചതാണ് നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ. പക്ഷേ അത് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇൻഷാല്ലാ ഖൈർ ആവാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കാം. നല്ല നിലയിലുള്ളൊരു ദാമ്പത്യ ജീവിതം അവർക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു തആല അവർക്ക് നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഹൈറായ കാര്യങ്ങളാണ് ഇതൊക്കെ. വിവാഹം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനസ്സത്താ മിൻകും ഫലിയത്ത് സവജ്. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം റസൂലിന് കാണാൻ കഴിയും. ആരോടെ കല്യാണം കഴിപ്പിക്കാൻ പറഞ്ഞത്, ആരെ ബാധ്യതയാണ്? ഒരു യുവാവിന് പ്രായമായാലും ഒരു പെൺകുട്ടിക്ക് പ്രായമായ കല്യാണം കഴിപ്പിക്കേണ്ടി ആരെ ബാധ്യതയാണ്?
1: പിതാവിൻ്റെ
0: മാത്രമല്ല സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അത് പെൺകുട്ടികളത് എല്ലാവരും ശ്രദ്ധിക്കും. ആൺകുട്ടികൾ ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞത് അത് സമൂഹ ബാധ്യതയാണ്. കാരണം പ്രായമായ ആളുകളെ വിവാഹം ചെയ്യിപ്പിക്കേണ്ട ബാധ്യത. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെയുള്ള യുവാക്കൾ, പ്രായമായ യുവാക്കൾ, യുവതികളുണ്ടാകും, പരസ്പരം വിവാഹ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കും. അതിലൂടെ നമ്മൾക്ക് പുതിയൊരു ബന്ധം ഉണ്ടാകുകയാണ്. അതിലൂടെ നമുക്ക് ഒരു കുടുംബം ഉണ്ടാക്കിയുള്ള കൂലി കിട്ടും. അതിൽ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലൂടെ സാധ്യത സന്താനങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ ഒരു കാരണക്കാരനാകുന്നതിനുള്ള കൂലിയൊക്കെ നമ്മൾക്ക് ഇൻഷാല്ലാ നമ്മുടെ നെയ്യത്തിനനുസരിച്ചുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ഇനി ഒരു പാട്ടുകൂടി കേൾക്കാം. ഇസ്ലാമിക് സോങ് അല്ലായിരുന്നോ? ഓക്കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: മാഷാല്ലാ, നല്ല ടോപ്പ് പാട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല ഉഷാറായി പാടി പഠിക്കാൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ വയനാട്ടിൽ അമ്പലവയലാണ്. അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലം എനിക്കറിയോ?
1: അമ്പലവയൽ
0: അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. കേരളത്തിലെ ഒരു എന്താ പറയുക, വിത്തുൽപാദനമൊക്കെ ഒരു ബന്ധപ്പെട്ടൊരു ഗവേഷണ കേന്ദ്രമുണ്ട് അവിടെ. വർഷാവർഷം പൂപ്പൊലി കേട്ടിട്ടുണ്ടോ?
1: പൂപ്പൊലി
0: അത് നടക്കുന്ന സ്ഥലമാണ് അമ്പലവയൽ. നല്ല സംഭവമാണ് പൂപ്പൊലി. അന്ന് പോയി കാണണം നമ്മൾ. കുറേയേറെ പൂക്കൾ, പല രീതിയിലുള്ള പൂക്കൾ നമ്മൾക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. അത് തുടങ്ങുന്ന അവസാനത്തെ സമയം അല്ലെങ്കിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം പോയാലും ഒക്കെ അവിടെ ഉണ്ടാകും. കാരണം അവിടുത്തെ പ്രത്യേകം എന്താ അറിയോ, മറ്റ് പല സ്ഥലത്തിലും ഇതുപോലെ ഫ്ലവർ ഷോകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് താൽക്കാലികം അപ്പോഴേക്ക് കൂടെ കൊണ്ടുവന്ന് വെക്കുന്ന ഇതവിടെ അതല്ല, അവർ നട്ടുണ്ടാക്കി ഇതിനു വേണ്ടി തയ്യാറാക്കി വെട്ടി വളർത്തി ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും. അത് മഴയൊക്കെ വന്ന് നശിക്കുന്നവരെ അങ്ങനെ തന്നെ പരിപാലിച്ച് കൊണ്ടെടുക്കും. അപ്പോൾ നമുക്ക് തിരക്കില്ലാതെ എന്ത് ചെയ്യുക, 10-ാം തീയതി കഴിഞ്ഞാൽ 12-ാം തീയതി പോയാലും നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ പ്രത്യേകമുണ്ട്. തിരക്കുണ്ടാവില്ല, വേറെ പേക്കുത്തുകളൊന്നും ഉണ്ടാവില്ല. മറ്റേത് അതിൻ്റെ കൂടെ കുറേ വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നുമില്ലാതെ നമുക്ക് പോയി വരാൻ പറ്റിയ സ്ഥലമാണ്. ഈ ഇപ്പോൾ പോയാലും കുറേ പൂക്കളൊക്കെ കാണാനുണ്ടാവും അവിടെ. നല്ലൊരു പാർക്ക്, ചെറിയൊരു കുട്ടികൾ കളിക്കാണ്ട് ചെറിയൊരു പാർക്കും പൂക്കളും അതുപോലെ തന്നെ കുറേ ജീവികളും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഏതായാലും നല്ല എളിയ രീതിയിലുള്ള ചെറിയൊരു നിക്കാഹാണെന്ന് പറഞ്ഞത്. 11:30 നിക്കാഹ്. ഇൻഷാല്ലാ അള്ളാഹു താല തൗഫീഖ് നൽകും, ബർക്കത്ത് നൽകട്ടെ. പ്രാർത്ഥിക്കുകയാണ് അബ്ദുൽ ഹമീദ് സാഹിബിന് അള്ളാഹു താല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. അതുപോലെ മാഷാല്ലാ എല്ലാം ഒന്നിനൊന്ന് മെച്ചം, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഹമീദ് സാഹിബ്. സുബൈദ ഇസ്മായിൽ മടിക്കൽ സൂപ്പർ ഗാനം, ബാറക്കല്ലാഹു ഫീക്കും മോനെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ ആമീൻ ആമീൻ അള്ളാഹുമ്മ ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എല്ലാ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞതാണ്. നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാനുള്ള സമയമായി, പാഠക്കുറിപ്പിലേക്ക് പോവാം.
2: السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين സഹോദരങ്ങളെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച് പലപ്പോഴായി കേട്ട ആളുകളാണ് നമ്മൾ. റഹ്മാൻ, റഹീം, അള്ളാഹ്, റബ്ബ്, ഒരുപാട് നാമങ്ങൾ നമുക്കറിയുന്ന, അൽ ഗഫൂർ, അൽ ഗാഫിർ, അൽ ഗഫ്ഫാർ, അൽ ജബ്ബാർ, അൽ മുതക്കബ്ബിർ, അസ്സലാം, അങ്ങനെ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ ഓതിപ്പോയപ്പോയോ പലപ്പോഴായി ഖുർആൻ കേട്ടപ്പോയോ ഒക്കെ കേട്ട നാമങ്ങൾ, മദ്രസയിൽ പഠിച്ചത്, മോറൽ സ്റ്റഡീസിൻ്റെ വിഷയങ്ങളിലൊക്കെ പഠിച്ചു പോയത് ഒക്കെ നമ്മൾ അറിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ലില്ലാഹി തിസ്അതുൻ വതിസ്ഊന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 99 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലില്ല എന്നല്ല. മൻ ഹഫിളഹ ദഖല ജന്ന, ആരെങ്കിലും അത് മനഃപ്പാടമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇൻ അല്ലാഹ വിത്രുൻ യുഹിബുൽ വിത്ര, അള്ളാഹു ഒറ്റയാണ്, അള്ളാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങളെ നമ്മളെന്താക്കുക, അതിനെ പഠിക്കുക എന്നതാണ്. ഇപ്പോൾ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, കാരുണ്യവാനാണ്, സ്നേഹമുള്ളവനാണ്, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതാല പാപം പുറത്തുതരുന്നു പറഞ്ഞാൽ റബ്ബിന് മാത്രമേ പാപങ്ങൾ പുറത്തുതരാൻ കഴിയുള്ളൂ. അപ്പോൾ റബ്ബിനോട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി സദാസമയവും തേടാനുള്ളൊരു മനസ്സ് ആ നാമത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകും. എന്ന പോലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും പഠിക്കുന്നിടത്ത് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാവിധ ചാൻസുകളും ലഭിക്കുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അവിടെ അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല, അവൻ ഏകനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് വിത്ര് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്താണ്. അവന് പങ്കുകാരില്ല, അവന് തുല്യനായി ആരുമില്ല, അവൻ്റെ സൃഷ്ടിപ്പ് എന്ന സംഗതിയിൽ അവൻ ഏകനാണ്, അവൻ വ്യത്യസ്തനാണ്, അവൻ്റെ വിശേഷങ്ങൾ കൊണ്ട് ഒറ്റ അവൻ ഏകനാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. അപ്പോൾ ഈ ഒരു സംഗതി പഠിപ്പിച്ചിരിക്കുകയാണ്, ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുക, അതിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ നടത്തുന്ന ആളുകളായി മാറുക. അങ്ങനെ ഇതിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്ന നല്ല മക്കളിൽ, വിദ്യാർത്ഥികളിൽ നമ്മളെവരും ഉൾപ്പെടുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക, അത് മുഖേന അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിനോട് ദുആ നടത്തുമ്പോൾ ആ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദുആ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അള്ളാഹുവിനെ കരീക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നല്ലൊരു സർവ്വദേശ അല്ലേ, മാഷാല്ലാ. നമ്മളെ എല്ലാം ഒന്നിനെ ഒന്ന് മെച്ചം. നമ്മളൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യല്, ബുദ്ധിമുട്ട് വന്നാലേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥിക്കലുണ്ടോ? ബുദ്ധിമുട്ടുകൾ വന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? നിസ്കാരത്ത് പ്രാർത്ഥിക്കും, അല്ലാതെ നമ്മൾ പ്രയാസങ്ങൾ വന്നാൽ പ്രാർത്ഥിക്കും. ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാണ്ട് കുറേ പ്രാർത്ഥനകൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനും കുറേ മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംരക്ഷണമായിക്കൊണ്ട് ഹിസ്നുൽ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഏതും റസൂൽ ഹിസ്നുൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ടല്ല, സോ അതിനെ പിന്നീട് പണ്ഡിതന്മാർ മുസ്ലിമിൻ്റെ പരിചയം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലെ പഠിപ്പിച്ച കുറേ ദിക്റുകൾ ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. അത് രാവിലെ ചെല്ലുന്ന ദിക്റുകൾ ഏതൊക്കെ അറിയാം നിങ്ങൾക്ക്? രാവിലെ നമ്മൾ കുറേ അധികാരികൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടലുണ്ടാവില്ല അല്ലേ? ഫഹമേ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശരി മാ അല മിൻ ശരി മാ ഖലഖ. അഊദു ബികലിമാത്തില്ലാഹി മിൻ ഖലഖ്. അതിന് പ്രശ്നം എന്താ അറിയോ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്താനി ഹമ ആ അത് രണ്ടുകൂടി കൂടിക്കാരുന്ന ഒരു പ്രശ്നം വരും ചില സമയത്ത്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേയേറെ ദിക്റുകളുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞൊരു ദിക്റുണ്ട്. ഏതാണെന്നറിയോ? നമ്മൾ ചോദിച്ച രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാണ്ടല്ലേ. ഒരു ജിയും നാല് ടിയും ഉള്ള ഇത് ഒറിജിനാലിറ്റി, ഒറിജിനാലിറ്റി, ഒരു ജി നാല് ടി ഒറിജിനാലിറ്റി. ഓക്കെ, അതുപോലെ നേരത്തെ വേറൊന്നും ചോദിച്ചത് എന്താ? ഓ ഗ്രേറ്റ് അല്ലേ? അതിൻ്റെ ഉത്തരം പറഞ്ഞ എന്താ അറിയോ? ടാഗോർ എന്നാണ്. എന്താന്ന് എനിക്ക് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വല്ലാതെ എന്റെ പിന്നാലെ കൂടാത്ത രവീന്ദ്രനാഥ് ടാഗോർ ആയിരിക്കും. ടാഗോർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചോദ്യം ചോദിച്ചാൽ പറഞ്ഞതാണ്. അപ്പോ ആ സയ്യിദ് ഇസ്തിഗ്ഫാർ അറിയുന്ന അറിയോ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅ അന അബ്ദുക വഅ അന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശരി മാ സനഅതു أبو لك بنعمتك علي وأبو بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. هذا بولا تنى أدتر بارتنا عند اللهم عافيني في بدني. إذا كان أمرا ديرنا اليوم إيه وكيشن لنك لور تالن جاي قرر لي أذكار الصباح إن شاء الله أدتر لأيبل نمرك إذا كان أبسرا قلت ياري مراد بردنا تلنا أذكار الصباح أذكار المساء أذن ديرنا إيه وكيشن لنك لأذكار بديكيو ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ അത് നമ്മൾ പഠിക്കുന്നു പ്രതീക്ഷിക്കുക. ഇനി നിനക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളു?
1: രണ്ടു മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, അപ്പോ എന്റെ
1: അറബി പാട്ട് അറിയു
0: എനിക്ക്. ഇനി ഒരു അറബിക് സോങ് പാടില്ലേ? ഇസ്ലാമിക് സോങ്ങും പാടില്ലേ?
1: അല്ല, എനിക്ക് വേറൊന്നും അറിയ അറബി സോങ്. ഞാൻ
0: ഏതാണ്?
1: ഹൈറൽ ബഷരി.
0: ആ, അത് നമുക്ക് പിന്നെ ഇൻഷാല്ലാ. ഇനി അധികം സമയങ്ങളില്ല, അതുകൊണ്ട് നമുക്ക് അത് പിന്നീടാക്കാം. ഇൻഷാല്ലാ അടുത്തൊരവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പാട്ടിലേക്കൊക്കെ പോവാം. ഷമീമേ, നമ്മൾ ഓണം വെക്കേഷൻ്റെ പറഞ്ഞു. ഓണം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളൊക്കെ ആളുകൾക്ക് ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അയൽവാസി ഒരു സ്ത്രീയുണ്ട്. അവർ ഇങ്ങനെ പറയാണ്, മുസ്ലിമായ സ്ത്രീയാണ്. അവർ പറഞ്ഞത് എന്തറിയോ? ഡ്രസ്സിൻ്റെ അവർ പറഞ്ഞു, അവർക്ക് ഇപ്രാവശ്യം ഭർത്താവ് മരിച്ചു പോയതാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ ഒരു ആഘോഷമൊന്നുമില്ല, റോഡ് ബ്ലോക്ക് ഒക്കെ കണ്ടല്ലോ. ഇതെന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു വെക്കേഷൻ്റെ ഓണത്തിൻ്റെ ഇതിന് വേണ്ടിയുള്ള തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. അതല്ലെങ്കിലും ഇപ്പോൾ ആഘോഷം ഞങ്ങളതാണെങ്കിലും ഡ്രസ്സ് എടുക്കൽ നിങ്ങളാണെന്ന് അവർ പറയുക, സ്ത്രീ പറയുകയാണ്. കാരണം അത്രയേറെ നമ്മളാൾക്കാർ അങ്ങാടി ഫുള്ളുള്ളത്. എന്നിട്ട് അവർ മറ്റൊരു പ്രയോഗം നടത്തി. ഞങ്ങളൊക്കെ പെരുന്നാളിനൊക്കെ വിചാരിക്കും എന്താ ആ ആഘോഷത്തിനിടയിൽ പോയി നമ്മളോട് പോയി തിരക്കാക്കേണ്ടതാണ്. എന്നിട്ട് ഞങ്ങൾ വരാണ്ട് പോകാണ്ട് നിൽക്കലാണ്. ഇവർ നേരത്തെ എവിടെ പോയാലും ഇപ്പം നമ്മുടെ ആളുകൾ,
3: അതായത് കൂടുതൽ സ്ത്രീകളാണ്.
0: ആ സ്ത്രീകൾ, സ്ത്രീയും സ്ത്രീ പെൺകുട്ടികൾ ഇന്നലെയൊക്കെ പറഞ്ഞാൽ സ്കൂളൊക്കെയുള്ള ആഘോഷത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കുട്ടികൾ കളിക്കുന്ന കളി നമ്മൾ അല്ലാഹു തആല ശിക്ഷ ഇറങ്ങുമ്പോൾ നമ്മൾ ഭയപ്പെടണം. അത്തരത്തിലുള്ള കളികളാണ് നമ്മുടെ സമൂഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് അറിയില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ ആളുകൾ പോകുന്നത്. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളൊക്കെ തലമുറ വളർന്നു വരുന്ന കുട്ടികൾ സമൂഹമൊക്കെ തന്നെ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ സ്ത്രീ പറഞ്ഞത് ഒന്നെന്താ അറിയോ, ഓഫർ എന്ന് കേൾക്കുമ്പോഴേക്കും പായാണ് ആളുകൾ. എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടെന്ന് കേട്ടാൽ, ഇപ്പം ഓണം വിഷു ഇതുപോലുള്ള ആഘോഷങ്ങളിലാണ് ഓഫറുകൾ ഉണ്ടാകുക. പെരുന്നാളുകൾക്ക് ഓഫർ അപ്പോഴേ ഈ പെരുന്നാളിന് ഓഫറുകൾ ഇങ്ങനെയാണല്ലോ കുറവാ, വില കുറഞ്ഞല്ലോ.

0: അവരുടെ ആഘോഷങ്ങൾ അവർക്ക് ആഘോഷിക്കാനുള്ളതാണ്, അത് അവരാഘോഷിച്ചോളും.
1: നമുക്ക് പഠിപ്പിച്ചത് രണ്ട്
0: ആ നമ്മൾ അത് ആഘോഷിക്കണം. അതിനു പോലും നമുക്ക് മാതൃകാ നിർദ്ദേശങ്ങൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ നബിദിനൊക്കെ പറയുമ്പോഴേ റസൂൽ പഠിപ്പിച്ച ആഘോഷ പെരുന്നാളുകൾ, ആ പെരുന്നാൾ ഞാൻ ജനിച്ച് എനിക്ക് ഓർമ്മ വെച്ചാൽ മുതൽ ഇന്ന് വരെ ഒരേ രീതിയിൽ ആഘോഷം. രണ്ട് പെരുന്നാളും ഒരു മാറ്റം ഉണ്ടല്ലേ. ഷവ്വാൽ ഒന്നിനെ ചെറിയ പെരുന്നാളുണ്ടായാലും പിന്നെ ഇപ്പോൾ റബീ ലവൽ ഉള്ളതുപോലെ എല്ലാ ദിവസമൊന്നുമില്ല. എന്നാൽ റബീ ലവൽ എന്ന് പറയുന്നത് ഈ മീലാദുൻ നബി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ആഘോഷമാണ്. ഒന്നാം തീയതി തുടങ്ങിയാൽ, ഒന്നാം തീയതി അല്ല അതിനുമ്പോൾ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ, പിന്നെ ഇങ്ങനെ ഓരോരോ കൊല്ലം തരുന്നതനുസരിച്ച് പുതിയ പുതിയ ആഘോഷങ്ങൾ കയറി വരിക. അതിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റസൂൽ പഠിപ്പിക്കാതെ ചെയ്യുന്നതിനുള്ള പ്രശ്നമാണിത്. റസൂൽ പഠിപ്പിച്ചത് ആണെങ്കിൽ അത് എന്നും ഒരുപോലെ ഉണ്ടാവുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുപോലെ ഉണ്ടാവുള്ളൂ, അല്ലാത്തത് നീ ഇങ്ങനെ കൂടിക്കൂടി വരും. സ്പെല്ലിംഗ് അറേഞ്ച് ചെയ്താൽ ടാഗോർ എന്നാകും. ആ അതാണ് ആ പറഞ്ഞതല്ലേ, ഓ ഗ്രേറ്റ്, അതാണ് ആ പറഞ്ഞത് സറ അയച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒന്നിനൊന്ന് മെച്ചം. ബറക്ക വഫീക്കും അബ്ദുൽഹമീദ് സി കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് തിരിഞ്ഞു, ഏതായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് റസാന് മുഹമ്മദ് ഫഹമിലെ, പിന്നെ ഷമീം, ഞാൻ ജൈനൽ ആബിദ് മലോറം. ഇൻഷാ അല്ലാ അടുത്തൊരു ലൈവിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. ജമാലുൽ വജൂദി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആലപിച്ചത് മുഹമ്മദ് ഫാരിസ്.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഓർമ്മയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന അധ്യായമാണ് ഓർമ്മയിൽ ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. ശബ്ദം നൽകിയത് മുബാറക് ബിൻ ഉമർ, ജാബിർ ടി കെ ചാലിയം.
3: എന്റെ ഹൃദയം പൊട്ടിത്തകർന്നു പോകുമാറ് വലിഞ്ഞു മുറുകി. ഒരു പീടികയുടെ താഴ്വരയിൽ ഒരു ഷെഡ്, അതിൻ്റെ ഒരറ്റത്തെ കർട്ടൻ കൊണ്ടു മറച്ചു ഒരു കിടപ്പുമുറി പോലെയാക്കിയിട്ടുണ്ട്. ബാക്കി വരാന്തയും എല്ലാം കൂടി ഒരറ്റ മുറിയായി നിൽക്കുന്ന ഒരു ഷെഡ്. ആരാണ് ഈ സെയ്ദ് മൗലവി? 20-നും 30-നും ഇടയിൽ പ്രായക്കാരായ കുട്ടികൾ അറിയുമോ അദ്ദേഹത്തെ? പലരും കേട്ടിരിക്കും, ചിലർ കണ്ടിരിക്കും. പക്ഷേ അദ്ദേഹത്തെ അറിഞ്ഞവർ എത്രയുണ്ട്? കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവി 1979 നടന്ന പുളിക്കൽ സമ്മേളനത്തിനുശേഷം ഞാൻ രാജിവെച്ചു. അതിൻ്റെ കാരണം മറ്റൊരിടത്ത് പറയാം. തൽസ്ഥാനത്ത് അവരോധിതനായത് സെയ്ദ് മൗലവിയായിരുന്നു. മരണം വരെ അദ്ദേഹം അത് തുടർന്നു. തൗഹീദി പ്രഭോഷണത്തിൻ്റെ വീറുറ്റ നായകൻ, ഭക്തിസാന്ദ്രമായ ഈണത്തിൽ ഖുർആൻ വചനങ്ങളോതി ശുദ്ധവും ലളിതവുമായ ഭാഷയിൽ വിശദീകരിക്കും. മണിക്കൂറുകൾ നീണ്ട ശാന്തവും വിജ്ഞാന നിർഭരവും പ്രൗഢോജ്ജ്വലവുമായ പ്രഭാഷണം. സദസ്സ് നിശബ്ദമായി ഭക്തിയുടെ ഉൾക്കിടലവും ആസ്വാദനത്തിൻ്റെ മധുരിമയും പ്രഭാഷണ ചാതുര്യവും ഒന്നിച്ചാവാഹിച്ചെടുക്കുന്ന ഒരവസ്ഥ. ഷിർക്കിൻ്റെ ചിഹ്നങ്ങളായ മാല, മൗലിദ്, റാത്തീബുകളിലെ പദ്യങ്ങൾ മധുരമായ ഈണത്തിൽ നീട്ടിച്ചെല്ലുമ്പോൾ ആസ്വാദ്യകരമല്ലാത്ത മറ്റൊരവസ്ഥയില്ല. പക്ഷേ അത് ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി കാര്യകാരണസഹിതം വിശദീകരിക്കുമ്പോൾ ഷിർക്കിൻ്റെ ഈ നൂലാമാലകളെ ചിന്തിക്കുന്നവർ കഠിനമായി വെറുക്കും. സെയ്ദ് മൗലവിയുടെ പ്രഭാഷണത്തിൽ ശ്രോതാവ് ആസ്വാദകനായും നിരൂപകനായും തീരുമാനിക്കുന്നവനായും ക്രമേണ മാറി മാറി വരും. ശുദ്ധ മനസ്സുകളിൽ തൗഹീദിൻ്റെ ശോഭയേറി തിളങ്ങുന്ന നിലയിൽ സദസ്സിൽ നിന്നും മടങ്ങും. പിറ്റേന്ന് മുതൽ ആ മനസ്സിൻ്റെ ഉടമ തൗഹീദിൻ്റെ ഭടനായി വീതിയിൽ കാണും. എനിക്ക് എത്ര പറഞ്ഞിട്ടും മതി വരുന്നില്ല. അതിരുകവിയാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മൗലവി വീട്ടിലുണ്ട്. കലശമായ രോഗത്തിലാണ്. ധൈര്യമായി പുറത്തിറങ്ങാൻ വയ്യ. ചികിത്സ പലതും നോക്കി. മരുന്നുകൾ മാറി മാറി കഴിച്ചു. ദാരിദ്ര്യം അതിനേക്കാൾ വലിയ രോഗമായി നിൽക്കുന്നു. എനിക്ക് അസഹ്യമായ ദുഃഖവും വിഷമവും ഉണ്ടായി. പക്ഷേ മൗലവി ആരോടുമൊന്നും പറയില്ല. ആരോടും പരിഭവുമില്ല. സഹനത്തിൻ്റെ തൽസ്വരൂപം. ഇതിനൊരു പരിഹാരം കാണാതെ വയ്യ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും മരുന്ന് കഴിച്ചതുകൊണ്ടായില്ല. ഏതെങ്കിലും നല്ല ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കിടന്ന് ചികിത്സ നടത്തണം. ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഭാര്യയും കൂടെ വരണം. ഭാര്യയോടും വിവരം പറഞ്ഞു. എന്നോട് വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് രണ്ടുപേരും അത് സമ്മതിച്ചു. പിറ്റേന്ന് നേരം വെളുത്ത് ഞാൻ കുറെ ആലോചിച്ചു. ഏത് ഡോക്ടറുമായാണ് ബന്ധപ്പെടുന്നത്? എൻ്റെ മനസ്സിൽ ഓടിയെത്തിയതും മുൻതൂക്കം നിന്നതും നിലമ്പൂരിലുള്ള ഡോക്ടർ ഉസ്മാൻ സാഹിബായിരുന്നു. അവിടെ ഡിസ്പെൻസറിയും ചുരുക്കം ചിലരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവുമായി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതായി അറിയാം. പക്ഷേ അന്നത്തെ ഡോക്ടർ ഉസ്മാൻ ഇന്ന് നിങ്ങൾ അധികം പേരും അറിയുന്ന ആളല്ല. കേരള മുസ്ലിങ്ങളുടെ നനോന്മുഖമായ നന്മയ്ക്കും വളർച്ചയ്ക്കും കളമൊരുക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ അമരക്കാരൻ ഡോക്ടർ ഉസ്മാൻ. സമർത്ഥനും വിജ്ഞാന സമ്പുഷ്ടവുമായ പ്രഭാഷണങ്ങളാൽ മതരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ഉസ്മാൻ. വാളിനേക്കാൾ മൂർച്ചയുള്ള തൂലികയും അതിലൂടെ നിർഗളിക്കുന്ന വിജ്ഞാനത്തിൻ്റെ നീരുറവകളും ചിലപ്പോൾ ആ തൂലിക ഒരു വെള്ളച്ചാട്ടം പോലെ ശത്രുക്കളുടെ എടുപ്പുകളും കെട്ടുകളും തകർത്തുകയറുന്നതാകും. അറിവിൻ്റെയും കഴിവിൻ്റെയും അണക്കെട്ടുപോലെ ശാന്തഗംഭീരമായി നിൽക്കുന്ന ഡോക്ടർ ഉസ്മാൻ, ഇതാണ് ഇന്നത്തെ കേരളമറിയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിലമ്പൂർ.
4: ഞാൻ അറിഞ്ഞു തുടങ്ങിയ ഡോക്ടർ ഉസ്മാൻ അതല്ല, എൻ്റെ സുഹൃത്തായ എം മുഹമ്മദിൻ്റെ മകനായിരുന്നു. മൂർഖൻ വീട്ടിൽ എന്നാണ് തറവാട്ട് പേര്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റും പൗരമുഖ്യനുമായിരുന്ന പി ഉണ്ണിക്കമ്മു സാഹിബിൻ്റെ പി എ ആയിരുന്നു അദ്ദേഹം. പ്രമുഖ സമ്പന്നനും മുഹമ്മദ് അമാനി മൗലവിയുടെ പ്രസിദ്ധമായ ഖുറാൻ വിവരണം ആദ്യമായി പ്രസിദ്ധീകരിച്ച ദീനീ തൽപരനുമായ ഉലവക്കോട് പി കെ മുഹമ്മദ് സാഹിബ് ഉണ്ണിക്കമ്മു സാഹിബിൻ്റെ പുത്രനാണ്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വിപുലമായ അധികാരങ്ങളുള്ള ഒരു സമിതിയായിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് ഒരു മിനി മുഖ്യമന്ത്രി പോലെയും ബോർഡ് മെമ്പർമാർ മിനി മന്ത്രിമാരുമായിരുന്നു. ബോർഡിൻ്റെ ഓഫീസ് കോഴിക്കോടായിരുന്നതിനാൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ പിതാവ് മിക്കവാറും കോഴിക്കോട്ട് ഉണ്ടാകും. അദ്ദേഹം ജുമാക്ക് പട്ടാളപ്പള്ളിയിലാണ് വരിക. ഞാൻ അക്കാലത്ത് അവിടെ ഖത്തീബായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു സുഹൃത്തുക്കളുമായി. മുഹമ്മദ് സാഹിബുമായി പരിചയപ്പെടുന്ന കാലത്ത് മകൻ ഉസ്മാൻ മദിരാശി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയാണ്. മദിരാശിയിൽ ചെന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അടുക്കാൻ വയ്യ. തീക്കട്ടയിൽ കൈതട്ടിയാലുള്ള അനുഭവമായിരുന്നു. കടുത്ത ഭൗതികവാദിയും നിർമ്മതവാദിയുമായി കഴിഞ്ഞിരുന്നു. വെറും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. മാർക്സിസത്തിൻ്റെയും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെയും അങ്ങേ തലക്കൽ വരെ അദ്ദേഹം ചെന്നു. കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന യുവാക്കളെ ക്ലാസ് കൊടുത്ത് മെരുക്കിയെടുക്കുന്ന സൈദ്ധാന്തിക ബാധ്യത മലബാറിൽ പലയിടത്തും അദ്ദേഹത്തിൻ്റെതായിരുന്നു. 50s കഥയാണിത്. കലാകാരൻ, നാടക സംവിധായകൻ, രചയിതാവ്, അങ്ങനെ പലതും. അക്കാലത്ത് തിരുകൊച്ചിയിലെയും പ്രത്യേകിച്ച് മലബാറിലെയും മുസ്ലിം സമൂഹത്തിൽ അമർഷത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കൊടുങ്കാറ്റ് വീശിയ ഒരു വിമർശന നാടകം കുപ്രസിദ്ധി നേടിയിരുന്നു. ഇജ്ജ് ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്, ഇതാണ് നാടകത്തിൻ്റെ പേര്. സംവിധായകൻ ഡോക്ടർ ഉസ്മാൻ. നാടകം അരങ്ങേറുന്ന വൻ സദസ്സുകളിൽ അദ്ദേഹം വേദിയിൽ വന്ന് പ്രസംഗിക്കും. ആ നിരക്കും വെറുപ്പും ദേഷ്യവും ഏറ്റുവാങ്ങും. അക്കാലത്ത് കൊച്ചിയിലും അദ്ദേഹം വന്നിട്ടുള്ളതായി എൻ്റെ സുഹൃത്ത് ഹമീദ് പറയുന്നു. 1972 എന്നെ കാണാൻ ഡോക്ടർ ഉസ്മാൻ കൊച്ചിയിൽ വന്നപ്പോൾ ഒരു വെള്ളിയാഴ്ചയായിരുന്നു. പാൻറ്റും അരക്കയ്യും ഷർട്ടും അണിഞ്ഞ ഡോക്ടർ ഉസ്മാൻ എൻ്റെ നിർബന്ധപ്രകാരം പുതിയ പള്ളിയുടെ മിമ്പറിൽ കയറി ഖുതുബ നടത്തി. പരലോകമെന്ന അനശ്വര ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രൗഢഗംഭീരമായ പ്രഭാഷണം മനസ്സിനൊരു പുത്തൻ അനുഭവമായിരുന്നു. അന്ന് ഞാൻ ഡോക്ടർക്ക് ഹമീദിനെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് ഹമീദ് പറയുന്നത്, ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. സുന്ദര സുമുഖനായ നീണ്ടുമെലിഞ്ഞ ആപ്പിൾ നിറമുള്ള യുവാവായിരുന്നു അദ്ദേഹം. മേൽപ്പറഞ്ഞ നാടകം ഉദ്ഘാടനം ചെയ്യാൻ അന്ന് അദ്ദേഹം തന്നെ വരികയായിരുന്നു അത്രേ. മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകാത്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലിയാണ് ഹമീദിൻ്റെ ആ ഓർമ്മ. കുപ്രസിദ്ധമായ ആ നാടകത്തിൽ കെ സി അബൂബക്കർ മൊലിയെ പോലെയുള്ളൊരു കഥാപാത്രമുണ്ട്, പരിഹാസ കഥാപാത്രം. കെ സി അന്നും മലബാറിൽ അലയടിക്കുന്ന ലീഗ് മുജാഹിദ് വേദികളിലെ സരസഗംഭീരനായ പ്രഭാഷകനാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ലീഗ് വിരോധത്തിൻ്റെ പാരമ്യമാണ് നാടകത്തിൽ കെ സിയെ ഇപ്രകാരമൊരു പരിഹാസ കഥാപാത്രമായി അവതരിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ച ചേതോവികാരം.
2: നിങ്ങൾ കേട്ടത് ഓർമ്മ, മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന ഭാഗമാണ് ശ്രോതാക്കൾ ഇന്ന് ഓർമ്മയിൽ കേട്ടത്. ശബ്ദം നൽകിയത് മുബാറക് ബിൻ ഉമർ, ജാബിർ ടി കെ ചാലിയം. ഓർമ്മ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: سبيل الدموع سبيل مريح جنا هدايا.
6: വളരെ ദേഷ്യക്കാരനായ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം കയറുകയും എന്തെങ്കിലും എടുത്തെറിയുകയും ചെയ്യുമായിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ ദേഷ്യം കാരണം വളരെ കഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും അവന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ച അവന്റെ പിതാവ് ആണി നിറച്ചൊരു ബോക്സും ചുറ്റികയും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വീടിന്റെ പുറത്തുള്ള മരത്താൽ നിർമ്മിച്ച വേലിയിൽ ഓരോ ആണി വീതം അടിക്കുക. തന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുട്ടി അത് സമ്മതിച്ചു. ആദ്യത്തെ ദിവസം അവൻ ആ വേലിയിൽ 37 ആണികൾ അടിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവനടിക്കുന്ന ആണികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. അവൻ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. ആണികൾ വേലിയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. അല്പം പോലും ദേഷ്യം തോന്നാത്ത ആ ദിവസം അവൻ തന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നാത്ത സമയങ്ങളിൽ ആ വേലിയിൽ നിന്നും ഓരോ ആണി വീതം പുറത്തെടുക്കണം. അങ്ങനെ അവൻ ഓരോ ആണികളായി പുറത്തെടുക്കുവാൻ തുടങ്ങി. ആണികൾ പൂർണ്ണമായി പറിച്ചെടുത്ത ശേഷം അവൻ പിതാവിന്റെ അടുക്കലെത്തി. അദ്ദേഹം അവനെ ആ വേലിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, മിടുക്കൻ, നീ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ചെയ്തു. പക്ഷേ നോക്കൂ, ആണി ഊരിയെടുത്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ തുളകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം ശമിച്ചാലും നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയ മുറിവുകൾ അവരുടെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്കും ശീലിക്കാം.
7: വളരെ മനോഹരമായ ഒരു കഥയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടൊരു കാര്യമാണ്. ഇതിൽ പലപ്പോഴും ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമുക്ക് ഉൽക്കാവുമീന ലോയില്ല എന്ന് പറഞ്ഞൊരു ഒരു പദമാണ് ഓർത്തു പോകുന്നത്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്
8: വിഴുങ്ങിക്കളയുക
7: എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാടും ആഴവും മുറിവും ഉണ്ടാക്കുന്ന കാര്യമാണ്.
8: അതെ അതെ.
7: അപ്പം ആ കുട്ടിയുടെ കാര്യത്തിൽ നോക്കുന്നെങ്കിൽ രണ്ട് കാര്യം എനിക്കതിൽ മനസ്സിലായി. ഒന്ന്, പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദേഷ്യം പുറത്തേക്ക് വിടുന്നതിനേക്കാൾ എളുപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യലാണെന്ന് കുട്ടിയെ പഠിപ്പിച്ചത്. ആണി അടിക്കാൻ പറഞ്ഞപ്പോൾ ആണി അടിക്കണേലാർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലേലാർ നല്ലത് എന്താണ് ആ ദേഷ്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും അവസാനം തിരിച്ചറിയുന്ന ഒന്ന്, ഈ പ്രകടിപ്പിച്ച ദേഷ്യങ്ങളെല്ലാം അവസാനം ആരിലേക്കാണോ അത് പ്രകടിപ്പിക്കുന്നത് അവരിൽ അവശേഷിപ്പിക്കുന്ന പാടുകൾ, ആഴത്തിലുള്ള മുറിവുകളാണ്.
8: അതൊന്നും നിലനിൽക്കുന്നതാണല്ലേ.
7: രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്, നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാവാരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളെ. ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉമ്മമാരുടെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും മക്കളാണ്. ഈ മക്കൾ ഇതിൻ്റെ ഇരകളായി മാറുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടത്. ഒരു ഓഫീസിലാണെങ്കിൽ ഏറ്റവും സമയം കൂടെ ഉണ്ടാകുക സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കീഴ്ജവനക്കാരോ ആയിരിക്കും. ഇത് ഒരു 5-10 കൊല്ലമൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ മുൻശുണ്ഠിക്കാരൻ ദേഷ്യക്കാരനുമായ മേലുദ്യോഗസ്ഥൻ്റെ ഈർഷ്യതയുള്ള വാക്കുകൾ കേട്ട് കേട്ട് കേട്ട് അതിൻ്റെ മുറിവേറ്റ എത്രയോ ആളുകൾ ഈ വ്യക്തിയെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പുറമേക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് ആ ഒരു ഓഫീഷ്യാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളേറ്റ മുറിവ് നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വീട്ടിലാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ പെട്ടെളുപ്പം പറ്റുന്ന ചെറിയ കുട്ടികളോട് ചൂടാവുക എന്നുള്ളത് തിരിച്ചൊന്നും പറയില്ലല്ലോ. അപ്പം ഈ പക്ഷേ ഈ ചൂടാവലും ദേഷ്യപ്പെടലും ഒക്കെ നമ്മൾ വിചാരിക്കും ആ പറയുമ്പോൾ തീർന്നുണ്ടാവും, പക്ഷെ അത് തീരുന്നില്ല. അത് ആ കുട്ടി അടിച്ച ആണി പോലെ അവിടെ കിടക്കുന്നുണ്ടാവും. അവസാനം ഇത് തിരിച്ചു കിട്ടുകയാണ്, ഉമ്മാനെടുത്ത് ദേഷ്യപ്പെടുന്ന മക്കളായി മാറണം. കുറെ കഴിഞ്ഞിട്ട് ഉമ്മ ഒന്ന് പറഞ്ഞു വെക്ക് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടി എവിടുന്ന ഈ ദേഷ്യപ്പെടാൻ പഠിച്ചത്? ഉമ്മാൻ്റെ അടുത്തുനിന്ന്, വാപ്പാൻ്റെ അടുത്തുനിന്ന്. അല്ലെങ്കിൽ വലിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും ഉണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെട്ടതിൽ നിന്ന് ചെറിയ കുട്ടി അത് പഠിച്ച് തിരിച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു കിട്ടുന്നൊരു പ്രതിഭാസമാണ് എന്ന് പലപ്പോഴും വീട്ടിനകത്ത് നിന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഈ ആണി അടിക്കുന്ന തിയറി എന്ന് മനസ്സിലാക്കിയാൽ മതി. ശരിക്ക്
8: അഥവാ അതിനൊക്കെ ഒരു അനന്തരഫലം ഉണ്ടാവുന്നില്ലേ? നമ്മള് ഒഴിവാക്കി വിട്ടതാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയാലും അത് ആ ഒരു വ്യക്തിയിൽ നിന്ന് പോകാനുള്ള ഒരു കൃത്യമായിട്ടൊരു ഫലം അതിനുണ്ട് എന്നാണല്ലേ. ഒരു ഇപ്പൊ ഒരു കഥ പറയാറുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പൂച്ചയെ തൊഴിച്ചത് ആര് എന്നുള്ളത് ഒരു ഹെഡിങ് അതിന്റെ. ഓഫീസിൽ നിന്ന് സീനിയർ ആയിട്ടുള്ള ആള് ജൂനിയർ ആയ ആൾ എന്ത് ചെയ്യാണ്, വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. അതിന്റെ ഡിപ്രഷനിലേക്ക് അയാൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടില് ഭാര്യ സംസാരിക്കാനിരിക്കുമ്പോൾ ഭാര്യയെ ദേഷ്യപ്പെടുന്നു. ഭാര്യ ആ ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നു, കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നൊരു പൂച്ച പൂച്ചനെ ചവിട്ടുന്നു. അപ്പോൾ പൂച്ചനെ യഥാർത്ഥത്തിൽ ചവിട്ടിയത് ആരാ? ആ തുടക്കത്തിലുള്ള ആ ഒരു ദേഷ്യമാണ്. ആ ദേഷ്യത്തിൻ്റെ പലപ്പോഴും നമുക്ക് ആ ദേഷ്യത്തൊന്ന് ആ ഒരു സമയത്തൊന്ന് കൺട്രോൾ ചെയ്യാൻ, ഈ അടുത്ത് ഇന്നലെ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട ഒരു പണ്ഡിതൻ്റെ ഒരു ക്ലാസ്, അപ്പം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യം പെടേണ്ട സാഹചര്യം ഉണ്ടായി അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യാ, നിക്കാതിരിക്കുക, റസൂള പറഞ്ഞല്ലോ വുളു എടുക്കുക. അതൊരു കോപം എന്ന് പറഞ്ഞ ചൂടാണ്, അത് അതിനെ തണുപ്പിക്കാനാണ് വുളു എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കുക. ആ ഉള്ള അവസ്ഥയെ ഒന്നാണ് മാറ്റിയത്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ സമയത്ത് ഞാൻ നിന്നാ കൂടുതൽ ദേഷ്യപ്പെടും. ഒന്ന് സാഹചര്യം ഒന്ന് മാറിയിട്ട് എന്ത് ചെയ്യാ, ഒരു അല്പസമയം കഴിഞ്ഞിട്ട് ഒരു സമയം ഒരു ഗ്യാപ്പാണ് കൊടുക്കുക എന്നാണ്. ഒരിക്കലും രാജാവിന് ദേഷ്യം വന്നപ്പോൾ രാജാവ് ഉടനെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് കത്തെഴുതാണ് മന്ത്രിക്ക്. അപ്പോൾ മന്ത്രി പറഞ്ഞു നമുക്ക് നാളെ ആക്കാം. ഓക്കെ, ഇന്നില്ലല്ലോ, ഒന്ന് നാളെ ആക്കാം. അപ്പോൾ പിറ്റേ ദിവസം മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി നമുക്ക് നാളെ ആക്കാം. അങ്ങനെ നാളെ ആക്കി നാളെ ആക്കി അവസാനം രാജാവ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ നമ്മളയാളെ വധിക്കുന്നത്, ഒരു ചെറിയ പ്രശ്നമില്ല. ഒരു സമയം കിട്ടിയാൽ എന്ത് ചെയ്യും, ആ ദേഷ്യമൊക്കെ നമ്മളിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്.
7: അതുകൊണ്ട് തന്നെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ വിധി കൽപ്പിക്കരുത്. അത് പ്രത്യേകം ഉമറല്ലാവിനാണോ ഞാൻ നബി പറഞ്ഞു എനിക്കറിയില്ല, ചരിത്രത്തിൽ കാണാൻ പറ്റും. അമീർമാർക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്, ദേഷ്യം വരുന്ന സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കരുത്. കാരണം ആ തീരുമാനം തെറ്റായിരിക്കും, ചിലപ്പം അത് വികാരത്തിന്റെ ആസ്പദമായിട്ടുള്ള തീരുമാനമാണ്. അമിതമായ സന്തോഷത്തിന്റെ വേളയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അവിടെയും എന്തല്ല, വിവേകത്തോടുകൂടി ആവില്ല, ഒക്കെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് വൈകാരിക തലങ്ങളിൽ മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേഷ്യം. ദേഷ്യം വേണ്ടതാണ്, ദേഷ്യം വേണ്ടാത്തൊരു കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഒരു ദേഷ്യം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ആ ദേഷ്യം എന്തിനാണ് വേണ്ടത്, വേണ്ട പോലെ വേണ്ട അളവിന് കൊടുക്കാനും കഴിയണം. പക്ഷെ കൺട്രോൾ ഇല്ലാതെ പോരുമ്പോൾ അവിടെയാണ് ദേഷ്യം കൊണ്ട് സംഭവിക്കുന്ന വിപത്തുകൾ. അത് വേറൊരാളെ, ദേഷ്യം പറഞ്ഞാൽ വേറൊരാളെ മാനഹാനി വരുത്താനോ നശിപ്പിക്കാനോ അവമതിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം അടിച്ച് ഏൽപ്പിച്ചിട്ട് അതിനോട് മുറിച്ചിടാനുള്ളതല്ല, മറിച്ചൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിരിക്കാം ദേഷ്യം. ഒരു വിഷയത്തിന്റെ ഗൗരവം കൊണ്ടുവരാനായിരിക്കാം. മക്കൾ ചെയ്യുന്നൊരു തെറ്റിന് ഉണ്ടെങ്കിൽ ആ തെറ്റിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ ആ ദേഷ്യം എന്തിന് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണ് പറയുന്നത്. പലപ്പോഴും കുട്ടികൾ ഇന്നോട് ബന്ധനം വെച്ച് ദേഷ്യപ്പെട്ട്, ഇന്നോട് ബന്ധനം വാപ്പ ചീത്താറിന് എന്തിനാ, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാത്ത കുറേ ദേഷ്യങ്ങൾ സ്വീകരിച്ചു പോകുന്ന, കുറേ കലമ്പലകൾ കേട്ടു പോകുന്ന മക്കളെയല്ല നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കും. ചെറിയ കുട്ടികള് അവർക്ക് ദേഷ്യം, അവർക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരെ പഠിപ്പിക്കണം. അവരെ ശ്രദ്ധ മാറ്റിക്കൊണ്ടോ, അല്ലെങ്കിൽ അവരോട് കൂളാവുക, അവരെ മുന്നിൽ കൂളാവുക. അവർ കുട്ടിയൊരു കാര്യത്തിന് ദേഷ്യം പറയുമ്പോൾ ഇരട്ടി അങ്ങോട്ട് പറയില്ല, മറിച്ച് എന്ത് ചെയ്യണം, കുട്ടിയെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് കുട്ടീനെ പഠിപ്പിക്കണം. ശരിക്കും പലർക്കും അറിയില്ല എങ്ങനെയാണ് ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അറിയില്ല, കാരണം കുട്ടിയുടെ ഇമോഷനാണ് എപ്പോഴും മുന്നിലുണ്ടാവുക. അമിഗ്ദല ഹൈജാക്കിംഗ് എന്ന് പറയും മനുഷ്യൻ്റെ, അതിൽ സൈക്കോളജിയിൽ ചിലപ്പോൾ അങ്ങനെ പറയണ്ടോ, മനുഷ്യൻ്റെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, അത് കുറച്ചുകൂടി പക്വത എത്തുമ്പോഴാണ് വികാരം ഓരോന്നിനെ വിവേകത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നത്, കുറച്ചുകൂടി ബുദ്ധി വികസിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ കുട്ടികൾക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നൂലൊളിക്കുന്ന കുട്ടിക്ക് കരച്ചിൽ എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല, ദേഷ്യപ്പെടുന്ന കുട്ടിക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല. അതിന് നമ്മൾ തിരിച്ച് അതേ ദേഷ്യം കൊടുക്കുമ്പോൾ കുട്ടി കൂടുതൽ പ്രയാസത്തിലേക്ക് അകപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ കുട്ടിയോട് കാമാവോ ക്വയറ്റാകുക, ശാന്തമായിട്ട് കുട്ടിയുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും പതിയെ പതിയെ കുട്ടീൻ്റെ ശ്രദ്ധ തിരിക്കാം. അങ്ങനെയൊക്കെയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ആ കുട്ടിനോട് ആണിയടിക്കാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടിക്ക് കിട്ടിയ വലിയൊരു പാഠം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
8: പെങ്ങളീ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യണം, ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരിക്കലും പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പം അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം മണലാണല്ലോ. അപ്പം റസൂലുള്ളാഹി ദേഷ്യപ്പെടുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ മുഖത്ത് ആ ദേഷ്യം കണ്ടു എന്നാണ് സ്വഹാബകൾ ഹദീസ് പറയും, ഹദീസിൽ കാണാം. അപ്പം എന്ത് റസൂലുള്ളാഹി ദേഷ്യപ്പെടാൻ കാരണം, പള്ളിയിൽ കഫം കിടക്കുന്നുണ്ട്, തുപ്പലം കഫം അവിടെ കിടക്കുന്നുണ്ട്. അതെവിടെ കിടക്കുന്നത്, നേരെ ഖിബിലക്ക് മുന്നിലായിട്ടാണ്. അപ്പോൾ റസൂല വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് റസൂല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുന്നിൽ തുപ്പാൻ പാടില്ല, നമ്മൾ അള്ളാഹിനോട് സംസാരിക്കല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ദേഷ്യപ്പെടുന്നു കാരണം പറഞ്ഞു കൊടുക്കുകയാണ്, എന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തുന്നു. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുമ്പിലേക്ക് തുപ്പരുത്, തുപ്പാണെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പിയിട്ട് എന്ത് ചെയ്യുക, അവിടെ മണ്ണിട്ടിട്ട് മൂട്. കൃത്യമായ പരിഹാരം, എന്തിന് ദേഷ്യപ്പെട്ടു, ഇനി അത് അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക അല്ലേ. ഇപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു പലഹാരം കൊണ്ട് ചെന്നപ്പോൾ ആയിഷ ബീവി തട്ടുന്നുണ്ടല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി അവർ അതാണ് അവിടെ എന്ത് ചെയ്യണം, അവരെ കമാവാൻ വേണ്ടി പഠിപ്പിക്കണം, മിണ്ടാതിരുന്നു. മിണ്ടാതെ എന്ത് ചെയ്തു, അതെല്ലാം പെറുക്കിയെടുത്ത് അത് അവിടെ പഠിപ്പിക്കലാണ്, ഒരു പാഠം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര ദേഷ്യമുണ്ടെങ്കിലും അതിനവിടെ കാമാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് യഥാർത്ഥം.
7: ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കുറേ പോവാം, ഇത്രയും വിശാലമായൊരു കാര്യമുണ്ട്. കാരണം ഇതിന്റെ റെമഡിയൽ എല്ലാ രംഗത്തും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും ഈ ദേശീയായിരിക്കും. ചിലപ്പം ഒരു ദേശീയം കൊണ്ട് തുടങ്ങിയിരിക്കാം, കൊലപാതകത്തിന്റെ പിന്നിൽ ഈ ദേശീയായിരിക്കാം.
8: ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ സ്കൂളുകളിലൊക്കെ നടന്ന പല കൊലപാതകങ്ങളൊക്കെ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച ഒരു പക്ഷെ ഒരു ചെറിയ എന്തൊരു വാശിപ്പുറത്തുണ്ടായ ദേശീയം അല്ലെ, അതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും.
7: അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടല്ല, ദിവസവും നമ്മൾ നമ്മുടെ ഈർഷ്യത എവിടെയെങ്കിലും പരിക്കുകൾ ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ ദേഷ്യം എന്ന വികാരത്തെ ശരിക്കും എന്തിനു ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കണം. ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.
9: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, മെഡിറ്റേഷൻ, ശ്വസന വ്യായാമം മനസ്സിനെ ശാന്തമാക്കാനായി. വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
10: അസ്സലാമു അലൈക്കും. ആരോഗ്യ ചിന്തകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഞാൻ പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. അധികം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണത്. ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ്, നിങ്ങളുടെ ലൈഫിൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രത്ത് വർക്കുകളാണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത്തെ ഉള്ളത്, നിങ്ങൾക്ക് റിലാക്സേഷൻ വേണം, ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് വരുന്നു, അമിതമായിട്ട് ചിന്തിക്കുന്നു, പേടി വരുന്നു, ടെൻഷൻസ് വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രത്ത് വർക്കാണ്. സാധാരണ ശ്വാസം നമ്മളറിയാതെ തന്നെ ശ്വസന പ്രക്രിയ നടക്കുന്നുണ്ടല്ലേ. ഈ സംഭവത്തിൽ ബ്രത്ത് വർക്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഡീപ്പായിട്ട് മൂക്കിലൂടെ മാക്സിമം ബ്രത്ത് ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുക്കുക, എന്നിട്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് പതുക്കെ ശ്വാസം പുറത്തേക്ക് എന്ന് പറഞ്ഞ് ഊതിവിടുക. ഇത് രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ശരീരം റിലാക്സ്ഡ് ആവും, മനസ്സൊന്നുകൂടി കോൺസെൻട്രേഷനിലേക്ക് വരും. അത് നിങ്ങൾക്ക് ഫീല് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഡീപ്പായിട്ട് മാക്സിമം ബ്രത്ത് എടുക്കുക, പതുക്കെ വായിലൂടെ പുറത്തേക്ക് ചുണ്ടുകൾ കൂർപ്പിച്ച് ഊതി ഒഴിവാക്കുക. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമിഗ്ഡാല ഹിപ്പോ ക്യാമ്പസ്, ഈ സെൻട്രൽ ബ്രെയിനിലുള്ള ഏരിയാസാണ് ഓവർ തിങ്കിങ്, പെട്ടെന്ന് നമുക്ക് പേടി, ടെൻഷൻ, ദേഷ്യമൊക്കെ നിയന്ത്രിക്കുന്നത്. പതുക്കെ ഇവങ്ങായിട്ടുള്ള കണക്ഷൻ പതുക്കെ നമ്മളൊന്ന് കട്ടാക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു റിലാക്സേഷൻ നമുക്ക് ഫീല് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനിരിക്കുകയാണ്, പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ വരുന്നില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ബ്രത്ത് വർക്കാണിത്. ഇത് നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷണൽ കൺട്രോളുകൾ, ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്കൊരു പരിധി വരെ കുറക്കാൻ സാധിക്കും ഈ സിമ്പിൾ ബ്രത്ത് വർക്ക് എക്സസൈസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു. അസ്സലാമു അലൈക്കും.
9: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, മെഡിറ്റേഷൻ, ശ്വസന വ്യായാമം മനസ്സിനെ ശാന്തമാക്കാനായി. അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: أعوذ بالله من الشيطان الرجيم.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്യാം. സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനമാണത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, നിങ്ങളിൽപ്പെട്ട ഒരുപാട് പുരോഹിതന്മാർ, ദീനിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ലയ കുലൂന അംവാല നാസി ബിൽ ബാത്തിൽ, അവരിലധിക പേരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ വയസുദ്ദൂൻ ആൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. ഇത് സൂറത്തു തൗബയിലെ പിന്നെ ആയത്തിൻ്റെ ഒരു തുടക്ക ഒരു പകുതി ആദ്യ പകുതി ഭാഗമാണ്. ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം പൗരോഹിത്യം എന്നതിനെക്കുറിച്ചാണ്, അഥവാ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അത് ഏത് മതങ്ങളായിരുന്നാലും, അത് ഇസ്ലാമിലായിരുന്നാൽ പോലും, അതിന് പിന്നെ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അങ്ങനെയൊരു ചൂഷണത്തിനുള്ള വകുപ്പില്ലെങ്കിലും, ഇസ്ലാമിനെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു വന്ന സ്വഹാബിമാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരൊക്കെ ശരിയായി അതിനെ വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തെങ്കിലും, അവരുടെയൊക്കെ ഒരു കാലഘട്ടങ്ങൾ പിന്നെ സ്വഹാബിമാരൊക്കെ പിന്നെ കഴിഞ്ഞ് പിന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും ഇസ്ലാമിക സമൂഹങ്ങളിലുണ്ടായി. പിന്നെയും കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ മതത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടായി. വിശുദ്ധ ഖുർആൻ വചനങ്ങളെ തങ്ങളുടെ ആശയങ്ങൾക്കുള്ള സാധൂകരണമായി അതിനുവേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്ന ആളുകളുണ്ടായി. അങ്ങനെ പല രൂപത്തിൽ മതത്തെ തങ്ങൾക്കുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ പിന്നെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്മാർ പിന്നെ ഇസ്ലാമിലും ഉണ്ടായിത്തീർന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തിയ ലോകാവസാനം വരേക്കും ഖുർആനിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തു തൗബയിലെ ഈ ആയത്ത് വളരെ വലിയൊരു പാഠമാണ് നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അഥവാ മതം, യഥാർത്ഥ മതം, അതിൽ ചൂഷണങ്ങൾ ഉണ്ടാവില്ല. മതത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം നടത്തുന്നവർക്ക് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധവും ഉണ്ടാവുകയില്ല. ഇസ്ലാം അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ ചൂഷണത്തിന് വിധേയമാക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾ, അതുപോലും ഇസ്ലാം ഒരിടത്തും അവശേഷിപ്പിച്ചില്ല എന്നുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മുതൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി സാമ്പത്തികമായി മതം എന്നുള്ളത്, അഥവാ ദീൻ, അള്ളാഹു ശരിയായി ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യൻ ദൈവം, ആ ദൈവത്തെ ആരാധിക്കാൻ 5 പൈസയുടെ ചിലവ് ഇസ്ലാം എവിടെയും നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പിന്നെ പ്രത്യേക ആളുകൾ, അവർക്ക് മാത്രമേ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ വേദഗ്രന്ഥങ്ങൾ പഠിക്കാനും വായിക്കാനും ഇത് തിരിച്ചറിയാനും പറ്റുള്ളൂ, അവർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ചില ചടങ്ങുകളും അതുപോലെ തന്നെ ചില ആരാധനകളും നിർവഹിക്കാൻ പറ്റുള്ളൂ, ചില കാര്യങ്ങളൊക്കെ അവരിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഇസ്ലാം ആ വാതിൽ തന്നെ അടച്ചിടുകയാണ് ചെയ്തത്. ഏറ്റവും അടിസ്ഥാനം മുതൽ തുടങ്ങാം. ഇപ്പോൾ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം, ഷഹാദത്ത്, ഇസ്ലാമിൻ്റെ ആ സാക്ഷ്യവചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ആരാധകർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു, അതവൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, കുളിച്ച് ശുദ്ധിയായി വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ ഉറച്ച വിശ്വാസത്തോടുകൂടി അത് ബോധ്യപ്പെട്ട് അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതോടുകൂടി അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം. അവിടെ പ്രത്യേകമായി ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ചടങ്ങുണ്ടെങ്കിലാണ് അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുക, അങ്ങനൊരു സംഗതിയില്ല. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദീൻ അയാൾക്ക് അനുഷ്ഠിച്ചു മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചിലവുണ്ടോ? പല മതങ്ങളിലും യഥാർത്ഥ പിന്നെ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകളും മനുഷ്യരുടെ കൈകടത്തലുകളും ഉണ്ടായ മതങ്ങളിൽ നമുക്ക് ഇന്നും ലോകത്തെമ്പാടും കാണാൻ കഴിയും. ദൈവത്തോട് അടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആരാധനകൾ അർപ്പിക്കണമെങ്കിൽ അതിന് ഇന്ന ചില പൈസ കൊടുത്തുകൊണ്ടുള്ള ചടങ്ങുകൾ. ഇപ്പോൾ ഈ അടുത്ത് പോലും കേരളത്തിൽ നിലവിലുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു ആരാധനാലയം, കേരളത്തിലുള്ള ആരാധനാലയം, അവിടെ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യൂ ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മളെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ആരാധനകളൊക്കെ കഴിഞ്ഞ് പുറത്തു വരാം എന്നുള്ളൊരു ഒരു പ്രത്യേക സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ 25,000 രൂപ മുടക്കാൻ പിന്നെ ശേഷിയുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് തന്റെ ആരാധനകൾ പൂർത്തിയാക്കി ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങാനുള്ള സംവിധാനം. അങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അത് എങ്ങനെയാണ് ഒരു യഥാർത്ഥ ദൈവിക നിയമമായി മാറുക. കാരണം പണമില്ലാത്ത പണമുള്ളവനോ ഇല്ലാത്തവനോ അല്ലെങ്കിൽ വലിയ അധികാരമുള്ളവനോ ഇല്ലാത്തവനോ ഏതൊരു മനുഷ്യനും ഒരുപോലെ അവൈലബിൾ ആകുന്ന, ഒരുപോലെ ആരാധനകൾ അർപ്പിക്കാൻ കഴിയുന്ന, ഒരുപോലെ ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒന്ന് ആണെങ്കിൽ മാത്രമാണല്ലോ അത് യഥാർത്ഥ ദൈവിക മതവും ദൈവിക നിയമങ്ങളും കാര്യങ്ങളുമായി യഥാർത്ഥ ദൈവവുമായി മാറുക. അപ്പൊ ഇസ്ലാമിന് ഏറ്റവും വലിയ സവിശേഷത, ഇസ്ലാമിൽ ആരാധനാകർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അത് നിർവഹിക്കുന്നതിന് 5 പൈസ ചെലവില്ല. ഒരു മനുഷ്യന് പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാം, ആളുകളുടെ കൂട്ടത്തിൽ നിസ്കരിക്കാം. അവിടെ നിസ്കാരത്തിന് ആളുകൾ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വിശുദ്ധ വേദഗ്രന്ഥം പിന്നെ ഖുർആൻ അറിയുന്ന ആളാരാണോ, കൂടുതൽ അറിവുള്ള ആളാരാണോ, അതിനൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അയാളാണ് ഇമാമം നിൽക്കേണ്ടത്. അതാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലൊരു ഗോത്രം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 7 വയസ്സുകാരനായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ കൂട്ടത്തിൽ വളരെ മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ ഖുർആൻ അറിയുമായിരുന്നത്. അപ്പോൾ ആ മുതിർന്നവരെയും കവച്ചു വെച്ച് ആ കുട്ടിയെ നിങ്ങൾ ഇമാമാക്കി നിർത്തി നിസ്കരിക്കണം എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അപ്പോൾ അറിവിനെയാണ് അവിടെ മാനദണ്ഡമാക്കി വെച്ചത്, ഏതെങ്കിലും ചില വ്യക്തികളെ മാത്രമല്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ മുന്നിൽ നിൽക്കട്ടെ, ഇന്നൊരു പ്രത്യേകയാൾ ഒരു പുരോഹിതൻ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുമ്പോൾ ഒറ്റ സൊഫിൽ അണിയണിയായി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പിന്നെ പുണ്യം നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഒന്നാമത്തെ സൊഫിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ പിന്നെ നിസ്കാരം പിന്നെ പോട്ടെ, മറ്റാരാധനാകർമ്മങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം നിർവഹിക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപങ്ങൾ പുറത്ത് കിട്ടുന്നതിന്, പല മതങ്ങളിലും പ്രത്യേക ശാസ്ത്രങ്ങളിലും മനുഷ്യരുടെ പാപങ്ങൾ പുറത്ത് കിട്ടുന്നതിന് പിന്നെ പിന്നെ പല പുരോഹിതന്മാരുടെയും അടുത്ത് പോയി ചില ചടങ്ങുകൾ ചെയ്യേണ്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അവരോട് പോയി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറയേണ്ടുന്ന സ്ഥിതിയുണ്ട്. ഇസ്ലാമിൽ അങ്ങനെയൊരു സംഗതി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഒരു മനുഷ്യനോടും അല്ലെങ്കിൽ പുരോഹിതനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ ഒരാളോടും പറയേണ്ടുന്ന സ്ഥിതി ഇസ്ലാമിൽ പിന്നെ അള്ളാഹു വെച്ചിട്ടില്ല. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് നമ്മളെ പാപങ്ങളെക്കുറിച്ച് പറയാം, അതിന് പിന്നെ പാപങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, അത് പാപമോചനത്തിന് വേണ്ടി നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. അതിനിടയിലൊരു ഇടയാളെന്നെ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദൈവത്തോട് അടുക്കാൻ, അള്ളാഹുവിനോട് അടുക്കാൻ ഒരു ഇടയിലൊരു ഒരു മധ്യവർത്തി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ദൈവത്തോടടുത്ത കുറേ ആളുകൾ, അവരിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം, ഇസ്ലാമിൽ സക്കാത്ത് ഉണ്ടല്ലോ, അതിൽ സാമ്പത്തികമായി നമുക്ക് ചിലവ് വരുന്നുണ്ടല്ലോ. പക്ഷേ സക്കാത്തിൻ്റെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കുക, സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുന്നത്? സക്കാത്തിൻ്റെ അളവുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കറൻസി അല്ലെങ്കിൽ സ്വർണം വെള്ളി പോലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കറൻസി എന്ന് പറയുന്നത് 85 ഗ്രാം പിന്നെ സ്വർണമാണെങ്കിൽ 85 ഗ്രാം അല്ലെങ്കിൽ പിന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം ഇത്ര അളവിൽ പിന്നെ ഒരു അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ ഒരു കറൻസി, ഇതൊരു സൂക്ഷിപ്പ് മുതലായി കയ്യിലുള്ള ഒരു മനുഷ്യന് മാത്രമാണ് സക്കാത്തുള്ളത്. അത്ര പൈസ തൻ്റെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂക്ഷിപ്പ് മുതലായി വേണം. ഇനി അപ്പോൾ മാത്രമല്ല, അതിന് ഹൗല് തികയണം, അഥവാ ഒരു വർഷം കഴിയണം, അപ്പോഴാണ് അയാൾക്ക് സക്കാത്തുള്ളത്. അപ്പോൾ ഒരു ഡെഡ് മണിയായി ഇത്ര സമ്പത്ത് തൻ്റെ ചെലവുകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡെഡ് മണിയായി ഒരു ശേഖരമായി ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടാവുകയും അതിന് ഒരു വർഷം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ, അഥവാ അത്രത്തോളം അയാൾക്ക് ബാക്കി അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷിയുണ്ട്, ഇതൊരു സൂക്ഷിപ്പ് മുതലാണ് എങ്കിൽ പിന്നെ അതിൻ്റെ 2% കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അങ്ങനെയുള്ളവർക്കാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചത്. ഇനി അഥവാ നോമ്പെടുക്കുന്നതിന് 5 പൈസ ചിലവില്ല. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പിന്നെ 3 നേരം ഭക്ഷണം കഴിക്കുന്നെങ്കിൽ 2 നേരം ഭക്ഷണം ലാഭമാണ് നോമ്പെടുക്കുന്നതിൽ ഉണ്ടാകുന്നത്. പിന്നെ പല മുസ്ലിങ്ങളും ആ ഒരു ലാഭത്തിൻ്റെ പേരും പറഞ്ഞ് നോമ്പ് തുറ സമയത്ത് വളരെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നത് ആ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതല്ല, അള്ളാഹു അങ്ങനെ ഒരു ഇഫ്താർ നോമ്പ് തുറ, വളരെ വിഭവസമൃദ്ധമായ ഒരു നോമ്പ് തുറ ഉണ്ടെങ്കിൽ നോമ്പ് പൂർത്തിയാവൂ എന്ന് ഇസ്ലാമിക നിയമങ്ങളിൽ എവിടെയും പറയുന്നില്ല. ഒരു കാരക്കയും ഒരു പിന്നെ പച്ചവെള്ളവും കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് നോമ്പ് തുറക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും ഒരു ചെലവ്, ഒരു ആരാധനാകർമ്മത്തിൻ്റെ ഭാഗമായി ഒരു സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സംഗതി അവിടെയും വരുന്നില്ല. ഇനി ഹജ്ജ്, ഹജ്ജ് ചെയ്യുമ്പോൾ വളരെ വലിയ സാമ്പത്തിക ചെലവുണ്ട്. പക്ഷേ ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുന്നത്? മനിസ്തത്വാ ഇലേഹി സബീല എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു തന്നെ പറഞ്ഞു. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാണ് ഹജ്ജ് നിർബന്ധം തന്നെയാകുന്നത്. ഒരു മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. നാളെ ഒരിക്കലും സാമ്പത്തികമായോ അല്ലെങ്കിൽ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമോ ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള ശേഷിയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ലല്ലോ. പിന്നെ നാളെ പഠിച്ചവൻ അയാളോട് എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഇത്തരത്തിൽ സാമ്പത്തികമായി മാത്രമല്ല മറ്റു പല മേഖലകളിലും അതിനുള്ള സാധ്യതകളും എല്ലാം റെഡിയായി, അവസരങ്ങൾ റെഡിയായി, അതിന് കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഇസ്ലാമിലെ ഏതൊരു ആരാധനാകർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള ആളുകൾ പിന്നെ പല ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയാണ്. മനുഷ്യൻ്റെ രോഗങ്ങൾ, അസുഖങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വിഷമാവസ്ഥകൾ, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ചില ചടങ്ങുകൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ, സവിശേഷ സന്ദർഭങ്ങൾ, ജനനം, മരണം, വിവാഹം പോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പൊതുവെ ആളുകൾ മതത്തിൻ്റെ പേരിൽ ചൂഷണത്തിനായി പിന്നെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇസ്ലാമിൽ അവിടെയും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വിവാഹം എടുക്കാൻ അല്ലെങ്കിൽ ജനനം, മരണം, ഇത്തരം ചടങ്ങുകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം നിബന്ധന വെച്ചതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനനത്തോടനുബന്ധിച്ച് അങ്ങനെയൊരു ചടങ്ങ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മരണത്തോടനുബന്ധിച്ച് ഇന്ന ഒരു പുരോഹിതൻ വന്ന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. ഒരു സാധാരണഗതിയിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്തിനോട് കാണിക്കേണ്ട ആദരവും അതിനെ സംസ്കരിക്കേണ്ട രൂപവും കുളിപ്പിക്കേണ്ട രൂപവും മറമാടേണ്ട രൂപവും ഒക്കെ വളരെ വ്യക്തമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനോ പണ്ഡിതനോ അല്ലെങ്കിൽ അറിവുള്ളയാളോ ഇല്ലാത്തയാളോ ആരുമായിക്കോട്ടെ, ഇത് പഠിച്ച് മനസ്സിലാക്കിയ മുസ്ലിം സമൂഹത്തിലെ ഏത് വ്യക്തിക്കും അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, അയാളെ മറമാടാൻ പറ്റും, എന്തും അയാളുടെ മയ്യത്ത് സംസ്കാരം നിർവഹിക്കാൻ ഇന്ന ഒരു പുരോഹിതൻ തന്നെ വേണം, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന നിയമം ഇസ്ലാമിലില്ല. ഒരു വിവാഹം നടക്കണമെങ്കിൽ വളരെ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ കർമ്മം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ ഒട്ടകത്തെ മുന്നോട്ട് പായിച്ച് പിന്നെ പോകുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ പുറകെ ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒട്ടകത്തെ തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് ജാബിർ റളിയല്ലാഹുവിൻ്റെ ഒട്ടകത്തെ ഒന്ന് അടിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി, ആരാണ് പിറകിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ജാബിർ ഇത്ര പിന്നെ വേഗത്തിൽ മദീനയിൽ എത്താറാകുമ്പോൾ വളരെ സ്പീഡിൽ ഒട്ടകത്തെ പായിച്ച് മുന്നോട്ട് പോകുന്നു? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല, വളരെ പെട്ടെന്നാണ് ഞാൻ ഈ യാത്രയ്ക്ക് അങ്ങയുടെ കൂടെ വന്നത്. അപ്പോൾ തിരിച്ച് മദീനയിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ആഗ്രഹം, ഭാര്യയെ കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ സമൂഹത്തിൽ പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയേക്കാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്വഹാബിമാരിൽ ഒരാളായിരുന്ന ജാബിർ, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുല്ലാഹിബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അവരൊക്കെയും റസൂലിനെ അടുത്തറിയുന്ന ആളുകളാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള പിന്നെ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിർ, ജാബിറുബിന് അബ്ദുല്ല എന്ന് പറയുന്ന അടുത്ത സ്വഹാബി, ആ സ്വഹാബി വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരു പ്രത്യേക പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ മനുഷ്യൻ, ഒരു നാട്ടിലെ പിന്നെ അറിയപ്പെട്ട ഒരാൾ, അയാളെ അറിയിക്കാതെ വിവാഹം നടത്തി എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഖാദിമാരോ മുഫ്തിമാരോ ഒക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയ ആളില്ലല്ലോ. അപ്പോൾ വിവാഹം അവരൊരിക്കലും അങ്ങനെ മനഃപൂർവ്വം പ്രവാചകനെ ക്ഷണിക്കാതിരുന്നതല്ല, വിവാഹം അത്രത്തോളം ഒരു സാധാരണമായ ഒരു സംഗതി ആയിരുന്നു അന്നത്തെ സമൂഹത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ ലളിതവുമായിരുന്നു അന്നത്തെ സമൂഹത്തിൽ. അത് പിന്നെ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള അങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നില്ല പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരുപാട് ആളുകൾ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീടുകളിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ടാവാം, ഏതായിരുന്നാലും പ്രവാചകൻ ജാബിർ റളിയല്ലാഹു വിവാഹം അറിഞ്ഞിട്ടില്ല. അതൊരു കുറ്റമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല. മറ്റൊരു സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വില കൂടിയ സുഗന്ധം ഉപയോഗിച്ചതിൻ്റെ പിന്നെ മഞ്ഞ നിറം കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് ഈ സുഗന്ധം ഉപയോഗിച്ച് ഇങ്ങനെ വരാനുള്ള കാര്യം? കാരണം വളരെ വില കൂടിയ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധമാണത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, പ്രവാചകരെ, എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ പിന്നെ നിക്കാഹ് കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം അദ്ദേഹത്തോട് ഓ എന്നെ വിളിക്കാതെ വിവാഹം നടത്തിയോ എന്നല്ല ചോദിച്ചത്, നേരെ മറിച്ച് ഔലിയും വലവും ബിഷാത്തിന് ഒരു ആടിനെ അർത്ഥെങ്കിലും വലീമ കൊടുക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം എന്നൊരു ചടങ്ങിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നയാളും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവ് വലിയായ മനുഷ്യനും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ പിന്നെ ഒരു വലിയമാ എന്നൊരു സൽക്കാരം, അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സംഗതിയാണ് കഴിവിനനുസരിച്ച്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹം അതോടുകൂടി പൂർത്തിയായി. അല്ലാതെ ഇന്നൊരു ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പണ്ഡിതനോ വന്ന് ഒരു ചടങ്ങിലൂടെ മാത്രമേ പിന്നെ ഈ വിവാഹം സാധുവാകുകയുള്ളൂ, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ക്രമം അറിയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ. ഇതിൻ്റെ വരനും അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവും സാക്ഷികളും ഒക്കെ എങ്കിൽ അവർക്ക് തന്നെ ആ വിവാഹം നടത്താവുന്നതേ ഉള്ളൂ എന്നുള്ളത്.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ് പീസ്.
2: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നാസർ സലാഹി നമ്മുടെ കൂടെ ചേരുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇരുളും വെളിച്ചവും മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളുടെ രണ്ടു വശങ്ങളാണ്. ഇതിനെ രാവ് പകൽ എന്ന് പറയാൻ പറ്റും. നന്മയെന്നും തിന്മയെന്നും പറയാം. ഖുർആൻ ഇരുട്ടിനെ അതിൻ്റെ ബഹുവചന രൂപമായ ലുലുമാത്ത് അഥവാ ഇരുട്ടുകൾ എന്നും വെളിച്ചത്തെ അതിൻ്റെ ഏകവചന രൂപമായ നൂറ് എന്നുമാണ് പരിചയപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സമാവാതി വൽ അർള വജഅല ലുലുമാത്തി വന്നൂറ. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി. ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആമിലെ ഒന്നാമത്തെ സൂക്തം. ഇരുട്ട് എന്നത് അസത്യത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അസത്യം പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്നു എന്നർത്ഥം. അക്രമം, തിന്മ, തെറ്റ് എന്നിവ പല ഭാവങ്ങളിലും വന്നേക്കാം. വെളിച്ചം സത്യമാണ്. സത്യത്തിന് എപ്പോഴും ഒരു നിറം മാത്രമേ ഉണ്ടാവൂ. കള്ള സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം അന്ധകാരത്തോടാണ് പലപ്പോഴും ചേർക്കാറുള്ളത്. ഇസ്ലാം എപ്പോഴും പ്രകാശത്തോടാണ് പ്രതീകവൽക്കരിക്കാറുള്ളത്. മനുഷ്യ ചരിത്രത്തിലുടനീളം അന്ധകാരത്തിന്റെ ശക്തികൾക്കെതിരെയുള്ള സംഘർഷങ്ങളുടെ കഥയാണ്. വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനാണ്. ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: കിതാബും അൻസൽനാഉ ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാത്തി ഇലന്നൂരി ബിഇദ്നി റബ്ബിഹിം. മനുഷ്യരെ അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഗ്രന്ഥമാണിത്. യഹ്ദി ബിഹി അല്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലു സലാമി വയുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിം മുസ്തഖീം. അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആമിലെ പതിനാറാമത്തെ സൂക്തം. ഐഹിക ജീവിതത്തിലെ ഇരുട്ടുകൾ മാറ്റാൻ നമുക്ക് ചന്ദ്രന്റെ പൂനിലാവ് കൊണ്ടോ സൂര്യന്റെ പ്രകാശം കൊണ്ടോ നക്ഷത്രങ്ങളുടെ വെളിച്ചം കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഊർജ്ജങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രകാശം കൊണ്ടോ വിളക്ക് കത്തിച്ചിട്ടോ മെഴുകുതിരി കത്തിച്ചിട്ടോ ചൂട്ടുകൾ മുഖേനയോ അല്ലെങ്കിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന മറ്റു പ്രകാശം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളിലൂടെയോ സാധിക്കുന്നു. എന്നാൽ മനുഷ്യരുടെ മനസ്സിന്റെയും ഹൃദയങ്ങളുടെയും അകത്തുള്ള ഇരുട്ടുകൾ അകറ്റാൻ അവ പര്യാപ്തമല്ല. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രത്യേക പ്രകാശമാകുന്ന ദിവ്യ വെളിപ്പാടുകളും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും കൊണ്ടുവന്ന യഥാർത്ഥ പ്രകാശം ആവശ്യമായിത്തീരുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞു: അള്ളാഹുവിന്റെ ഗ്രന്ഥം വെളിച്ചമാണ്, അവന്റെ പ്രവാചകനും വെളിച്ചമാണ്, അവന്റെ മതം വെളിച്ചമാണ്, അവൻ നൽകിയിരിക്കുന്ന സന്മാർഗം വെളിച്ചമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് അന്നൂർ, വെളിച്ചം എന്നത്. അള്ളാഹു നൂറു സമാവാത്തി വൽ അർള്, അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തു നൂറിലെ 35-ാമത്തെ സൂക്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു: അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറു സമാവാത്തി വൽ അർള് വമാ ഫീഹിന്ന വലക്കൽ ഹംദ്. അള്ളാഹുവേ, നിനക്ക് മാത്രമാണ് സ്തുതികൾ മുഴുവനും. നീയാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ളവരുടെയും നൂറ്. നിനക്ക് മാത്രമാണ് ഹംദുകൾ മുഴുവൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അള്ളാഹുവിന്റെ പ്രവാചകനെയും നൂർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ. നിങ്ങൾക്കിതാ അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായൊരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തു മാഇദയിലെ 15-ാമത്തെ സൂക്തം. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഹിദായത്തും ഈമാനും അവൻ നൽകുന്ന നൂറാണ്. അഫമൻ ഷറഹല്ലാഹു സദ്റഹുലിൽ ഇസ്ലാമി ഫൗവ അലാ നൂരി മിർ റബ്ബിഹി. അപ്പോൾ ഏതൊരാളുടെ ഹൃദയത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹു വിശാലത നൽകുകയും അങ്ങനെ അവൻ തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുകയും ചെയ്തുവോ അവൻ ഹൃദയം കടുത്തു പോയവനെ പോലെയാണോ? ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 22-ാമത്തെ സൂക്തം. ഹിദായത്ത് ഈമാനുമാകുന്ന നൂറ് ലഭിക്കാത്തവർക്ക് യാതൊരു പ്രകാശവും ലഭിക്കുകയില്ല. അള്ളാഹു വ്യക്തമാക്കുന്നു: വമൻ യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തു നൂറിലെ 40-ാമത്തെ സൂക്തം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നൂറിനായി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. അള്ളാഹുവേ, നീ എന്റെ ഹൃദയത്തിലും നാവിലും കേൾവിയിലും കാഴ്ചയിലും പിന്നിലും മുന്നിലും മുകളിലും താഴെയും പ്രകാശമാക്കണമേ. നീ എനിക്ക് വെളിച്ചമേകണമേ. ഇരുട്ടിനെ അകറ്റി ഐഹിക പ്രപഞ്ചത്തിൽ പ്രകാശം നൽകിയ അള്ളാഹു മനുഷ്യൻ അനുഭവിക്കുന്ന ആന്തരിക ഇരുട്ടുകളെയും ബാഹ്യ ഇരുട്ടുകളെയും അകറ്റി ഈ ലോക ജീവിതവും ബർസഹി ജീവിതവും പരലോക ജീവിതവും പ്രകാശപൂരിതമാക്കാൻ നൂറ് നൽകി മനുഷ്യരെയും അനുഗ്രഹിച്ചു. അള്ളാഹുവിന്റെ ദിവ്യപ്രകാശത്തിൽ നിന്ന്, അതായത് ഖുർആനിൽ നിന്ന്, അവന്റെ ദൂതന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവൻ പത്ത് തരം ഇരുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നു. ഒന്ന്, അവരുടെ പ്രകൃതിയിലുള്ള ഇരുട്ട്; രണ്ട്, അജ്ഞതയുടെ ഇരുട്ട്; മൂന്ന്, ഇച്ഛയുടെ ഇരുട്ട്; നാല്, വാക്കുകളിലെ ഇരുട്ട്; അഞ്ച്, പ്രവർത്തനങ്ങളിലെ ഇരുട്ട്; ആറ്, പ്രവേശന കവാടത്തിലെ ഇരുട്ട്; ഏഴ്, പുറത്തേക്കുള്ള കവാടത്തിലെ ഇരുട്ട്; എട്ട്, കബറിലെ ഇരുട്ട്; ഒൻപത്, അന്ത്യദിനത്തിലെ ഇരുട്ട്; പത്ത്, നിത്യവാസമാകുന്ന ലോകത്തിലെ ഇരുട്ട്. മൂന്ന് ലോകത്തും അവർക്ക് ഇരുട്ട് അനിവാര്യമാണ്. ഐഹിക ലോകത്തും ബർസഹി ജീവിതകാലത്തും പരലോകത്തും അവരുടെ കൂടെ ഇരുട്ട് മാത്രമേയുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചും പിൻപറ്റിയും ജീവിക്കുന്ന ആളുകൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായി പത്ത് പ്രകാശങ്ങളിലായിരിക്കും. മറ്റു സമുദായങ്ങൾക്കൊന്നുമില്ലാത്ത ഈ പ്രകാശം ഈ സമുദായത്തിനും ഈ സമുദായത്തിന്റെ പ്രവാചകനും ഉണ്ട്. ഇജ്തിമാഉൽ ജുയൂസിൽ ഇസ്ലാമിയ, മൂന്നാം വാള്യം, 43-ാമത്തെ പേജ്. അവിശ്വാസത്തിൻ്റെയും തിന്മകളുടെയും അജ്ഞതയുടെയും ഇരുട്ടുകളിൽ നിന്ന് വിശ്വാസങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും അറിവിൻ്റെയും പ്രകാശത്തിലേക്ക് അള്ളാഹു വിശ്വാസികൾക്ക് വഴി കാണിക്കുന്നു. അതിൻ്റെ ഫലമായി ഖബറിലെയും മഹ്ശറിലെയും അന്തിമ ദിനത്തിലെയും ഇരുട്ടുകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സന്തോഷത്തിൻ്റെയും വിശാലതയുടെയും ആശ്വാസത്തിൻ്റെയും സുഖാനുഗ്രഹങ്ങളുടെയും ലോകത്തേക്ക് അള്ളാഹു അവരെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു അല്ലാത്തവരെ രക്ഷാധികാരികളായി സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെ: അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉമു ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൻ ളുലുമാത് ഉലൈക സുഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസ്തവരുടെ രക്ഷാധികാരിയാകുന്നു അല്ലാഹു. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാകുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് ആ ദുർമൂർത്തികൾ അവരെ നയിക്കുന്നത്. അവരത്ര നരകവാസികൾ, അവരതിൽ നിത്യവാസികളുമായിരിക്കും. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ 257-ാമത്തെ സൂക്തം. ഇതിന്റെ വിശദീകരണത്തിൽ നാസിറുദ്ദീൻ സയദി റഹ്മഹുല്ല ഇങ്ങനെ പറഞ്ഞത് നമുക്ക് വായിക്കുവാൻ സാധിക്കും: ഈമാനിന്റെയും അറിവിന്റെയും സൽക്കർമ്മത്തിന്റെയും പ്രകാശത്തിൽ നിന്നും കുഫ്റിന്റെയും അജ്ഞതയുടെയും തിന്മയുടെയും ഇരുട്ടിലേക്ക് അവർ കൊണ്ടുപോകുന്നു. അതിന്റെ ഫലമായി അവർക്ക് എല്ലാ നന്മകളും തടയപ്പെട്ടു. സന്തോഷവും ആഹ്ലാദവും സുഖാനുഗ്രഹങ്ങളും അവർക്ക് നഷ്ടമായി. പിശാചിന്റെയും മിത്രങ്ങളുടെയും കക്ഷികളിൽപ്പെട്ട് അവർ നഷ്ടത്തിന്റെ വക്താക്കളായി മാറുകയും ചെയ്യും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും: തന്റെ തൃപ്തിയെ പിൻപറ്റിയ ആളുകളെ അള്ളാഹു അവരുടെ രക്ഷയുടെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. തന്റെ സത്യവിശ്വാസികളായ അടിമകളെ നിഷേധത്തിന്റെയും സംശയത്തിന്റെയും ഇരുട്ടുകളിൽ നിന്ന് വ്യക്തവും തെളിമയുള്ളതും സരളമായതും പ്രകാശപൂരിതവുമായ സത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരി പിശാചാണ്. വഴികേടുകളും അജ്ഞതകളും അവർക്കവൻ അലങ്കാരമായി കാണിച്ചു കൊടുക്കുന്നു. സത്യത്തിന്റെ വഴിയിൽ നിന്നും തെറ്റിക്കുകയും അതിൽ നിന്ന് കുഫ്രിന്റെ മാർഗത്തിലേക്ക് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, പരലോക ശിക്ഷയായ നരകത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന പ്രകാശം ഈ ലോകത്ത് ഉണ്ടായേ തീരൂ. അല്ലാത്തവർക്ക് ശാശ്വതമായ നരകശിക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം സ്വീകരിക്കാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും: ഔക്കൽ ലുമാത്തിൻ ഫി ബഹ്റിൻ ലുജിയിൻ يَخْشَوْ مَوْجًا مِنْ فَوْقِهِ مَوْجًا مِنْ فَوْقِهِ سَحَابًا ظُلُمَاتٌ بَعْضُهَا فَوْقَ بَعْضٍ إِذْ أَخْرَجَ يَدَهُ لَمْ يَكَدْ يَرَاهَا وَمَنْ لَمْ يَجْعَلِ اللَّهُ لَهُ نُورًا فَمَا لَهُ مِنْ نُورٍ അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു. തിരമാല അതിനെ കടലിനെ പൊതിയുന്നു. അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ കാർമേഘം. അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. അവന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവന് കാണാൻ കഴിയില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുന്നൂറിലെ 40-ാമത്തെ സൂക്തം. അവിശ്വാസികളുടെ ഈ ലോക ജീവിതത്തിലെ അവസ്ഥയാണ് ഉപമയിലൂടെ വിവരിക്കുന്നത്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള മാർഗദർശനങ്ങളെ വകവെക്കാത്തത് നിമിത്തം അവന്റെ പ്രകാശം ആസ്വദിക്കാൻ കഴിയാതെ അവർ വമ്പിച്ച അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. കാർമേഘത്തോളം വരുന്ന ഉയരത്തിൽ മേൽക്കുമേൽ തിരമാലകളും അതിനുമീതെ കാർമേഘങ്ങളും കൂടി ഇരുളടഞ്ഞ ഒരു മഹാസമുദ്രത്തിൽപ്പെട്ടവനെപ്പോലെ വിവിധ അന്ധകാരങ്ങളിൽ മുഴകിക്കൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. വിശ്വാസത്തിലും അന്ധകാരം, വാക്കിലും അന്ധകാരം, പ്രവൃത്തിയിലും അന്ധകാരം, ഇങ്ങനെ ഒരു വശത്ത് സത്യം ചിന്തിക്കാൻ കഴിയാതെയും കണ്ടും കേട്ടും കാര്യം ഗ്രഹിക്കാൻ കഴിയാത്ത വണ്ണം അവരുടെ ഹൃദയത്തിനും കണ്ണിനും കാതിനും ബാധിച്ച അന്ധകാരങ്ങൾ മറ്റൊരു വശത്ത്. ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ ഗ്രാഹ്യമാകാതിരിക്കുക, ഉപദേശങ്ങൾ ഫലപ്പെടാതിരിക്കുക, ജ്ഞാനബോധമില്ലാതിരിക്കുക മുതലായ മറ്റൊരു വശത്തും, എല്ലാം കൂടി അന്ധകാരത്തുമേൽ അന്ധകാരം. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രകാശത്തെയും അതുപോലെ തന്നെ പ്രവാചകൻ മുഖേന അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തെയും പ്രവാചകനാകുന്ന അവകാശത്തെയും ഹിദായത്തിനെയും ഒക്കെ ലഭിക്കാത്ത ആളുകളുടെ അവസ്ഥ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ അത് എന്നും തെളിമയോടുകൂടി കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ എപ്പോഴും നന്മയിൽ നയിക്കുമാറാവട്ടെ. തമസാമാം ജ്യോതിർഗമയ വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് വോയിസ് ഓഫ് പീസ്. ഇത്രയും നേരം നമ്മുടെ മുന്നിൽ സംസാരിച്ചത് നാസർ സലാഹി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും

0: ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഫർളിനോട് അനുബന്ധിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുല്ലാ 202 അധ്യായം, ബാബു സുന്നത്തിൽ ഇശാഇ ബഅദഹ വഖബലഹ, ഇഷാഇൻ്റെ സുന്നത്ത് ശേഷവും മുമ്പുമായി നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളുടെ അധ്യായം. ഇമാം നവവി റഹമഹുല്ല പറയുന്നു, ഫീഹി ഹദീസു ബിനി ഉമർ അസ്സാബിഖ്. ഈ ഒരു അധ്യായത്തിൽ മുമ്പ് കഴിഞ്ഞുപോയ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ ഹദീസുണ്ട്. സല്ലൈതു മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്തൈനി ബഅദൽ ഇഷാ, ഇഷാ നമസ്കാരത്തിന് ശേഷം 2 ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിക്കുകയുണ്ടായി എന്നത്. وحديث عبد الله بن مغفل رضي الله عنه عبد الله بن مغفل رضي الله عنه عند حديث ان النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم പറഞ്ഞു بين كل اذانين صلاه الا 2 അതായത് ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമസ്കാരമുണ്ട്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇത് അറിയിക്കുന്നത് ഇഷാഇന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ്. സഹോദരങ്ങളെ, സുഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്ത് സ്വീകരിക്കാൻ കാണിച്ച താല്പര്യം, അത് പഠിപ്പിക്കുവാൻ കാണിച്ച താല്പര്യം, അവരത് നിർവഹിക്കുവാൻ അവർക്കുണ്ടായിരുന്ന ആ ഒരു താല്പര്യം, ഇതെല്ലാം ഈ ഹദീസുകൾ ഈ പറയപ്പെട്ട ബാബുകളിൽ ദുഹറിൻ്റെയും ഫജറിൻ്റെ മുതൽ തുടങ്ങി ഫജർ, ദുഹർ, അസർ, മഗ്രിബ്, ഇഷാ എല്ലാ ഫറള് 5 ഫറള് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുമ്പും ശേഷവുമുള്ളതായ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹാദിഹിൽ ഇമാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ഹാദിഹിൽ അബ്വാബു ഫീ ബയാനി സുന്നത്തിൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാ, അസറിൻ്റെ മഗ്രിബിൻ്റെ ഇഷാഇൻ്റെ സുന്നത്തുകളൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഫജറിൻ്റെ സുന്നത്തിനെക്കുറിച്ച് വിശദീകരിച്ചു, ളുഹറിൻ്റെ സുന്നത്തിനെക്കുറിച്ച് വിശദീകരിച്ചു, അതേപോലെ തന്നെ അസറിന് മുമ്പുള്ള നമസ്കാര

0: ആരം നാല് റക്കാത്ത് പ്രത്യേകമായി കൊണ്ട് റഹിം അള്ളാഹുറ അൻ സല്ല ഖബൽ അൽ അസരി അർബ അസറിന് മുമ്പ് നാല് നമസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് എന്ന ജുംലത്തുൻ ദുആഇയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയെന്നോണം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദആലിമൻ സല്ല ഖബൽ അൽ അസരി അർബ അസറിൻ്റെ മുമ്പ് നാല് റക്കാത്ത് നിസ്കരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ടായിരുന്നാലും ശരി, ഈ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമസ്കരിക്കാം എന്നതാണ്. അതേപോലെ തന്നെ മഗ്‌രിബിന് സുന്നത്തുണ്ട്, മുമ്പുണ്ട് ശേഷമുണ്ട്. എന്നാൽ അത് മുമ്പുള്ളത് റാത്തിബത്തായ സുന്നത്തല്ല, എന്നാൽ ശേഷമുള്ളത് റാത്തിബത്തായ സുന്നത്താണ്. മുമ്പുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു നമ്മൾ സൊല്ലു ഖബൽ അൽ മഗ്‌രിബ്, മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കുക. മൂന്ന് പ്രാവശ്യം പറഞ്ഞു. മൂന്നാമത്തേത് ലിമൻ ഷാ എന്ന് പറഞ്ഞു, ലി അല്ല തുത്തഖദ സുന്നത്തൻ റാത്തിബ, റാത്തിബത്ത് സുന്നത്തായി ആളുകൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇമാമ് മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ, മഗ്‌രിബിൻ്റെ ബാങ്ക് വിളിച്ചാൽ രണ്ടരക്കാത്ത് നമസ്കരിക്കുക. പക്ഷേ അതെന്തല്ല, സാധാരണ ശക്തമായി റാത്തിബത്ത് സുന്നത്ത് ശേഷം നമസ്കരിക്കുന്ന സുന്നത്ത് പോലെയല്ല. ആർക്കെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, അത് നിർവഹിക്കുകയാണെങ്കിൽ അതിനും തെറ്റില്ല. ആ രൂപത്തിലാണത് പറയപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളത് നിർവഹിക്കാറുണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടത് വിരോധിച്ചിട്ടില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളെ, വഅമ്മൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ഫലഹ സുന്നത്തുൻ ഖബലഹ വബഅദഹ, ഇശാ നമസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്തുണ്ട്. എന്നാൽ ലാക്കിന്ന സുന്നത്ത് ഖബലഹ ലൈസത്ത് റാത്തിബ, ഇശാന് മുമ്പുള്ള സുന്നത്ത് അത് റാത്തിബത്ത് സുന്നത്തിൽപ്പെട്ടതല്ല. ഈ റാത്തിബത്ത് സുന്നത്ത് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിത്യമായി ഫറദായ നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ നിർവഹിക്കുന്നതായ സ്ഥിരമായി പതിവായി നമസ്കരിക്കുന്ന, അതിൽ അത് പതിവാക്കിയാൽ അത് നിർവഹിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നൊക്കെ പരാമർശിക്കപ്പെട്ടതായ ആ ഒരു കാര്യം കേട്ടതിൽ പിന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അവരത് ഉപേക്ഷിച്ചിട്ടേയില്ല എന്ന് പറയുന്നതായ ഒരു ഹദീസ്. അതിൽപ്പെട്ടതല്ല ഇഷാഇൻ്റെ മുമ്പുള്ളത്, ശേഷമുള്ളത് റാത്തിബത്താണ്. ബൽഹിയ ദാഖിലത്തുൻ ഫി ഉമൂമി ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി പറഞ്ഞ അതിൽ ഉൾപ്പെടുന്നതാണ്. ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, എല്ലാ രണ്ട് ബാങ്കുകൾക്കുമിടയിൽ നമസ്കാരമുണ്ട്. എന്നാൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അദാനൈനി എന്നത് അദാനും ഇഖാമത്തുമാണ്, ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ നമസ്കാരമുണ്ട്. അമ്മാ ബഅദഹ ഫയുസന്നു ബഅദഹ റകഅതൈനി, എന്നാൽ അതിനുശേഷമുള്ളത് അത് രണ്ട് റക്അത്ത് സുന്നത്തായ നമസ്കാരമാണ്. സഹോദരങ്ങളെ, ഇത് വ്യക്തമാക്കുന്ന കാര്യം, ഫതബയ്യന ബിഹാദ അന്ന സ്വലവാത്തുൽ ഖംസ, നിശ്ചയമായും അഞ്ച് നേരത്തെ നമസ്കാരം, അൽ ഫജ്റു ലഹ സുന്നത്തുൻ ഖബ്ലഹ, ഫജ്റിന് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്. വലൈസ ലഹ സുന്നത്തുൻ ബഅദഹ, ഫജ്റിന് ശേഷം സുന്നത്തില്ല. അല്ലുഹുറു ലഹ സുന്നത്തുൻ ഖബ്ലഹ വബഅദഹ, ളുഹറിന് മുമ്പും ശേഷവും സുന്നത്തുണ്ട്. അൽ അസ്റു ലൈസ ലഹ സുന്നത്തുൻ ഖബ്ലഹ വലാ ബഅദഹ, അസറിന് മുമ്പോ ശേഷമോ റാത്തിബത്ത് സുന്നത്തില്ല. ലാക്കിൻ ലഹ സുന്നത്തുൻ ഗൈറു റാത്തിബത്തിൻ ഖബ്ലഹ, എന്നാൽ അസറിന് മുമ്പ് റാത്തിബത്തല്ലാത്ത സുന്നത്തുണ്ട്. വ അമ്മാ ബഅദഹ ഫഹുവ വഖ്തു നഹിയിൻ, അസറിന് ശേഷമുള്ള സമയം അത് നമസ്കാരം വിരോധിക്കപ്പെട്ടതായ സമയമാണ്. അൽ മഗ്‌റിബു ലഹ സുന്നത്തുൻ ബഅദഹ, മഗ്‌റിബിന് ശേഷം റാത്തിബത്ത് സുന്നത്തുണ്ട്. എന്നാൽ അതിന് മുമ്പ് ഗൈറു റാത്തിബ, റാത്തിബത്തല്ലാത്ത സുന്നത്തുമുണ്ട്. അൽ ഇഷാഉ ലഹ സുന്നത്തുൻ ബഅദഹ, ഇഷാഇന് ശേഷം റാത്തിബത്ത് സുന്നത്തുണ്ട്. വഖബലഹ വലൈസത് ബിറാത്തിബ, ഇഷാഇന് മുമ്പ് റാത്തിബത്ത് സുന്നത്തില്ല. ഈ കാര്യങ്ങളാണ് ഹാദിഹി ഹിയ സുനനു താബിഅത്തുലിൽ മക്തൂബാത്ത്, നിർബന്ധമായ നമസ്കാരങ്ങളെ തുടർന്നു വരുന്നതായ സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ എന്നറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടുള്ള പ്രയോജനമെന്താണ്? വമിൻ ഫവായിദിഹ അന്നഹു ഇദാ ഹസല നഖ്സും ഫിൽ ഫറായിദ്, ഫറദുകളിൽ വന്ന വീഴ്ചകൾ, ആ കുറവുകൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഫഇന്ന ഹാദിഹി നവാഫില തുകമ്മിലുഹ, ഈ ഐച്ഛികമായ ഈ നാഫിലത്തായ ഈ സുന്നത്തായ നമസ്കാരങ്ങൾ ഫറദിൽ വന്ന കുറവുകളെയും വീഴ്ചകളെയും നികത്തുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ബാബുകളിലൂടെ ഈ ഒരു വിഷയങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിർവഹിക്കുന്ന ഒരു സുജൂദും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് പദവികൾ ഉയർത്തപ്പെടാതിരിക്കുകയില്ല. സ്വർഗപ്രവേശനം സാധ്യമാകുന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, അതുപോലെ തന്നെ റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിദ്മത്ത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സൽ നിങ്ങൾ ചോദിക്കുക. അദ്ദേഹം ചോദിച്ചത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം എനിക്ക് ആവശ്യമാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട് അബഗൈറ ദാലിക്, അതല്ലാത്ത വേറെന്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു എനിക്കത് മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്തണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ഫഅഇനി ബികസറത്തി സുജൂദ്, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കൂ. അതായത് സുന്നത്തായ നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഫർദിന് മുമ്പുള്ളതായ റവാത്തിബ് സുന്നത്തുകൾ, പ്രത്യേകം ഫദൽ പറയപ്പെട്ട ശ്രേഷ്ഠത പറയപ്പെട്ടതായ സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുണ്ടോ അതെല്ലാം നാം പ്രാവർത്തികമാക്കാനും അതിൽ താൽപ്പര്യം കാണിക്കാനും. സഹോദരങ്ങളെ, നാം നഷ്ടപ്പെടുത്തിക്കളയുന്നതായ ഈ ഐച്ഛിക നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, അതിൻ്റെ വിലയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും അതിൻ്റെ വാല്യൂവും നമുക്ക് ബോധ്യപ്പെടുന്നത് സഹോദരങ്ങളെ അത് നിർവഹിക്കാൻ സാധിക്കാതെ നമ്മൾ ഖബറിൽ എത്തിച്ചേരുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റകഅതാനി ഖഫീഫതാനി ബിമാ തഹ്ഖിറൂന വതംഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാകും. പുതുതായി മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബർ ചൂണ്ടിപ്പറയുകയാണ് രണ്ട് റക്കാഅത്ത്. വളരെ ലഘുവായിട്ടുള്ള, നിങ്ങൾ നിസ്സാരമായി കാണുന്ന, സുന്നത്തായി കാണുന്ന ആ രണ്ട് റക്കാഅത്ത് നമസ്കാരമായിരിക്കും യസീദുഹുമാ ഫീ ഹാദാ ഫീ അമലിഹി, ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഏറ്റവും വലുതായി. അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും, ഈ ബാക്കി നിൽക്കുന്ന ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും അയാൾ ആഗ്രഹിക്കുന്നത് അയാളുടെ കർമ്മത്തിലുള്ള രണ്ട് റക്കാഅത്ത് നമസ്കാരം, രണ്ട് റക്കാഅത്ത് നമസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നതായിരിക്കും. സഹോദരങ്ങളെ, മനുഷ്യനെ മരിക്കുന്ന സമയത്താണ് കർമ്മങ്ങളുടെ യാഥാർത്ഥ്യത്തിൻ്റെ അതിൻ്റെ മൂല്യം അത് ബോധ്യപ്പെടുന്നത് അഅമാലു സ്വാലിഹാത്തുകൾ, അതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും ദുനിയാവിൻ്റെ വിഭവങ്ങളെക്കാളും ഖൈറായിട്ടുള്ളത് പരലോകത്തേക്ക് പ്രയോജനപ്പെടുന്നത് ഈ കാര്യങ്ങളായിരിക്കും. അതാണല്ലോ റക്അത്താനി ഖഫീഫത്താനി ഖലീലത്താനി ഫിൽ ഖിറാഅ വൽ അദ്കാർ, ചെറിയ സൂറത്തുകൾ ഓതി ചെറിയ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുന്ന. മിമ്മാ തഹ്ഖിറൂന തസ്തഖിലൂന അജ്റഹുമ, നിങ്ങൾ തസ്തഖിലൂന അജ്റഹുമ, അതിൻ്റെ പ്രതിഫലം വളരെ കുറവായി നിങ്ങൾ കാണുന്ന, തതവു ആയിക്കൊണ്ട് ഐച്ഛികമായി നിർവഹിക്കുന്ന ആ ഒരു കർമ്മമായിരിക്കാം ഇയാൾക്ക് ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് അയാൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തുകളുടെ ആസ്വാദനം, സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ അത് നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അതിന് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അഅമാലു തതവ്വു ഐച്ഛികമായ കർമ്മങ്ങൾക്ക് പ്രേരണ നൽകിക്കൊണ്ട്, പ്രത്യേകം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ദുനിയാവിൻ്റെ നശ്വരത, ആഖിറത്തിൽ നമുക്ക് ഈ ഒരു ഇബാദത്തിന് ലഭിക്കുന്നതായ പുണ്യവും പ്രതിഫലവും ഏറെയുണ്ട്. അതുകൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാരം അത് ഫറളാണ്, അത് നിർബന്ധമാണ്, അതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ആ ഫറളിൽ വന്ന വീഴ്ചകളും കുറവുകളും പരിഹരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയതുമായ നിത്യമായി നമസ്കരിക്കാറുണ്ടായിരുന്ന റാത്തിബത്ത് സുന്നത്ത്, അത് സ്വർഗം ലഭിക്കാൻ, സ്വർഗത്തിലൊരു വീട് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ കാരണമാകുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകമായി കൂടുതൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന, റബ്ബിൽ നിന്നുള്ള ഫദൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അസറിന് മുമ്പ് നാല് റക്അത്ത് നമസ്കരിച്ചാൽ കാരുണ്യമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വഹാബത്ത് താല്പര്യത്തോടുകൂടി മഗ്രിബിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിച്ചതിനെക്കുറിച്ച്, അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് തടയപ്പെടാൻ ദുഹറിന് മുമ്പും ശേഷവും നാലും നാലുമായി നമസ്കരിച്ച്, ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ ഏറെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി നാം താല്പര്യം കാണിക്കുകയും അതിൽ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ, ഫർളിനോടനുബന്ധിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ. ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.

0: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മതപരമായ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിനുള്ള ഒരു സംവിധാനമാണ് പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ള അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാം. ഇന്നത്തെ പ്രോഗ്രാമിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകുന്നതിനായി നമ്മോടൊപ്പം പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ബഹുമാന്യനായ ഫൈസൽ മദീനിയാണ് ഉള്ളത്. അദ്ദേഹത്തെയും ശ്രോതാക്കളെയും ഒറ്റവാക്കിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 9020 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതുമാണ്. നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിസ്കാരത്തിലെ രണ്ടു തശഹുദിലും വലത്തെ കൈവിരൽ മേൽപോട്ടും കീഴ്പോട്ടും ഇളക്കുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. റബ്ബി ശർഹലി സദ്രി വയസ്സർലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിലിരുന്ന് കഴിഞ്ഞാൽ വിരലുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയും വിരലെ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കുകയും അതിലേക്ക് നോക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ അതിൽ ഇളക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ചില ഹദീസുകളിൽ ഇളക്കരുതെന്നും ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളക്കിയിരുന്നു എന്നും വന്നിട്ടുണ്ട്. ആ ഇളക്കിയിരുന്നു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ഈ വയദുഉ ബിഹ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രയോഗമുണ്ട്.
0: വിരലിളക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്,
1: പ്രാർത്ഥനയുടെ വാചകങ്ങൾ വരുന്ന സമയത്ത് ഇളക്കുക എന്നുള്ളതാണ്. ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹിയിലേക്ക് അതിന് പറയുന്നത് അങ്ങനെയാണ്. അതായത് തശഹുദിൽ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ വരുന്ന സമയത്ത് മാത്രം വിരലിളക്കുക എന്നുള്ളതാണ്. അപ്പോൾ തഹിയാത്തുൽ മുബാറക അസ്സലാമു അലൈന, അതൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു അതൊരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനയുടെ വചനങ്ങൾ വരുന്ന സമയത്ത് മാത്രം ഇളക്കുകയും അല്ലാത്ത സമയത്ത് ചലിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. ഇത് രണ്ട് തശഹുദിലും ബാധകമാണ്. അത് ഒന്നാമത്തെ തശഹുദിലും ഈ പ്രാർത്ഥനയുടെ വചനങ്ങൾ വരുന്ന സമയത്ത് ചലിപ്പിക്കുക, അതുപോലെ തന്നെ രണ്ടാമത്തെ അവസാനത്തെ തശഹുദിൽ. ഇപ്പം ഒന്നിൽ കൂടുതൽ തശഹുദ നിസ്കാരങ്ങളാണെങ്കിൽ രണ്ടാമത്തെ തശഹുദിലും പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ വരുന്ന സമയത്ത് മാത്രം ചലിപ്പിക്കുക എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അത് രണ്ട് തശഹുദിനും ഒരുപോലെ സുന്നത്താക്കപ്പെട്ട ഹദീസിൽ വന്നത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: ചലിപ്പിക്കാം എന്നും ചലിപ്പിക്കാതിരിക്കുന്നതും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
1: ഈ ചലിപ്പിക്കാതിരിക്കാം എന്ന് പറയുന്നതിനെയും ചലിപ്പിക്കാം എന്ന് പറയുന്നതിനെയും ജം ചെയ്തിട്ടാണ് ഷെയ്ഖ് ഹുസൈമിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. ചലിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കരുത്. ചലിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ വരുന്ന സമയത്ത് മാത്രം ചലിപ്പിക്കുക. അത് രണ്ട് ഹദീസ് രണ്ട് രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ജമ്മ് ചെയ്യാൻ പറ്റിയെങ്കിൽ ജമ്മിയാണ്. അപ്പോൾ അതിനോട് ജമ്മ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വ്യാഖ്യാനമാണ് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് അതിന് വിശദീകരിച്ചിട്ടുള്ളത്. വല്ലാഹു അലം.
0: മഗ്രിബ് ബാങ്ക് 6:45 6:40 തഹിയത്ത് നമസ്കരിക്കാമെന്നാണ് ശ്രോതാവിൻ്റെ സംശയം.
1: 6:46 ബാങ്കാണെങ്കിൽ 6:45 എന്ന് പറയുമ്പോൾ ആ വിരോധിക്കപ്പെട്ട സമയത്തിൻ്റെ പരിധിയിലാണത് വരിക. കാരണം
0: 40:46 വ്യത്യാസത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്
1: വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും സൂക്ഷ്മതയ്ക്ക് നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആ വിരോധിക്കപ്പെട്ട സമയത്ത് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് ഒന്നെങ്കിൽ നമ്മളവിടെ ഏതെങ്കിലും കസേരണ്ടെങ്കിൽ ഇരിക്കുക, അതല്ലെങ്കിൽ പള്ളിയിലൂടെ നടക്കുകയോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ ബാങ്ക് കൊടുത്തതിന് ശേഷം നമസ്കരിക്കുന്ന ഒരു രീതി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിരോധിക്കപ്പെട്ട സമയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ സൂര്യാസ്തമനത്തിൻ്റെ സമയമാണ്. അസ്തമനം പൂർത്തിയായി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. അപ്പോൾ ആ അസ്തമനം ആരംഭിച്ച് പൂർത്തിയാകുന്നത് വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള ആ സമയമാണ് 5 മിനിറ്റ് 6 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിരോധിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിലാണത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നമസ്കരിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് മനസ്സിലാവുന്നത്. വല്ലാഹു അഅലം.
0: ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ.
2: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ.
0: ചോദ്യം ചോദിച്ചോളൂ.
2: എന്റെ സംശയം, സ്ത്രീകള് പുറത്തു പോകുന്ന സമയത്ത് കാൽപാദം വെളിവാക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതോ കാൽപാദവും മറയ്ക്കണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്.
1: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത് എന്ന് പറയുന്നത് നമസ്കാരത്തിലത് നിർബന്ധമാണ്. പിന്നെ മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങളൊന്നും പുറത്ത് കാണാൻ പാടില്ല. അത് സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ഔറത്തായിട്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള അഫുലായിട്ടുള്ള രൂപം സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ കാൽപാദം മറച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം, അഭികാമ്യം. എന്നാൽ അത് നിർബന്ധം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ മാത്രമാണ്. നമസ്കാരത്തിൽ കാൽപാദം മറക്കൽ നിർബന്ധമാണ്, മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത്, പുറത്തേക്ക് പോകുന്ന സമയത്തും കാൽപാദം മറക്കുമെങ്കിൽ അതാണ് ഏറ്റവും സൂക്ഷ്മതയ്ക്ക് ഉത്തമമായിട്ടുള്ള ശോക്സോ മറ്റോ ധരിക്കുന്നതാണ് ഏറ്റവും അഫുലായിട്ടുള്ള രൂപം എന്നാണ് മനസ്സിലാവുന്നത്. വല്ലാഹു അലം. സൈഡ് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിന്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെ പിൻഭാഗങ്ങളൊക്കെ അത് പ്രദർശിക്കപ്പെടാൻ കാണാൻ സാധ്യതയുള്ള ഒരവസ്ഥ അതിലൂടെ ഉണ്ടാവും. അപ്പൊ അത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഒന്നെങ്കിൽ ചുരിദാർ ധരിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഓപ്പൺ ആകാത്ത രൂപത്തിൽ കൂടി നിൽക്കുന്ന ചുരിദാർ ധരിക്കുക, അതല്ലെങ്കിൽ പർദ്ദയോ മറ്റു വസ്ത്രങ്ങളോ ധരിക്കുന്നതാണ്. പിന്നെ അവരുടെ ശരീരത്തിന്റെ പിന്നെ ഭാഗങ്ങൾ ആകാര വെടിവുകൾ പ്രകടമാകുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഒരിക്കലും സ്ത്രീകൾക്ക് ധരിക്കാൻ പാടില്ല.
0: ഉത്തരം വ്യക്തമായല്ലോ.
2: ആ ഉത്തരം വ്യക്തമായി. പിന്നെ എന്റെ ഭർത്താവിന് ഒരു ചോദ്യം ഉണ്ട്.
0: ഉത്തരം വ്യക്തമായല്ലോ.
2: ആ ഉത്തരം വ്യക്തമായി. ഒരു ചോദ്യം കൂടെ ഉണ്ട്, അത്
0: ചോദിച്ചോളൂ.
2: ഈ ഇൻസ്റ്റാൾമെന്റ് ഇതില് സ്വർണം വാങ്ങിക്കുന്നതിന്റെ വിധി എന്താണെന്ന് അറിയിക്കാം.
1: സ്വർണത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വർണം നമ്മൾ ഇടപാട് നടത്തുമ്പോൾ രണ്ട് നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യദബ് ബിയദ്, അതുപോലെ തന്നെ മസലം ബി മസല്, റൊക്കമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുക ആ സമയത്ത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, ആ സാധനം കൈമാറണം, കൈമാറ്റം നടക്കണം. നമ്മൾ പൈസ നേരത്തെ കൊടുത്തിട്ട് സ്വർണം പിന്നീട് വാങ്ങുകയാണെങ്കിൽ അൽ റിബൻ നസി എന്ന് പറയുക, കാലതാമസത്തിൻ്റെ പലിശ അതിൽ വരുന്നുണ്ട്. അത് അനുവദനീയമല്ല. നമ്മൾ കാശ് കൊടുത്താൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, സ്വർണം വാങ്ങണം.
3: അവര് പറയണത് നിങ്ങള് സ്വർണം ഇന്നൊരു 2000 രൂപ അടയ്ക്കണമെങ്കിൽ 2000 രൂപയുടെ സ്വർണം മാറ്റിവെക്കുകയാണ്, അതിനകത്ത് പലിശ വരുന്നില്ല എന്നാ പറയുന്നത്.
1: അത് മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ കയ്യിൽ അത് കിട്ടണം. ആ ക്യാഷ് കൊടുക്കുന്ന വ്യക്തിക്ക് ആ സ്വർണം കയ്യിൽ കിട്ടണം. നമ്മൾ എപ്പോഴാണോ കാശ് കൊടുക്കുന്നത്, ആ കാശ് കൊടുത്ത ഉടനെ ആ സ്വർണം ചെയ്യണം, നമ്മളെ കയ്യിലേക്ക് അനവകാശപ്പെട്ട സ്വർണം നമുക്ക് കിട്ടണം. ക്യാഷ് വാങ്ങിവെച്ചിട്ട് അത് മാറ്റിവെച്ച് പിന്നീടാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് റിബൻ നസി എന്ന് പറയും, അതായത് കാലതാമസത്തിന്റെ പലിശ എന്നാണ് അതിന് പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ് അത്തരം ഇടപാടുകൾ.
0: എടുക്കുമ്പോൾ സോക്സിന്മേൽ തടവിടമെങ്കിൽ നെരിയാണിക്ക് മുകളിൽ മറയുന്ന സോക്സ് ആയിരിക്കണം എന്ന വല്ല നിബന്ധനയും ഉണ്ടോ എന്നാണ്?
1: തീർച്ചയായിട്ടും. കാരണം സോക്സമ ധരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്, ഷർത്തുകളുണ്ട് തടവൽ ശരിയാണ്. ഒന്ന്, നമ്മൾ ഒലുവോടുകൂടി ധരിച്ചതാവണം. രണ്ട്, തടവുന്ന ഭാഗങ്ങൾ, ആ കഴുകേണ്ട ഭാഗങ്ങൾ പൂർണ്ണമായും മറിഞ്ഞിരിക്കണം. ഇപ്പം നെരിയാണി വരെ കഴുകണമെങ്കിൽ നെരിയാണി വരെയുള്ള ഭാഗം ആ ഷോക്സ് മറച്ചിരിക്കണം. കാലിൻ്റെ നെരിയാണിക്ക് താഴെ ഇപ്പോൾ ഷോക്സ് ഉണ്ട്, നമ്മുടെ പാദ മുൻഭാഗമൊക്കെ കാണുന്ന രൂപത്തിൽ വിരലുകൾ മാത്രം മറയുന്ന ചെരുപ്പ് പോലത്ത്, അതും തടവാൻ പറ്റില്ല. നെരിയാണിൻ്റെ മുകള് വരെ മറഞ്ഞു നിൽക്കുന്ന ഷോക്സ് ആയിരിക്കണം, അതുപോലെ തന്നെ ഒലുവോടുകൂടി ധരിച്ചതായിരിക്കണം, പിന്നെ അതിൻ്റെ ആ കാലാവധിക്കുള്ളിലായിരിക്കണം. അങ്ങനെയുള്ള ചില രണ്ട് മൂന്ന് നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഭാഗങ്ങൾ, ഈ കഴുകേണ്ട ഏതെങ്കിലും ഭാഗങ്ങൾ തുറന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ അത്തരം ഷോക്സിൻ്റെ മുകളിൽ തടവാൻ പറ്റില്ല, അത് അനുവദനീയമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
0: ചില സൂറത്തുകളിൽ തിലാവയുടെ സുജൂദ് നിർബന്ധമാണ്. സജദ, നജ്മ്, ഫുസ്സിലത്ത്, ആറാഫ്, ഈ പ്രസ്താവന ശരിയാണോ എന്നാണ്?
1: വിശുദ്ധ ഖുർആനിലെ തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത് സുന്നത്തായ ഒരു സംഗതിയാണ്. അത് നിർബന്ധമായി എവിടെയും വന്നിട്ടില്ല ഏത് സൂറത്തിലും. ഏകദേശം 15 സ്ഥലങ്ങളിൽ, അതിലൊന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചില ചർച്ചയുണ്ട്. ആ 15 സ്ഥലങ്ങളിൽ 14 ഉറപ്പാണ്, 15-ാമത്തിൽ ചെറിയ ചർച്ചയുണ്ട്. ഏതായാലും ഇത്തരം സ്ഥലങ്ങളിൽ സുജൂദിൻ്റെ ആ സന്ദർഭങ്ങൾ വരുന്ന സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുക എന്നത് നിർബന്ധമായിട്ടുള്ളത് പ്രബലമായൊരു സുന്നത്താണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളത് ഉപേക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ശിക്ഷ അയാൾക്ക് കിട്ടൂല. എന്നാലത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂലി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർബന്ധമല്ല. ഒരു സൂറത്തിൽ പ്രത്യേകമായ ചില സൂറത്തുകൾ നിർബന്ധമാണ്, മറ്റ് സൂറത്തുകൾ നിർബന്ധമല്ല എന്നതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും പ്രാമാണികമായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വല്ലാഹു അലം.
0: ഇശാ നിസ്കാര ശേഷം ഞാൻ 5 റക്അത്ത് അല്ലെങ്കിൽ 3 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അവസാനം ഒറ്റയായാണ് അവസാനിപ്പിക്കാറുള്ളത്. ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? സെപ്പറേറ്റായി നിയത്ത് വെക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് നെയ്യത്ത് വെച്ചാൽ മതിയോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
1: ഇവിടെ നമ്മൾ പിന്നെ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അഞ്ച് റക്കായത്ത് നമ്മൾ പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എന്ത് വന്നു, മൊത്തത്തിൽ അഞ്ച് റക്കായത്തിൻ്റെ നെയ്യത്ത് അവിടെ വന്നു കഴിഞ്ഞു. ആ നിസ്കാരത്തിൻ്റെ രൂപമാണ് വ്യത്യാസം വരുന്നത്. രൂപത്തിൽ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വിട്ടുന്നു, പിന്നെ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വിട്ടുന്നു, അങ്ങനെ ലാസ്റ്റ് ഒന്നിൽ അവസാനിപ്പിക്കാൻ ചെയ്യുന്നത്. പക്ഷേ അത് ഒറ്റ നിസ്കാരമാണ്. അപ്പം അഞ്ച് വക്ത് നമ്മൾ അഞ്ച് റക്കായത്ത് നമസ്കരിക്കുമ്പോഴും ഏഴ് റക്കായത്ത് നമസ്കരിക്കുമ്പോഴും പതിനൊന്ന് റക്കായത്ത് നമസ്കരിക്കുമ്പോഴും ഒറ്റ നമസ്കാരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അഞ്ച് റക്കായത്ത് ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ആ ഒരു ഉദ്ദേശം നിയത്തോടു കൂടി ഒരാൾ നമസ്കരിച്ചാൽ തന്നെ അത് മതിയാവുന്നതാണ് എന്നതാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: ശ്രോതാക്കൾ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 9020 8400 8400. ജമാഅത്ത് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾ ഇഖാമത്തിൻ്റെ കൂടെ ചൊല്ലാനോ അതുപോലെ പ്രാർത്ഥന നടത്താനോ പാടുണ്ടോ, അനുവദനീയമാണോ എന്നാണ്.
1: ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ മുഅദ്ദിന് ഇഖാമത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ മഅ്മൂമുകൾ അത് ഏറ്റു പറയേണ്ട കാര്യമില്ല. അത് മഅ്മൂമ് മാത്രം ചെയ്താൽ മതി. ഇമാമല്ല, മുഅദ്ദിനാണ് പിന്നെ ഇഖാമത്ത് കൊടുക്കുക. ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ മഅ്മൂമുകളെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നിയമമായിട്ടുള്ളത്. അത് അവരാവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇഖാമത്ത് കൊടുത്തതിന് ശേഷമുള്ള പ്രാർത്ഥന, ബാങ്ക് കൊടുക്കുന്നതിന് ശേഷം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ സമയമുണ്ടെങ്കിൽ അത് സുന്നത്താണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന ഇഖാമത്ത് കൊടുത്താലും എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ചൊല്ലുന്ന സമയത്ത് ഏറ്റുപറയുക എന്നുള്ളത് ചില പണ്ഡിതന്മാർ സമയമുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്നത് പോലെ ഏറ്റുപറയാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിലും അത് പിന്നെ പള്ളിയിൽ ജമായത്തായിട്ട് നടത്തുന്ന സന്ദർഭത്തിൽ അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ പറയാം, ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല. പ്രത്യേകം അത് ഒരു മഷ്റൂ ആക്കപ്പെട്ടതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വല്ലാഹു അലം.
0: സമസ്ത പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ ഖുത്ബയോടനുബന്ധിച്ച് മഅശറ വിളിക്കുകയും ഒരു വാൾ പോലത്തെ ഒരു സംഭവം എടുത്തു കൊടുക്കുകയും ചെയ്തു കാണുന്നു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോ അന്നുണ്ടോ, അതോ എന്നാണ് പിൽക്കാലത്ത് എന്നാണ് ഇത് ആരംഭിച്ചത് എന്നാണ് ശ്രോതാവ് അലിജാബിലേക്ക് എഴുതിയിട്ടുള്ളത്.
1: ഇവിടെ രണ്ട് വിഷയങ്ങളാണ് വരുന്നത്. ഒന്ന്, വാള് കുത്തിപ്പിടിച്ചിട്ട് മഹ്ശറ വിളിക്കുന്നതും അല്ലെങ്കിൽ ഇമാമ് ഖുത്ബ വരുന്ന സമയത്ത് വാള് പിടിച്ച് പറയുന്നതും. രണ്ടാമത്തത് മഹ്ശറ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ട് ഖുത്ബൻ്റെ മുമ്പ് ബാങ്ക് കൊടുക്കുന്ന ആൾ വിളിച്ച് പറയുന്ന സംഭവങ്ങൾ. ഈ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ്, ജുമാൻ്റെ മുമ്പ് ഈ വാളിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇമാമ് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹ്ശറ വിളിക്കുക എന്നുള്ളൊരു പ്രയോഗം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലൊന്നുമില്ല. പക്ഷേ ഈ ഉസ്മാനിയ ഭരണകാലഘട്ടത്തിൽ അന്നത്തെ ഇസ്ലാമിക ലോകത്ത് പല രാജ്യങ്ങളും വിജയിച്ചടക്കുമ്പോൾ, യുദ്ധം ചെയ്തിട്ട് ആ നാട് ഇസ്ലാമിൻ്റെ കീഴിൽ വരുമ്പോൾ, അവിടുത്തെ പള്ളികളിലൊക്കെ ഖുത്ബ നടത്തുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ശക്തിയുടെ പ്രകടനമായിട്ട് വാളിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇമാമുകൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ, ഖുത്ബ പറയുന്ന സന്ദർഭത്തിൽ വാള് കുത്തിപ്പിടിച്ചിട്ട് സംസാരിച്ചിരുന്നു എന്ന ചില പ്രയോഗങ്ങളുണ്ട്.
0: അത് ഏകദേശം ഹിജ്റ വർഷം,
1: ഉസ്മാനിയ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പിന്നെ അബ്ബാസിയ ഭരണകാലഘട്ടത്തിന് ശേഷമാണ് വരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടം, അതൊരു 400-500 വർഷമായിട്ട് വരും ഹിജ്റയുടെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉള്ളതായിട്ട് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. മദ്ഹബിൻ്റെ ചില ചർച്ചകളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ആ നാട്ടിൽ ഇസ്ലാമിൻ്റെ ശക്തി, അതായത് മുസ്ലിങ്ങളുടെ ഒരു പ്രകടന ഒരു ശക്തി ശൗര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ ചില ഖത്തീബുമാരൊക്കെ പള്ളികളിൽ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. അത് അവരുടേതായ ഒരു രീതി എന്നുള്ളവരൊക്കെ അവർ ചെയ്തതാണ്. എന്നാലത് പിന്തുടരപ്പെടേണ്ട ഒരു ചര്യയായിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാള് കുത്തിപ്പിടിച്ച് ഖുത്ബ നടത്തിയതായിട്ട് എവിടെയും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളിന് പകരം വടി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വടി അതുപോലെ തന്നെ മരക്കഷ്ണങ്ങളൊക്കെ പിടിച്ചിട്ട് അതിമങ്ങനെ ഊന്നി നിന്നിട്ട് സംസാരിച്ചിരുന്നു എന്ന് ഹദീസിലുണ്ട്. എന്നാൽ വാള് നബി കുത്തിപ്പിടിച്ചതായിട്ട് സ്വഹീയായി സ്ഥിരപ്പെടുന്ന ഹദീസുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ ഉസ്മാനിയ ഭരണകാലഘട്ടത്തിൽ ചില പള്ളികളിലൊക്കെ വിജയിച്ചടക്കപ്പെട്ട നാടുകളിൽ അവിടെ ഖുത്ബ നടത്തുന്ന ചില ഖത്തീബുമാരിങ്ങനെ വാള് കുത്തിപ്പിടിച്ചിട്ട് സംസാരിച്ചിരുന്നു, ഖുത്ബ നടത്തിയിരുന്നു എന്ന് മഹ്ശറ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ ഖുത്ബൻ്റെ മുമ്പ് നമ്മുടെ നാടുകളിൽ സമസ്ത പള്ളികളിലൊക്കെ നടക്കുന്ന രൂപത്തിൽ ഇമാമ മെമ്പർ കയറുന്നതിന് മുമ്പ് ആ മഹ്ശറ മുസ്ലിമീൻ റഹ്മഹുമുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു ഒരു വിളിച്ചു
0: അതായത്
1: പിന്നെ നിർബന്ധ നമസ്കാരത്തിൻ്റെ ദുഹുറിൻ്റെ സ്ഥാനത്താണ്, അത് മസാക്കീനുകളായ ആളുകളുടെ ഹജ്ജാണ് ഉംറയാണ് എന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങളടങ്ങിയൊരു സംഭവം.
0: ഇതിന്
1: ഹജ്ജുൽ ഫുഖറായുൽ മസാക്കീൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് ഇസ്ലാമിൽ യാതൊരു അടിത്തറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ സഹാബികളുടെ കാലഘട്ടത്തിലോ ഉത്തമ തലമുറയിലൊന്നും അങ്ങനെ ഒരു സമ്പ്രദായം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അത് പിൽക്കാലത്ത് മഖ്ദൂമിങ്ങൾ എന്ന് പറയുന്ന പിന്നെ പൊന്നാനി മഖ്ദൂമിങ്ങൾ അവരുടെയൊക്കെ ചരിത്രം പരിശോധിക്കും. അവിടങ്ങളിലൊക്കെ ഇത് തുടങ്ങിയതായ ചില രേഖകളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നല്ലാതെ ഇസ്ലാമിക ചരിത്രത്തിൽ ആധുനിക പൗരാണിക കാലഘട്ടം മുതൽ നമ്മൾ പരിശോധിച്ചാൽ ഉത്തമ തലമുറകളിലോ സ്വഹാബത്തിൻ്റെയോ താബികളുടെയും ഇമാമികളുടെയും കാലഘട്ടത്തിൽ അവരൊരു മഷറ വിളിച്ചിട്ട് ഖുതുബ തടങ്ങുന്ന ഒരു സമ്പ്രദായം സ്ഥിരപ്പെട്ടതായി എവിടെയും തെളിവുകളോ രേഖകളോ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് കേരളത്തിൽ കുറച്ച് തുടക്കം തുടങ്ങി വെച്ചൊരു പുതിയ ആചാരം എന്നുള്ളത് മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പാടുള്ളൂ. പ്രാമാണികമായിട്ട് അതിന് യാതൊരു അടിത്തറയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു
0: അലം. കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ഞാനേ ഒരു 22 വയസ്സ് വരെയൊക്കെ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് കൺവെൻഷനിൽ ഇങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതക്കാലത്ത് ഒരു ഡൈവേർട്ടായി പോയായിരുന്നു. ഇപ്പൊ അലഹമ്ദുലില്ലാ, പടച്ചുവിന്റെ കൃപ കൊണ്ട് ഇപ്പോ തൗബ ചെയ്ത് തിരിച്ച് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞൊരു 3 മാസമായിട്ട് നിരന്തരം മുടങ്ങാതെ അല്ല എന്നാൽ പോലും സാഹചര്യത്തിൽ ഉൾപ്പെടെ നിസ്കരിച്ച് തൗബ ചെയ്യുന്നുണ്ട്. അപ്പോ പക്ഷേ ഞാൻ വായിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ നിയർലി 10 വർഷമായിട്ട് ഒരുമാതിരി ജുമാ ഒഴികെ ബാക്കി എല്ലാ നിസ്കാരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് കള വീട്ടേണ്ടതുണ്ടോ, എന്താണ് അതിന്റെ രീതി? ഞാനിപ്പോ ചെയ്യാറുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർള നമസ്കാരത്തിന് ശേഷം ഒഴിവുള്ള സമയങ്ങളിൽ കള ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്റെ പ്രോപ്പർ പല സ്ഥലത്തും പല വിധികളാണ് കേൾക്കുന്നത്. അപ്പോ അതിലൊരു കൺഫ്യൂഷൻ ക്ലാരിറ്റി കുറവുണ്ട്. കഴിഞ്ഞൊരു 10 വർഷത്തേടെ അടുത്ത് മിസ്സായിട്ടുണ്ട്.
1: ഈ നമസ്കാരം നമ്മൾ നമസ്കരിച്ച് വീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധിക്കുമ്പോൾ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിക്കപ്പെട്ട നമസ്കാരമാണെങ്കിൽ അത് കലാ വീട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമല്ല. അള്ളാഹു അത് സ്വീകരിക്കൂല എന്നുള്ള കാരണം നമസ്കാരം സമയബന്ധിതമായി നമസ്കരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾ മനഃപൂർവ്വം ആ നമസ്കാരം ഒഴിവാക്കിയാൽ പിന്നെ അയാൾക്ക് അതൊരിക്കലും നമസ്കരിച്ച് വീട്ടാൻ കഴിയില്ല. പിന്നെ തൗബ ചെയ്യുക, അള്ളാഹുനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, കാരണം അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ ഇനി അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അള്ളാഹുനോട് തൗബ ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എന്നാൽ അറിവില്ലായ്മ കാരണമോ അബദ്ധങ്ങൾ കാരണമോ ഒരാൾ നമസ്കാരത്തെ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഒരു എൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, ഇതൊരു നിർബന്ധ ബാധ്യതയാണ്, ഇതിനിങ്ങനെ ശിക്ഷ ഉണ്ട് എന്നുള്ളതൊന്നും ഒരാൾക്ക് അറിയാൻ സാധിക്കാത്ത രൂപത്തിൽ നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം നമസ്കാരങ്ങൾ അദ്ദേഹത്തിന് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു അറിവുണ്ടെങ്കിൽ അത്രയും നമസ്കാരങ്ങൾ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക, നമസ്കരിച്ച് വീട്ടാൻ ശ്രമിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഇതാണ് അതിനുള്ള പരിഹാരം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അജ്ഞത കാരണമോ അറിവില്ലായ്മ കാരണമോ ആണ് നമസ്കാരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിലെത്ര നമസ്കാരങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിലെത്ര നിസ്കരിച്ച് വീട്ടാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് നമസ്കരിച്ച് വീട്ടാവുന്നതാണ്. എന്നാൽ മനഃപൂർവ്വം ഒരാൾ അത് ശരിയല്ല, അത് വേണ്ട എന്നുള്ള നിലക്ക് ഒഴിവാക്കി കളഞ്ഞതാണെങ്കിൽ പിന്നെ അയാൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരാൾക്ക് നിശ്ചയിക്കപ്പെട്ട ആ സമയത്ത് നമസ്കരിക്കേണ്ട നമസ്കാരം മനഃപൂർവ്വം ആൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ നമസ്കാരം നിസ്കരിക്കാനുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം.
0: ഉത്തരം വ്യക്തമായല്ലോ.
3: ആ ഉത്തരം വ്യക്തമാണ്. അപ്പൊ അതില് ഈ കേസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതൊട്ട് പറയുകയാണെങ്കിൽ അലസത കൊണ്ട് തന്നെയാ. അപ്പോ അത് എങ്ങനെയാ, എന്തിന്റെ പരിധിയിലാണ് അത് വരിക? അലസത മീൻസ് ഇപ്പൊ പറഞ്ഞ പോലെ പടച്ചോനിലുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഇതൊന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഒരു ലിബറലിസത്തിലോട്ടൊക്കെ ഒരു ചായ്വൊക്കെ വന്ന് ആ രീതിയിൽ ഇങ്ങനെ അലസമായി പോയതാണ്. അല്ലാതെ
1: നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച റബ്ബിനോട് തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക, ഇനി സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, ഇനി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാല്ലാ
0: അല്ലാഹു നിങ്ങളുടെ ഈ തൗബയിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങളും മനസ്സും
1: നിലനിർത്തി
0: ഒഫറായ റബ്ബ് സ്വീകരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ താങ്കൾ കൂടുതൽ സുന്നത്തുകളിൽ കണിശത പാലിക്കുക. അസ്സലാമു അലൈക്കും. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെയും കൊണ്ട് ഞാനൊരു ഉംറക്ക് പോകാം എന്ന് നെയ്ത്ത് നേർച്ചയാക്കാൻ പാടുണ്ടോ എന്നാണ് ശ്രോതാവ് എഴുതിയിട്ടുള്ളത്.
1: നേർച്ചയിൽ അനുവദിക്കപ്പെട്ട നേർച്ചയുണ്ട്, വിരോധിക്കപ്പെട്ട നേർച്ചയുണ്ട്. അതിൽപ്പെട്ടൊരു നേർച്ചയാണത്. അതായത് നേർച്ച എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും എന്താണ്, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കാത്തൊരു കാര്യത്തെ സ്വയം നിർബന്ധമാക്കണം. അതായത് പഠിച്ചോ നമ്മളോട് പറയാത്തൊരു കാര്യം പഠിച്ചോനോട് അങ്ങോട്ട് പറയണം, ഞാൻ ഇത് ചെയ്യാം എന്ന്. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു കടമാണ്, നിർബന്ധമായിട്ട് നമ്മളത് വീട്ടണം. അപ്പം അത്തരം നേർച്ചകൾ നമ്മൾ ചെയ്യുമ്പോൾ, പഠിച്ചവന് വേണ്ടി ഞാനൊരു ഉംറയാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന് നേർച്ചയാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് നിബന്ധനകൾ വെച്ചിട്ട് ഒരിക്കലും നേർച്ചയാക്കാൻ പാടില്ല. പഠിച്ചവന് ഇന്നത് കിട്ടുകയാണെങ്കിൽ ഞാനത് ചെയ്യാം എന്നൊരിക്കലും പറയാൻ
0: പാടില്ല.
1: ആ കുട്ടി ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യാൻ ഉംറ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത് പിന്നെ പരീക്ഷയ്ക്ക് ജയിച്ചാൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ രോഗം മാറിയാൽ, ഇങ്ങനൊരു നിബന്ധന വെച്ചിട്ട് നമ്മൾ അള്ളാഹുക്ക് ചെയ്യാൻ പാടില്ല. ഒരു കൈക്കൂലി കൊടുക്കുന്ന രൂപത്തിൽ അള്ളാഹിനോട് ഇങ്ങോട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ പഠിച്ചവന് അങ്ങോട്ടൊരു കാര്യം കൊടുക്കുക എന്നുള്ള രീതി ഒരിക്കലും ശരിയായ രീതിയല്ല. ഒരു ബാധ്യതയാക്കി മാറ്റുന്ന രൂപത്തിലാണ് ആ ഉംറ വരുന്നത്. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹുനോട് നമുക്ക് എന്തും ചോദിക്കാം, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാം. പടച്ച റബ്ബ് എന്ത് ചോദിച്ചാലും കിട്ടുന്നതാണ്. ഊനി അസ്തജിബുൽ, നിങ്ങളോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിൽ അള്ളാഹുനോട് ചോദിക്കാം, ചോദിച്ചാൽ അള്ളാഹ് തരും ചെയ്യും. അപ്പോൾ ആ സ്ഥാനത്ത് പടച്ചോനെ ഞാൻ എനിക്ക് അന്നത് ഇന്നത് അങ്ങോട്ട് തരാം, അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കുന്നത് ഒരിക്കലും ഒരു അദബുകേടാണ്. അള്ളാഹുനോടുള്ള പ്രാർത്ഥനയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം നേർച്ചകൾ വിരോധിക്കപ്പെട്ട നേർച്ചകളിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അപ്പം അങ്ങനെ നേർച്ച ചെയ്യാൻ പാടില്ല.
0: എന്നാൽ ഇദ്ദേഹത്തിന് ഒരു ഉംറ ചെയ്തിട്ട് ആ സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു എനിക്കൊരു കുട്ടിയെ തരണം എന്ന് പ്രാർത്ഥിക്കാം,
1: തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാം. ഒരു ഉംറ ചെയ്തതിന് ശേഷം പഠിച്ച റബ്ബെ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്, ഈ അമല് സ്വീകരിച്ചുകൊണ്ട് നീ എനിക്കൊരു കുട്ടിയെ തരണമെന്ന് നമുക്ക് തവസ്സുലാക്കിയിട്ട് ഞാൻ സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതല്ലാതെ ഒരു കർമ്മം പടച്ച റബ്ബിനെ നേർച്ചയാക്കിയിട്ട് അത് ഒരു പ്രതിഫലമായി അല്ലെങ്കിൽ ഒരു ഡിമാൻഡാക്കി വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുക എന്നുള്ളത് ഒരിക്കലും പാടില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ആലം.
0: പിതാവിൻ്റെ ഖബറിടം പൊളിഞ്ഞ് അവിടെ അല്പം കുഴി രൂപത്തിലായിട്ടുണ്ട്. കുറച്ച് അല്പം മണ്ണ് മറ്റോ കൊണ്ടുവന്ന് അത് ശരിയാക്കി ശരിയാക്കാമോ എന്നാണ് ശ്രോതാവ് അലിജാബിലേക്ക് എഴുതിയിട്ടുള്ളത്.
1: ഒരാളെ മറവ് ചെയ്തതിന് ശേഷം ആ ഖബറ് പൊളിച്ച് അവിടെ നിന്ന് ആ മയ്യത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുക എന്നത് നിർബന്ധിതമായ പിന്നെ സാഹചര്യങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മരണപ്പെട്ടത് ഉഹദ് യുദ്ധം നടക്കുന്ന വേളയിലാണ്. അപ്പോൾ ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ പിന്നെ രണ്ടും മൂന്നും ആളുകളൊക്കെ ഒരു ഖബറിൽ മറവ് ചെയ്തിരുന്നു അന്ന് പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് പിൽക്കാലത്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം സൗകര്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു സെപ്പറേറ്റ് സ്വന്തമായൊരു ഖബർ കുത്തിയിട്ട് തൻ്റെ പിതാവിൻ്റെ മയ്യത്ത് അതിലേക്ക് മാറ്റി മറവ് ചെയ്തതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. അത് സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ നമുക്കൊരു ഖബറിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പിന്നെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ, അത് പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് നീക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഖബർ കുഴിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മദീനയിൽ തന്നെ മസ്ജിദ് നബവിയിൽ അഷറഫിൻ്റെ വീട്ടിൽ മൂന്ന് ഖബറുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു കാലിങ്ങൻ്റെ ഭാഗം ഇങ്ങനെ പൊന്തി വന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലിൻ്റെ ഭാഗമാണ് എന്ന് ചില സ്വഹാബികൾ സ്ഥിരീകരിക്കുകയും പിന്നെ ആ ഖബറിൽ തന്നെ ഒരു കുഴി വെട്ടിയിട്ട് അത് തന്നെ മൂടിയതായിട്ടൊക്കെ ഹദീസിൽ കാണാം. അപ്പോൾ ഖബർ പിന്നെ അത് പുറത്തേക്ക് വരികയോ അതല്ലെങ്കിൽ അത് പിന്നെ കുറച്ച് മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മണ്ണിട്ട് മൂടുക, അതുപോലെ തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ
0: മാറ്റുക എന്നത്
1: മണ്ണിട്ട് മൂടുന്നത് കൊണ്ട് യാതൊരു വിലക്കില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മണ്ണ് ഇട്ടിട്ട് ശരിയാക്കി അത് സംരക്ഷിക്കുക എന്നുള്ളതിന് യാതൊരു വിലക്കുകളും പ്രാമാണികമായി വന്നതായിട്ട് ഇസ്ലാമിൽ വന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു അഅലം.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 9020 8408 40 8408 40. വെള്ളപ്പൊക്ക് പോലെയുള്ള അസുഖമുള്ള ഒരു സഹോദരിക്ക് ഒരു ഒതുകൊണ്ട് ആ നമസ്കാരം മാത്രമേ നമസ്കരിക്കാവൂ എന്നുണ്ടോ, അതോ സാധാരണ പോലെ ഒന്നിലധികം നമസ്കാരങ്ങൾ നിർവഹിക്കാമോ എന്നാണ് മറ്റൊരു ചോദ്യം.
1: ഇത് നമ്മൾ സാധാരണ ഈ മൂത്രവാർച്ചയുടെ അസുഖങ്ങൾ ഒക്കെ ഉള്ള രൂപത്തിൽ തന്നെ ഇസ്തിഹാദത്തൊക്കെ പോലെയാണ് ഇതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സന്ദർഭത്തിൽ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് വസ്ത്രത്തിലാകാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സംരക്ഷണം, ഒരു പാടോ പോലുള്ള വസ്തുക്കളൊക്കെ അവിടെ വെച്ചിട്ട് അവർ ഉളു എടുക്കുക, നമസ്കരിക്കുക. ഓരോ നമസ്കാരത്തിനും ഉളു എടുത്തുകൊണ്ട് അവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉളു എടുത്തുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ ആ നമസ്കരിക്കുന്ന സമയത്ത് അത് പുറത്തു പോയാലും എന്തില്ല, അത് നമസ്കാരത്തിന് ബാധിക്കുകയില്ല. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ എപ്പോഴും ഉളു എടുക്കുക എന്നുള്ളതൊരു പ്രയാസകരമാകുന്ന സാഹചര്യം ഉള്ള സമയത്ത് അവർക്ക് ജമ്മ് ചെയ്യാം, ജമ്മു സൂറ എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, രണ്ട് നമസ്കാരങ്ങൾ അതാത് സമയങ്ങളിൽ അതിൻ്റെ അവസാന സമയങ്ങളിൽ ഒന്നിച്ച് നമസ്കരിക്കുക. ഇതാണ് ഇത്തരം ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ജമ്മിൻ്റെ രൂപമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ജമ്മു സൂറ എന്നാണ് പറയുക, രൂപത്തിൽ ഉള്ള ജമ്മ്. എന്ന് പറഞ്ഞാൽ അസറിൻ്റെ അവസാന സമയത്ത് അസർ നമസ്കരിക്കുക. അസർ നമസ്കാരം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും,
0: ഇശാൻ്റെ
1: മഗ്രിബിൻ്റെ ബാങ്ക് കൊടുക്കും. അപ്പോൾ പിന്നെ ഉടനെ എന്നിട്ട് മഗ്രിബ് നമസ്കരിക്കുക. അങ്ങനെ അപ്പോൾ ദുഹറിൻ്റെയും അസറിൻ്റെയും അവസാനത്തെ ആദ്യത്തെ സമയത്ത്, അതുപോലെ തന്നെ മഗ്രിബിൻ്റെ ഇശാൻ്റെയും അവസാനത്തിൻ്റെയും ആദ്യത്തിൻ്റെയും സമയത്ത് ഒന്നിച്ച് നമസ്കരിക്കുന്ന ഒരു രീതി, ഈ രീതി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം ഇത്തരം ആളുകൾക്ക് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓരോ സമയത്തും അവർ നിസ്കരിക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണം, വുളു എടുത്തുകൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. വല്ലാഹു അലം.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന പല ഹദീസുകളിലും അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രയോഗം കാണുന്നു. ഇതിൻ്റെ അർത്ഥം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണോ, ആ വിഷയത്തിൻ്റെ ഗൗരവം കാണിക്കാനാണോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം.
1: രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതം പറഞ്ഞത്. അതൊരു അഭിപ്രായമാണ് നിങ്ങൾ പറഞ്ഞ പോലത്തെ തന്നെ, അതായത് അത് ആ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ആ ചെയ്യുന്ന ശിക്ഷയുടെ ഗൗരവം, അത് വലിയൊരു കബായറാണ്, വലിയൊരു പാപമാണ്, അതിൻ്റെ ശിക്ഷ കഠിനമാണ് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യുന്നത് അത്രയും വലിയ ശിക്ഷാർഹമായ കാര്യമാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത് എന്നതാണ് അതിലുള്ള ശരിയായ വ്യാഖ്യാനമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ, പാപം ചെയ്തു എന്നതിൻ്റെ പേരിൽ അയാൾ കുഫ്റാകുന്ന, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന നവാക്കിലുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇസ്ലാമെന്ന് പൂർണ്ണമായി ഒരാൾ പുറത്തു പോകുന്നുള്ളൂ. വേറെ എന്ത് തെറ്റുകൾ ചെയ്താലും, ഏത് ഇപ്പോൾ കള്ളുകുടിക്കുക, വ്യഭിചരിക്കുക, ഏത് പാപങ്ങൾ ചെയ്താലും അതൊന്നും ഇസ്ലാമെന്ന് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നില്ല, അയാൾ പുറത്താകുന്നില്ല, കാഫിറാകുന്നില്ല. അങ്ങനെ കാഫിറാകും എന്നുള്ള വിശ്വാസമാണ് ഖവാരിജികൾക്കുള്ളത്. അവരുടെ വിശ്വാസപ്രകാരം ഒരു തെറ്റൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്താണ്, കാഫിറായി പോകും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. എന്നാൽ അഹൽ സുന്ന പഠിപ്പിക്കുന്നത് നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും ഈമാനിൽ നുക്സാൻ സംഭവിക്കും. നമ്മിൽപ്പെട്ടവനെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഈമാനുള്ളവനല്ല, അയാൾ ഈമാനിൽ എന്ത് സംഭവിച്ചു, കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. പൂർണ്ണമായും എന്ത് ചെയ്യുന്നില്ല, അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല. അപ്പം നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് ഇസ്ലാമെന്ന് പൂർണ്ണമായും പുറത്തു പോയി എന്നല്ലതല്ല, മറിച്ച് ആ ചെയ്യുന്ന തെറ്റ് അത്രയും ഗൗരവം, ദീനെന്ന് പുറത്തു പോകുക എന്നതിനേക്കോളം ഗൗരവമുള്ളൊരു തെറ്റാണ്. അപ്പോൾ അത് വിട്ടു നിൽക്കണം, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാണിംഗ് രൂപത്തിലുള്ള ഒരു പ്രയോഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തുന്നത് എന്നതാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. വല്ലാഹു അലം.
0: ഒരു പ്രവാസി സഹോദരൻ്റെതാണ് ചോദ്യം. അദ്ദേഹം വിദേശത്താകുമ്പോൾ തിങ്കൾ വ്യാഴം പോലെയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ട്. പലപ്പോഴും ഒരു മാസത്തെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലെയോ ഒക്കെ അവധിക്ക് നാട്ടുവരുമ്പോൾ ഭാര്യ സുന്നത്ത് നോമ്പ് എടുക്കേണ്ട എന്ന് പറയാറുണ്ട്. ഇതിൽ തെറ്റുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭാര്യയും കൂടെ സുന്നത്ത് നോമ്പ് എടുക്കാറുമുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭാര്യ നോമ്പ് നോക്കാൻ പാടില്ല എന്നാണ്, സുന്നത്ത് നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതേ രൂപത്തിൽ തന്നെ വളരെ ചുരുങ്ങിയൊക്കെ കാലയളവ് ഭാര്യയുടെ കൂടെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുന്നത്ത് നോമ്പ് നോക്കാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് എന്നിരിക്കെ അത്തരം സന്ദർഭങ്ങളിൽ ഭാര്യ അങ്ങനെ പറയുകയാണെങ്കിൽ ആ സുന്നത്ത് നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം. കാരണം അവർ ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്, ഭർത്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ, ഇതിൻ്റെ അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യണം, മതപരമായിട്ട് കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ട തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിന് തടസ്സമാകുന്ന രൂപത്തിൽ ക്ഷീണവും മറ്റു തളർച്ചയൊക്കെ വരുന്ന രൂപത്തിൽ ആ നോമ്പ് മാറുമെങ്കിൽ അത്ര സന്ദർഭങ്ങൾ ആ നോമ്പ് ഒഴിവാക്കിയിട്ട് അയാൾ ഭാര്യ അവരോട് സഹകരിക്കുന്ന രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നതിന് മതപരമായ വിലക്കുകളൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: ഒരു അധ്യാപികയുടേതാണ് ചോദ്യം. അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നായകൾ വന്ന് കിടക്കാറുണ്ട്, വീടിന് ചുറ്റുമതിലില്ല. ഇത് അവിടെ നജസ് വരുത്തുമോ? അവിടെ ചവിട്ടിയ ചെരുപ്പ് അകത്താണ് വെക്കുന്നത്, എല്ലായ്പ്പോഴും കഴുകാനോ മോപ്പിടാനോ കഴിയാറില്ല. ഈ അവസ്ഥയിൽ എന്തു ചെയ്യും? ഇത് നിസ്കാരത്തെ ബാധിക്കുമോ എന്നൊക്കെയാണ് അവരുടെ സംശയം.
1: ഈ നായ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഏഴ് പ്രാവശ്യം കഴുകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് നായയുടെ ഇതാ വല അൽ കൽബു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. നായ തലയിട്ടാൽ, നായ തൊട്ടാൽ എന്നല്ല, നായ തലയിട്ടാൽ. അപ്പം നായയുടെ
0: ഉമിനീര്
1: അതുപോലെ തന്നെ മൂക്ക് നാവ് ഭാഗങ്ങൾ തട്ടിയാൽ അപ്പം എന്ത് ചെയ്യണം, ഏഴ് പ്രാവശ്യം കഴുകണം, ഒരു പ്രാവശ്യം മണ്ണോട്ട് കഴുകണം. എന്നാൽ നായയുടെ ശരീരം തട്ടി എന്നുള്ളത് കൊണ്ട് അവിടെ ഏഴ് പ്രാവശ്യം കഴുകണമെന്നില്ല. പിന്നെ അവിടെ ഇപ്പോൾ മുറ്റം അല്ലെങ്കിൽ നമ്മളെ സിറ്റ് ഔട്ട് പുറത്ത് പോലുള്ള ഭാഗങ്ങളിൽ നായ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ആ നായയുടേതായ വല നനവുകളോ അല്ലെങ്കിൽ അതിൻ്റെ കേലയോ മറ്റോ അങ്ങനത്തെ ഒരു ഋതുവത്ത് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു നനവ് അവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ പ്രാവശ്യം ഈ രൂപത്തിൽ തന്നെ അത് ക്ലീൻ ചെയ്യണം, കഴുകണം. എന്നാൽ അവിടെ ഉണങ്ങിയ അവസ്ഥയിലാണ്, പ്രത്യേകിച്ച് നനവുകളോ നായയുടെ കേലയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നനവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ല എങ്കിൽ, ഉണങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് എങ്കിൽ അത് നമ്മളവിടെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നില്ല. പ്രത്യേകിച്ച് സാധാരണ കഴുകുന്നത് പോലെ അടിച്ച് വൃത്തിയാക്കിയാൽ മാത്രം മതി, പിന്നെ അതൊരു നജസായിട്ട് കാണേണ്ടതില്ല എന്നതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ആ ഒരു ഇതാണ് നമ്മളവിടെ പരിശോധിക്കേണ്ടത്. അവിടെ നായയുടെ നനവോ അല്ലെങ്കിൽ അവിടെ മൂത്രമോ അല്ലെങ്കിൽ അതിൻ്റെ കേലയൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കുന്ന സ്ഥലത്തൊരു നനവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ കഴുകണം, ഇല്ല എങ്കിൽ നമ്മളത് ഒരു പ്രയാസമായിട്ട് കാണേണ്ടതില്ല എന്ന്.
0: ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് അവർ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം വരുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉണങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്.
1: അപ്പോൾ അതിന്
0: ഏതായാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവിടെ കഴുകുകയോ അല്ലെങ്കിൽ ഇങ്ങനെ നായ കയറി കിടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ വെക്കുകയായിരിക്കും കൂടുതൽ.
1: അതെന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം, നായ കടങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ എന്തായാലും അവിടെ ഏർപ്പെടുത്തണം. എന്നിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് പരിശോധിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംശയം നമുക്ക് തോന്നുകയാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ പിന്നെ അവിടെ സംശയത്തിൻ്റെ ഒരു സാഹചര്യം വരുന്നില്ല. അല്ലാഹു അഅലം.
0: കുട്ടി ജനിച്ച വിവരം പറഞ്ഞാൽ ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വശക്കറത്തിൽ വാഹിബ വബലഗ അശുദ്ധഹു വറുസിഖത ബിർറഹു എന്ന ഈ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടോ? ഈ ഹദീസ് സ്വഹീഹാണോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം.
1: ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെന്താ പറയുക, പ്രാർത്ഥന നടത്താൻ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ആശംസ അറിയിക്കുക എന്നുള്ളത് പ്രാമാണികമായി സ്ഥിരപ്പെട്ടതാണ്, നല്ലൊരു കാര്യമാണ്, പുണ്യകരമായി പഠിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച ആ പ്രാർത്ഥന, പിന്നെ ആ ഒരു പ്രാർത്ഥന ഹദീസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമല്ലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹായ സനദോടുകൂടി സ്ഥിരപ്പെട്ടിട്ടില്ല. മഹാനായ താബി പണ്ഡിതൻ ഹസനുൽ ബസരി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസറായിട്ടാണ് ഈ പ്രാർത്ഥന വരുന്നത്. ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ള നിലക്കാണ് ഈ പ്രാർത്ഥന ഉദ്ധരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായൊരു പ്രാർത്ഥനയല്ല. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രാർത്ഥിച്ച, അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു അസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഒരു തെഹനിയത്ത് നടത്തുക എന്നുള്ളതൊരു നല്ല കാര്യം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രാർത്ഥന നടത്തുക എന്നുള്ള അർത്ഥം, നല്ല അർത്ഥമുള്ളൊരു പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല, അനുവദനീയമാണ്. എന്നാൽ അത് സുന്നത്തല്ല, ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. വല്ലാഹു അഅലം.
0: നായ തൊട്ടാൽ 7 തവണ കഴുകണമെന്നും അതിലൊരു തവണ മണ്ണ് കൊണ്ടായിരിക്കണമെന്നും ഉണ്ടല്ലോ, ഇതിനു പകരം സോപ്പ് കൊണ്ട് കഴുകിയാൽ മതിയോ എന്നാണ് മറ്റൊരു ശ്രോതാവിൻ്റെ ചോദ്യം.
1: ഇവിടെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, നായ തൊട്ട് കഴിഞ്ഞാലെന്ന് പറയാം, നാവ് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേല അതുപോലെ തന്നെ മൂക്ക് പോലുള്ള ഭാഗങ്ങൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും 7 പ്രാവശ്യം തന്നെ കഴുകണം. ഇത് ശറയിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. ഇസ്ലാമികമായി ഒരു കാര്യത്തിന് ഇതിന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു രീതി അവിടെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, അതനുസരിക്കുക, അത് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ 7 പ്രാവശ്യം തന്നെ കഴുകണം, അതൊരു പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകിയതും ആവണം. അവിടെ സോപ്പിട്ട് നമ്മൾ എത്ര കഴുകിയാലും അവിടെ വൃത്തിയാക്കുക എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം. അത് ആ ഒരു അശുദ്ധി പോകാൻ പിന്നെ സോപ്പിട്ട് കഴുകിയാലും മതി. പക്ഷേ അവിടെ ആ സോപ്പിട്ട് ആ കഴുകൽ അവിടെ കഴുകുന്നതൊരു ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ, ഇത് ശരഈയായ ആ സമയത്ത് ഒരു വിശ്വാസി വിശ്വാസം പഠിപ്പിച്ചൊരു രീതിയാണ്. നമ്മളിപ്പോൾ വുളു എടുക്കുമ്പോൾ എങ്ങനെ കൈ കഴുകേണ്ടത്, എങ്ങനെ കാല് കഴുകേണ്ടത് എന്ന് നബിസ്ലാസം പഠിപ്പിച്ചൊരു ഇബാദത്താണ്. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണ് അതുപോലെ തന്നെ കഴുകണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെള്ളം പാർന്നിട്ട് എങ്ങനെയെങ്കിലും കണ്ട് കഴുകിയാൽ മതി, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്നതിൽ എന്തെല്ലാം അർത്ഥമില്ല. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിസ്കരിക്കുക, ഇപ്പോൾ സുജൂദ് റുക്കു ഒന്നിച്ച് ഇപ്പോൾ സുജൂദിൽ നിന്ന് നേരെ പൊങ്ങാതെ റുക്കുക്ക് അങ്ങോട്ട് പോവുക, അത് സംഭവിച്ചാൽ പോരെ, അങ്ങനല്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കർമ്മം എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തെങ്കിലേ അവിടെ ആ ശുദ്ധി അവിടെ സംഭവിക്കുള്ളൂ. സോപ്പിട്ട് കഴുകിയാൽ ആ ശുദ്ധീകരണം അവിടെ സംഭവിച്ചിട്ടില്ല, കാരണം അവിടെ ശറഈയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും കഴുകണം. സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ ആ ഒരു ശുദ്ധീകരണം അവിടെ കിട്ടുകയില്ല എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. വല്ലാഹു അഅലം.
0: ചില ആളുകൾ പലരും തഹ്ലീൽ എന്ന പേരിൽ 70,000 ദിക്റുകളൊക്കെ എണ്ണം പിടിച്ച് ചൊല്ലുന്നത് കാണാം. യഥാർത്ഥത്തിൽ എണ്ണം പിടിച്ച് ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് എന്നാണ് സഹിയായ പ്രമാണങ്ങളിൽ വന്നതെന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
1: ഇപ്പോൾ രാവിലെ വൈകുന്നേരം ചെല്ലേണ്ട ദിക്റുകളുണ്ട്. അതിൽ ചില പ്രാർത്ഥനകൾ ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലുള്ള ദിക്റ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദുല ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വലാ കുല്ലി ശൈഇൻ, അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റുകൾ, ഇത് 100 പ്രാവശ്യം ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലത് 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള രാവിലെ ചെല്ലേണ്ട ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരം ചെല്ലേണ്ട ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലേണ്ട ദിക്റുകളിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, അപ്പോൾ അത് ഹദീസിൽ വന്നതാണ്. അതുപോലെ തന്നെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള എണ്ണം കണക്കാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, ദിക്റുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം പിടിച്ച് ചെല്ലാൻ വേണ്ടി പ്രത്യേകം പഠിപ്പിച്ച മഷൂറു ആയിട്ടുള്ള സുന്നത്തുകളാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഒരാൾ, പിന്നെ നമുക്ക് എത്ര ദിക്റുകൾ ഒരു ദിവസം ഒരാൾക്ക് എത്ര വേണമെങ്കിലും ചൊല്ലാം, ഒരാൾക്ക് 100 തവണ അല്ലെങ്കിൽ 700 തവണ 1000 തവണ. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിയിരിക്കണേ ചൊല്ലിയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതൊരു പ്രത്യേകമായൊരു പുണ്യമായി കുറച്ച് ആളുകൾ കൂടിയിരുന്ന് ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റൊരാളെ ഏറ്റു ചൊല്ലുക, അതൊരു ചടങ്ങ് രൂപത്തിൽ 7000 ദിക്റുകൾ, 70000
0: മരണപ്പെട്ടു പോയ മയ്യത്തിന് വേണ്ടി 70000 ദിക്റ് ചൊല്ലി ആദ്യം ചെയ്യുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണുന്നു.
1: അതിനൊന്നും പ്രാമാണികമായ യാതൊരു അടിത്തറയില്ല. ദീനിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യണമെങ്കിലും തെളിവ് വേണം. തെളിവില്ല എങ്കിൽ അതിൽ പുണ്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അതിന് പുണ്യം കൽപ്പിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ബിദ്അത്ത് എന്നാണ് പറയുക. മതത്തിൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ദിക്റുകൾക്ക് പ്രാമാണികമായി തെളിവുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
0: മയ്യത്ത് മറമാടിക്കഴിഞ്ഞാലുള്ള പ്രാർത്ഥന ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ഏറ്റു ചൊല്ലുകയാണോ അതോ എല്ലാവരും അവനവൻ തന്നെ പ്രാർത്ഥിക്കുകയാണോ നല്ലത് എന്നാണ് ചോദ്യം. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ കൂടി ഏറ്റു ചൊല്ലുമ്പോൾ അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇത് ഹദീസിനെതിരല്ലേ, പ്രവാചാര്യക്കെതിരല്ലേ എന്നുകൂടി അദ്ദേഹം ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നു.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ച കഴിഞ്ഞതിന് ശേഷം മറവ് ചെയ്ത് കഴിഞ്ഞാൽ, ദുഫിന, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയും? പിന്നെ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക, അദ്ദേഹത്തിന് വേണ്ടി തസബ്ബുത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഫഇന്നഹുൽ ആനയുസ് അല്ല, അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് പറയും. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തസബ്ബുത്ത്, തസ്ബീത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഒരു പ്രത്യേക രൂപത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുമ്മ സബ്ബിത്തുഹു എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ അള്ളാഹുമ്മ സബ്ബിത്തുഹു ഇൻ ദസ്വാൽ അള്ളാഹുമ്മ അൽഹിമുൽ ജവാബ് എന്നുള്ള ചൊല്ലുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നുമല്ല. ഹദീസിൽ എവിടെ അത് വന്നിട്ടില്ല. അതൊക്കെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന നല്ല അർത്ഥമുള്ളൊരു പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് നമുക്കത് ചെല്ലുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല. അത് പ്രത്യേകം ഈ പ്രാർത്ഥന സുന്നത്താണ് എന്ന് വിചാരിക്കുമ്പോൾ മാത്രമേ അത് തെറ്റായി മാറുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രാർത്ഥന തന്നെ ചെല്ലണം എന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് കൊണ്ട് തന്നെ ഒരാൾക്കത് അറിയില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന തന്നെ അയാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം എന്നുള്ള നിലയ്ക്ക് ഉറക്കെ ചെല്ലേണ്ട കാര്യം അവിടെ വരുന്നില്ല. അള്ളാഹുമ്മ സബ്ബിത്തുഹു, അള്ളാഹുമ്മ ഗ്ഫിർ ലഹു, അത്രേ ഹദീസിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരാൾക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അള്ളാഹുമ്മ സബ്ബിത്തുഹു എന്ന് മാത്രം പറഞ്ഞാലും മതി. അത് പറയാനായൊക്കെ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിലില്ലാത്തൊരു കാര്യം ഒരാൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ള നിലക്ക് അതും എല്ലാവരും പാടെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റൊരാൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ചൊല്ലി അതൊരു പുതിയ അനാചാരമായി മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ നമ്മളത് പഠിക്കുക. ഇപ്പോൾ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ള നമ്മളെ ബാധ്യതയാണ്. അപ്പോൾ അത് പഠിക്കുക, അത് പഠിച്ചത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ അള്ളാഹുമ്മ അൽഹിമുൽ ജവാബ് എന്നുള്ള പ്രാർത്ഥന ഫുൾ ഒരാൾ ചൊല്ലണം എന്ന് എവിടെയും വന്നിട്ടില്ല. അപ്പോൾ അത് ഇല്ലാത്തൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിക്കാത്തൊരു പ്രാർത്ഥന, ഒരു നല്ല അർത്ഥമുള്ള പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് ചൊല്ലി വരുന്നൊരു പ്രാർത്ഥന, അപ്പോൾ അത് ഒരു പ്രത്യേക സുന്നത്താണ് എന്നുള്ള നിലയ്ക്ക് ഇയാൾ തെറ്റിദ്ധരിക്കുകയും അത് മറ്റുള്ളവർ അതിനെ ചൊല്ലണം ആ രൂപത്തിൽ തന്നെയാണ് സുന്നത്ത് എന്ന രൂപത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അത് അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ്, ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്,
0: ഒരാളെ
1: ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് യാതൊരു അടിത്തറയില്ല. ഏത് പ്രാർത്ഥന നമുക്ക് പറയാം, അള്ളാഹുമ്മ സബ്ബിത്തുഹു എന്ന് പറഞ്ഞാൽ മതി, അത്ര അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതേ അറിയുന്നുള്ളിൽ അത് ചെയ്താൽ മതി. ഒരാൾ അവരവർ എന്ത് ചെയ്യുക, സ്വന്തം പ്രാർത്ഥിക്കുക. ഈ ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും താബികളും ഉത്തമ തലമുറയിലുള്ള ആളുകൾക്ക് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ആ രീതി തന്നെ ഫോളോ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
0: ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ
2: ഹലോ,
0: അസ്സലാമു അലൈക്കും.
2: ഞാൻ ഒരു സംശയമാണ്, ഞാൻ സ്ഥിരമായിട്ട് മൊബൈലിൽ യാസീൻ ആണെങ്കിലും അൽഖുർആൻ ആണെങ്കിലും അത് ഓണാക്കി വെക്കും. അത് ഓണാക്കി വെച്ചിട്ട് അതിന്റെ അതേ രീതിയിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓരി പോവാറാണ്. കാരണം എനിക്ക് മൊബൈലിലേക്ക് നോക്കുമ്പോഴായാലും ഖുർആനിലേക്ക് നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. കഴുത്തിനും പെരടിക്ക് കുറച്ച് പ്രയാസം ഉണ്ടായതിനെ കൊണ്ട് ഞാൻ ഇരുന്നും കൊണ്ടോ ചെലപ്പം കിടന്നും കൊണ്ടോ ഒക്കെ അതിന്റെ കൂടെ അങ്ങനെ ഓരി ഇങ്ങനെ പോകും. അതിനെന്തെങ്കിലും പ്രതിഫലം കുറയോ? എന്താണ് അതിന്റെ പ്രതിവിധി?
1: സാധാരണഗതിയിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ നോക്കി ഓതുമ്പോൾ അതിനൊരു പ്രതിഫലമുണ്ട്. ഖുർആനിൽ നോക്കി ഓതിക്കഴിഞ്ഞാൽ അതിനൊരു പ്രതിഫലമുണ്ട്. ആ ഒരു പ്രതിഫലം കേട്ട് ഓതിക്കഴിഞ്ഞാൽ കിട്ടൂല. പക്ഷെ ഖുർആൻ ഓതുന്നതിന് എന്തുണ്ട്? ഫലലുണ്ട്. ആ വിശുദ്ധ ഖുർആൻ ഇപ്പം നമ്മൾ കേട്ട് ഓതിയാലും ഖുറാനിൽ നോക്കി ഓതിയാലും ഓതിക്കഴിഞ്ഞാൽ അതിന് ഫലലുണ്ട്. ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട് എന്നാണ്. പലിഫ്ലാമി എന്നൊരാൾ ഓതിക്കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 30 കൂലിയുണ്ട്. ആ കൂലി ഒരാൾ കേട്ട് ഓതിക്കഴിഞ്ഞാലും കിട്ടും, നോക്കി ഓതിക്കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുസഫ് എന്ന് ഓതുമ്പോൾ അതിനൊരു പ്രത്യേകമായൊരു ബർക്കത്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മൊബൈലിൽ നോക്കി ഓതിക്കാലും അതേ പ്രതിഫലം കിട്ടും. അപ്പോൾ ഓതുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഓതുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് പരിഗണിക്കേണ്ടതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ നോക്കി ഓതുന്ന സമയത്ത് പിന്നെ ആ ഓതുന്ന ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കി ഗ്രഹിച്ച് അതിൻ്റെ തെജ്വീദുകൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഒരാൾ ഓതുകയാണെങ്കിൽ ഒരു പ്രതിഫലവും കുറയാതെ തന്നെ അയാൾക്ക് അതിലൂടെ ആ പ്രതിഫലം ലഭിക്കും എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഒരാൾ പിന്നെ മൊബൈലിൽ നോക്കി ഓതുമ്പോൾ ഈ കൂലി കിട്ടും, അതുപോലെ തന്നെ അല്ലാത്ത നിലക്ക് കേട്ട് ഓതുകയാണെങ്കിലും ഈ ഒരു ഭക്തി, അതായത് ഓതുന്ന ആളുടെ മാനസികാവസ്ഥയാണ് അവിടെ പരിഗണിക്കപ്പെടുന്നു.
0: അതിലേക്ക് ചെയ്തുകൊണ്ട്
1: മനസ്സാന്നിധ്യത്തോട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓതിക്കഴിഞ്ഞാൽ, അത് മൊബൈൽ കേട്ട് ഓതിക്കഴിഞ്ഞാലും മൊബൈൽ നോക്കി ഓതിക്കഴിഞ്ഞാലും ഖുർആൻ ഓതിക്കഴിഞ്ഞാലൊക്കെ കിട്ടും. പക്ഷേ ഖുർആൻ ഓതുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് അതിലൊരു ഒരു ഭക്തി നമുക്ക് കൂടുതൽ കിട്ടും, ഒരു ഹുർമത്ത് കിട്ടും. ആ ഓതുന്ന സമയത്ത് ഖുർആനാണല്ലോ എന്നുള്ളൊരു ബോധത്തോടു കൂടി നമ്മൾ ഓതും. മൊബൈൽ നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഭക്തി കിട്ടിക്കൊള്ളണമെന്നില്ല എന്നൊരു പ്രത്യേകത യോജിച്ചു കഴിഞ്ഞാൽ പ്രതിഫലത്തിൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥയാണ്. ആ ഓതുന്ന ആയത്തിനെ മനസ്സിലാക്കി അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ ഓതുകയാണെങ്കിൽ ഏത് നിലക്ക് ഓതിയാലും ആ ഒരു പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വല്ലാഹു അലം.
0: ഉത്തരം വ്യക്തമായല്ലോ? രോഗിയെ സന്ദർശിക്കുന്ന വ്യക്തിയുടെ കൂടെ 70,000 മലക്കുകൾ അകമ്പടി സേവിക്കുമെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും കേൾക്കാനിടയായി. എന്നാൽ ചില രോഗികൾ എന്നെ ആരും സന്ദർശിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ സന്ദർശകരുടെ പ്രതിഫലം ഇയാൾ മുടക്കുകയല്ലേ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
1: രോഗിനെ സന്ദർശിക്കുക എന്നുള്ളത് ബാധ്യതയിൽപ്പെട്ടതാണ്. ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം എന്ന് പറഞ്ഞപ്പോൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയാണ് രോഗിയായ സന്ദർശിക്കുന്നത്. പക്ഷേ രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥകളും സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ സന്ദർശിക്കേണ്ടത്. ഇപ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റൊരാളെ സന്ദർശിക്കുന്നത് പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ രോഗം വ്യാപിക്കാനും വരുന്നവരിൽ നിന്ന് പിന്നെ രോഗങ്ങൾ പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് രോഗം കിട്ടാനും പകർച്ച ഉണ്ടാകാനും ഒക്കെ സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സാഹചര്യങ്ങൾ ആ രോഗിക്കുണ്ടാവും,
0: വിശ്രമ
1: സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ സന്ദർശകർക്ക് വരേണ്ടതില്ല എന്നൊരു രോഗി പറയുകയാണെങ്കിൽ, എനിക്കൊന്ന് റെസ്റ്റ് വേണം, എനിക്കൊരു സമാധാനം വേണം എന്നൊരു രോഗി പറഞ്ഞാൽ അവിടെ എനിക്ക് കൂലി കിട്ടണം അതുകൊണ്ട് എന്നെ തടയാൻ പാടില്ല എന്ന് പറയുന്നത് യാതൊരു പ്രസക്തിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടാലും അല്ലെങ്കിലും ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ചില രോഗികളെ നമ്മൾ സന്ദർശിക്കേണ്ടി വരും, ചില രോഗികൾക്ക് നമുക്ക് സന്ദർശിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ ആ രോഗിനെ സന്ദർശിച്ചാലേ ആ കൂലി കിട്ടുള്ളൂ അതായത് നിർബന്ധമായ ബാധ്യതയാണെന്നുള്ള, ആ രോഗിയുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് സന്ദർശിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മാത്രമാണ് ആ സന്ദർശിക്കുക എന്നുള്ളതൊരു ബാധ്യതയായി മാറുന്നത്. എന്നാൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ അവിടെ നമ്മൾ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ രോഗിയെ കൂടുതൽ ആശ്വസിപ്പിക്കുന്നതിന് പകരം ആ രോഗിക്ക് അതൊരു ഡിസ്റ്റർബൻസായി മാറുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണാതിരിക്കുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ ആ സുന്നത്ത് എനിക്ക് കിട്ടേണ്ട കൂലി ഇദ്ദേഹം തടയുകയാണെന്ന് പറയാൻ നമുക്ക് അവകാശമല്ല. ആ രോഗിയുടെ സാഹചര്യമാണ് നമ്മളവിടെ പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം.
0: ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ,

0: അള്ളാഹുവല്ലാത്തവരുടെ വിലാർത്ത ഭക്ഷണം, അല്ലെങ്കിൽ ആ ആഘോഷത്തോടനുബന്ധിച്ച് അതിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഭക്ഷണം, അതൊരിക്കലും കഴിക്കാൻ പാടില്ല. അപ്പം അത് തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ, സ്നേഹപൂർവ്വം നിരസിക്കുക, എനിക്കത് പറ്റൂല, ഹറാമാണ്, ഇസ്ലാമിലില്ലാത്തൊരു സംഗീതം, എനിക്ക് ആ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് അത് പിന്നെ കഴിക്കാതിരിക്കാനും അതിനെ ഉപേക്ഷിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഇസ്ലാമിലില്ലാത്തൊരാഘോഷം, ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ്, ആ ആഘോഷം അല്ലാത്തൊരു ദീനിൻ്റെ പേരിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ആഘോഷം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണമാണ് അത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും അത് കഴിക്കാൻ പാടില്ല. ഒരു കാരണവശാലും അത് അനുവദനീയമല്ല എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. വല്ലാഹു അലം.
1: ഒരു അത്തർ കച്ചവടക്കാരൻ്റെതാണ് ചോദ്യം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പെർഫ്യൂം വിൽക്കാറുണ്ട്. ഒരു തവണ ഓർഡർ വന്നപ്പോൾ അത് നബിദിനം പോലെയുള്ള ബിദഅത്തായ പരിപാടികൾക്കുള്ളതാണെന്ന് മനസ്സിലായി. അത്തരം സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണം എന്നാണ്.
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തു വിൽപ്പന നടത്തുമ്പോൾ അത് ഒരു ഹറാമായ കാര്യത്തിന് അല്ലെങ്കിൽ ബിദഅത്തായ കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു അത്തറ വിൽപ്പനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്തറ വിൽപ്പന നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ കച്ചവടമാണ്. അപ്പോൾ ഈ അത്തറ എന്ന് പറയുന്നത് ഇപ്പോൾ നബിദിനവുമായി ബന്ധപ്പെട്ട് അതിനൊരു പ്രോത്സാഹനമാകുന്ന രൂപത്തിൽ ഒരു സഹായബന്ധന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതൊരു ബിദഅത്തിനെ സപ്പോർട്ട് ചെയ്യലാണ്. നേരെ മറിച്ച് ഇപ്പോൾ അവിടെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഒരു സമ്മാനം കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യത്തിനോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു കച്ചവടക്കാരൻ നിലയ്ക്ക് സാധനം വാങ്ങിക്കൊണ്ടുപോയാൽ അതിന് കൊടുക്കാക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. നേരെ മറിച്ച് ഇദ്ദേഹം അതിനൊരു സഹായം, ഒരു ഹെൽപ്പ് എന്നുള്ള മാനസികാവസ്ഥയിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലാണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം തിന്മയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും തെറ്റാണ്. ഇസ്ലാമിക വിരുദ്ധമായൊരാഘോഷത്തിന് സപ്പോർട്ട് ചെയ്യുക, അതിനൊരു സഹായം, ഒരു ഹദിയ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ഇയാളൊരു അത്ര കച്ചവടം നടത്തുന്നു, കുറേ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നു, അപ്പോൾ ആ സമയത്ത് അവിടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൽ നിന്ന് കയ്യിൽ നിന്ന് കുറച്ച് അത്ര ഒരാൾ വാങ്ങിക്കൊണ്ടുപോകുകയാണെങ്കിൽ അതൊരു കച്ചവടക്കാരെന്നുള്ള നിലയ്ക്ക് ഇയാൾ ക്യാഷ് വാങ്ങിയത് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അതൊരു തെറ്റാണ് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു അലം.
1: ഈജിപ്തിലെ റോയൽ മമ്മി മ്യൂസിയത്തിൽ ധാരാളം മമ്മികൾ ഉണ്ടല്ലോ, എന്നാൽ ഫിറൗൻ്റേതാണ് എന്ന് ഉറപ്പ് പറയാവുന്ന വിഷയത്തിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്നാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഈ വിഷയത്തിൽ പറഞ്ഞത് അതിൽ ഉറപ്പില്ല എന്ന് പറഞ്ഞതായി ഒരു ഉസ്താദിൻ്റെ സംസാരത്തിൽ കേൾക്കാനിടയായി. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നാണ്.
0: ഇവിടെ പിന്നെ പല രാജാക്കന്മാരുടെ ഫിറൗൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. ഫിറൗൻ എന്ന് പറയുന്നത്, ഫറോവ എന്ന് പറയുന്നത് ആ ഈജിപ്ത് ഭരിച്ച മൊത്തം രാജാക്കന്മാരുടെ പറയുന്ന പേരാണ്. അപ്പോൾ അവരുടെ പല രാജാക്കന്മാരുടെ പേരിൽ അവരുടെ മമ്മികളെന്ന് പറഞ്ഞിട്ട് ബോഡികൾ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ മൂസാനബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭൗതിക ശരീരം തന്നെയാണ് ഇന്ന് മ്യൂസിയത്തിലുള്ള ആ ശരീരം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായവ്യത്യാസമുണ്ട്. ഇസ്ലാമിക ലോകത്തെ പല പണ്ഡിതന്മാരും പ്രാമാണികമായ വ്യക്തമായ രേഖകൾ പ്രകാരം അത് ഈ മൂസാനബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച രാജാവിൻ്റെ തന്നെയാണ്, ഫിറൗൻ്റെ തന്നെയാണെന്ന് തെളിയിക്കുന്ന രേഖകളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു പ്രശ്നം അവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അല്യോമനു നജ്ജി കബി ബദനിക്ക ലിമൻ ലിതക്കൂന ലിമൻ ഖൽഫക്ക ആയ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. ബനു ഇസ്രായേലരായ ആളുകൾക്കൊരു ഗുണപാഠമാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഞാൻ സംരക്ഷിക്കും, രക്ഷപ്പെടുത്തും എന്ന് പറയുന്നൊരു ആയത്താണ്. ആ ആയത്തിൽ ലോകാവസാനം വരെ ആ ശരീരത്തെ സംരക്ഷിക്കും എന്നുള്ളൊരു വ്യാഖ്യാനം പണ്ഡിതന്മാരും കൊടുത്തിട്ടില്ല. ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമല്ല. മറിച്ച് മരിച്ചു കഴിഞ്ഞാലും ബനു ഇസ്രായേലരായ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ശരീരത്തെ എന്ത് ചെയ്യും, ഭൗതിക ശരീരത്തെ അവിടെ അള്ളാഹു ആ കടലിൽ നിന്ന് മീനുകൾ ഭക്ഷിക്കാതെ നശിച്ചു പോകാതെ അവർക്ക് കിട്ടും. എന്നിട്ട് ആ ശരീരത്തെ എന്ത് ചെയ്യും, അവർക്ക് കാണിച്ചു കൊടുക്കും. ആ ഡെഡ് ബോഡി അവിടുത്തെ ആളുകൾക്കൊരു പാഠമായി കാണിച്ചു കൊടുക്കും, ബനു ഇസ്രായേലർക്ക് കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞത്. അപ്പോൾ അവർക്കതൊരു പാഠമാകാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം. അതായത് ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പാഠമാകാൻ വേണ്ടിയിട്ട് അതൊരു മാതൃക എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. പക്ഷേ അത് ലോകം അവസാനം വരെ ആ ബോഡി അഴുകാതെ അത് സൂക്ഷിക്കും എന്ന് ഇങ്ങനൊരു വ്യാഖ്യാനം ഈ ആയത്തിന് കൊടുത്തതായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനൊരു ആയത്ത് അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞത് എന്നൊരു വ്യാഖ്യാനം വ്യാഖ്യാനിച്ച് അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത് ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഇതിങ്ങനെ സംരക്ഷിക്കുന്നത് അത് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനൊരു വ്യാഖ്യാനം അതിന് വന്നിട്ടില്ല. ബനു ഇസ്രായേലർക്ക് അതൊരു പാഠമാകാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനെ രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുക്കും എന്നതാണ് അതിനുള്ള ശരിയായ വ്യാഖ്യാനമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സൂക്ഷിക്കപ്പെട്ട ഈ ഡമ്മി ഈ മമ്മി എന്ന് പറയുന്നത് ഫിറൗൻ്റെതാണ് എന്ന് പലരും ആധികാരികമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ കൃത്യമായ തെളിവുകൾ അസല് അത് ഫിറൗൻ്റെ മൂസാനബിയുടെ കാലഘട്ടത്തിൽ രാജാവിൻ്റെ ഇത് തന്നെയാണ് എന്ന് തെളിയിക്കാൻ രേഖകളില്ല എന്ന അഭിപ്രായമാണ് നല്ല വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇനിയിപ്പോൾ അതല്ലെങ്കിലും എന്താകുന്നില്ല, വിശുദ്ധ ഖുർആൻ്റെ ആയത്തിനത്

0: എതിരാകുന്നുമില്ല എന്നതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. വല്ലാഹു അലം.
1: നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. മാഷാ ധാരാളം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധമായി താങ്കൾ നൽകിയ മറുപടി അള്ളാഹു ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മളും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ല മറ്റൊരവസരത്തിൽ വീണ്ടും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അലിജാബ ഓൺലൈൻ പ്രോഗ്രാമിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിലൂടെ അവസാനിപ്പിച്ചത് അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: Peace Radio. Tune to reality.
4: വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന കടമ്പയാണ് ആ ഇന്റർവ്യൂ. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അയാൾ ഈ ജോലി അപേക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ ഒന്നിങ്ങനെ നോക്കി. പഠനത്തിൽ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദതലം വരെ ഉയർന്ന മാർക്കുകൾ മാത്രമേ ഉള്ളൂ. ഡയറക്ടർ ചോദിച്ചു സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ഫീസൊക്കെ അടച്ചിരുന്നത് ആരാണ് എന്ന് ഡയറക്ടർ ചോദിക്കാൻ. അപ്പോൾ പറഞ്ഞു, ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്, അച്ഛൻ എനിക്കൊരു വയസ്സുള്ളപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചതൊക്കെ അമ്മയാണ്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ബയോഡാറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അമ്മക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കിട്ടിയിരുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ അയാൾ അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ മുഖം കൊനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അമ്മ വീടുകളിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡയറക്ടർ കുറച്ചു നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അയാളോട്, നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ല കൈകൾ, ഒരു പരിക്കുകളൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള കൈ. അപ്പോൾ അയാൾ ചോദിച്ചു, അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, എന്നോട് എപ്പോഴും അമ്മ പറയാറുള്ളത് നീ പഠിച്ചോ എന്നുള്ളതാ, അപ്പം പിന്നെ ഞാനങ്ങനെ സഹായിക്കാനൊന്നും പോവാറില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നാലേ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അമ്മയെ അടുത്തിരുത്തിയിട്ട് ആ കൈകൾ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കൈയൊന്ന് അമ്മൻ്റെ കൈയൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം. അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവന് ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രത്യാശയോടുകൂടി വീട്ടിലെത്തി അമ്മനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ട്, കിട്ടുന്ന തോന്നുന്നത്. അപ്പോൾ അമ്മക്ക് സന്തോഷമായി, മകൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ അമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഇങ്ങനെ വിടർത്തി നോക്കി. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അമ്മ ഒരല്പം മടിയോട് പെട്ടെന്ന് കൈ വലിച്ചു കളഞ്ഞു. അപ്പോൾ സ്നേഹത്തോടുകൂടി മകൻ വീണ്ടും ആ കൈയൊന്നിങ്ങനെ നിവർത്തിച്ചു. മനസ്സില്ലാ മനസ്സോട് അമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തപ്പോഴാണ് മകൻ ആ കൈകൾ ശ്രദ്ധിക്കുന്നത്. സോപ്പും വെള്ളവും തട്ടി ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒരുതരം പ്രത്യേക രൂപത്തിലായിട്ടുള്ള കൈകൾ, പലയിടത്തും വിണ്ടുകീറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ഈ കൈകളുടെ പ്രയത്നമാണ് തനിക്ക് ഫീസ് നേടിത്തന്നത് പഠിക്കാനുള്ള. തന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഈ കൈകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണീര് വീണ് അമ്മയുടെ കൈകൾ നനഞ്ഞുപോയി. കയ്യിൽ അയാൾ ബാം പുരട്ടി കൊടുത്തു. അമ്മ കഴുകാൻ ബാക്കി വെച്ച തുണിയൊക്കെ അവൻ അലക്കി കൊടുത്തു. ആ രാത്രി അമ്മ മകനോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെയുള്ള അവരുടെ ജീവിതത്തെ പറ്റിയാണ് അവരൊക്കെ സംസാരിച്ചത്. പിറ്റേന്ന് അവൻ ഡയറക്ടറുടെ മുന്നിൽ പോയിരുന്നു. അയാളുടെ കണ്ണിലെ നനവ് ഡയറക്ടർ ശരിക്കും ശ്രദ്ധിച്ചു. നില ഉള്ള പോലെയല്ല വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങൾ ചോദിച്ചു, വിഷയങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നാമതായി ഓരോ എന്താണ് ഇന്നലത്തിൽ നിന്നും ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓരോ പ്രവൃത്തിയെയും എങ്ങനെ വിലമതിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ നിലയിൽ എത്താൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയെ ഇന്നലെ ജോലിയിൽ സഹായിച്ചപ്പോഴാണ് ഓരോ പ്രവൃത്തിയും എത്രമാത്രം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തേത്, കുടുംബബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം അറിയുന്ന ഒരാളെയാണ് എനിക്ക് മാനേജറായിട്ട് ആവശ്യം. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിലമതിക്കുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്ന, ജീവിത ലക്ഷ്യം പണം മാത്രമാണെന്ന് ചിന്തിക്കാത്തൊരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പം എനിക്ക് ആളെ കിട്ടിയെന്ന് ഡയറക്ടർ പറയുകയും ചെയ്തു. ഇതാണ് കഥ.
5: നല്ല മെസ്സേജ് അല്ലേ.
4: അപ്പോൾ പിന്നെ സുഹൃത്തുക്കൾക്ക് എന്താണ് ഇതിൽ തോന്നിയ ഒരു ഒരു ഒരു കാര്യം?
5: അതിൽ നല്ലൊരു മെസ്സേജ് അവസാനം ആ കഥയുടെ അവസാനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു ഡോക്ടറോട് ഈ കുട്ടി പറഞ്ഞ പോലെ വിലമതിക്കാനാവാത്ത ചില അനുഭവങ്ങളെ അത് അതും നമുക്ക് എല്ലാ ഉപകാരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയും നമുക്ക് വിലമതിക്കാനാവില്ല എന്നുള്ളത് വലിയ മെസ്സേജാണ്.
4: അതെ അതെ. അതോടൊപ്പം എന്താ വെച്ചാൽ, ഞാൻ അത് കഥ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, ആ മകനെ സംബന്ധിച്ചിടത്തോളം അമ്മനോട് വെറുപ്പൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ തന്നെയാണുള്ളത്. ഏ പക്ഷെ അങ്ങനെ സ്നേഹത്തിലായിരിക്കെ തന്നെയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് അവൻ്റെ കൈ അവൻ നോക്കിയിട്ടില്ല, അമ്മയുടെ പ്രവർത്തനയെക്കുറിച്ച് അവൻ നോക്കി. അങ്ങനെ പലപ്പോഴും അങ്ങനെ മക്കളുണ്ടാവും. ഉമ്മാനിപ്പാനൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്, ഉപ്പ എങ്ങനെയൊക്കെയാണ്, ദെൻ എംപത്തറ്റിക് ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഉപ്പ ഓക്കെയാണ്, ഉമ്മ ഓക്കെയാണ്, പക്ഷേ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടി മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത് ഒന്ന്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോകും.
5: അപ്പോഴാണ് അവർ ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു എ ടി എം മെഷീനായി മാറും.
4: ആ അതെ അതെ,
5: സമയാസമയങ്ങൾ നമ്മൾ ആവശ്യം പറയുന്നു, എ ടി എം മെഷീന് പൈസ പുറത്ത് തരുന്ന പോലെ. ഉമ്മയാണെങ്കിൽ ഉമ്മ എന്തായാലും എനിക്ക് ഒരുക്കി തരേണ്ട ആളാണല്ലോ, ഉമ്മക്ക് വേറെ പണിയൊന്നും കാണില്ലല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ അവിടെ. അങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവാണല്ലേ.
4: അതെ അതെ.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ശകുനത്തിൽ വിശ്വസിച്ചു പോയാൽ ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ല അല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വസഹാബതിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് നാം ഇപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ശകുനത്തിൽ വിശ്വസിച്ചു പോയാലുള്ള പ്രായശ്ചിത്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നുള്ളത് അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക്. നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാം. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക്. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക്. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക്. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക്. വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക്. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക് വലാ ഇലാഹ ഗൈറുക് വലാ ഇലാഹ ഗൈറുക്. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക് വലാ ഇലാഹ ഗൈറുക്. പ്രാർത്ഥനയുടെ അർത്ഥമായിട്ടുള്ളത് അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തൈറ ഇല്ലാ തൈറുക്, നിന്റെ തൊയിറല്ലാതെ വേറെ ഒരു തൊയിറുമില്ല, അഥവാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പക്ഷിശാസ്ത്രവും അവ കൊണ്ട് ലക്ഷണം നോക്കലും. ഇത് അന്നേ കാലത്ത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു എന്നുള്ളത് നാം ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ്. വലാ ഖൈറ ഇല്ലാ ഖൈറുക്, നിന്റെ നന്മയല്ലാതെ മറ്റൊരു നന്മയുമില്ല. വലാ ഇലാഹ ഖൈറുക്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ സാരമായിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം നമ്മുടെ ജീവിതത്തിൽ ഏറെ ഭയപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് എന്ന മഹാവിപത്ത് കടന്നു വരിക എന്നുള്ളത്. ശകുനം നോക്കലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ നമുക്ക് വിലക്കിയതാണ് എന്ന് നാം ഏവരും ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അഥവാ ശകുനത്തിൽ വിശ്വസിച്ചു പോയാലുള്ള പ്രാർത്ഥനയാണ് മുമ്പേ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രാർത്ഥന പഠിക്കാൻ നാം ഏവരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ശകുനത്തിൽ വിശ്വസിച്ചു പോയാൽ അതിനെതിരെയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്. വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. നാവ് കൊണ്ടുണ്ടാവുന്ന വിപത്തുകൾ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്രയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ജീവിക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യവും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുകയും നമ്മുടെ നന്മ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളെയും കേൾവിയെയും എല്ലാം റബ്ബ് നന്മയായി പുണ്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ വചനമാണ് കേട്ടത്. അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്, അഥവാ നമ്മളൊക്കെ വിശ്വാസികളാണല്ലോ, വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ നാവിലൂടെ വരുന്ന വർത്തമാനങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഓരോ വാക്കുകളെയും നാം കാണേണ്ടത്. അള്ളാഹു പറയുന്നത് നമ്മെ വിളിച്ചുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് വിളിക്കുന്ന പോലെയാണ്. വിശ്വസിച്ചവരെ, വിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വഖൂലൂ ഖൗലൻ സദീദ, നിങ്ങൾ നേരായ വാക്ക്, സദീദ് എന്ന് പറഞ്ഞാൽ ശരിയായ, നല്ലത് എന്ന്, ഖൗലൻ സദീദ്, ഖൗലുൻ സദീദ് എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് എന്ന്. വിശ്വാസികളെ, നിങ്ങൾ നല്ല വാക്ക് പറയുകയും ചെയ്യണേ. അപ്പോൾ മോശമായ വാക്ക് പറയാൻ പാടില്ല, വേണ്ടാത്ത വർത്തമാനങ്ങൾ വരാൻ പാടില്ല നാവിലൂടെ, വിശ്വാസിയുടെ നാവിലൂടെ വരാൻ പാടില്ല. പരദൂഷണം, ഏഷണി, കളവ്, പരിഹാസം, ഇങ്ങനെ ഇച്ഛിക്കുക, ഇകഴ്ത്തുക, തരം താഴ്ത്തി സംസാരിക്കുക, ഇങ്ങനെയുള്ള കളവ്, ചതി, വഞ്ചന ഉൾക്കൊള്ളുന്ന വർത്തമാനങ്ങൾ, ഇതൊന്നും വിശ്വാസിയായ വ്യക്തിയുടെ നാവിലൂടെ വരാവുന്ന വാക്കുകളല്ല എന്ന് ഈ തിന്മകൾ ഇസ്ലാം ശക്തിയായി വിലക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ശരിക്കും ആലോചിക്കേണ്ടുന്ന വിഷയമാണ് അല്ലേ. നീ നശിക്കട്ടെ, തൊലയട്ടെ, നശിച്ചു പോട്ടെ അല്ലേ, ഭണ്ഡാരം പിടിച്ച ഈ നിലക്കുള്ള പ്രയോഗങ്ങളൊന്നും വിശ്വാസിയായ വ്യക്തിയുടെ സംസാരത്തിലൂടെ വന്നു പോകാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ശാപവർത്തമാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഗൗരവത്തിലുള്ള, അതിനെപ്പറ്റി അറിയിക്കുന്ന, ഗൗരവമാണെന്ന് അറിയിക്കുന്ന ഇഷ്ടം പോലെ ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ കാണാൻ പറ്റും. എത്രത്തോളം ലാ യകൂനു അൽ ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ആനി വലൽ ഫാഹിശി വലൽ ബദി എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സത്യവിശ്വാസിയാവുകയില്ല ആര്? കുത്തിപ്പറയുന്ന, ശപിച്ചു പറയുന്ന, മോശമായ മ്ലേച്ഛമായ വാക്കുകൾ പറയുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല എന്നാണ്. അപ്പോൾ ഈ നിലക്ക് വിശ്വാസിയായ നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ടോ എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലൊരു സ്വഹാബി ചോദിച്ചു, വിജയം, രക്ഷ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അംസിഖ് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു വച്ചാൽ മതി, നാവിനെ നിയന്ത്രിക്കണം എന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചു. അപ്പോൾ ആ രൂപത്തിലൊക്കെ നോക്കുമ്പം അല്ലേ, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അത് കച്ചവടം ചെയ്യുന്നവരാവട്ടെ, മറ്റ് ജോലി മേഖലയിൽ ഏർപ്പെടുന്നവരാവട്ടെ, ഇനി നമ്മുടെ മക്കളാവട്ടെ, ഏത് പ്രായക്കാരാവട്ടെ, നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണല്ലോ, FBയിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഇൻസ്റ്റയിലുമൊക്കെ മെസ്സേജുകളും മറ്റ് റീൽസും ഷോർട്സും മറ്റ് വീഡിയോകളും ഒക്കെ ചെയ്യുമ്പോഴും അത് ഫോർവേഡ് ചെയ്യുമ്പോഴുമൊക്കെ, മറ്റു വാർത്തകൾ ഫോർവേഡ് ചെയ്യുമ്പോഴൊക്കെ, അത് സത്യമാണോ കളവാണോ, മറ്റൊരാൾക്ക് ഞാൻ ഈ മെസ്സേജ് അയച്ചാൽ അയാളെ വേദനിപ്പിക്കുമോ എന്നൊക്കെ ശരിക്കും ചിന്തിച്ച് ആലോചിച്ച ശേഷമാണ് അത്തരം സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണത്, ഫോർവേഡ് ചെയ്യേണ്ടത്. നമ്മൾ ആ നിലക്ക് ഇത്തരം മേഖലകളിൽ ശ്രദ്ധ പുലർത്താറുണ്ടോ എന്നുള്ളത് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളിൽ ഇത്തരം വിഷയങ്ങളൊക്കെ, അതായത് പരദൂഷണം, ഏഷണി, കളവ്, പരിഹാസം അല്ലേ, പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും അല്ലേ, വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകൂന ഖൈറൻ മിൻഹുന്ന അല്ലേ. ഒരാളും ഒരാളെയും പരിഹസിക്കാൻ പാടില്ല. ഒരു ഖൗമും മറ്റൊരു ഖൗമിനെ, ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിച്ചുകൂടാ, കളിയാക്കിക്കൂടാ. കാരണം ഒരു പക്ഷേ ആ കളിയാക്കലിന് ഇരയാകുന്ന ആള് ഈ കളിയാക്കുന്ന വ്യക്തിയേക്കാൾ ഉത്തമനായിരിക്കാം. ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹസിക്കാൻ പാടില്ല, കാരണം അവർ മറ്റുള്ളവരെക്കാൾ ഉത്തമയായ സ്ത്രീ ആയേക്കാം. ഇങ്ങനെയൊക്കെ പിന്നെ ശേഷം പറഞ്ഞു, എന്ത് വല തൽമിസു അംഫസകും വലാത്ത നബസുബിൽ അൽഖാബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി പറയരുത്, ടൈറ്റ് പേര് വിളിക്കരുത് അല്ലേ. ഇന്ന് ചില ആളുകൾക്ക് പേരെന്നെ അറിയില്ല, വ്യക്തിയുടെ ശരിയായ പേരെന്താന്ന് തന്നെ അറിയില്ല, ടൈറ്റ് പേര് മാത്രമേ അറിയൂ. ആ നിലയ്ക്ക് ടൈറ്റ് പേര് മാത്രം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? നമ്മളതിൽ പങ്കാളിയാണോ? നമ്മളത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ വാക്കുകൾ തന്നെ നമ്മുടെ നാവിലൂടെ വരാറുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ നരകത്തിൽ പോകുന്നൊരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. കാരണം ഒരു വിശ്വാസിയായ മനുഷ്യനെന്ന് പറയുമ്പം അവൻ്റെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കാൻ അഥവാ റബ്ബിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ഓരോ അവയവങ്ങളെയും റബ്ബിനനുസരിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തേണ്ടവനാണ് വിശ്വാസി, കീഴ്പ്പെടുത്താൻ കഴിയേണ്ടവനാണ് വിശ്വാസി. ആ വിശ്വാസിയെ നമ്മൾ ഓരോരുത്തരും ആ രൂപത്തിൽ ഖൗലുൻ സദീദ്, വിശ്വാസികളെ നല്ല വാക്ക് മാത്രം നിങ്ങൾ പറയുക, ആ നിലക്ക് റബ്ബിനെ സൂക്ഷിക്കുക. അപ്പം റബ്ബിനെ സൂക്ഷിക്കുന്ന തഖ്വയുടെ ഭാഗമാണ് നല്ല വാക്ക് പറയുക, നാവുകൊണ്ട് മോശമായ വ്യർത്ഥമായ വർത്തമാനങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. നാവുകൊണ്ടുണ്ടാവുന്ന വിപത്തുകൾ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തത് സഹൽ അരിപ്രാ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു തന്നെ അവൻ്റെ വാചകങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള, അവനോട് ചോദിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥന വചനങ്ങളുണ്ട്, ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവയോരോന്നും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ ഉൾക്കാഴ്ചയും അറിവുമാണ് നമുക്ക് നൽകുന്നത്. നമ്മളോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് നരകമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. വല്ലദീന യഖൂലൂന റബ്ബനസ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹാ സാഅത് മുസ്തഖറം വ മുഖാമ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഫുർഖാനിൽ 65-ാമത്തെ വചനമായിട്ടാണ് ഈ പ്രാർത്ഥന വന്നിരിക്കുന്നത്. വല്ലദീന യക്കുലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. റബ്ബ നസ്രിഫ് അന്നൽ അദാബ്, ഞങ്ങളുടെ രക്ഷിതാവേ, നരകത്തെ ഞങ്ങളിൽ നിന്നും നീ ഒഴിവാക്കി തരണമേ എന്നാണ് പ്രാർത്ഥന. ഒരു വിശ്വാസിയുടെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് നരകത്തെക്കുറിച്ചുള്ള ഭയം. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണത്. ഭയത്തിൻ്റെ കാരണം ഒന്ന്, നരകം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ്. യാഥാർത്ഥ്യബോധം ഉണ്ടാകുമ്പോൾ നരകത്തെക്കുറിച്ചുള്ള ഭയമാണ് നമ്മളിൽ ഉണ്ടാവുക. റബ്ബനാമ ഖലഖത ഹാദ ബാത്തില സുബ്ഹാനക ഫക്കിന അദാബന്നാർ. ഈ മഹാപ്രപഞ്ചം, അതിവിശാലമായ ഈ അണ്ടകടാഹങ്ങൾ, അത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെയായിരിക്കില്ലെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ ദുരന്തപൂർണമായിരിക്കും എൻ്റെ ഭാവി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ നമ്മൾ പറയാണ്, ഫക്കിന അദാബന്നാർ, റബ്ബേ നരകത്ത് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കാണ്ടായിരുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്നത്, റബ്ബന ആത്തിന ഫിദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വക്കിന അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നന്മ തരണേ, നരകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവർ നിരന്തരം ഭയപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അത് സത്യമാണെന്ന് അവരുറച്ച് വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ്. നരകത്തിനെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ രണ്ടാമത്തെ കാരണം, അത് ഭയാനകമാണെന്നതാണ്. ഒരാൾക്കും സഹിക്കാനോ ക്ഷമിക്കാനോ ഒരിക്കലും കഴിയാത്ത അത്രയും ഭീകരവും ഭയാനകവുമാണ് നരകം. നരകത്തിൻ്റെ പേരുകളും നരകത്തിൻ്റെ വിശേഷണങ്ങളും ഖുർആനെന്ന് മനസ്സിലാക്കുമ്പോൾ നാം ആത്മാർത്ഥമായി അള്ളാഹുവോട് നരകത്തുനിന്ന് രക്ഷ ചോദിക്കുക തന്നെ ചെയ്യും. ഹുത്തമത്ത് നരകത്തിൻ്റെ ഒരു പേരാണത്. ഹുത്തമ എല്ലാം തകർത്തുകളയുന്നതാണ്. നരകത്തിലേക്കെന്ത് വീണാലും അത് തകർന്ന് തരിപ്പണമായി പോകും. അതാണ് നരകത്തിൻ്റെ അവസ്ഥ. വഹും ഫീഹാ കാര്യഹു, മുഖത്തെ മാംസങ്ങൾ പോയി പല്ലിളിച്ച് നിൽക്കുന്ന മുഖങ്ങളോടുകൂടെ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. അതിഭയാനകമാണ്. ഇവിടുത്തെ തീയിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവിടുത്തെ തീ. മൂന്നാമത് നരകഭയത്തിൻ്റെ കാരണം മനുഷ്യരാണ്. പാപങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാപങ്ങളുടെ പരിണിതിയാണല്ലോ നരകം. നമ്മളെങ്ങനെ ഉറപ്പിച്ചു പറയും ഞാൻ നരകത്തിന് രക്ഷപ്പെടുമെന്ന്? നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. അപാകതകളും തെറ്റുകളും സംഭവിക്കുന്നവരെന്ന നിലക്ക് നമ്മുടെ തെറ്റുകളെ ഭയപ്പെടുന്നതുപോലെ നാം നരകത്തെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ എന്താണ് ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അതായത്, തെറ്റുകളിൽ നിന്നും നരകത്തിലേക്ക് എത്താവുന്ന കാരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ തടയണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ഒരാശയം. നരകത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ, ഒഴിവാക്കണമേ എന്ന് പറയുമ്പോൾ, നരകത്തുനിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന അസ്ബാബുകളിൽ നിന്ന്, കാരണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുക എന്നതാണ് ഒരാശയം. രണ്ടാമത്തത്, എന്തെല്ലാം നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു പുറത്തു തരിക എന്നതാണ് നരകത്തുനിന്ന് ഒഴിവാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു ഉദ്ദേശം. ശേഷം പറയുന്നത് നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് തന്നെയാണ്. ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ ഇന്ന അദാബഹ കാന ഖറാമ അത് വിട്ടൊഴിയാത്തതാണ്. ഖറാമ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു കടക്കാരനാണ്. ഒരു കടമുള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തൊക്കെ ജീവിത സാഹചര്യങ്ങളോട് കടന്നു പോയാലും ആ കടം അയാളെ ഇത് മോചിതനല്ല. ആ കടത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും വ്യാകുലതകളിൽ നിന്നും അയാൾ ഒരിക്കലും മോചിതനാകുന്നില്ല. നരകമെന്നത് വിട്ടൊഴിഞ്ഞു പോകാത്ത, എപ്പോഴും ഏത് സന്ദർഭത്തിലും അതിൻ്റെ ഭയാനകതകളെ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുലാസിമല്ലി അഹ്ലിഹ, ശരിക്കും അതിൻ്റെ ആളുകളെ അത് വിടാതെ കൂടും. ഒരു കടക്കാരനെ തൻ്റെ കടം ഏതുപോലെ അസ്വസ്ഥമാക്കുന്നുവോ വിടാതെ കൂടുന്നുവോ അതുപോലെ വിടാതെ കൂടുന്ന, വിട്ടൊഴിഞ്ഞു പോകാത്ത ഒരു മഹാവിപത്താണ് യഥാർത്ഥത്തിൽ നരകമെന്ന് പറയുന്നത്. ആത്മാർത്ഥമായി അല്ലാഹുവോട് നാം ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തിനുള്ള രക്ഷയെ ചോദിക്കുന്നു. ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടാവേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ സൂറത്ത് അൽ ഫുർഖാനിലൂടെ അല്ലാഹു അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിയായ വിശ്വാസത്തോടെ, ശരിയായ നരകത്തിലേക്ക് പോകാവുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിന്നുകൊണ്ട് ശരിയായ മാർഗം പിൻപറ്റി അല്ലാഹുവിന് തൃപ്തിയുള്ളവരായി സ്വർഗത്തിലെത്തുന്നവരായി അല്ലാഹു നമ്മെ എല്ലാവരെയും ആക്കി തീർക്കുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: ഷീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് മധുരം ഖുർആൻ. ഇന്ന് സൂറത്തു അൽ മുനാഫിഖൂൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് ഇബ്രാഹിം അൽ അഖ്ദർ ചേരുന്നു.
2: ബിസ്മില്ലാ

عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون.

0: പീസ് റേഡിയോലിനി നുറുങ്ങുകൾ സൗമ്യത സൗന്ദര്യമാണ് അബൂ ഫായിദയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലിടിക്കൂടന്റെ ശബ്ദം.
1: സൗമ്യത സൗന്ദര്യമാണ്, എഴുത്ത് അബൂ ഫായിദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യതയുടെയും സൗമനസ്സത്തിൻ്റെയും ആൾരൂപമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സകലവിധ സൽഗുണങ്ങളുടെയും പ്രയോഗവൽക്കരണമായിരുന്നു പ്രവാചക ജീവിതം. വീട്ടുകാരോടും നാട്ടുകാരോടും വലിയവരോടും ചെറിയവരോടും മിത്രങ്ങളോടും ശത്രുക്കളോടും ജന്തുജാലങ്ങളോടുമെല്ലാം അനുപമമായ സൗമ്യതയും കാരുണ്യവും കാണിച്ച വിശാല മനസ്കനായിരുന്നു റസൂൽ. ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യതയെ പ്രകീർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോകുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. അധ്യായം 3 വചനം 159. വ്യക്തിപരമായി തന്നെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നില്ല, അവർക്ക് മാപ്പ് നൽകുകയാണ് ചെയ്തത്. മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ അനിഷ്ടകരമായ പല അനുഭവങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം അനുഭവമുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുക എന്നത് ഉന്നതമായ സ്വഭാവഗുണമാണ്. ഒരു സത്യവിശ്വാസി ആ ഗുണത്തിൻ്റെ ഉടമയായിരിക്കേണ്ടതുണ്ട്. തന്നെ വധിക്കാൻ വേണ്ടി ശപഥം ചെയ്തിറങ്ങിയ പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്ത സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന സൗമനസ്സത്തിൻ്റെ ഉദാത്ത മാതൃക നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശം പാലിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധാലുവായിരുന്നു. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റ ബന്ധുവെന്നോണമായിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 41 വചനം 34-35. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു സൗമ്യശീലനാകുന്നു, അവൻ സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു. മുസ്ലിം. സൗമനസ്യവും സൗമ്യതയും ഒരു വ്യക്തിയെ ഉത്തമനായ മനുഷ്യനാക്കുകയാണ് ചെയ്യുക. അയാളിലേക്ക് ആളുകൾ ആകൃഷ്ടരാകും, അയാളെ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അനാവശ്യമായ ഗാംഭീര്യവും പരുഷതയും പ്രകടിപ്പിക്കുന്നവർ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്.
0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് നുറുങ്ങുകൾ സൗമ്യത സൗന്ദര്യമാണ് എന്ന അബൂ ഫായിദ രചിച്ച ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം പകർന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: أعوذ بالله من الشيطان الرجيم

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പി എസ് റേഡിയോ അസ്മാഉൽ ഹുസന അർറഹ്മാൻ കാരുണ്യവാൻ അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൗഫ് അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്, ഏറ്റവും മഹത്വമേറിയതാണ്. അത് പഠിക്കലാണ് ഏറ്റവും മഹത്വമേറിയ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതിൻ്റെ ഈ പ്രയാണം അവസാനിക്കുന്നതുവരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്നത് സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വമായി കൊണ്ട് എത്താൻ പരിശ്രമിക്കണം. അതിനുതകട്ടെ ഇത്തരം ക്ലാസുകൾ എന്ന് ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർറഹ്മാൻ അർറഹീം എന്ന നാമങ്ങളിൽ അർറഹ്മാൻ എന്ന നാമമാണ് പ്രത്യേകം പഠിക്കുന്നത്. അർറഹ്മാൻ അർറഹീം എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അധികമായി കൊണ്ട് അർറഹ്മാൻ അർറഹീം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. എവിടെ നമ്മളത് പഠിച്ചിട്ടുള്ളത്? നമ്മളെവിടെ കേട്ടിട്ടുള്ളത്? ആ സൂറത്തുൽ ഫാത്തിഹയിൽ അർറഹ്മാനുർ റഹീം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ബിസ്മില്ല പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പലപ്പോഴും പറയലാണ്. നമ്മളൊരു ദിവസം പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇങ്ങനെ പ്രമാണങ്ങളിൽ അധികവും അർറഹ്മാൻ അർറഹീം ഇത് രണ്ടും ചേർന്നിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത്. അതിൽ അർറഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. അർറഹ്മാൻ എന്നത് അള്ളാഹുവിന് മാത്രമായി കൊണ്ട് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കും, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എടുത്തു പറഞ്ഞ നാമങ്ങൾ. അല്ലെങ്കിൽ അയ്യാമാ തദ്ഉ ഫലഹു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയുക, അതുകൊണ്ട് വിളിക്കുക, അതുകൊണ്ട് തേടുക. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങൾ ധാരാളമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്റാഇൻ്റെ 110-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അർറഹ്മാൻ എന്ന നാമം അത് അള്ളാഹുവിന് പ്രത്യേകമായ നാമമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ന് അള്ളാഹുവിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ അർറഹ്മാൻ എന്ന നാമം അവന് മാത്രമായി കൊണ്ട് പ്രത്യേകമായി പഠിപ്പിച്ചു. ഇനി അർറഹ്മാൻ എന്നത് റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെയാണറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നമുക്കറിയാം? ആ ഒന്ന് മഴയാണല്ലേ. മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇല്ല, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുസ്ലിം എന്നില്ല, അവിടെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയെന്നില്ല, മതനിഷേധിയെന്നില്ല.

0: അങ്ങനെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും ഈ പകലിൽ. പകലി എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രാവും പകലും. വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു ആ പകല് എല്ലാവരും ആസ്വദിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ആ പകൽ രാത്രി എല്ലാ ആളുകളും ആസ്വദിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ആസ്വദിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറഹ്മത്തി വസിഅത് കുല്ലു ഷൈഇൻ. എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമാണ് എല്ലാത്തിലും. എല്ലാത്തിലും വിശാലമാണ്. അവിടെ മുസ്ലിം എന്നില്ല, കാഫർ എന്നില്ല, മതനിഷേധി എന്നില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൽ ആ അർറഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, റബ്ബന വസിഅത് കുല്ലു ഷൈഇൻ റഹ്മതം വ ഇൽമ. റബ്ബേ, എല്ലാ കാര്യത്തിലും നിന്റെ റഹ്മത്തും ഇൽമും വിശാലമായിരിക്കുന്നു എന്ന്, അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ്. എന്താണ് ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? വിശാലമായ റഹ്മത്തിൻ്റെ ഉടയവൻ, എല്ലാവർക്കും കാരുണ്യം നൽകുന്നവൻ എന്നതാണ് ആ നാമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അത് വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നു, വമിൻ റഹ്മത്തിഹി ജഅല ലകുമുൽ ലൈല വന്നഹാർ ലിതസ്കുനു ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് രാവും പകലും സംവിധാനിച്ചു, അതെന്തിനു വേണ്ടി? ലിതസ്കുനു ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ. വലിതബ്തഗൂ മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ആ ഒരു ഔദാര്യം അത് നമുക്ക് പകലിൽ നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് പകൽ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. ഈ റഹ്മത്ത് മുസ്ലിമും ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത, മതനിഷേധികളാകട്ടെ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് എന്ത്? ആ രാവും പകലും എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അവസരം മുതലെടുക്കുകയാണ്. സഹാബാക്കൾ ഇങ്ങനെ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീയാകട്ടെ മകനെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞ്, ആ ചെറിയ കുട്ടിയെ, കൈക്കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെടുകയും കിട്ടിയപ്പോൾ ചേർത്തു വച്ച് താലോലിക്കുന്ന, സ്നേഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ മാതാവ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലെ, നിങ്ങളെന്താ പറയുക? ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ തീയിലേക്ക് എടുത്തെറിയും, അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഇല്ലയെന്ന് പറയല്ലേ. ആ ഇതുപോലെ സഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലെ, അതൊരിക്കലും സാധ്യമല്ല, കാരണം ആ ഉമ്മ നൊന്തുപെറ്റ കുഞ്ഞാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ മാതാവിന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ. ഈ ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഉടമയാണ് ആ അള്ളാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ, 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ലോകത്തിൽ സംവിധാനിച്ചത് എന്നാണ്. ഈ വന്യമൃഗങ്ങൾ, സിംഹം നിങ്ങൾക്കറിയാലോ അല്ലേ, സിംഹം, അതുപോലെ തന്നെ വലിയ വലിയ ആനകൾ, കുതിരകൾ. അപ്പോൾ വലിയ വന്യമൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ തിന്നുകയില്ല അല്ലേ, വേട്ടയാടുകയോ അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യൂല, അതിനെ സ്നേഹിക്കും, താലോലിക്കും. അതെന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു 100 റഹ്മത്തിൽ ഒരു റഹ്മത്തിനെ ഇവിടെ സംവിധാനിച്ചു. ആ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ് വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്. വന്യമൃഗങ്ങൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു വലിയ വിശാല റഹ്മത്തിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്ത് സംവിധാനിച്ചത്. ആ റഹ്മത്താണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അർ റഹ്മാൻ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത് ദുനിയാവിൽ അങ്ങേയറ്റത്തെ റഹ്മത്ത് കാരുണ്യം കാണിച്ചവനാണ് റബ്ബ്. ആ റബ്ബിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയുള്ളവരാകണം, കാരുണ്യമുള്ളവരാകണം എന്നതും നമ്മൾ ഈ നാമങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്, ഇർഹമൂമം ഫിൽ അർദ് ഇർഹമുക്കുമം ഫിസ്സമ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർ റഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ ഭൂമിയിൽ സംവിധാനിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ റഹ്മത്തുള്ള ആളുകളാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം, മറ്റുള്ളവരോട് മൃദുലയതയോടുകൂടി പെരുമാറുന്നവരാകണം, മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവരായി മാറണം, ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നവരാകണം, ചെറിയ മക്കളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നവരാകണം. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസന, അർ റഹ്മാൻ കാരുണ്യവാൻ, അവതരിപ്പിച്ചത് അബ്ദുൽ റൌഫ് അൽ ഹിഗമി.

0: പീസ് റേഡിയോ ഐടി ജാലകം. വാട്സാപ്പ് സ്റ്റോറേജ് ആവശ്യമില്ലാത്ത ഫയലുകൾ എങ്ങനെ ഒഴിവാക്കാം? ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നത് എങ്ങനെ ഒഴിവാക്കാം, മെസ്സേജുകൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതേപോലെ ഓരോ ആഴ്ച കൂടുമ്പോഴോ മാസം കൂടുമ്പോഴോ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജുകൾ ഡിസപ്പിയർ ആവുന്ന രൂപം, അത് നമുക്ക് ഡിസപ്പിയറിങ് മെസ്സേജസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് വാട്സപ്പിലെ ഒരുപാട് മീഡിയകൾ, വീഡിയോയും ഓഡിയോയും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരും. ഇത് ചിലത് നമുക്ക് ആവശ്യമുള്ളതായിരിക്കും, ചിലത് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും, ചിലത് നല്ല സൈസുള്ള ഫയലുണ്ടാവും. അതൊക്കെ നോക്കി എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായി വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ മുകളിലായിട്ട് 3 ഡോട്ടുകൾ ഉണ്ടാവും. അവിടെയാണ് വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സുകൾ എല്ലാം ഉള്ളത്. വാട്സപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ആ ഒരു ഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ അതിൽ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് സെറ്റിങ്സ് എന്ന് കാണാം. ആ സെറ്റിങ്സിലെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ, അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സെറ്റിങ്സിൽ താഴോട്ട് വരുമ്പോൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ 5-ാമത്തെ ഓപ്ഷൻ ആയിക്കൊണ്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഭാഗം അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായി തന്നെ മാനേജ് സ്റ്റോറേജ് എന്ന് കാണാം. നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന സ്റ്റോറേജ്, നമ്മുടെ ഫോണിൽ എത്ര സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ അടിയിൽ കാണാം. എത്ര ജി ബി വാട്സപ്പ് നിലവിൽ, വാട്സപ്പിന് വേണ്ടി മാത്രമായിട്ട് എത്ര ജി ബി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണാം. ആ ഭാഗത്ത് മാനേജ് സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വാട്സപ്പ് ഉപയോഗിച്ച സ്റ്റോറേജ് എത്രയാണെന്ന് അവിടെ കാണാം. അതിൻ്റെ തൊട്ടു താഴെയായിക്കൊണ്ട് റിവ്യൂ ആൻഡ് ഡിലീറ്റ് ഐറ്റംസ് എന്നൊരു ഭാഗം കാണാം. അവിടെ ആദ്യമായി കൊണ്ടുവരുന്നത് ഫോർവേഡഡ് മെനി ടൈംസ് എന്നുള്ള രൂപമാണ്. ഫോർവേഡർ മെനി ടൈംസ് എന്നുള്ള അറിയാം, ഒരുപാട് പ്രാവശ്യം ആളുകൾ ഫോർവേഡ് ചെയ്ത മെസ്സേജുകൾ അവിടെ രണ്ട് ഫോർവേഡ് ചിഹ്നം 2 പ്രാവശ്യം വന്നുകൊണ്ട് ഫോർവേഡഡ് മെനി ടൈംസ് എന്ന രൂപത്തിൽ നമുക്ക് മെസ്സേജുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഫേക്ക് മെസ്സേജുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് ഫോർവേഡ് ചെയ്യപ്പെടുന്ന മെസ്സേജുകൾക്ക് ഈ ഒരു ടാഗ് വാട്സപ്പ് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള മെസ്സേജുകൾ എത്ര ജി ബി ഉണ്ട് എന്നാണ് ആദ്യമുള്ളത്, അങ്ങനെയുള്ള മീഡിയ. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ചില വാർത്തയുടെ ഭാഗങ്ങളുണ്ടാകും, 4-5 മിനിറ്റ് നീളമുള്ള വീഡിയോസ് ഉണ്ടാവും, ഒരുപാട് സൈസുള്ള വീഡിയോസൊക്കെ ഒരുപക്ഷെ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള മെസ്സേജ് നമുക്ക് വീണ്ടും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള മെസ്സേജുകൾ നമുക്ക് അതിൻ്റെ സൈസ് അവിടെ ഉണ്ടാകും, എത്ര മിനിറ്റ് ഇത് ഉള്ളത് വീഡിയോ ആണെന്ന് അവിടെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മുഴുവനും ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ, സെലക്ട് ഓൾ എന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ നേരെയുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മുഴുവനായി സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൽ തന്നെ ഫോർവേഡ് മെനി ടൈംസ് എന്നതിൻ്റെ ഭാഗത്തായി 3 വരകൾ ഇങ്ങനെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷനുണ്ട്, സോർട്ട് ചെയ്ത് വരാനുള്ള 3 ഓപ്ഷനാണ്. ഒന്ന് ന്യൂവെസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഏറ്റവും അവസാനമായി വന്ന മെസ്സേജുകൾ മുകളിലായിട്ട് വരും. അത് പുതുതായിട്ട് വന്ന മീഡിയ ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് ഏറ്റവും മുകളിലായിട്ട് വരും. താഴെ ഏറ്റവും അവസാനത്തേത് താഴത്തായിട്ട് വരും. ഇനി അതല്ല, കുറേ മുമ്പത്തെ മെസ്സേജുകളാണ് നമുക്ക് ഡിലീറ്റ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾഡസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പഴയ മെസ്സേജുകളിൽ നമുക്ക് ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 3-ാമത് ലാർജസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പം ഏറ്റവും സൈസുള്ള ഫയല് അതായിരിക്കും ആദ്യം വരിക, അതിന് താഴോട്ട് സൈസ് കുറഞ്ഞ ഫയല്. നമുക്ക് കൂടുതൽ സൈസുള്ള ഫയലാണ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് ആ മെസ്സേജുകൾ മീഡിയ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ലാർജർ ദാൻ 5 MB എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 5 MBയിൽ കൂടുതലുള്ള ഫയലുകൾ, സാധാരണ ഫോട്ടോയും വീഡിയോ ഒക്കെ വളരെ കുറഞ്ഞ സൈസ് ഉണ്ടാവുള്ളൂ. 5 MBയിൽ കൂടുതലുള്ള ഫയലുകൾ അത് എത്ര GB അല്ലെ എത്ര MB ഉണ്ടെന്ന് അതിൻ്റെ നേരെ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ മെസ്സേജുകൾ വരും. അത് എത്ര സൈസ് ഉണ്ട്, വീഡിയോ ആണെങ്കിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും. മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സെലക്ട് ഓൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ രൂപത്തിൽ. അതേപോലെ തന്നെ അവിടെയുള്ള 3 വരകളുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ ന്യൂവെസ്റ്റ് ഓൾഡസ്റ്റ് ലാർജസ്റ്റ്. അങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യാം, ആവശ്യമുള്ളവ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മീഡിയക്ക് സൈസ് ചിലവായത് ഏതാണോ അതായിരിക്കും മുകളിലായിട്ട് വരിക. ഏറ്റവും കൂടുതൽ വീഡിയോയും ഒക്കെ വന്ന് കൂടുതൽ സ്റ്റോറേജ് എടുത്ത ഗ്രൂപ്പുകളായിരിക്കും മുകളിൽ വരിക. എത്രത്തോളം സ്റ്റോറേജ് എടുത്തു എന്നവിടെ കാണിക്കും. ആ ഗ്രൂപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ മീഡിയ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വരും. അതിൽ സൈസ് കൂടിയത് ആണ് ആദ്യം വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് ലാർജസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളവ ഡിലീറ്റ് ചെയ്യേണ്ട വീഡിയോസോ ഫോട്ടോസോ ഒക്കെ അല്ലെങ്കിൽ ഓഡിയോ ഡോക്യുമെൻ്റ് ഫയലുകളൊക്കെ ഈ രൂപത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ നേരെ സെർച്ച് ഓപ്ഷനുണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് നമുക്കെടുത്ത് അതിലെ മീഡിയയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അതിലെ മീഡിയ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ എടുക്കുക. സെറ്റിങ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിലെ മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ വാട്സപ്പിൽ മീഡിയയ്ക്ക് എത്രത്തോളം സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഗ്യാലറിയിൽ നിന്ന് എടുക്കുന്നതിന് പകരം കൂടുതൽ സൈസ് ഉള്ളത്, കൂടുതൽ മെസ്സേജുകൾ വരുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കൂടുതൽ MB ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് എന്നിങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും കുറേ മുമ്പ് വന്ന മെസ്സേജുകൾ, ഓൾഡസ്റ്റ് മെസ്സേജുകൾ, അതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് IT ജാലകം. വാട്സാപ്പ് സ്റ്റോറേജ് ആവശ്യമില്ലാത്ത ഫയലുകൾ എങ്ങനെ ഒഴിവാക്കാം. ക്ലാസ് എടുത്തത് അബ്ദുൽ അഹദ് ചുങ്കത്തർ.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബീഉൽ അവ്വൽ 8ാം തീയതി 2026 ആഗസ്റ്റ് 21ാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ അബ്ദുൽ അസീസ് അസ് സുദൈസ് അഫില്ലാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ സാറ അലാ ഹുദാഹു വത്താബിഈൻ ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എല്ലാവരെയും ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തിൻ്റെ മാതൃക അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹു പ്രവാചകനിൽ വിശ്വസിച്ചാൽ പോരാ എന്നും ആ പ്രവാചകൻ നിത്യജീവിതത്തിലെ മാതൃകയാവണമെന്നും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വആമിനു ബിറസൂലിഹി, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിയോഗിച്ച ദൂതനിൽ നിങ്ങൾ വിശ്വസിക്കുക. യുഅതികും കിഫ്ലൈനി മിർ റഹ്മത്തി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ രണ്ടിരട്ടി അവൻ നിങ്ങൾക്ക് നൽകും. വയജ്അൽ ലക്കും നൂറൻ തംഷൂന ബിഹി, നിങ്ങൾക്ക് ജീവിത സഞ്ചാര ഫലത്തിൽ കാണാൻ പറ്റുന്ന വെളിച്ചം അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കിത്തരും. വയഗ്ഫിർ ലക്കും, നിങ്ങൾക്കവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, ഈ വെളിച്ചം, പ്രവാചകൻ നമുക്ക് വിതറിത്തന്ന വെളിച്ചം, മനസ്സിൻ്റെ ഈ ഭൂലോകത്ത് മുഴുവനും പ്രകാശിക്കുന്ന ഈ വെളിച്ചം, അതാണ് 1400 കൊല്ലത്തിലേറെയായി ഭൂലോകത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സത്യമാർഗം എന്ന് പറയുന്നത്. ആ സത്യമാർഗം നാം അനുസരിക്കണം, ആ മാർഗം നാം പിൻപറ്റണം. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നതിൻ്റെ പൊരുൾ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നതെല്ലാം അദ്ദേഹത്തിനും ഏറെ പ്രയാസമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ആകാംക്ഷയും ആഗ്രഹവുമുള്ളവനാണ് അദ്ദേഹം. വിശ്വാസികളോട് ദയയും കാരുണ്യവും കാണിക്കുന്നവനാണ് ആ പ്രവാചകനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകനാണ് ഈ ഭൂമിയിൽ നീതി നടപ്പാക്കിയത്, സമാധാനം നടപ്പാക്കിയത്, ഈ ഭൂമിയിൽ സത്യവും നേരും ദയയും കാരുണ്യവുമെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ വിതറിയ പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമെല്ലാം കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി ഖുർആൻ അല്ലാഹു പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, ആ റസൂലിൻ്റെ മാർഗം, ആ റസൂൽ നൽകിയ കൃത്യമായ സത്യത്തിൻ്റെ വെളിച്ചമുള്ള പാഥേയം, അതാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. അതിലാണ് നമ്മുടെ ജീവിത രീതി, ആ മാർഗത്തിലാണ് നമ്മുടെ നാഗരികത, ആ മാർഗത്തിലാണ് നമ്മുടെ പ്രവർത്തന മേഖലകൾ, ആ മാർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നതാണ് നമ്മുടെ ബാധ്യത. നമ്മെ ഇല്ലായ്മയിൽ, നമ്മളെ അന്ധകാരത്തിൽ നിന്ന് നേരിൻ്റെ വെളിച്ചം നൽകിയത് ആ മാർഗമാണ്. പഴിച്ചുപോകുന്ന മനുഷ്യകുലത്തെ നേരിൻ്റെ സന്മാർഗത്തിൻ്റെ മാർഗത്തിലേക്ക് നയിച്ചുവിട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വെളിച്ചം, അതായിരിക്കണം എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും സ്വീകരിക്കേണ്ടത്. അതായിരിക്കണം ആ വിശ്വാസികളെല്ലാം അദ്ദേഹത്തെ പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ നാം അനുഷ്ഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളാരും വിശ്വാസികളാകുകയില്ല, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനായിരുത്തിയിരുവോളം. അവൻ്റെ മക്കളെക്കാൾ അവൻ്റെ മാതാപിതാക്കളെക്കാൾ എല്ലാ മനുഷ്യരെക്കാളും ഞാൻ മനുഷ്യർക്ക് എന്നിഷ്ടപ്പെട്ടുവോ ഏറ്റവും ഇഷ്ടമുള്ളവൻ ഞാൻ എന്നായോ അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാകുന്നതെന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഈ വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖർ, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും ആഖിറത്തിലെ രക്ഷയും ആഗ്രഹിക്കുന്നവർക്ക്. വദക്കർ അല്ലാഹ കസീറ, അള്ളാഹുവിനെ വളരെ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുന്നവർക്കും ആ പ്രവാചകനിൽ കൃത്യമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നത് എന്താണ്? എങ്ങനെയാണ് ആ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്? ആ റസൂലിൽ നമുക്കുള്ള മാതൃക എന്താണ്? അതാണ് നാം സീറത്തുൻ നബവിയ എന്ന പ്രവാചക ചരിത്രത്തിൽ കൂടി, അതല്ലെങ്കിൽ പ്രവാചക അസ്സുന്നത്തു നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന രൂപത്തിൽ നാം പഠിക്കേണ്ടത്. പ്രവാചകന്റെ ചര്യ അത് നാം പഠിക്കണം, ആ ചര്യ നമ്മൾ പിന്തുടരണം, ആ ചര്യയിൽ നിന്ന് നാം വെളിച്ചം കത്തിച്ചെടുക്കണം, ആ വെളിച്ചത്തിൽ നാം ജീവിക്കണം. അഥവാ ഖുർആനും സുന്നത്തുമനുസരിച്ച് നാം ജീവിക്കുക, അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ചിന്തയിലുമെല്ലാം പ്രവാചക ചര്യ വെളിച്ചം നൽകി അത് തെളിച്ചമായി പ്രാവർത്തികമായി വരിക എന്നതാണ് പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചകന്റെ സ്നേഹം നമ്മൾ നേടിയെടുക്കുക, നാം ആ പ്രവാചകനെ സ്നേഹിക്കുക, ഹുബ്ബുൻ നബിയെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ വിശാലമായ ഒരു സ്വഭാവ മേഖല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മതപരമായ മൂല്യങ്ങൾ മുഴുവനും ആ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മൂല്യങ്ങളാണ് നമ്മുടെ വെളിച്ചം, ആ മൂല്യങ്ങളാണ് നമ്മുടെ മാർഗദർശനം. ആ പ്രവാചകനെ നിങ്ങൾ അനുസരിച്ചാൽ, അഥവാ ആ പ്രവാചകന്റെ ചെറിയതും വലിയതുമായ ചര്യകൾ പിന്തുടർന്ന് നിങ്ങൾ ജീവിച്ചാൽ, തഹത്തതു, നിങ്ങൾക്ക് മാർഗം സന്മാർഗം നേടാം എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാചകന്റെ ചര്യ നാം ജീവിതത്തിൽ പാലിക്കുക. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ആ പ്രവാചകന്റെ ചര്യയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ മഹബ്ബത്തുർ റസൂൽ, റസൂലിനെ സ്നേഹിക്കുക എന്ന ആ സത്യം നാം യാഥാർത്ഥ്യമാക്കുക. പ്രവാചകനാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. പ്രവാചകന്റെ ശേഷമുള്ള മഹാന്മാർ മുൻഗാമികളാണ് അതിനുശേഷം നമ്മുടെ മാതൃക. ആ പ്രവാചകന്റെ മാതൃകയെ അംഗീകരിക്കുക, അതിനെതിരിൽ വരുന്ന സർവത്ര തിന്മകളെയും പ്രവാചകന്റെ മാതൃകക്ക് വിരുദ്ധമായി വരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. നാം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, സാമൂഹ്യ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളെല്ലാം ഒന്നിച്ച് ചെയ്യേണ്ട മഹത്തായ ഒരു ബാധ്യത, ആ പ്രവാചകൻ മനുഷ്യന് ബാക്കി വെച്ചു പോയ ആ വെളിച്ചം, അത് ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും മനുഷ്യരിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ കൂടിയെല്ലാം ഉപയോഗപ്പെടുത്തുകയും പ്രവാചകന്റെ മൂല്യവത്തായ ജീവിതത്തിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച വിശ്വാസം, അദ്ദേഹം ജീവിതത്തിൽ കൂടി നമുക്ക് നൽകിയ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ആ മധ്യമ നിലപാട് ഏതൊരു രംഗത്തും അതിതീവ്രതയില്ലാത്ത എന്നാൽ അലംഭാവമില്ലാത്ത മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കുക, അതുപോലെ പ്രമാണബദ്ധമായി ജീവിക്കാനുള്ള രീതി നമ്മൾ കണ്ടെത്തുക, ആ പ്രവാചകനിൽ നിന്ന് നേരിട്ട് പഠിച്ച സലഫുസ്വാലിഹീങ്ങളുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക. കാലഘട്ടത്തിൽ പുതിയതായി വരുന്ന പ്രശ്നങ്ങളെ ആ പ്രവാചകൻ പഠിപ്പിച്ച ആ ചരിത്രയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് അണു അളവ് പോലും തെറ്റാതെ ആ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കാലത്തിനനുസരിച്ച് വരുന്ന പുതിയ വെല്ലുവിളികളെയും പുതിയ പ്രശ്നങ്ങളെയും നാം നിർധാരണം ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. ദീനിൽ പുതിയതായ അനാചാരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ അതിൻ്റെ പേരിൽ ഒരു വല്ലാത്ത അമിതമായ പരിധിവിട്ട തീവ്ര മനോഭാവം നമുക്കുണ്ടാവാതിരിക്കുക. പ്രവാചകനെന്ന ആ മഹാനായ ആ മാതൃകാ പുരുഷനോട് അകന്നു നിന്നുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പ്രവാചക ചര്യയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് സഹോദരന്മാരെ. ആ ഒരു രീതിയിൽ കൂടിയാണ് പ്രവാചകനോടുള്ള മഹബത്ത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. സുന്നത്തുൻ നബവി എന്ന് പറയുന്ന നബിചര്യ, അത് ഫറളിലും സുന്നത്തിലും ജീവിതം മുച്ചൂടും നിലനിൽക്കുന്ന വിശാലമായ ഒരു ജീവിത രീതിയാണ്. ആ രീതി നമ്മൾ പിൻപറ്റണം എങ്കിലേ അള്ളാഹുവിൻ്റെ പ്രീതിയും രക്ഷയും നമുക്ക് ലഭിക്കൂ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനീ, എന്നെ നിങ്ങൾ പിൻപറ്റണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ പ്രവാചകനാകുന്ന എന്റെ ചര്യ നിങ്ങൾ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിലേ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. വയഗ്ഫിർലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരികയുള്ളൂ. അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മഹബ്ബത്തുർ റസൂൽ എന്ന പേരിൽ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന അനാചാരങ്ങളെയാണ് നാം ഏറെ ഭയപ്പെടേണ്ടത്. അതാണ് ഏറ്റവും വലിയ തിന്മയായി ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ വ്യക്തമായി പകൽ വെളിച്ചം പോലെ അവിടെ നിലനിന്നിട്ട് പോലും ആ ചര്യക്ക് വിരുദ്ധമായിട്ടുള്ള ആഘോഷങ്ങളും ആ ചര്യക്ക് വിരുദ്ധമായിട്ടുള്ള ആ പ്രവാചകന്റെ ചര്യയുടെ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടുള്ള നേരെ എതിരായിട്ടുള്ള ആ പലതരത്തിലുള്ള തിന്മകളുമാണ് ഇവിടെ ഇന്ന് കണ്ടുവരുന്നത്. പ്രവാചക സ്നേഹം എന്നതിൻ്റെ പേരിൽ അതിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബന്ധം, ആ പ്രവാചകനോടുള്ള സ്നേഹം, ആ വിശുദ്ധ ജീവിത ചര്യയോടുള്ള നമ്മുടെ സമീപനം, അതേതെങ്കിലും പ്രത്യേക ദിവസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ആഘോഷ ദിനങ്ങളോ ആയി മാത്രം ചുരുക്കിക്കെട്ടേണ്ടതല്ല. ചില പ്രകടനങ്ങളിലും ചില ആചാര വൈകൃതങ്ങളിലും അത് പ്രകടിപ്പിക്കേണ്ടതല്ല. നേരെ മറിച്ച് അതൊരു വലിയ ബന്ധമാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം, പ്രവാചകന്റെ ജീവിതചര്യവുമായിട്ടുള്ള ബന്ധം, ജീവിതം മുഴുക്കെ മരണം വരെ നിലനിർത്തേണ്ട ജീവിത രീതികളാണ്, പിന്തുടർച്ചയാണ്. എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമുള്ള മുക്തിയാണ്. അനാവശ്യമായ തിന്മകളെ പിന്തുടർന്ന് ജീവിക്കുന്ന, അനാവശ്യമായ പല പ്രവൃത്തികളിലും ഏർപ്പെടുന്ന, മനുഷ്യന്മാർ മാത്രം ചെയ്തു കൂട്ടുന്ന ഈ കോലാഹലങ്ങളല്ല പ്രവാചക ചര്യ എന്നത്. അള്ളാഹു ഈ നാടിനെ അതിൽ നിന്ന് രക്ഷിച്ചു എന്നതിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുകയാണ്. ദീനിന്റെ പേരിൽ പിൽക്കാലത്തുണ്ടായ പ്രവാചക സ്നേഹം എന്നതിൻ്റെ പേരിൽ പിൽക്കാലത്തുണ്ടായ എല്ലാ ജാഹിലിയത്തുകളെയും ഒരുപാട് ആചാര വൈകൃതങ്ങളെയും അത് നാം മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാചക ചര്യ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനെ ആദരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കുകയും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ, നേരിൻ്റെ മാർഗത്തിൽ സത്യസന്ധമായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതാവട്ടെ പ്രവാചകന്റെ ഓർമ്മകൾ പുതുക്കുന്ന എല്ലാ സന്ദർഭത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
0: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം. ഭാഗം 1 പരീക്ഷണങ്ങളിൽ പതറാതെ എന്നതിന്റെ 1 ഭാഗം അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ പുതിയ അധ്യായം കേൾക്കാം. പരീക്ഷണങ്ങളിൽ പതറാതെ. പ്രവാചകനെയും അനുയായികളെയും മുശ്രിക്കുകളുടെ പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു. എന്നാൽ ശത്രുഭാഗത്ത് നിന്ന് അവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൽ ചില നേട്ടങ്ങളുണ്ട്. അതിലൂടെ അവരുടെ വിശ്വാസം കൂടുതൽ തിളക്കമുള്ളതായി തീരും. സത്യമാർഗത്തിൽ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പിൽക്കാലക്കാരെ അത് ബോധ്യപ്പെടുത്തുന്നു. സത്യവിശ്വാസികൾക്ക് പലവിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിച്ചിരിക്കുകയാണോ? അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞവർ ആരെന്ന് അല്ലാഹു അറിയുക തന്നെ ചെയ്യും. കള്ളം പറയുന്നവരെയും അവനറിയും. അതല്ല, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമ്മെ മറികടന്നു കളയാം എന്ന് വിചാരിച്ചിരിക്കുകയാണോ? അവർ തീരുമാനിക്കുന്നത് വളരെ മോശം തന്നെ. സൂറത്തുൽ അങ്കബൂത് 2-4 വചനങ്ങൾ. നല്ലതും ചീത്തതും ഇതിലൂടെ വേർതിരിക്കപ്പെടുകയാണ്. തങ്ങളുടെ വിശ്വാസത്തിൽ ആരാണ് സത്യസന്ധമായി നിലകൊള്ളുന്നത് എന്നും ആരാണ് വ്യാജന്മാർ എന്നും വേർതിരിക്കപ്പെടുകയാണ്. അതുകൊണ്ടുതന്നെ മക്കാ ജീവിത കാലഘട്ടത്തിൽ ഒരു കപടവിശ്വാസിയെയും നമുക്ക് കാണുക സാധ്യമല്ല. മദീനയിൽ എത്തുകയും അവിടെ പീഡനങ്ങൾ ശക്തമാവുകയും ചെയ്തപ്പോഴാണ് കപടന്മാർ രംഗപ്രവേശനം ചെയ്തത്. ഇസ്ലാമിനെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്ന ചിലയാളുകൾ ഇസ്ലാമിൽ പ്രവേശിച്ചു. പീഡനങ്ങളിലൂടെ മുശ്രിക്കുകൾ എന്തെന്നാണോ ഉദ്ദേശിച്ചത് അതിന് നേർ വിപരീതമായിക്കൊണ്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ഇസ്ലാം കൂടുതൽ പ്രചരിക്കുവാൻ തുടങ്ങി. ശത്രുക്കളുടെ ശക്തമായ പീഡനങ്ങൾ മുസ്ലിങ്ങളോട് ചില ശത്രുക്കൾക്ക് അനുകമ്പ തോന്നുവാനും കാരണമായി മാറി. അതുകൊണ്ടുതന്നെ രഹസ്യമായി അവർ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും സഹായിച്ചു. പ്രവാചകന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതായിരുന്നു. നബിയെ അബൂജഹൽ വല്ലാതെ പീഡിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹ മസ്ജിദുൽ ഹറാമിലേക്ക് കയറി വന്നു. എന്നിട്ട് അബൂജഹലിന്റെ തലക്ക് ഒരു അടി കൊടുത്തു. ശേഷം ചോദിച്ചു, നീ മുഹമ്മദിനെ ചീത്ത പറയുകയോ? ഞാൻ മുഹമ്മദിന്റെ മതത്തിലാണ്. മുഹമ്മദ് പറയുന്നതാണ് എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് നിനക്ക് ആളുകളെ അതിൽ നിന്നും മടക്കിക്കൊണ്ടുപോകാൻ കഴിയുന്ന വഴി നീ നോക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവും ഈ രൂപത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹം തന്റെ സഹോദരിയുടെ ഭർത്താവിനെയും മർദ്ദിച്ചു. തടുക്കാൻ വന്ന സഹോദരിയെയും മർദ്ദിച്ചു. അവസാനം അതിൽ ഖേദം തോന്നുകയും അങ്ങനെ ദാറുൽ അർക്കമിൽ ഇരിക്കുന്ന നബിയുടെ അടുക്കൽ ചെല്ലുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാമിൽ പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുസ്ലിങ്ങൾക്ക് ഒരുമിച്ചു കൂടാൻ ഒരു സ്ഥലം അനിവാര്യമായി വന്നു. ദീനിന്റെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ കൂടി വേണ്ടിയായിരുന്നു അത്. അങ്ങനെയാണ് അർക്കം ഇബ്നു അബിൽ അർക്കം അൽ മഖ്സൂമിയുടെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത്. സ്വഫാ മലയുടെ ഓരത്തായിരുന്നു ആ വീട്. പിൻഭാഗത്തുള്ള അതിന്റെ വാതിലിലൂടെ പ്രവേശിക്കുന്ന ആളുകളെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. പ്രവാചകത്വത്തിന്റെ 5 പ്രബോധനത്തിന് ഒരു കേന്ദ്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീട് സ്വീകരിച്ചു. നല്ല ഒരു ചുറ്റുപാടിന്റെ നിർമ്മാണവും അത്യുത്തമമായ കൂട്ടുകെട്ടിന്റെ കേന്ദ്രവുമായിരുന്നു ആ വീട്. മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനും അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുവാനും അശ്രദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തുവാനും മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഒരു കേന്ദ്രമായി ആ വീടുമാറി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുനയിപ്പിക്കുവാനുള്ള ചില ശ്രമങ്ങൾ മക്കയിലെ മുശരിക്കുകൾ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ വലീദ് ബിൻ മുഗൈറ, അസദ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഉമയ്യത്ത് ബിൻ ഖലഫ്, ആസ് ബിൻ വായിൽ തുടങ്ങിയ മക്കയിലെ പ്രധാനികൾ നബിയോട് പറഞ്ഞു, വരൂ, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീയും ആരാധിക്കുക, നീ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്നതിനേക്കാൾ നല്ലതിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ അതിന്റെ വിഹിതം ഞങ്ങൾക്കും കിട്ടുമല്ലോ. എന്നാൽ ഞങ്ങൾ ആരാധിക്കുന്നതാണ് നീ ആരാധിക്കുന്നതിനേക്കാൾ നല്ലതെങ്കിൽ അതിന്റെ വിഹിതം നിനക്കും ലഭിക്കുമല്ലോ. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ഇപ്രകാരം അവതരിപ്പിച്ചത്. നബിയെ, പറയുക, അവിശ്വാസികളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവരുമല്ല. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതവും. സൂറത്തുൽ കാഫിറൂൻ 1-6 വചനങ്ങൾ. മുഹമ്മദ് ഏതൊരു അവസ്ഥയിലാണോ നിലകൊള്ളുന്നത് അതിൽ തന്നെ വിട്ടേക്കുന്നത് നല്ലതാണ് എന്ന് ചിലപ്പോഴൊക്കെ ഖുറൈശികളായ മുശരിക്കുകൾ ചിന്തിച്ചിട്ടുണ്ട്. പരസ്പരം യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചിന്തിച്ചത്. ആകയാൽ വഴിയെ നീ കണ്ടറിയും, അവരും കണ്ടറിയും നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിലകപ്പെട്ടവനെന്ന്. തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവന്റെ മാർഗം വിട്ടു പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിക്കരുത്. നീ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവർക്കും വഴങ്ങിത്തരാമായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നു. സൂറത്തുൽ ഖലം 5-9 വചനങ്ങൾ. ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹു തന്റെ റസൂലിനെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും തന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തു. നിന്നെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞു പോയേക്കുമായിരുന്നു. എങ്കിൽ ജീവിതത്തിലും ഇരട്ടിശിക്ഷ, മരണത്തിലും ഇരട്ടിശിക്ഷ, അതായിരിക്കും നാം നിനക്ക് ആസ്വദിപ്പിക്കുന്നത്. പിന്നീട് നമുക്കെതിരിൽ നിനക്ക് സഹായം നൽകാൻ യാതൊരാളെയും നീ കണ്ടെത്തുകയില്ല. സൂറത്തുൽ ഇസ്റ വചനം 74-75. ഇൻഷാല്ലാ, പ്രവാചകന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം. അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത്.

بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد സഹോദരൻ മാരെ, കഴിഞ്ഞ പംക്തിയിൽ നമ്മൾ ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ പുറപ്പെടാനും ആളുകളെ ഇളക്കിവിടാനും അവർ ഉന്നയിച്ച ഒരാരോപണം, പ്രധാന ആരോപണം, അള്ളാഹുവിന് പ്രത്യേകമായ ഹുക്കുമ്, വിധികർത്തൃത്വം, അദ്ദേഹം ആളുകൾക്ക് വകവെക്കുകയും ആളുകളെ വിധികർത്താക്കളാക്കുകയും ചെയ്തു എന്നതാണ്. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ പങ്കുചേർക്കുകയോ ആളുകളെ അതിൽ പങ്കാളികളാക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ആളുകളെ വിധികർത്താക്കളാക്കിയത് അള്ളാഹു അനുവദിച്ച വിഷയത്തിലാണ്. അതിൽ പ്രമാണം അദ്ദേഹം അവരെ ഓതി കേൾപ്പിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഒരു പംക്തിയിൽ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കുന്നത് ഹുക്കും, ഭരണം ഇസ്ലാമികമല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവിടെയുള്ള ഭരണവ്യവസ്ഥിതി സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും.

0: ദാൽ അവർ അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ പങ്കുചേർക്കുന്ന പാപികളാണെന്ന് വിധിക്കാൻ പറ്റുമോ? വിധികർത്താക്കൾ അവിടെയുള്ളത് അവരെ സംബന്ധിച്ചും അവരെ സമീപിച്ചും വിധി തേടിയാൽ അള്ളാഹുവിൽ പങ്കുചേർത്ത പാപം ചെയ്തവനാണെന്ന് അവരെ കുറിച്ച് വിധിക്കാൻ പാടുണ്ടോ തുടങ്ങിയ ഒരു ഭാഗമാണ്. നമുക്കറിയാം, ഇസ്ലാമിൽ അടിസ്ഥാന പാഠമാണ് ഹലാലും ഹറാമും നിശ്ചയിക്കുവാനുള്ള അധികാരം അള്ളാഹുക്കാണ്. അൽ ഹലാൽ മാ അഹല്ലഹുല്ലാ വൽ ഹറാം മാ ഹറമഹുല്ലാ. ഹലാൽ അള്ളാഹു ഹലാലാക്കിയതാണ്, ഹറാം അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയതാണ്. ഹലാലും ഹറാമും തീരുമാനിക്കാനും നിശ്ചയിക്കുവാനും ഒരാൾക്കും അവകാശമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ പ്രത്യേകതയും അവൻ്റെ പ്രവൃത്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ആ ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേകത പ്രവൃത്തി പടപ്പുകൾക്ക് വകവെക്കുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. ഇതോടൊപ്പം ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുന്നതോടൊപ്പം ഒരു ഭരണവ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന മുസ്ലിം മനസ്സിലാക്കേണ്ട പ്രധാന പാഠം, ലാ താഅതലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു സൃഷ്ടിക്കും വിധേയത്വം പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതിനെതിരിൽ ഒരു പടപ്പിനും അനുസരണമോ വിധേയത്വമോ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിം ഈ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥിതിക്ക് കീഴിൽ, ഭരണത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ അവനൊരു മുസ്ലിമായി, സമ്പൂർണ്ണ പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ലേ? അവന് ജീവിക്കുവാൻ സാധിക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അനിസ്ലാമിക വ്യവസ്ഥിതി വാഴുന്നേടത്ത് ഒരു മുസ്ലിമാൻ്റെ ഇസ്ലാം ജലരേഖയായിരിക്കും എന്ന് ചിലർ പറയാറുണ്ട്. അത് തീർത്തും സ്ഖലിതവും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നിരക്കാത്തതുമായ ജൽപ്പനാണ്. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്തവർ വീട് പോലെയാണ് അത്തരക്കാരുടെ ഇസ്ലാം. അനിസ്ലാമിക വ്യവസ്ഥിതി വാഴുന്നിടത്ത് ഒരു മുസൽമാൻ്റെ ഇസ്ലാം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണെന്നും ജലരേഖ പോലെയാണെന്നും, ജലരേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ വരച്ചു തീരുന്നതിന് മുമ്പ് ആ വരച്ചതുമായും, ഇതുപോലെയാണ് ഒരു മുസൽമാൻ്റെ ഇസ്ലാം എന്നും പറയുമ്പോൾ അത് തീർത്തും അപകടകരമായ ഒരു ജൽപ്പനാണ്. അങ്ങനെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ ഹുക്മിൽ പങ്കുചേർക്കുന്നവനാണെന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനത്തെ വാദം അതൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾക്കും ഇസ്ലാമിക ചരിത്രത്തിനും നിരക്കാത്ത വാദമാണ്. ചില ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ ആ വിഷയത്തിൽ മനസ്സിലാക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാസൂമായ പാപസുരക്ഷിതനായ പ്രവാചകൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത്, നബിയായി ജീവിച്ചത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ അന്നത്തെ ഭരണാധികാരിയുടെ ആദർശം ഇന്നി തറക്തുമില്ല തഖൗമില്ലാ യുഅ്മിനൂന ബില്ലാ വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അന്ത്യനാളിനെ കളമാക്കുന്ന ആളുകൾ അവരുടെ ആദർശമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഞാൻ കയ്യൊഴിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. വത്തബഅത്തു മില്ലത്ത ആബായി ഇബ്രാഹീം വ ഇസ്ഹാഖ വ യാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ. എന്നിട്ട് തൻ്റെ ആദർശം ഇബ്രാഹീം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നീ പിതാക്കൻ എൻ്റെ പിതാക്കന്മാരുടെ ആദർശമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത ആദർശം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നുണ്ട്. ശിർക്കില്ലാത്ത ശുദ്ധ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആദർശം പുലകിയ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈജിപ്തിൽ ജീവിച്ചു. അവിടെ ഇസ്ലാമിക ഭരണമായിരുന്നില്ല. ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഹുക്മ് അവിടെ ആയിരുന്നില്ല. അവരുടെ ആ ഭാഷ എടുത്ത് സംസാരിച്ചാൽ. പക്ഷേ എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിൽ ജീവിച്ചു. മാത്രമല്ല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ധർമ്മനിഷ്ഠയും അതേപോലെ തന്നെ ദീനി ചുറ്റുപാട് മനസ്സിലാക്കിയ അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, ഇന്ന കല്യവും മലദൈന മഖീനുൻ അമീൻ, യൂസുഫ് താങ്കൾ നമ്മുടെ അടുക്കൽ സ്വാധീനമുള്ളവനും വിശ്വസ്തനുമാണെന്ന് പറഞ്ഞ് അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇജാൽനി അല ഹസാഇനിൽ അർദി, ഈ നാടിൻ്റെ അഥവാ ഈജിപ്തിൻ്റെ ഖജനാവുകളിൽ അതിൻ്റെ സംരക്ഷകനായി അതിലെ കൈകാര്യകർത്താവായിട്ട് എന്നെ നിയോഗിക്കണം എന്ന് അവിടെ ജോലി ആവശ്യപ്പെട്ട് വാങ്ങുകയും, ഇന്നി ഹഫീദുൻ അലീം, ഖജനാവുകൾ സൂക്ഷിക്കുവാൻ കരുത്തനാണ് ഞാൻ, കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനാണ് ഞാൻ എന്ന കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അവിടെ ഉദ്യോഗം ചോദിച്ചു വാങ്ങി. ആ ഭരണവ്യവസ്ഥിതിയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നാൽ കഴിയുന്ന സേവനങ്ങൾ നിർവഹിച്ച് അവിടെ ജീവിച്ചത് നമ്മൾ വായിക്കുമ്പോൾ, ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹുക്മിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പങ്കുചേർക്കുകയില്ലല്ലോ, പങ്കുചേർത്തിട്ടില്ലല്ലോ, പങ്കുചേർക്കാൻ പാടുള്ളതല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ഒരു വിശ്വാസിക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ, ഇസ്ലാമിക വ്യവസ്ഥിതി അല്ലാത്ത ഇടത്ത് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ ഹുക്മ് പടപ്പുകൾക്ക് വകവെക്കുന്ന അല്ലെങ്കിൽ അതിൽ പങ്കുചേർക്കുന്ന ഒരു പാപിയാണ് അങ്ങനെ ജീവിക്കുന്ന മുസ്ലിം എന്ന് വിധിക്കാൻ പറ്റൂല. ഇസ്ലാം അത്തരക്കാരുടേത് ജലരേഖയാണെന്ന് വിധിക്കാൻ പറ്റൂല. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണെന്ന് വിധിക്കാനും പറ്റുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആസിയ ബിന്ത് മുസാഹിം അലൈഹസ്സലാം, ഫിർഔന്റെ ഭരണത്തിന് കീഴിൽ, ഫിർഔൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കീഴിൽ ജീവിച്ച മഹദിയാണ്. അവിടെ ഫിർഔൻ ഈജിപ്തിലെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് അവിടെ ഭരണനിയമങ്ങളും ഭരണനിയമ സംഹിതകളും ഉണ്ടാകും. അതില്ലാതെ ഒരു ഭരണം മുന്നോട്ട് പോകില്ല. ഫിർഔൻ അവിടുത്തെ ഭരണാധികാരി കൂടിയാണ്. ആ ഭരണാധികാരിക്ക് കീഴിലാണ് ആസിയ ബിന്ത് മുസാഹിമും മാഷിത ഇബ്നത്തി ഫിർഔനുമൊക്കെ വിശ്വാസികളായി ജീവിച്ചത്. വിശ്വാസികൾക്ക് മാതൃകയായി എടുത്തുന്നയിക്കപ്പെടുന്ന മഹദിയാണ് ആസിയ ബിന്ത് മുസാഹിം. വദറബ അല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്കൊരു ഉപമയായി മാതൃകയായി വിശദീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസികൾക്കൊരു മാതൃകാ വ്യക്തിത്വം, അതാണ് ആസിയ ബിന്ത് മുസാഹിമിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവർ എവിടെയാണ് ജീവിച്ചത്, ആരുടെ ഭരണത്തിലാണ് അവർ കഴിഞ്ഞത്, അവർ ജീവിച്ചപ്പോൾ എങ്ങനെയാണ് അവർ ജീവിച്ചത്. ഫിർഔൻ അള്ളാഹുക്കെതിരിൽ പറഞ്ഞ വിഷയങ്ങൾ അത് ആസിയ ബിന്ത് മുസാഹിം കൂട്ടാക്കിയിട്ടില്ല. അന റബ്ബുക്കുമുൽ ആല, ഞാൻ നിങ്ങളുടെ മേലായ റബ്ബാണ് എന്ന് ഫിർഔൻ ജൽപ്പിച്ചു. ഹല്ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുണ്ടോ എന്നും ഫിർഔൻ ജൽപ്പിച്ചു. പക്ഷേ അത് ആസിയ ബിന്ത് മുസാഹിം കൂട്ടാക്കിയിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ആസിയ ബിന്ത് മുസാഹിം ആ ഫിറൌന്റെ ഭരണത്തിന് കീഴിൽ തന്നെയാണ് ജീവിച്ചത്. അവർ അവരുടെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട്, ആദർശം മുറുകെ പിടിച്ചുകൊണ്ട്, അവർ മുസ്ലിം ആണെന്ന് മാത്രമല്ല, മുസ്ലിമത്താണെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് അവർ മാതൃക കൂടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കമുല മിനർ റിജാലി കസീർ വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ അർബഅ, പുരുഷന്മാരിൽ പൂർണ്ണത വരിച്ചവർ കുറേ പേരുണ്ട്, സ്ത്രീകളിൽ പൂർണ്ണത വരിച്ചവർ നാല് പേരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അവരെണ്ണിയപ്പോൾ മറിയം ബിന്തു ഇമ്രാൻ, ഫാത്തിമ ബിന്തു മുഹമ്മദ്, ഖദീജ ബിന്തു ഖുവൈലിദ്, ആസിയ ബിന്തു മുസാഹിം അല്ലെങ്കിൽ ഇമ്രാഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ മുസാഹിമിൻ്റെ മകൾ ആസിയ അലൈഹിസ്സലാം, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ആ പൂർണ്ണത വരിച്ച മഹദികളിൽ ഒരു മഹദിയായിട്ടെണ്ണുകയാണ്. സ്വർഗീയ സ്ത്രീകളിൽ നേതാക്കന്മാരിൽ ഒരാളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അവരെ എണ്ണിയതും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ അവർ ജീവിച്ചത് എവിടെയാണ്, അവർ ആ ജീവിച്ച നാളിൽ ഭരണം ആർക്കായിരുന്നു, പക്ഷേ എന്നിട്ടും അവർ വിശ്വാസികൾക്ക് മാതൃക മഹദിയായി, അതാണ് നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ മുഅ്മിനു ആലു ഫിർഔൻ, ഫിർഔൻ കുടുംബത്തിലെ ഒരു വിശ്വാസിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. ഈ മുഅ്മിനു ആലു ഫിർഔൻ, മുഅ്മിൻ അദ്ദേഹം വിശ്വാസി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ വിശേഷണമാണ്. വഖാല റജുലു മുഅ്മിനു മിൻ ആലി ഫിർഔൻ യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. ഫിർഔൻ കുടുംബത്തിലെ ഒരു മുഅ്മിൻ വിശ്വാസി പറഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ആ വിശ്വാസിയുടെ പേരിൽ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ, സൂറത്ത് മുഅ്മിൻ, അള്ളാഹു നൽകിയ വിശേഷണമാണ് മുഅ്മിൻ എന്നുള്ളത്. ഈ വിശ്വാസി ജീവിച്ചത് എവിടെയാണ്, ഈജിപ്തിലാണ്. അന്നത്തെ ഭരണാധികാരി ആരാണ്, അഹങ്കാരിയായ ഫിറൌനാണ്. അന്ന് ആ ഭരണത്തിന് കീഴിൽ ഈമാൻ വരെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം തൻ്റെ ആദർശം ഒളിപ്പിച്ച് പിടിച്ചായിരുന്നു ഈ വിശ്വാസി ജീവിച്ചത്. യക്തുമു ഈമാനഹു, എന്നിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്, അതഖ്തുലൂൻ റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, തൻ്റെ ആരാധ്യൻ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൽ നിങ്ങളൊരു വ്യക്തിയെ വധിക്കുകയാണോ. തൻ്റെ ആദർശം ഉള്ളിൽ ഒളിപ്പിച്ച് അത് ഉച്ചസ്ഥരം തുറന്ന് പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത വിധം പ്രയാസപ്പെടുന്ന വിശ്വാസിയായിരുന്നു മുഅ്മിനു ആലി ഫിർഔൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ യക്കു കാദിബൻ ഫഅലൈഹി കദിബു വഇ യക്കു സാദിഖൻ യുസീബുക്കും ബഅദുല്ലദീ യഈദുക്കും. അദ്ദേഹം വ്യാജവാദിയാണ് എങ്കിൽ വ്യാജം പറഞ്ഞതിൻ്റെ കുറ്റം അദ്ദേഹത്തിന് കിട്ടും. മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ച് ഈ മുഅ്മിൻ ആലി ഫിർഔൻ പറയാണ്, സത്യവാനാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞ സത്യം അതൊഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനാലുള്ള വിനകൾ നിങ്ങൾക്ക് ഏൽക്കുകയും ചെയ്യും, ചെയ്തേക്കും ഇൻ എന്നാണ് പ്രയോഗിച്ചത്. യഥാർത്ഥത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം സത്യവാനാണെന്ന് അദ്ദേഹത്തിന് 100% അറിയാം. പക്ഷേ എന്നിട്ടും അദ്ദേഹം വ്യാജവാദിയാണ് എങ്കിൽ, സത്യവാനാണെങ്കിൽ എന്നുള്ള ഈ ഷെക്കിൻ്റെ സംശയത്തിൻ്റെ പ്രയോഗമാണ് നടത്തുന്നത്. കാരണം അദ്ദേഹത്തിന് ഞാൻ ഒരു വിശ്വാസിയാണ് എന്നുള്ളത് മൂസയിൽ വിശ്വസിച്ച വിശ്വാസിയാണെന്ന് പോലും തുറന്നു പറയാൻ കഴിയാത്ത വിധം അന്നത്തെ സാഹചര്യം പരീക്ഷണാത്മകമാണ്. അങ്ങനെ ജീവിച്ച ആ മുഅ്മിനു ആലി ഫിർഔൻ, അദ്ദേഹം ജീവിച്ചത് ഏത് സാഹചര്യത്തിലാണ്, അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആളുകൾ ഭരണം ഇസ്ലാമികമല്ലെങ്കിൽ അനിസ്ലാമിക ഭരണവ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന മുസൽമാൻ്റെ ഇസ്ലാം പൂർണ്ണമല്ല, അത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ് അല്ലെങ്കിൽ ജലത്തിൽ വരക്കുന്ന ജലരേഖ പോലെയാണ് എന്നൊക്കെ പറയുന്നുവെങ്കിൽ അത് തീർത്തും തെറ്റും ഇസ്ലാമികമായി നിരക്കാത്തതുമായ കേവല ജൽപ്പനം മാത്രമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നജാഷി രാജാവ് ഹബശയുടെ ഭരണാധികാരിയാണ്. നജാഷി ക്രിസ്ത്യാനിയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ മുസ്ലിമീങ്ങൾ മക്കയിൽ ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഹബശയിൽ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഹിജറ പോയിക്കൊള്ളൂ. ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ അനീതിക്ക് വിധേയരാവുകയില്ല, അക്രമത്തിന് വിധേയരാവുകയില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ നിയോഗിക്കുന്നത്. ഭരണാധികാരി അന്ന് മുസ്ലിമല്ല, അവിടുത്തെ ഭരണവ്യവസ്ഥിതിയും ഇസ്ലാമികല്ല, പക്ഷേ അവിടെ മുസ്ലിമായി ജീവിക്കാൻ സഹാബികൾക്കാകും എന്നതിനാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹബശയിലേക്ക് മുസ്ലിമീങ്ങളെ പറഞ്ഞയച്ചത്. മുസ്ലിമീങ്ങൾ ഹബശയിൽ ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖയ്യയും അവരുടെ ഭർത്താവ് ഉസ്മാൻ ബിൻ അഫ്വാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃസഹോദരൻ്റെ പുത്രൻ ജാഫറും കുടുംബവുമൊക്കെ, ഭാര്യ അസ്മ ബിൻ തുമൈസുമൊക്കെ അന്ന് ഹബശയിലേക്ക് ഹിജറ പോയ മഹത്തുക്കളിൽപ്പെട്ടവരാണ്. ആ സഹാബികളൊക്കെ വർഷങ്ങൾ നജാഷിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് നജാഷി കാഴ്ചവെച്ച ഭരണം എന്താണ്? അവിടുത്തെ ഭരണവ്യവസ്ഥിതി എന്തായിരുന്നു? അവിടെ സഹാബികളായ മഹത്തുക്കൾക്ക് ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകുകയും അവരെ അങ്ങോട്ട് ഹിജറക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമെന്താണ്? നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരിക്കലും ഇനിൽ ഹുക്മു ഇല്ലാലില്ല എന്നതിനെ ഹനിക്കുന്ന അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു ആദർശമല്ല എന്നത് തന്നെയാണ്. നജാഷി രാജാവ് തന്നെയും അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടാണ് അറിയപ്പെട്ടത്. ക്രിസ്ത്യാനിയായി അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ ഹബിഷയിലെ ജനങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. നജാഷി അസ്ഹമ അന്നജാഷി അദ്ദേഹം മുസ്ലിമായി മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹബിഷയുടെ ഭരണാധികാരി, ആ ഭരണാധികാരി ഇസ്ലാമികമായി ഭരണം നടത്തിയത് നമ്മൾ മനസ്സിലാക്കുന്നേ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ആ നാട്ടുകാർ എല്ലാവരും ക്രൈസ്തവരായിരുന്നു. ഭരണാധികാരിയായി നജാഷി മുസ്ലിമായി മരിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിലാണ് നജാഷി രാജാവ് ഹബ്ഷയിൽ മരണം വരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ നൽകുകയാണ്. സ്വാലിഹായ ഒരു വ്യക്തി നജാഷി രാജാവ് ഹബ്ഷയിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇന്ന അഖല്ലക്കും കദ്മാത ഫി അർളിൻ ഗൈരി അർളിക്കും, ഇന്ന റജുലൻ സ്വാലിഹൻ കദ്മാത ഫി അർളിൻ ഗൈരി അർളിക്കും, നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ നിങ്ങളുടെ ഒരു സഹോദരൻ, സ്വാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ മദീനയിൽ വിളിച്ചുകൂട്ടി അവരെ നാല് സഫാക്കി നിർത്തി നജാഷി രാജാവിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചു. നജാഷി മുസ്ലിമായി മരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ വരികയാണ്. അദ്ദേഹത്തിന് ആരും ഹബ്ഷയിൽ ജനാസ നമസ്കരിച്ചില്ല എന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മറഞ്ഞ നിലക്ക് ജനാസ നമസ്കരിച്ചത് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലും അതേപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയും മനസ്സിലാക്കുന്നു. ഈ നജാഷി അദ്ദേഹം എവിടെയാണ് ജീവിച്ചത്? ഹബ്ഷയിലാണ് ജീവിച്ചത്. ഭരണാധികാരിയായിരുന്നു. മുസ്ലിമായിട്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബികൾ അണിനിരന്നുകൊണ്ടുള്ള ജനാസ നമസ്കാരമാണ് ഇവിടെ നടക്കുകയുണ്ടായത്. അപ്പോൾ ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഭരണം ഇസ്ലാമികമല്ല എന്നതിൻ്റെ പേരിൽ അത്തരം ഭരണവ്യവസ്ഥിതിയിൽ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല, യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ സാധിക്കുകയില്ല. അത്തരം ഭരണവ്യവസ്ഥിതിയിൽ ഒരു മുസൽമാൻ്റെ ഇസ്ലാം ജലരേഖയാണ്, ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറെ അപകടകരമായൊരു വാദമാണ്. മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വാക്താക്കളാക്കി വിധിക്കുന്ന ഒരു അപകടകരമായ നിലപാടാണ്. യഥാർത്ഥത്തിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി 100% മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കും. മാസൂമായ പാപസുരക്ഷിതനായ ലോകർക്ക് മാതൃകയായ നബിപുങ്കവന്മാർ വരെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ 100% ഒരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ വരെ അത്തരം സാഹചര്യങ്ങളിൽ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖവാരിജുകൾ അലി റളിയല്ലാഹു തആലാനോട് അദ്ദേഹം അബു മുസല അശരിയെ വിധികർത്താവാക്കി, മുആവിയ റളിയല്ലാഹു അൻഹു അംറ് ഇബ്നു ആസിനെ വിധികർത്താവാക്കി, അതുകൊണ്ട് ആളുകളെ വിധികർത്താക്കളാക്കി അവരുടെ വിധി നടപ്പിലാക്കി അത് കേട്ട് സമ്മതിച്ചു അതനുസരിച്ചു എന്നതിനാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഹുക്മിൽ അലി റളിയല്ലാഹുവിന് പങ്കുചേർത്തു, മുആവിയ റളിയല്ലാഹുവിന് പങ്കുചേർത്തു എന്ന് പറഞ്ഞ് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവർ അതോടുകൂടി പുറത്തുപോയി എന്ന ആ ഖവാർജുകളുടെ ജൽപ്പനം, അതുപോലുള്ളതായ ജൽപ്പനമാണ് ഇന്ന് ഇതേ വചനങ്ങൾ ഇനിൽ ഹുക്മു ഇല്ലാലില്ല അല്ലെങ്കിൽ ലാ ഹുക്മ ഇല്ലാലില്ല എന്ന ഇതേ ജൽപ്പനങ്ങൾ, വാദങ്ങൾ, ഖവാർജുകളുടെ വാദങ്ങൾ എടുത്തുദ്ധരിച്ച് മുസ്ലിമീങ്ങളുടെ നേരെ പലരും തങ്ങളുടെ ഇത്തരം വിധികൾ, ഖവാരിജുകൾ അവരുടെ അതേ വിധികൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, അത് വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അത് ഇസ്ലാമികമായ പ്രമാണങ്ങൾക്കും അതേപോലെ സച്ചരിതനായ മുൻഗാമികളുടെ മഹൽ ചരിതങ്ങൾക്കും നിരക്കുന്ന വാദമല്ല എന്ന് മനസ്സിലാക്കുവാൻ ഏതാനും ഉദാഹരണങ്ങൾ ഇവിടെ കേൾപ്പിച്ചു എന്ന് മാത്രം ഈ ഒരു പംക്തിയിലൂടെ. ഇൻഷാല്ലാ ചുവരെഴുത്തുന്ന നമ്മുടെ ഈ പംക്തിയിൽ മറ്റു ഭാഗങ്ങൾ, വിഷയങ്ങൾ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് യഥാവിധം പിന്തുടരുവാനും നമുക്കെല്ലാവർക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാത്തിലിനെ, നിരർത്ഥകതയെ നിരർത്ഥകതയാക്കി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകലാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ജസാകുമുല്ലാഹു ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം വെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. ഈ വിഷയത്തിൽ തിരുനബിയോടൊപ്പം പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വെള്ളം എന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹം തന്നെയാണ്. വെള്ളമില്ലാതെ ജീവിക്കുക എന്നത് നമുക്കൊരിക്കലും സാധ്യമല്ല. കാരണം ജീവൻ്റെ അടിസ്ഥാനവും ജീവികളുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു ഘടകമാണ് വെള്ളം എന്നുള്ളത്. കുടിക്കാനും കുളിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും വസ്ത്രമലക്കാനും ഒക്കെ വെള്ളം നാം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പകരമായ മറ്റൊന്ന് പകരം കണ്ടെത്താൻ മനുഷ്യൻ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും അവനതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നീരാവിയായി പോകുന്ന വെള്ളത്തിൻ്റെ സിംഹഭാഗവും ഉപ്പ് രുചിയുള്ള കലങ്ങിമറിഞ്ഞ കടൽ വെള്ളമാണ് എങ്കിൽ ആകാശത്തു നിന്ന് മഴയായി പെയ്യുന്ന വെള്ളമാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുമഴ പെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങി ആ മഴ അദ്ദേഹം കൊള്ളാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മഴവെള്ളത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, വഅൻസൽന മിനസ്സമാ ഇമാ അൻ തുഹൂറ, ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തന്ന വെള്ളം അത് മാ അൻ തുഹൂറ, ശുദ്ധമായ വെള്ളമാണ് എന്നുള്ളതാണ്. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വഅൻസൽന മിനസ്സമാ ഇമാ അൻ, ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നിരിക്കുന്നു. ഫഅൻബത്തിന ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എല്ലാ മാന്യമായ ഉപജീവനവും നാം ഭൂമിയിൽ മുളപ്പിച്ചു തന്നിരിക്കുന്നു. ആകാശത്തു നിന്ന് വെള്ളമിറക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപജീവനവും സൗകര്യങ്ങളും നാം ഒരുക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു വീണ്ടും പറയുന്നുണ്ട്, വഅൻസൽന മിനൽ മുഅസ്സിറാതി മാഅൻ സജ്ജാജ ലിനഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാതിൽ അൽഫാഫ. അല്ലാഹു പറയാണ്, മേഘങ്ങളിൽ നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. എന്തിനെ? മാ അൻ സജ്ജാജ, കോരിച്ചൊരിയുന്ന മഴവെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലിനുഖ്രിജ ബിഹി ഹബ്ബം വനബാത, ചെടികളും ധാന്യങ്ങളും അത് മുഖേന മുളച്ചു പൊന്താൻ വേണ്ടിയിട്ട്. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് നാം ഇത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു വിശ്വാസി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പണ്ഡിതന്മാർ പറയാണ്, മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടാതിരുന്നാലും മഴ കിട്ടേണ്ടുന്നതിനപ്പുറം മഴ പെയ്താലും ഒരു വിശ്വാസി അവൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കണമെന്നാണ്. റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ അവനെക്കൊണ്ട് സാധിക്കണം. അല്ലാഹുവേ, ഞങ്ങളിലെ പാപങ്ങൾ കാരണമാണോ ഞങ്ങൾക്ക് മഴ കിട്ടാത്തത്? ഞങ്ങളുടെ തഖ്വ കുറഞ്ഞത് കൊണ്ടാണോ ഞങ്ങൾക്ക് മഴ ലഭിക്കാത്തത്? ഞാൻ കാരണമാണോ എൻ്റെ നാട്ടിൽ വെള്ളം ലഭിക്കാത്തത് എന്ന ചിന്ത അവൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും അവൻ്റെ ജീവിതത്തിൽ കടന്നു വരികയും അതുവഴി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താൻ അവന് സാധിക്കുകയും ചെയ്യണം. ഇനി വെള്ളം കൂടിയാലോ അപ്പോഴും അവൻ ചിന്തിക്കണം, അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞങ്ങൾക്കൊരു ഭയമായി പ്രയാസമായി ഞങ്ങളുടെ നാട്ടിലേക്ക് മഴ നീ പെയ്യിപ്പിക്കല്ലേ അല്ല, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നീ ഞങ്ങൾക്ക് മഴ നൽകണയല്ല എന്ന് മഴ കൂടിയാലും ഒരു വിശ്വാസി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, എത്ര വെള്ളം നമുക്ക് ലഭിച്ചാലും ദൂർത്ത് പാടില്ല എന്ന് കൃത്യമായി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മർ റബി സഅദിൻ, പ്രവാചകൻ ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലൂടെ നടന്നു പോവുകയാണ്. വഹുവ യതവല്ലഉ, അദ്ദേഹം ഇങ്ങനെ വുളു എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വുളു ചെയ്യുമ്പോൾ കുറേ വെള്ളം വേസ്റ്റായിക്കൊണ്ട് പോവുകയാണ്. വുളു എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വെള്ളം വെറുതെ പാഴായി പോകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ സർഫ് യാ സഅദ്, എന്താണ് സഅദ്, എന്താ നീ കാണിക്കുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫിൽ വുളു ഇസ് സർഫ്, റസൂലെ, വുളു ചെയ്യുമ്പോഴും വെള്ളം ഇങ്ങനെ പോകുന്നത് പ്രശ്നമാണോ? വെള്ളം കുറേ പോകുന്നത് വുളു ചെയ്യുന്ന സമയത്തും പ്രശ്നമാണോ റസൂലെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, നീയൊരു പുഴയുടെ അരികത്താണ് നിന്നുകൊണ്ട് വുളു എടുക്കുന്നത് എങ്കിൽ പോലും അവിടെ നിന്ന് അധികം വെള്ളം ഉപയോഗിക്കരുത് എന്ന്. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്നഹു സയകൂനു ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖൗമുൻ,
3: ഈ ഉമ്മത്തിൽ കുറേ കാലം കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വരും. അവരെന്താണ്? അവർ പ്രാർത്ഥനയുടെ കാര്യത്തിലും വുളു എടുക്കുന്ന കാര്യത്തിലും അമിതമായ പ്രവർത്തനങ്ങൾ ചെയ്യും. കുറഞ്ഞു പോകുന്ന രീതിയല്ല, അധികമാക്കുന്ന അവസ്ഥയാണ്. വുളു ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവരിങ്ങനെ അധികമായി കൊണ്ട് ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം സഹോദരങ്ങളെ. അതുകൊണ്ട് വെള്ളം അത് വളരെ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ആകെയുള്ള വെള്ളത്തിൻ്റെ 97.2% വെള്ളവും അശുദ്ധജലമാണ് എന്നും ബാക്കി മാത്രമേ ശുദ്ധജലമുള്ളൂ എന്നും പഠനങ്ങൾ നമ്മെ അറിയിക്കുമ്പോൾ, ആ ശുദ്ധജലം കൊണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ചെടി നനച്ചാൽ തൻ്റെ അയൽവാസിക്ക് കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവനിങ്ങനെ പ്രയാസപ്പെടുമ്പോൾ, ശുദ്ധജലം കിട്ടാത്ത സന്ദർഭത്തിൽ നാം അതുകൊണ്ട് ചെടി നനച്ചാൽ, നാം അതുകൊണ്ട് നമ്മുടെ ടെറസ് നനച്ചാൽ, നമ്മുടെ വാഹനം കഴുകിയാൽ, സഹോദരങ്ങളെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന മറ്റു വെള്ളവുമുണ്ടല്ലോ. കുടിവെള്ളമല്ലാത്ത മറ്റുള്ള വെള്ളം ഉപയോഗിക്കുക എന്നല്ലാതെ കുടിവെള്ളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ഒരു വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, വെള്ളം ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മോട് കർശനമായി കൊണ്ട് അനുശാസിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്നും ആവശ്യത്തിന് ഉപയോഗിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ടറിയണമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ കുടിവെള്ളത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അവരിലേക്കൊന്നും നോക്കുക പോലും ചെയ്യുകയില്ല. യൗമിൽ ഖിയാമ, ഖിയാമത്തിൻ്റെ ദിവസത്തിൽ, വലാ യുസക്കീഹിം, അവരെ അല്ലാഹു സംസ്കരിക്കൂല, അവരെ അല്ലാഹു പരിഗണിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അല്ലാഹു അവർക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിലൊന്നാമത്തെ വിഭാഗം, റജുലുൻ കാനലഹു ഫളുലുമാ ഇംബിത്തരീഖ്, ഒരാൾ അയാളുടെ വഴിയിലൂടെ പോകുന്നവർക്ക് വെള്ളം കൊടുക്കാൻ സൗകര്യമുണ്ടായിട്ടും ഫമനഅഹു, ആ വെള്ളം അയാളെ തടഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ, ആളുകൾക്ക് ആവശ്യത്തിനധികം വെള്ളം എടുക്കാൻ പറ്റുന്ന കിണറോ കുളമോ ഒരു മനുഷ്യനുണ്ട്, പക്ഷേ അയാളതാർക്കും കൊടുക്കാതെ പിശുക്കി അതിങ്ങനെ തടഞ്ഞു വെക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവരോട് സംസാരിക്കൂല, അള്ളാഹു അവരെ പരിഗണിക്കുകയില്ല, അവരെ നോക്കുക പോലും ചെയ്യുകയില്ല, മറിച്ച് അവർക്ക് വേദനയേറിയ ശിക്ഷകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അതുകൊണ്ടാണല്ലോ ഏത് ജീവിക്കും വെള്ളം കൊടുക്കുന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ദാഹിച്ച് വലഞ്ഞ ഒരു വ്യക്തി കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് കയറിപ്പോരുമ്പോൾ അതേ അവസ്ഥയിൽ ഒരു നായയെ കണ്ട് തൻ്റെ ഷൂവിൽ നിന്ന് വെള്ളം നിറച്ച് ആ നായക്ക് കൊടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് സ്വർഗം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, വെള്ളം കൊടുക്കുക എന്നുള്ളത് എത്രത്തോളം അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെള്ളം അത് തടഞ്ഞു വെക്കുന്ന ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി കൊണ്ട് അവരോട് അനുശാസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം തടഞ്ഞു വെക്കാതെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, നന്ദി കാണിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജർ 64-65 വചനം. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിക്കുന്നത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജറിലെ 64-ാമത്തെ ആയത്ത് മുതൽ 65 രണ്ടായത്തുകൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ആയത്തും പിന്നെ ഒരു വലിയ ആയത്തുമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ആവർത്തിച്ച് കേൾക്കണം. ഇന്നലെ എടുത്ത ഭാഗം ഒന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം തുടങ്ങാം.

فأسجِ بأهلك فأسجِ بأهلك

0: ഇൻഷാ സൂറത്തുൽ ഹിജറിലെ 64-ഉം 65-ഉം രണ്ടായത്തുകളാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു അൽ ഹിജർ 64-65 വചനം. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് സക്കീർ മൗലവി എടത്തനാട്ടുകാരാണ്.
2: أعوذ بالله من الشيطان الرجيم

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും, എഴുത്ത് സമീർ മുണ്ടേരി. ആഘോഷങ്ങളെന്നാൽ പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ പ്രദർശനവേദിയല്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും പുതുക്കാനുള്ള അസുലഭ നിമിഷങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലത്ത് വലിയ ആഘോഷങ്ങൾ കഴിഞ്ഞാലുടൻ പല കുടുംബങ്ങളും കടക്കണിയിലാവുകയോ അനാവശ്യ ഈഗോകൾ കാരണം തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് പതിവായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ആഘോഷമെന്നത് ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരിലും ഒരുപോലെ സന്തോഷം നിറയ്ക്കുന്ന ഒന്നായിരിക്കണം. വിശുദ്ധ ഖുർആൻ ധൂർത്തിനെതിരെയും ആഡംബരത്തിനെതിരെയും ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. തീർച്ചയായും ദുർവ്യയക്കാർ, ധൂർത്തന്മാർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു. അധ്യായം ഇസ്റാ, വചനം 27. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു വിശ്വാസികളുടെ ഗുണമായി പറയുന്നത്, ചെലവഴിക്കുകയാണെങ്കിൽ ധൂർത്തടിക്കുകയോ കടുംപിടുത്തം വെക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാണവർ. അധ്യായം അൽ ഫുർഖാൻ, വചനം 67. ആഘോഷങ്ങളെ ധന്യമാക്കാൻ ചില ഇസ്ലാമിക പാഠങ്ങൾ ഓർക്കാം. ഒരു ചെറിയ സൽക്കാരമായാലും വിവാഹമായാലും ലാളിത്യം പാലിക്കുന്നത് ജീവിതത്തിൽ വലിയ സമാധാനം നൽകും. ആഡംബരത്തേക്കാൾ വിഭവങ്ങളുടെ ഗുണമേന്മയ്ക്കും അതിഥികളോടുള്ള ഹൃദ്യമായ സ്വീകരണത്തിനും പ്രാധാന്യം നൽകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടത്തുന്ന വിവാഹമാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം, ബർക്കത്തുള്ളത്. ലോക നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപുത്രി ഫാത്തിമയുടെ വിവാഹം പോലും എത്ര ലളിതമായിട്ടാണ് നടത്തിത്തന്നത് എന്നത് നമുക്ക് എക്കാലത്തെയും ഒരു മാതൃകയായി നിലനിൽക്കുകയാണ്. പാവപ്പെട്ടവരെ ചേർത്തുപിടിക്കുക, സന്തോഷങ്ങളിൽ എല്ലാവരെയും പങ്കുചേർക്കുക, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും അഗതികളെയും. അവരെ മാറ്റി നിർത്തി പണക്കാരെ മാത്രം പങ്കെടുപ്പിക്കുന്ന ആഘോഷങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണങ്ങളിലേച്ച് ഏറ്റവും മോശം ഭക്ഷണം ധനികർ മാത്രം ക്ഷണിക്കപ്പെടുകയും പാവപ്പെട്ടവർ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന വിവാഹ സദ്യയാകുന്നു. സ്വഹീഹുൽ ബുഖാരി. മനസ്സുകൾ തമ്മിൽ അടുപ്പിക്കുക. ആഘോഷങ്ങൾ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നേരിൽ സംസാരിക്കാനും പിണക്കങ്ങൾ മാറ്റാനുമുള്ള അവസരമാക്കുക. ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങളിൽ ആളുകൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിലുമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിനേക്കാൾ സമയം മനുഷ്യരുടെ മനസ്സറിയാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും ഉപയോഗിക്കുക. കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി തവണ ഉണർത്തിയിട്ടുണ്ട്. ലഹരിയില്ലാത്ത ആനന്ദങ്ങൾ. ആഘോഷവേളകളിൽ അനാചാരങ്ങൾക്കോ അശ്ലീലതകൾക്കോ ലഹരിക്കോ ഒട്ടും ഇടം നൽകാതിരിക്കുക. നന്മയുടെയും പ്രാർത്ഥനയുടെയും അള്ളാഹുവിനെ ഓർക്കുന്നതിൻ്റെയും അന്തരീക്ഷത്തിൽ നടത്തുന്ന ആഘോഷമാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ കൺകുളിർമ നിലനിർത്തുന്നത്. ഇമാം ഗസ്സാലി തൻ്റെ ഹയാ ഉലൂമുദ്ദീനിൽ വിനോദങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ, ഹറാമായ കാര്യങ്ങൾ കലരാത്ത മിതമായ സന്തോഷപ്രകടനങ്ങൾ അനുവദനീയമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത് പരിധി ലംഘിച്ച് അള്ളാഹുവിനെ മറക്കുന്ന സ്ഥിതിയിലേക്ക് മാറരുത്. ആഘോഷം കഴിഞ്ഞാലും ആ വീട്ടിൽ കടബാധ്യതകളില്ലാത്ത സന്തോഷവും സമാധാനവും ബാക്കിയുണ്ടാകണം. സാമ്പത്തികമായോ മാനസികമായോ നമ്മെ തളർത്തുന്നതാകരുത് നമ്മുടെ ഒത്തുചേരലുകൾ. കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ മനസ്സുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം. മാതാപിതാക്കൾ മക്കൾക്ക് ഇത്തരം ലാളിത്യമുള്ള ആഘോഷങ്ങളിലൂടെ വലിയ ജീവിത പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. പണപ്രദർശനമല്ല, മറിച്ച് മാനവികതയും ദീനിയായ മൂല്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ കാതൽ എന്നവർ ഇതിലൂടെ പഠിച്ചെടുക്കുന്നു. അല്ലാഹു നമ്മുടെ ആഘോഷങ്ങളെ ബർക്കത്തുള്ളതാക്കി മാറ്റട്ടെ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും. സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സുലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إِنَّ اللَّهَ يُدَافِعُ عَنِ الَّذِينَ آمَنُوا إِنَّ اللَّهَ لَا يُحِبُّ كُلَّ خَوَّانٍ كَفُورٍ أُذِنَ لِلَّذِينَ يُقَاتَلُونَ بِأَنَّهُمْ ظُلِمُوا وَإِنَّ اللَّهَ عَلَى نَصْرِهِمْ لَقَدِيرٌ പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് അതിൻ്റെ 38-39 ആയത്തുകളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. യുദാഫിഉ അനില്ലദീന ആമനു, യുദാഫിഉ പ്രതിരോധമേർപ്പെടുത്തും. യുദാഫിഉ എന്ന് പറഞ്ഞാൽ പ്രതിരോധം ഏർപ്പെടുത്തും. അനില്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകൾക്ക്. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല. ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല. കുല്ല ഹവ്വാനിൻ കഫൂർ, നന്ദികെട്ട ഒരു വഞ്ചകരെയും. കുല്ല ഹവ്വാനിൻ കഫൂർ, ഹവ്വാൻ എന്ന് പറഞ്ഞ വഞ്ചകർ. ഹവ്വാൻ, കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദികെട്ടവർ. അപ്പോ അല്ലാഹു നന്ദികെട്ട ഒരു വഞ്ചകരെയും ഇഷ്ടപ്പെടുകയില്ല എന്നർത്ഥം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അല്ലാഹു വിശ്വസിച്ചതായ ആളുകൾക്ക് പ്രതിരോധം തീർക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ, തീർച്ചയായും അല്ലാഹു നന്ദികെട്ട ഒരു വഞ്ചകരെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ആദ്യത്തെ ആയത്ത് അപ്രകാരമാണ്. അഥവാ വിശ്വാസികളായ ആളുകൾക്കുള്ള അല്ലാഹുവിൻ്റെ ഒരു സന്തോഷവാർത്തയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. ഹദാ ഇഖ്ബാറുൻ വവഅദുൻ വബിശാറത്തും മിനല്ലാ ലില്ലദീന ആമനു, ഇത് വിശ്വസിച്ചതായ ആളുകൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷവാർത്തയാണ്, ഒരു വാഗ്ദാനമാണ്, ഒരു വർത്തമാനമാണ്. എന്താണ്? അന്നല്ലാഹ യുദാഫിഉ അൻഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രതിരോധം ഏർപ്പെടുത്തുമെന്നത്. കുല്ല മക്രൂഹിൻ, എല്ലാ വെറുക്കപ്പെട്ടതായ കാര്യങ്ങളെ തൊട്ടും അല്ലാഹു അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തും. വയദുഫഉ അൻഹും കുല്ല ശരിൻ ബിസബബി ഈമാനിഹിം, അവരുടെ ഈമാൻ കാരണത്താൽ എല്ലാ ഷെറിൽ നിന്നും അല്ലാഹു അവർക്ക് സംരക്ഷണം, ഒരു പ്രതിരോധം ഏർപ്പെടുത്തും. അതിൽ വിശദീകരിക്കുന്നതാണ് മിൻ ശരിൽ കുഫാർ, സത്യനിഷേധികളായ ആളുകളുടെ ഷെറിൽ നിന്ന്. വശരി വസ്വസതി ശൈത്വാൻ, ശൈത്വാന്റെ വസ്വാസിന്റെ ആ ഷെറിൽ നിന്ന്. അതേപോലെ വസയ്യ ആത്യ അമാലിഹിം, തിന്മകൾ ചെയ്യുന്നതിനെ തൊട്ട്. ഇങ്ങനെയൊക്കെയുള്ള അതേപോലെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരുടെ ഈമാൻ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല. കുല്ല ഹവ്വാനിൻ കഫൂർ, നന്ദികെട്ട ഒരു വഞ്ചകരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഇവിടെ നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതായ ധാരാളം അനുഗ്രഹങ്ങൾ, ഇനി അമില്ല, അല്ലാഹുവിൻ്റെ ആ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്നതായ ആളുകൾ.

അല്ലാഹു സുബ്ഹാനഹു വ തആല യുടെ കൽപ്പനകളെ അനുസരണക്കേട് കാണിക്കുന്നതായ ഇതൊക്കെ ആ നന്ദികേടിന്റെ ഭാഗമാണ് എന്നർത്ഥം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേട് കാണിക്കുന്ന വഞ്ചകരായ ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഹാദാ ലാ യുഹിബ്ബുഹുല്ലാ, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയില്ല. ബൽ, അതിന്റെ വിശദീകരണമായി നൽകുകയാണ്, ബൽ, മറിച്ച് അല്ലാഹു അവനോട് കോപിക്കുമെന്നാണ്. അല്ലാഹു അവനോട് കോപിക്കും എന്നാണ് പറഞ്ഞത്. അവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവരോട് അല്ലാഹു എന്ത് ചെയ്യും, കോപിക്കുന്നതാണ് എന്നതൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളിൽ കാണുവാൻ സാധിക്കും. വഞ്ചകരായ ആളുകളാണവർ എന്ന്. ആ വഞ്ചകരായ നന്ദികെട്ട ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വിശ്വസിച്ചതായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അല്ലാഹു വിശ്വസിച്ചതായ ആളുകൾക്ക് പ്രതിരോധം തീർക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ, തീർച്ചയായും അല്ലാഹു നന്ദികെട്ട വഞ്ചകരെയൊന്നും ഇഷ്ടപ്പെടുകയും ഇല്ല എന്നാണ്. അടുത്ത ആയത്ത്

0: ഉദിന ലില്ലദീന യുഖാതലൂന, യുദ്ധത്തിനിരയാകുന്നതായ ആളുകൾക്ക്. യുഖാതലൂന എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഇരയാകുന്നതായ ആളുകൾക്ക് അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. എന്ത് കാരണത്താൽ? ബി അന്നഹും ലുലിമു, അവർ അക്രമത്തിനിരയായി എന്ന കാരണത്താൽ. യുദ്ധത്തിനിരയായ ആളുകൾക്ക് അവർ മർദ്ദിതരാണ്, അവർ അക്രമത്തിനിരയായ ആളുകളാണ്. ആ കാരണത്താൽ അല്ലാഹു അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. എന്തിനനുവാദം നൽകിയിട്ടുണ്ട്? തിരിച്ചടിക്കാൻ, തിരിച്ചു പ്രതിരോധിക്കാൻ അവർക്ക് അല്ലാഹു അനുവാദം നൽകിയിട്ടുണ്ട്. വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. തീർച്ചയായും അല്ലാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ലഖദീർ, ലാമ് തൗക്കീദാണ്. ലഖദീർ, അവന് സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ് ഈ ആയത്ത്. ഇതിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ കാണാം, ഈ ആയത്താണ് ഹാദിഹി അവ്വലു ആയത്തിൻ നസലത് ഫിൽ ജിഹാദ്, ജിഹാദിന്റെ വിഷയത്തിൽ ആദ്യമായി ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത് എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലമായി പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും മക്കയിൽ നിന്ന് പുറത്താക്കുന്ന, അഥവാ അവർ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഇതിന്റെ ഒരു പശ്ചാത്തലമായിക്കൊണ്ട് വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ലുലിമു, അവർ അക്രമത്തിനിരയായി എന്ന കാരണത്താൽ അവർക്ക് പ്രതിരോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകിയിട്ടുണ്ട് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൗലൊക്കെ ആയിട്ട് കാണാം, ഉഖ്രിജു മിൻ മക്ക ഇലൽ മദീന ബിഗൈരി ഹഖിൻ, യാതൊരു ന്യായവുമില്ലാതെയാണ് അവർ ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നത്. മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നത് ഒരു ന്യായവുമില്ലാതെയാണ്, അവരുടെ അക്രമവും മറ്റും സഹിക്ക വയ്യാതെയാണ് അവർക്ക് ഇവിടെ വിട്ട് പോകേണ്ടി വന്നത് എന്നതാണ്. നമുക്കറിയാം, മുസ്ലിങ്ങളായ ആളുകൾക്ക് തുടക്കത്തിൽ അഥവാ മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിരോധിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. കാനൽ മുസ്ലിമൂൻ ഫി അവ്വലിൽ ഇസ്ലാം മംനൂഈന മിൻ ഖിതാലിൽ കുഫാർ, കുഫ്ഫാറുകളോട് യുദ്ധം ചെയ്യുന്നത് തടയപ്പെട്ടിരുന്നു അവർക്ക്. മുസ്ലിങ്ങൾക്ക് അവരുടെ ആദ്യ കാലഘട്ടത്തിൽ കുഫ്ഫാറുകളോട് യുദ്ധം ചെയ്യൽ തടയപ്പെട്ടിരുന്നു, അനുവാദമുണ്ടായിരുന്നില്ല. അവരോട് മഅ്മൂരീന ബിസ്സബ്രി അലൈഹിം, അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാനായിരുന്നു അവരോട് കൽപ്പിച്ചത്. ലിഹിക്മത്തി ഇലാഹിയ, അതൊരു ദൈവീകമായ ഒരു കാര്യമായിരുന്നു അത്. അവരോട് തിരിച്ചു പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ പാടില്ല, ക്ഷമിക്കാനായിരുന്നു അവരോട് തുടക്കകാലഘട്ടത്തിൽ അവർക്ക് അനുവാദമുണ്ടായിരുന്നത്. എന്നാൽ ഫലമ്മ ഹാജറു ഇലൽ മദീന, മദീനയിലേക്ക് അവർ ഹിജറ പോയപ്പോൾ അവിടെ വെച്ചും അവര് ആക്രമിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദീന ലഹും ബിൽ ഖിതാൽ, അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകിയത് എന്നർത്ഥം. അതാണ് ഉദിന ലില്ലദീന യുഖാതലൂന എന്ന് പറഞ്ഞത്. അവർക്ക് യുദ്ധം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകി എന്ന് പറഞ്ഞത് അങ്ങനെ. അഥവാ അക്രമത്തിനിരയായി കഴിഞ്ഞാൽ തിരിച്ചു പ്രതികരിക്കാൻ അല്ലാഹു അനുവാദം നൽകിയതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ നസ്രിഹിം, അവരെ സഹായിക്കാൻ ലഖദീർ, കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് കഴിവുള്ളവനാണ് അവരെ സഹായിക്കാൻ എന്ന്. അവിടെ ലഖദീർ, അതിന് കഴിവുള്ളവൻ തന്നെയാണ് എന്ന് എന്ത് ചെയ്യുന്നത്? അഥവാ വിശ്വാസികൾക്ക് ഒരു പ്രയാസം നേരിടുമ്പോൾ, അവർ ഉപദ്രവിക്കപ്പെടുമ്പോൾ, അവർ അക്രമത്തിനിരയാകുമ്പോൾ, അവരുടെ ആ വിശ്വാസ ദാർഢ്യത കാരണത്താൽ അവർ പ്രതികരിക്കുമ്പോൾ, ആ പ്രതികരണ സമയത്ത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിലാണെങ്കിലും ഇനി അതല്ല, മദീനയിലെത്തിയിട്ട് അവിടെ അവിശ്വാസികളുടെ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബദർ യുദ്ധവും ഉഹുദ് യുദ്ധവും അതുപോലെയുള്ള പല യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. ആ യുദ്ധ സാഹചര്യങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സഹായിച്ചത്, പലതരത്തിലുള്ള സഹായങ്ങൾ വിശ്വാസികൾക്ക് നൽകിയതെല്ലാം ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. ഉദിന ലില്ലദീന യുഖാതലൂൻ, അക്രമത്തിനിരയാകുന്ന, യുദ്ധത്തിനിരയാകുന്ന ആളുകൾക്ക് അനുവാദം നൽകി. എന്ത് കാരണത്താൽ? ബിഅന്നഹും ളുലിമു, അവർ അക്രമത്തിനിരയായ ആളുകളാണ് എന്ന കാരണത്താൽ. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ നസ്റിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഒന്നുകൂടെ നമുക്ക് ആയത്ത് രണ്ടായത്തുകൾ നോക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു പ്രതിരോധം തീർക്കുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ, നന്ദി കെട്ട വഞ്ചകരായ ഒരു വഞ്ചകരെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, അക്രമത്തിനിരയാകുന്ന ആളുകൾക്ക് അവർ അക്രമത്തിനിരയാകുന്നു എന്ന കാരണത്താൽ തിരിച്ചു പ്രതികരിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ നസ്റിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. കൃത്യമായി പഠിക്കുക, ഓരോ ആയത്തും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ കൃത്യമായി പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. വിഷയാവതരണം നിർവഹിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുറാന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുറാന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: മാഷാല്ലാ, നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശിച്ച സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ളാഹ് പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ട് പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്ത് എത്തിയിട്ടില്ല, ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, അതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെ എന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അലഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അലഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നത് നേർരേഖ. ഇനി എന്ത് പഠിക്കാൻ? മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പ്രോഗ്രാമിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലുള്ളത്.

0: വീണ്ടും ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരണം പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വ്യവസ്ഥാപിതമായ പഠനങ്ങൾ ദീനീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നടത്തണം. നമ്മൾ ജീവിതത്തിൽ സമയക്രമീകരണങ്ങൾ വരുത്തി, സന്ദർഭങ്ങളുണ്ടാക്കി, അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി അത്തരം പഠനങ്ങൾ അനിവാര്യമാണ്. കാരണം അറിയാതിരിക്കുക എന്നുള്ളത് നമുക്ക് വലിയ നഷ്ടങ്ങൾ, പ്രത്യേകിച്ച് പരലോകത്ത് നമുക്ക് സംഭവിപ്പിക്കും. കാരണം അവിടെ വിജയത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണല്ലോ ദീനിൽ മുഴുവനായിട്ടുള്ളത്. അതുകൊണ്ട് പരലോകത്തേക്ക് നമുക്ക് കിട്ടേണ്ട ഒരു പ്രയോജനം ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രയോജനത്തെക്കുറിച്ചൊരു അറിവ്, ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ 100 നന്മകൾ എഴുതപ്പെടും, അതേപോലെ തന്നെ 100 തിന്മകൾ മായ്ക്കപ്പെടും. അതേപോലെ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നമുക്ക് സുരക്ഷ ലഭിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണല്ലോ അത് ചൊല്ലാൻ നമുക്ക് തോന്നുക. അങ്ങനെ തോന്നിയാൽ നമുക്ക് കിട്ടുന്ന 100 നന്മകളാണ് ലഭിക്കുന്നത്. നമ്മളിൽ സംഭവിച്ചു പോയ മഹാപാപങ്ങളല്ലാത്ത 100 തിന്മകളും ആയിക്കപ്പെടും. അപ്പോൾ അറിവ് അത്രയും പ്രധാനമാണ്. ഹദീസുകളെ അന്വേഷിച്ചുകൊണ്ട് സ്വഹാബത്തിൽ പിൽക്കാലഘട്ടത്തിലെ ഉത്തമരായ ആളുകൾ ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ട് മാസങ്ങളുടെ വഴിദൂരങ്ങൾ സഞ്ചരിച്ചിരുന്നു നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഭൗതികമായൊരു ആവശ്യത്തിന് വേണ്ടി ഒരു മാസം യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നൂല. എന്നാൽ മതപരമായൊരു അറിവ് കിട്ടാൻ വേണ്ടി സ്വന്തം വീട്ടുമുറ്റത്ത് നടക്കുന്ന ഒരു ദീനീ ക്ലാസ്സിലേക്ക് പോലും പോകാൻ സൗകര്യമോ സന്ദർഭമോ സമയമോ ഉണ്ടാക്കാത്ത ആളുകളുണ്ട്. എന്നാൽ ഒരു ഹദീസിൻ്റെ ഒരു വാക്ക് കിട്ടാൻ മാസങ്ങളോളം വഴിദൂരം സഞ്ചരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒന്ന് വിശ്രമിക്കുകയോ അവിടുത്തെ ആതിഥ്യങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷിച്ചു വന്ന ഹദീസ് നബി വചനം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കാരണം അതിപ്പോൾ പറഞ്ഞു തന്നാൽ എത്രയും നേരത്തെ അറിയാം. കാരണം അടുത്ത നിമിഷം മരണപ്പെട്ടു പോയാൽ അതറിയാതെ മരണപ്പെട്ടു പോകുമല്ലോ എന്ന ആശങ്കപ്പെട്ട പൂർവികന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് അറിവ്, വ്യവസ്ഥാപിതമായ പഠനം, അന്വേഷണം, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും വ്യവസ്ഥാപിതമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നമസ്കാരത്തിൻ്റെ ഓരോ പ്രാർത്ഥനകളും ഓരോ രൂപങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ആരാധന ഏറ്റവും അർത്ഥവത്തായി നമുക്ക് നിർവഹിക്കാൻ പറ്റുക, ആത്മാവോടുകൂടെ നിർവഹിക്കാൻ പറ്റുക. ഇപ്പോൾ വളരെ ലളിതമായൊരു സംഗതി നമ്മൾ പറയാം. ഇപ്പോൾ റുക്കോയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സുബ്ഹാന റബ്ബിയൽ അദീം. ഒരുപക്ഷെ നമ്മളതിൻ്റെ അർത്ഥം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ വാക്കുകൾ എന്തുമാത്രം വിശാലമായ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നു എന്നതിനെക്കുറിച്ച് വ്യവസ്ഥാപിതമായി പഠിക്കുന്ന ഒരാൾക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സുബ്ഹാന, അതൊരു നാമമാണ്. ആ നാമം എന്ത് ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? അള്ളാഹുവിനെ തൻസീഹ് ചെയ്യാണ്, തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ തൻസീഹ് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. ഇപ്പോൾ പരിശുദ്ധപ്പെടുത്തുക എന്ന് മലയാളത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ പരിശുദ്ധപ്പെടുത്തൽ? ആ ഒരു പദം ഉൾക്കൊള്ളുന്ന ആശയം എന്താണ്? ഒന്നാമത്തത്, യാതൊരു വിധത്തിലുള്ള നുക്സാനുകളും കുറവുകളും അള്ളാഹുവിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു എല്ലാവിധ കുറവുകളിൽ നിന്നും, ജഹില്, അറിവില്ലായ്മ, അജിസ്, അശക്തി, അതേപോലെ തന്നെ ലഅഫ്, ദുർബലത, മൗത്ത്, മരണം, അതേപോലെ നൗമ്, ഉറക്കം, ഇതുപോലെയുള്ള യാതൊരുവിധ ന്യൂനതകളും അള്ളാഹുവിനില്ല എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഇത്തരം കുറവുകൾ, ഒരാൾക്ക് കുറവായി പറയാവുന്ന ഇത്തരം കാര്യങ്ങൾ, ഇതൊരിക്കലും അള്ളാഹുവിനില്ല എന്നാണ്.

0: ചിന്തിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയുടെ ഒരു വശം അതാണ്. രണ്ടാമത്തെ വശം എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവുകൾ. ആ കഴിവുകൾ ന്യൂനതകളില്ലാത്ത കഴിവുകളാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുന്നു. അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുക എന്ന കുദരത്ത് അള്ളാഹുവിനുണ്ട്. പക്ഷെ സൃഷ്ടിപ്പ് നടത്തുന്നതിലൂടെ ക്ഷീണം സംഭവിക്കുക എന്ന ഒരു നുക്കുസാൻ, ഒരു കുറവ് അള്ളാഹുവിനുണ്ടാകുന്നില്ല. വലക്കത് ഖലഖ്ന സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം വമാ മസ്സനാ മിൻ ലുഗൂബ്. തീർച്ചയായും ആകാശഭൂമികളെയും അതിൻ്റെ ഇടയിലുള്ളതിനെയും 6 ദിനങ്ങളിലായി നാമാണ് സൃഷ്ടിച്ചത്. വമാ മസ്സനാ മിൻ ലുഗൂബ്, ഒരു ക്ഷീണവും നമ്മെ ബാധിക്കുകയില്ല എന്നാണ്. ഒരു ക്ഷീണവും നമ്മളെ ബാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ ഒരു ന്യൂനതയെയും സ്വീകരിക്കാത്ത, ഒരു കുറവും സംഭവിക്കാത്തതാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും കഴിവുകളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ. അതിൽ നിന്ന് അപ്പോൾ എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ കുറവും, അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തേത്, ഒരു സൃഷ്ടിയോടും അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തുന്നില്ല. അങ്ങനെ സാദൃശ്യപ്പെടുത്തുമ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ കുറവ് വരുത്തുന്നതാണ് ആ പ്രവൃത്തി. ഒരിക്കലും അള്ളാഹുവിനെ ഒരു സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്താൻ പറ്റും. സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ നുക്സാൻ ഉണ്ടെന്ന് വരലാണ് അതുപോലെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, വാളിന് വടിയേക്കാൾ മൂർച്ചമുണ്ട്. വാളിന് വടിയേക്കാൾ മൂർച്ചയുണ്ട്, ഏറ്റവും മൂർച്ചയുള്ള ഒന്നാണ് വാള്. അതിനെ നമ്മൾ വടിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ വാളിന് കുറവ്, വാളിൻ്റെ മഹത്വത്തിന് കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അള്ളാഹുവിനെ മറ്റൊരു സൃഷ്ടിയുമായും മുഷാബഹത്ത് സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്നതാണ്. ഇങ്ങനെ 3 വശങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു. നമ്മൾ വളരെ ലളിതമായി റുക്കോയിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ, ഒരു ദിക്കറിൻ്റെ വിശകലനമാണ് നമ്മൾ ഈ നടത്തുന്നത്. ഞാൻ പറഞ്ഞത് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചിലരുടെ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. പഠിക്കണം പഠിക്കണം എന്ന്, എന്താ പഠിക്കാനുള്ളത്, എന്താണ് അറിയാനുള്ളത്, ഒക്കെ നമുക്ക് അറിയില്ലേ, നമ്മൾ മദ്രസ പഠിച്ചതല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ 2 നാമങ്ങളാണ് റബ്ബി അല്ല അലീം, റബ്ബ് അതേപോലെ തന്നെ അലീം, റബ്ബ് അലീം. എന്താണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കാണത് റബ്ബ് എന്നുള്ളത്. അതേപോലെ തന്നെ അൽ അലീം എന്നുള്ളത് എന്താണ്? അളമത്ത്, മഹത്വം. മഹത്വം എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിലുമുണ്ട് സിഫത്തിലുമുണ്ട് മഹത്വം. അള്ളാഹുവിൻ്റെ ദാത്തിലുമുണ്ട് സിഫത്തിലുമുണ്ട് മഹത്വം. ദാത്തിലുള്ള മഹത്വം എന്താണ്? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിനേക്കാളും വലിയ മറ്റൊന്നില്ല. അള്ളാഹുവിനേക്കാളും വലിയ മറ്റൊന്നില്ല. ആകാശത്തെ നാം ചുരുട്ടുന്നതാണ്, ഒരു ഗ്രന്ഥത്തിൻ്റെ 7 ചുരുട്ടുന്നത് പോലെ. അങ്ങനെ ആദ്യം നാം സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് പ്രപഞ്ചത്തെ മാറ്റും എന്ന് അള്ളാഹു പറയുന്നു. ഏറ്റവും ലളിതമായ കാര്യമാണ് ഒരു കടലാസ് ചുരുട്ടുക എന്ന് പറഞ്ഞാൽ. അത്രയും നിസ്സാരമാണ് ഈ മഹാപ്രപഞ്ചമെന്നാണ് പറയുന്നത്. ആകാശഭൂമികളും 7 ആകാശങ്ങളും 7 ഭൂമികളും പരമകാരുണ്യകൻ്റെ കയ്യിൽ എന്തുമാത്രമാണ്. നമ്മളിൽ ഒരാൾ ഒരു ചെറിയ ധാന്യമണി നമ്മുടെ കയ്യിൽ വെക്കുന്നത് പോലെയുള്ളൂ ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ എത്ര വലുപ്പമാണ്, അളമത്താണ് അള്ളാഹുവിനെ കൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അങ്ങനെ തന്നെയാണ്. അത് ഏറ്റവും മഹത്വം നിറഞ്ഞതാണ്. വലഹുൽ മസലുൽ അഅല വഹുൽ അസീസുൽ ഹക്കീം, ഏറ്റവും ഉന്നതമായ സ്ഥാനം, മഹത്വ അവസ്ഥ അള്ളാഹുവിനാണ് ഉള്ളത് എന്നാണ്. ഈ ഒരു ചെറിയൊരു ദിക്കറിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര വിശാലമാണ് ആശയം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ശ്രമിക്കണം. നമ്മുടെ അറബി ഭാഷയിലുള്ള അറിവില്ലായ്മ, നമ്മുടെ സാഹചര്യങ്ങൾ, തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, അതേപോലെ തന്നെ വ്യവസ്ഥാപിതമായ പഠന സംരംഭങ്ങളിൽ പേർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തന്നെ കൂടുതൽ ചൈതന്യം പകർന്നു നൽകും. അറിവ് വർദ്ധിച്ചു കിട്ടുക എന്നത് ഒരു വിശ്വാസിയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. റബ്ബിസ്ദിനി ഇൽമൻ, അറിവ് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പ്രയോഗവൽക്കരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു. ഇന്നത്തെ നേർരേഖയിൽ നാം കേട്ടത് ഇനി എന്ത് പഠിക്കാൻ, അവതരിപ്പിച്ചത്

0: ഹാരിസ് ബിൻ സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ ഞാൻ മരിക്കുകയാണ്, എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായൊരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതൽ കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. വമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, പക്ഷെ അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുകൂഉം സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിന്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിന്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഇൻസൈറ്റ്, പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബതിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബിമാരുടെ കാലത്ത് അഥവാ താബിഈങ്ങളിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനും ന്യായാധിപനുമായിരുന്നു ഷുറൈഹുൽ ഖാദി, അഥവാ അൽ ഖാദി, ന്യായാധിപൻ എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖാദി ന്യായാധിപനായിരുന്നു, ജഡ്ജിയായിരുന്നു. ആ സമയത്ത് നടന്ന വളരെ രസകരമായൊരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു അതേ സാമ്രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു യഹൂദിയായ മനുഷ്യനും തമ്മിൽ നടന്നൊരു കേസാണത്. അത് ഖാദി ഷുറൈഹിൻ്റെ മുമ്പിലാണ് ആ കേസ് എത്തുന്നത്. ഒരു പടച്ചട്ട ആരുടേതാണ് എന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണത്. അപ്പോൾ യഹൂദനായ മനുഷ്യൻ അയാളുടേതാണെന്ന് വാദിക്കുന്നു, ഖലീഫയായ അലി റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെതാണെന്നും വാദിക്കുന്നു. അവസാനം കോടതി മുറിയിൽ അല്ലെങ്കിൽ ന്യായാധിപൻ്റെ മുമ്പിൽ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ നടന്ന് അവസാനം ന്യായാധിപന് ബോധ്യപ്പെട്ടത് ഈ യഹൂദൻ്റെതാണ് ഈ പടച്ചട്ട എന്നാണ്. അങ്ങനെ അയാൾക്ക് അനുകൂലമായി അദ്ദേഹം വിധി പറയുകയുണ്ടായി. ഈ വിധി കേട്ടപ്പോൾ ആ യഹൂദനായ മനുഷ്യൻ പ്രതികരിച്ചത് ചരിത്രത്തിൽ കാണാം. അഷ്ഹദു അന്ന ഹാദ അഹ്കാമുൽ അംബിയ, ഇതൊരിക്കലും ഒരു ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ ന്യായാധിപൻ അവരുടെ തന്നെ സ്വന്തം ഖലീഫയ്ക്കെതിരെ, ഈ ഖലീഫയാണല്ലോ ഈ ന്യായാധിപനെ തന്നെ നിയമിച്ചത്, ആ ന്യായാധിപൻ ആ ഖലീഫയ്ക്കെതിരെ പ്രതികൂലമായി എനിക്ക് അനുകൂലമായി വിധി പറയണമെങ്കിൽ ഇത് പൂർവ്വകാല പ്രവാചകന്മാരുടെ അഥവാ യഥാർത്ഥ മതം പിന്തുടരുന്ന, യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുന്ന, ആ ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്ന, ആ ഹുക്കുമുകൾ നടപ്പാക്കുന്ന അതേപോലുള്ളൊരു വിധിയാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ സമയത്ത് മുസ്ലിം ആവുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അഥവാ അദ്ദേഹം പിന്നീട് അത് പറഞ്ഞു, ഞാൻ എനിക്ക് ഈ പിന്നെ പടച്ചട്ട ഇന്നൊരു യുദ്ധത്തിന് അലി റളിയല്ലാഹു അദ്ദേഹത്തിന് പോകുമ്പോൾ ഒട്ടകത്തിൽ നിന്ന് താഴെ വീണ്, അങ്ങനെയാണ് എനിക്കിത് കിട്ടുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്ന ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാമിക സമൂഹം വെച്ചു പുലർത്തിയിരുന്ന കണിശമായ നീതിബോധത്തെയാണ്. എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായിരുന്നാലും നീതി എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠമാണ്. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ല്, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് അതിൽ നീതി കാണിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അതുപോലെ അല്ലയു സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകും മാറണം. ഖിസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ എന്ന വാക്കിൻ്റെ ഒരു പര്യായം എന്നോണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. നീതി എവിടെയാണോ നീതിയുള്ളത് അവിടെ ഇസ്ലാം നിലകൊള്ളണം എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പിന്നെ പല ഉരു ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാം. ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പാഠമായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മറ്റൊരിടത്ത് പ്രയോഗിച്ചത് വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ശത്രുതയുണ്ട്, അവരോട് വിരോധമുണ്ട്, എതിർപ്പുണ്ട് എന്നത് അതൊരിക്കലും അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ന്യായമാവരുത് എന്നാണ്. നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അപ്പുറത്താണ് നമുക്ക് അവരോട് ശത്രുതയുണ്ട് എതിർപ്പുണ്ടെങ്കിൽ പോലും നീതി അവരുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും അവർക്കെതിരെ നിലകൊള്ളാൻ പാടില്ല എന്ന് വരെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ നീതിയുടെ പാഠങ്ങളെ എത്രത്തോളം ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായൊരു സംഭവം കൂടി സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ഈ നീതി ന്യായം എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിലും വലിയ നീതിന്യായ പീഠങ്ങളിലുമൊക്കെ നടക്കുന്ന കേസുകൾ, വലിയ കക്ഷി തർക്കങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, വലിയ വലിയ അന്യായങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങനെ മാത്രമല്ല, ഒരു ഭരണസിരാ കേന്ദ്രങ്ങളിലോ ഒരു രാഷ്ട്രീയ വലിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വലിയ കേസുകൾ നീതിന്യായ പീഠങ്ങളിൽ വന്നു പോകുന്ന കേസുകളിലോ ഹർജികളിലോ അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് മാത്രം ഒന്നല്ല നീതി എന്ന് പറയുന്നത്. നീതി എല്ലായിടത്തും നീതി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ സംഭവം, പിന്നെ ബഷീർ എന്ന് പറയുന്ന പ്രവാചകൻ്റെ സ്വഹാബി വര്യൻ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ഒരു കാര്യത്തിന് പ്രവാചകരെ അങ്ങ് സാക്ഷിയാകണമെന്ന് പറയുകയാണ്. അത് എന്ത് കാര്യമാണ്? അദ്ദേഹത്തിൻ്റെ മകൻ നുഅ്മാൻ, ബഷീർ അള്ളാഹുവിൻ്റെ മകൻ നുഅ്മാനു മാത്രം അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല ഇതിന് നിങ്ങൾ പ്രവാചകനെ സാക്ഷിയാക്കണം, കാരണം ഈ മകന് മാത്രമാണ് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത്, ബാക്കിയുള്ള എല്ലാ മക്കൾക്കും നീ ഇത് കൊടുത്തോ അല്ലെങ്കിൽ നിനക്കിത് കൊടുക്കാൻ കഴിയുമോ എന്നാണ്. ഇല്ല, എനിക്കത് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കതിന് ഉദ്ദേശവുമില്ല, ഞാൻ ഈ നുഅ്മാന് മാത്രമാണ് ഈ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഒരു റിപ്പോർട്ടിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഷ്ഹിദ് അല ഹാദ ഗൈരി, ഈ പണിക്ക് എന്നെ കിട്ടൂല, അല്ലെങ്കിൽ ഇതിന് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടില്ല, വേറെ ആരെങ്കിലും ഇതിന് സാക്ഷിയാക്കിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത് കാണാം. എന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി പറയുന്നത്, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഅദിലു ബൈൻ ഔലാദിക്കും അല്ലെങ്കിൽ വഅദിലു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം, അതിൽ കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഷീർ എന്ന് പറയുന്ന തൻ്റെ സ്വഹാബി വര്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടകങ്ങളിലും വലിയ ഭരണസിരാ കേന്ദ്രങ്ങളിലും നീതിന്യായപീഠങ്ങളിലും മാത്രമല്ല നമ്മുടെ വീടകങ്ങളിൽ പോലും നീതിയുടെ പാഠങ്ങൾ ഉണ്ടാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് അനീതികൾ, ഒരുപാട് അക്രമങ്ങൾ ഈ ലോകത്ത് നടക്കാറുണ്ട്. പിന്നെ മനുഷ്യന്മാർ പല നിലക്കും നിരപരാധികളായ മനുഷ്യന്മാർ പിന്നെ ചവിട്ടി അരയ്ക്കപ്പെടാറുണ്ട്, അവർക്ക് നീതി നിഷേധിക്കപ്പെടാറുണ്ട് പല രൂപത്തിൽ. പിന്നെ ഒരുപാട് അനീതികൾക്ക് ലോകത്തിലുള്ള ആളുകൾ ഇരയാകാറുണ്ട്, വിശ്വ മുസ്ലിങ്ങൾ ഇരയാകാറുണ്ട്. ഇവിടെയൊക്കെ ഈ ലോകത്തുള്ള അനീതികൾ, അത് മനുഷ്യന്മാരെത്ര വലിയ നീതിന്യായ പീഠങ്ങൾ സ്ഥാപിച്ചാലും വലിയ വലിയ ഭരണഘടനകൾ എഴുതിയുണ്ടാക്കിയാലും നീതിയുടെ പാഠങ്ങൾ ഘോരഘോരം പ്രസംഗിക്കാൻ മനുഷ്യന് കഴിഞ്ഞെന്ന് വന്നാലും ശരി, ആത്യന്തികമായി നീതി നടപ്പാക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, അതൊരു പരിമിതിയാണ്. കാരണം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാമല്ലോ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന അക്രമങ്ങൾക്ക് അതേപടി അയാൾക്കൊരു തത്തുല്യമായ ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ രംഗത്തും നമുക്ക് കഴിയില്ല. ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കി അല്ലെങ്കിൽ ഇന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഉപദ്രവങ്ങൾ ചെയ്യുന്ന വളരെ വലിയ പാതകങ്ങൾ, അതിന് കാരണക്കാരായ മനുഷ്യന്മാരുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പിന്നെ തങ്ങളുടെ പല സ്വാധീനങ്ങളുടെയോ ഫലത്താൽ വളരെ ഈ ലോകത്തെ നിയമ കുരുക്കുകളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ് നീതി നടപ്പാവുക? അവിടെയാണ് ഇസ്ലാം പറയുന്ന യഥാർത്ഥ നീതി നടപ്പാവുന്ന ലോകം എന്ന ഒരു ആ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമായിത്തീരുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയുടെ ഏറ്റവും പൂർണ്ണമായ അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ലോകം എന്ന് പറയുന്നത് പരലോകമാണ്. പരലോകത്തെ നീതിയുടെ ലോകം എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ഒമാ റബ്ബു കബി ദല്ലാമില്ലിൽ ആമീൻ, നിന്റെ രക്ഷിതാവ് തൻ്റെ അടിമകളോടൊരിക്കലും അക്രമം കാണിക്കുന്നവനല്ല, ഇന്നല്ലാഹല്ലായുദ്ലിമു മിസ്ഖാല ദറ ഒരണുമണിത്തൂക്കം പോലും തീർച്ചയായും അള്ളാഹു അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല എന്ന് ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് പരലോകത്തിൻ്റെ വിഷയത്തിൽ ഒരു ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ആക്രമിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരെ പരിഹരിക്കുന്ന ഒരു ലോകമാണ് പരലോകം എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം വളരെ ചെറിയ കാര്യങ്ങൾ പോലും നാളെ അതിനുള്ള പരിഹാരം പോലും ഉണ്ടാകുമെങ്കിൽ ആ ഒരു അക്രമം അല്ലെങ്കിൽ അനീതിക്ക് പോലും നാളെ നീതി നടപ്പാക്കപ്പെടുമെങ്കിൽ ഏറ്റവും ആത്യന്തികമായി മനുഷ്യന്മാർക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു ലോകം പരലോകമാണ്. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ലോകത്ത് മനുഷ്യനിർമ്മിതമായ മറ്റ് ആശയങ്ങൾക്കെല്ലാം അപ്പുറത്ത് വളരെ പിന്നെ ബേസിക്കായ മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും തേടുന്ന നീതി എന്നത് ഇത്ര കൃത്യമായും ഇത്ര കണിശമായും പഠിപ്പിച്ച മറ്റൊരു മതവും ലോകത്തില്ല എന്നുള്ളത് കൂടിയാണ്. യഥാർത്ഥ ദൈവിക മതമായ ഇസ്ലാം മാത്രമാണ് നീതിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തിൽ ഏത് പിന്നെ പരിഗണനകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നീതി എവിടെയാണോ അവിടെ നിൽക്കണം, അനീതി എവിടെയുണ്ടോ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വളരെ ഉന്നത കുലജാതയായ അഥവാ ഖുറൈശികളിലെ മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ അവർ മോഷ്ടിക്കുകയും അവരുടെ മോഷണത്തിന് ഇത്ര ഒരു മൂല്യമുള്ള വസ്തുവിൽ കൂടുതൽ മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ കൈ മുറിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ പിന്നെ നിയമം ഹദ്ദ് എന്ന് പറയുന്നത്. അത് നടപ്പാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് സ്വഹാബിമാർ കൂടിയിരുന്ന് ആലോചിച്ച സംഭവം ഹദീസുകളിൽ കാണാം. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉസാമത്ത് ബിനു സെയ്ദ് എന്ന് പറയുന്ന വളരെ ചെറുപ്രായക്കാരനായിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായിരുന്ന സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹുവിൻ്റെ മകൻ ഉസാമത്ത് ബിനു സെയ്ദ് അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കിപ്പിച്ച് എന്തെങ്കിലും ഒരു ഇളവ് ഈ കാര്യത്തിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു സഹാബിമാർ. അന്ന് നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉസാമ റളിയല്ലാഹു അൻഹു മടിച്ചു മടിച്ചാണെങ്കിലും അദ്ദേഹം അവസാനം ചെന്നു ഈ കാര്യം അവതരിപ്പിച്ചു. പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവം മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മെമ്പറിൽ കയറി നിന്ന് പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹത്തോട് ആ സമയത്ത് തന്നെ ചോദിച്ചു, ആ തഷ്ഫഉ ഫി ഹദ്ദി മിൻ ഹുദൂദില്ല, അള്ളാഹുവിൻ്റെ ഒരു വിധി അത് നടപ്പാക്കരുത് എന്നാണോ, അത് അതിലിളവ് കൊടുക്കണം എന്നാണോ നീ എന്നോട് ശുപാർശ പറയുന്നത്? എന്നിട്ട് പ്രവാചകൻ ജനങ്ങളോടന്ന് പറഞ്ഞു, അന്ന് പ്രഖ്യാപിച്ച വളരെ വലിയൊരു പ്രഖ്യാപനം, എത്ര വലിയ നീതിയുടെ പാഠങ്ങളെക്കുറിച്ച് ഘോരഘോരം നേതാക്കന്മാർ പ്രസംഗിച്ചാലും സ്വന്തം കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ബന്ധുജനങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും ആ നീതിയുടെ പാഠങ്ങളൊക്കെ ചവറ്റുകുട്ടയിലേക്ക് എറിയാറാണ് പതിവ്. പല രൂപത്തിൽ പല പിൻവാതിലുകളിലൂടെയും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് അധികാരവും സമ്പത്തും സ്വാധീനമുള്ളവർ നേതാക്കന്മാരുമൊക്കെ സാധാരണ ശ്രമിക്കാറുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിന്നെ ഈ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചതിൽപ്പെട്ടതാണ്, ലൗ അന്ന ഫാത്തിമത്ത് ബിൻത മുഹമ്മദിൻ സറഖത്ത്, എൻ്റെ മകൾ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് പിന്നെ മോഷ്ടിച്ചതെങ്കിലും ലഖതഅതു യദഹ, ഞാൻ അവരുടെ കൈയാണെങ്കിലും അത് മുറിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ വിധി നടപ്പാക്കുന്നതിൽ, അവിടെ ആ നീതി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ആരുടെ മകളാണെങ്കിലും ശരി എന്ന് അസന്നിഗ്ധമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ആധുനിക ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ പല ആളുകളും വിഷമങ്ങൾ പങ്കുവെക്കാറുണ്ട്. അനീതികളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും നോവാറുണ്ട്. നമ്മൾ അതിൻ്റെ ഇതിനൊരു ഒരു പരിഹാരം എന്താണ്, എവിടെ നിന്നാണ് ഇവിടെ മനുഷ്യന്മാർക്ക് നീതി കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരവും പരലോകം എന്ന ഏറ്റവും വലിയ പരിഹാരം നീതിയുടെ ലോകം എന്ന ഈ ലോകം അനീതികൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളെയും തിന്മകളെയും ഒക്കെ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പരലോകമുണ്ടായേ തീരൂ എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായ മറ്റാശയങ്ങളൊക്കെയും ഈ ലോകത്തെ പല അനീതികളെയും അക്രമങ്ങളെയും ഈ ലോകത്ത് തന്നെയുള്ള ഭരണഘടനകളുമായും അല്ലെങ്കിൽ നീതിന്യായ പീഡനങ്ങളുമായും കൂട്ടിക്കെട്ടി അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒറ്റൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ലോകത്തെ എല്ലാവരും മണ്ണടിയുന്നു, ലോകം നശിക്കുന്നു എന്ന് മാത്രം കരുതി വിട്ടുപോകുമ്പോൾ അങ്ങനെയല്ല. ഓരോ ചെറിയ പ്രവർത്തനങ്ങൾക്കും കണക്ക് പറഞ്ഞ് അതിനെക്കൊണ്ട് അത് അക്രമം അനീതി പ്രവർത്തിച്ചവർക്ക് അതിനെക്കൊണ്ട് ഓരോരുത്തരുടെയും അവരുടെ ഓരോ അക്രമങ്ങൾക്കും കണക്ക് പറയിപ്പിക്കുന്ന, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന, അക്രമത്തിനിരയായ ആളുകൾക്ക് യഥാർത്ഥ നീതി ലഭിക്കുന്ന, അവരോട് ചെയ്യപ്പെട്ട അനീതികൾക്ക് അവർക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട് എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുമ്പോഴാണ് ഇസ്ലാം ശരിക്ക് ദൈവിക മതമായി മാറുന്നത്. മനുഷ്യനിർമ്മിതമായ ആശയങ്ങളിൽ നിന്ന് തീർത്തും ഇസ്ലാം വ്യത്യസ്തമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഈ സൗന്ദര്യം മനസ്സിലാക്കാനും നീതിയുടെ പാഠങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനെ അതിൻ്റെ ശരിയായ വശം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാൻ അൽ ഹിക്മി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ

0: അബ്ദുൽ അഹദ് ടി ആണ്, രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: ആ എ യു പി എസ് പാലക്കോട് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അല്ലേ അബ്ദുൽ അഹദ്. അബ്ദുൽ അഹദിന്റെ പ്രസംഗം മലയാളത്തിലാണ് അല്ലേ? മലയാള പ്രസംഗമാണ്. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ അത് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളിയായ മൗലാന അബുൾ കലാം ആസാദിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പത്രപ്രവർത്തകനായ അദ്ദേഹം അൽ ഹിലാൽ എന്ന പേരിൽ ഒരു പത്രം നടത്തിയിരുന്നു. അതിലൂടെ ജനങ്ങളിൽ അദ്ദേഹം ദേശസ്നേഹം വളർത്തി. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇന്ത്യ വിഭജിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. പെൺകുട്ടികളും വിദ്യാഭ്യാസത്തിനും പ്രാഥമിക വിദ്യാഭ്യാസത്തിനും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹം മുൻകൈ എടുത്തു. വിദ്യാഭ്യാസം കൊണ്ട് നേടാനാകാത്തത് ഒന്നുമില്ല എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. മൗലാന എന്ന വാക്കിനർത്ഥം ബഹുമാനപ്പെട്ട പണ്ഡിതൻ എന്നാണ്. ആസാദ് എന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ്. അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരുടെ ജീവിതം നമുക്ക് എപ്പോഴും മാന്ത്രികയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: മഷാല്ലാ, നമ്മൾ മനോഹരമായ ഒരു പ്രസംഗമാണ് കേട്ടത്. ആരായിരുന്നു അവതരിപ്പിച്ചിരുന്നത്?
0: അബ്ദുൽ അഹദ് ടി.
1: ആ അബ്ദുൽ അഹദ് ടി എ യു പി എസ് പാലക്കോട് അല്ലേ, കോതകുറിശ്ശിക്കടുത്ത് എ യു പി എസ് പാലക്കോടിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുൽ അഹദ്. മഷാല്ലാ, അബ്ദുൽ അഹദിന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു?
0: മൗലാന അബുൽ കലാം.
1: അതെ അതെ, മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് അബ്ദുൽ അഹദ് തൻ്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വക്താവ് കൂടിയായിരുന്നു. ഇൻഷാല്ലാ അപ്പോൾ ഇനിയും കുറേ കൂട്ടുകാരുടെ പ്രസംഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗത്തിൽ ആരൊക്കെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് ആരാണ്?
0: ദിഹാൻ ബിൻ ദർവേഷ്.
1: ദിഹാൻ ബിൻ ദർവേഷ്, സ്കൂൾ ഏതായിരുന്നു?
0: എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂർ.
1: ആ തിരൂര് എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അല്ലേ ദിഹാൻ ബിൻ ദർവേഷ്. ദർവേഷിൻ്റെ പ്രോഗ്രാം ഇംഗ്ലീഷ് സ്പീച്ചാണ് അല്ലേ? ഇൻഷാല്ലാ അപ്പോൾ നമുക്ക് നല്ലൊരു മനോഹരമായ ഇംഗ്ലീഷ് സ്പീച്ച് കേൾക്കാം.
3: Hi everyone, first of all, happy Independence Day. I am Dihan Bindarvesh from Tirur. I am studying in 3rd standard in MES Central School, Tirur. Today, we all are celebrating 80th Independence Day and is also a day to honoring our freedom fighters. Women played a very important role in India's freedom struggle. They showed great courage and sacrifice for the nation. So, I am here to speak a few words about one of my favorite women freedom fighter, Begum Hasrat Mahal. Begum Hasrat Mahal was a courageous queen of Awadh. She was born

0: 20 and her name was Muhammadin Khanum. She was very important in the 1857 rebellion. She fought the British to defend her kingdom. She led her soldiers bravely and skillfully. She became a symbol of bravery and resistance. Her efforts inspired many people in India. She passed away in 1879, but her bravery is still remembered. Thank you. Have a great day.
1: മഷാല്ലാ, വളരെ വ്യത്യസ്തമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത് അല്ലേ. ദിഹാൻ ബിൻ ദർവേഷിൻ്റെതായിരുന്നു. MES സെൻട്രൽ സ്കൂൾ തിരൂരിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാധാരണയായിട്ട് സ്വാതന്ത്ര്യദിന സമര പോരാളികളിലെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ചോദിക്കുമ്പോൾ അബുൽ മൗലാന അബുൽ കലാം ആസാദിനെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും പിന്നെ നെഹ്റുവിനെക്കുറിച്ചൊക്കെ പറയും. പക്ഷേ അതെ, ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചൊക്കെ പറയുന്ന, പക്ഷേ ദർവേഷ് വളരെ അല്ല, ദിഹാൻ ബിൻ ദർവേഷ് വളരെ വ്യത്യസ്തമായ ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. ഒരു വനിതയാണ്, ധീരവനിത ബീഗം ഹസ്രത്ത് മഹലിനെ കുറിച്ചാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീരവനിത നേതാവായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ എന്ന് കൊച്ചു കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇൻഷാല്ലാ, നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിലെ ധീരന്മാരായ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുകളൊക്കെ നമ്മൾ പഠിക്കണം, ചരിത്രം പഠിക്കണം നമുക്ക് അല്ലേ. ഒരുപാട് കേരളത്തിൽ നിന്നുള്ള മഹാന്മാരൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കാൻ തയ്യാറായി വരിക എന്നുള്ളതാണ് ഇൻഷാല്ല. അപ്പോൾ ഈ എപ്പിസോഡിലെ അടുത്ത പ്രോഗ്രാം ആരതാ നോക്കാം.
2: അടുത്ത പ്രോഗ്രാം ആദം യു സനോജിൻ്റെയാണ്. 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: മഷാല്ല, പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ മുആവിയ ഹിഫ്ദ് അക്കാദമിയിൽ സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അല്ലേ. ഓക്കെ, ആദം യു സനോജിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. Honorable Peace Radio team, respected organizers and all our dear listeners, a very happy 79th Independence Day to everyone. As we

0: strong and successful nation. His life teaches us that true patriotism means serving our country with knowledge, honesty, and unity. As young citizens, let us follow his example by seeking knowledge, respecting one another, and working for the progress of our beloved India. May Allah bless our nation with peace, justice, and unity. Once again, happy 79th Independence Day to all. Thank you for listening. Wahir du'ana wa alhamdulillahi rabbil alameen. Amin amin bi rahmatiki ya rahman rahimin. Assalamu alaikum wa rahmatullahi wa barakatuh.
1: മാഷാല്ലാ, നല്ലൊരു പ്രസംഗമായിരുന്നു. മാഷാല്ലാ,
2: അതെ, വളരെ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് നമ്മൾ കേട്ടത്. ആദം യു സനോജിൻ്റെതായിരുന്നു അല്ലേ? മുആവിയ ഹിഫ്ദ് അക്കാദമി, കൊടുവായൂർ, പാലക്കാട് വിദ്യാർത്ഥിയാണ് ആദം യു സനോജ്. നമ്മൾ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്പെഷ്യൽ പ്രോഗ്രാം സ്വതന്ത്ര സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ, ഇനി അടുത്ത് നമ്മൾ മാസിൻ മിർഷ അല്ലേ, മാസിൻ മിർഷയുടെ ഒരു പ്രസംഗമാണ് കേൾക്കുന്നത്. അതൊരു സ്പെഷ്യൽ പ്രസംഗമാണ്. മാസിൻ മിർഷ ലെവൽ 2 വിദ്യാർത്ഥിയാണ്, ദാറുൽ അൻസാർ വളവന്നൂരിലെ. മലയാള സ്പീച്ചാണ്, അതെ. നമുക്കതൊന്ന് കേൾക്കാം.
3: ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെ കുറിച്ചാണ്. എന്റെ പ്രിയപ്പെട്ട ഗ്രന്ഥ സമര സേനാനി മഹാത്മാ ഗാന്ധിജിയാണ്. അഹിംസയിലൂടെയും തിത്തലോടെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മഹാനായിരുന്നു ഗാന്ധിജി. അദ്ദേഹം അമ്മെ പഠിപ്പിച്ചത് സത്യമാണ് ഏറ്റവും വലിയ ശക്തി എന്നതാണ്. സ്വന്തം സുഖത്തെ കുറിച്ച് ചിന്തിക്കാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ലാളിത്തവും ധൈര്യവും ത്യാഗവും നമ്മെ ഇന്നും പ്രചോദിപ്പിക്കുന്നു. ഇസ്ലാം മേ സത്യസന്ധത, നീതി, സമാധാനം എന്നിവ പാലിക്കാൻ പഠിപ്പിക്കുന്നു. ഈ മൂല്യങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിലും നമുക്ക് കാണാം. നമ്മുടെ സ്വാതന്ത്ര്യം അനേകം ധീരരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും നല്ല പൗരനായി വളരുകയും വേണം. എൻ്റെ രാജ്യം എൻ്റെ അഭിമാനം. ജയ് ഹിന്ദ്. ശുക്രൻ. ജസാകുമുല്ലാഹിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നന്നായിട്ടാണ് പ്രസംഗം അവതരിച്ചത്.
2: അതെ, മാസിൻ മിർഫ അല്ലേ, സോറി, മാസിൻ മിർഷ, അതെ, മാസിൻ മിർഷ ലെവൽ 2 വിദ്യാർത്ഥിനിയാണ്, ദാറുൽ അൻസാർ വളവന്നൂരിലെ ലെവൽ 2 വിദ്യാർത്ഥിനിയാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ മാസിൻ മിർഷ നമ്മളെ ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു. യാതൊരു അച്ചെറുപ്പത്തിൻ്റെ യാതൊരു പ്രയാസവും അവളുടെ ഒരു പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയ പോരാളികൾ എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കൂടെ ആരാണ് ജോയിൻ ചെയ്യുന്നത്?
1: എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
2: മാഷാല്ലാ. മാർ ബസിൽസ് HSS കോതമംഗലം അല്ലേ, കോതമംഗലത്തിലെ മാർ ബസിൽസ് HSSലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നജില ഇ എസ്. നജില ഇ എസ് ഒരു മലയാളം പ്രസംഗമാണ്. ഇൻഷാല്ലാ, അപ്പം നമുക്കത് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മൈൻ അമ്മാ ബാദ്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി മഹാത്മാഗാന്ധി. ഒരു കയ്യിൽ ആയുധമില്ല, ഒരു ചുണ്ടിൽ വെറുപ്പിൻ്റെ വാക്കുകളില്ല, പക്ഷേ ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ധൈര്യമുണ്ട്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ധീരന്മാരുടെയും ധീരവനിതകളുടെയും ത്യാഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, റാണി ലക്ഷ്മിബായ്, സരോജിനി നായിഡു തുടങ്ങി അനേകം പോരാളികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി. എന്നാൽ അവരിൽ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പോരാളി മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ കന്നടയും വടിയും ലളിതമായ വസ്ത്രധാരണവുമാണ്. പക്ഷേ ആ ലളിതമായ രൂപത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് അസാധാരണമായ ധൈര്യവും ശക്തമായ ആത്മവിശ്വാസവുമായിരുന്നു. ഗാന്ധിജിയുടെ ആയുധങ്ങൾ വാളോ തോക്കോ ആയിരുന്നില്ല, സത്യവും അഹിംസയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിൽ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും വരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം ജനങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചില്ല, അനീതിക്കെതിരെ നിലകൊള്ളാൻ പഠിപ്പിച്ചു. അദ്ദേഹം വിശ്വസിച്ചത് സത്യം പിന്തുടരുന്ന ഒരാൾക്ക് ഒറ്റയ്ക്കായാലും വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്ന ആശയത്തിലായിരുന്നു. ഇന്ന് നാം സ്വതന്ത്രരായി ജീവിക്കുന്നു. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നമ്മുടെ സ്വപ്നങ്ങൾ പിന്തുടരാം, സ്വതന്ത്രമായി പഠിക്കാം. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ എണ്ണമറ്റ മനുഷ്യരുടെ ത്യാഗവും സഹനവും കണ്ണീരും ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷ ദിനം മാത്രമല്ല, നമ്മുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം ഓർമ്മിക്കുന്ന ദിനം കൂടിയാണ്. നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കാം, നമ്മുടെ ചുറ്റുമുള്ളവരെ ബഹുമാനിക്കാം, അനീതിക്കെതിരെ ശബ്ദമുയർത്താം, നല്ല മനുഷ്യരും നല്ല പൗരന്മാരുമായി വളരാം. ഗാന്ധിജി ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ സത്യവും അഹിംസയും നമ്മെ പഠിപ്പിച്ച പാഠങ്ങളും ഇന്നും ജീവിക്കുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളിയെക്കുറിച്ച് ഒരു വാചകത്തിൽ പറയണമെങ്കിൽ ഞാൻ പറയും, ആയുധമില്ലാതെ പോരാടിയ ധീരൻ, അഹിംസയിലൂടെ ചരിത്രം മാറ്റിയ മഹാനായ മനുഷ്യൻ, അതാണ് എൻ്റെ പ്രിയപ്പെട്ട പോരാളി മഹാത്മാഗാന്ധി. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കാം, നമ്മുടെ രാജ്യത്തെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാം. ഇതോടെ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, മറ്റൊരു മനോഹരമായ ഒരു മലയാളം പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അല്ലേ? നജ്ല ES എന്നായിരുന്നു ഈ ഒരു കൊച്ചുമിടുക്കിയുടെ പേര്. അവർ മാർ ബസീൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലം, 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ഗാന്ധിജിയെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവരും പ്രതിപാദിക്കുകയുണ്ടായി, എന്നാൽ ഗാന്ധിജിയെക്കുറിച്ചാണ് അവർ കൂടുതൽ സംസാരിച്ചത്. ഇൻഷാല്ലാ നമ്മൾ അടുത്തൊരു പ്രസംഗത്തിലേക്ക് പോവുകയാണ്.
1: അടുത്തതായിട്ടുള്ളത് അംന ഫാറൂഖ്, 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്.
2: അതെ, AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെർളശ്ശേരി കണ്ണൂർ അല്ലേ.
1: ഒരു മലയാളം സ്പീച്ച് ആണ്.
2: ഇൻഷാല്ലാ നമുക്ക് അംന ഫറൂഖിന്റെ പ്രസംഗം കേൾക്കാം.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഭാരത മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനായും നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിനായും സ്വന്തം സമ്പത്തും ജീവിതവും മാറ്റിവെച്ചൊരു മഹത് വ്യക്തിത്വത്തിന്റെ കഥ പറയാനാണ്. തന്റെ മൂർച്ചയേറിയ വാക്കുകളാലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്താലും രാജഭരണത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ഉറക്കം കെടുത്തി ധീരനായ ജനനായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വക്കം മൗലവിയുടെ ചരിത്രമാണത്. കൂട്ടുകാരി, വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വക്കം മൗലവിക്ക് വേണമെങ്കിൽ സ്വന്തം സുഖ സൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ചു പോകാമായിരുന്നു. എന്നാൽ തന്റെ മാതൃരാജ്യം അധിനിവേശക്കാരുടെ കാൽ കീഴിലും സ്വന്തം ജനത അനാചാരങ്ങളുടെയും അറിവില്ലായ്മയുടെയും ഇരുട്ടിൽ കിടന്നു പിടയുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് എങ്ങനെയാണ് നിശബ്ദനായിരിക്കാൻ കഴിയുക? അദ്ദേഹം ആ സുഖ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് വിപ്ലവത്തിന്റെ കടൽപാതയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ഒരു യഥാർത്ഥ മുസ്ലിമിന് അള്ളാഹുവല്ലാതെ മറ്റൊരു ശക്തിയെയും ഭയപ്പെടേണ്ടതില്ലെന്ന ഇസ്ലാമിന്റെ വിപ്ലവ വീര്യം ആ ധമനികളിൽ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അനീതിക്കെതിരെ പോരാടാൻ അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടാണ് 1905 അദ്ദേഹം സ്വദേശാഭിമാനി എന്ന വിഖ്യാതമായ പത്രം ആരംഭിച്ചത്. ലണ്ടനിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ആധുനിക അച്ചടിയന്ത്രം എത്തിച്ചാണ് അദ്ദേഹം ഈ പത്രം നടത്തിയത്. അഴിമതി നിറഞ്ഞ രാജഭരണത്തിനും ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കുമെതിരെ സ്വദേശാഭിമാനിയിലൂടെ പുറത്തു വന്ന ഓരോ വരികളും ഭരണാധികാരിയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന വിടിയുണ്ടകളായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പത്രാധിപരായി നിയമിച്ചുകൊണ്ട് വക്കം മൗലവി ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളെ ശക്തമായി തുറന്നെടുത്തു. ഇതിൽ ഭയന്ന് വിറച്ച് ദിവാൻ ഭരണം 1910 പത്രം കണ്ടുകെട്ടുകയും രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. പത്രം തിരികെ കിട്ടാൻ മാപ്പപേക്ഷ എഴുതി നൽകിയാൽ മതിയെന്ന് അധികാരികൾ പറഞ്ഞപ്പോൾ സ്വന്തം ആത്മാഭിമാനം പണയം വെക്കാൻ മൗലവി തയ്യാറായില്ല. എന്റെ പത്രാധിപർ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ മാപ്പ് പറയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭീപമായ ആ സാമ്പത്തിക നഷ്ടം അദ്ദേഹം പുഞ്ചിരിയോടെ സഹിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ അദ്ദേഹം നവോത്ഥാനത്തിന്റെ വെളിച്ചം വീശി. സ്ത്രീ വിദ്യാഭ്യാസത്തിനായി ശക്തമായി വാദിച്ചു. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകളിലൂടെ ജനങ്ങളെ അദ്ദേഹം അറിവിന്റെ പാതയിലേക്ക് നയിച്ചു. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനുമായി അടുത്ത സൗഹൃദം പുലർത്തി അദ്ദേഹം ജാതിഭേദമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന് വിശ്വസിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും നമ്മൾ ജീവിക്കുന്ന നവോത്ഥാന കേരളവും ഇത്തരം മഹാന്മാരുടെ ത്യാഗത്തിന്റെ ഫലമാണ്. സ്വന്തം സമ്പത്ത് മുഴുവൻ രാജ്യത്തിന്റെ നന്മയ്ക്കായി ദാനം ചെയ്ത് ഒടുവിൽ കടബാധ്യതകളോടെ ഈ ലോകത്തു നിന്നും വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ തല വെള്ളക്കാരന് മുന്നിൽ കുനിഞ്ഞിരുന്നില്ല. അനീതിക്കെതിരെ ഭയമില്ലാതെ ശബ്ദമുയർത്താനും മാതൃരാജ്യത്തെ ജീവനതുല്യം സ്നേഹിക്കാനും അറിവ് നേടാനും വക്കം മൗലവിയുടെ സ്വലിക്കുന്ന ഓർമ്മകൾ നമുക്കെന്നും കരുത്താകട്ടെ. ഇൻഷാ അല്ലാ, ഒരു നല്ല നാളേക്കായി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നന്നായി തന്നെ പ്രസംഗിച്ചു.
2: അമ്ന ഫറൂഖ് വക്കം മൗലവിയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അതെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് നമുക്കറിയാം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പത്രപ്രവർത്തകനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ്. നമ്മൾ നേരത്തെ ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ച പോലെ തന്നെ ധാരാളം ആളുകൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. ഒരാൾ ഒറ്റക്കല്ല സ്വാതന്ത്ര്യം നേടിത്തന്നത്. വിവിധ തരത്തിലുള്ള ആളുകൾ, പ്രഗത്ഭരും പ്രശസ്തരുമായ ധീരയോദ്ധാക്കൾ എല്ലാവരും അണിനിരന്ന് നമുക്ക് ഇന്ത്യയുടെ മഹാ സ്വാതന്ത്ര്യം നേടിത്തന്നതാണ്. അതിലെ കേരളത്തിൽ നിന്നുള്ളതും പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് വക്കം മൗലവി. ഇൻഷാല്ലാ, അപ്പം നമുക്ക് പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ആരാണ് വരുന്നത്?
1: ഹസ്ന അൻവർ, എട്ടാം ക്ലാസ് ആണ്.
2: ഹുസ്ന അൻവർ അല്ലേ? ഹുസ്ന അൻവർ, ഓക്കെ. WOHSS പിണങ്ങോട് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹുസ്ന അൻവറിന്റെ മലയാളം പ്രസംഗം കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ കൂട്ടുകാരെ, സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ഒട്ടനവധി മഹാന്മാരുടെ ചരിത്രം നമുക്ക് വായിക്കാനാവും. അവരെല്ലാം തോളോട് തോൾ ചേർന്ന് നീങ്ങിയപ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമായത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച ഗാന്ധിജി സത്യത്തിൻ്റെയും അഹിംസയുടെയും ശക്തിയിൽ വിശ്വസിച്ച മഹാനായ നേതാവായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്ന കാലത്ത് ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം ശക്തമായി പോരാടി. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആയുധം അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു. ആയുധമെടുക്കാതെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു. ഉപ്പു സത്യാഗ്രഹം, നിസ്സഹകരണ സമരം തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നേതൃത്വം നൽകി. ഗാന്ധിജി സ്വാതന്ത്ര്യം മാത്രമല്ല സ്വപ്നം കണ്ടത്, എല്ലാവരും സമത്വത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ദരിദ്രരോടും പിന്നാക്കക്കാരോടും അദ്ദേഹം വലിയ കരുണ കാണിച്ചു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തകളും അദ്ദേഹത്തെ ലോകത്തിന് പ്രിയപ്പെട്ടവനാക്കി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതിന് പിന്നിൽ ഗാന്ധിജിയുടെയും മറ്റ് ധീര പോരാളികളുടെയും ത്യാഗങ്ങളുണ്ടായിരുന്നു. അവരുടെ ത്യാഗം നാം ഒരിക്കലും മറക്കരുത്. എന്നാൽ ഇന്ന് ഈ ചരിത്ര പുരുഷന്മാരെയും ത്യാഗികളെയും ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള ഒളി അജണ്ടകളാണ് ഫാസിസ്റ്റ് ഭരണകൂടം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നാം ഇന്ത്യയുടെ ചരിത്രത്തെ അതിൻ്റെ ആത്മാവിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, രാജ്യത്തെ സ്നേഹിക്കുക, സത്യവും അഹിംസയും ജീവിതത്തിൽ പാലിക്കുക, നല്ല പൗരന്മാരായി വളരുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹുസ്ന അൻവറിൻ്റെ മനോഹരമായ മറ്റൊരു പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോയുടെ സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രോഗ്രാം, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരാളം ആളുകൾ പോരാടി നേടിത്തന്നതാണ്. നമ്മുടെ ആ ചരിത്രങ്ങളെല്ലാം പഠിക്കാനും ഈ മഹാന്മാരെ, ഈ ധീര യോദ്ധാക്കളെ വ്യക്തമായി മനസ്സിലാക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ഇൻഷാല്ലാ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ചതിന് ശേഷം നമ്മളിതാ റേഡിയോ വൈബ്സിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പതിവ് പോലെ ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ അനൂസ് മഞ്ചേരി, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. അപ്പോൾ അനൂസ്, നമ്മള് ഫസ്റ്റ് നമ്മള് ഇൻസൈറ്റ് ആണല്ലോ. ഇൻസൈറ്റിൽ നിന്ന് ഷഹബാസ് കെ അബ്ബാസ് അവതരിപ്പിക്കുന്ന ഒരു സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമുക്കത് കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഒരിക്കൽ ഒരു വിശ്വവിഖ്യാതനായ ചിന്തകനോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, താങ്കളുടെ കൂട്ടുകാരനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ ചിന്തകൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത്, നിൽക്കട്ടെ, താങ്കൾക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, എനിക്ക് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിനുശേഷം താങ്കൾ പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം, താങ്കൾ എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റി പറയാൻ പോകുന്ന ആ കാര്യം, അത് സത്യമാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ഇല്ല, എനിക്ക് ഉറപ്പൊന്നുമില്ല സത്യമാണെന്ന്, എന്നാലും ഞാൻ പറയട്ടെ എന്ന് വെച്ചു. നിൽക്കൂ, ഇങ്ങനെ രണ്ടാമത്തെ ചോദ്യം, താങ്കൾ പറയാൻ പോകുന്ന കാര്യം, അത് ആ വ്യക്തിക്ക് നല്ലതാണോ ചീത്തതാണോ പറയാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്തായാലും നല്ലതല്ല പറയാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം വീണ്ടും മൂന്നാമതായി ആവർത്തിച്ചു, താങ്കൾ ഇത് പറയുകയാണെന്ന് വിചാരിക്കുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, പ്രയോജനമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഈ ചിന്തകനായ വ്യക്തി അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എൻ്റെ സുഹൃത്തിനെ പറ്റി, എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റി അദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യം, അത് സത്യമല്ല എന്ന് ഉറപ്പുണ്ടായിട്ട്, അത് നല്ലതല്ല എന്ന് ഉറപ്പുണ്ടായിട്ട്, ശേഷം അത് തനിക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നും ഉറപ്പായിട്ട്, പിന്നെയും എന്തിനാണ് അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി തിരിച്ചു പോയി എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും. നമ്മളൊരു സംഗതി സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ, അത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്ന ലക്ഷ്യം പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന, അത് മറന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ സംസാരം എത്ര മനോഹരമായി നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതത്രയും നല്ല രൂപത്തിൽ പ്ലാൻ ചെയ്ത് പോകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ സംസാരം, അല്ലെങ്കിൽ നമ്മുടെ നാവ്, നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, ഭാഷകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹമാണ്. നമ്മൾ ആലോചിച്ചോക്കൂ, ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യം, ആ കുട്ടി ഒരിക്കലും പിന്നെ ഒന്നര വയസ്സാകുമ്പോൾ പറയുന്ന കുറച്ച് വാക്കുകൾ, അല്ലെങ്കിൽ ഒരു മൂന്നര വയസ്സാകുമ്പോൾ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതുപോലെയൊക്കെ കുട്ടി പറയാൻ പ്രാപ്തരാകുന്നത്, ഒരിക്കലും ആ ഇ ഉ തറ പറ പന പഠിച്ചതിന് ശേഷമല്ല അതൊന്നും പറയുന്നത്. മറിച്ച് ആ കുട്ടി സ്വാഭാവികതയിൽ ആ കുട്ടിയുടെ നൈസർഗികമായ ചില കഴിവുകളാൽ ആർജിച്ചെടുത്ത ചില കഴിവുകളാണ് അതൊക്കെ. അത് പഠിച്ച തമ്പുരാൻ ആ കുട്ടിക്ക് കൊടുത്ത, ആ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആ രൂപത്തിലാണ് വളർന്നിട്ടുള്ളത്. ആരും അക്ഷരമാല എഴുതി പഠിച്ചതിന് ശേഷമല്ല നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സംസാരം, അല്ലെങ്കിൽ ഭാഷ, നമ്മുടെ നാവിലൂടെ വരുന്ന ഓരോ ആശയ സംവേദനത്തിൻ്റെ മാർഗ്ഗങ്ങൾ എന്നുള്ളത്, അത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരുപക്ഷെ മറ്റു ജീവജാലങ്ങൾക്കൊന്നും അള്ളാഹു നൽകാത്ത ഭാഷ മുഖാന്തരം സംസാരിക്കുക, ആശയങ്ങൾ സംവേദിക്കുക എന്നത് ഒരുപക്ഷെ മറ്റൊരു ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകാത്തൊരു അനുഗ്രഹമാണ്. മനുഷ്യർക്ക് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം, നാളിച്ചോക്കണം എൻ്റെ ഒരു ഗൗരവം. അതുകൊണ്ട് നമുക്ക് സംസാരം അല്ലെങ്കിൽ ഭാഷ എന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് ബോധ്യമുണ്ടാവണം. സൂറത്തുർ റഹ്മാൻ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, ശേഷം സംസാരിക്കുവാൻ അവനെ പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാവിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന്, അലം നജാൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ, അലം നജാൽ ലഹു ഐനൈൻ, അള്ളാഹു നമുക്ക് രണ്ട് കണ്ണുകൾ നൽകി, വലിസാനൻ ഒരു നാവ് നൽകി, വശഫത്തൈൻ രണ്ട് ചുണ്ടുകൾ നൽകി. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മറ്റേത് അനുഗ്രഹങ്ങളെ പറ്റിയും അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ, നാവാകുന്ന ഈ നാവിലൂടെ പുറത്തു വരുന്ന നമ്മുടെ സംസാരമാകുന്ന ഈ അനുഗ്രഹത്തെപ്പറ്റിയും അള്ളാഹു തീർച്ചയായും നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിന്നഅീം, തീർച്ചയായും അത്തരം അനുഗ്രഹങ്ങളെ പറ്റിയെല്ലാം അള്ളാഹു നാളെ ചോദ്യം ചെയ്യും. ഈ നാവിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, 3 ഇഞ്ചാണ് നാവിൻ്റെ പിന്നെ വീതി എന്ന് പറയുന്നത്. 6 മുതൽ 7 സെൻറ്റിമീറ്ററാണ് നാവിൻ്റെ അകം മുതൽ പുറത്തു വരുന്ന നീളം. കേവലം ഇത്രമാത്രം വലിപ്പമുള്ള ഒരു മാംസക്കട്ട, 8 മസിലുകൾ ചേർന്നാണ് ഈ നാവ് ഉണ്ടാവുന്നത്. ഈ ഒരു മാംസത്തിൻ്റെ കട്ട, ഒരു എല്ലുപോലും അതിലില്ലാത്ത ഒരു മാംസത്തിൻ്റെ ഒരു കട്ടയാണ് ശരിക്ക് നമ്മുടെ നാവ്. ഈ നാവിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ, നിങ്ങളാലോചിച്ചോക്കണം, എങ്ങനെയാണ് മനുഷ്യൻ ഒരു കാര്യം സംസാരിക്കുന്നത്, ഭാഷ മുഖാന്തരം ഒരു ആശയം പുറത്തേക്ക് വരുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എനിക്കിപ്പോൾ ഒരു കാര്യം സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ അത്തരമൊരു തോന്നലുണ്ട്, ഇന്നൊരു കാര്യം സംസാരിക്കണം, പുറത്തേക്ക് സംസാരിക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ചിന്ത എൻ്റെ ബ്രെയിനൊരു സിഗ്നലായി പുറത്തു കൊണ്ടുവന്ന് ആ സിഗ്നൽ എൻ്റെ പിന്നെ നാവുമായി ബന്ധപ്പെട്ട് നാവിന് പുറകിലുള്ള ഓരോ അവയവങ്ങളിലേക്കും ആ സിഗ്നൽ എത്തുകയും അത് അതിനുവേണ്ടി പര്യാപ്തമാവുകയും ചെയ്യുകയാണ്. നമ്മളതിനു വേണ്ടി ശ്വാസം എടുക്കാൻ തയ്യാറാവും. ഒരു കാര്യം സംസാരിക്കുന്നെങ്കിൽ ശ്വാസം എടുത്ത് ശ്വാസം വിടുമ്പോഴാണ് സംസാരിക്കുക, അല്ലേ? അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ട, വോക്കൽ കോഡുകൾ അതിൻ്റേതായ രൂപത്തിൽ പ്രവർത്തനം ആരംഭിക്കണം. നമ്മുടെ വായിലുള്ള മസിൽസ് ആവട്ടെ, പേശികളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാഹ് നഖവ്, പല്ല്, ചുണ്ട് തുടങ്ങിയ ഓരോരോ അവയവങ്ങളും ഏകീകരിച്ച രൂപത്തിൽ, അത് കോർഡിനേറ്റഡായ രൂപത്തിൽ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. പലപ്പോഴും നമ്മളിതൊന്നും ആലോചിക്കുന്നില്ല. എന്ത് സംസാരിക്കുമ്പോഴും ഇത്രയധികം പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇത്ര സുഗമമായി ക്രോഡീകരിച്ച് അതിനെ ഏകോപിപ്പിച്ച് പോകുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് തന്നെയല്ലേ. അതുകൊണ്ട് ആ സംസാരവും സ്വാഭാവികമായിട്ടും ആ പടച്ച റബ്ബിനെ കീഴൊതുങ്ങിക്കൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കതിൽ വലിയ രൂപത്തിലുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. കാരണം നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന, അത് വളരെ സൂക്ഷ്മമായി തന്നെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നാളെ പരലോകത്ത് ഇതിനെല്ലാം മറുപടി

പറയേണ്ടി വരും എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ സൂക്ഷ്മത നമുക്ക് പാലിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ ഈമാനിനെ പോലും ബാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ സംസാരങ്ങൾ പോവാറുണ്ട്. ശുക്കു, പല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബ തകർച്ചകൾ, തർക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള പിന്നെ എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങൾ, ഇതൊക്കെ തലമുറകളോളം നീളുന്ന ചില ആളുകൾ പറയാറുണ്ട്, നീ അന്ന് എന്നോട് പറഞ്ഞാൽ ഇന്നൊരു വാക്കുണ്ടല്ലോ അതിൻ്റെ ഹൃദയത്തിൽ ഇവിടെ കൊണ്ടു, അത് കൊണ്ടതിന് ശേഷമാണ് നിന്നോട് ആ രൂപത്തിൽ ഞാൻ പെരുമാറാൻ തുടങ്ങിയത്. അതെനിക്ക് ഇപ്പോഴും അതിൻ്റെ വേദന മാറിയിട്ടില്ല. എൻ്റെ മക്കളോട് ഞാൻ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മക്കൾക്കും ആ വിഷയത്തിൽ അദ്ദേഹത്തോട് ദേഷ്യം വരും. ഇത് തലമുറകളോളം നീണ്ടു പോകുന്നൊരു സാഹചര്യമായിട്ട് മാറുകയാണ്. നമ്മുടെ വായിൽ നിന്ന് വന്ന വാവിട്ട ഒരു വാക്ക്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതൊരുപക്ഷെ നമുക്ക് നമ്മുടെ ഇഹപര വിജയത്തിന് ആഘാതമായിക്കൊണ്ട് വിഘാതമായി നിൽക്കുന്ന ഒരു പിന്നെ വലിയ പ്രയാസമായിട്ട് മാറുമെന്നുള്ളതാണ്. ഒരുപാട് മനുഷ്യരെ നരകത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ നാവ് കാരണമായിട്ടുണ്ട് എന്ന് പ്രവാചകൻ സാഹിബ് ഒരുപാട് ഹദീസുകളും കാണാൻ കഴിയും. അക്തറു ഖത്വായ ഇബ്നു ആദം ഫി ലിസാനി, ഏറ്റവും അധികം തിന്മകൾ ആദമിൻ്റെ സന്തതികൾക്ക് ഉണ്ടായിട്ടുള്ളത് അവൻ്റെ നാവിൽ നിന്നാണ് എന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ ഏറ്റവും അധികം ഭയപ്പെട്ടത് എന്തിനെയാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ തൻ്റെ നാവിനെ എങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതിനെയാണ് ഞാൻ ഭയപ്പെട്ടത്, നാവെന്ന ഈ അനുഗ്രഹത്തെയാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. കൈവിട്ട ആയുധം ഒരുപക്ഷെ ഒരു ആയുധം കൊണ്ടൊരു പ്രഹരം ഏൽക്കുകയുണ്ടായാൽ അതിൻ്റെ ഒരു അനന്തരഫലം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. അത് പിന്നീട് ആ മുറിവ് ഉണങ്ങി നമുക്ക് സ്വാഭാവികതയിൽ നമുക്ക് തിരിച്ചെത്താൻ കഴിയും. എന്നാൽ വാവിട്ട വാക്ക്, ആ വാക്കുണ്ടാക്കുന്ന മുറിവ്, അത് ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കൊള്ളണമെന്നില്ല. ആ മുറിവ് ചിലപ്പോൾ പഴുത്ത് അത് പിന്നീട് അടുത്തൊരു തലമുറയിലേക്ക് വരെ അത് പകുത്തു നൽകുന്നൊരു സാഹചര്യം പലപ്പോഴും കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പിന്നെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാവട്ടെ, നമ്മുടെ പിന്നെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ആശയമാവട്ടെ, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ച് നോക്കേണ്ടത് നമ്മൾ. എനിക്കുണ്ടാവുന്ന തലവേദന അത് മറ്റുള്ളവരുടെ കൂടി ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. എൻ്റെ ഉള്ളിലൊരു ദേഷ്യമുണ്ടെങ്കിൽ അത് ഞാൻ പ്രകടിപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് കൂടി എന്നോട് ദേഷ്യമുണ്ടാവണം എന്ന ചിന്തയല്ലോ നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിനെ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും പറയാറുണ്ട്, ബുദ്ധിയുള്ളവരുടെ ലക്ഷണം അവരുടെ ബുദ്ധിയായിരിക്കും മുന്നിലുണ്ടാവുക, നാവ് പിന്നിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ബുദ്ധിയില്ലാത്ത ചിന്തിക്കാത്ത ആളുകൾ അവരുടെ നാവായിരിക്കും മുമ്പിലുണ്ടാവുക, ബുദ്ധി പിന്നിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് വിവരദോഷികളായ ആളുകൾ അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് അതിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, എന്നോട് പൊറുക്കണം കേട്ടോ, മാപ്പാക്കണം കേട്ടോ എന്ന് പറയുന്ന സാഹചര്യം കാണാൻ കഴിയും. എന്നാൽ ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, ഉറ്റാലോചിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല. അവൻ ബുദ്ധിപൂർവ്വം ആലോചിച്ചതിന് ശേഷം മാത്രമേ അവൻ്റെ ഓരോ കാര്യങ്ങളും സംസാരിക്കാറുള്ളൂ എന്നുള്ളതാണ്. നനച്ചുക്കൂ, മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്കൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ, മറ്റ് നമ്മുടെ എല്ലാ കണ്ണാവട്ടെ, കാതാവട്ടെ, നമ്മുടെ തൊക്കാവട്ടെ, ഏതേത് പിന്നെ അനുഗ്രഹങ്ങൾ നോക്കിയാലും ഈ അവയവങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനാണ് നമ്മെ പ്രാപ്തരാക്കുന്നത്. എന്നാൽ നമ്മുടെ പിന്നെ ഈ അവയവങ്ങളിലൂടെയൊക്കെ നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്ന, നമ്മൾ കേൾക്കുന്ന, അറിയുന്ന, അനുഭവിക്കുന്ന ഇത്തരം അറിവുകളിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷയം പുറത്തേക്ക് നമ്മൾ ബഹിർഗമിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാവിലൂടെയാണ്. നമ്മുടെ നാവിലൂടെയാണ് പലപ്പോഴും പല ആശയങ്ങൾ നമ്മൾ പുറത്തേക്ക് ബഹിസ്ഫുരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ആശയം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. എല്ലാ അവയവങ്ങളുടെയും പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് രണ്ട് ചെവിയുണ്ട്, ഒരു നാവേ ഉള്ളൂ. അപ്പോൾ രണ്ട് ചെവി കൊണ്ട് കൂടുതൽ കേൾക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് ആ ഒരു നാവ് കൊണ്ട് കുറഞ്ഞ കാര്യം സംസാരിച്ച് ആശയത്തെ പൂർണ്ണമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട്. നിങ്ങളാലോചിക്കൂ, ഇപ്പോൾ നിരന്തരം നമ്മൾ കാണുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ. മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മറ്റെന്തോ പഴയ സംഭവമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പല സിനിമകളുടെയും ഷോർട്ട് ഫിലിമിൻ്റെയും ഒക്കെ പിന്നെ പല സ്ക്രീൻ ഷോട്ടുകളൊക്കെ എടുത്തുകൊണ്ട് അതിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് പറയുന്നൊരു സാഹചര്യം. ഇങ്ങനെ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ മൊത്തം കളിയാക്കുന്ന, അടച്ച ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ നന്നായി ശ്രദ്ധിക്കണം. നാലാളുകൾ കൂടുമ്പോൾ പലപ്പോഴും സംസാരിക്കാനുണ്ടാവുക മറ്റൊരാളെ പറ്റിയിട്ടുള്ള കുറവുകളോ നെഗറ്റീവുകളോ വിദ്വേഷങ്ങളോ ഒക്കെ ആയിരിക്കും പലപ്പോഴും. അത് സ്ത്രീകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ പരാതി പറയാറുണ്ട്, സ്ത്രീകൾ മാത്രമേ ഇങ്ങനെ പരദൂഷണം പറയാറുള്ളൂ, അല്ല, പുരുഷന്മാരും ഒട്ടും കുറവല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ചില പിന്നെ പ്രായമായ ആളുകൾ, അവരൊക്കെ പിന്നെ രാത്രി ഇഷാനമസ്കാരം നേരത്തെ നിസ്കരിച്ച്, ജമാഅത്തായി നമസ്കരിച്ച്, നേരത്തെ കിടന്നുറങ്ങി, തഹജ്ജുദൊക്കെ നമസ്കരിച്ച്, കുറേ നേരത്തെ എണീച്ച് തഹജ്ജുദ് നമസ്കരിക്കുന്നു, സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച്, സുബൈ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച്, അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന പല ഉപ്പമാരും പിന്നീട് സുബൈസ്കാരത്തിന് ശേഷം അവർ പുറത്തിറങ്ങി രാവിലെ ഒരു മോർണിംഗ് വാക്കുണ്ട് ഒരു നടത്തം. ഈ നടത്തത്തിനോട് പോകുമ്പോൾ പിന്നെ പറയുന്നത് നാട്ടിൽ മൊത്തം അവിടെ ഉള്ള ഓരോ ആളുകളെയും ഇങ്ങനെ എടുക്കും, അവൻ്റെ പ്രശ്നങ്ങൾ, അവൻ്റെ നെഗറ്റീവുകൾ, അവൻ അന്ന് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, അവൻ്റെ മകൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ ഓരോ കുടുംബത്തെയും ചൂഴ്ന്ന് അന്വേഷിച്ച് അവരുടെ എല്ലാ ന്യൂനതകളും പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യം പല ഉപ്പമാരിലും കാണാറുണ്ട്. അതും നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മൾ നമ്മളായി മാറുക, യഥാർത്ഥ വിശ്വാസികളായി മാറുക. ഇതിന് വേണ്ടത് ഒന്ന്, നല്ലത് മാത്രം പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാൻ സാധിക്കും, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ ഔലിയസ്മുത് മിണ്ടാതിരിക്കട്ടെ. അപ്പം നല്ലത്

0: എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ ഒരു കാര്യം. അതിന് നമ്മൾ എന്താണോ പറയുന്നത് നല്ലതാണ് എന്ന കാര്യം നേരത്തെ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സംസാരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകന്റെ സദസ്സിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകൻ എത്ര വാക്കുകൾ ഉച്ചരിച്ചു, ആ ഒരു സംസാരത്തിലുടനീളം എത്ര വാക്കുകൾ പറഞ്ഞു എന്ന് പോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്ര കുറഞ്ഞ കാര്യം സംസാരിക്കുക, അത് ദൈർഘ്യം കൂട്ടാതെ നീട്ടി വലിച്ച് പറയാതെ ആശയത്തെ കൃത്യമായി സംവദിക്കാൻ കഴിയുക എന്നതാണ് ഒന്നാമതായും ശ്രദ്ധിക്കേണ്ടത്. അത് സത്യസന്ധമായി ആത്മാർത്ഥമായി ഉള്ളിലൊന്ന് ഒളിപ്പിച്ച് വെച്ച് വേറൊന്ന് പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പറയുമ്പോൾ നല്ലത് മാത്രം പറയുക എന്നത് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് നമ്മുടെ നിലവാരത്തെ അളക്കുമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വ്യക്തിയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ആ വ്യക്തിയുടെ നിലവാരം മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ആ ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. രണ്ടാമതായിക്കൊണ്ട് പറയാനൊന്നുമില്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ പറയാൻ നിൽക്കേണ്ട, മൗനം അവലംബിക്കുക. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ഫലിയക്കുൽ ഹൈറൻ ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള മൗനം വിദ്വാന് ഭൂഷണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ നമുക്ക് ഭൂഷണമായിട്ടുള്ളത് മൗനമാണെങ്കിൽ മൗനത്തെ വളരെ പുഞ്ചിരിയോടുകൂടി എടുക്കാൻ നമുക്ക് കഴിയണം. കൂടുതൽ കേൾവിക്കാരാവാൻ ശ്രമിക്കണം. മക്കളുടെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങൾ, പ്രായമായവരുടെ കാര്യങ്ങൾ, ഇതൊക്കെ കേൾക്കാൻ നമ്മുടെ സംസാരത്തിൻ്റെ ദൈർഘ്യം കുറച്ച് കൂടുതൽ കേൾക്കാനുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാവണം. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ വികാരങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയണം. മനസ്സിൽ എന്ത് വികാരം ഉണ്ടെങ്കിലും നേരെ പോയി പ്രകടിപ്പിക്കുക എന്നൊരു ചിന്ത എന്നൊരു പ്ലാൻ ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ റോട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും. റോങ് സൈഡ് കയറുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ പ്രശ്നം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആ ദേഷ്യം മനസ്സിൽ വന്നിട്ട് അത് പ്രകടിപ്പിക്കുക. പലപ്പോഴും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെ വീട്ടിൽ വന്നിട്ടായിരിക്കും അതിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുക, അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നാലാമത്തെ ഒരു കാര്യം, തെറ്റിദ്ധാരണകൾക്ക് കാരണമാവാൻ പാടില്ല നമ്മുടെ സംസാരം. നമ്മളൊരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ ഒരു പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനോ നമ്മൾ കാരണമാവാൻ പാടില്ല. വ്യക്തമായി സംസാരിക്കണം. ഒരു ട്രെയിൻ യാത്ര ചെയ്ത അനുഭവം പറയുന്നുണ്ട്. ട്രെയിനിൽ 3 ഡോക്ടർമാരെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഫുഡ് സ്റ്റെപ്പ് കയറിക്കൊണ്ട് ഒരു പാവപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹം പിന്നെ കയറി നിന്ന ഉടനെ കുനിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ട 3 ഡോക്ടർമാരിൽ ഒരാളൊരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ആ വ്യക്തിക്ക് നാഡീ സംബന്ധമായ എന്തൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കുനിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട പിന്നെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു അല്ല അതൊന്നുമല്ല, അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ എന്തൊരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കുനിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ട ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറഞ്ഞു അല്ല, ഇത് രണ്ടും അല്ല, അദ്ദേഹത്തിന് മാനസികമായ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കുനിഞ്ഞു നിൽക്കുന്നതെന്ന്. അപ്പോൾ അവസാനം ശേഷം ഈ 3 പേര് കൂടി ഈ വ്യക്തിയെ സമീപിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു എന്താ താങ്കളും കുനിഞ്ഞേക്കാൻ കാരണം? അപ്പോൾ എൻ്റെ സാറേ, എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി ഒന്ന് പൊട്ടി, അത് ഇടാന്ന് വേണ്ടി ഞാൻ കാത്തു നിൽക്കായിരുന്നു, അതിനുവേണ്ടി ഒന്ന് കുനിഞ്ഞതാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴേക്കും ആ വ്യക്തിയുടെ പിന്നാമ്പുറങ്ങൾ ഇന്നതായിരിക്കും എന്ന് ചിന്തിച്ച് അതിനൊരു നിഗമനത്തിലേക്ക് എത്തി അത് പുറത്തിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു സംഗതി പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കണം, ഉള്ളതായിരിക്കണം, അത് വ്യക്തതയുള്ളതായിരിക്കണം. അവരോട് സംസാരിച്ചതിന് ശേഷം കൃത്യമായ തുറന്ന സംസാരങ്ങൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾക്കുള്ള ഏറ്റവും ആത്യന്തികമായ പരിഹാരം എന്ന് തിരിച്ചറിയണം. അതുപോലെ 5-ാമത്തെ ഒരു കാര്യം, ആരോടാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം. കുട്ടികളോട് സംസാരിക്കുന്നതും പ്രായമായവരോട് സംസാരിക്കുന്നതും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനോട് സംസാരിക്കുന്നതും ഒരുപോലെ അല്ലല്ലോ. എല്ലാവരോടും അതിൻ്റെതായ രൂപത്തിൽ, തോതിൽ, ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ആ രൂപത്തിൽ സംസാരിക്കാൻ നമ്മൾ സംസാരത്തെ ആ രൂപത്തിൽ പര്യാപ്തമാക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സുഹാസ്മ തൻ്റെ പത്നി ആയിഷ റളിയല്ലാഹു വിളിച്ചിരുന്നത് യാ ആയിഷ് എന്നായിരുന്നു. എൻ്റെ പൊന്നെ ആയിഷ എന്നുള്ള ടോണിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കും അതുപോലത്തെ സംസാരം നമ്മുടെ ഭാര്യമാരോടാവുമ്പോൾ ആ രൂപത്തിൽ ഉമ്മമാരോട് കൂടുതൽ കേൾക്കാനും, അവർക്ക് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊരു യാചകൻ ഒരു ഭിക്ഷ യാചിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ കയ്യിൽ പൈസ ഒന്നുമില്ല എങ്കിൽ പോലും നല്ലൊരു വാക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എത്രയാണ്? അത്തരത്തിൽ സ്വർഗം കാംക്ഷിച്ചുകൊണ്ട് നമ്മുടെ സംസാരം അത് നീട്ടി വലിച്ച് പറയാതെ, ബഹളം വെച്ച് പറയാതെ, അല്ലെങ്കിൽ ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയാതെ, പിന്നെ സ്ഥലകാല ബോധമില്ലാതെ പറയാതെ, ഇങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ആത്മാർത്ഥമായി ഉള്ളത് ഉള്ളതുപോലെ നല്ലതാണെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ മൗനം അവലംബിക്കുക എന്ന ഹദീസിനെയൊക്കെ ആസ്പദമാക്കി നമുക്കൊന്നുകൂടി നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് ഉതുങ്ങുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ നാവ് എന്ന ഈ അനുഗ്രഹത്തെ പരിവർത്തിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുദിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാൻ അലഹിദുലായി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റാണ്. ഷഹബാസ് കെ അബ്ബാസ് ആയിരുന്നു നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നത്.
2: ഇനി പതിവ് പോലെ നമ്മളൊരു സ്വരത്തിലേക്കാണ് പോകുന്നത്. പാട്ട് കേട്ട് ഒക്കെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം.

0: മാഷാല്ലാ. അപ്പോ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു, ഇനി നമ്മൾ ഏതാ പ്രോഗ്രാം?
1: ഇനി ആരോഗ്യ വിചാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിത്യരോഗികളെ പരിചരിക്കുമ്പോൾ ഡോക്ടർ വി എം അബ്ബാസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: നിത്യരോഗികളായ ആളുകളെ പരിചരിക്കുന്ന പരിചാരകർക്കും അവരുടെ ബന്ധുക്കൾക്കുമുള്ള നിർദ്ദേശങ്ങളും അവരെ പരിചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ENT സർജനും പാലിയേറ്റീവ് ഹോം കെയറിലെ ലീഡിംഗ് ഫിസിഷ്യനുമായ ഡോക്ടർ വി എം അബ്ബാസ്. കഴിഞ്ഞ ആഴ്ച നാം വിശദമായിട്ട് ചർച്ച ചെയ്തത് നിത്യരോഗികളായ ആളുകൾക്ക് ഉണ്ടാകുന്ന ശാരീരികമായ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ നാം ബെഡ് സോർ അഥവാ അൾസറിനെ കുറിച്ച്, കിടക്കുന്ന ഭാഗത്തുണ്ടാകുന്ന തൊലിപ്പുറമെയുള്ള വ്രണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് വായിലെ അൾസർ, അതുപോലെ തന്നെ മൂക്കിൽ ട്യൂബ് ഇടുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്ത്. ഇന്ന് അതിൻ്റെ തുടർച്ചയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവസാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് മൂക്കിൽ ട്യൂബ് ഇടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ അതിൽ എത്ര ദിവസം കൂടുമ്പോഴങ്ങനെ ഈ ട്യൂബ് മാറ്റേണ്ട ആവശ്യമുണ്ടോ? മൂക്കിലിട്ട ട്യൂബ് ഇങ്ങനെ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റേണ്ട ആവശ്യമുണ്ടോ?
3: അത് സാധാരണ രീതിയിൽ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ല. അതായത് നമ്മുടെ ട്യൂബിൽ വൃത്തിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് തുടർച്ചയായിട്ട് തന്നെ ഏകദേശം സാധാരണ 6 മാസം മുതൽ 1 വർഷം വരെ നിൽക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് അധികം വ്യാകുലപ്പെടേണ്ട പ്രശ്നങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാവാറില്ല. അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ക്ലീൻനെസ്, അതായത് ആ ട്യൂബിൻ്റെ വൃത്തി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആദ്യം വെള്ളവും അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും പിന്നീട് ശുദ്ധമായ ക്ലിയറായ വെള്ളത്തിലൂടെ ക്ലീനിങ്ങിലൂടെ നമുക്ക് പരിധിവരെ നമുക്ക് ഈ ട്യൂബ് രണ്ടാമത് എടുത്തിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ, രോഗിയെ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും.
2: ഓക്കെ, ഈ ട്യൂബ് ഇട്ട ആളുകൾക്കും വയലുള്ള ശുദ്ധി നാം ശ്രദ്ധിക്കണമല്ലോ അല്ലേ? അവരുടെ വയലെ ക്ലീനിങ്ങും നാം എങ്ങനെ ശ്രദ്ധിക്കേണ്ടത്?
3: നമ്മൾ ഈ ഇത്തരത്തിലുള്ള രോഗിക്ക് മാറ്റം ഉണ്ടാകുന്ന വെച്ചാൽ അവരുടെ ബോധാവസ്ഥയിലും ആരോഗ്യസ്ഥിതിയിലും മാറ്റം ഉണ്ടാകുന്ന അവസ്ഥ കണക്കേ നമുക്ക് രോഗിക്ക് കുറേശ്ശെ വായിലൂടെ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ രീതിയിലോ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് കൊടുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് ഈ ട്യൂബ് ഒഴിവാക്കുന്ന ഒരവസ്ഥ നമുക്ക് ആലോചിക്കാം. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ പക്ഷാഘാതം പോലുള്ള രോഗികളിൽ നമുക്ക് തുടക്കത്തിൽ ട്യൂബ് ഇട്ടിട്ട് രോഗി ഒരു നല്ല മാറ്റത്തിലേക്ക്, അതായത് അവരുടെ ബോധാവസ്ഥയിലും ചലനത്തിലും ഒക്കെ പൊതുവെ ഒരു ആരോഗ്യസ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ട്യൂബ് നമുക്ക് ക്രമേണ ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ മുന്നോടി എന്നുള്ള നിലക്ക് ഭക്ഷണം വായിലൂടെ രോഗി ഇറക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് രോഗിക്ക് നല്ല വെള്ളം, അതായത് ആ പൊസിഷൻ രോഗിയെ ഇരുത്തി കൊണ്ട് മാത്രം, അതായത് രോഗിക്ക് വെള്ളം കുറേശ്ശെ സിപ്പായിട്ട്, അതായത് നമ്മൾ പറയുന്നത് ഒരു സ്പൂണായിട്ട്, സ്പൂൺ കൂടുതൽ തവണകളായി കൂടുതൽ നേരം കൊടുക്കുക. രോഗിക്ക് അത് ഇറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രമേണ ആ ട്യൂബിൻ്റെ ആവശ്യമില്ലാതാവുകയും നമുക്ക് ട്യൂബ് ഒഴിവാക്കുകയും ചെയ്യാം. നമ്മൾ ഒരു ക്രമേണ പെട്ടെന്ന് ചെയ്യാതെ ഒരു ക്രമേണ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ എടുത്ത് നമുക്കത് രോഗിയുടെ ആരോഗ്യനില തുടർന്ന് ഒരു നല്ല രീതിയിലേക്ക് മാറ്റം ഉണ്ടാകുന്ന കണ്ടതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലാത്ത എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ട്യൂബ് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിലനിർത്തി ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.
2: പിന്നെ അടുത്ത വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഈ മൂത്രം കിടക്കുന്ന ആളുകൾ 2-3 തരങ്ങളുണ്ടാവില്ല അല്ലേ? മൂത്രം അറിയാതെ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ മൂത്രം പോവാത്ത അവസ്ഥ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത്തരം ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: നമുക്കറിയാം ഈ മൂത്ര തടസ്സം, അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോവുക എന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് സാധാരണയായി നമുക്ക് തുടക്കത്തിലുള്ള, അതായത് നമുക്ക് ഈ പക്ഷാഘാതം പോലുള്ള അതല്ലെങ്കിൽ മൂത്രസംബന്ധമായ ക്യാൻസർ രോഗങ്ങൾ, അല്ലാതെ ബ്ലോക്കുകൾ, പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം സാധാരണയാണ് കാണുന്ന പ്രശ്നമാണ്. നമുക്ക് തുടക്കത്തിൽ നമുക്ക് രോഗാവസ്ഥയുടെ തുടക്കത്തിൽ നമുക്ക് രോഗികൾക്ക് ഉണ്ടാകുന്നത് മൂത്ര തടസ്സമാണ്. കാരണം ആ മൂത്രഗളത്തിലുള്ള തടസ്സങ്ങൾ, ഏതെങ്കിലും മൂത്രസഞ്ചി മുതൽ മൂത്ര കണിതുവരെയുള്ള ബ്ലോക്ക്, ഏതെങ്കിലും അവസ്ഥയിലുണ്ടാവുന്ന ബ്ലോക്ക് നമുക്ക് മൂത്രത്തിൻ്റെ ശരിയായ മൂത്രം പുറത്തേക്ക് പോകുന്നതിന് തടസ്സം ഉണ്ടാക്കാം. അത്തരം അവസ്ഥയിലാണ് നമ്മൾ രോഗികൾക്ക് നാഭിയിലുള്ള വേദന, അതായത് കുറച്ചൊരു ഏകദേശം 6 മണിക്കൂർ മുതൽ ഒരു 12 മണിക്കൂർ വരെ രോഗി മൂത്രം ഒഴിവാക്കാൻ സാധിക്കാതെ വേദനയുള്ള അവസ്ഥ ചിലപ്പോൾ പറയാറുണ്ട്. ആ അവസ്ഥയിൽ നമുക്ക് തുടക്കത്തിൽ നമുക്ക് രോഗിക്ക് അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കറിയാം രോഗിക്ക് മൂത്രം പോകുന്നില്ല, മൂത്രതടസ്സമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ആ അവസ്ഥയിൽ നമുക്ക് അത് രോഗിക്ക് ചിലപ്പോൾ വേദന മൂലമാവാം, ഏതെങ്കിലും ഭാഗത്തുള്ള ചിലപ്പോൾ മൂത്രതടസ്സം, മൂത്രക്കല്ലുകൾ രോഗികളാവാം. അതുപോലെ തന്നെ നമ്മുടെ പ്രായാധിക്യം മൂലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുള്ള തടസ്സം, ഈ അസുഖത്തോട് അനുബന്ധമായിട്ടുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുണ്ടാവും തടസ്സം മൂലം രോഗികൾക്ക് ഉണ്ടാവാം. ഇത്തരം അവസ്ഥയിൽ നമുക്ക് ചെറിയ ചെറിയ പൊടിക്കൈകൾ, അതായത് ചൂട് പിടിച്ചു കൊടുക്കുക, ചിലപ്പോൾ വല്ല മൂത്രക്കല്ല് പോലുള്ള രോഗങ്ങൾ രോഗികൾക്ക് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേദനയ്ക്ക് തൽക്കാലം ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിക്കാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഗുളികകൾ ഉപയോഗിക്കാം. അത്തരം അവസ്ഥയിൽ വേദന കുറയുമ്പോൾ രോഗിക്ക് ചിലപ്പോൾ മൂത്രം താനേ പോവുകയും ക്ലിയറായി ആ പ്രോബ്ലം തീരുകയും ചെയ്യും. അല്ലാത്ത അവസ്ഥയിൽ ഈ പ്രോബ്ലം നിലനിന്ന് പോവുകയാണെങ്കിൽ, മണിക്കൂറുകളോളം വീണ്ടും അങ്ങനെ വരികയാണെങ്കിൽ രോഗിയെ മൂത്രത്തിന് ട്യൂബിടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരാറുണ്ട്. ഇത്തരം അവസ്ഥയിൽ നമുക്ക് വേറെ വളരെ എളുപ്പമുള്ള മാർഗം മൂത്രത്തിന് ഇടുന്ന ഫോളീസ് ട്യൂബുകളാണ്. അതായത് ഒരു സോഫ്റ്റായിട്ടുള്ള ട്യൂബാണ്. ആ ട്യൂബ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡോക്ടറുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യം നേടിയിട്ടുള്ള സ്റ്റാഫ് നേഴ്സിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഇടാവുന്നതാണ്. അത് ട്യൂബ് ഇടുന്നതോടുകൂടി തന്നെ രോഗിക്ക് മൂത്രം പുറത്തു പോവുകയും രോഗിക്കുള്ള പ്രയാസം മാറുകയും ചെയ്യും. നമുക്ക് പിന്നീട് ഈ മുൻപേ പറഞ്ഞ പോലെ തന്നെ രോഗാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ക്ലാമ്പ് മൂത്രത്തിന് ക്ലാമ്പ് ചെയ്ത് മൂത്രത്തിന് രോഗിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഊരി നോക്കിയിട്ട് നമുക്കത് പൂർണ്ണമായി ഒഴിവാക്കാൻ ചിലപ്പോഴൊക്കെ സാധിക്കേണ്ട. അധിക സമയം ഇത് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കാറ്.
2: അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ട്യൂബ് ഇടുന്നതിന് തൊട്ടും പറ്റേ ഒരു ചൂട് പിടിക്കുന്ന ഒരു ഇത് കാര്യം എവിടെയാണ് ചൂട് പിടിക്കേണ്ടത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
3: നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന, നമുക്ക് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലുകളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ പറയുന്ന മിനറൽ വാട്ടറിൻ്റെ പോലത്തെ ബോട്ടുകളിൽ നമുക്ക് ഒരു ഏകദേശം ഒരു ചെറിയ ചൂടൽ, അതായത് നമുക്ക് കൈവൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടൽ, അതിൽ വെള്ളം നിറച്ചതിന് ശേഷം നാഭിക്ക് താഴെയായിട്ട്, നമ്മുടെ പൊക്കിൾക്കൊടിക്ക് താഴെയായിട്ട് അവിടെയാണ് നമ്മുടെ അടിവയറ്റിൽ ഒരു കുറച്ച് സമയം വെക്കുക. രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലായിരിക്കണം. അതായത് രോഗിക്ക് കയ്യിൽ വെച്ച് നോക്കി നമുക്ക് ചൂട് രോഗിക്ക് പ്രയാസമുണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടെ വെച്ച് കൊടുക്കുക. അതൊരു ഏകദേശം നമുക്കൊരു അതിൻ്റെ ചൂട് വിടുന്ന ഒരു 5 മിനിറ്റ് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ പലപ്പോഴും രോഗികൾക്ക് മൂത്രം പാടും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇത്തരം രോഗികൾ സന്ദർശകരും എല്ലാം കൂടുതലുണ്ടാകുമ്പോൾ രോഗികൾക്ക് ഈ മൂത്രം, അതായത് നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ രോഗികൾക്ക് അതിനൊരു പ്രയാസം ഉണ്ടാകുന്ന കാരണം രോഗികൾക്ക് മൂത്രം ഒഴിവാക്കുന്ന പ്രശ്നം, അത്തരം അവസ്ഥയിൽ നമ്മൾ കൂടുതലും നമ്മൾ രോഗിയെ ഒറ്റയ്ക്ക് ആ ഒരു പ്രയാസം ഒഴിവാക്കുന്ന സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ആ അവസ്ഥയിൽ നമുക്ക് മൂത്രം. ചിലപ്പോഴായിട്ട് നമുക്ക് വേറൊരു കാര്യം പറയാനാണ്, നമ്മൾ അടുത്തൊരു ടാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ടാപ്പ് തുറന്നിടുമ്പോൾ ആ ശബ്ദത്തിൽ അത് നമ്മുടെ ഒരു മാനസികാവസ്ഥയിലുണ്ടാകുന്ന ആ ഒരു നമ്മുടെ ബാത്റൂമിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ തുറന്നിടുന്ന ചെറിയ പൊടിക്കൈകൾ നമ്മൾ ചെയ്യാറുണ്ട്.
2: ഓക്കെ, അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക മൂക്കിലൂടെ ട്യൂബിടുന്ന ആളുകൾ ഇതിൽ അതേ ഒരു വ്യാകുലത സ്വഭാവമായിട്ട് മൂത്രത്തിന് ട്യൂബിടുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഇത് മൂത്രത്തിൽ രൂപപ്പെടുന്ന കാരണം പിന്നെ ജീവിതകാലം മൊത്തം അങ്ങനെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടെ കൂടെ എന്താ പറയുക ഇത് അണുബാധ ഉണ്ടാവും, അല്ലെങ്കിൽ പൊട്ടലുണ്ടാവും, മുറി ഉണ്ടാവും, പിന്നെ അതിലൂടെ ചോര വരുമെന്നൊക്കെ പറഞ്ഞ് പല ആകുലതകളും ഉണ്ടാവാറുണ്ട്. എന്താണ് ഇതിൻ്റെ വാസ്തവം?
3: അത് പൂർണ്ണമായും എന്താ പറയുക അങ്ങനെ പേടിക്കേണ്ട ഒരു പ്രശ്നം ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം രോഗിക്ക് നോർമലായിട്ട് മൂത്രം ഒഴിക്കാത്തൊരവസ്ഥയിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രയാസം നമുക്ക് പറയുന്നതിലപ്പുറമാണ്. കാരണം ആ നമുക്കറിയാം ഒരു ഇത്ര മണിക്കൂറിലധികം നമ്മുടെ ബ്ലാഡറിലെ യൂറിൻ കെട്ടിക്കിടക്കുന്ന, മൂത്രം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ട്യൂബ് ഇടുന്നത് തന്നെ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, രോഗിക്ക് പ്രയാസം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആ പ്രയാസം മറന്നുകൊണ്ട് രോഗിക്ക് ട്യൂബ് ഇടുന്നതിനെ നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സുകൊണ്ട് നമ്മളതിനെ പലപ്പോഴും അതിന് സമ്മതം കൊടുക്കുന്നതിന് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഭയങ്കര എതിർപ്പ് പറയും. പക്ഷെ അതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡോക്ടർക്കറിയാം ആ ഈ അവസ്ഥയിൽ രോഗിയുടെ പ്രയാസങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവർ അത് നിർദ്ദേശിക്കുന്നത്. അത്തരം അവസ്ഥയിൽ നമുക്കറിയാം ഈ ട്യൂബ് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ട്യൂബുകളാണ്, നമുക്ക് ഫോളീസ് ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ്. അതിന് കറക്റ്റ് സൈസിലുള്ള ട്യൂബുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അത് നമ്മളൊരു ജെല്ലി പോലത്തെ സാധനം, ജെല്ലി തേച്ചതിന് ശേഷമാണ് നമ്മൾ ഉള്ളോട്ട് ഇടുന്നത്. അത് നമ്മുടെ മൂത്രദ്വാരത്തിലൂടെ, നമ്മുടെ സാധാരണ മൂത്രം പോകുന്ന വഴിയിലൂടെ മാത്രം, അതായത് സാധാരണയുള്ള മൂത്രം പോകുന്ന വഴിയിലൂടെ മാത്രമേ അത് അങ്ങോട്ട് കയറിയിട്ട് ബ്ലാഡറിൽ ചെന്ന് നിൽക്കുക മാത്രമേ ഉള്ളൂ. അല്ലാതെ

0: അവസ്ഥ അനുസരിച്ചാണ് ഇത്തരം ട്യൂബുകൾ നമ്മൾ മാറ്റണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നത് നമുക്ക് കൂടുതലും ഈ വളരെ പ്രയാസമുള്ള കിടപ്പിലായ വളരെ അബോധാവസ്ഥയുള്ള രോഗികൾ, അത്തരം അവസ്ഥയിൽ നമുക്ക് മാറ്റമില്ലാത്ത അത്തരം രോഗികളിൽ നമ്മൾ ട്യൂബ് റീട്ടെയിൻ ചെയ്യുക, അതായത് എല്ലാ മാസം മാറ്റിക്കൊടുക്കേണ്ട അവസ്ഥയിലൊക്കെ തന്നെയാണ് പോകാറുള്ളത്. പക്ഷെ അത് രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതൊരു ഒരു വളരെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഈ ട്യൂബിടുമ്പോൾ നമുക്ക് ട്യൂബിടുമ്പോൾ രോഗിക്ക് ബുദ്ധിമുട്ടുകൾ പലപ്പോഴായിട്ടും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്.
1: ഓക്കെ, കാണുന്ന നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ അവർക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് ഈ ഒരു മൊത്തത്തിൽ ട്യൂബിടുക എന്നുള്ളൊരു അവസ്ഥ എന്നുള്ള മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഇതിൽ അടുത്ത ഒരിതായിട്ട് പറഞ്ഞത് മലാശയവുമായി ബന്ധപ്പെട്ടുള്ള വയറ് ഇളകി പോവുക അല്ലെങ്കിൽ മലബന്ധം എന്നുള്ള കാര്യങ്ങളാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാതെ ഇപ്പോൾ കഴിഞ്ഞ മൂത്ര സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും, വേദനകൾ മാസങ്ങൾക്ക് മുമ്പ് വയറു വേദന എന്നുള്ളൊരു ഭാഗമായിട്ട് 4 എപ്പിസോഡ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ ജനറൽ സർജൻ ഡോക്ടർ സലീം ചെയ്തിരുന്നു പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ. അന്ന് മൂത്ര സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിരുന്നു. മൂത്ര കല്ലുകളും അതുപോലെ തന്നെ മൂത്ര അണുബാധയും ഒക്കെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ആ കാര്യം കിടപ്പിലായ രോഗികൾ കൂടി ബാധകമാണ് എന്നുള്ള കാര്യം ഇവിടെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഈ മലബന്ധം അതുപോലെ തന്നെ വയറിളകി പോകുന്ന അതിസാരം, ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രിവെൻറ്റ് വരാതെ നോക്കുക? വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കെയർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാമോ?
0: ആ, ഇത്തരം കിടപ്പിലായിട്ടുള്ള രോഗികളുണ്ടാകുന്നൊരു പ്രയാസമാണ് പറഞ്ഞ മലബന്ധം. നമുക്കറിയാം, സാധാരണ ഒരു ആക്റ്റീവായ ആളുണ്ടാവുന്ന വൻകുടലിലും ചെറുകുടലിലും ഉണ്ടാകുന്ന ചലനങ്ങൾ ഇത്തരം രോഗികളിലോ കിടപ്പിലായി കഴിയുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് കുറയും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വൻകുടലിലും ചെറുകുടലിലും ഉണ്ടാകുന്ന ചലനങ്ങൾ കുറയുന്നത് മൂലം തന്നെ, അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിൻ്റെ രീതിയിലുണ്ടാകുന്ന മാറ്റമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം മലബന്ധം വളരെ അധിക പേരിൽ നമുക്കിത് കാണുന്നതാണ്. നമുക്ക് ചെറിയ ചെറിയ ഇത് പറഞ്ഞ പോലെ ചെറിയ ചെറിയ പൊടിക്കൈകളിലൂടെ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇത്തരം വളരെ അബോധാവസ്ഥയിലായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള കിടക്കുന്ന രോഗികളിൽ നമുക്ക് വയറിൻ്റെ മുകളിലുള്ള മൂവ്മെൻസിലൂടെ, അതായത് തടവി നമ്മുടെ മൂവ്മെൻറ്റ് ബാൽ മൂവ്മെൻറ്റ്സ് കുറച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇത്തരം വൻകുടലും ചെറുകുടലും ഉണ്ടാവുന്ന ചലനങ്ങൾ കുറച്ചൊന്ന് ഉത്തീഭവിപ്പിക്കാനും അതുകൊണ്ട് തന്നെ ഈ മൂവ്മെൻറ്റ്സ്, അതായത് നമുക്ക് മലബന്ധം ഒഴിവാക്കാനും സാധിക്കും, കുറേ ഏറെക്കുറെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ്, നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിനും അതുപോലെ തന്നെ ഈ രോഗാവസ്ഥ മൂലമൊക്കെ ഉള്ള നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവും ഏറെക്കുറെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലാവുന്ന അവസ്ഥയിലും ചില കാലാവസ്ഥയിൽ നമുക്കറിയാം വേനലുള്ള അവസ്ഥയിലെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടും. ഈ അവസ്ഥയിൽ ജലാംശം നിലനിർത്തുക, അതായത് ഒരു പരിധിവരെ ജലാംശം നിലനിർത്തുമ്പോൾ ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അതിസാരം. അതിസാരം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് ഈ വൻകുടലിലേക്കുള്ള പ്രോബ്ലങ്ങളിൽ നമുക്ക് ദഹന പ്രക്രിയയിലുണ്ടാകുന്ന മാറ്റം മൂലം പലപ്പോഴായിട്ട് നമ്മുടെ ദഹന പ്രക്രിയയിൽ മാറ്റം വരുന്നത് മൂലം അതിസാരമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലമാണ്, ഒരു വളരെ കാലം കിടപ്പിലായ രോഗികളിൽ കുറേ കാലം മലബന്ധം ഉണ്ടാകുന്നത് കാരണം അതിൻ്റെ തടസ്സത്തിന് മുകളിലുള്ള ജലാംശം മുകളിലൂടെ കയറി പുറത്തോട്ട് ഒരു അതിസാരം പോലെ, അതായത് മലബന്ധത്തോടനുബന്ധിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്കുണ്ടാവുന്ന കട്ടി കുറഞ്ഞ രീതിയിലുള്ള അതിസാരം ഉണ്ടാകുന്ന കാണപ്പെടാറുണ്ട്. അതിനെ നമ്മൾ ഓവർഫ്ലോ എന്നാണ് പറയുക. കാരണം നമ്മൾ ആ തടസ്സമുള്ള കെട്ടിക്കിടക്കുന്ന മലത്തിന് മുകളിലൂടെ ഉണ്ടാകുന്ന അതിനും നമ്മൾ മലബന്ധത്തിൻ്റെ ചികിത്സ പോലുള്ള ചികിത്സകളാണ് ചിലപ്പോഴായിട്ട് വേണ്ടി വരുന്നത്. അതായത് നമ്മുടെ മലം നീക്കം ചെയ്യുന്നതിന് വേണ്ട എനീമ, അതായത് അതേപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന രീതി. നമുക്കറിയാം അത്

0: യോഗ്യ സമയത്തോളം നമുക്ക് എടുക്കുന്ന സംബന്ധത്തോളം കുറച്ചൊരു പ്രയാസം, അതായത് നമ്മൾ അടുത്ത് പ്രയാസം ഉണ്ടെങ്കിൽ പോലും യോഗ്യ സമയത്തോളം അത്ര വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതിൽ കുറച്ചൊരു ഒരു എക്സ്പീരിയൻസ് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പത്തിൽ പലപ്പോഴും പല രീതികളിലും പല ഫാമിലി ഉള്ള ആളുകളും വീടുകൾ പരിചരണത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് തുടക്കത്തിൽ അത് കേൾക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമെങ്കിലും അത് രോഗിയെ സംബന്ധിച്ചോളം അതൊരു വളരെ ആശ്വാസമാണ്. കാരണം നമുക്കറിയാം 2 ദിവസത്തിലധികം ഒരു കൃത്യ വയറുശോധന അല്ലെങ്കിൽ ഇല്ലാത്ത ആൾ അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലുള്ള ഒരു പരിഹാരം രോഗിയുടെ മൊത്തം പരിചരണത്തെ ഒരുപാട് ബാധിക്കുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വയറിൻ്റെ മുകളിലൂടെ തടവി കൊടുക്കുക, ഇടക്കിടക്ക് ഇങ്ങനെ തടവി കൊടുക്കുക, അതുപോലെ തന്നെ വെള്ളം പരമാവധി വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് പോവുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇലക്കറികളൊക്കെ ജ്യൂസാക്കി കൊടുക്കുക അല്ലേ, ആൾക്കാർ ഫ്രൂട്ട്സൊക്കെ ജ്യൂസാക്കി കൊടുക്കുന്നതൊക്കെ ഗുണം ചെയ്യുമായിരിക്കും അല്ലേ.
0: മറ്റൊരു കാരണം നമുക്ക് ഇതിൽ വെച്ചാൽ നമുക്ക് പല മരുന്നുകളും നമുക്ക് ഈ പല വേദന സംഹാരികളും നമുക്കറിയാം, കൂടുതലും കിടപ്പിലായ വേദനയുള്ള രോഗികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോർഫിൻ പോലുള്ള വളരെ ഗുണകരമായ മരുന്നുകൾ, ആ മരുന്നുകളുടെ കൂടെ തന്നെ നമുക്ക് പലപ്പോഴും ഈ ഈ മലബന്ധത്തിനുള്ള മരുന്നുകളും നമ്മൾ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. പലപ്പോഴും നമുക്കൊരു സംശയം ഇതിൻ്റെ കൂടെ എന്തിനാണ് തരുന്നത്. അപ്പം അത്തരം അവസ്ഥയിൽ നമ്മൾ ഇത്തരം ഗുളികകൾ അതിൻ്റെ കൂടെ നമുക്ക് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. അതൊരു കാരണമായിട്ട് തന്നെ നമുക്ക് ഇത്തരം ചില മരുന്നുകളും ഈ അവസ്ഥയിലും ഇങ്ങനത്തെ മലബന്ധം ഉണ്ടാക്കാറുണ്ട്.
1: നമുക്ക് അടുത്ത വിഷയമായിട്ട് പറഞ്ഞിട്ടുള്ളത് തൊലിപ്പുറമെ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. എന്തൊക്കെയാണ് ഈ കിടപ്പിലായ രോഗികൾക്ക് ഈ നേരത്തെ പറഞ്ഞ അൾസറിൻ്റെ പുറമെ, മുറിവിൻ്റെ പുറമെ മറ്റ് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് തൊലിപ്പുറമെ ഉണ്ടാവാറുള്ളത്?
0: ഇത്തരം കിടപ്പിലായ രോഗികളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശയ്യാവരണങ്ങളല്ലാതെ നമ്മൾ സ്കിൻ കെയർ, അതായത് തൊലിപ്പുറം ക്ലീനിങ്ങോ അല്ലെങ്കിൽ സംരക്ഷണമോ കുറഞ്ഞു പോയാൽ നമുക്ക് രോഗികൾ സ്വാഭാവികമായിട്ട് അവരിൽ ചൊറിച്ചിലുണ്ടാവാം. ആ ചൊറിച്ചിൽ സമയത്ത് നഖം അങ്ങനെ തട്ടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ രോഗികളെ ചരിച്ചും മറച്ചും എല്ലാം കിടക്കുന്ന സമയത്തും ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മൂലം അവർക്ക് നമ്മുടെ ചൊറികൾ പോലുള്ള പ്രയാസങ്ങൾ കാണാറുണ്ട്. അത് നമുക്ക് തൊലിയുടെ സംരക്ഷണത്തിലൂടെ, അതായത് ക്ലീനിങ്ങിൽ, അതുപോലെ തന്നെ നമുക്ക് ലേപനങ്ങളായിട്ടുള്ള, നമുക്കറിയാം ചിലപ്പം ലിക്വിഡ് പാരഫിൻ പോലെ കിട്ടുന്ന, അതായത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വെളിച്ചെണ്ണ പോലുള്ള ഒരു ദ്രാവകമാണ്, അത് നമ്മൾ തൊലിയുടെ ഡ്രൈ ആയിട്ടുള്ള അവസ്ഥ നമുക്ക് ഒഴിവാക്കും. പലപ്പോഴും നമ്മൾ രോഗികൾ കിടപ്പിലാകുമ്പോഴുള്ള അവസ്ഥ വെച്ചാൽ നമുക്ക് രോഗികൾക്ക് ശരീരത്തിലുള്ള ജലാംശത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഡ്രൈ ആയി മാറും. അപ്പം അത് സ്വാഭാവികമായിട്ട് ചൊറിച്ചിലുണ്ടാക്കുകയും അത് ചിലപ്പോൾ രോഗികളുടെ അവർ തന്നെ ചൊറിയുന്ന സമയത്ത് ആ മുറിവിലേക്ക് മാറുകയും ഉണ്ടാവാറുണ്ട്. പിന്നെ രോഗിക്ക് പല മുമ്പ് ഉണ്ടായിരുന്ന പല അസുഖങ്ങളും, അതായത് സ്കിന്നിനുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ എല്ലാം ഇത്തരം കിടപ്പിലാവുന്ന അവസ്ഥയിൽ, അത് ജലാംശം കുറയുന്ന അവസ്ഥയിൽ കൂടാനും അത് നമുക്ക് കൃത്യപരിചരണത്തിലൂടെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് തടയാൻ നമുക്ക് സാധിക്കും.
1: ഓക്കെ, അപ്പോൾ ഏറ്റവും അതിലും പ്രധാന ശുചിത്വം തന്നെയാണ് അല്ലേ, ഏറ്റവും ശുചിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ കൈയും കാലും ഇളകാതെ കിടക്കുന്ന, പ്രത്യേകിച്ച് നമ്മളെ ഈ നട്ടലിനൊക്കെ ക്ഷതം വന്ന ആളുകൾക്കും അതുപോലെ തന്നെ പക്ഷാഘാതം വന്ന ആളുകൾക്കൊക്കെ കൈയോ കാലം അനങ്ങാതെ അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കുറേ കാലം കിടക്കുമ്പോൾ പിന്നെ ആ കാല് ബലം പിടിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരാതിരിക്കാൻ നമ്മളെന്താ ചെയ്യുക, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിന് ചികിത്സ ചെയ്യുക എന്നുള്ള കാര്യങ്ങളുള്ള വിശദമായിട്ടൊന്ന് പറയണം.
0: ഇത്തരം കാര്യത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം ജോയിൻറ്റുകളുണ്ടാവുന്ന ആ ഉറപ്പ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് വരാതെ നോക്കുക തന്നെ തന്നെയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. കാരണം ജോയിൻ്റ് ഒരിക്കൽ സ്റ്റിഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയാസപ്പെട്ട് മാത്രമേ അതിനെ നമ്മൾ നോർമൽ രൂപത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം നാഡി ഞരമ്പുകളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകളിൽ, രോഗം മൂലം കുറയുന്ന അവസ്ഥയിൽ നമ്മുടെ പേശികളുടെ ചലനങ്ങളും വളരെ കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻറ്റുകൾ അല്ലെങ്കിൽ നിയന്ത്രണം കൂടുതലും പേശികൾക്കും ഞരമ്പുകൾക്കും ആയതുകൊണ്ട് ആ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ മൂവ്മെൻറ്റ്സ് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ചലനങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഒരവസ്ഥയിൽ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥയിൽ വരുന്ന കിടപ്പിലായി പെട്ടെന്ന് നട്ടെല്ലിനൊക്കെ പരിക്ക് സംഭവിച്ച് തളർച്ച വരുന്ന അവസ്ഥയിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ചിലപ്പോഴത് ഒരു മാറാത്തൊരവസ്ഥയിലേക്ക് മൂമെൻറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ, അതായത് ചലനങ്ങൾ, എല്ലാ ജോയിൻറ്റിൻ്റെ ചെറിയ ചെറുവിരൽ വിരലിലെ ചെറിയ ജോയിൻറ്റുകൾ മുതലിച്ച് വലിയ ജോയിൻറ്റുകൾ വരെ ചലനം കൃത്യമായി ചെയ്തു കൊടുക്കുക. നമുക്ക് രോഗികൾക്ക് തന്നെ നമുക്ക് കുറച്ച് സമയം ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ചെയ്തു കൊടുക്കുക. ചിലവർക്കറിയാം, ചില കുറച്ച് മൂവ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അവരെ പൂർണ്ണ രൂപത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ ചെയ്യാവുന്നതാണ്. നമ്മളറിയാം ഒരു ഒരു സപ്പോർട്ടോടു കൂടി ചെയ്യേണ്ട ഒരവസ്ഥ ആയതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ നമുക്കൊന്നോ രണ്ടോ ചലനങ്ങൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സഹായത്തോടെ ചെയ്തതിന് ശേഷം അവരില്ലാത്ത അവസ്ഥയിൽ നമുക്ക് സ്വയം അത് പഠിച്ച് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ രോഗിയിട്ട് പഠിപ്പിച്ച് നമുക്ക് നമ്മുടെ സപ്പോർട്ടോടുകൂടി ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ നമുക്കറിയാം ചില കേസുകളിൽ നമുക്ക് നടക്കാൻ പിടിച്ച് നടക്കാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ നമുക്ക് അവർക്ക് ചുമരുകളിലെല്ലാം സപ്പോർട്ടെല്ലാം കൊടുത്ത് നമുക്ക് അവരെ നടപ്പിച്ച് പൂർണ്ണ നമുക്കറിയാം രോഗികളെ സംരക്ഷണത്തിലൂടെ നമ്മൾ അവരെ പൂർണ്ണ രൂപത്തിലേക്ക് കഴിയണ സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് സഹായം നൽകുക എന്നുള്ളതാണ്. ഇത്തരം അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ നമ്മൾ ജോയിൻറ്റ് സ്റ്റിഫായിക്കൊണ്ട് രോഗികൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത്തരം അവസ്ഥയിൽ നമുക്ക് രോഗിയെ ചലനത്തിലുള്ള ചെയ്യുന്ന സമയത്ത് രോഗികൾക്ക് വേദന വരുന്നതിനും അത്തരം ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ചെന്ന് പെടാറുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് തുടക്കം തന്നെ ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രയാസങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും.
1: ഓക്കെ, വളരെ ചികിത്സ വളരെ സങ്കീർണമാണെങ്കിൽ പോലും ഇത് വരാതെ നോക്കാൻ നമ്മളൊന്ന് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവരെ കൊണ്ട് പരമാവധി ഇവരുടെ ജോയിൻറ്റുകളൊക്കെ രണ്ടോ മൂന്നോ തവണയെങ്കിലും ദിവസവും ചലിപ്പിച്ച് അവരെ കൊണ്ട് ഒരു ഉത്സാഹം കൊടുത്ത് അവരെ നേരായ ഒരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പരിചാരകർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതല്ലാതെ ഇപ്പോൾ പറഞ്ഞ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിത്യരോഗികൾക്ക് ഉണ്ടാകുക, നമ്മൾ ഈ പരിചാരകർ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് വേറെ എന്തെങ്കിലും പറയണ്ട?
0: മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉണ്ടാകുന്ന രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെവിയിൽ, അതുപോലെ തന്നെ കണ്ണിൽ, അതുപോലെ തന്നെ മൂക്കിൽ ഉണ്ടാകുന്ന പൊതുവായ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാണ്. ചിലപ്പോൾ രോഗികൾക്കുണ്ടാകുന്നൊരു പ്രോബ്ലം കണ്ണിൽ, കിടപ്പിലായ രോഗികൾ കണ്ണിൽ കൺപീള അടിഞ്ഞ് അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ പോളകൾ കൂടി നിന്നിട്ട് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന അവസ്ഥയിൽ കൂടി നിന്ന് മഞ്ഞ കളറായിട്ട് കട്ടി ആയി നിൽക്കുന്ന അവസ്ഥ, ചിലപ്പോൾ ചില പക്ഷാഘാതത്തിൻ്റെ കൂടെ ചില ഭാഗങ്ങളിൽ കണ്ണ് അടയാത്തൊരവസ്ഥ, അതായത് കണ്ണിൻ്റെ പേശികൾക്ക് ഉണ്ടാകുന്ന ചലനശേഷി മൂലം കുറവ് മൂലം അടയ്ക്കാൻ പറ്റാവുന്ന അവസ്ഥ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നഖങ്ങളിലുള്ള പ്രോബ്ലങ്ങൾ, ഇത്തരം പൊതുവായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പൂർണ്ണ പരിചരണത്തിൽ അതുകൂടെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മുടി, അതുപോലെ തന്നെ നമ്മുടെ പ്രധാന പ്രൈവറ്റ് ഏരിയാസ്, അതുപോലെ തന്നെ കക്ഷത്തിലുള്ള രോഗങ്ങൾ, നഖത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ നമുക്ക് അവിടെ ഉണ്ടാവുന്ന പഴുപ്പുകൾ, അതുപോലെ തന്നെ മുറിവുകൾ, അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പരിഹരിക്കേണ്ടതാണ്.
1: ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിത്യരോഗികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഉണ്ട് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയാണ് എന്ത്, മറ്റുള്ളവരാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരു അവസ്ഥയിലെത്താന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ നമ്മുടെ സ്വന്തം ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഇത്തരം രോഗികളുടെ കൂട്ടിരിപ്പുകൾ ബന്ധുക്കൾ മനസ്സിലാക്കണമെന്നും അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നുമാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ നന്മ ചെയ്യൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഇവിടെ ശ്രദ്ധേയമാണ്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരം. നിത്യരോഗികളെ പരിചരിക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഡോക്ടർ വി എം അബ്ബാസ് ആയിരുന്നു ആരോഗ്യ വിചാരത്തിൽ നമ്മോട് സംസാരിച്ചത്. താങ്ക് യു ഡോക്ടർ. ഇനി റേഡിയോ വൈബ്സിൽ പ്രാർത്ഥന പഠനമാണ്.
3: ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ ഭാഗം ഒന്നാണ്. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരാറുണ്ട്. ഇങ്ങനെ ദുനിയാവിലെ അവസ്ഥകൾ നന്നാവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, പർവ്വതത്തോളം കടമുണ്ടെങ്കിലും ഈ ഒരു പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു അതും വീട്ടിൽ തരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹു മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്. അല്ലാഹു മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹു മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അല്ലാഹുവെ നിന്റെ ഹറാമിൽ നിന്ന് നിന്റെ ഹലാലിൽ നീ എനിക്ക് മതി വരുത്തണമേ. വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്, നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നീ എനിക്ക് ധന്യത നൽകണമേ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം: അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അല്ലാഹുമക്ഫിനി, അല്ലാഹുമ്മ, അല്ലാഹുമ്മ, അല്ലാഹുമക്ഫിനി, ഇക്ഫിനി, അല്ലാഹുമ്മ ഇക്ഫിനി, അല്ലാഹുമക്ഫിനി, അല്ലാഹുമക്ഫിനി, ബി ഹലാലിക, ബി ഹലാലിക, ബി ഹലാലിക, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അൻ ഹറാമിക്, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, വഅഗ്നിനി, വഅഗ്നിനി, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്, അമ്മൻ സിവാക്, അമ്മൻ സിവാക്, ബി ഫളിക അമ്മൻ സിവാക്, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, വഅഗ്നിനി ബി ഫളിക, വഅഗ്നിനി, ഇവിടെ പുള്ളിയുള്ള ഐനാണ്, വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്, അല്ലാഹുമക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്. ഈ ഒരു പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൽ മനഃപ്പാഠമാക്കണം, അതുപോലെ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മുടെ എല്ലാ അവസ്ഥകളെയും നല്ലൊരവസ്ഥയാക്കി മാറ്റട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. അപ്പോൾ പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റേഡിയോ വൈബ്സിൽ ഇനി പൂമരത്തണലിൽ.
3: നമസ്കാരം പള്ളിയിൽ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് പണ്ഡിതൻ സുബൈർ സലഫി പട്ടാമ്പി.
2: അപ്പോൾ കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ, കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ പൂമരത്തണലിൽ എന്നോടൊപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോ ദിവസവും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവ് വളരെ ഉപകരിക്കുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലും ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന, ഇതറിയാൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ പലപ്പോഴും അഭിപ്രായം പറഞ്ഞതിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്നും പുതിയ ഒരു വിഷയവുമായി നമ്മളൊരു ചെറിയ ഓർമ്മപ്പെടുത്തലുമായി നിങ്ങളോടൊപ്പം കുറച്ച് സമയം നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എന്താണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്? നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്കൊരിക്കലും ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട, മുസ്ലിം ആവണമെങ്കിൽ നമസ്കരിക്കണം, നമസ്കാരമില്ലാത്തവൻ വേറെന്തൊക്കെ പേരുകൾ അറിയപ്പെട്ടാലും അയാളൊരു മുസ്ലിമല്ല. ഇസ്ലാമിൻ്റെ നെടുന്തൂണാണ് നമസ്കാരം. നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ പിശാചിക്കളുടെ കൂട്ടാളിയാണ്, അള്ളാഹുവിൻ്റെ ശത്രുവാണ്, സത്യവിശ്വാസികളുടെ എതിരാളിയാണ്, അവിശ്വാസികളുടെ സഹോദരന്മാരാണ്. അവസാനം പരലോകത്ത് ഫിർഔനിൻ്റെയും കാമാനിൻ്റെയും ഹാറമാനിൻ്റെയൊക്കെ കൂടെ അവനും നരകത്തിലായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മുസ്ലിമും അമുസ്ലിമും, ഒരു മുഅ്മിനും കാഫിറും എങ്ങനെയാണ് വേർതിരിവ്? മുഅ്മിൻ നമസ്കരിക്കും, കാഫിർ നമസ്കരിക്കൂല. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമസ്കാരം ഒഴിവാക്കുക എന്നത് ഒരു കാഫിറാകുന്ന പണിയാണ്. നമസ്കാരം ഒഴിവാക്കുന്ന കാഫിറായി നമുക്ക് മാറാൻ പറ്റുമോ? നമ്മളോട് 7 വയസ്സ് മുതൽ നമസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പരിശീലിച്ചത് പഠിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ്, 10 വയസ്സായിട്ടും ഒരു കുട്ടിക്ക് സ്വന്തം മനസ്സ് നമസ്കരിക്കാൻ വേണ്ടി സന്നദ്ധത കാണിക്കുന്നില്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. നമസ്കരിക്കാത്ത ഉമ്മയോ ബാപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. പല കുട്ടികളും പറയാറുണ്ട്, ബാപ്പ നിസ്കരിക്കുന്നില്ല, ഉമ്മാക്ക് നിസ്കാരത്തിനോട് ഇഷ്ടമില്ല, ഉമ്മ നമസ്കരിക്കുന്ന ആളല്ല. കുട്ടികൾക്ക് താല്പര്യമുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നമസ്കാരം പാലിക്കാത്ത ഒരാള് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളാണ്. നമ്മളൊരാൾ വിവാഹം അന്വേഷിക്കുകയാണ്, അവർ നിസ്കരിക്കാത്തൊരാളാണെങ്കിൽ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. എന്തു വലിയൊരവസ്ഥയിൽ വെച്ചോക്കെ. അതേപോലെ തന്നെ നിസ്കരിക്കാത്ത ഒരാൾ കഴിക്കുന്ന, അവൻ അറുത്തിട്ട് നമുക്ക് കഴിക്കാൻ തരികയാണെങ്കിൽ പോലും അത് കഴിക്കാൻ പറ്റൂല എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. നമസ്കാരം ഒഴിവാക്കുന്ന ഒരാൾക്ക് മക്കയിൽ പ്രവേശിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. അപ്പം എന്തൊക്കെ ചെയ്യാനുണ്ട്? ചില പണ്ഡിതന്മാരൊക്കെ പറയാം, നമസ്കാരം ഒഴിവാക്കുന്ന നിസ്കരിക്കാത്തൊരാളാണെങ്കിൽ അവന് മയ്യത്ത് കുളിപ്പിക്കാനോ അവൻ കഫൻ ചെയ്യാനൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഇത്രയ്ക്ക് പറയാൻ കാരണം എന്താ? അവന് സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയില്ല, അവൻ്റെ പാപമോചനത്തിന് വേണ്ടിയിട്ട് അവൻ്റെ കുടുംബങ്ങൾക്ക് പോലും ചിലപ്പം പ്രാർത്ഥിക്കാൻ പറ്റൂല, ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പല കുട്ടികളും പിന്നിലാണോ എന്ന് സംശയിക്കുന്നു. പിന്നിലാവുക എന്ന് ഞാൻ പറഞ്ഞാൽ, ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ നമസ്കരിക്കുന്ന ചില കുട്ടികൾ, വേറെ ചില കുട്ടികൾ ഉമ്മയും ഉപ്പയൊന്നും പറയാതെ തന്നെ സ്വമേധയാ അറിഞ്ഞ് കൃത്യമായ അതുമായി ബന്ധപ്പെട്ട് നമസ്കരിക്കുന്ന കുട്ടികൾ, മറ്റൊരു വിഭാഗം ആളുകൾ ഇടക്കൊക്കെ നിസ്കരിക്കും, ഇടക്കൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും. ഈ ടൈപ്പിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ല അതിൻ്റെ നമസ്കാരക്കാരൻ എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഉപേക്ഷിക്കാതെ ആരുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ പോലും ആവശ്യമില്ലാതെ സമയബന്ധിതമായി ബാങ്ക് കേട്ടാൽ ജമാഅത്തായി ആൺകുട്ടികളൊക്കെ കറക്റ്റായി പള്ളിയിൽ പോയിട്ടും പെൺകുട്ടികളൊക്കെ ഉമ്മാൻ്റെ കൂടെ നിന്ന് നമസ്കാരമൊക്കെ പഠിച്ച് നല്ല ഒരു നമസ്കാരക്കാരനായി മാറാൻ വേണ്ടി ശ്രമിക്കാം. ചില സംഭവങ്ങളൊക്കെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കഥാപുസ്തകങ്ങൾ വായിക്കുന്ന പോലെ ഇസ്ലാമിക ചരിത്രങ്ങൾ വായിക്കുന്നിടത്ത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ എന്ന പ്രസിദ്ധനായ പണ്ഡിതം പറയുകയാണ്, ഒരു മനുഷ്യൻ അയാൾ കുറേ തെറ്റുകൾ ചെയ്ത് വളരെ മോശമായി നമസ്കാരം പോലും ഇല്ലാതെ ജീവിക്കാം, അങ്ങനെ അദ്ദേഹം വീട്ടിൽ വെച്ചിട്ട് മരിക്കാനുള്ള ഒരു സാഹചര്യമായി. അപ്പോൾ ഈ മുസ്ലിമായ ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ അയാളോട് വന്ന് നിങ്ങൾ മരണത്തിൻ്റെ വിഷമത്തിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞോളൂന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനത് പറയാൻ കഴിയുന്നില്ല, പറയുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇത് പറഞ്ഞിട്ടെന്ത് കാര്യം, ഒരു നിസ്കാരം പോലും ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കാത്ത ആളാണ്. അയാൾക്കത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോലും നാവ് കൊണ്ടത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട മരണവേളയിൽ കഷ്ടപ്പെടുന്ന ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരായ ആളുകളൊക്കെയും അവരുടെ നമസ്കാരത്തിൻ്റെ ഗൗരവം പറയുന്ന പല സന്ദർഭങ്ങൾ നമ്മൾ വായിക്കാം. അതിലൊരാൾ ആമിർ ബിൻ അബ്ദില്ല എന്ന് പറയുന്ന സ്വഹാബിയാണ്. ആമിർ ബിൻ അബ്ദില്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഏതാനും സമയമാകുന്നേ ഉള്ളൂ, അതായത് മരിക്കുന്നതിന് കുറച്ച് തൊട്ട് മുമ്പൊക്കെ ആയിട്ടുള്ള സമയം, വീടിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ, കുടുംബങ്ങൾ, നാട്ടിലെ പല സഹായികളായ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുമുണ്ട്. പല വേദനയും അതുപോലെ തന്നെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ ഒരു ശ്വാസപ്രയാസങ്ങളും ഒക്കെ എന്തൊക്കെയോ അസ്വസ്ഥതകളെയാണ് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളോട്, കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു, എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് ഉയർത്തുമോ, എന്ന് എന്നെ ഒന്ന് എണീപ്പിക്കുമോ. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എവിടേക്ക് പോകണത് ഈ സമയത്ത്? എനിക്ക് പള്ളി പോകണം. ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പള്ളി പോകണം. അപ്പോൾ കൂടുതലുള്ള ആൾക്കാർ ചോദിച്ചു, ഇങ്ങനെ ഇത്രയും പ്രയാസം നിൽക്കുന്ന, ഈ വേദനിച്ച് കഷ്ടപ്പെട്ട് കിടക്കാൻ തന്നെ വയ്യാത്ത നിങ്ങളെങ്ങനെ ഇപ്പം ഈ സമയത്ത് പള്ളി പോകണം എന്തിനാ? അപ്പം അദ്ദേഹം പറയണേ, ഇവിടെ കിടക്കാൻ കഴിയണില്ല, പള്ളിയിന്ന് ബാങ്ക് കൊടുത്തിട്ട് അത് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ആ വിളി കേട്ടുകൊണ്ട് ഞാനിപ്പം മരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പള്ളിയിലേക്കൊന്ന് എന്നെ എത്തിച്ചു തരുമോ. എന്തൊരു മനസ്സാണ്! കൂടുതൽ ആളുകളൊക്കെ സഹായിച്ച് അദ്ദേഹത്തെ പിടിച്ച് പതുക്കെ പള്ളിയിൽ പോയി നമസ്കാരത്തിന് റെഡിയായി ഇമാമിൻ്റെ കൂടെ ജമാഅത്തിൽ അദ്ദേഹം ഞെരുങ്ങി നിന്ന് സുജൂദ് അങ്ങോട്ട് കംപ്ലീറ്റാക്കി എന്ന് പറയാം. ഒന്നാമത്തെ റക്അത്തിൽ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ച് ആ സുജൂദിലെത്തിയതോടുകൂടെ അദ്ദേഹം തളർന്ന് സുജൂദിൽ കിടന്നങ്ങോട് മരിച്ചു. സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാണ്! നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടന്നുകൊണ്ടുള്ള ഒരു മരണം, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? കള്ളുഷാപ്പിലോ സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ വിഷം കുടിച്ചോ അതല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കിയോ അക്രമമുണ്ടാക്കിയോ മരിക്കുന്ന പോലെയാണോ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന അവസ്ഥ? അവരത്രയും അതിനെ പരിഗണിച്ചില്ലേ? അവരത്രമാത്രം അതിനോട് സഹകരിച്ച ആൾക്കാരല്ലേ? അതേപോലെ തന്നെയാണ് മറ്റൊരു സഹാബിൻ്റെ ചരിത്രം പറയുന്നത്. അത്വാ ഇബ്നു സാഇബ് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന അബ്ദുറഹ്മാൻ സലമി എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഞങ്ങളുടെ സ്വഹാബി, അപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് രോഗമാണ് വയ്യ എന്നറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അവസാന ശ്വാസത്തിൻ്റെ അവസ്ഥയേക്കാണ് മരിക്കാനായി എന്ന് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. ആളുള്ളത് പള്ളിയിലാണ്. നേരത്തെ പറഞ്ഞ ആളുള്ളത് വീട്ടിലായിരുന്നല്ലോ, ഇപ്പോഴുള്ള ആള് പള്ളിയിലാണ് ഈ സുഖമില്ലാതെ കിടക്കുന്ന സമയത്തൊക്കെ. അപ്പം അദ്ദേഹത്തോട് കാണുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് തീരെ വയ്യല്ലോ, ഭയങ്കര അസുഖമൊക്കെ മൂർച്ഛിച്ചിരിക്കുന്നു, സ്ട്രോങ് ആണല്ലോ, എങ്ങനെങ്കിലുമൊക്കെ വീട്ടിൽ പോകല്ലേ നല്ലത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അവിടെ വിരിപ്പിൽ കിടന്ന ഒരു ആശ്വാസത്തിൽ ഇരിക്കാലോ എന്നൊക്കെ രൂപത്തിൽ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ്, ഒരാൾ നമസ്കരിക്കാനല്ല, നമസ്കാരത്തിനു വേണ്ടിയിട്ട് പള്ളിയിൽ ഇരിക്കുന്ന കാത്തിരിക്കുന്ന സമയം പോലും നിസ്കാരത്തിലാണല്ലോ, അതുകൊണ്ട് അങ്ങനെ നമസ്കാരത്തിന് കാത്തിരുന്നുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ആ മരണമാണ് എനിക്കിഷ്ടം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. എന്താണ് അദ്ദേഹത്തിൻ്റെയൊക്കെ അവസ്ഥ? മരണത്തിൻ്റെ വേദനകളെല്ലാം അനുഭവിക്കുമ്പോഴും ആ പള്ളിയിലിരുന്നു കൊണ്ട് അദ്ദേഹം പറയണത് വീട്ടിൽ പോയി ഇരിക്കുന്നതിനേക്കാൾ ഒരു പള്ളിയിൽ നിസ്കാരത്തിന് കാത്തിരുന്നു കൊണ്ട് മരിക്കുകയാണെങ്കിൽ അത് നിസ്കരിച്ചിട്ട് മരിക്കുന്ന പോലെയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല ഇബാദത്തെടുത്ത് നല്ല ആളുകൾക്ക് വേണ്ടി സേവനങ്ങളൊക്കെ ചെയ്ത നല്ല സ്വാലിഹായിരുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രാത്രിയിലും പകലിലും നല്ല ഇബാദത്തെടുക്കും, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും ആ മനുഷ്യൻ. പകലിലും അദ്ദേഹം പലപ്പോഴും അധികരിച്ച് നമസ്കാരങ്ങൾ ചെയ്യും. ഇസ്തിഗ്ഫാർ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നടക്കുന്നയാളായിരുന്നു. അങ്ങനെ ബനൂ ഖുറൈലയുടെ ആ ഗോത്രക്കാരുമായിട്ട് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു കാര്യമായ മുറിവ് പറ്റി. മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് ആ മുറിവോടുകൂടെ തന്നെ അങ്ങനെ കുറെ പ്രയാസപ്പെട്ട് ജീവിച്ചു. മരണത്തിൻ്റെ ഒരു അവസാന ഘട്ടം എത്തിയതുപോലെ എത്തി അദ്ദേഹത്തിൻ്റെ മരണം ആ വീട്ടിൽ വെച്ച് തന്നെ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞിട്ട് വേഗത്തിൽ ചെരുപ്പിൻ്റെ വാറൊക്കെ പൊട്ടുമെന്ന് തോന്നുന്ന രൂപത്തിൽ, തുണിയൊക്കെ അഴിഞ്ഞു പോകുമെന്നുള്ള രൂപത്തിൽ വേഗത്തിൽ ധൃതിപ്പെട്ടുകൊണ്ട് പോവാണ്. എന്താണ് നബിയെ നിങ്ങളിങ്ങനെ സ്പീഡിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയാണ്, പണ്ട് ഉഹുദ് യുദ്ധത്തിൽ ഹൻദലാ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കുളിപ്പിച്ചതും അത് മലക്കുകൾ കുളിപ്പിച്ചല്ലോ, അതേപോലെ സഅദ് ഇബ്നു മുആദിനെയും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനൊന്നിങ്ങനെ നോക്കിയതാണ്. അപ്പോഴത്തേക്കും വീട്ടിലെത്തിയ സമയത്തേക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ മയ്യത്ത് കുളിപ്പിച്ച്, ഉമ്മയൊക്കെ ഇങ്ങനെ വിഷമത്തോടുകൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ വിഷമമുണ്ടെങ്കിൽ പോലും അങ്ങനെ കരച്ചിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബത്തിനും എല്ലാവരും കൂടെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ ആൾക്കാർ പറയുകയാണ്, എന്തോ ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഭയങ്കര കനം കുറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇത്രക്ക് കനം, ശരിക്കും വെയിറ്റുള്ള ആളാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കനം കുറഞ്ഞതുപോലെയാക്കി തീർന്നു. പിന്നെ നബി പറയാണ്, ഇതൊരു സാധാരണ മരണമല്ല. കാരണം പകലിൽ നമസ്കാരം, ഇസ്തിഗ്ഫാർ, പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ആ മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ മലക്കുകൾ ഇറങ്ങി വന്നു. മയ്യത്ത് ചുമക്കുന്നിടത്ത് വരെ മലക്കുകളുണ്ടായിരുന്നു, 70,000 മലക്കുകളുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഒക്കെ നമ്മളുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ച് നോക്ക്. പള്ളിയുമായിട്ട് എന്താണ് ബന്ധം? നമ്മുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? കളികളിൽ മുഴുകിയാൽ, ടി വിയിൽ മുഴുകിയാൽ, വിനോദങ്ങളിൽ മുഴുകിയാൽ, ഗെയിമിലിരുന്നാൽ, കല്യാണത്തിന് പോയാൽ, വിരുന്നിന് പോയാൽ, സ്കൂളിൽ പോയാൽ, നമ്മളും പള്ളിയും നിസ്കാരമൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപാട് വലിയ 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിനൊക്കെ എത്തിയിട്ടും ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോഴും നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഒക്കെ നിർബന്ധിച്ചാലോ, ചീത്ത പറഞ്ഞാലോ, 2 വടിയെടുത്ത് അടിച്ചകയിലൊക്കെ നമസ്കരിക്കുന്നുവെങ്കിൽ ഇപ്പറഞ്ഞതുപോലത്തെ നല്ല ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടൂല. നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറയാം, നല്ല വിശ്വാസം നല്ല സൽക്കർമ്മങ്ങളുമായിട്ട് പോയാലാണ് സ്വർഗത്തിലെത്താൻ പറ്റുക. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്.

0: ഈ സൂറത്ത് ഏതാണെന്നറിയോ? അൽകഹ്ഫ് സൂറത്തില്ലേ നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച പകൽ സമയത്ത് നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫ് എങ്ങനെയെങ്കിലും ഒരു തവണ പൂർണ്ണമായി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ സൂറത്തിൽ അതാണ് പറയുന്നത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുന്ന സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, സ്വർഗത്തിലെ ആ സത്യവിശ്വാസികൾക്ക് സ്വർഗത്തോപ്പുകൾ സൽക്കാരമാക്കി നൽകിയിട്ടുണ്ടാകും. ഖാലിദീന ഫീഹാ ലാ യബഗൂന അൻഹാ ഹിവലാ, ഒരു ദിവസമല്ല ഒരു മാസമല്ല എന്നേക്കുമായി ആ സ്വർഗം അവർക്ക് കൊടുക്കും. അതിൽ നിന്നവിടെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് അവർക്കൊരിക്കലും ആഗ്രഹം പോലും ഉണ്ടാവില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനേ അവർക്ക് കൊതി ഉണ്ടാവില്ല. ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കുന്ന ആഗ്രഹം. ആ സ്വർഗം ലഭിക്കുന്ന വിശ്വാസവും സൽക്കർമ്മവും നമ്മളിത് വേണ്ടേ? ഫിർദൗസ് കിട്ടുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞെന്താ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നിസ്കാരത്തിൽ നല്ല ഭക്തിയുള്ളവരാ. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തിൽ ചിട്ടയുള്ളവരാണ്, നിഷ്ഠയുള്ളവരാണ്. അൽഹംദുലില്ലാ, നമുക്കങ്ങനെ പറയാൻ ആ കൂട്ടത്തിലൊക്കെ പെടാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കട്ടോ, ഇതൊക്കെ ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളാണ്, പഠിക്കുന്നവരാണ്, മറ്റെല്ലാം ഉണ്ടെങ്കിലും നമസ്കാരം കൃത്യമായി ശീലിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് പരിചയമുണ്ട്. പല സ്കൂളുകളിലും ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളൊന്നും അല്ലെങ്കിലും പള്ളിയിൽ നമസ്കരിക്കാനൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ വളരെ അച്ചടക്കത്തോടെ ശാന്തമായി ഹൗലിൻ്റെ അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കാതെ, അവിടെ ചില പലപ്പോഴും പല സ്കൂളുകളുടെയും അടുത്തൊന്നും സൗകര്യങ്ങൾ പോലും ഉണ്ടാവില്ല, അങ്ങനെ ഉള്ള സൗകര്യത്തിൽ വളരെ ശാന്തമായി ജമാഅത്തിലൊക്കെ പങ്കെടുക്കാനും കൃത്യമായി മുടങ്ങാതെ അത് പാലിക്കുന്ന ആളുകളും പോകുമ്പോൾ തൻ്റെ സുഹൃത്തിനെയും ഫ്രണ്ടിനെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാനും അതേപോലെ തന്നെ അധ്യാപകരുമായിട്ട് ആ രൂപത്തിൽ അവിടെയുള്ള പ്രയാസങ്ങളൊക്കെ ചർച്ച ചെയ്യാനും, ആ സ്കൂളിലെ അല്ലെങ്കിൽ നമ്മൾ പോണ വിദ്യാലയത്തിലെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ കൃത്യത പാലിക്കുന്ന ഒരാളായി നമ്മൾ മാറുകയും അതിൻ്റെ ഒരു നേതാവായി, അതിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട്, നമ്മൾ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ, ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമസ്കാരത്തിന് പോണ ആൾക്കാരുടെ ഒരു നേതാവായിട്ട് നമ്മളുണ്ടാവണം. പീസ് റേഡിയോ നമുക്ക് നൽകുന്ന വലിയ ഒരു സമ്മാനം അത് തന്നെയാണ്. നമ്മളൊരു നല്ല നമസ്കാര കാര്യത്തിലെ നല്ല ശീലമുള്ള, നല്ല രൂപത്തിൽ അതിനെ പാലിക്കുന്ന മിടുക്കരായ ആളുകളെയാണ് നമുക്ക് ആവശ്യം. ഏത് ജോലിയിലാണെങ്കിലും നമുക്കിനി പഠിച്ച് ഏതൊക്കെ ഏത് മേലക്ക് മേലക്ക് പ്ലസ് ടു ഡിഗ്രി എന്ത് എവിടെ എത്തിയാലും ആ സ്കൂളിലും ഹോസ്റ്റലിലും എവിടെയും പള്ളിയുണ്ടോ, നമസ്കരിക്കാൻ പറ്റുമോ, ജുമാക്ക് പോകാൻ പറ്റുമോ, ഇതൊക്കെ നോക്കി അളന്ന് മുറിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഓരോ സ്ഥലത്ത് പോയി ചേരാൻ പോലും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഉപദേശം നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ കൈമാറുക. നമസ്കാരത്തിൽ വിളിച്ചാൽ വരാത്തവർ, അതിൽ മടി കാണിക്കുന്നവർ, അതിനെ പരിഹസിക്കുന്ന ആളുകളൊക്കെ, അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക, ഇത് കേൾക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നമ്മൾ അറിയിക്കുക. ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതുകൊണ്ട് നമുക്കുണ്ടായ ഇത്തരം ഉപദേശങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ നമുക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമ്മളെ അറിയിക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖങ്ങൾക്കെല്ലാം നന്ദി കാണിച്ച് നല്ല വിദ്യാർത്ഥികളായി, നല്ല കുട്ടികളായി, നല്ല മക്കളായി ജീവിക്കാനും നല്ല രൂപത്തിൽ മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഉസ്താദുമാർ, നേതാക്കന്മാർ, മാഷന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയും ഖൈറും ബർക്കാത്തുകളും നൽകുമാറാകട്ടെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാഹ്, പൂമരത്തണലിൽ നമ്മൾ കേട്ടു നമസ്കാരം പള്ളിയിൽ എന്ന വിഷയത്തിൽ സുബൈർ സലഫിയുടെ സംസാരമായിരുന്നു നമ്മൾ കേട്ടത്.
2: ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. പ്രാർത്ഥന എത്തും മുമ്പ് ഉത്തരം, ടി ചാണ്ടിയുടെ രചന, ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
3: ടെലിഗ്രാഫ് കമ്പികൾ പുതുതായി വലിക്കുന്നത് നോക്കി ഒരു യുവാവ് നിൽക്കുകയായിരുന്നു. വെറും സാധാരണക്കാരൻ. അപ്പോൾ ടെലിഗ്രാഫിനെപ്പറ്റി വിവരമുള്ള ഒരു ബിസിനസ്സുകാരൻ ആ യുവാവിനോട് പറഞ്ഞു, നിനക്കറിയാമോ, ഈ കമ്പി വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 200 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് സന്ദേശമയച്ചാൽ 1 മണിക്കൂറിനകം മറുപടി ലഭിക്കും. അതത്ര വലിയ കാര്യമൊന്നുമല്ല, യുവാവ് പറഞ്ഞു. എന്തുകൊണ്ട്? ബിസിനസ്സുകാരൻ ചോദിച്ചു. ചോദിക്കുന്നതിനു മുൻപ് ഉത്തരം കിട്ടിയിട്ടുള്ള വല്ല കഥയും നിനക്കറിയാമോ? ദൈവത്തോട് നാം ചോദിക്കുന്നതിനു മുൻപ് മറുപടി ലഭിച്ചിട്ടുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കാം. യുവാവ് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം പറയട്ടെ. ഞങ്ങളുടെ അത്യാവശ്യ ചെലവുകൾക്കും മാസാന്ത്യക്കടങ്ങൾ വീട്ടുന്നതിനുമുള്ള പണമേ ബാങ്കിലുണ്ടായിരുന്നുള്ളൂ. ബാങ്കിൽ നിന്ന് ആ തുക എടുത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി ആരോ ആ പണം സഞ്ചിയോടെ മോഷ്ടിച്ചുകൊണ്ടുപോയി. വേറെ ഒരു പൈസ പോലും ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഞങ്ങൾക്കില്ലായിരുന്നു. ദിവസങ്ങൾ ഏതാനും കഴിഞ്ഞു. കടയിലും മറ്റും പണം കൊടുക്കേണ്ട സമയമായി. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, അത്ഭുതമെന്നു പറയട്ടെ, മണി ഓർഡർ എന്നു പറഞ്ഞ് പോസ്റ്റ്മാൻ കയറി വന്നു, ഒപ്പിട്ട് വാങ്ങി. ഞങ്ങളുടെ തൽക്കാല ആവശ്യത്തിന് ആ തുക മതിയാകുമായിരുന്നു. അജ്ഞാതനായ ഏതോ ഒരു സുഹൃത്ത് അയച്ചതായിരുന്നു ആ മണി ഓർഡർ. അദ്ദേഹത്തെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. തന്റെ അടിമകളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിയുകയും അവരുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ചില അടിയന്തര ഘട്ടങ്ങളിൽ ദൈവത്തെ വിളിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഉത്തരമരുളിയിട്ടുള്ളതിന് ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും.
1: ടി ചാണ്ടി രചിച്ച പ്രാർത്ഥന എത്തും മുമ്പ് ഉത്തരമെന്ന ലേഖനത്തിന്റെ ശബ്ദാഖ്യാനമായിരുന്നു നുറുങ്ങുകളിൽ ഇതുവരെ കേട്ടത്. ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
2: പ്രിയമുള്ളവരെ, നാം ഇനി പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനാമവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നു അബ്ദുർ റഊഫ് അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ വിശാലമായി പഠിച്ചു വരികയാണ്. അതിൽ 5-6 നാമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി പഠിച്ചത് അർറഹ്മാൻ അർറഹീം എന്ന അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഉൾക്കൊള്ളുന്ന ആ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വിശ്വാസികൾക്ക് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, അതുപോലെ തന്നെ ദുനിയാവിൽ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. ഇങ്ങനെ അർറഹ്മാൻ അർറഹീം എന്ന 2 നാമങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന 2 നാമങ്ങളുടെ ആശയ തലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അൽ ഹയ്യു അൽ ഖയ്യൂം ഈ 2 നാമങ്ങളും ചേർത്തു പറയാൻ കാരണം, പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിലും തിരുവചനത്തിലും അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചേർത്തു പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തിലൊരു വചനമുണ്ടല്ലേ, നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ഒക്കെ പാരായണം ചെയ്യുന്ന ഒരു ആയത്ത് ഉണ്ടല്ലേ. ആ ആയത്തേതാ? എല്ലാവർക്കും അറിയാലേ, ആ മാഷാ അല്ലാ, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എങ്ങനെയാ തുടങ്ങുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കണ്ടോ, അവിടെ പറഞ്ഞപ്പോഴും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറഞ്ഞു. ഇനി സൂറത്തു ആലു ഇമ്രാനിൻ്റെ 1 ആയത്ത് എന്താ? സൂറത്തു ആലു ഇമ്രാനിൻ്റെ 1 ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തന്നെയാണ്. അവിടെയും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്തു പറഞ്ഞു. ഇനി 3 സൂറത്തു ത്വാഹയിലെ 111 വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന് വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലാണ് ചേർത്തു പറഞ്ഞത്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് 3 സ്ഥലങ്ങളിൽ ചേർത്തു പറഞ്ഞു. 3 പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് വന്നത്. ആ 3 ഹയ്യി എന്നതിനോട് ചേർത്താണ് വന്നിട്ടുള്ളത്. എന്നാൽ അൽ ഹയ്യി എന്ന് 5 പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അൽ ഹയ്യി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അപ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജീവിച്ചിരിക്കുന്നുണ്ട്, ജിന്നുകളും ജീവിച്ചിരിക്കുന്നുണ്ട്, ജീവജാലങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഈ സൃഷ്ടികളുടെ വ്യത്യാസം. സൃഷ്ടികൾ ഒരു സമയത്ത് ജനിച്ചതാണ് അല്ലെങ്കിൽ ഉണ്ടായതാണ്. അപ്പോൾ ആ ഉണ്ടായതിന് മുമ്പൊരു കാലമുണ്ട്. അതിപ്പോൾ മുഹമ്മദ് എന്ന ഒരു കുട്ടി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് ഇല്ല ഈ ലോകത്ത്. ഈ പറയുന്ന ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ലല്ലോ. 10-28 വർഷങ്ങൾക്ക് മുമ്പ് ഞാനില്ല. അപ്പോൾ എനിക്കൊരു ഇല്ലായ്മയുണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇല്ലായ്മയില്ല. അതുപോലെ തന്നെ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ല. അവന് മരണമില്ല. പക്ഷെ മനുഷ്യരെന്ത് ചെയ്യും? മരിക്കും. എല്ലാ സൃഷ്ടിജാലങ്ങളും മരിക്കും അല്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാം മരിക്കും, എല്ലാം മരിക്കും, എല്ലാം നശിക്കും. അപ്പോൾ നാശമില്ലാത്തവനാണ് അള്ളാഹു. ബാക്കി എല്ലാ സൃഷ്ടികളും പടപ്പുകളും എന്താണ്? നാശമുള്ളതാണ്. ഇതുപോലെ തന്നെ മനുഷ്യരൊക്കെ, നമ്മളൊക്കെ ഉറങ്ങും അല്ലേ? നമ്മൾ ഉറങ്ങും, നമ്മൾ ചെറുതായിട്ടൊന്നും മയങ്ങും, അല്ലെങ്കിൽ ചില അശ്രദ്ധകളുണ്ടാവും അല്ലേ? എത്ര എത്ര ആക്സിഡൻറ്റുകളാണ് അശ്രദ്ധ മൂലം സംഭവിച്ചിട്ടുള്ളത് അല്ലേ? നമുക്ക് പത്രം വായിക്കുമ്പോൾ നമ്മളറിയും അല്ലേ? ചില ടി വികളിലൂടെ പിന്നെ വാർത്തകൾ വായിക്കുമ്പോൾ, വാർത്തകൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മളറിയല്ലേ, ഒന്ന് മയങ്ങിപ്പോയതാണ്, അപ്പോഴത്തേക്ക് ആക്സിഡൻ്റായി എന്നൊക്കെ പറയും. അള്ളാഹു നമ്മളെ അത്തരം ആക്സിഡൻറ്റുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ മനുഷ്യനും മറ്റു സൃഷ്ടികളുമൊക്കെ ഉറങ്ങുകയും മയങ്ങുകയും ന്യൂനതകൾ വരികയും ഒക്കെ ചെയ്യുമെങ്കിൽ അസുഖം ബാധിക്കും, അങ്ങനെ മരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ന്യൂനതകളുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ലാത്ത ഖുദുഹു സീനത്തും വലാനവും, ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത, അതുപോലെ തന്നെ ന്യൂനതകളിൽ നിന്ന് മുക്തമായ, ഒരു ഇല്ലായ്മയിൽ നിന്ന് ഉടലെടുക്കാത്ത, ഒരു മരണമില്ലാത്ത, ആദ്യവും അന്ത്യവുമില്ലാത്ത, സർവ പൂർണമായ ജീവിതം ഉള്ള അൽ ഹയ്. അതാണ് അൽ ഹയ്യ് എന്നതിൻ്റെ അർത്ഥം. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, തുടക്കമില്ല, ഒടുക്കമില്ല, അതുപോലെ തന്നെ ന്യൂനതകളില്ല. ഇങ്ങനെ തുടക്കമോ ഒടുക്കമോ ന്യൂനതയോ മരണമോ രോഗമോ ഒന്നുമില്ലാത്ത ജീവിതം, പൂർണമായ ജീവിതമുള്ളവൻ, അതാണ് അൽ ഹയ്യു എന്നതുകൊണ്ടുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ നാമം പഠിക്കുമ്പോൾ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആളുകൾ എന്ത് ചെയ്യുന്നു? മരിച്ചുപോയവരെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരൊന്നും യഥാർത്ഥ ആരാധ്യനല്ല എന്ന് മനസ്സിലാക്കി. നമ്മുടെ തൗഹീദിനെ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ അൽ ഹയ്യു എന്ന നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരണമില്ലാത്തവൻ, ആദ്യമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, രോഗങ്ങളില്ലാത്തവൻ, ന്യൂനതകളില്ലാത്തവൻ. ഇങ്ങനെ അൽ ഹയ്യു എന്ന നാമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനെ മാത്രമാണ്, അങ്ങനെയുള്ളവനെ മാത്രമാണ് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നതും നമ്മൾ മനസ്സിലാക്കുക. അൽ ഹയ്യു എന്ന നാമം ഒന്നുകൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒറ്റക്കായിക്കൊണ്ട് രണ്ടു പ്രാവശ്യമാണ് അൽ ഹയ്യു എന്ന നാമം വന്നത്. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുവൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് അള്ളാഹുവിൻ്റെ അൽ ഹയ്യു എന്ന നാമത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനോട് പ്രാർത്ഥിക്കുക, അവനോട് നിഷ്കളങ്കമായി കൊണ്ട്, നിഷ്കപടമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. അതുപോലെ തന്നെ വത്തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്തവനിലേക്ക് നിങ്ങൾ തവക്കുൽ ചെയ്യൂ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചവരൊന്നും തവക്കുൽ ചെയ്യാൻ അർഹരല്ല എന്നതും ഈ ആയത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമല്ല, അത് അവർക്ക് അവകാശപ്പെട്ടതല്ല, മറിച്ച് എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, ആദ്യമോ അന്ത്യമോ ഇല്ലാത്ത ആ അൽ ഹയ്യായ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവനിൽ മാത്രമാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെന്ന അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണവുമായി ബന്ധപ്പെട്ട പഠനമായിരുന്നു ഈ ഒരു വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. അബ്ദുറൌഫ് അൽ ഹിക്കമി.

0: അടുത്തതായി നാം പ്രവേശിക്കുന്നത് ഏവർക്കും ഇഷ്ടമുള്ള, കേൾക്കാൻ രസമുള്ള കഥയിലേക്കാണ്. കഥ പറയാം എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. അജ്മലിൻ്റെ ഭാഗ്യപരീക്ഷണം, അജ്മലും കുഞ്ഞുപെങ്ങളും, ഭാഗം 22.
1: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 22. അജ്മലിൻ്റെ ഭാഗ്യപരീക്ഷണം. എത്ര പെട്ടെന്നാണ് കാലം നീങ്ങുന്നത്! മദ്രസയിലെയും സ്കൂളിലെയും വാർഷിക പരീക്ഷ കഴിഞ്ഞപ്പോൾ ഷാഹിദ ഓർത്തു, ഇത്തവണത്തെ അവധിക്കാലം തൻ്റെ ജീവിതത്തിലും മധുരാനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വേനലവധിയിൽ താൻ ഒരു അടുക്കളക്കാരി മാത്രമായിരുന്നു, ഇപ്പോൾ അധ്യാപിക കൂടിയാണ്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങണം. മദ്രസയടച്ചപ്പോൾ ഈ ഭാരം കുറഞ്ഞു. ഓരോ വിഷയത്തിൻ്റെയും പരീക്ഷ കഴിയുന്ന അന്നു തന്നെ ഉത്തരക്കടലാസുകൾ നോക്കി പ്രധാനാധ്യാപകനെ ഏൽപ്പിച്ചുകൊടുത്തുകൊണ്ട് ഒഴിവുകാലത്ത് തികച്ചും സ്വതന്ത്രയായി. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ അജ്മൽ സന്തോഷവാനായി പുറത്തുനിന്ന് വരുന്നത് കണ്ടു. വന്നപാടെ അവൾ ചോദിച്ചു, എന്താ മോനെ ഇന്ന് വല്ലാത്തൊരു സന്തോഷം? ഇന്നലെ സ്കൂളടച്ചതുകൊണ്ടാണോ? അല്ലുമ്മ, ഇന്നലെ സ്കൂളിൽ വലിയൊരു സംഭവമുണ്ടായി. എൻ്റെ ക്ലാസ്സിലെ രവിക്ക് ലോട്ടറി അടിച്ചു, 5 ലക്ഷം രൂപയുടേത്. സ്കൂള് തുറക്കുമ്പോൾ ഒരു ബൈക്കും മൊബൈലും പുതിയ ഉടുപ്പുകളുമൊക്കെ ആയിട്ടാണ് അവൻ സ്കൂളിൽ വരാന്ന് പറഞ്ഞു. അതിനെന്താടാ ഈ സന്തോഷിക്കണത്? ഉമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ കീഷയിൽ നിന്നൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് അജ്മൽ പറഞ്ഞു, ഇത് 20 ലക്ഷത്തിൻ്റെ ടിക്കറ്റാ. അത് കിട്ടിയാൽ ഞമ്മക്ക് ഈ വീടൊന്ന് നന്നാക്കണം. അത് കേട്ട് ഷാഹിദയുടെ മുഖം വാടി. അല്പം ദേഷ്യത്തിൽ അവൾ ചോദിച്ചു, എന്തേ ഉമ്മയോട് ചോദിക്കാതെ ലോട്ടറി ടിക്കറ്റ് എടുത്ത്? എന്താണിമ്മ അതുകൊണ്ട് പ്രശ്നം? ഞാനൊരു നല്ല കാര്യം ചെയ്തതല്ലേ? അത് കിട്ടിയാൽ ഉമ്മയ്ക്കും സെൽവയ്ക്കും ഓരോ സ്വർണ്ണച്ചെയിനും നന്നാലും വളയും വാങ്ങാം. പിന്നെ വീടും നന്നാക്കാം, പുറമേ കുറച്ച് ഫർണിച്ചറും. ഇതൊക്കെ നല്ലതല്ലേ ഉമ്മ? മോനെ, വീടും സ്വർണവും ഫർണിച്ചറും ഒക്കെ നല്ലതാണ്. പക്ഷെ മോൻ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഇതിലുണ്ട്. ലോട്ടറി നമുക്ക് പാടില്ലാത്തതാണ്, അങ്ങനെ മോൻ പഠിച്ചിട്ടുണ്ടാവില്ല. അജ്മൽ കുറ്റബോധത്തോടെ ആലോചിക്കാൻ തുടങ്ങി. മനസ്സിൽ നിറയെ നല്ല വീടിനെക്കുറിച്ചും ഉമ്മയുടെയും കുഞ്ഞുപെങ്ങളുടെയും കൈകളിൽ പൊൻവളകൾ തിളങ്ങുന്നതിനെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങളായിരുന്നു. അത് വാടിപ്പോയി. അവൻ്റെ ആലോചന കണ്ട് ഷാഹിദ് ചോദിച്ചു, മോന് ദുഃഖമുണ്ടോ? ഇല്ല, മതത്തിൽ പാടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ദുഃഖിക്കാൻ പാടില്ലല്ലോ. ലോട്ടറി ടിക്കറ്റ് വാങ്ങരുതെന്നും അതിൻ്റെ പണം ഉപയോഗിക്കരുതെന്നും എനിക്കറിയില്ലായിരുന്നു. സാരല്ല, ഇപ്പം കാര്യം തിരിഞ്ഞല്ലോ, കുറച്ചുകൂടി തിരിയാനുണ്ട്. എന്താണ് ലോട്ടറി പണം ഹറാമാകാൻ കാരണം? ആ പണം നമ്മുടെ പണിക്കൂലിയല്ല, കച്ചവടത്തിലെ ലാഭമോ പാരിതോഷികമോ അല്ല. തിരിഞ്ഞോ? അജ്മൽ തലയാട്ടി. അവൻ ആട്ടിൻകൂട്ടിലേക്കും കോഴിക്കൂട്ടിലേക്കും ഏറെ നേരം നോക്കി നിന്നു. ശേഷം ഉമ്മയോട് പറഞ്ഞു, ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ തന്നെ വീട് നന്നാക്കാനും ഉമ്മക്കും സെൽവക്കും സ്വർണം വാങ്ങാനും കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ വേനലവധിയിൽ ഞാനതിൻ്റെ ശ്രമം തുടങ്ങും ഇൻഷാ അല്ലാ. ഷാഹിദ അജ്മലിൻ്റെ മുഖം ശ്രദ്ധിച്ചു. അവിടെ ഉറച്ച തീരുമാനത്തിൻ്റെയും തൻ്റെയിടത്തിൻ്റെയും അടയാളം കാണാമായിരുന്നു.
0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാം, അജ്മലിൻ്റെ ഭാഗ്യപരീക്ഷണം, അജ്മലും കുഞ്ഞുപെങ്ങളും, ഭാഗം 22. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൽ ഇനി ദൃശ്യമാണ്. മൻസൂർ മണ്ണാർക്കാട് ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ചേരുകയാണ്. ഒരു അമേരിക്കൻ യാത്ര, ഭാഗം 2, ഓർലാൻഡോ, നാസ, യാത്രാ വിവരണം. രഞ്ജിത് ദാസ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനമാണ് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.
3: നയാഗ്ര, വാഷിങ്ടൺ DC. 2014 ജൂലൈയിലാണ് അമേരിക്കൻ യാത്രയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. എല്ലാ യാത്രകളും ഞാനും ഭാര്യ ലിസിയും കുട്ടികളായ ലയനയും ബ്രിനോയും, അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ട് യാത്രയ്ക്ക്. വിവിധ വിമാനക്കമ്പനികളുടെ നിരക്കുകൾ പല വെബ്സൈറ്റുകളിൽ പരതി. കുവൈറ്റ് എയർവേസ് ആണ് ഏറ്റവും കുറഞ്ഞ നിരക്കെന്ന് കണ്ടെത്തി. തിരുവനന്തപുരത്തുനിന്ന് കുവൈറ്റ് വഴി ന്യൂയോർക്കിലേക്ക്, അവിടെ ന്യൂയോർക്ക്, ഫ്ലോറിഡ, ഡെൻവർ എന്നീ 3 സിറ്റികളാണ് ഞങ്ങളുടെ പ്ലാൻ. 3 സിറ്റികൾ സന്ദർശിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. നവംബർ 9 മുതൽ 22 വരെ, 14 ദിവസം. ആദ്യം ന്യൂയോർക്കിൽ നയാഗ്ര വെള്ളച്ചാട്ടവും വൈറ്റ് ഹൌസും എന്തായാലും കാണണം. പിന്നെ ന്യൂയോർക്ക് സിറ്റിയും ഇന്റർനെറ്റിൽ പരതി അവിടെയുള്ള ടേക്ക് ടൂസിന്റെ ബസ് ടൂർ കണ്ടുപിടിച്ചു. 3 പകലും 2 രാത്രിയും ഹോട്ടൽ താമസം ഉൾപ്പെടെയാണ് പാക്കേജ്. ഞങ്ങളുടെ പ്ലാൻ പ്രകാരം ന്യൂയോർക്കിൽ എത്തുന്ന ദിവസവും ബസ് ടൂർ അവസാനിക്കുന്ന ദിവസവും ന്യൂയോർക്കിൽ താമസിക്കേണ്ടതുണ്ട്. അതിനായി ന്യൂയോർക്കിനടുത്ത് ജേഴ്സി സിറ്റിയിൽ ഹോട്ടൽ കണ്ടുപിടിച്ചു. ഹോട്ടൽ വാടക വളരെ കുറവ്, കൂടാതെ ടേക്ക് ടൂസ് ബസ് അതുവഴിയാണ് പോകുന്നത്. ന്യൂയോർക്ക് സിറ്റി കാഴ്ചകൾ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റിവച്ചു. മറ്റുള്ള സിറ്റികളിൽ പോയിട്ട് വീണ്ടും ഇവിടെ വരാമെന്നാണ് പ്ലാൻ. ഫ്ലോറിഡ സ്റ്റേറ്റിലെ ഒർലാൻഡോയിൽ 4 രാത്രികളും കൊളറാഡോയിലെ ഡെൻവറിൽ 3 രാത്രികളും. ഒർലാൻഡോയിലെ പ്രധാന പരിപാടി കെനഡി സ്പേസ് സെന്റർ നാസ കാണുകയാണ്. ഒർലാൻഡോയിലേക്കും ഡെൻവറിലേക്കുമുള്ള ആഭ്യന്തര വിമാനങ്ങൾ കണ്ടെത്തി. ഇനി ഇവയെല്ലാം ബുക്ക് ചെയ്യണം. തിരുവനന്തപുരം ന്യൂയോർക്ക് വിമാനം അക്ബർ ട്രാവൽസ് വഴി ബുക്ക് ചെയ്തു. ഏകദേശം ഓൺലൈൻ റേറ്റിന് കിട്ടി. അത് വലിയ തുകക്കുള്ളതായിരുന്നതിനാൽ ഓൺലൈൻ കുറച്ച് പ്രയാസമായിരുന്നു കണ്ടെത്താൻ. ആഭ്യന്തര വിമാനങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് യാത്ര ഷെഡ്യൂൾ പൂർത്തിയാക്കി. ഹോട്ടൽ ടേക്ക് ടൂസ്, ബസ് ട്രിപ്പ് എന്നിവയും ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഹോട്ടൽ ബുക്കിംഗിന് മിക്കവാറും booking.com ആശ്രയിച്ചത്. അടുത്ത കടമ്പ അമേരിക്കൻ വിസ ശരിയാക്കുക എന്നതാണ്. ഓൺലൈൻ വിസ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു. $160 വിസ ഫീസ്. ഇപ്പോൾ ഏകദേശം അത് ₹11,500. വളരെ വിശദമായ ഓൺലൈൻ അപേക്ഷാ ഫോമാണ് അമേരിക്കൻ വിസയ്ക്കുള്ളത്. ചെന്നൈയിലെ അമേരിക്കൻ എംബസിയിൽ നേരിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അടുത്തടുത്ത 2 ദിവസങ്ങളിൽ ആദ്യ ദിവസം ബയോമെട്രിക്കും ഫോട്ടോയും അടുത്ത ദിവസം എംബസിയിലെ ഇന്റർവ്യൂ. ഷെഡ്യൂൾ ചെയ്ത ദിവസം ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി. ആദ്യ ദിവസം എല്ലാ പേരും ബയോമെട്രിക്കും ഫോട്ടോയും എടുത്തു. അത് എംബസിയിലല്ല, അതിനടുത്താണ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് ഞങ്ങളുടെ ഇന്റർവ്യൂ സമയം. ഞങ്ങൾക്ക്

പിന്നെ ചോദ്യങ്ങൾ ലിസിയോടായി. ഒരു ചോദ്യത്തിന് എന്റെ ഇടപെടൽ അദ്ദേഹത്തെ ചെറുതായി ചൊടിപ്പിച്ചു. ലിസിയോട്, ക്വസ്റ്റ്യൻ ടു യു. അവസാനം അദ്ദേഹത്തിന്റെ ഒരു പുഞ്ചിരി കണ്ടു, ചെറിയൊരു ആശ്വാസം. യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. അമേരിക്കൻ ടൂറിസ്റ്റ് വിസ കാലാവധി സാധാരണ 10 വർഷമാണ്. എന്നാൽ ട്രാവൽ സമയത്തോ 1 വർഷത്തേക്കോ വേണമെങ്കിലും അവർക്ക് വിസ അനുവദിക്കാം. ഇത് ഇന്റർവ്യൂ സമയത്താണ് തീരുമാനിക്കുക. എന്നാൽ വിസ വരുമ്പോൾ മാത്രമേ നമുക്ക് അതറിയാൻ സാധിക്കൂ. 3ാം ദിവസം വിസ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. എല്ലാവർക്കും 10 വർഷ കാലാവധി. പിന്നീടാണ് മനസ്സിലായത് ക്യൂവിൽ ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് ആൾക്ക് കിട്ടിയ ഓൺസൈറ്റ് ജോബ് വിസയായിരുന്നു അതെന്ന്. ഡോളർ നിരക്ക് നോക്കി ചിലവിനുള്ള ഡോളർ വാങ്ങി. ഞങ്ങൾ എല്ലാ യാത്രകളിലും കഴിവതും ആ രാജ്യത്തിന്റെ കറൻസി അല്ലെങ്കിൽ US ഡോളറാണ് കൊണ്ടുപോകാറുള്ളത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗം അത്ര ലാഭകരമല്ല. അല്ലെങ്കിൽ ആ കറൻസിയിലുള്ള ട്രാവൽ കാർഡും ഉപയോഗിക്കാം. ഞങ്ങളുടെ അമേരിക്കൻ ആഭ്യന്തര യാത്രകൾ അവിടത്തെ നിരക്ക് കുറഞ്ഞ വിമാനങ്ങളിലാണ്. അതിനാൽ 10 കിലോഗ്രാം ക്യാബിൻ ബാഗേജ് മാത്രമേ അനുവദിക്കൂ, അല്ലെങ്കിൽ അധിക ചാർജ് നൽകണം അതിന്. അതിനാൽ 40 കിലോഗ്രാം വരുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ ബാഗേജ്. അങ്ങനെ 2014 നവംബർ 9 രാവിലെ 5:45 തിരുവനന്തപുരത്തു നിന്നും കുവൈറ്റിലേക്ക് ആദ്യ വിമാനത്തിൽ യാത്ര തിരിച്ചു. 5:30 മണിക്കൂറാണ് യാത്രാസമയം. 2.5 മണിക്കൂർ പുറകോട്ടാണ് കുവൈറ്റ് സമയം. 8:45 കുവൈറ്റിലെത്തി, 10:05 അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക്. 13.5 മണിക്കൂർ നീളുന്ന ഞങ്ങളുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്ര. ന്യൂയോർക്ക് സിംഗപ്പൂർ വിമാനമാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രാ വിമാനം. 18:40 മണിക്കൂർ. വിമാനയാത്രയുടെ വിരസത അകറ്റാൻ സീറ്റ് സ്ക്രീനിൽ സിനിമയും ഇടയ്ക്കിടയ്ക്ക് പലതരം ഭക്ഷണവുമുണ്ട്. അമേരിക്കൻ സമയം ഇന്ത്യയേക്കാൾ പുറകോട്ടായതിനാൽ അന്ന് വൈകുന്നേരം 4:30 തന്നെ ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടെ ബാഗേജ് ട്രോളിക്ക് പണം നൽകണം. ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുകാരണം ട്രോളി വേണ്ടെന്നു വച്ചു. ഞങ്ങളുടെ 2 ബാഗും ട്രോളി ബാഗാണ്, അതിനാൽ വലിയ കുഴപ്പമില്ല. അവിടെ നിന്നും ഒരു മൊബൈൽ സിം കാർഡും വാങ്ങി. 10.5 മണിക്കൂറാണ് ശൈത്യകാലത്ത് ഇന്ത്യയുമായുള്ള ന്യൂയോർക്കിന്റെ സമയവ്യത്യാസം. 6 മുതൽ 10 ഡിഗ്രിയാണ് ഇവിടത്തെ താപനില. ഇമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം ട്രെയിനിൽ ജേഴ്സി സിറ്റിയിലെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. ആ ട്രെയിൻ യാത്രയിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിൽ യാചിക്കുന്ന ഒരു യാചകനെ കണ്ടു. അമേരിക്കയിലെ ട്രെയിനിലും യാചകർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ജേഴ്സി സിറ്റിയിലെ ജേണൽ സ്ക്വയർ എന്ന സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഒരു ടാക്സിയിൽ 2 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലേക്ക്. ന്യൂയോർക്കിൽ പൊതുവെ ഹോട്ടൽ വാടക കൂടുതലാണ്. അതിനാലാണ് സിറ്റിയിൽ നിന്ന് മാറി ഹോട്ടൽ ബുക്ക് ചെയ്തത്. മാത്രമല്ല ടേക്ക് ടൂർ ബസ് റൂട്ട് ഇതിനു സമീപമാണ്. അടുത്ത് ഞങ്ങൾക്ക് പോകേണ്ട ഒർലാൻഡോയിലേക്കുള്ള വിമാനം ഈ ഹോട്ടലിന് വളരെ അകലെയല്ലാതെ നെവാക് ലിബർട്ടി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഒരു നോർത്ത് ഇന്ത്യനായിരുന്നു ഹോട്ടൽ റിസപ്ഷനിൽ. 1 രാത്രിയും 2 ദിവസവും അവിടെ കഴിഞ്ഞു. 1 രാത്രി കൂടി ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുമുണ്ട്. അതിനാൽ ഒരു ബാഗ് ആ ഹോട്ടലിൽ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു. റിസപ്ഷനിൽ സംസാരിച്ചു, അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി. പിറ്റേന്ന് രാവിലെ 8:15 ടേക്ക് ടൂർ ബസ് ഞങ്ങളുടെ സ്ഥലത്തെത്തിച്ചേരുക. ഹോട്ടലിൽ നിന്നും 1-20 മിനിറ്റ് നടക്കണം. പിറ്റേന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. 3 ദിവസത്തെ യാത്രയ്ക്കായി റെഡിയായി. ടൂർ കമ്പനി പറഞ്ഞിരുന്ന സ്ഥലത്തെത്തി. കാത്തുനിന്നു അവർക്കു വേണ്ടി. അവർ പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിട്ടും ബസ് എത്തിയില്ല. ആ സ്റ്റോപ്പിൽ നിന്നും മറ്റൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അവർ ടൂർ കമ്പനിയിലേക്ക് ഫോൺ ചെയ്ത് വിവരം തിരക്കി. ബസ് അല്പം വൈകുമെന്ന് മറുപടി ലഭിച്ചു. അങ്ങനെ ബസ് എത്തി. ഞങ്ങൾ അതിൽ കയറി. വാൻ ഹൂൾ എന്ന ബെൽജിയം ബസ് നിർമ്മാണ കമ്പനിയുടേതായിരുന്നു ആ ആഡംബര ബസ്. വോൾവോ മാത്രം കണ്ടുശീലിച്ച ഞങ്ങൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു അത്. ഒരു ചൈനക്കാരൻ ചെറുപ്പക്കാരനായിരുന്നു ആ യാത്രയിൽ ഞങ്ങളുടെ ഗൈഡ്. അന്ന് വൈകുന്നേരം നയാഗ്ര വെള്ളച്ചാട്ടം കാണുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഏകദേശം 650 കിലോമീറ്റർ യാത്ര ചെയ്യണം നയാഗ്രയിൽ എത്താൻ. പോകുന്ന വഴിയിലുള്ള 1-2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുമുണ്ട്. നഗരപ്രദേശം താണ്ടി നീണ്ട എക്സ്പ്രസ് ഹൈവേയിലൂടെ ബസ് അതിവേഗം നീങ്ങിത്തുടങ്ങി. അമേരിക്കയിൽ ദീർഘദൂര ബസ്സുകൾക്ക് ഓരോ 2 മണിക്കൂറിലും 20 മിനിറ്റ് വിശ്രമം നിർബന്ധമാണ്. അതിനായി ഹൈവേയിൽ ഉടനീളം സർവീസ് ഏരിയ അല്ലെങ്കിൽ റെസ്റ്റ് ഏരിയകൾ ഉണ്ട്. അവിടെ റെസ്റ്റോറന്റ്, പെട്രോൾ സ്റ്റേഷൻ, മറ്റു കടകൾ എന്നിവയുമുണ്ടാകും. ആ ബസ് യാത്രക്കാരിൽ 60% ചൈനക്കാരായിരുന്നു. അതിനാൽ ഗൈഡ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ആദ്യം ചൈനീസിലും പിന്നെ ഇംഗ്ലീഷിലുമായിരുന്നു വിശദമാക്കി തന്നിരുന്നത്. പോകുന്ന എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും എൻട്രി ഫീസ് നമ്മൾ തന്നെ കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി, അല്ലെങ്കിൽ പുറത്തു കറങ്ങി നടക്കാം. ആ ബസ്സിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. എന്നാൽ അവർ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വളരെ എമർജൻസിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയൂ. ബസിന്റെ ഫ്രണ്ട് ഗ്ലാസിൽ പതിച്ചു

0: എന്ന മുൻപിലെ ദൃശ്യങ്ങൾ കാണുന്ന ഒരു സ്ക്രീൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രൈവറോട് ചോദിച്ച് കാര്യം മനസ്സിലാക്കി. റിയർ വ്യൂ ക്യാമറ മാത്രം കണ്ടിരുന്ന എനിക്ക് ഡാഷ് ക്യാമറ പുതിയ ഒരു അറിവായിരുന്നു. സന്ധ്യയോടെ ഞങ്ങൾ നയാഗ്ര ഫാൾസിൽ എത്തി. അവിടുത്തെ രാത്രി ഭംഗി ആസ്വദിക്കുക എന്നതാണ് ഇന്നത്തെ പരിപാടി. നാളെ രാവിലെ വീണ്ടും വരുന്നുണ്ട് നയാഗ്രയുടെ പകൽ കാഴ്ച കാണാൻ. ഏകദേശം 0 ഡിഗ്രിയായിരുന്നു അപ്പോൾ അവിടുത്തെ തണുപ്പ്. നയാഗ്രയ്ക്ക് അടുത്തുള്ള ബഫല്ലോ നഗരത്തിലെ ഹോട്ടലിലായിരുന്നു താമസം. നല്ലൊരു ഹോട്ടൽ. ആ തണുപ്പത്ത് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഉണർന്ന് ഹോട്ടലിന് വെളിയിൽ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിരവധി വരകൾ. ഞങ്ങളുടെ ഹോട്ടൽ ബഫല്ലോ എയർപോർട്ടിന് സമീപമായതിനാൽ വിമാനപ്പറക്കലിന്റെ പാടുകളായിരുന്നു അത്. ഹോട്ടലിൽ നിന്ന് പ്രഭാതഭക്ഷണം കഴിച്ച് നേരെ പോയത് നയാഗ്ര ഫോർട്ടിലേക്കാണ്. കടലിനടുത്ത് പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം. അവിടെ കുറച്ചു സമയം ചെലവിട്ട് നേരെ പോയത് നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്കിനെതിരെ പോകുന്ന ഒരു ജെറ്റ് ബോട്ട് യാത്രക്കായിരുന്നു. സാധാരണ സ്പീഡ് ബോട്ടിന് അവിടെ സഞ്ചരിക്കാൻ കഴിയില്ല, കാരണം വളരെ ശക്തമായ ഒഴുക്കാണ്. അതിനാലാണ് അതിശക്തമായ ജെറ്റ് ബോട്ട് ഉപയോഗിക്കുന്നത്. വളരെ ത്രില്ലിംഗ് ആയിരുന്നു ആ ബോട്ട് യാത്ര. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പകൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തി. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒരു വശം അമേരിക്കയും മറുവശം കാനഡയുമാണ്. ഈ വെള്ളച്ചാട്ടം അല്പം കാനഡയിലേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. അതുകാരണം നയാഗ്ര വെള്ളച്ചാട്ടം കാനഡ സൈഡിൽ നിന്നാവും കൂടുതൽ നല്ല കാഴ്ച. എന്നാൽ ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടി വ്യക്തമായി കാണാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു വ്യൂ ബ്രിഡ്ജ് അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറി കുറച്ചുകൂടി ഭംഗിയായി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാം. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തേക്ക് പോകുന്ന ബോട്ട് സർവീസുണ്ട്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ബോട്ട് ടൂർ. നവംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലമായതിനാൽ അമേരിക്കൻ ഭാഗത്തുനിന്ന് ഈ സർവീസ് ഇപ്പോൾ നിലവിലില്ല. ഞങ്ങളുടെ യാത്ര നവംബർ ആയിരുന്നതിനാൽ ആ ബോട്ട് യാത്ര ഞങ്ങൾക്ക് നഷ്ടമായി. എന്നാൽ കാനഡ കുറച്ചു ദിവസം കൂടി ഈ ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. കാനഡയുടെ ബോട്ടുകൾ അമേരിക്കൻ വശത്തുനിന്നും കാണാൻ കഴിയും. ശരത്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള ചുവടുമാറ്റത്തിലായിരുന്നു ആ സമയം അമേരിക്ക. അതുകാരണം ഇലകൾ മഞ്ഞ ചുവപ്പ് നിറങ്ങളോടുകൂടിയ മരങ്ങൾ എവിടെയും കാണാൻ കഴിയും. ചിലത് ഇലപൊഴിഞ്ഞു നിൽക്കുന്നു, ശൈത്യകാലത്തെ വരവേൽക്കാൻ വേണ്ടി. അതിമനോഹരമായ നയാഗ്ര കാഴ്ചകൾക്ക് ശേഷം വാഷിംഗ്ടൺ ഡി സിയിലാണ് ഇന്നത്തെ താമസം. ഏകദേശം 650 കിലോമീറ്റർ യാത്ര. യാത്രയിൽ ഉടനീളം സമയം പാലിക്കുവാൻ ഞങ്ങളുടെ ഗൈഡ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരിടത്തിറക്കിയാൽ തിരിച്ചു വരേണ്ട സമയം കൃത്യമായി പറഞ്ഞുതരും. ആരെങ്കിലും താമസിച്ചു ബസ്സിൽ എത്തിയാൽ മറ്റുള്ളവർ താമസിച്ച ആളെ കൈയടിച്ചു ബസ്സിൽ കയറ്റും. അങ്ങനെ കൈയടി കിട്ടാതിരിക്കാൻ എല്ലാവരും പരമാവധി ശ്രദ്ധിച്ചിരുന്നു. ഈ യാത്രയിലും ഓരോ 2 മണിക്കൂറും 20 മിനിറ്റ് റെസ്റ്റിനു ശേഷമാണ് യാത്ര പുനരാരംഭിക്കുന്നത്. രാത്രിയോടെ അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിൽ എത്തി. അങ്ങനെ അവിടെ ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി വൈറ്റ് ഹൗസ് കാണുകയാണ്. കടുത്ത സെക്യൂരിറ്റി ഏരിയയാണ് വൈറ്റ് ഹൗസും സമീപവും. കുറച്ചു ദൂരെയായി ബസ് നിർത്തി ഞങ്ങളെ ഇറക്കി. ഞങ്ങൾ ഗൈഡിനൊപ്പം നടന്നു. വൈറ്റ് ഹൗസിന് മുന്നിലെത്തി. മതിലിന് വെളിയിൽ നിന്ന് വൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. ഫോട്ടോയെടുക്കാം, അത്രമാത്രം. അവിടെ നിന്നും നേരെ ലിങ്കൺ മെമ്മോറിയൽ, ദി വാഷിംഗ്ടൺ മോണമെന്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന പാർക്കിലേക്ക്. പിന്നീട് ക്യാപിറ്റൽ ബിൽഡിംഗ്, അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ മന്ദിരം എന്നിവ കാണാൻ പോയി. പിന്നെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലേക്ക്. അവിടെ റൈറ്റ് സഹോദരന്മാരുടെ വിമാനം മുതൽ നാസ ചൊവ്വയിലേക്ക് അയച്ച ക്യൂരിയോസിറ്റി വരെ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ ഡി സിയിൽ സ്ഥിരതാമസക്കാരനായ കുര്യൻ അവിടെ വന്ന് ഞങ്ങളെ കണ്ടു. അദ്ദേഹം ലിസിയോടൊപ്പമാണ് ബിടെക് പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഫിലഡാൽഫിയയിലേക്ക് തിരിച്ചു. വാഷിംഗ്ടണിൽ പൊതുവെ കുറച്ച് ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ നിന്നും എന്തൊക്കെയോ കഴിച്ചു. ഫിലഡാൽഫിയയിൽ ഞങ്ങളുടെ പ്രധാന പരിപാടി ഇൻഡിപെൻഡൻസ് ഹാളും അതിനോട് ചേർന്ന പാർക്കും സന്ദർശിക്കലായിരുന്നു. അതിവിശാലമായ പാർക്കാണത്. പുൽത്തകിടിയിൽ ഏറെ നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഈ യാത്രയുടെ ഏകദേശം അവസാനത്തോടടുക്കുകയാണ്. ഓരോ യാത്രക്കാരും ഒരു ദിവസം $8 എന്ന കണക്കിന് ഗൈഡിനും ഡ്രൈവറിനുമായി ബാറ്റ കൊടുക്കണം. അത് ടൂർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് $24 വീതം ഒരാൾക്ക് $96 ഗൈഡിന് നൽകി. ഏകദേശം 7,000 ഇന്ത്യൻ രൂപ. ഇനി മടക്കയാത്രയാണ് ന്യൂയോർക്കിലേക്ക്. ഞങ്ങൾ ആദ്യ ദിവസം ജേഴ്സി സിറ്റിയിൽ താമസിച്ച അതേ ഹോട്ടലിലേക്ക്. രാത്രി ഏകദേശം 8 മണിയോടെ ഞങ്ങൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് ബസ് എത്തിച്ചേർന്നു. അവിടെ നിന്നും ഹോട്ടലിലേക്ക് നടന്നു. ഹോട്ടലിൽ എത്തി ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചിരുന്ന ബാഗ് മടക്കി വാങ്ങി. നാളെ ഒർലാൻഡോയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി റൂം ഹീറ്റർ ഓൺ ചെയ്ത് ഉറങ്ങാൻ കിടന്നു.
1: മാഷാ അല്ലാ, പ്രേമുള്ളവരെ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം. ഒരു അമേരിക്കൻ യാത്ര ഭാഗം 2, ഒർലാൻഡോ നാസ. യാത്രാ വിവരണം കടപ്പാട് രഞ്ജിത് ദാസ്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: അപ്പോൾ യാത്രാ വിവരണമൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം നമ്മളിനി റേഡിയോയിലെ പ്രത്യേക പരിപാടിയായ സ്നേഹക്കൂടലേക്കാണ് പ്രവേശിക്കുന്നത് അല്ലേ?
1: അതെ, സങ്കടങ്ങൾ പങ്കുവെക്കാം. നമ്മോടൊപ്പം ഇന്ന് സ്നേഹക്കൂടിൽ ഒപ്പം ചേരുന്നത് ബഹുമാനപ്പെട്ട ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഈൻ, അമ്മാബാദ്. പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. സർ, ഒരുപാട് ചോദ്യങ്ങൾ. നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നമുക്കൊരിക്കലും അവസാനിപ്പിക്കാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്നുള്ളത് നമ്മുടെ കുടുംബപരമായി ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾക്കുണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഖത്തറിലെ ഒരു സ്ത്രീ, ഒരു അമുസ്ലിം സ്ത്രീയാണ്, അവർ നമ്മുടെ പീസ് റേഡിയോ വീക്ഷിക്കാറുണ്ട്. അപ്പോൾ അവർ ഒരു നമുക്ക് ഒരു എന്താ പറയുക, ഒരു അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു സന്ദേശമുണ്ടായിരുന്നു. ഇത്തരം പ്രോഗ്രാമുകൾ മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും കേൾക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ശാന്തിയും സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് പീസ് റേഡിയോ അംഗങ്ങൾക്കും എല്ലാവിധ പിന്നെ അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ആമുഖം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്.
5: അല്ല, ഇത് എന്താ അറിയോ, ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങനെ ഒരു അറിവ്, ഒരു പുതിയതായി വിവാഹം കഴിക്കുന്ന ഒരു ദമ്പതികൾക്ക് ഈ അറിവ് എവിടെ നിന്ന് ലഭിക്കും? ഒന്ന്, അവരുടെ മാതാപിതാക്കളുടെ പരിചയത്തിൽ നിന്ന് അവർ കൊടുക്കണം. പക്ഷെ പൊതുവേ എന്തില്ല, ഈ ഒരു വിവാഹത്തലേന്നോ അങ്ങനെ മാതാപിതാക്കൾ മക്കൾക്ക് നാളെ വിവാഹമാണ്, നാളെ എങ്ങനെയാണ് നിങ്ങളുടെ പുതിയ ജീവിതത്തേക്ക് പ്രവേശിക്കുകയാണ്, ഇനിയൊക്കെ ഇതിലൊക്കെ ഇന്ന കാര്യങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട് എന്നൊന്നും എന്തു ചെയ്യുന്നില്ല, മനസ്സിലാക്കി കൊടുക്കണില്ല. മാത്രമല്ല പിന്നെ ജീവിതത്തിൽ ചെറുപ്പകാലത്തിലെ പിന്നെ വിദ്യാഭ്യാസത്തിലും ഇത് വരുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിലോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പല കുട്ടികളും 25, 26, 28 വയസ്സായിട്ട് വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവെയർനെസ് കൊടുക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ പീസ് റേഡിയോയിൽ, അവരെ സംബന്ധിച്ചിടത്തോളം പല വഴികളുമുണ്ട് ഇതിനറിയാൻ. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഫോണിൽ നേരിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്, പല ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, അവരുടെ പ്രശ്നത്തിന് സമാനമായ പ്രശ്നങ്ങളുള്ള ഒട്ടനവധി ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ ചോദിക്കാൻ മടിച്ചു നിൽക്കുമായിരിക്കും, അവർക്കത് കേൾക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും കൂടി പ്രശ്ന പരിഹാരങ്ങളാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരാൾക്ക് മാത്രമല്ല, അയാളെപ്പോലെയുള്ള അനേകം ആളുകൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ ഇത്തരം പിന്നെ അവരുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ വെളിവാക്കുന്നില്ല, അവരുടെ സ്വകാര്യതകൾ ആരും അറിയണില്ല, അവരാരാന്ന് പോലും ആർക്കും മനസ്സിലാവണില്ല. എന്നാലും അവരുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടുന്നു. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, നേരിട്ട് വിളിക്കുമ്പോൾ ഒരു പക്ഷേ അവരാരാണെന്നൊക്കെ ഒരു പക്ഷേ മനസ്സിലായി പോകും. അവർ കാര്യങ്ങൾ പറയുമ്പോൾ അത്ര പോലും മനസ്സിലാവണില്ല എവിടെ. അധികം ആളുകളും വളരെ കോൺഫിഡൻഷ്യലായി രഹസ്യമായി ആരും അറിയാതെ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ്. കാരണം ഭർത്താവിനെ കുറിച്ചല്ലേ, അപ്പോൾ ആ ഭർത്താവ് പോലും ഞാനൊരു പരാതി പറഞ്ഞു എന്ന് അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു, അവർക്ക് അഭിമാന പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, റേഡിയോ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. അവർ ഒരു പൊതുവായൊരു കാര്യം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു, നമ്മളതിന് മറുപടി പറയുന്നു, അത് അവർക്ക് ഉപകാരപ്പെടും, ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകളോട് റേഡിയോയോട് ചോദിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന പരിഹാരങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ശ്രോതാക്കൾക്കും റേഡിയോക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. കാരണം പ്രയാസങ്ങളുള്ളവരെ ഇതിലേക്ക് ബന്ധപ്പെടുത്താനും അതിന് പരിഹാരങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ കേൾപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇത് സമൂഹത്തിൽ എന്ത് ചെയ്യും, ആ സഹോദരി സൂചിപ്പിച്ച മാതിരി വ്യാപകമായി എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കുടുംബങ്ങളിൽ വളരെ വലിയ സമാധാനവും പരിഹാരവും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ.
4: തീർച്ചയായും, ഇപ്പോൾ ഒരു പയ്യൻ, അയാൾ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. സൗദിയിലോന്ന് വിദേശത്താണ്, ഈത്തപ്പഴ കച്ചവടമാണ് അവിടെ ഉള്ളത്, ഇത്ത അവിടെ സെയിൽസ്മാനാണ്. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ അയാൾ വല്ലാത്തൊരു മനോവശമത്തില്ല. അപ്പോൾ അയാളുടെ ഹഫീലും അതുപോലെ അയാളെ മാനേജറും ഒക്കെ അയാളെ വല്ലാതെ നിർബന്ധിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മുന്നിൽ പുതിയത് വെച്ചിട്ട് കൊടുക്കുമ്പോൾ പഴയ സാധനം സെക്കൻഡ് ക്വാളിറ്റി സാധനം കൊടുക്കണം. അപ്പോൾ ഇതൊരു വിശ്വാസവഞ്ചനയാണ്, അപ്പോൾ ഒരു അമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിത് തുടരണോ, ഇപ്പോൾ ഒരു ചോദിക്കണം, ഞാനിത് തുടരണോ അതല്ല ഞാൻ എന്താണ് ചെയ്യണം, ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തില്ല. കാരണം നാട് വിട്ട് പോയല്ലോ, അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കണം. ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഹഫീലിനോട് ചോദിക്കുമ്പോൾ അയാൾ അസമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാനെന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഉള്ളത്.
5: ഈ വിഷയത്തിൽ എന്താ വെച്ചാൽ നമുക്ക് ഒരു മതപരമായ ഒരു ശരീഅത്തിൻ്റെ നിയമത്തിൽ നിന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം തന്നെ വിൽക്കുന്ന ഒരാൾ അടുക്ക ചെന്നു, അപ്പോൾ അയാൾ ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൾ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി. ഇപ്പോൾ പുറത്തു ഉണങ്ങിയതായിട്ടാണ് കാണുന്നത്, ഉള്ളിൽ മുഴുവൻ എന്താണ് നനഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖഷ്യ ഫലൈസ മിന്നാന്നാണ്, ഇങ്ങനെ വഞ്ചന കാണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള പ്രയോഗമാണ്. അപ്പോൾ ഈ കച്ചവടത്തിൽ കാണിക്കുന്ന കൃത്രിമത്വങ്ങൾ ഇസ്ലാം വളരെ ശക്തമായി വിരോധിച്ച കാര്യമാണ്. അതാണ് ഈ വൈലുൻ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലൻ നാസി ഇസ്തൗഫു എന്ന് പറയണത്. അതായത് അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അതിൽ ഈ തത്തഫീഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ കുറക്കണുള്ളൂ. മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുറക്കുന്ന ഒരാളാണ്. അപ്പം അത്ര കുറച്ച് കുറക്കുന്നവർക്ക് പോലും എന്താണ് അലാ എല്ലുന്ന് ഉലായി കാനകും, അപ്പോൾ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കണില്ലേ എന്ന് പറഞ്ഞാൽ പരലോകത്ത് വരെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അത്ര ഗൗരവമാണ് അല്ലേ. അതേപോലെ തന്നെ മനിക്തത, ഒരാൾ ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും വസ്തുക്കൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ കൈവശപ്പെടുത്തുകയാണെങ്കിൽ അവന് സ്വർഗം നരകം നിർബന്ധമായി എന്നാണ്, സ്വർഗം നിഷിദ്ധമായി എന്നാണ്. അപ്പോൾ ഇത്തരം ചില ആശയങ്ങളായിരിക്കും ഈ സുഹൃത്തിന് എന്താണ് ഇത്രമാത്രം മാനസികമായ ഒരു കുറ്റബോധത്തിലേക്ക് എത്തിക്കണം. പ്രത്യേകിച്ച് റമദാൻ ആകുമ്പോൾ
4: അയാൾ അവിടുത്തെ ഒരു സെയിൽസ്മാനാണ്, ശരിക്കും മുതലാളി വേറെയാണല്ലോ.
5: അതെ അതെ, മനസ്സാക്ഷി കുത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ കൃത്രിമത്വത്തിന് നമ്മൾ പൂർണ്ണമായിട്ടും കൂട്ടു നിൽക്കണ്ടേ?
4: അതെ.
5: ഇപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഇത് ഈ കൃത്രിമത്വം കാണിക്കുന്നത് നമ്മളാണല്ലോ. ഈ വരുന്ന കസ്റ്റമർക്ക് നല്ല ഈത്തപ്പഴം കാണിച്ചു കൊടുത്തിട്ട് മറ്റത് ഇത് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് മറ്റു കൊടുക്കുമ്പോൾ അത് ആ പ്രക്രിയ നടത്തുന്നത് ഇദ്ദേഹമാണല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ആ ജോലി അദ്ദേഹത്തിന് തുടരാൻ പറ്റിയ ഒരു ജോലി അല്ല. പിന്നെ ഗൾഫ് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ തൽക്കാലം ഒരു ജോലിയിൽ ചെന്ന് കുടുങ്ങിയ സ്ഥിതിക്ക് എന്ത് ചെയ്യണം, അദ്ദേഹം ഒരു നിശ്ചിത അവധി തീരുമാനിക്കും. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ പറ്റുമോ എന്ന് ഞാൻ എന്ത് ചെയ്യും ശ്രമിക്കും. അതിന് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ തൽക്കാലം ഈ ജോലി അവസാനിപ്പിച്ച് എൻ്റെ നാട്ടിൽ പോകുമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് എടുത്ത് തീരുമാനിക്കണ്ട. അപ്പോൾ അതിനുള്ളൊരു സാവകാശം എടുത്തിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം ജോലി മാറാൻ പരിശ്രമിക്കണം. കാരണം ഇത് ഗൗരവമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ ഒരു എന്നെ താടി വെക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല എൻ്റെ കമ്പനിയിൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ പോലും പണ്ഡിതന്മാർ പറയുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കൽപ്പന അനുസരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കണം എന്നാണ് എന്ത് ചെയ്യുക പണ്ഡിതന്മാർ. അത്ര അങ്ങനെ പറയുമ്പോൾ ഇത് നേർക്കുനേരെ ഓരോ കസ്റ്റമറെയും എന്താണ് വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാം
4: അല്ലെ, ഇപ്പോൾ ഈ ചോദ്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെ മീൻ കച്ചവടക്കാർ, പിന്നെ ഇപ്പോൾ ഓറഞ്ച് അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലൊരു യഥേഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഒരു കച്ചവടം.
5: പക്ഷെ അത് ഇവർക്ക് അറിയാഞ്ഞിട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഈ കച്ചവടം ചെയ്യുന്നത് എന്തിനാണ്, എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാനല്ല. പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല.
4: ബർക്കത്തുണ്ടാവും,
5: മുഹക്കത്ത് ബർക്കത്ത് പോകുന്നതാണ്. അതിനിപ്പോൾ ഇനി സദ്ദക്കാവ പയ്യന, അവരുടെ കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കുകയും സുതാര്യത ഉണ്ടാവുകയും ചെയ്താൽ എന്ത് ചെയ്യും, അവർക്ക് ബർക്കത്ത് കിട്ടും. അല്ലെങ്കിൽ ബർക്കത്ത് പോകും. ബർക്കത്ത് പോകുക പറഞ്ഞാൽ എന്തായാലും ഇയാൾക്ക് ഇതൊരു വെറും അധ്വാനമായിരിക്കും. ചിലപ്പോൾ കുറച്ച് പൈസക്ക് വരുന്നുണ്ടായിരിക്കും. ആ പൈസക്ക് അയാൾക്ക് എന്ത് ചെയ്യും, വേറെ വഴിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു
4: പോകും.
5: ഒരു ഗുണം ഉണ്ടാവില്ല. ഒരു വിശ്വാസമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വെറും പണിയാണ് ഈ ചെയ്യാൻ പോകുന്നത്. പരലോകത്ത് അതിൻ്റെ കുറ്റം ഉണ്ടായിരിക്കും.
4: രണ്ട് നഷ്ടമാണ്. പിന്നെ നമുക്ക് മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു 40 വയസ്സായ ഒരു സ്ത്രീയാണ്. അവർ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടമായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം കല്യാണം ആലോചിച്ചപ്പോൾ പിന്നെ ഈ പെണ്ണ് തന്നെ അവർക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ആ നിലക്ക് അവൾ അയാളെ വേണ്ടെന്ന് പറഞ്ഞു, ഇഷ്ടമായിരുന്നെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കുട്ടികളൊക്കെ ഇപ്പോൾ 40 വയസ്സായി, മറ്റേ കോളേജ് പഠിക്കാൻ 10-20 കൊല്ലം മുമ്പായിരിക്കും. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം സാമ്പത്തികമായി കുറച്ച് ഉയർന്ന നിലയിലൊക്കെയാണ്. പക്ഷേ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ പെണ്ണിന് വല്ലാത്തൊരു വിഷമം, അവരെന്നെ പറയാം എനിക്കത് വല്ലാത്തൊരു വിഷമമായി. പിന്നെ ഞാൻ അവരെ കണ്ടുമുട്ടി സംസാരിച്ചു, പരസ്പരം നമ്പറുകൾ കൈമാറി, അവരിപ്പോൾ ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തം ഭർത്താവിന് സമയമില്ലാത്തതുകൊണ്ടും സംസാരിക്കാത്തത് കൊണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നത് ഇവരിൽ നിന്നാണ്. അപ്പോൾ അവരെ പറഞ്ഞാൽ തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മനസ്സിനും അത് പോകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെ ഡിപ്രഷനായി, ഇപ്പം ഡോക്ടർമാരെ കണ്ട് ഗുളിക കുടിക്കുകയാണ്, അങ്ങനെ കുറേ പ്രയാസത്തിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, കാരണം ഇതൊന്നും പോകണമല്ലോ മനസ്സിൽ നിന്ന്, കാരണം എന്തായാലും ഒന്നിക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, നമുക്കൊരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല, നമുക്കിങ്ങനെ ഫോൺ വിളികളും മെസ്സേജ് അയക്കലൊക്കെ ചെയ്യാം, നിൻ്റെ തമാശക്ക്. അപ്പോൾ ഒരു തമാശയൊക്കെ പറയും, മറ്റേ സ്വന്തം ഭർത്താവിൻ്റെ തമാശ. അപ്പോൾ അതൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ അവർ പറയും ഇതിന് എന്താണ്, കാരണം എങ്ങനെ ഇതൊന്നും മോചിതനാകാൻ സാധിക്കും എന്നുള്ളതാണ്.
5: വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇത് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കും. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു സുഹൃത്തിനോടുള്ള ബന്ധം, നമ്മുടെ അതേ ഒരാണാണിനോടുള്ള ബന്ധം, പെണ്ണ് പെണ്ണിനോടുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം ഭാര്യ ഭർത്തൃ ബന്ധം, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സ്, ഒരാണ് പെണ്ണ് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ആ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ബന്ധമാണ്. അത് പലപ്പോഴും ഈ ബന്ധങ്ങൾ തുടങ്ങുന്നവർക്ക് അറിയില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഡേഞ്ചർ. ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ത് ചെയ്യാണ്, ഒരു കമ്പനിയാകുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്താകുമ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടല്ല, വെറുതെ ഒന്ന് സംസാരിക്കാനേ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ഏത് വ്യക്തിയാണെങ്കിലും ഓരോ നിമിഷങ്ങളിലും എന്ത് ചെയ്യും, ഇവർ കാണും സംസാരിക്കൊന്നും വേണ്ട, മനസ്സിലത് പതിയണതോടുകൂടെ എന്ത് ചെയ്യും, ഈ ബന്ധം ഇങ്ങനെ വളരുകയാണ് ചെയ്യുക. ഇത് വളർന്ന് വളർന്ന് വളർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം, അതായത് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം, അതാണ് അതിൻ്റെ ഒരു
4: തുടക്കത്തിൽ ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണ്.
5: ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് ജീവിക്കാതെ പറ്റില്ല. പിന്നെ ഇവരുടെ ജീവിതത്തിൽ വേറെ ഒരു ലക്ഷ്യമില്ല, അവർക്കാകെ ഒരുമിക്കണം എന്നതിലപ്പുറം ഒരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടാവില്ല. കാരണം ഇത് ഈ ആണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ഒന്നിച്ച് ജീവിക്കാനൊരു ആകർഷണം ഉണ്ടാവാൻ വേണ്ടി പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യമാണ്. അത് വല്ലാതെ നമ്മളിൽ പ്രവർത്തിക്കും. അതെന്തിനാണ് അങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടാൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ചിലപ്പോൾ അയാൾക്കൊരു സോറിയാസിസ് വരാം, ചിലപ്പോൾ അയാൾ നട്ടിൽ തളർന്ന് വീഴാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ ഭർത്താവിനെ ഇവൾ ഉപേക്ഷിച്ച് പോവില്ല, ഇവൾ ഉപേക്ഷിച്ച് അവനും പോവില്ല. അതായത് പരസ്പരം ഒരു നേട്ടമില്ലെങ്കിൽ പോലും ഒരു സ്നേഹത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന, നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു ആകർഷണീയത ആണും പെണ്ണും തമ്മിൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ. അപ്പോൾ ഇത് അള്ളാഹു സൃഷ്ടിപ്പിലുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കും, സംഭവിക്കും. അപ്പോൾ അത് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ എന്നുള്ളത് പ്രശ്നമില്ല, അവർ അന്യമതസ്ഥരാണോ എന്നുള്ളത് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് 90 വയസ്സ്, ഒരാൾക്ക് 9 വയസ്സ്, ഇതൊന്നും ഇതിൽ
4: പരിഗണിക്കില്ല.
5: അതൊന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് ജീവിച്ചേ പറ്റൂ. അപ്പോൾ എന്താണ്ടാവുക അറിയോ, ഈ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെ ചാറ്റ് ചെയ്യും, ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യും, കഷ്ടപ്പെട്ടു പോകും, ഇവർക്ക് ഒന്നിക്കാൻ പറ്റൂല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ചിലപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കും. ഇത് ഉപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കരമായ മാനസിക സംഘർഷങ്ങളും ഡിപ്രഷനും വരും. ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊന്നും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വന്തം ഭർത്താവിനെ തന്നെ എന്ത് ചെയ്യും, കൊന്നു കളയും, ഭാര്യനെ കൊന്നു കളയും, ചിലപ്പോൾ നാട് വിട്ടുപോകും, മതം ഉപേക്ഷിക്കും, പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് ഇവർക്കൂടെ നമുക്ക് ആകെ പറയാനുള്ളത്, എപ്പോഴാണോ തിരിച്ചറിവുണ്ടത് അപ്പം സ്റ്റോപ്പ് ചെയ്യുക, അപ്പം നിർത്തുക. ആ നിർത്തുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമോ അതാ ബുദ്ധിമുട്ട് തീരുന്നതോടുകൂടെ തീരും. എന്നുവെച്ചാൽ ആ ബുദ്ധിമുട്ട് അരച്ച് തുടരുകയാണെങ്കിലോ ഒരു അപകടകരമായ പരിഹാരത്തിലേക്കാണ് ഇത് പോവുക. പരിഹരിക്കാത്ത ഏത് വിഷയവും സങ്കീർണമായ പരിഹാരങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇവരിപ്പോൾ ഇത് നിർത്തും കയ്യില്ലാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല. ഒന്നുറപ്പാണ്, ഇവർക്ക് ഇപ്പോഴുള്ള ഒരു ദാമ്പത്യം ഉണ്ടല്ലോ അതുണ്ടാവില്ല, ഇവർ ആഗ്രഹിക്കുന്ന ദാമ്പത്യം ഉണ്ടാവില്ല. അതിനകത്ത് ഭർത്താവ് പറഞ്ഞാൽ അവരുടെ
4: നശിച്ചു പോകും,
5: മറ്റയാളുടെ ഭാര്യ അറിഞ്ഞാൽ ഒരു നിലക്കും അവരെന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളുക, അതോടെ തീരും. അവിടെ നിന്ന് നിർത്തുക. നിർത്തുക പറഞ്ഞാൽ ഇയാളെ ചാറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ബ്ലോക്ക് ചെയ്യും. ഇത് തെറ്റാണ്, ഞാൻ ഇത് തുടരുന്നില്ല, ഇത് റമദാനാണ്, ഞാൻ ഇതിന് തൗബ ചെയ്യാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇനി ജീവിതത്തിൽ ഒരിക്കലും അയാളെ കണ്ടുമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലൊരു ഒരു പ്രശ്നമല്ല സംഗതി, ഇത് ഇവൾക്ക് വെറുതെ തോന്നുകയാണ്. അപ്പോൾ അഥവാ അന്ന് കല്യാണം കഴിച്ച ഇയാളെയാണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അയാൾ കഷ്ടപ്പാടേക്കാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രേമവിവാഹങ്ങളൊക്കെ പരാജയങ്ങളിൽ എന്ത് ചെയ്യും, കലാശം. ആ സമയത്ത് ഒരു ഇഷ്ടമുണ്ടായിട്ട് കല്യാണം കഴിക്കണ്ടല്ലോ, അത് പലപ്പോഴും ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് നിർത്തുകൊണ്ട് ഒരു പ്രശ്നമല്ല. അയാൾ മറ്റാണുങ്ങളെ പോലെ ഒരു ആണ് എന്നല്ലാതെ ഇയാൾക്ക് തോന്നുന്നു ഈ ഈ വ്യക്തി എന്നുള്ളതിന് ഈ പ്രേമത്തിൽ ഒരു പ്രസക്തിയില്ല. ഇതിപ്പോൾ മുമ്പ് പരിചയപ്പെട്ട ആൾ എന്നുള്ളതല്ല, ഇവർ തമ്മിൽ ഇപ്പോൾ ബന്ധപ്പെടാൻ കാരണം മുമ്പ് പരിചയം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി മുമ്പ് പരിചയമൊന്നും ഉണ്ടാവണ്ട, ഏ വേറെ ഒരു കക്ഷി, ഇദ്ദേഹം ഇയാൾ ഒരു മുൻ പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇയാൾ ഇവള് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെ
4: ഉണ്ടാവും,
5: ആരായിരുന്നാലും അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴാണോ തിരിച്ചറിവുണ്ടാകുന്നത് അപ്പോൾ സ്റ്റോപ്പ്
4: ചെയ്യാം,
5: ആ പരിക്കിൽ അവസാനിക്കും. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് പ്രവചിക്കാൻ
4: പറ്റും. ഇതേപോലെ തന്നെ സമാനമായ ഒരു വേറൊരു പെണ്ണ് ചോദിച്ചിട്ടുള്ളത് ചെറുപ്പക്കാരും 32 വയസ്സായിട്ടുള്ള, അപ്പൊ അവള് ഇതേപോലെ ഭർത്താവ് ഗൾഫിലാണ്, 2 വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വരിക, 2 കുട്ടികളുണ്ട്. അപ്പോൾ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൻ്റെ ഓണറെ ഇവൾ അങ്ങോട്ട് കാണും. എങ്ങനെയോ ഒരു 3 വർഷമായിട്ട് എന്തുണ്ട്, ഇയാൾ മനസ്സ് കുടുങ്ങിപ്പോയി, അയാളോട് എന്തോ ഒരു അറ്റാച്ച്മെൻ്റ്, അയാൾക്ക് ഇങ്ങോട്ട് നോക്കുക അയാൾ കണ്ടിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഇവളങ്ങനെ പുറത്തു പോകുന്ന ആളുമല്ല, പക്ഷേ എപ്പോഴെങ്കിലും പോകുമ്പോഴേ കാണുന്നുള്ളൂ. അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായി, അങ്ങനെ പതുക്കെ പതുക്കെ അയാളുടെ നമ്പർ തേടിപ്പിടിച്ച് അങ്ങോട്ടെത്തി, മെസ്സേജുകൾ കൈമാറി വിളിച്ചു. അപ്പോൾ ഒരു എന്താ വേർപിരിയാൻ പറ്റാത്തൊരു ബന്ധം ഈ സ്ത്രീക്ക്. എന്നിട്ട് റമദാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കിതൊന്നും ശരിയല്ല, പിന്നെ നമ്മൾ 2 കുടുംബങ്ങളാണ്, കുട്ടികളുണ്ട്, എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇവളെന്നെ പറയാം, എനിക്കറിയാം. നമ്മളെ ചോദ്യത്തിൽ തന്നെ എന്താ വെച്ചാൽ ഈ സ്ത്രീ പറയുകയാണ്, എനിക്കറിയാം ഇതൊക്കെ തെറ്റാണ്, ഇതൊരു ശൈത്താനിയത്താണ്. സൂറത്ത് 100 ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ റമദാനിലെ ഖുർആൻ പരീക്ഷയ്ക്ക് തയ്യാറാകാൻ എനിക്ക് സാധിക്കുന്നില്ല, ഖുർആൻ ഓതാൻ സാധിക്കുന്നില്ല, നോമ്പ് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം കൂടി
5: ചോദിച്ചു. നമുക്ക് ഇതന്നെ പറയാനുള്ളത്, കാരണം ഈ ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീ ആകർഷിക്കപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഒരു കാഴ്ചയായിരിക്കാം, ഒരു നോട്ടമായിരിക്കാം, ഒരു സംസാരമായിരിക്കാം. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ പ്രേമത്തെ വളർത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഒരു ദീനി സാഹചര്യം ഉണ്ടായിട്ടും അതിലേക്ക് പോകുന്നത്. പിന്നെ ഇതിൻ്റെ പരിഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചേർത്ത് പറയാനുള്ള ഒന്ന്, ഇവരൊക്കെ വിവാഹിതരാണല്ലോ, അവരുടെ കൂടെ ഒരു ഭർത്താവ് ഇല്ലേ,
4: ഭർത്താവുണ്ട്,
5: അയാളിൽ നിന്ന് കിട്ടാത്ത എന്താണ് ഇവരിൽ നിന്ന് കിട്ടാനുള്ളത്?
4: ഇവർ പറയണത് എനിക്ക് ഭർത്താവിനേക്കാൾ ഒരു അടുപ്പം ഇദ്ദേഹം,
5: അതുണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. അതായത് വിഹിതങ്ങളിൽ തോന്നാത്ത ഒരു താല്പര്യം അവിഹിതങ്ങളിൽ
4: തോന്നുന്നുണ്ടാവും,
5: കാരണം അവിടെ പിശാജ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഏ നമുക്ക് എല്ലാ നിലക്കും അനുഭവിക്കാൻ പറ്റിയ ഒരാണ് അവിടെ ഉണ്ടായിട്ടും അയാൾക്ക് മെസ്സേജ് അയക്കാൻ തോന്നാത്ത, അയാളെ വിളിക്കാൻ തോന്നാത്ത ഒരു തോന്നൽ മഞ്ഞൊരാട് തോന്നുന്നത്, അയാൾക്കൊരു പ്രത്യേകതയില്ല, അയാളൊരു അന്യപുരുഷനാണ്, ഒരു ഹറാമാണ് എന്നിലക്ക് പിശാജ് എന്ത് ചെയ്യും, അതിലൊരു താല്പര്യം
4: ഉണ്ടാകും,
5: ജനിപ്പിക്കും. അതുമാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവരെന്താ വെച്ചാൽ സ്വന്തം ഭർത്താവിനായിട്ട് എന്ത് ചെയ്യണം, അത് ഈ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം, ഭാര്യമാരും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ ഭാര്യയിൽ നിന്ന് കിട്ടും, ഒരു ആണെന്ന് കിട്ടേണ്ടതൊക്കെ ഭർത്താവ് നിന്ന് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ വളർത്തിയെടുക്കാനും ആ സ്നേഹത്തെ അനുഭവിക്കാനും ശ്രമിക്കാതിരിക്കുമ്പോഴാണ് ഈ പുറംപോക്കിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവുന്നത്.
4: മറ്റുള്ളവരിൽ എന്തോ ഉണ്ട് എന്നല്ല, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കുള്ളത് അവനുള്ളു, അല്ലെങ്കിൽ അവൾക്കുള്ളു പറഞ്ഞു, ശരിക്കും ആപ്റ്റാണ്. പക്ഷെ അത് ആളുകൾക്ക് എന്താ വെച്ചാൽ ആകാര ഭംഗിയിൽ അല്പം വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഇത് ആളുകൾ തിരിച്ചറിയുന്നത്
5: ആ വ്യത്യാസം തന്നെ തോന്നലാണെന്ന്. കാരണം 19 വയസ്സായ ഭാര്യയോട് തോന്നാത്ത ഒന്ന് 60 വയസ്സായ ഒരു പെണ്ണിനോട് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യത്യാസത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? തൻ്റെ ഈ 19-കാരിയായ ഭാര്യയ്ക്കില്ലാത്ത എന്താണ് ആ 60 വയസ്സായ സ്ത്രീക്കുള്ളത്? അപ്പോൾ അതൊന്നും എന്തില്ല, ഇത് ഇവരെക്കാളും സൗന്ദര്യമോ അല്ലെങ്കിൽ ഇവരെക്കാളും സ്വഭാവ വിശുദ്ധി ഒന്നും ഉള്ളതുകൊണ്ടല്ല. പിന്നെ നമ്മളൊരു സാധാരണ ജീവിതത്തിൽ എന്ത് ചെയ്യും, ഒരു ഭർത്താവും ഭാര്യ എന്ന് പറയുമ്പോൾ ആ ബന്ധം അത്ര റൊമാൻറ്റിക് ആവില്ല. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നേരെ ഒരു പച്ചയായ സംസാരങ്ങളല്ലേ. പക്ഷെ പ്രേമം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതിൽ പ്രേമിക്കാനും സ്നേഹം കൈമാറാനൊക്കെ ഉള്ള ചില ഔപചാരികതകളും ചില അഭിനയങ്ങളും ചില സംസാരങ്ങളും ചില പഞ്ചാര വാക്കുകളൊക്കെ ഉണ്ടാവും. അതൊന്നും എന്തുണ്ടാവില്ല, ഒരു ഭർത്താവ് ഭാര്യയോട് ഇപ്പോൾ അത് പറയും, പറയലാണ് ആവശ്യം, പറയാണ് വേണ്ടത്, പക്ഷെ അതൊന്നും സ്വാഭാവികമായി എന്തെയില്ല, ഉണ്ടാവണില്ല. അപ്പോൾ അത് പുറത്തുനിന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, അവർക്കൊരു ആകർഷണം തോന്നും. എന്നാൽ ഈ തോന്നൽ അയാളെ ഭാര്യയ്ക്ക് തോന്നുന്നുണ്ടാവും, ഉണ്ടാവില്ലല്ലോ.
4: ഇല്ല,
5: ഈ സ്ത്രീക്ക് അയാൾ തോന്നുന്നു, അയാളുടെ ഭാര്യയ്ക്ക് അയാൾ തോന്നുന്നില്ല, ഈ സ്ത്രീയോട് അയാൾക്ക് തോന്നുന്നു, അയാളുടെ ഭാര്യയോട് അയാൾക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെയാണ്, എല്ലാവർക്കും മറ്റുള്ളവരോടാണ് തോന്നുക. അപ്പോൾ അതൊരു അവിഹിതമാണ്, തെറ്റാണ്, പൈശാചികമാണെന്ന് മനസ്സിലാക്കി പിന്മാറുന്നതാണ് അതിൻ്റെ സുരക്ഷിതത്വം.
4: അതിപ്പോ സ്ത്രീകൾ പൊതുവെ പറയേ, നിങ്ങളെ സുഹൃത്ത് അയാൾ എന്തൊരു തമാശക്കാരനാണ്, അയാൾ എന്ത് അങ്ങനെ, ഇയാളും തമാശ പറയുന്നുണ്ട്, പക്ഷെ അത് മറ്റുള്ള സ്ഥലത്താണ്,
5: നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാടാണ്, മനസ്സിന് തോന്നലുകൾ മാത്രമാണ്.
4: തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളോട് ഈ സമയത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെയുള്ള മറുപടികൾ പല കുടുംബങ്ങളും തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ്. ഞാനിത് ഈ ഒരു ചോദ്യം ഉണ്ടായപ്പോഴും ഉത്തരം കിട്ടിയപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് നമ്മുടെ ഒരു എപ്പിസോഡിൽ ഒരു പിന്നെ സ്ത്രീ ചോദിച്ചിരുന്നു, അവർ ഗൾഫിലാണ്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കൂടെയാണെങ്കിലും ഭർത്താവ് കൂടെ ഇല്ലാത്ത, ഭർത്താവ് നാട്ടിലുണ്ട് പക്ഷെ അവരുടെ ആവശ്യങ്ങൾക്കും അതുപോലെ താല്പര്യങ്ങൾക്കും ഒന്നും നിന്നു കൊടുക്കാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവരൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ അയാളുടെ കുടുംബത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക, അല്ലെങ്കിൽ അയാളെ കൊല്ലുക, എന്നിട്ട് ജയിലിൽ പോവുക, ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലുണ്ടാവുമ്പോഴാണ് നമ്മുടെ പീസ് റേഡിയോയുടെ ഈ ലൈവ് കൗൺസിലിങ്ങിൻ്റെ ഒരു ലിങ്ക് ആരോ അയച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായി കിട്ടിയതാണ്. അങ്ങനെ അത് കാണുകയും നമ്മളിലേക്ക് ചോദ്യങ്ങൾ അയക്കുകയും അതിനൊരു മറുപടി ഇതുപോലെ പിന്നെ ബഹുമാനായ ഹരിസ് മൗലവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ അവർ നമുക്ക് അയച്ച പേഴ്സണൽ മെസ്സേജിൻ്റെ കയ്യിൽ, ഞാൻ അതാണ് ഈ സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന് നമ്മുടെ ക്യാപ്ഷനിൽ നമുക്കിതിൽ സന്തോഷമുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം അവർ നമ്മോട് ചോദിക്കുന്നത് എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയതാണ്. അതായത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നും മരിക്കണമെന്നും ആഗ്രഹിച്ച അവർ പറയുന്നത്, ഞാൻ എങ്ങനെയാണോ എൻ്റെ ഭർത്താവ് ആകേണ്ടത്, എൻ്റെ കുടുംബം എങ്ങനെയാണ് പോകേണ്ടത്, ആ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന വലിയ സന്തോഷം. എന്നിട്ട് അവർ ചോദിച്ചത്, എന്തൊക്കെയാണ് പീസ് റേഡിയോ, എങ്ങനെയാണ് നടന്നു പോകുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനം എന്നൊക്കെ അവർ ചോദിക്കേണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സക്കാത്തിൻ്റെ വിഹിതം നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ ഈ റമദാൻ മാസത്തിൽ അയച്ചു തരുമെന്നുള്ളൊരു ഉറപ്പ് നൽകി. അപ്പോൾ ആ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കരുപിടിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ 9544 845 840 നിങ്ങൾക്ക് ഈ സമയത്തും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. നമുക്ക് ഇനി വന്ന ഒരു ചോദ്യം വെച്ചാൽ, ഒരു ഉമ്മ ഒരു പെൺകുട്ടിയാണ്, അവരെ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ആശങ്കയുണ്ട്. കാരണം 10 വയസ്സ് ഇപ്പോൾ ആയിട്ടുള്ളൂ, ചെറുപ്പം മുതലേ ആ കുട്ടി എന്ന് വെച്ചാൽ പേടിച്ച് നിലവിളിക്കാം, കിടന്നുടന്ന് ഇറങ്ങി ഓടുക, വാതിലൊക്കെ തുറന്ന് പോവുക, അങ്ങനത്തെ ഒരു വലിയ ബഹളം ഉണ്ടാക്കുന്ന ഒരു കുട്ടി. അപ്പോൾ പിന്നെ അയൽവാസികളും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, പിന്നെ അതിനിങ്ങനെ എന്തോ സിഹിറ് ചെകുത്താൻ ബാധയാണ്, അതുകൊണ്ട് നിങ്ങൾ ഏലസോ തകിടൊക്കെ കടക്കുന്നതിൻ്റെ അടിയിൽ വെച്ചാൽ മതി, വിരിപ്പിൻ്റെ അടിയിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശബരി പറഞ്ഞു, അത് ശിർക്കാണ്, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉമ്മ തൗഹീദുള്ള നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ, ഈ കുട്ടി പെൺകുട്ടിയാണല്ലോ, വലുതായി വരികയാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് വലുതാകും തോറും ഇതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പേടിയുണ്ട്. എന്നാൽ കുട്ടീനോട് ഇത് ചോദിച്ചാൽ ഇവള് പിച്ചുമ്പേയും പറയുന്നതോ ബഹളം ഉണ്ടാക്കുന്നതോ വാതിൽ തുറന്നു പോകുന്നതോ ഒന്നും കുട്ടിക്കറിയില്ല. നേരം വെളുത്ത് ചോദിച്ചാൽ നീ ഇന്നലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ കുട്ടിക്കറിയില്ല. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു എന്താണ് നമ്മൾ ഒരു പരിഹാരമായിട്ട്. കാരണം ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ സ്വാഭാവികമായും പിശാചി തൗഹീദും തെറ്റിച്ച് പോകുമല്ലോ, അതിൻ്റെ ഒരു പേടി അവർക്കുണ്ട്. അപ്പോൾ ഒരു ചോദ്യം
5: ഈ വിഷയത്തിൽ എന്താ ചെയ്ത്, നമുക്ക് നമ്മൾ ഇതൊക്കെ രോഗങ്ങളായിട്ടാണ് കാണേണ്ടത്. രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേനെ കുല്ലിദ ഇന്ദവ എന്നാണ്. രോഗമാണെങ്കിൽ ചികിത്സിച്ചാൽ മാറും, പിന്നെ അപൂർവം ചിലതൊക്കെ മാറാതിരിക്കും, അത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിച്ച് അതിന് പ്രതിഫലമുണ്ടാകുമെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇത് ചെറിയ പ്രായമുള്ള കുട്ടിയല്ലേ. ഇതിനിപ്പോൾ പ്രധാനമായി 3 കാരണങ്ങൾ ഇതിന് വരാം. ഒന്ന് കാരണങ്ങൾ ഒരു ന്യൂറോ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്. അപ്പോൾ നല്ലൊരു പിന്നെ ആളെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ന്യൂറോ ഡോക്ടറെ കണ്ട് ചിലപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തെങ്കിലും ഈ കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. വലിയൊരു മരുന്നിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകണ്ട, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയത്തുള്ള ഭയം, ചെറുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടായ അനുഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പേടിയിൽ നിന്ന് എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, ആ കുട്ടീൻ്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, ചെറുപ്പം മുതൽ ഉമ്മാനോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഇനി ഇവർ ഈ പറയുന്നത് പോലെ ഒരു പൈശാചികതയാണെന്ന് വിചാരിക്കാം. പൈശാചികതയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട്, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇസ്ലാമികമായ പരിഹാരമുണ്ട്. ഇപ്പം ഇവർ ഈ പറയുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും മന്ത്രവാദികളെയോ സാഹിറന്മാരെയോ അങ്ങനത്തെ പിന്നെ ചികിത്സകന്മാരെയൊക്കെ ഒന്ന് കാണുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. കാരണം അവർ തരുന്ന ഏലസും അവർ തരുന്ന ഉറുക്കും കെട്ടിക്കഴിഞ്ഞാൽ നബി സ്ലാസ്മിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്, ഇങ്ങനത്തെ ഏലസോ ഉറുക്കൊന്നും കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യട്ടെ, വിജയിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവസ്ഥ മാറാതിരിക്കട്ടെ. അപ്പം നബിൻ്റെ പ്രാർത്ഥനകൾ എന്തായാലും ഫലം കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു തൽക്കാല ആശ്വാസങ്ങൾ ചിലപ്പോൾ തോന്നിയേക്കാം, പൈശാചികമായ ഒരു സമാധാനം ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അത് ശാശ്വതമായി അവരുടെ ഇഹലോകത്തെയും പരലോകത്തെയും നഷ്ടപ്പെടുത്തും. കാരണം ഈ അസുഖത്തുനിന്ന് ഒരു കാലത്തും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കര കയറാൻ പറ്റില്ല. അപ്പോൾ ആൾ വിചാരിക്കണേ ഞങ്ങൾ ഇത്തരം ചികിത്സക്കൊന്നും ഞങ്ങളെ വിശ്വാസം കൊണ്ട് പോകണില്ല, പക്ഷേ പോയാൽ മാറും.
1: അതെ,
5: പക്ഷേ അത്തരം ഒരു പരിഹാരം ഉണ്ടായിട്ടും ഞങ്ങൾ ദീൻ്റെ പേരത് സ്വീകരിക്കാതിരിക്കുന്ന തെറ്റാണത്. കാരണം പോകാൻ എന്തായാലും പറ്റില്ല, കാരണം എന്ത് നന്മകളുണ്ടെങ്കിലും ശിർക്ക് ചെയ്താലും എല്ലാം പാത്തിലാവും. പിന്നെ പോയാൽ ഫലമുണ്ടെന്ന് തെറ്റാണ്. അത് തൽക്കാലം ഈ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ചില താൽക്കാലിക തോന്നലുകൾ എന്നില്ല, അപ്പുറത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, അതിന് പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരാദ്യം വിശ്വസിക്കേണ്ടത് ഇത് ഒരു ശൈത്താൻ ചികിത്സേനത്ത് പോയാലും എന്തില്ല, ഒരു പൂജ നടത്തിയാലും ഇത് ചികിത്സിച്ച് പരിഹാരം ഉണ്ടാവില്ല. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മെഡിസിൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റോ ആയിട്ട് വരിക. മറ്റൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഒരു പൈശാചികതയാണെന്നുണ്ടെങ്കിൽ ഇത് പരിഹാരമല്ല നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ എന്താ പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നുള്ള എന്ത് പ്രശ്നത്തിന് വൈമ എൻസാനൊക്കെ പിന്നെ ഷെയ്ത്താൻ നസോൻ ഫസ്തായതുമില്ല. കാരണം പിശാജ് എന്നുള്ളത് നമുക്ക് ആക്സസ് ഉള്ള ഒരു സംഗതിയല്ല. അപ്പോൾ ആരെങ്കിലും പൈശാചികമായ സേവ നടത്തുന്നെങ്കിൽ അവർ പിശാജ് പൂജകന്മാരും പിശാചിനെ ആരാധിക്കുന്നവരുമാണ്. അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാവട്ടെ ഈ പിശാചിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട ബലികളും നേർച്ചകളും പൂജകളുമാണ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തികച്ചും ഒരു ശിർക്കിലൂടെ അല്ലാതെ എന്തില്ല, പിശാചിലേക്ക് ഒരു ആക്സസും എന്തില്ല ആളുകൾക്കില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട്, നമുക്ക് നമ്മുടെ കണ്ണുകളിൽ കാണാൻ പറ്റാത്ത പിശാചിൽ നിന്ന് അള്ളാഹുവോട് കാവലിനെ തേടലാണ്. അതിപ്പോൾ ഇതൊരു പൈശാചികമായ പ്രശ്നം അല്ലെങ്കിൽ പോലും നമുക്ക് കാവലിനെ തേടാലോ, അതിനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് തേടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുക വെച്ചാൽ, ഒന്ന് ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആയത്തുൽ കുർസി അതേപോലെ തന്നെ മുഅവ്വിദാത്ത് ഇതൊക്കെ ആദ്യം കയ്യിൽ നൂതി ദേഹത്തെല്ലാം തടവിട്ട്
1: ഓതുക.
5: പരമാവധി ഖുർആൻ കേൾപ്പിക്കുക, വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുക കേൾപ്പിക്കുക. ആ ഖുർആൻ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും പൈശാചികത ഉണ്ടെങ്കിൽ ഖുർആൻ കൊണ്ട് അകന്നു പോകാത്ത പ്രശ്നങ്ങളില്ലാന്ന്. അതുകൊണ്ടാണ് അൽബക്ര വീട്ടിൽ ഓതിയാൽ എന്തില്ല പിശാജ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഖുർആൻ പാരായണം കൊണ്ട് പിശാജ് പോകും എന്നെന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായി നബിസാസ്മ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാമല്ലോ. അപ്പോൾ പൈശാചികത ഉണ്ടോ, ഇവർ ഖുർആൻ നിരന്തരമായി ഒഴിവില്ലാതെ എന്ത് ചെയ്യുക, ഇടതടവില്ലാതെ കേൾപ്പിക്കും, ഇവർ ഓതിയിട്ടോ ഏതെങ്കിലും നിലക്ക് കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ നീ സ്വാഭാവികമായിട്ടും പരിഹാരം ഉണ്ടാവും. പിന്നെ ഈ ചികിത്സിച്ചും പരിഹാരമല്ല, നമ്മൾ ഖുർആൻ ഓതിയിട്ടും പരിഹാരമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരാൾക്ക് കണ്ണ് കാണുന്നില്ല, അയാൾക്ക് അതിന് ചികിത്സയൊന്നും ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഒരു അന്ധനായി ജീവിക്കേണ്ടി വരും. പക്ഷേ അയാൾക്ക് സ്വർഗം കിട്ടും.
1: അതെ,
5: ഒരു അപസ്മാര രോഗിയായ സ്ത്രീയോട് എന്താ നബിസ്വാസം പറഞ്ഞത്, ഈ അപസ്മാര രോഗം നിനക്ക് മാറാതിരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടാൻ ഇത് മതി എന്നാണ്. അപ്പോൾ ആ സ്ത്രീ എനിക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നാണ് പറഞ്ഞത്.
1: അതെ അതെ,
5: സ്വർഗം മതി എന്നാ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും,
1: പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി. അത് മാത്രമല്ല, സ്വർഗം കിട്ടാൻ എളുപ്പ വഴി കൂടിയാണ്.
5: ചിലപ്പോൾ എന്തുള്ളൂ, ചില 10 വയസ്സുള്ളൂ, ഈ കുട്ടികൾ വിവാഹമൊക്കെ ആകുമ്പോഴേക്കിനും സ്വയമേ മാറിപ്പോകാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും ഈ പരിഹാര മാർഗങ്ങളൊക്കെ അവര് തേടുക. തീർച്ചയായും അവരുടെ കുട്ടിയുടെ അസുഖം അള്ളാഹു എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: നമുക്ക് മറ്റൊരു ചോദ്യം ഉള്ളത്, പിന്നെ ഒരു 11 വയസ്സുള്ള ഒരു മകൻ വീട്ടിൽ, ഉമ്മയുടെ ഒരു സങ്കടമാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ, വീട്ടിൽ നിന്ന് കുട്ടി എന്താ വെച്ചാൽ, ആൺകുട്ടിയാണ്, 11 വയസ്സുള്ള ആൺകുട്ടിയാണ്, അവന് ഉപ്പാൻ്റെ പിന്നെ സമ്പത്ത്, പൈസ പോക്കറ്റിൽ നിന്നും പേഴ്സിൽ നിന്നൊക്കെ മോഷ്ടിക്കണം. അപ്പോൾ അത് ആദ്യമൊക്കെ ചെറിയതായിട്ട് കണ്ടിരുന്നു,
5: ഏജ് പറയണ്ടേ,
1: 11 വയസ്സ്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു, അപ്പോൾ അത് അങ്ങനെ കാര്യമാക്കിയില്ല. പിന്നെ വലിയ സംഖ്യയൊക്കെ എടുത്തപ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ അവൻ ഉപ്പാൻ്റെ നിന്ന് കുറേ അടിയൊക്കെ കിട്ടി, ഒന്ന് ഉപദേശിച്ചൊക്കെ. ചിലപ്പോൾ അതങ്ങനെ അപ്പോൾ 2-3 ദിവസം നിർത്തും, പിന്നെയും ഇത് കണ്ടാൽ പിന്നെ എടുക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഉമ്മാനെ പേടിച്ച കുട്ടി വലുതാവാണ്, ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കണുള്ളൂ, പിന്നെ അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എടുക്കാൻ സാധ്യത ഉണ്ടല്ലോ, ഇതൊരു പ്രവണത വർദ്ധിച്ചു വരികയാണല്ലോ. അപ്പോൾ ഇതിന് എന്താണ്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, അവൻ്റെ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവരൊരു ചോദ്യം.
5: അതെ, ഇമോഷണം എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇവിടെ ഈ മേശപ്പുറത്ത് വെച്ചു, ആ മൊബൈൽ ഞാൻ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് മറയുന്നൊരു സമയം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അത് സമർത്ഥമായി എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ഞാനത് ഒളിപ്പിക്കണം, അത് ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാണ്, വളരെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ ആസൂത്രിതമായി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഷണം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്ത്രീനെ നോക്കിപ്പോവുക, അല്ലെങ്കിൽ ഒരു പ്രേമുണ്ടായി പോവുക, ഇതൊക്കെ എന്ത് ചെയ്യാം, ജീവിത സാഹചര്യങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, അയാൾ വിചാരിക്കാതെ പോലും ചിലപ്പോൾ എന്ത് ചെയ്യാം, സംഭവിക്കാം. പക്ഷെ ഒരു മോഷണം ഒരിക്കലും സംഭവിക്കില്ല. മോഷണം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം, അവനത് ബോധപൂർവം ചെയ്യണം. അപ്പോൾ ഈ കുട്ടി ഇത് ബോധപൂർവം ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പോൾ ഈ ഇതെന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു, അതിനൊരു കാരണം, ആ കാരണം കണ്ടുപിടിച്ച് പരിഹരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരാൾക്ക് ഒരു ദിവസത്തെ നമ്മുടെ വട്ടച്ചെലവ് തരില്ല, നമ്മൾ സാധാരണ പോക്കറ്റ് മണി, അത് എത്ര വേണം? സാധാരണ ഒരാൾക്ക് പുറത്തിറങ്ങിയ 500 രൂപ ഇന്ന് എന്ത് ചെയ്യണം? വേണം. എങ്കിലേ പോറ്റൂ. ഒരാൾക്ക് 1000 രൂപക്ക് ഒരാൾ പണിയെടുക്കണമെങ്കിൽ ഒരു 300 രൂപ അയാൾക്ക് ആ ഒരു ദിവസത്തെ ചിലവുണ്ടാവും. കാരണം അയാൾ ബൈക്കിലാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം ഒക്കെ ഉണ്ടാവില്ല. ഇതേ ചിലവുകൾ ഇന്ന് കുട്ടികൾക്കുണ്ട്. ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല. ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ട്? ഒന്ന് സ്കൂളിൽ പോയി പോകണമെങ്കിൽ, നമ്മളൊന്നും കുട്ടികളാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്തില്ല, നമുക്കൊന്നും തരണ്ടല്ലോ. ഏ, ഭക്ഷണം പാത്രത്തിലാക്കി തന്നെ പോകും. പിന്നെ എപ്പോഴെങ്കിലും ഒരു 10 പൈസയെ 50 പൈസയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. അത് വല്ല പെരുന്നാക്കോ എന്തെങ്കിലും കിട്ടണ. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് എന്തെയും കുട്ടികളൊക്കെ പോക്കറ്റ് മണിയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് നോക്ക്, വൈകുന്നേരം ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നമ്മൾ നോക്കിയാൽ ആ ഹോട്ടലിൽ ആരാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്? ഏകദേശം എന്താണ്, ഒരു 25 വയസ്സിനും ഒരു 15 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ്. ഫാമിലികളൊക്കെ അപൂർവമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പയ്യന്മാരാണ്. ഇപ്പോൾ ഈ പല പല ചെറിയ ചെറിയ കടകളിലൊക്കെ നമ്മൾ തട്ടുകടകളിലൊക്കെ നോക്കിയാൽ, അപ്പോൾ ഇവർക്ക് ഇതിന് പണം വേണ്ടേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാൻഡ്വിച്ച് ഒരു ചായയും കുടിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു 50 രൂപ ഒരാളെ കയ്യിൽ വേണ്ടേ? അപ്പോൾ ഈ ഭക്ഷണം എന്നുള്ളത് ഒരു ഭയങ്കര അഡിക്ഷനാണ്. നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റിലൊരു ഭക്ഷണം കഴിച്ചാൽ നാളെ അതേ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഭക്ഷണം വേണം. അപ്പോൾ നമ്മൾ പിന്നെ വേറെ വെറൈറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഇവർ പണമില്ലാത്ത കുട്ടികളെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരിക്കൽ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇത് കഴിച്ച് കാണുമ്പോൾ അവൻ തിരിച്ചവന് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവരിതിന് പണമുണ്ടാക്കുകയാണ്. അപ്പോൾ സ്വയമേ ചില തൊഴിലുകൾക്ക് പോയി, ഈവനിങ്ങിലൊക്കെ വല്ല തൊഴിലിനോ കാറ്ററിങ്ങിനൊക്കെ പോയിട്ട് പണമുണ്ടാക്കുന്ന ആളുകളുണ്ട്. വേറെ കുട്ടികൾ പണമുണ്ടാക്കാൻ സ്വീകരിക്കുന്ന വഴികൾ വളരെ അപകടകരമാണ്. ചില ആളുകൾ ഈ ഓൺലൈൻ ചൂതുകളുണ്ടല്ലോ, അതിൽ പെട്ടുപോകുന്ന ആൾക്കാർ. ഓലി വാപ്പാൻ്റെമാനൊക്കെ പിന്നെ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യുന്നവരോ, അവരുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, അവരറിയാതെ നിസ്സാര തുകകൾ പിൻവലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതേപോലെ മോഷ്ടിക്കുക. വീട്ടിലെന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. അപ്പോൾ അവിടെ ഇവിടെയും വെക്കുന്ന പേഴ്സിന്ന്, അതേപോലെ തന്നെ വാപ്പ കഴിച്ചിട്ട ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന്, അലമാറയിൽ വെച്ച പണം ഒക്കെ എന്ത് ചെയ്യും, ഒരു 10-500 നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചാൽ എന്ത് ചെയ്യില്ല, അവരെ ശ്രദ്ധയിൽപ്പെടില്ല. ഞങ്ങൾ എണ്ണി വെച്ചപ്പോൾ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കും. ഇത് നിരന്തരമാകുമ്പോഴാണ് ഇവരിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവൻ എന്താണ് താല്പര്യം അത് മനസ്സിലാക്കാം, അതിനൊരു പരിഹാരം ഉണ്ടായി കൊടുക്കുക. ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഒരു ദിവസം ഒരു 50 രൂപ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഒരു പോക്കറ്റ് മണിയായി തരാം, എൻ്റെ ബസ്സിനും എല്ലാറ്റിനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഒതുങ്ങണം എൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് പരിഹരിക്കും. അതല്ലെങ്കിൽ നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ചില പരി, ഇപ്പോൾ ഈ 11 വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ ഒരു പരി. അപ്പോൾ അതൊന്നും കണ്ടുപിടിക്കുക. ചിലപ്പോൾ വല്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ ഈ പഠനത്തൊക്കെ പോകും. അതുകൊണ്ട് കാരണം കണ്ടുപിടിക്കൽ അനിവാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവൻ്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലുമൊക്കെ നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ കൗൺസിലർ ഉപയോഗിച്ചിട്ടോ, എന്താണ് ഇവൻ ഈ പണം കൊണ്ട് ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഇവനെ ഒന്ന് നിരീക്ഷിക്കാം. ഇവൻ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം ഫുള്ളായിട്ട് ഇവനെ ഒന്ന് നിരീക്ഷിക്കുക. അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി ഇവന് കൊടുക്കുക, ഒരു ദിവസം ഒരു 100 രൂപ കൊടുത്തിട്ട് ആ ദിവസം അവനൊന്ന് നിരീക്ഷിക്കുക. ഈ പൈസയായിട്ട് എവിടെ പോകണ്ടോ, സ്കൂൾ കട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളുടെ കൂടെ പോകണ്ടോ, എന്നിട്ട് എന്താണ് ഈ പണത്തിന് സംഭവിക്കുന്നത് എന്ന് എന്ത് ചെയ്യണം, നിരീക്ഷിച്ച് കണ്ടുപിടിക്കണം. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പിന്നെ ഇതിൻ്റെ ഗൗരവമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, ഇതിൻ്റെ അപകടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും, കൺവിൻസ് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു ഘട്ടമാണ്. അങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാവാം. പക്ഷെ പരിഹരിക്കാൻ പറ്റും, സംശയമല്ല.
1: ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ മുളയിലെ നുള്ളി കളഞ്ഞാൽ മതി. അത് തീർച്ചയായിട്ടും നമുക്കിനി ഒരു ചോദ്യത്തിലേക്ക് മാത്രമേ പ്രവേശിക്കാനുള്ള സമയമുള്ളൂ. നമുക്കൊരു ചോദ്യം ഉള്ളത് എന്താ വെച്ചാൽ, ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തിയാണ്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്, അയാൾക്ക് കണ്ണ് കാണുന്ന ഭാര്യയുണ്ട്, അയാൾ എല്ലാ ഹിതുമത്തുകളും ചെയ്യുന്നത് ആ സ്ത്രീയാണ്. പക്ഷെ അയാളിപ്പോൾ കണ്ണ് കാണാത്ത മറ്റൊരു സ്ത്രീയുമായിട്ട് ഇയാൾക്ക് ഇതേപോലെ ഒരു ഫോൺ ബന്ധം. ആ സ്ത്രീയെ കുറച്ച് സമ്പന്ന കുടുംബത്തിൽപ്പെട്ടതാണ്, സ്വന്തമായി സ്വത്തുണ്ട് ഈ സ്ത്രീക്ക്. അപ്പോൾ ഈ സ്ത്രീയുമായി അയാൾക്ക് എന്ത് വിവാഹം ചെയ്യണം. അപ്പോൾ നിലവിലുള്ള ഭാര്യ എന്താക്കണം, അയാൾക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു അടിമയെപ്പോലെ എല്ലാ ജോലിയും ചെയ്യുന്നു, കാരണം ഇവർക്ക് കണ്ണ് കാണാം, കണ്ണ് കാണാത്ത ഒരാളെ കൊണ്ട് നടക്കണമല്ലോ. പക്ഷേ ഇയാൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും ഒരു നന്ദി വാക്കോ, അതല്ലെങ്കിൽ ഒരു മര്യാദ സംസാരമോ, അങ്ങനെ ഒന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു ഭാര്യയോടുള്ള ഒരു കടമ ഇയാൾ ചെയ്യുന്നില്ല. പിന്നെ നിരന്തരം ഇവളെ കുറ്റപ്പെടുത്തുക, അടിക്കുക. പിന്നെ ഇതെന്തിനാന്ന് ചോദിച്ചാൽ, ഇവളെ കൊണ്ടുവരാൻ, മറ്റേ സ്ത്രീയെ കണ്ണ് കാണാത്ത ആ പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പോൾ ഈ പെണ്ണ് ചോദിക്കുന്നത്, ഞാനിത് തുടർന്ന് ഇയാളത് സഹിച്ച് നിൽക്കണോ,
4: എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ഒരു ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് ദീർഘമായ ഒരു ചോദ്യമാണ്. നമുക്ക് വളരെ സമയം
5: ഇവരിപ്പോൾ നമ്മളോട് ഇത് ചോദിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ ആരോടും ഒരു പെർമിഷൻ ചോദിക്കൂലല്ലോ. അവർ വേഗം സ്വന്തം തന്നെ തീരുമാനം എടുക്കൂലേ? കാരണം ഇങ്ങനെയൊക്കെ സേവനം ചെയ്തിട്ടും തന്നോടൊരു താല്പര്യമില്ല, തന്നെ ഉപദ്രവിക്കുക, തന്നെ സംരക്ഷിക്കാതിരിക്കുക, അതോടൊപ്പം ഒരു പെണ്ണിനോട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തിൻ്റെ കൂടെ ഒരു പെണ്ണ് താമസിക്കും. അവളെന്നോ തീരുമാനമെടുത്ത് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സഹോദരി എന്തുകൊണ്ട് പോകണില്ല എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാരണങ്ങളേ ഉണ്ടാവുള്ളൂ. ഒന്ന്, നിവൃത്തിയില്ലായ്മ. ഇവിടെ വിട്ടു പോയാൽ
4: എന്ത് ചെയ്യും?
5: കാരണം ഇങ്ങനത്തെ ഒരാളെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു എത്രയോ ഇരട്ടി ജോലി ഭാരം ഈ വ്യക്തിൻ്റെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വീകരിച്ചിട്ടും ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത്രമാത്രം ജീവിത സാഹചര്യങ്ങൾ അവർ വിഷമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപേക്ഷിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കണം ഒരു പക്ഷേ ഇതിൽ നിന്ന് വേറിട്ട് പോകാനുള്ള കാര്യം. അപ്പോൾ അതിലവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്ന ഇതേ സേവനം ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ അവരൊരു ജോലിയായി ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്കും ജീവിക്കാനുള്ള എത്രയോ പണം അവർക്ക് കിട്ടും. ഒരു പ്രശ്നവും അതിലില്ല
4: മീൻസ്
5: ഇന്നത്തെ കാലത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, ഭർത്താവ് എന്നുള്ളതിലേക്ക് ഒരു സുഖവും സമാധാനവും ഒന്നും കിട്ടണില്ലെങ്കിൽ, ഒരു സംരക്ഷണവും കിട്ടണില്ലെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥമുള്ളത്? അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് അവരെ അവരുടെ ഇഷ്ടമാണ് തീരുമാനിക്കുന്നത്. ഇസ്ലാമികമായിട്ടോ ഒരു നിലയ്ക്ക് ഒരു തടസ്സമല്ല. പക്ഷെ വേറൊന്നെന്താണെന്ന് വിചാരിച്ചാൽ, ഇദ്ദേഹത്തെ നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ ഇതൊരു അയാളെ സംബന്ധിച്ചിടത്തോളം തന്നെ അയാൾക്ക് അപകടകരമായ ഒരു വഴിയാണ് അയാൾ സ്വീകരിക്കുന്നത്.
4: അപ്പം
5: ഇതൊന്നും അയാൾക്ക് നിലനിന്ന് പോകാൻ കഴിയൂല. കാരണം ഇങ്ങനെയുള്ള അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരന്തയായ ഒരു സ്ത്രീയെ എത്ര കണ്ട് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഇപ്പം ഇതൊക്കെ ചെയ്തു കൊടുക്കൊണ്ട് അയാൾക്ക് അറിയില്ല
4: അയാളുടെ ഇവർ ചെയ്യുന്ന സേവനം എന്തായാലും ചെയ്യാൻ സാധിക്കും.
5: അപ്പം അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, അയാളുടെ തെറ്റായ മനോഭാവം ഉണ്ടല്ലോ, അതിനൊരു അവസരം കൊടുക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്നെ നിലനിർത്തി നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അവർ വിവാഹം കഴിച്ചോളൂ, ഒരു മുസ്ലിമൊക്കെ ആണെങ്കിൽ വിവാഹം കഴിച്ചോളൂ എന്നൊരു അവസരം കൊടുക്കുക. അയാൾ അനുഭവിച്ച് തിരിച്ചു വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി.
4: കണ്ണുണ്ടാവുമ്പോൾ നമ്മൾ സാധാരണ പറയണ്ടല്ലോ,
5: ഇവരെ വില അറിയും, അടുത്ത് വിവാഹം കഴിക്കും. ഇനി അഥവാ വിവാഹം കഴിച്ച് അയാൾ അവരുടെ കൂടെ സമാധാനമായി ജീവിക്കുകയാണെന്ന് ആയിക്കോട്ടെ ഇവർക്കാണെങ്കിൽ അപ്പോഴും തീരുമാനിക്കാമല്ലോ, എനിക്ക് ഇയാളെ ഒന്ന് ഒഴിവായി പോയി വേറൊരു വിവാഹത്തിലേക്ക് പോകാമെന്ന് എപ്പോഴും തീരുമാനിക്കാം. മനസ്സിലായി? അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, അയാളെ ഇതൊന്ന് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ഭാഗമായിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാൾ അവർ വിവാഹം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുക. അതുമല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, തൽക്കാലം ഒന്ന് മാറി നിൽക്കുമ്പോൾ ഉപദ്രവിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തൽക്കാലം ഞാൻ മാറി നിൽക്കും എന്ന് പറയാം. എന്നിട്ടും അയാൾ ഉപദ്രവം തുടരുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മുന്നറിയിപ്പോടുകൂടെ മാറി നിൽക്കുക. കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ അറിയാലോ ഇവളുടെ സാന്നിധ്യവും വിലയൊക്കെ. ഇങ്ങനെയൊക്കെ ഒന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ല, ഒരു നല്ല സംസാരത്തിലൂടെ ഉപദേശത്തിലൂടെ അയാൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ആ വഴിയും
4: സ്വീകരിക്കാം,
5: ഒരു പ്രശ്നമല്ല.
4: എന്താച്ചാൽ ഇവർ ചോദിക്കൂത്രേ, എന്തിനാണ് ഇങ്ങനെ ഇപ്പം നീ പോരാത്തത് കൊണ്ടാണ്, അതാണ് അയാളെ മറുപടി.
5: അതെല്ലാവരും പറയുന്ന കാര്യമാണ്. അന്യ സ്ത്രീകളിൽ എന്താണ് താല്പര്യം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള ഭാര്യയെ പോരാത്തവളായിരിക്കും. അതെല്ലാവർക്കും അങ്ങനെ തോന്നുക. തൻ്റെ ഭാര്യയോട് തോന്നാത്തൊന്ന് വേറൊരു സ്ത്രീയോട് തോന്നിക്കഴിഞ്ഞാലേ പിന്നെ അവളെയാണ് ജീവിതത്തിൽ ആവശ്യമെന്ന് തോന്നും. അത് എല്ലാ സ്ത്രീക്കും പുരുഷനും തോന്നുന്നതാണ്,
4: സ്വാഭാവികമായൊരു തോന്നലാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. ഈ സമയത്ത് ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ ഒരു സംവിധാനം നിലനിൽക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരണമെന്നുള്ളതാണ്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: സ്നേഹക്കൂട് ശ്രോതാക്കൾക്കേറെ പ്രയോജനപ്രദമായ ഒരു പ്രോഗ്രാമാണ്. നമുക്കറിയാം, സങ്കടങ്ങൾ പങ്കുവയ്ക്കാമെന്ന ശ്രോതാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് പരിഹാരം കണ്ടെത്തുന്ന സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ആയിരുന്നു ഇതുവരെ നമ്മോടുകൂടെ സംസാരിച്ചത്. ഇനി അൽ ഉസൂൽ പ്രോഗ്രാം.
1: നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين وعلى من اتبع رضوانه أجمعين أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, നമ്മെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയന്താവായ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. ഹദീസുകൾ പണ്ഡിതന്മാർ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: സ്വഹീഹ്, ഹസൻ, ളഈഫ്. ഈ മൂന്ന് രീതിയിലാണ് ഹദീസിനെ പണ്ഡിതന്മാർ വർഗീകരിച്ചിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ളഈഫായ ഹദീസുകളുണ്ട്. ഈ ഒരു വർഗീകരണം ഹദീസിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഉള്ള ഒരു രീതി അനുസരിച്ചു കൊണ്ടാണ്. എന്നാൽ പ്രമാണമായി സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ വർഗീകരിക്കുകയാണെങ്കിൽ ഹദീസുകളെ സ്വഹീഹ് എന്നും ളഈഫ് എന്നുമാണ് നമ്മൾ വേർതിരിക്കുക. സ്വഹീഹ് എന്നാൽ സ്വീകാര്യമായ ഹദീസുകളെന്നും ളഈഫുകളെന്ന് പറഞ്ഞാൽ ദുർബലങ്ങളായ അസ്വീകാര്യമായ ഹദീസുകളെന്നുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നാൽ ഉസൂലുൽ ഹദീസിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ സ്വഹീഹും ഹസനും നമ്മൾ വേറെ വേറെ തന്നെയാണ് വിശദീകരിക്കുന്നത്. അത് രണ്ടും അല്ലാത്ത ഹദീസുകളെ നമ്മൾ ളഈഫുകളെന്നും വേർതിരിക്കുന്നു. ഇനി എന്താണ് സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് എപ്പോഴാണ് സ്വഹീഹായി വരിക? ഹാദ ഹദീസുൻ സ്വഹീഹുൻ എന്ന് മുഹദ്ദിസുകൾ ഒരു ഹദീസിനെക്കുറിച്ച് എപ്പോഴാണ് വിശദീകരിക്കുക? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: അമ്മൽ ഹദീസു അസ്വഹീഹു ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദീ യത്തസുൽ ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അൻ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. അമ്മൽ ഹദീസ് സ്വഹീഹു, സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ഹദീസ് സ്വഹീഹാകുന്നത് എപ്പോഴാണ്? ഫഹുവൽ ഹദീസു അൽ മുസ്നദ്, അത് മുസ്നദായി വരുമ്പോഴാണ്. മുസ്നദ് എന്ന് പറഞ്ഞാൽ അല്ലദീ യത്തസുലു ഇസ്നാദുഹു, അതിൻ്റെ സനദുകൾ മുത്തസിലായി വരിക, ചേർന്നു വരിക എന്നുള്ളതാണ്. സനദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഹദീസിൻ്റെ റുവാത്തുകളാണ്, റാവിമാരാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന ഏതൊരു മുഹദ്ദിസാണോ ആ മുഹദ്ദിസ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമെത്തുന്ന പരമ്പരയുണ്ടാകും. ഓരോ മുഹദ്ദിസിനും അയാളുടെ ഷേഖുണ്ടാകും. ആ ഷേഖിൽ നിന്ന് ആയിരിക്കും അയാളത് ഉദ്ധരിച്ചിട്ടുണ്ടാവുക. ആ ഷേഖിന് അദ്ദേഹത്തിൻ്റെ ഒരു ഷേഖുണ്ടായിരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമെത്തുന്ന ആ പരമ്പരയിലൂടെയാണ് ഹദീസുകൾ മുഹദ്ദിസുകൾക്ക് ലഭിക്കുക. അപ്പോൾ ആ ഹദീസുകൾ ലഭിച്ച സനദുകൾ മുത്തസിലാകണം, അഥവാ ചേർന്നു വന്നതാകണം. ഒരിക്കലും ആ ഹദീസുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ, താൻ ഉദ്ധരിക്കുന്ന ഷേഖിൽ നിന്ന് ആ ഹദീസ് നേർക്കുനേരെ കേൾക്കുകയോ, അതല്ലെങ്കിൽ ആ ഷേഖ് തന്നോട് പറയുകയോ, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുവാൻ ഷേഖ് തനിക്ക് ഇജാസത്ത് നൽകുകയോ ചെയ്ത രീതിയിൽ ആയിരിക്കണം ആ സനദിലൂടെ, അതല്ലെങ്കിൽ ആ ഷേഖിൽ നിന്ന് ആ ഹദീസ് ഈ ശിഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ടത്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചു, പക്ഷേ കാണുവാൻ സാധ്യത വളരെ കുറവാണ് എങ്കിൽ ആ ഹദീസുകൾ മുത്തസിലായിക്കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുകയില്ല. ഹദീസിൻ്റെ സനദിൽ നിന്ന് കണ്ണികൾ മുറിഞ്ഞു പോവുകയോ, അതല്ലെങ്കിൽ ആളുകൾ അജ്ഞാതരായി തീരുന്ന അവസ്ഥയുണ്ടാവുകയൊക്കെ ചെയ്താൽ ഒക്കെ തന്നെയും ഇത്തിസാലു സനദ് എന്ന നിബന്ധന ഇല്ലാതെ പോകും. ആ നിബന്ധന ഇല്ലാതെയാകുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹാകാതെ വരികയാണ്. ഈ ഒന്നാമത്തെ നിബന്ധന പൂർത്തിയായെങ്കിൽ മാത്രമേ രണ്ടാമത്തേതിലേക്ക് മുഹദ്ദിസുകൾ കണ്ണോടിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ സനദ് മുറിഞ്ഞതാണെങ്കിൽ ആ ഹദീസ് ഒരിക്കലും തന്നെ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഒരു വേള ഈ സനദിൻ്റെ, ഈ ഹദീസിൻ്റെ മറ്റു റിവായത്തുകളിൽ ഈ മുറിവ് ഇല്ലാതെയാകുന്നു എങ്കിൽ മാത്രമേ മുഹദ്ദിസുകൾ പിന്നീട് ആ ഹദീസിനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ സനദുകൾ ചേർന്നു വരിക, കണ്ണിമുറിയാതെ വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹദീസ് സ്വഹീഹായി വരുവാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അതാണ് മുസ്നദ് അതല്ലെങ്കിൽ മുത്തസിലു സനദ്, ഇത്തിസാലു സനദ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സനദുകൾ ചേർന്നു വരിക എന്ന നിബന്ധന വരുന്നതോടുകൂടി മുർസലുകളായ ഹദീസുകൾ സ്വഹീഹല്ല എന്ന് വരും. മുർസലുകൾ എന്ന് പറഞ്ഞാൽ മാ റവാഹു താബിഈ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൂനി ദിക്രി സ്വഹാബി, സ്വഹാബിയുടെ പേര് പറയാതെ ഒരു താബിഈ പണ്ഡിതൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. താബിഈ പ്രവാചകനെ കാണുകയില്ല എന്ന് ഉറപ്പാണല്ലോ, അപ്പോൾ പിന്നെ ആ താബിഈക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു റാവി കളഞ്ഞുപോയിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കളഞ്ഞുപോയ വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല, അതിൽ ഇത്തിസാല സനദ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള ഹദീസുകൾക്ക് നമ്മൾ മുർസൽ എന്നാണ് പറയുക. താബിഈ പ്രവാചകൻ ഉദ്ധരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കളഞ്ഞുപോയ റാവി മറ്റൊരു താബിഈ ആയിരിക്കാം, അതല്ലെങ്കിൽ തന്നെക്കാൾ ചെറിയ താബിഴിയായിരിക്കാം. ഇതിനൊക്കെ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുമ്പോൾ ഇത്തിസാല സനദ് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമതെണ്ണിയത് മുർസലിനെയാണ്. മുർസൽ ചില ആളുകളുടെ അടുക്കൽ അത് സഹാബിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഹുജ്ജത്താണ്. കാരണം സഹാബത്തുകൾ എല്ലാവരും ഉദൂലുകളാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രശംസക്കും പ്രത്യേകമായ പുകഴ്ത്തലിനും പാത്രീഭൂതരായിട്ടുള്ള മഹാന്മാരായ സഹാബത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഈ കളഞ്ഞുപോയ റാവിമാരിൽ ഉള്ളത് എങ്കിൽ ആ ഹദീസിന് കുഴപ്പമില്ല. പക്ഷേ അത് സഹാബിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിൽ ആ ഹദീസിനെ പണ്ഡിതന്മാർ മുർസലിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും അത് അസ്വീകാര്യമായ ഹദീസായി പണ്ഡിതന്മാർ ഗണിക്കുകയും ചെയ്യും. അപ്പോൾ മുത്തസിലായ സനദുണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ മുത്തസിലായ സനദിൻ്റെ ഒന്നാമത്തെ നിബന്ധനയിൽപ്പെട്ടതാണ് അത് മുർസലാകാതിരിക്കുക. ആ മുർസലായി കഴിഞ്ഞാൽ അതിൽ ഇത്തിസാല സനദ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മുൻകത്തിയായ ഹദീസുകളും ഈ ഒരു നിബന്ധനയോടുകൂടി സ്വഹീഹിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിലൊന്ന് പുറത്തു പോകുന്ന ഹദീസുകളാണ്. മുൻകത്തി എന്ന് പറഞ്ഞാൽ പരമ്പരകൾ മുറിഞ്ഞ ഹദീസ് എന്ന. ആ പരമ്പരയിലുള്ള റാവിമാരിൽ ഏതെങ്കിലും ഒരാൾ താൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല, അതല്ലെങ്കിൽ ആ റാവി ജനിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ ഇത്തിസാലു സനദ് പരമ്പര മുറിയാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിൽ ഇൻഖിത്താഉ വന്നു കഴിഞ്ഞാൽ, സനദുകളിൽ മുറിവുകൾ അടർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് സനദിൻ്റെ സ്വഹത്തിനെ ബാധിക്കും, അത് ഹദീസിൻ്റെയും സ്വഹത്തിനെ ബാധിക്കുന്നതാണ്. ഈ സനദിൻ്റെ ഇടയിൽ വരുന്ന വീഴ്ചകൾ ആദ്യത്തെ ഭാഗത്തിനെന്നാകാം, അവസാന ഭാഗത്തിനെന്നാകാം, അഥവാ സഹാബി താബിഈകൾ ആ ഭാഗത്തുനിന്ന് വരാം, അതല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ തങ്ങളുടെ ഉസ്താദുമാരോ ഉസ്താദുമാരുടെ ഉസ്താദുമാരോ ഒക്കെ ഈ ഇൻഖിത്താഉൽ കടന്നു വരാം. ഏതായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള കണ്ണിമുറിഞ്ഞ പരമ്പര മുറിഞ്ഞ ഹദീസുകൾ സ്വഹീഹായി വരികയില്ല. അതിന് മുൻകത്തിഴി എന്നാണ് പറയുക. അതുപോലെ തന്നെ മുഅള്ളലായ ഹദീസുകൾ, മുഅള്ളലെന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തുനിന്ന് തന്നെ രണ്ടോ അതിലധികമോ ആളുകൾ മുറിഞ്ഞു പോകുന്ന ഹദീസുകളുണ്ടാകും. ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസ് ആ റാവി പിന്നീട് ഉദ്ധരിക്കുന്ന ആളുകളുടെ ഇടയിൽ രണ്ടോ മൂന്നോ വ്യക്തികൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുഅദൽ എന്നാണ് പറയുക. മുൻകത്തി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഒരാൾ വിട്ടുപോയാൽ അത് മുൻകത്തി ആകും. അത് ആദ്യത്തിലാകട്ടെ അവസാനത്തിലാകട്ടെ, അതൊക്കെ ഇൻഷാല്ലാ വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. മുഅദൽ ആകാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഖിത്താഉകൾ ഏതായിരുന്നാലും ശരി, അതൊക്കെ തന്നെയും ഈ സ്വഹീഹായ ഹദീസുകളുടെ സനദിൽ വന്നു കഴിഞ്ഞാൽ, അഥവാ ഇങ്ങനെയുള്ള സനദുകൾ മുറിഞ്ഞ, പരമ്പരകൾ മുറിഞ്ഞ ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാകാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസുകളുടെ നിബന്ധന

നേരെമറിച്ച് പൂർണമായ മതബോധമുള്ള ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങളെ പൂർണമായും പിൻപറ്റുകയും ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ കൃത്യമായ മതനിഷ്ഠ പുലർത്തുകയും ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമായി തീരുന്ന അവസ്ഥയുണ്ടാകണം. ഇസ്ലാമിന് പുറത്തുള്ള കാഫിറുകളോ അല്ലെങ്കിൽ ബിദഅത്തിൻ്റെ കക്ഷികളോ അല്ലെങ്കിൽ ഫാസിഖുകളോ ആയ ആളുകളൊന്നും തന്നെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതെത്ര മുഞ്ചുള്ളതായിരുന്നാലും സ്വീകരിക്കപ്പെടാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അദാലത്ത് റാവി ആദിലായിരിക്കണം, അദാലത്തുള്ളവനായിരിക്കണം എന്ന് പറയാൻ കാരണം. അദാലത്തിൻ്റെ മറ്റൊരു വശമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, മുറുഅത്തുള്ള ആളായിരിക്കണം. അഥവാ ഒരു വിശ്വാസി തൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലുമെല്ലാം ഒരു മനുഷ്യത്വം പാലിക്കുന്ന, മാനുഷികമായ സ്വഭാവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അവൻ്റെ സംസാരത്തിൽ അവൻ്റെ പെരുമാറ്റത്തിൽ അവൻ്റെ ഇടപാടുകളിലെല്ലാം മനുഷ്യന്മാരുടെ പൊതുവെയുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളോ വാക്കുകളോ ഇടപാടുകളോ ഉണ്ടാകാതിരിക്കുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു റാവി ആദിലായ റാവിയായി അറിയപ്പെടുക. കളവ് പറയാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരണികൾ സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള തെറ്റുകൾ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ അയാൾ അദാലത്തിൽ നിന്ന് പുറത്തുപോകും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളോ അതല്ലെങ്കിൽ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ ഈ റാവിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. അങ്ങനെ വന്നാൽ അയാളുടെ അദാലത്തിൽ നിന്ന് അയാൾക്ക് വീഴ്ച വരുന്നു. അതോടുകൂടി അങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അദാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഹദീസ് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, അത്രയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ അദാലത്തിൻ്റെ ഷർത്തുകൾ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹദീസിൻ്റെ റാവിമാരുടെ കൂട്ടത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെയുള്ള അത്രയും സൂക്ഷ്മമായ പരിശോധനകളാണ് ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുന്നതിൽ നടത്തിയിട്ടുള്ളത്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, മറ്റൊരു സമൂഹത്തിനോ സമുദായത്തിനോ അവകാശപ്പെടാനില്ലാത്ത വിധം നിഷ്കൃഷ്ടമായിട്ടുള്ള പരിശോധനകളും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളുമാണ് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ വച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഈ അറിവിൻ്റെയും ഈ വിജ്ഞാന ശാഖയുടെയും മഹത്വം നമുക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്. രണ്ടാമത്തെ നിബന്ധന നമ്മൾ വിശദീകരിച്ചത് അതിലുണ്ടാകണമെന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ആള് വാബിത്തായിരിക്കണം. ലബത്ത് എന്ന് പറഞ്ഞാൽ പിടുത്തം എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ഭാഷാപരമായ അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ കേട്ട കാര്യങ്ങൾ, ഹദീസുകൾ തൻ്റെ മനസ്സിൽ പിടിച്ചു വെക്കണം, അഥവാ അവൻ ഹൃദ്യസ്ഥമാക്കി വെക്കണം. അപ്രകാരം തന്നെ തൻ്റെ അടുക്കൽ ലിഖിതമായ അവസ്ഥയിലും ആ ഹദീസുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഹൈഫുലും കിതാബത്തും ഒരേ സമയം ഉള്ള ആളുകളാണ് പൂർണമായ വാബിത്തുകളായ ആളുകൾ എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യൻ കേൾക്കുകയാണ്, ആ കേട്ട അതേ രീതിയിൽ തന്നെ ആ ഹദീസുകൾ ഏത് സമയം അയാളോട് ചോദിച്ചാലും ഉദ്ധരിക്കാൻ കഴിയുന്ന വിധം ഹദീസുകൾ മനഃപ്പാടമുണ്ടാവുക, ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ലബത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. വളരെ അപൂർവം ചില ആളുകളെ സംബന്ധിച്ച് മാത്രം കഴിയുന്ന കാര്യമാണിത്. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് അപ്പടി മനഃപ്പാടമാക്കി അതിൽ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ അങ്ങനെ തന്നെ കേട്ടപടി ഉദ്ധരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലബത്ത് എന്ന നിബന്ധനയുടെ അർത്ഥം. അത് ഇനി ഒരു മനുഷ്യൻ തൻ്റെ ഹിഫ്ളിൽ നിന്ന് ഭംഗിയായി കാര്യങ്ങൾ ഉദ്ധരിക്കുന്നു

0: തൻ്റെ എഴുതപ്പെട്ട ലിഖിതത്തിൽ അതിന് വിരുദ്ധമായ ഹദീസുകളാണ് എഴുതി വച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ താൻ നാവുകൊണ്ട് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഹദീസിന് വിരുദ്ധമാണ് തൻ്റെ പക്കലുള്ള ഏട്ടിലെ വരികളെങ്കിൽ അതും ലബത്തിലുള്ള കുറവായിക്കൊണ്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കും. അപ്പോൾ താൻ എന്താണോ എഴുതി വച്ചത് അത് അങ്ങനെ തന്നെ മാറ്റമില്ലാതെ ഒരു ചെറിയ തിരുത്തലുകൾ പോലുമില്ലാതെ വളരെ അപൂർവമായ ചില തിരുത്തലുകൾ ഒഴികെ മാനുഷികമായ ചില അക്ഷരങ്ങളിൽ വരുന്ന പിഴവുകളോ അല്ലെങ്കിൽ അതിനിസ്സാരങ്ങളായ പിഴവുകളോ അതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഗുരുതരമായ പിഴവുകളോ അല്ലെങ്കിൽ വളരെ വലിയ ആശയ വ്യതിയാനങ്ങൾ വരുന്ന പിഴവുകളോ ഉണ്ടാകാതെ തൻ്റെ ഗ്രന്ഥത്തിലും തൻ്റെ ഹൈഫിലുമുള്ള കാര്യങ്ങൾ ഒന്നായി വരിക എന്നുള്ളതാണ് ലബത്ത് കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ലബത്തുള്ള ആളുകളിൽ നിന്ന് ലബത്തുള്ള ആളുകൾ അതിൻ്റെ അവസാനം വരേക്കും ഉദ്ധരിക്കുന്ന ഹദീസുകളായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴേക്കു തന്നെ ഒട്ടുമിക്ക ഹദീസുകളും സ്വഹീഹ് അല്ലാത്ത ഹദീസുകളൊക്കെ വീണുപോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ സനദ് മുത്തസിലാകണം, അതിൻ്റെ റാവിമാർ ആദിലുകളാകണം, അതോടൊപ്പം തന്നെ അതിലും മാത്രം ഉണ്ടായാൽ പോരാ, ലബത്ത് കൂടി ഉണ്ടാകണം. ഇങ്ങനെ ലബത്തും അദാലത്തും ഇത്തിസാലും എല്ലാം കൂടിക്കലർന്ന ഒരു റാവിയാണെങ്കിൽ പോലും ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കൂടുതൽ ഇഫ്ദ് കൊണ്ടും അതേപോലെ തന്നെ ഇമാമത്ത് കൊണ്ടും ഹദീസിൻ്റെ രംഗത്തുള്ള പ്രാവീണ്യം കൊണ്ടുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരിക, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് അതിനേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരായി വരിക, ഇങ്ങനെയൊന്നും എതിരായി വരാൻ പാടില്ല. അതാണ് നാലാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വലാ യക്കൂനു ശാദ്ദൻ, അത് ശാദ്ദാകരുത്. ശാദ് എന്ന് പറഞ്ഞാൽ മുഖാലഫത്തു സിഖ ലിമൻ ഹു ഔസഖ് മിൻഹു, തന്നേക്കാൾ സിഖത്തായ ഔസഖായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരായിക്കൊണ്ട് ഒരു സിഖത്തായ സ്വീകാര്യനായ റാവി ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ശാദ് എന്ന് പറയുക. അപ്പോൾ തന്നേക്കാൾ ഇമാമത്ത് കൊണ്ടും ഇൽമു കൊണ്ടും ഹദീസ് രംഗത്തെ പാഠവം കൊണ്ടും അറിവുകൊണ്ടും സൂക്ഷ്മത കൊണ്ടുമെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് താൻ ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരുന്നു എങ്കിൽ അതിൽ തന്നേക്കാൾ മുകളിലുള്ള ഹദീസുകൾ, തന്നേക്കാൾ മുകളിലുള്ള വ്യക്തി ഉദ്ധരിച്ച ഹദീസിനെയാണ് പണ്ഡിതന്മാർ സ്വീകരിക്കുക. ഈ ഇയാൾ സിഖത്താണ് അഥവാ സ്വീകാര്യനായ റാവി തന്നെയാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തേക്കാൾ സ്വീകാര്യനായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസിനെയാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസിനെ നമ്മൾ ഷാദ് എന്നാണ് പറയുക. അഥവാ ഒറ്റപ്പെട്ടു വന്ന ദുർബലങ്ങളായ ഹദീസുകൾ, വേറെ ആരും ഉദ്ധരിക്കാത്തൊരു വിഷയം ഇദ്ദേഹം മാത്രം ഉദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെയുള്ള ഹദീസുകൾ സ്വഹീഹായി വരാൻ പറ്റുകയില്ല, അത് സ്വഹീഹാവുകയുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം തന്നേക്കാൾ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരാണെങ്കിൽ പോലും അയാളുടെ ഹദീസുകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മുഹദ്ദിസുകൾ ഇത്രയും സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സ്വഹീഹായ ഹദീസ് തന്നേക്കാൾ വിവരമുള്ള ആൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരാകുന്നത് പോലും പരിശോധിക്കുന്ന പണ്ഡിതന്മാർ ഖുർആനിന് എതിരാകുന്നത് പരിശോധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്നു പോകട്ടെ, ഒരു മനുഷ്യൻ തന്നേക്കാൾ കൂടുതൽ ഇമാമത്തുള്ള, തന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന മുഹദ്ദിസ് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അത്തരം ഹദീസുകൾ സ്വീകരിക്കാത്ത മുഹദ്ദിസുകൾ ഒരു ഹദീസ് സ്വഹീഹായി വന്ന് അത് ഖുർആനെതിരാണ് എന്ന് വരുമ്പോൾ ഒരു എങ്ങനെയാണ് അത് സംഭവിക്കുക? ഒരിക്കലും അത് സംഭവ്യമല്ല. സ്വഹീഹായ ഹദീസുകൾ ഖുർആനെതിരായി വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്ന വിഡ്ഢിത്തമാണ്. ഒരിക്കലും തന്നെ ഒരു ഹദീസ് സ്വഹീഹായി വരണമെങ്കിൽ നമ്മൾ വിശദീകരിച്ചിരിക്കുന്ന നാലാമത്തെ നിബന്ധന ശാദ് ആകാൻ പാടില്ല എന്നതാണ്. ശാദ് എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാകലിൽ മാത്രമല്ല, ആ ഖുർആനെതിരാകുന്നു പോയിട്ട് താൻ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയേക്കാൾ ഇൽമിലും കഴിവിലും ഇമാമത്തിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ അതിനെതിരാണെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല എങ്കിൽ പണ്ഡിതന്മാർ അതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ടാവുക ഖുർആനും മറ്റു സുന്നത്തുകൾക്കും എതിരാകുന്നുണ്ടോ എന്നായിരിക്കുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, അങ്ങനെ അവർ പരിശോധിച്ചിട്ടുമുണ്ട്. ആ പരിശോധനകൾക്കും അതേപോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഹദീസുകൾ സ്വഹീഹെന്നും ദഈഫെന്നും വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ശാദായ ഹദീസുകൾ സ്വഹീയാകാൻ നിവൃത്തിയില്ല. ഹദീസുകൾ ശാദാവുക എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ കൂടുതൽ സിഖത്തുള്ള ആ റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരായിക്കൊണ്ട് തൻ്റെ ഹദീസുകൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പറഞ്ഞത് മുഅല്ലലാകാൻ പാടില്ല, ഇല്ലത്തുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇല്ലത്തുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനത എന്നാണ് ഭാഷാപരമായ അർത്ഥം. പക്ഷേ ഹദീസിൻ്റെ വിഷയത്തിൽ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഇല്ലത്തുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം പ്രകടമായി കാണാത്ത ചില ന്യൂനതകളുണ്ടാകും. ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തദ്ലീസിൻ്റെ റാവിയായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസുകളിൽ ഇൻഖിത്താഅകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇർസാലുകൾ സംഭവിക്കാം, മുർസലാകാം. ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ചില ന്യൂനതകൾ, ആ ന്യൂനതകളിൽ നിന്ന് പോലും ഹദീസുകൾ മുക്തമാവണം. അപ്പോൾ മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഇങ്ങനെയുള്ള ഗോപ്യമായിട്ടുള്ള അതിസൂക്ഷ്മമായ ന്യൂനതകൾ ഉള്ള ഹദീസുകൾ ഒരിക്കലും സ്വഹീഹാവുകയില്ല. അത് എല്ലാ ആളുകൾക്കും കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് കഴിവും അറിവും പ്രാപ്തിയുമൊക്കെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ ഐലലുകളുടെ വിഷയത്തിൽ പ്രത്യേകം ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഇല്ലത്തുകൾ ഇത്തരം ഹദീസുകൾക്കുണ്ടാകരുത്. നിങ്ങൾ നോക്കൂ, ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ മാത്രമേ പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഹദീസ് മുത്തസിലാകണം, അതിൻ്റെ സനദുകൾ കൂടി വരണം. ഒരിക്കലും മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ വിട്ടുപോവുകയോ കണ്ണികൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അതിലുള്ള ആളായിരിക്കണം, അഥവാ ഇസ്ലാമികപരമായ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ജീവിതത്തിൽ പുലർത്തുകയും മനുഷ്യത്വത്തിൻ്റെ സംസ്കാരത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ മുഅ്മിനായിരിക്കണം, വിശ്വാസിയായിരിക്കണം. അപ്രകാരം താൻ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മനഃപ്പാഠമുണ്ടാവുകയും ആ മനഃപ്പാഠമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത വാബിത്തായിരിക്കണം. അതേപ്രകാരം തന്നെ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കഴിവും പ്രാപ്തിയും എൽവുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരാകാതിരിക്കണം, ശാദാകാതിരിക്കണം. ഗോപ്യമായ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ഇല്ലത്തുകൾ, പോരായ്മകളില്ലാത്ത ഹദീസുകളാകണം. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പണ്ഡിതന്മാർ പറയുക. ഈ അഞ്ച് നിബന്ധനകൾ എപ്പോൾ ഒരു ഹദീസിൽ പൂർത്തിയാകുന്നുവോ അങ്ങനെയുള്ള ഹദീസുകളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു ഹദീസ് സ്വഹീഹായി വരിക എന്ന് പറഞ്ഞാൽ അതിൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല അടങ്ങിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഒരുപാട് കടമ്പകളും ഒരുപാട് പരിശോധനകളും ഒരുപാട് സൂക്ഷ്മമായ വിലയിരുത്തലുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹദീസ് സ്വഹീഹായി വരിക. അതല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഖാല റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സനദ് അതിനുണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സ്വഹീഹായി വരുന്നു എന്ന രീതിയിലുള്ള ഒരു ധാരണ ഒരിക്കലും ശരിയല്ല. ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മറ്റുള്ള ളഈഫായ ഹദീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ ഏത് കാര്യത്തിലും, അടിസ്ഥാനപരമായ കാര്യമാകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, വസ്ത്രധാര രീതിയാകട്ടെ, ഇടപാടുകളാകട്ടെ, ഈ വിഷയത്തെല്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിന് മാതൃകയാക്കാൻ പറ്റിയ എല്ലാ രംഗത്തുമുള്ള സ്വഹീഹായ ഹദീസുകൾ നമുക്കിഷ്ടം പോലെ ലഭ്യമാണ്. ആ വിഷയത്തിൽ നമുക്കൊരു പേടിയും ഒരു ബേജാറിൻ്റെയും ആവശ്യമില്ല. നേരെ മറിച്ച് ഈ നിബന്ധനകൾ, പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഹദീസ് സ്വഹീഹായി വന്നാൽ പിന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും അത് തട്ടിക്കളയൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഹദീസിൻ്റെ സ്വഹീഹാക്കുവാനുള്ള നിബന്ധനകൾ പറയുന്നു. അമ്മൽ ഹദീസ് സ്വഹീ ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസ്ലു ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അനിൽ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. ഒരു ഹദീസ് സ്വഹീഹാകുന്നത് അത് മുസ്നദാകുമ്പോഴാണ്, അഥവാ മുത്തസിലു സനദുണ്ടാകണം. ബിനക്കലിൽ അദ്ലിൽ ആദിലുകളായിരിക്കണം അതിൻ്റെ ഉദ്ധരിക്കുന്ന ആളുകൾ. ളാബിത്തായിരിക്കണം, അഥവാ നമ്മൾ വിശദീകരിച്ചു കിതാബത്ത് കൊണ്ടും ഹൈഫത് കൊണ്ടും പൂർണ്ണമായും പിടുത്തമുള്ളവരായിരിക്കണം. അത് അവസാനം വരേക്കുമുള്ള റാവിമാർക്ക് ബാധകമാണ്. ആ ഹദീസ് ഷാദാകാനോ അഥവാ തന്നെക്കാൾ കൂടുതൽ വിവരമുള്ള ഇമാമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാവരുത്. എല്ലത്തുകളുമുള്ള ഹദീസുകളാവുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ ആ ഹദീസ് സ്വഹീഹായി വരും. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽ ഉസൂൽ അടിസ്ഥാനപരമായ കാര്യങ്ങളെ നമുക്ക് ശരിക്കും പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണല്ലോ. ഹദീസ് നിദാനോ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് മുത്തവാത്തിർ. അതിൽ ഒരു പഠനാർഹമായ ഈ കാര്യം നമ്മളിപ്പോൾ അൽ ഉസൂലിലൂടെ കേട്ടുകഴിഞ്ഞു. ബഹുമാനൻ അബ്ദുൽ മലിക് സലഫിയായിരുന്നു നമ്മളോട് ഇതുവരെ കൂടെ സംസാരിച്ചിരുന്നത്. പീസ് റേഡിയോയിൽ ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്, മറ്റൊരു വൈബ്സിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് വിറ്റി അബ്ദുൽ സലാം,
2: ഞാൻ അനൂസ് മഞ്ചേരി.
1: ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
5: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
1: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുറാൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
6: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
1: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
6: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
1: ഫസ്റ്റ് ആ ഒരു ഒരു തോഫിക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച, ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
6: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യന്റെ നോക്കൂ, അത് കുറെ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിന്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽ ബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യന്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു
7: വതആല. അതാണ് ഈ ഇന്നത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ? നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
6: അതെ,
7: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ,
6: എടുത്ത ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുവിന്റെ കലാമാണല്ലോ.
7: അതെ,
6: അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം ഏഴ് വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവന് തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
8: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാം കേൾക്കാം. യഥാർത്ഥ ബുദ്ധിമാൻ. ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനായി തീരണമെങ്കിൽ ഒട്ടനവധി ഗുണങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനായ ഒരു മനുഷ്യനായി തീരുക എന്നത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്ത ഭ്രമം, ഇഷ്ടം, സ്നേഹം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കൂടിപ്പോകുകയും റബ്ബിനെ തൊട്ടും റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും റബ്ബിൻ്റെ ശിക്ഷകളെക്കുറിച്ചുമൊക്കെ ഭയപ്പാടില്ലാതെ, ഓർക്കാതെ, വിസ്മരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം മറന്നുപോകുകയാണ്. ഇവിടെയാണ് ഉത്തമനായൊരു മനുഷ്യന് എപ്പോഴും അവൻ അയ്യക്കൂനലിൽ മൗത്തി മുസ്തഇദ്ദൻ, മരണത്തിന് തയ്യാറായി നിൽക്കുന്നവനായിരിക്കണമെന്ന ഒരു കാര്യത്തെ നാം തിരിച്ചറിയേണ്ടത്. മരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ബോധവും പരലോക വിചാരണയെക്കുറിച്ചുള്ള ഭയവും ഉള്ളവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനെന്ന് പറഞ്ഞാൽ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ആത്മാവും മരണത്തെ നുകരും, ആസ്വദിക്കുമെന്നാണ്. ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, ദാഖ എന്ന് പറഞ്ഞാൽ രുചിക്കുക എന്നാണ് അറബിയിൽ. ആ ദാഇഖത്ത് എന്ന് പറയുമ്പോൾ രുചിക്കുക, രുചിക്കുന്നവൻ. അപ്പോൾ ആ നിലക്ക് മരണത്തെ രുചിക്കുന്നവനാണ് എല്ലാ ശരീരവും എല്ലാ ആത്മാവും എല്ലാ ആളുകളും എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഇദാദ എന്നാണ്. അഥവാ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും അതിനുശേഷമുള്ള ജീവിതത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനി എന്നാണ്. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പല കാര്യത്തിലും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും വിജ്ഞാനമുള്ളവരും അറിവുള്ളവരുമാണ് എന്ന് ശഠിക്കുമ്പോൾ, തീർച്ചയായും അതിനു വേണ്ടി നമ്മൾ പല തെളിവുകളും ഹാജരാക്കുമ്പോൾ, നമ്മൾ പഠിച്ച ഡിഗ്രികളും പി ജികളും മറ്റു പി എച്ച് ഡികളുമെല്ലാം നമ്മുടെ മുമ്പിൽ വെറും രേഖകളായി മാത്രം അവശേഷിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന ചില ഏടുകളും പുസ്തകങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് ആ പുസ്തകങ്ങളിൽ എന്ത് അച്ചടിച്ച് വരണമെന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ്. അതിനുള്ള അവസരം അള്ളാഹു നമുക്ക് വിട്ടേച്ച് തന്നിട്ടുണ്ട്. അതാണ് നന്മ തിന്മകൾ ചെയ്യാനുള്ള ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഏത് സെക്കൻഡുകളിലും സംഭവിക്കാവുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. കാരണം അവൻ തൻ്റെ കൂടെയുള്ള, എപ്പോഴും അവൻ്റെ കൂടെയുള്ള ഒരേ ഒരു സാധനം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എപ്പോൾ എന്നുള്ളതാണ്. ആ ജീവിത അവസാനത്തിൻ്റെ സെക്കൻഡുകളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദുർബലനാണ് മനുഷ്യനെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ എത്രയോ വലിയ സ്വപ്നങ്ങളുണ്ട്, എത്രയോ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അത് ദുനിയാവിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സമയവും ലക്ഷ്യവുമായി മാറിപ്പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, രുചിക്കുക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും, എത്രയോ മയ്യത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തവരും എത്രയോ മയ്യത്തിൻ്റെ കഫം പുടവ തയ്യാറാക്കി കൊടുക്കുന്നതിലും ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിലും സാക്ഷികളായ നമുക്ക് ഒരു പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ജീവിതത്തിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറി അകലുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവരും പരലോകത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവരുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും നാം ആലോചിക്കുക. ഈ ഒരു സെക്കൻഡിൽ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നമ്മുടെ മരണത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പിടിക്കാനുള്ള മലക്കിനെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയവരായിട്ടാണ് ഈ സെക്കൻഡിൽ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുക. ഒരു പക്ഷേ അടുത്ത വർഷത്തേക്കുള്ള, അടുത്ത വെക്കേഷനിലേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ട ഒരുക്കങ്ങൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിവെച്ച നമ്മൾ ഒരു പക്ഷേ എത്ര ദിവസം, എത്ര സെക്കൻഡ്, എത്ര നിമിഷങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന യാതൊരു ഉറപ്പും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ നാം തയ്യാറാക്കേണ്ടത്, നാം ലഗേജുകൾ ഒരുക്കുന്ന സമയത്ത് നമ്മളെ ഒരു ലഗേജുമില്ലാതെ, ഒന്നും കൈകളിൽ തിരിച്ചു നൽകാതെ സമ്പാദിച്ചതിൽ നിന്ന് ഒരു അണ പോലും നമ്മുടെ കൈകളിൽ വെച്ച് നൽകാതെ നമ്മെ യാത്രയാക്കുന്ന ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി കരയുമ്പോൾ നമ്മുടെ വെറുപാടിൻ്റെ സങ്കടങ്ങൾ കൊണ്ട് മനസ്സ് വേദനിക്കുന്ന മക്കളും ഭാര്യയും മാതാപിതാക്കളുമുള്ള ആ വേദിയിൽ ആ സങ്കടങ്ങളുടെ കാഴ്ചകൾ കാണാൻ കഴിയാതെ ജീവനറ്റ ആത്മാവ് നഷ്ടപ്പെട്ടൊരു ശരീരം മാത്രമായി നമ്മെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട ചില ശരീരം മാത്രമാണ് എൻ്റെതെന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കൈകളിലുള്ള 100 രൂപയിൽ നിന്ന് ഞാൻ എനിക്ക് ആസ്വദിക്കാവുന്ന എന്തെങ്കിലും വാങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതിൽ നിന്ന്, ഈ 100 രൂപയിൽ നിന്ന് എൻ്റെ നാളെയുടെ ജീവിതത്തിലേക്ക്, ഖബർ ജീവിതത്തിലേക്ക് എനിക്ക് ലാഭം നൽകുന്ന എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന ചിന്തയിലാണ് യഥാർത്ഥത്തിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടത്. നമ്മുടെ കൈകളിൽ ഒരു പക്ഷേ ആസ്വദിക്കാൻ സാധിക്കാത്ത പണമുണ്ടാകാം, സമ്പത്തുണ്ടാകാം. നമ്മൾക്ക് ഒരിക്കലും കൈകളിൽ ഒരുമിച്ച് പിടിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള പണത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ പണത്തിൻ്റെ വലിയ അട്ടികൾ നമ്മുടെ കൈകളിലുണ്ടാകാം. പക്ഷേ അത് ജീവിതത്തിൽ ആസ്വദിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല, നമുക്കൊരിക്കലും ഈ ദുനിയാവിൽ ആസ്വാദനത്തിൻ്റെ പരിമിതികളുള്ള ലോകത്ത് നമുക്ക് ആസ്വദിക്കാൻ അവസരങ്ങൾ കുറവാണ്. ഒരുപക്ഷേ പ്രായം നമുക്ക് വെല്ലുവിളിയാകാം, ഒരുപക്ഷേ ആരോഗ്യങ്ങൾ നമുക്ക് തിരിച്ചടിയാകാം, നമ്മുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്താനുള്ള പ്രാപ്തി ഇല്ലാതെ വരാം, അങ്ങനെ പല നിലക്കും ദുനിയാവിൽ ചില പരിമിതികളും ചില കുറച്ചിലുകളും കുറവുകളും മാത്രമായി ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പ്രായമില്ലാതെ യാതൊരു മോശമായ സംസാരങ്ങൾക്കോ വാക്കുകൾക്കോ കാതോർക്കേണ്ടി വരേണ്ട അവസരം ഇല്ലാതെ വളരെ സുന്ദരമായി രോഗങ്ങളില്ലാത്ത മലമൂത്ര വിസർജനങ്ങളില്ലാത്ത ഏറ്റവും നല്ലൊരു ലോകത്തേക്ക് പ്രവേശിക്കേണ്ടവരാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടി മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന മനുഷ്യരായി മാറുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഉത്തമ ബോധവാന്മാരായി ഉത്തമ മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക, ഭയപ്പെടുക, തയ്യാറെടുപ്പുകൾ നടത്തുക. അള്ളാഹു ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
10: മാഷാല്ലാ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസ്വാരി, എ പി കാട്.
11: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
14: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
15: വിവാഹേതര ബന്ധങ്ങളിൽ, പ്രണയ ബന്ധങ്ങൾക്കിടയിലൊക്കെയുള്ള വ്യത്യസ്തമായ ചൂഷണങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. ഈയിടെയായി ഒരു നടി, അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു നടി, തൻ്റെ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ താൻ നേരിട്ട ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ചൂഷണത്തെ എടുത്തു പറയുന്നുണ്ട്. നാർസിസ്റ്റിക് അബ്യൂസിന് താൻ ഇരയായി എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു. ആദ്യം ഇഷ്ടം നന്നായി കാണിക്കുന്നു, പിന്നീട് അത് ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിക്കുന്നു. മാനസികമായും അല്ലാതെയുമൊക്കെയുള്ള പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു പലരും. അങ്ങനെയുള്ള ഒരു തരം അബ്യൂസിന് ഇരയായി എന്നാണ് ഇവിടെ ആ ഒരു നടി സൂചിപ്പിച്ചത്. ഈ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചക്കെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഇത്തരം വിവാഹേതര ബന്ധങ്ങളിലുള്ള ചൂഷണങ്ങൾ പല നിലക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വ്യത്യസ്തമായ രീതിയിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്?
16: അല്ല, ഞാനിതിനൊരു കുറച്ചുകൂടെ, ഇപ്പോൾ വിവാഹം കഴിച്ച ബന്ധങ്ങളാണെങ്കിലും സംഭവിക്കാവുന്നതുകൾ തന്നെയാണ്, കുറച്ചുകൂടെ ബ്രോഡായിട്ട് കാണാനാണ് നാം പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈചിത്രങ്ങൾ ഉള്ളതാണ്. സാധാരണ നമ്മൾ പറയും ഓരോ വ്യക്തിക്കും അവിടെയായിട്ടുള്ള സഹജമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ടാവും, പ്രകൃതങ്ങൾ ഉണ്ടാവും, സവിശേഷതകളൊക്കെ ഉണ്ടാവും, ട്രെയ്റ്റ്സ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ അതെല്ലാതും ഒരു അബ്നോർമാലിറ്റി ആയിക്കൊള്ളണമെന്നില്ല, ചില വൈകല്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ അത് ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിക്കുമ്പോൾ അവർക്കിടയിലുള്ളൊരു കെമിസ്ട്രി, ആ കെമിസ്ട്രി എത്രത്തോളം ശരിയായ രൂപത്തിൽ വർക്ക് ആവുന്നു, അതനുസരിച്ചാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക. അതൊരു വളരെ സ്വാഭാവികമായ ജൈവിക അതുപോലെ തന്നെ വൈകാരിക പ്രക്രിയ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു മുഴ പോലെയോ കല പോലെയോ അല്ല മനസ്സിനകത്തുള്ള പലതും എന്ന് പറയുന്നത്. അത് വളരെ ഹിഡൺ ആയിരിക്കും, ചിലപ്പം കാണാൻ പറ്റില്ല. ചിലതാകട്ടെ മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന അത്രയും അടുത്തൊരാൾക്ക് മാത്രമേ ഈ രാപ്പനി മനസ്സാവുള്ളൂ. അത്രയും ബാക്കിയുള്ളോട് പറഞ്ഞു കൊടുത്താലും എന്തു ചെയ്യില്ല, വിശ്വസിക്കില്ല. കാരണം അദ്ദേഹം സോഷ്യലി അത്രയും അക്സെപ്റ്റബിളായ, വളരെ നന്നായി പുറത്ത് പെരുമാറുന്നൊരു വ്യക്തിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ട്ണർമാർക്കിടയിലുള്ള വിള്ളലുകൾ, ഇത് സംഭവിക്കുന്നതും പലപ്പോഴും മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാതിരിക്കുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ചിലപ്പോൾ നോക്കുക വളരെ ഐഡിയലാണെന്ന് പറയുന്ന കപ്പിളുകൾ, വർഷങ്ങളോളം നന്നായിട്ട് ജീവിച്ച ആളുകൾ കാണാൻ ചിലപ്പം ഇതിൽ നിന്ന് വേർപിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഇവിടെ ചില ഡ്രിഫ്റ്റുകൾ എന്ന് പറയുന്നത് വെച്ചാൽ ഈഗോയുടെ ഭാഗമൊക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ചില കാരണങ്ങൾ, ഒരു സൊല്യൂഷൻ ഉള്ള പരിഹരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ വെറുതെ ഊതി ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യും, രണ്ടുപേരും അങ്ങോട്ട് അകന്നിട്ട് അങ്ങനെ മറ്റേ ഡൈവേഴ്സിലേക്കും ബ്രേക്കപ്പിലേക്കും ഒക്കെ പോകാറുണ്ട്. എന്നാൽ അതേസമയം വെച്ചാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അസഹനീയമായിട്ടുള്ള ചില ക്യാരക്ടറുകൾ ഉണ്ടാകും. അതിപ്പോൾ അവരൊരു സ്ലോ പോയിസണിങ് സ്ലോ കില്ലിങ് ആയിട്ടുള്ള ആളുകളാക്കാരം. ഈ മാധവിക്കുട്ടൊരു കവിതയിൽ അവർ ഒരു പ്രയോഗിക്കുന്നുണ്ട്, ലെഥൽ പോയിസണിങ് എന്ന് പറയുന്നുണ്ട്. മെല്ലെ അങ്ങനെ ചെറിയ ഡോസ് കൊടുത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൊല്ലുന്ന രീതിയിലുള്ളൊരിത്. എന്തായാലും നമ്മൾ സാധാരണ ടോക്സിക് റിലേഷൻഷിപ്പുകൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ചില അപൂർവ കാരണങ്ങൾ കൊണ്ട് ഉള്ള ഈ ബന്ധങ്ങളുണ്ടാവും. എനിക്കറിയാം ഒരു കേസിൽ, എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മണം ഭാര്യയ്ക്ക് ഒറ്റ നിലയ്ക്കും എന്താണ് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അത് ആരും ചോദിച്ചാൽ എന്താ പറയുക, അയാൾക്കൊരു കുഴപ്പമില്ല, അയാൾ മദ്യപിക്കില്ല, വിഭജിക്കില്ല, ഒരു കുഴപ്പമില്ല, ആൾ വളരെ നല്ല ജോലിയൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഇത് അസഹനീയമാണ്, അത് നമ്മളൊരു കൗൺസിലിങ്ങായിട്ട് ബന്ധപ്പെട്ടാണ് അത് മനസ്സിലാക്കുന്നത്. എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ പിരിഞ്ഞു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് വേറെ വിവാഹം കഴിച്ചു, സുഖമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഈ സ്ത്രീയും കഴിച്ചുകൊണ്ട് എനിക്ക് അറിയില്ല, എന്തായാലും അദ്ദേഹം എന്തായാലും വലിയ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന എന്ത് ചെയ്യാം നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ, ഇത് ഒരു വ്യക്തിക്ക് അല്ലെ രണ്ട് വ്യക്തികൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്നുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു വിവാഹബന്ധം സാധ്യമാകാത്തവരൊന്നും ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സാധ്യമാവാത്തവരായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവരെ കേസിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ജെന്യുവിൻ ആയിരിക്കാം, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ നാർസിസ് എന്ന ആ വാക്ക് ഗ്രീക്ക് മിത്തോളജിയിൽ ഉള്ളൊരു കഥാപാത്രത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹം എന്താ വെച്ചാൽ തന്നിൽ തന്നെ അനുരക്തനായ ഒരാൾ, അതായത് വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു, തൻ്റെ ഇമേജ് കണ്ടിട്ട് അതിസുന്ദരനായൊരു ചെറുപ്പക്കാരനെ കാണുകയും അങ്ങനെ ആ ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാവുകയും അങ്ങനെ അയാളെ തേടി നടക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു കഥ എന്നുവെച്ചാൽ, അപ്പോൾ അത് വളരെ സിമ്പിളാണെന്ന് വെച്ചാണ്, അവർക്ക് അവനവനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, അങ്ങനത്തെ ഒരു അനുരാഗമാണ് അവർക്കുള്ളത്. ഇവിടെ ഈ അതിന് മറ്റൊരുപാട് ഈ എന്താണ് ഇത് മനസ്സിലാക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരിക്കാം. എന്തായാലും ഞാൻ കണ്ട വലിയൊരു അപകടപ്പുണ്ട്. ഒന്നെന്താച്ചാൽ, പല ടെർമിനോളജികളും ആളുകൾ ആസ്ഥാനത്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ നാർസിസം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ ധാരാളം കാണാൻ പറ്റും. അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വായിച്ച ബിരുദം നേടിയിട്ടുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് അറിയാം, ഒരു അധ്യാപകൻ നിറത്തിൽ ഈ പലപ്പോഴും പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന പാരൻസ് ഉണ്ട്, എൻ്റെ കുട്ടി പിന്നെ ADHD ആണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഹൈപ്പർ ആക്റ്റീവാണ്, ഇനിയും അതിൽ ഓൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ഓന് മറ്റേ സ്ലോ ലേണറാണ്, ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കുട്ടിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ പോലെ എന്ത് ചെയ്യും വന്നിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്നവരുണ്ട്. പലപ്പോഴും കുട്ടിയുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുക, ഇതൊക്കെ പറയുകയും ചെയ്യുക. അപ്പോൾ ഈ ടേംസിൻ്റെയൊക്കെ ഒരു ആന്തനാർത്ഥം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വിവക്ഷ എന്താണെന്നും പൂർണ്ണമായി അറിഞ്ഞിട്ടല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു അപകടം എന്താച്ചാൽ, ഇത് ഇത്തരത്തിലൊരു ടെർമിനോളജി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരാളെ ആ രീതിയിൽ ലേബൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇദ്ദേഹം ഇന്ന വൈകല്യത്തിൻ്റെ ഉടമയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി അതിലൊരു പിന്നെ അവകാശമുള്ളവരാവണ്ടേ. ഞാൻ ഈ കേസിലും എനിക്ക് തോന്നുന്നൊരു ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞാൽ, ഇവിടെ ഈ വ്യക്തിയെ, മറ്റേ വ്യക്തി ആരാന്ന് നമുക്കറിയില്ല, അദ്ദേഹത്തെ ഒരു പരിധിവരെ നിസ്സഹായനായി വെയിലെത്തി നിർത്തിയിട്ടുണ്ട്. കാരണം ഇവർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ നടിയാണ്, അവരെന്തല്ല, അവരൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ അതുപോലെ ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റോ ഒന്നും അല്ല. ഇവർ രണ്ടുപേരും കൂടെ ഇത്തരത്തിൽ ഒരു ക്ലിനിക്കിൽ പോയതോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റിനെ സമീപിച്ചതോ ആയിട്ടെന്ത് ചെയ്യുന്നില്ല, അതിലെവിടെയും പറയുന്നില്ല. ഇനി ഇവർ പറഞ്ഞ, ഇദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒപ്പീനിയനിലേക്ക് വരില്ല. അപ്പോൾ പിന്നെ ആരാണ് ഇദ്ദേഹം നാർസിസിസ്റ്റാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന നാർസിസ്റ്റ് അബ്യൂസിങ് ആണ് എന്നതിലേക്ക് വന്നത്? അത് ഇവർ തന്നെയാണെന്ന് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. പക്ഷേ അവരുടെ അവർ മനസ്സിലാക്കിയെന്നോ അവർ ചിലപ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടോ ഉണ്ടായിരിക്കാം, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈ രീതിയിൽ അബ്യൂസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ലെന്നില്ലേ, അദ്ദേഹത്തെ ലേബൽ ചെയ്യുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഇതൊരു ചിലപ്പോൾ ഒരു ഐ സ്ട്രെച്ച്ഡ് ഇമാജിനേഷൻ ആവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബന്ധം വേർപിരിയുകയാണ്. ആ ബന്ധം വേർപിരിഞ്ഞാലും ഈ രണ്ടു പേർക്കും നാളെ സമൂഹത്തിൽ ജീവിക്കണം, രണ്ടു പേർക്കും സമൂഹത്തിൽ വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കണം. അത് ഇനിയിപ്പോൾ ഒരു പറയുന്ന പോലെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റേ വിവാഹം എന്തോ ആവട്ടെ, ഇവർക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ഇമേജിനെ പൂർണ്ണമായിട്ടും ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു വ്യക്തി വന്നിട്ട് കമൻറ്റ് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ്, സയൻറ്റിഫിക് ബേസ് എന്ന് പറയുന്നത് പ്രധാനമാണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആർക്കും ആരെക്കുറിച്ചും സമൂഹത്തിൽ ഈ രീതിയിൽ കമൻസ് പറയാൻ പറ്റും. എൻ്റെ ധാരണ വെച്ചിട്ട് അദ്ദേഹം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്ത് ചെയ്തു, ഇത് അവൻ്റെ തലയിൽ എന്ത് ചെയ്തു, അത് ഫീഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തെ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മളെപ്പോഴൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അപകടത്തെ കൂടെ പരിഹരിക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല ഇതെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് ബ്രേക്കപ്പ് ആവാനുള്ള അവകാശമുണ്ട്, പ്രത്യേകിച്ചും അവർ പറയുന്ന രൂപത്തിൽ ഒക്കെ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവരവരുടെ ബന്ധം വിച്ഛേദിക്കണം, അതിലൊരു സംശയവുമില്ല. പക്ഷേ അത് അവനവനെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞാൽ അത് മറ്റേ വ്യക്തിയുടെ ഭാവിയെ, മറ്റൊരു ജീവിതത്തിനൊക്കെ വലിയ ആഘാതങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കുന്നത് ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ്. കാരണം ഇതിപ്പോൾ നാളെ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പലർക്കും ബ്രേക്കപ്പുകൾ വരും. ഈ ബ്രേക്കപ്പ് വരുമ്പോഴൊക്കെ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇങ്ങനത്തെ ചാനലിൽ വന്നിട്ടോ ഇൻ്റർവ്യൂ ചെയ്ത് മറ്റേയാളെ ടാർണിഷ് ചെയ്യലാണെന്ന് വരുന്ന ഒരിക്കലും ശരിയല്ല, അതൊരു അപകടമുള്ളതാണ്. പിന്നെന്താ വെച്ചാൽ ഇതൊരു സ്വയം കണ്ടെത്തിയതാണെന്ന് എന്തായാലും വ്യക്തമാണ്. രണ്ടെന്താ വെച്ചാൽ, ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്ന വെച്ചാൽ ഈ ബന്ധം രക്ഷിതാക്കൾ എന്തല്ല കണ്ടെത്തിയതോ അംഗീകരിച്ചതോ അല്ല, അവരെ എതിർത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയ അപകടമുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കൾ കണ്ടെത്തിയാലും ഇപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യാം, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെ ഉള്ള ഒരു വലിയ സൗകര്യം എന്ന് പറയുന്നത് തൻ്റെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയാൽ, ഈ കക്ഷി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് സ്മൂത്തായിട്ടൊരു എക്സിറ്റ് ഉണ്ട് അവിടെ. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രേറ്റ് ചെയ്തൊരു ബന്ധമാകുമ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, അറിയിക്കേണ്ട ബാധ്യതയായിട്ട് മാറുകയാണ്. അങ്ങനെയല്ലാതെ ഈ എന്തിനാണ് പിൻവാങ്ങിയത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവർക്ക് മുഴുവൻ മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായ ബാധ്യത എന്താണ്, ഇത് എല്ലാവരെയും അറിയിക്കേണ്ട ഒരവസ്ഥ. കാരണം തൻ്റെ നിലപാട് തൻ്റെ ന്യായീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ലോകം മുഴുവൻ അറിയിക്കേണ്ട ഒരവസ്ഥ വരുന്നത് പലപ്പോഴും ഇത്തരത്തിൽ അവനവൻ തന്നെ പിന്നെ തൻ്റെ ഈ ബൗദ്ധികമായ കണ്ടെത്തലായി ഈ ബന്ധങ്ങളെ ആക്കുമ്പോഴൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തുടരാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി പിൻവാങ്ങി എന്നുള്ളത് നല്ല കാര്യമായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ അതിപ്പോൾ ഒരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ പിന്നെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങി പോകുന്നോ ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും അതിനകത്ത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് ഒരു വലിയ മെസ്സേജ് അതിലുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും അതവർ പറയുന്നത് ശരിയാണെങ്കിൽ, കാരണം ഇപ്പോൾ പോലും ഗൾഫിൽ നിന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് എന്താണ് അല്ലേ ഒരു വോയിസ് മെസ്സേജൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ധാരാളം കേസുകളിൽ എന്താണ് പെൺകുട്ടികൾ പലപ്പോഴും ട്രാപ്പായി എന്ന് തോന്നിയിട്ടെന്താണ് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ആരോഗ്യകരമായ സമീപനമാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് നിലപാടെടുത്ത് എന്ത് ചെയ്യുക, പിന്നെ പിരിയുക എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. എന്തായാലും പിന്നെ ഇവിടെ എനിക്ക് പറയുന്ന വെച്ചാൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധം പിരിയുമ്പോൾ അത് മാന്യമായിട്ട് പിരിയുക എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇത് മറ്റേ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളൊന്നും സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യം അതിലില്ല. അതാണ് ഇസ്ലാം ഒരുപക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമാണത്. ഇപ്പം പ്രവാചകൻ്റെ വളർത്തുപുത്രനായിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹു തമ്മിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നവരാണ് പ്രവാചകനാണ്. അവർ പിന്നീട് പിരിയുന്നു. ഇന്ന് നമുക്ക് ചരിത്രത്തിൽ അന്വേഷിച്ചാൽ അവർ പിരിഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പിന്നീട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും വലിയ മറ്റേ കുഴപ്പക്കാരിയായിരുന്നെങ്കിൽ അത് ഒരിക്കലും പ്രവാചകൻ വിവാഹം കഴിക്കില്ല. മാത്രമല്ല അവർ പിൽക്കാലത്ത് അവരുടെ ദാനശീലം അങ്ങനെ പലതും നമുക്കറിയാം, ഹദീസുകളിലൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം അല്ലേ. പ്രവാചകൻ എങ്ങനെ മൂത്തൊഴിക്കാൻ പോയി, എങ്ങനെ കൂസ് പോയി എന്നിവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കപ്പെട്ടു? അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് നാം പറയുന്നത്. കാരണം ഒരിക്കലും ഇത് രണ്ട് വ്യക്തികളുടെ ബന്ധം പിരിയുമ്പോൾ അവർക്ക് മാത്രം അറിയാവുന്ന സ്വകാര്യതകളെ പുറത്തേക്ക് വലിച്ചിട്ട് ഒരിക്കലും തന്നെ ആ അപരൻ്റെ അല്ലെങ്കിൽ ആ മറ്റേ വ്യക്തിയുടെ ഭാവി ജീവിതത്തെ തകർക്കുന്ന രൂപത്തിലേക്കോ അയാൾക്കത് പിന്നീട് മാനസികമായിട്ടൊരു സംഘർഷത്തിനോ കാരണമാക്കാതെ മാന്യമായി പിരിഞ്ഞ് രണ്ടുപേരും വേറെ എന്ത് ചെയ്യുക, ജീവിതം നയിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള വെച്ചാൽ, സോഷ്യൽ മീഡിയ എന്തൊരിക്കലും ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അവർ തമ്മിൽ പിന്നെ പ്രണയത്തിലായി എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റേ സദൃഢമായൊരു ബന്ധമുണ്ടാക്കി എന്നുള്ളതോ ഒക്കെ അവരുടെ ഈ കാലഘട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ മറ്റേത് എന്തായാലും നമുക്ക് ഈ കാലഘട്ടത്തിലും ഒരിക്കലും തുടരാൻ പാടില്ലാത്തതാണ് എന്നുകൂടെ നമ്മളൊന്ന് ഓർപ്പിക്കുകയാണ്.
17: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്.
18: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവൻ്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരമോതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിൻ്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
19: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
20: പീസ് റേഡിയോ സ്മൃതിപഥം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഏറ്റവും ഉത്തമമായത് പകരം നൽകപ്പെട്ടവൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
21: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപഥം എന്ന ഈ ഒരു എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായ സ്വഹാബത്തിൻ്റെ ജീവിതത്തെ അടുത്തറിയാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത എപ്പിസോഡുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറാം ഭാര്യയായ ഉമ്മു സലമ എന്ന പേരിൽ അറിയപ്പെട്ട ഹിന്ദ് ബിന്ത് അബി ഉമയ്യ സയ്യിദ് ഉമ്മിൻ സാദാത്തി മഖ്സൂം ഗോത്രത്തിൻ്റെ നേതാക്കള് പെട്ട അബൂ ഉമയ്യയുടെ മകളായ ഹിന്ദ് എന്ന പേരുള്ള മഹദിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇൻഷാല്ലാഹ് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. മഹദിയുടെ പിതാവ് ഖുറൈശി ഗോത്രങ്ങളിൽ മഖ്സൂം ഗോത്രത്തിൻ്റെ തലവനും സാദുൽ റാഖിബ് യാത്ര ചെയ്യുന്ന ആളുകളുടെ പാതേയമൊരുക്കിക്കൊടുക്കുന്ന സഹായി എന്ന പേരിൽ അറിയപ്പെട്ട, ഏതൊരു യാത്ര ചെയ്യുന്ന ആൾക്കും സഹായി ആയിക്കൊണ്ട് ഒരു പാതേയമില്ലാതെ യാത്ര പോകാൻ ഒരാളെയും സമ്മതിക്കാത്ത രൂപത്തിൽ സ്വതക്കയും സൽക്കർമ്മങ്ങളും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിതാവിൻ്റെ മകളായിക്കൊണ്ടാണ് ഹിന്ദ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യ പുത്രിയും അബൂജഹലിൻ്റെ പിതൃവ പുത്രിയുമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പര അത്രമാത്രം ഖുറൈശികളുമായി അടുത്ത ബന്ധമുള്ള പ്രഗത്ഭരായ ഖുറൈശികളുമായി അകന്നതല്ലാത്ത കുടുംബ ബന്ധം തന്നെ മഹദിക്ക് ഉണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ആദ്യകാലക്കാരിൽ ഒരാളായിരുന്നു മഹദിയും മഹദിയുടെ ആദ്യ ഭർത്താവായ അബ്ദുല്ലാഹിബിനു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹുവും. ഇരുവരും ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഖുറൈശികളിൽ നിന്നും വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുകയും ചെയ്തവരാണ്. റസൂലുള്ളാഹി

അള്ളാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഹബിഷയിൽ നിന്നും മടങ്ങിയ മുഹാജിറുകളിൽപ്പെട്ടവരായിരുന്നു ഉമ്മു സലമ ഹിന്ദ് റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും. എന്നാൽ കാര്യം കൂടുതൽ മോശമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അള്ളാഹു അനുവാദം നൽകിയതോടെ മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള തയ്യാറെടുപ്പിലായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും കുടുംബവും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം വായിക്കുന്നിടത്ത് അവർ അനുഭവിച്ച ഏറ്റവും വലിയ വേദനയായി, അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രയാസമായി നമുക്ക് കാണാൻ കഴിയുക അവരുടെയോ കുടുംബത്തിൻ്റെയും ഹിജ്റയാണ്. ഹിജ്റ എന്നുള്ളത് കേവലം എളുപ്പമുള്ള സന്തോഷം തരുന്ന ഒരു കാര്യം മാത്രമല്ല, മറിച്ച് അത് വലിയ പ്രയാസങ്ങൾ, അതിൻ്റെ പിന്നിൽ വലിയ വേദനകൾ ചരിത്രത്തിലുണ്ട് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന ജീവിത ചരിത്രമാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റേത്. മഹദി ആ ഒരു വിവരം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ചരിത്രങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. മഹദി പറയുന്നത്, ഞാനും എൻ്റെ ഭർത്താവും അബ്ദുള്ളയും എൻ്റെ മകനായ സലമയും കൂടി ഒരൊട്ടകത്തെ ഒരുക്കി അതിൻ്റെ കൂടാരത്തിൽ എന്നെയും മകനെയും ഇരുത്തി അബൂ സലമയായ എൻ്റെ ഭർത്താവ് ഒട്ടകത്തെ മുന്നിൽ നയിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് എൻ്റെ ഗോത്രക്കാരായ ബനുൽ മുഗീറ ഗോത്രം, മുഗീറ കുടുംബക്കാർ വന്നുകൊണ്ട് ഞങ്ങളെ തടയുകയും ഉമ്മു സലമയെയും കൊണ്ട് മദീനയിലേക്ക് പോകാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സലമയെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. വിവരമറിഞ്ഞ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ അബ്ദുള്ള എന്ന് പറയുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രക്കാരായ ബനു അബ്ദുൽ അസദ് ഗോത്രക്കാരും അവിടെ സന്നിധരാകുന്നുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളുടെ മകളെ നിങ്ങൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മകനെ, അഥവാ ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും മകനായ സലമത്തിനെ ഞങ്ങളും വിട്ടുതരികയില്ല എന്ന് പറഞ്ഞ് മകനെ അവരും പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയും മകനും പിടിച്ചു വച്ച നിലക്ക് റസൂലുള്ളാഹിയുടെ അനുവാദം ലഭിച്ച് അവിടുത്തെ കൽപ്പന പ്രകാരം ഹിജ്റ പോകാനൊരുങ്ങണമോ അതോ ഭാര്യയെയും മക്കളെയും ആലോചിച്ച് ഇവിടെ നിൽക്കണമോ എന്ന ബേജാറിലാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണെങ്കിൽ ഭർത്താവിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് തൻ്റെ മകനെ പിടിച്ചു വലിച്ച് ആ ചരിത്രം പറയുന്നിടത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്, രണ്ട് ഗോത്രക്കാരും തമ്മിൽ എൻ്റെ മകന് വേണ്ടി പരസ്പരം പിടിച്ചു വലിക്കുകയും ആ പിടിച്ചുവലി മൂലം എൻ്റെ മകൻ്റെ കൈക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്ന് വരെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു മാതാവ് എന്ന നിലക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയാണ് അവിടെ വെച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കാണുന്നത്. തൻ്റെ മകനെ രണ്ട് ഗോത്രക്കാർ, പിതാവിൻ്റെയും മാതാവിൻ്റെയും ഗോത്രക്കാർ പരസ്പരം വലിച്ചു പരിക്ക് വരുത്തുകയാണ്. ഭർത്താവാണെങ്കിൽ ഹിജ്റ പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. അവസാനം അബൂ സലമ റളിയല്ലാഹു അൻഹു രണ്ടും കൽപ്പിച്ച് ഹിജ്റക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം തൻ്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് അദ്ദേഹം ഹിജ്റ പോയി. അദ്ദേഹം ഒട്ടകത്തിൽ കയറി മദീനയിലേക്ക് യാത്ര തിരിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണെങ്കിൽ ഭർത്താവും നഷ്ടപ്പെട്ടു, മകനെ തൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാർ അവരും കൊണ്ടുപോയി. ഞാനിതാ എൻ്റെ വീട്ടിൽ ഒറ്റക്ക് എൻ്റെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു എന്ന സങ്കടത്തിൽ ഏകദേശം ഒരു വർഷത്തോളം കാലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരഞ്ഞ് ജീവിതം തീർക്കുന്നുണ്ട്. മഹദി പറയുന്നുണ്ട്, ഞാൻ ആ സ്ഥലത്തേക്ക് നടന്നു വരും, ഞാൻ അവിടെ വന്ന് കരയും, ഞാൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കും, കുറേ കരഞ്ഞ് രാത്രിയാവുന്നിടത്തോളം കരഞ്ഞ് അവസാനം രാത്രി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകും. ഏകദേശം ഒരു വർഷത്തോളം ഇതേ അവസ്ഥ മഹദി തുടർന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് മഹദിയുടെ ഒരു പിതൃവ്യനായ ഒരു വ്യക്തി മഹദിയെ ഈയൊരവസ്ഥയിൽ കാണുകയും തൻ്റെ ഗോത്രത്തോട്, ഈ സ്ത്രീയുടെ വിഷയത്തിൽ നിങ്ങൾക്കല്പം ഒരു അനുകമ്പ കാണിച്ചുകൂടെ, ഒരു കാരുണ്യം കാണിച്ചുകൂടെ എന്ന് അവരോട് ചോദിക്കുകയും അവർക്കതിലൊരു ഇളവ് അനുഭവപ്പെടുകയും പിന്നീട് മഹദിയെ അവർ, നീ നിനക്കാവശ്യമുണ്ട് എങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക എന്ന് അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. മഹദി വളരെ സന്തുഷ്ടയായിരുന്നെങ്കിലും തൻ്റെ മകനെ കിട്ടാതെ എനിക്കൊരിക്കലും ഈ മക്ക വിട്ടു പോകാൻ കഴിയില്ല എന്ന് അവർ മറുപടി കൊടുക്കുന്നുണ്ട്. തുടർന്ന് ബനു അബ്ദുൽ അസദ് ഗോത്രക്കാരും ആ മകനെ ഇവരുടെ അവസ്ഥ കണ്ട് അതിലൊരു ലാളന തോന്നിക്കൊണ്ട് അവർ മകനെയും വിട്ടുകൊടുക്കുന്നുണ്ട്. ഒത്തുകിട്ടിയ അനുവാദം, ആ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തൻ്റെ മകനെയും കൂട്ടി ഒട്ടകത്തിലേക്ക് തൻ്റെ വസ്തുക്കളെല്ലാം തയ്യാറാക്കി
പാതയമൊരുക്കി

0: യാത്ര തിരിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് അന്നത്തെ കാലത്ത് മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നതൊരിക്കലും സ്ത്രീക്ക് സാധിക്കുന്ന, ഒരു സ്ത്രീയെ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് ഇനി എങ്ങനെയെന്ന് ആലോചിക്കാൻ പോലും തയ്യാറാകാതെ ആ ഒരു യാത്രക്കൊരുങ്ങി ഒട്ടകത്തിൽ കയറി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും സലമയ്യ മകനായ സലമിയയും കൂട്ടി അവർ യാത്ര തുടങ്ങുകയാണ്. മഹദി പറയുന്നത് കാണാൻ സാധിക്കും, മക്കയുടെ പരിധി അവസാനിക്കുന്നിടത്ത്, മക്കനാട് വിടാൻ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല, അദ്ദേഹം അന്ന് അവിശ്വാസിയാണ്, മുസ്ലിമല്ലാത്ത ഉസ്മാൻ ബിൻ തുൽഹ അന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കാണുന്നുണ്ട്. അദ്ദേഹം ആ മകളെ തൻ്റെ പിതാവിലേക്ക് ചേർത്തിക്കൊണ്ട് സാദുർ റാഖിവിൻ്റെ, യാത്രക്കാർക്ക് പാതയമൊരുക്കിക്കൊടുക്കുന്നവൻ്റെ മകളെ, നീ എങ്ങോട്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, ഞാൻ എൻ്റെ മദീനയിലുള്ള ഭർത്താവിൻ്റെ അടുക്കിലേക്കാണ്. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെ ആരാണുള്ളത്? എൻ്റെ മകനും എൻ്റെ അള്ളയുമല്ലാതെ എൻ്റെ റബ്ബുമല്ലാതെ എനിക്കാരുമില്ല. ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമല്ലാത്ത ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് കൊടുക്കുന്നൊരു വാക്ക്, നിന്നെ മദീനയിലാക്കുന്നത് വരെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് പ്രയാസഘട്ടത്തിൽ ഏത് രൂപത്തിലാണ് സഹായം എത്തിക്കുക എന്നത്, ഏത് രൂപത്തിലായിരിക്കും എന്നതൊരിക്കലും നമുക്ക് പറയാനോ അറിയാനോ കഴിയില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വന്നുപെടുന്നത്. പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്, ആ യാത്രയിലുടനീളം ഉസ്മാൻ ബിൻ തുൽഹയേക്കാൾ മാന്യനായൊരു ഖുറൈശി ഗോത്രക്കാരനെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്ത വിധം അത്രമേൽ മാന്യനായിരുന്നു അദ്ദേഹം ആ യാത്രയിലുണ്ടായിരുന്നത്. എന്നെ ഒട്ടകത്തിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഒട്ടകട്ടെ മുട്ടുകുത്തിക്കുകയും ഞാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്ന് അവിടെ വിശ്രമിക്കുകയും യാത്ര തുടങ്ങുന്ന നേരത്ത് ഒട്ടകത്തെ തയ്യാറാക്കി എന്നെ അതിൽ കയറ്റി പിന്നെ ഒട്ടകത്തെ നേരെ നിവർത്തി അദ്ദേഹം ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് മദീന എത്തുന്നതുവരെ അദ്ദേഹം നടക്കുമായിരുന്നു. എന്നിട്ട് മദീനയിലെത്തി അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഉസ്മാൻ ബിൻ തുൽഹ അവിടെ നിന്ന് മടങ്ങുന്നത്. അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല. പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിൻ്റെ അരികൽ തൻ്റെ മകനുമായി സന്തോഷത്തോടുകൂടി നിറകണ്ണകളോടുകൂടി അവിടെ എത്തിച്ചേരുകയും പിന്നീട് അവർ സന്തുഷ്ടരായിക്കൊണ്ട് പിന്നീട് മദീനയിൽ ജീവിതം തുടരുകയും ചെയ്യുന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുക. ഓ, അബൂ സലമ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കുന്നുണ്ട്, ഉഹദിൽ പങ്കെടുക്കുന്നുണ്ട്. ഉഹദിൽ വെച്ച് അദ്ദേഹത്തിനേറ്റ ഒരു വലിയ മുറിവ്, അത് പിന്നീട് ശമനം വരാത്ത രൂപത്തിൽ വലുതാവുകയും പ്രയാസപ്പെടുകയും അദ്ദേഹം പിന്നീട് ആ ഒരു രോഗത്തിൽ മരണപ്പെടുകയും ചെയ്തതാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. അബൂ സലമ റളിയല്ലാഹു അൻഹു അന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മു സലമ, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യുസീബു അഹദ മുസീബത്തുൻ ഫയസ്തർജിഉ ഇൻദ ദാലിക, ആരെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ച സന്ദർഭത്തിൽ, ഒരു പ്രയാസം നേരിടുന്ന, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഒരു മുസീബത്ത് അതിനേക്കാൾ നല്ലതായത്, എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ നല്ലതായത് എനിക്ക് നൽകണമേ, അള്ളാഹും മുഖ്ലിഫിനി ഖൈറം മിൻഹ എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ, ഇല്ല അഅതാഹുല്ലാഹ്, അല്ലാഹ് അതവന് നൽകാതിരിക്കുകയില്ല എന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ഈ ഹദീസ് ഓർക്കുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയത്താണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അൻഹയുടെ ജീവിതത്തിൽ നിന്നും വേർപ്പെടുകയാണ്. ഒരിക്കലും താങ്ങാനാകാത്ത ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് ഓർക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ സന്ദർഭത്തിൽ ആലോചിച്ചു പോയത് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ എനിക്കെവിടെ നിന്ന് ലഭിക്കാനാണ്, അള്ളാഹുവെ ഇതിനേക്കാൾ നല്ലത് പകരമായി ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അബൂ സലമ മരണപ്പെട്ട് എനിക്ക് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ വേറെ എവിടെ നിന്ന് കിട്ടാനാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ആ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവാഹമാലോചിച്ചു വരുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് അബൂ സലമ റളിയല്ലാഹു അൻഹു അൻഹുവിൽ 4 മക്കളുണ്ടായിരുന്നു. ആ 4 മക്കളുടെ കാര്യത്തിൽ അവർ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യം ആലോചിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് മഹദി അന്ന് ആ വിവാഹം വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നീട് മഹദിയുടെ അടുക്കലേക്ക് വരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹാത്തിം ഇബ്നു അബീ ബൽത റളിയല്ലാഹു അൻഹുവിനെ വിവാഹം അന്വേഷിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുകയാണ്. ചില പരാതികൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലിന്റെ മുന്നിൽ അന്ന് വെക്കുന്നുണ്ട്. ഒന്നെനിക്ക് പ്രായം വളരെ അധികമായിട്ടുണ്ട്, രണ്ടെനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്, മൂന്നെനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടി കൊടുത്തത്, അന അക്ബറു മിൻക, ഞാൻ നിന്നേക്കാൾ പ്രായമുള്ളവനാണ്. വ അമ്മൽ ഗൈറത ഫയദ്ഹബു അല്ലാ, ദേഷ്യമെന്നുള്ളത് അത് അല്ലാഹുവിനെ ഒഴിവാക്കി കളയാൻ കഴിയുന്നതാണ്. വ അമ്മൽ അയ്യാല ഫഇലല്ലാഹി വറസൂലി, കുടുംബം എന്നുള്ളത് മക്കൾ എന്നുള്ളത് അത് അല്ലാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി വിട്ടേച്ചേക്കുക, അതവർ നോക്കിക്കൊള്ളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നുണ്ട്. ഹിജ്റ 4-ാം വർഷത്തിൽ ശവ്വാൽ മാസത്തിലായിരുന്നു ആ വിവാഹം നടന്നത്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രിയ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹയെക്കാൾ ഉത്തമനായ, സൃഷ്ടികളിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും ഉത്കൃഷ്ടനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഖൈറായ ഭർത്താവിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പകരം കൊടുക്കുകയാണ്. നുബുവത്തിന്റെ പ്രകാശത്തിൽ നിന്നും അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യം നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന രൂപത്തിൽ ദീനിൽ അറിവും അവഗാഹവും നേടുന്ന മഹതിയായി മാറുന്നുണ്ട്. പല സുഹാബികളും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അറിവന്വേഷിച്ചു വരുന്ന സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലിന്റെ കാലശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും മഹാന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ഗർഭിണിയായിരിക്കെ അവൾ ശേഷം ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം പ്രസവിക്കുകയും ചെയ്താൽ ആ പ്രസവത്തോടുകൂടി അവളുടെ ഇദ്ദാ കാലഘട്ടം കഴിയുമോ, അതല്ല അവൾ വീണ്ടും അത്രയും കാലം ഇദ്ദ ഇരിക്കണമോ എന്ന ചർച്ചയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും കൂടിയും അഭിപ്രായ ഭിന്നതരാവുകയാണ്. അവർ സംശയം തേടി വരുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ്. അവൾ പ്രസവിക്കുന്നതോടു അവളുടെ ഇദ്ദാ കാലഘട്ടം കഴിയുമെന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് ശരിയെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ശരിവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ സ്വഹാബത്തിന് വരെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ശേഷക്കാരായ പല ആളുകളും ദീൻ അന്വേഷിച്ച് പഠിക്കുവാൻ വേണ്ടി കൂട്ടം കൂട്ടമായി കടന്നുവരുന്ന ഒരു വൈജ്ഞാനിക കേന്ദ്രമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട് മാറുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയെ, അവിടുത്തെ അവഗാഹത്തെ അറിയിക്കുന്ന സംഭവം ഹുദൈബിയ കാലഘട്ടത്തിലുണ്ടാകുന്നുണ്ട്. ഹുദൈബിയ സന്ധിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളോട് തങ്ങളുടെ ഇഹ്റാമിൽ നിന്നും തഹല്ലുലായി മുടിമുണ്ടനം ചെയ്യുവാനും അതുപോലെ തന്നെ തങ്ങളുടെ ഉരുവിനെ അറുക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകുകയും സഹാബികൾക്ക് ആ ഒരു വിഷയത്തിൽ പ്രയാസം അനുഭവപ്പെട്ട് അവർ അത് ചെയ്യാതെ ആ ഒരു വേവലാതിയിൽ അത് അനുസരിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പരാതി പറയുന്നുണ്ട്. കോപാകുലനായി കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നത്, റസൂലെ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളുടെ സമൂഹം ചെയ്യണമെന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനതിനൊരു പോം വഴി പറഞ്ഞുതരാം. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കാതെ നിങ്ങൾ നേരെ പുറത്തിറങ്ങി തലമുണ്ടനം ചെയ്യുകയും നിങ്ങളുടെ ഉരുവിനെ അറുക്കുകയും ചെയ്യുക, നിങ്ങളുടെ സമൂഹം അത് ഏറ്റുപിടിക്കും, അനുസരിക്കുമെന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശപ്രകാരം അതുപോലെ ചെയ്യുകയും സ്വഹാബികൾ അതനുസരിക്കുകയും ചെയ്തു എന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിശക്തിയായി മഹാൻ ഇബ്നു ഹജർ റഹിമുള്ളയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫതഹുൽ ബാരിയിൽ എടുത്തുകൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഏകദേശം ഹിജറ 59-ലാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലെത്തുകയും അവർ ആ വിഷയത്തിൽ വല്ലാതെ വേദനിക്കുകയും ധാരാളം കരയുകയും ചെയ്തിരുന്നു എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏകദേശം 84 വയസ്സ് മഹദി മരണപ്പെടുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് ശേഷം അധികകാലമൊന്നും മഹദി പിന്നീട് ജീവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം മരണപ്പെടുന്ന ഭാര്യയായിട്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. സഹോദരന്മാരെ, വിശ്വാസികളെ, സ്വഹാബത്തിൻ്റെ ചരിത്രം, റസൂലിൻ്റെ ഭാര്യമാരായ വിശ്വാസികളുടെ ഉമ്മമാരുടെ ജീവിതം, അത് കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ അതിലെ ഗുണപാഠങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്നും കോർത്തെടുക്കാൻ സാധിക്കുന്ന മുത്തുകളെപ്പോലുള്ള ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അലിയിച്ചു ചേർക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നാം ഏറെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഹിജ്റ പോലുള്ള കാര്യങ്ങളിൽ എത്രമാത്രം റസൂലിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ വേണ്ടി അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും ദീനിനു വേണ്ടി ചിലവഴിക്കുന്നിടത്ത് നമുക്ക് ഓർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിൻ്റെ, റസൂലിൻ്റെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരുടെയൊക്കെ കൂടെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനങ്ങളിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ ഉത്തമരായ സൽസ്വഭാവികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഏറ്റവും ഉത്തമമായത് പകരം നൽകപ്പെട്ടവൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഫുവാൻ മുഹമ്മദ് അൽഹിക്കമി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ലുഹറിന്റെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 199-ാമത്തെ അധ്യായം, ബാബു സുന്നത്തി ളുഹർ, ളുഹർ നമസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെ അധ്യായം എന്ന പേരിൽ കൊണ്ടുവന്ന റവാത്തിബ് സുന്നത്തുകളെ വിശദീകരിക്കുന്നിടത്ത്, ളുഹർ നമസ്കാരത്തിന് പ്രത്യേകമായി അതിൻ്റെ മുമ്പും ശേഷവും നിർവഹിക്കേണ്ടുന്ന റാത്തിബത്തായ സുന്നത്തുകളെ അറിയിക്കുന്ന ഹദീസുകളാണിതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 1113-ാമത്തെ ഹദീസ്, അനി ബിനി ഉമറ റളിയല്ലാഹു അൻഹുമ ഖാല സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ركعتين قبل الظهر وركعتين بعدها متفق عليه. امام بخاري ومسلم رپورٹ چيدا. متبع السنه عبد الله بن عمر رضي الله عنهما. عبد الله بن عمر رضي الله عنهما روایت چيند حديثان نبي صلى الله عليه وسلم يوده سنتകളെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ ഏറെ താൽപര്യം കാണിച്ചിരുന്ന വ്യക്തിയും ആ സുന്നത്തുകളൊന്നും തന്നെ വിടാതെ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്ന മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുഅൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചരിത്രത്തിൽ മുത്തബിഉ സുന്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2630 ഹദീസുകൾ അദ്ദേഹം റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ കൂടെ ഞാൻ നമസ്കരിക്കുകയുണ്ടായി. റക്അതൈനി ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് 2 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. വറക്അതൈനി ബഅദഹ, അതുപോലെ തന്നെ ളുഹർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയുണ്ടായി, നമസ്കരിക്കുകയുണ്ടായി എന്ന്. സഹോദരങ്ങളെ, ളുഹറിന് മുമ്പുള്ള സുന്നത്തുകളെ ചർച്ച ചെയ്യുന്നിടത്ത് ഇമാം നവവി റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ മറ്റു ഹദീസുകളും കൊണ്ടുവരുന്നത് കാണാം. 1114-ാമത്തെ ഹദീസ്, വഅൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉ അർബഅൻ ഖബ്ല ളുഹരി, റവാഹുൽ ബുഖാരിയും. നിശ്ചയമായും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് 4 റക്അത്ത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2210 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ട മനസ്സിലാക്കിയ കാര്യം അവർ പകർന്നു നൽകുകയാണ്. ളുഹറിന് മുമ്പ് 4 റക്അത്ത് ഉപേക്ഷിക്കാതെ ഒഴിവാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന്. ഇവിടെ സഹോദരങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ ളുഹറിന് മുമ്പ് 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് കണ്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരിൽ നിന്നുള്ള ഹദീസിൽ 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ സ്വഹാബത്തിൻ്റെ ആ ഒരു ഹിർസ്, താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കാൻ, അത് പകർന്നു നൽകാൻ, ഇവിടെ റവാത്തിബ് സുന്നത്തുകളെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത് റക്അത്താനി ഖബ്ല ദുഹ്രി വറക്അത്താനി ബഅദഹു, റക്അത്താനി ബഅദഹു, ദുഹറിന് മുമ്പ് രണ്ടും ദുഹറിന് ശേഷം രണ്ടും എന്ന് കാണുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന 4 റക്അത്ത് ദുഹറിന് മുമ്പ് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ഇവിടെ ഫജുംലത്തു സുനനി അർറാതിബത്തി ലി ഫരീദത്തി ളുഹർ, ളുഹറിൻ്റെ ഫറളിന് മുമ്പായിക്കൊണ്ട് റാത്തിബത്തായ സുന്നത്തുകൾ മൊത്തത്തിൽ ഇവിടെ സിത്തു റക്അത്ത്, 6 റക്അത്തുകൾ, റക്അത്താനി ബഅദൽ മഗ്രിബ് വകാന യുസല്ലി ഹുമാ ഫിൽ ബൈത് വലൈസ ഫിൽ മസ്ജിദ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് മഗ്രിബിന് ശേഷം വീട്ടിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിച്ചു, ഇഷാവിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു, ജുമാക്ക് ശേഷം പിരിഞ്ഞു പോകുന്നതുവരെ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, പിന്നീട് 2 റക്അത്ത് നമസ്കരിച്ചു എന്നതൊക്കെ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുത്തെ ഇബാദത്തുകൾ, നമസ്കാരങ്ങൾ കൃത്യമായി അറിയാനും പഠിക്കുവാനും അത് പകർന്നു നൽകുവാനുമുള്ള താല്പര്യം അവർ അറിയിച്ചു കൊടുക്കുകയാണ്. തങ്ങൾക്ക് കിട്ടിയത്, തങ്ങൾ കണ്ടത്, മനസ്സിലാക്കിയത് അവർ പകർന്നു നൽകുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രിയും പകലുമായി റവാത്തിബ് സുന്നത്തുകൾ 10 റക്അത്ത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിക്കാറുണ്ടായിരുന്നു, ഒഴിവാക്കാറുണ്ടായിരുന്നില്ല, റാത്തിബത്തിൽപ്പെട്ടതായിക്കൊണ്ട് തന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഹദീസുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ഫീമാ ജാഅനി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. റഹിമല്ലാഹു റഅൻ സല്ല ഖബ്ല അൽ അസ്രി അർബഅ, അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കരുണ ചെയ്യട്ടെ എന്നത്. വലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഖബ്ല അൽ അസ്രി വ ഖബ്ല അൽ മഗ്രിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസറിന് മുമ്പോ മഗ്രിബിന് മുമ്പോ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, ഇഷാവിന് മുമ്പും, അതൊരു സുന്നത്തായി സ്വീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നമസ്കാരം അവിടെ വലാ യക്രഹു യുസല്ലി ഫിഹ, എന്നാൽ അവിടെ നമസ്കരിക്കുന്നത് വെറുക്കുകയും ചെയ്തിട്ടില്ല. ഇവിടെ യുസല്ലി വയതഅമ്മദു തർക്കുഹ അഹ്യാനൻ ലിഅല്ലാ തകൂന ബി മൻസിലത്തി റാത്തിബ, റാത്തിബത്തിൻ്റെ സുന്നത്തിലേക്ക് ആ സ്ഥാനത്തേക്ക് ആവാതിരിക്കാൻ ചിലപ്പോഴൊക്കെ അത് ഉപേക്ഷിക്കുകയും വേണം, ചില സന്ദർഭങ്ങളിലൊക്കെ നിർവഹിക്കാമെന്ന്. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചവർക്ക് എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഫൽഹാസിൽ ഇവിടെ ചുരുക്കം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് അറിയിക്കുന്നത് അന്നഹു യുസല്ലി ഖബ്ല ളുഹ്രി അർബഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചു എന്നും, ഫബ്നു ഉമർ ഹഫിള റക്അത്തൈൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് 2 റക്അത്തും എന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹഫിളത് അർബഅ റക്അത്ത്, ആയിഷ ബീവി 4 റക്അത്ത്. ഫബിഹാദ ലിഇതിബാ തകൂനു സുനൻ റവാതിബ് ഫിൽ യൗമി വല്ലൈല സിൻതി അശറത റക്അ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു ദിവസത്തെ റവാതിബ് സുന്നത്തുകൾ 12 റക്അത്ത് നമസ്കാരം എന്നത് പരിഗണിക്കുന്നത്. വഹാദ അഖ്ദു ബിൽ അക്സർ, ഏറ്റവും കൂടുതൽ നമസ്കരിച്ചത് നമ്മൾ എടുക്കുന്നു. വഹു അഫ്ദൽ വ ഉല, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ശരിയോടടുത്തത് അല്ലാഹു തആല ആലം. സഹോദരങ്ങളെ, ഈയൊരു വിഷയത്തിൽ ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു. വേറെയും ഹദീസുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തന്നെ ഈ ഒരു അധ്യായത്തിൽ ഇമാം നവവി റഹിമഹുള്ള കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 1115 ഹദീസ്, അൻഹ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയിൽ നിന്ന്, ഖാലത്ത്, അവർ പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി ബൈതി ഖബ്ല ളുഹ്രി അർബഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് എൻ്റെ വീട്ടിൽ വെച്ച് നാല് റക്കാത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. സുമ്മ യഖ്റുജു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടും. ഫയുസല്ലി ബിന്നാസ്, ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കും. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്കാത്തൈൻ, പിന്നെ വീട്ടിലേക്ക് പ്രവേശിക്കും, രണ്ട് റക്കാത്ത് നമസ്കരിക്കും. വക്കാന യുസല്ലി ബിന്നാസിൽ മഗ്‌രിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയും കൊണ്ട് മഗ്‌രിബ് നമസ്കരിക്കാറുണ്ട്. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്കാത്തൈൻ, ആ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിച്ച് രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കും. വയുസല്ലി ബിന്നാസിൽ വിൽ ഇഷാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാ നമസ്കാരം ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാറുണ്ട്. വയദ്ഖുലു ഫീ ബൈത്തി ഫയുസല്ലി റക്കഅത്തൈൻ, ഇഷാഇന് ശേഷം രണ്ട് റക്കഅത്ത് എൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കാറുണ്ട്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം അറിയിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായ കാര്യങ്ങൾ. അന്ന സുന്നത്ത അല്ലത്തി തക്കൂനു ഖബ്ല ദുഹ്രി അർബ, ഇതും അറിയിക്കുന്നത്, ഈ ഹദീസും നമ്മെ അറിയിക്കുന്നത് ളുഹറിന് മുമ്പ് നാല് റക്കാത്താണ് സുന്നത്ത്, ഈ ഹദീസിൽ ളുഹറിന് ശേഷം രണ്ടുമെന്ന്. ഫഹാദ അല കുല്ലി ഹാലി യൻദുറു ഫി സുനനിൽ വാരിദ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇതെല്ലാം നമ്മൾ നോക്കുന്നത് സുന്നത്തുകളിൽ വന്നതായ, സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിലുള്ള കാര്യങ്ങൾ. അതിലേറ്റവും കൂടുതൽ വന്നത് സ്വഹീഹായിട്ടാണ് വന്നതെങ്കിൽ നമ്മളതെടുക്കുന്നു. വാക്സർ ഫഹു അഫുദൽ ഇദാ സ്വഹദ അലി കാൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ കൂടുതൽ വന്നത് നമ്മളെടുക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചായിരുന്നു ഇത് നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നതും ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കുന്നതാണ്. ആ ഒരു കാര്യം കൂടി നമ്മൾ സാധ്യമാകുന്ന ആളുകൾ, ഇന്നഹു കാന യുസല്ലി ഫി ബൈത്തിഹ, അവിടെ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു. യുസല്ലി സുന്ന റാതിബ ഫിൽ ബൈത്തി ഖബ്ല സുമ്മ യുസല്ലി ബഅദൽ ഫരീള ഐദൻ സിൻതൈനി ഫിൽ ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദിന് മുമ്പുള്ള സുന്നത്തും വീട്ടിൽ വെച്ച് നമസ്കരിച്ചു, അതേപോലെ ഫർദിന് ശേഷമുള്ള രണ്ട് റക്അത്തും വീട്ടിൽ വെച്ച് നമസ്കരിച്ചു. ഫഹാദ യദുല്ലു അല അന്ന ഹാദിഹി സ്വല ഇന്നമാ തുസല്ലി ഫിൽ ബുയൂത്ത്, ഈ നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഫഹാദ അഫുദൽ വാക്കുമൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും പൂർണ്ണമായതും. എന്നാൽ ഫമൻ സ്വല്ലാഹ ഫിൽ മസ്ജിദ് അജ്സഅതഹു, ആരെങ്കിലും പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ അത് ശരിയാണ്, അതിൽ തെറ്റില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം ഈ അധ്യായത്തെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു. ഖാല അൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹു തആല, ഇമാം നവവി റഹിമഹുല്ലാ ഗ്രന്ഥകാരൻ പറയുന്നത് ബാബു സുന്നത്തി ളുഹർ, ളുഹറിന്റെ സുന്നത്തിന്റെ അധ്യായമാണ്. വദക്ര ഹദീസ മുതഅദ്ദിദ കുല്ലുഹ തദുല്ലു അല അന്ന ളുഹറ ലഹാ സിത്തു റകഅത്ത്, ധാരാളം ഹദീസുകൾ ഇവിടെ കൊണ്ടുവന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം അറിയിക്കുന്നത് ളുഹറിന് ആറ് റക്കാത്തുണ്ട്. അർബഉൻ ഖബ്ലഹ ബിസലാമീൻ, നാല് റക്കാത്ത് ളുഹറിന്റെ മുമ്പ്, അത് രണ്ട് സലാം വീട്ടിക്കൊണ്ടുള്ളത്. ഉറക്കാത്താനി ബഅദഹ, ളുഹർ നമസ്കാരത്തിന് ശേഷം രണ്ട് റക്കാത്തും. വന്നഹു ഇദാ നസിയൽ ഇൻസാനു ഔ ഫാതഹു അൽ അർബഉ അല്ലതി ഖബ്ല ളുഹരി ഫഇന്നഹു യുസല്ലിഹ ബഅദ ളുഹർ, ഇനി ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ആ ളുഹറിന് മുമ്പുള്ള നാല് റക്കാത്ത് നഷ്ടപ്പെട്ടു പോയാൽ, മിസ്സായിപ്പോയാൽ, അയാൾക്ക് ളുഹർ നമസ്കാരം കഴിഞ്ഞുകൊണ്ടത് നിർവഹിക്കാവുന്നതാണ്. ലി അന്ന റവാതിബ തുഖ്ല കമ തുഖ്ല ഫറായിൽ, റവാതിബ് സുന്നത്തുകളും അത് വീട്ടപ്പെടുന്നതാണ്, ഫർളുകൾ വീട്ടപ്പെടുന്നത് പോലെ. നഷ്ടപ്പെട്ടാൽ അത് നിർവഹിച്ച് വീട്ടുക, നിർവഹിക്കപ്പെടുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാറുണ്ടായിരുന്നു. വലാക്കിൻ ഖദ് വറദ ഫി ഹദീസിൻ അഖ്റജഹു ഇബ്നു മാജ, എന്നാൽ ഇബ്നു മാജ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അന്നഹു യബ്ദഉ അവ്വലൻ ബിസുന്നത്തിൽ ബഅദിയ സുമ്മ ബിസുന്നത്തിൽ ഖബലിയ, ആദ്യം നമസ്കാരത്തിന് ഫറളിൻ്റെ മുമ്പുള്ള നാല് റക്കാത്ത്, ളുഹറിന് മുമ്പ് നമസ്കരിക്കേണ്ട നാല് റക്കാത്ത് നമുക്ക് മിസ്സായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, നമസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, ളുഹർ കഴിഞ്ഞാൽ ആദ്യം നമസ്കരിക്കേണ്ടത് ളുഹറിന് ശേഷമുള്ള രണ്ട് റക്കാത്ത് സുന്നത്താണ്, പിന്നീടാണ് മുമ്പ് നഷ്ടപ്പെട്ടു പോയത് നമസ്കരിക്കേണ്ടത്. ഫമസലൻ, ഉദാഹരണമായി, ജുഅത്തലി സ്വലാത്തി ളുഹർ, നീ ളുഹർ നമസ്കരിക്കാൻ വേണ്ടി വന്നു, അല്ല ഇമാമു യുസല്ലി, ഇമാമപ്പ നമസ്കരിക്കുകയാണ്. വലം തസമക്കൻ മിന റാതിബത്തി ഖബ്ല സ്വലാത്ത്, ളുഹറിന് മുമ്പുള്ള റാതിബത്ത് സുന്നത്ത് നിനക്ക് നമസ്കരിക്കാൻ സാധിച്ചില്ല, നഖൂൽ, അപ്പോൾ നമ്മൾ പറയുന്നത് സൊല്ലി, നീ നമസ്കരിക്കണം. ഫൈദൻ സഹൈച്ച മിന സ്വലാത്തി, ഫറദസ്കാരം കഴിഞ്ഞാൽ, വദ്കാരിഹ അതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞാൽ, ഫസൊല്ലി റക്അതൈനി അല്ലതൈനി ബഅദ സ്വലാത്ത്, ഫുഹറിന് ശേഷമുള്ള രണ്ട് റക്അത്ത് നമസ്കരിക്കുക. സുമ്മ സ്വല്ലി റക്അതൈനി വറക്അതൈനി ലില്ലദീ ഖബ്ല സ്വലാത്ത്, പിന്നെ നിനക്ക് നഷ്ടപ്പെട്ടു പോയതായ ളുഹറിന് മുമ്പുള്ള നാല് റക്കാത്ത് അത് രണ്ട് രണ്ട് റക്കാത്തായി നമസ്കരിക്കുക. ഹാദാ ഹുവ സുന്ന, ഇതാണ് സുന്നത്ത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ ഉണർത്തുന്നു. ഫീ ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസുകളിൽ നിന്നൊക്കെ തന്നെ ദലീലുൻ, അത് തെളിവാണ്. അല അന്നൽ ഇൻസാന യംബഗീ ലഹു അൻ യുഹാഫിള അല റവാതിബ്, റവാതിബ് സുന്നത്തുകൾ നമ്മൾ വളരെയധികം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദഉ അർബഅ റകഅത്തിൻ ഖബ്ല ളുഹർ, ളുഹറിനു മുമ്പ് ലാ യദഉ ലാ യത്റുഖുഹ, ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ഇല്ല അന്നഹു ഫി സഫർ, സഫറിലാണെങ്കിലല്ലാതെ. ലാ യുസല്ലി സുന്നത്ത് ളുഹർ ലാ ഉല, സഫറിൽ യാത്രയിലാണെങ്കിൽ മുമ്പുള്ളതും ശേഷമുള്ളതും നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുസല്ലി റാതിബത്ത് ളുഹ്ര ഇദാ കാന മുസാഫിറൻ, യാത്രക്കാരനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന്റെ റാതിബത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം. സുന്നത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ താൽപ്പര്യം കാണിക്കുവാനും അത് നിർവഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
3: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ളുഹറിന്റെ സുന്നത്ത് നമസ്കാരം, അതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഹദീസാണ് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.
5: പീസ് റേഡിയോ സ്വരം. ലോകത്തിനുടയവൻ അല്ലാഹു മാത്രം. ഏകനായ നാഥന്റെ സത്യവാക്യങ്ങൾ സുന്ദരശ്രേഷ്ഠമായ ഈ വരികളിൽ പ്രകടമാണ്. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നയവ്യതിയാനവും മതവ്യതിയാനവും. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് സംഘടനകളും പാർട്ടികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. സാമാന്യേന അവയെല്ലാം തന്നെ ചില ആദർശങ്ങളുടെയോ അല്ലെങ്കിൽ ചില സിദ്ധാന്തങ്ങളുടെയൊക്കെയോ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടവയായിരിക്കും. ആദർശമെന്ന് പറയുമ്പോൾ ചില മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടിലൂർന്നിയ അല്ലെങ്കിൽ ചില ഉയർന്ന മൂല്യങ്ങൾ പ്രാപിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യം, നീതി, സ്നേഹം, ധാർമ്മികത എന്നൊക്കെയുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന, മനുഷ്യ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു ജീവിത പദ്ധതി പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നവ ആയിരിക്കും. ഇവയുടെ ഒരു പ്രത്യേകത, ഇവ എല്ലാ കാലത്തേക്കും ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ സാർവകാലികമായ ഒരു ശരിയിലാണ് ഇത്തരം ആദർശങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ സിദ്ധാന്തങ്ങളാകട്ടെ, അവ ലഭ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വിശകലനം ചെയ്തും ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയും യുക്തിസഹമായ രീതിയിൽ അവയെ പുനർ നിർണയങ്ങൾക്ക് വിധേയമാക്കിയതിന് ശേഷം ഒരു സൈദ്ധാന്തികമായ നിലയിൽ കെട്ടിപ്പടുക്കുന്നവയാണ് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇവ പലപ്പോഴും പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരടിത്തറയാണ് ഇത്തരം സിദ്ധാന്തങ്ങളിലൂടെ കണ്ടെത്തുന്നത്. മാത്രവുമല്ല, ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ സിദ്ധാന്തങ്ങളെ സാർവകാലികമായിട്ട് കാണാറില്ല, മറിച്ച് പലതും ആപേക്ഷികമാണ്. കാരണം സത്യങ്ങൾ മാറുമ്പോൾ, കണ്ടെത്തലുകൾ മാറുമ്പോൾ, അറിവുകൾ മാറുമ്പോൾ അതനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും, ആക്കാൻ കഴിയും, അതിനുള്ള അനുവാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവയാണ്. മതങ്ങൾ സാമാന്യേന ഈ ആദർശ ബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ അവ മാറുവാൻ കഴിയാത്ത, മാറ്റാൻ കഴിയാത്തവയാണ് എന്ന് വേണം നമുക്ക് പറയാം. ദൈവികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങളാവട്ടെ, ഈ മതങ്ങളുടെ ആശയങ്ങളുടെ, ആദർശങ്ങളുടെ, സങ്കല്പങ്ങളുടെ, കർമ്മങ്ങളുടെ ഒക്കെ അടിസ്ഥാനം ദൈവപ്രോക്തമാണ്, ദൈവത്തിൽ നിന്നുള്ള അറിവാണ്, അല്ലെങ്കിൽ അവ ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സ്വാഭാവികമായും തങ്ങൾക്ക് ആ ആദർശങ്ങളിൽ, കാഴ്ചപ്പാടിൽ സ്വയം മാറ്റം വരുത്തുവാനുള്ള അനുവാദമില്ല എന്നും വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിന് മതങ്ങൾ അനുവാദം നൽകുന്നില്ല ദൈവികമായതുകൊണ്ട് തന്നെ. ഇപ്പം ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ സുപരിചിതമായ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മൂന്ന് നാല് കാര്യങ്ങൾ, അതിലൊന്ന് നമ്മുടെ അതിൻ്റെ ചരിത്രപരമായ ബൗദ്ധികവാദം, വർഗസമര സിദ്ധാന്തം, അതുപോലെ തന്നെ ചരിത്രപരമായ ബൗദ്ധികവാദമുണ്ട്, സ്വകാര്യ സ്വത്തിൻ്റെ നിഷേധം, മിച്ചമൂല്യ സിദ്ധാന്തം ഒക്കെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗരഹിതവും ഭരണകൂടരഹിതവുമായ ഒരു സാമൂഹ്യ ക്രമം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നത്. അപ്പോൾ സമത്വത്തിലൂന്നിയ ഒരു സോഷ്യലിസ്റ്റ് സിദ്ധാന്തം, ഘട്ടം ഘട്ടം അത്തരത്തിലുള്ളൊരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഘട്ടം ഘട്ടമായിട്ട് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിതമായ ഒരു സൊസൈറ്റി, പിന്നീട് ഭരണകൂടങ്ങൾ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുതലാളിത്ത വിരുദ്ധമാണ്. ഒപ്പം തന്നെ ഉൽപ്പാദനോപാധികൾ കൈയടക്കി വയ്ക്കുന്നതിന് അവരെതിരാണ്. ഇതുപോലെ തന്നെ കമ്പോളം അല്ലെങ്കിൽ മാർക്കറ്റ് അത് കുത്തകവൽക്കരിക്കുന്നതിന് എതിരാണ്. വിതരണ പ്രക്രിയയിൽ സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് പൂർണ്ണമായ ഓണർഷിപ്പുള്ള, അവർക്ക് കൂടുതൽ പങ്കാളിത്തമുള്ളതായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആദർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടനയാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാകട്ടെ അവരുടെ നയ രൂപീകരണം നടത്തുന്നത്. അപ്പോൾ നയങ്ങളെന്ന് പറയുന്നത് ഈ ആദർശങ്ങളുടെയോ സിദ്ധാന്തങ്ങളുടെയോ അടിസ്ഥാനത്തുള്ളതാണ്. അപ്പോൾ ആ നയങ്ങൾ മാറുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവ വേണമെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് മാറ്റുവാൻ കഴിയും. പക്ഷേ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ നയങ്ങൾ ഈ കൃത്യമായും ഇത്തരത്തിലുള്ള മതബോധത്തിൽ, ആദർശബോധത്തിൽ ഊന്നിയതുമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ, കൂട്ടു സംരംഭങ്ങൾ, ബഹുജന ഈ പങ്കാളിത്തത്തോടെയുള്ള ധാരാളം വ്യവസായങ്ങൾ, ഈ ആശയങ്ങളൊക്കെ തന്നെ ഉത്ഭവിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ തന്നെ പ്രയോഗതലത്തിൽ കൊണ്ടുവരാനുള്ള കാരണം ഈ ജനകീയ പങ്കാളിത്തം, മുതലാളിത്തത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കമ്പോളങ്ങളെ, ഉൽപ്പാദന പ്രക്രിയയെ, ഇതിനെയൊക്കെ മോചിപ്പിക്കുക എന്നുള്ളതിൻ്റെ കൂടെ ഒരു അർത്ഥത്തിലാണ്. മറ്റൊരുത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായി ഉള്ള മോണോപ്പളൈസേഷന് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ എന്നാൽ നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളോ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നയങ്ങളിൽ നിന്നുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങൾ പോലും അതിശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമാകും. മാത്രവുമല്ല അത് പലപ്പോഴും പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും തന്നെ വമ്പിച്ച ഭിന്നിപ്പുകൾക്കും പിളർപ്പുകൾക്കും വരെ കാരണമാകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയപ്പോൾ സ്വകാര്യ വിദ്യാഭ്യാസം ഇതിനൊരിക്കലും പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതെയാകുന്ന, പൂർണ്ണമായും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ അണ്ടറിലാകുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായി മാറണമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് വ്യവസായ സംരംഭങ്ങളിൽ, അതിൽ സ്വകാര്യ സംരംഭകരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെതുള്ളത്. അതൊരു നയപരമായിട്ടുള്ള അവരുടെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നയപരമായൊരു നിലപാടാണെന്നർത്ഥം. അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും വിവാദമായി നിലകൊള്ളുന്ന PM-SHRI പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പം PM-SHRI എതിർക്കപ്പെടാനുള്ളൊരു കാരണം അതിനകത്തുകൂടെ ചില വർഗീയ അജണ്ടകൾ, സ്വകാര്യവൽക്കരണത്തിൻ്റെ അജണ്ടകൾ, വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകവൽക്കരണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിനിടയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു അജണ്ട അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ PM-SHRI ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനെ സ്വീകരിക്കുമ്പോൾ ആ നയപരമായ വ്യതിയാനം അതിശക്തമായ നിലയ്ക്കുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈദ്ധാന്തികമായി കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാകട്ടെ, സംഘടനയാകട്ടെ, ആ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു നയത്തിൽ പോലും ചെറിയൊരു മാറ്റമോ വ്യതിയാനമോ ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെയാണൊരു വലിയ വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ആദർശങ്ങളാകട്ടെ, നയങ്ങളാകട്ടെ, അവ ആപേക്ഷികമാണെന്നൊരിക്കലും മതങ്ങൾ പറയുന്നില്ല. ഇസ്ലാം പോലുള്ള മതങ്ങളാകട്ടെ, പൂർണ്ണമായും അവരുടെ ആദർശങ്ങളുടെ അടിസ്ഥാനം അതിത്ര ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പം ആ ദൈവീകമായ അടിത്തറയ്ക്ക് ദൈവം പറയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇവിടെ ഈ സ്വയം മാറാൻ കഴിയാത്തതാണ് എന്നർത്ഥം. പക്ഷേ ഇവ കേവലം നയങ്ങളല്ല, പലപ്പോഴും ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത്തരത്തിലുള്ള തങ്ങളുടെ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യതിയാനം വരുത്തണം എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുമ്പോൾ, ഇത് ബുദ്ധിപരമായ ഒരു വിശകലനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ സിദ്ധാന്തങ്ങൾ വെള്ളം ചേർത്തുകൂടാ, അവരുടെ നയങ്ങളിൽ വ്യതിയാനം വരുന്നത് വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും എന്തുകൊണ്ട് യോജിച്ചുകൂടാ, അവർക്ക് ഒരുപോലെയുള്ള നയപരിപാടികൾ നടപ്പാക്കിക്കൂടാ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ബാലിഷമായ ഒന്നാണ് ഇതെന്നർത്ഥം. പക്ഷെ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ഉയർന്നു വരുന്ന വിളക്കുമായി ബന്ധപ്പെട്ട, നിലവിളക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇസ്ലാമിക വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ വന്ദേമാതരം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്, ഇവ ഒരിക്കലും തന്നെ ഈ കേവലമായി ഇത്തരം ആശയങ്ങളോടുള്ള ഒരു എതിർപ്പല്ല, അല്ലെങ്കിൽ അത് മറ്റൊരു മതത്തിൻ്റെ കാഴ്ചപ്പാടാണെന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ആദർശങ്ങൾക്ക്, തങ്ങൾ വിശ്വസിക്കുന്ന ആദർശങ്ങൾക്ക് വിഭിന്നമാണ്, എതിരുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവല്ലാത്ത ഒന്നിനെയും വണങ്ങുവാൻ, അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ആരാധിക്കുവാൻ, അള്ളാഹുവല്ലാത്ത ഒന്നിനെയും പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ദൈവികമായ അർത്ഥത്തിൽ പൂജിക്കുവാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ മതങ്ങൾ വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള നയങ്ങളെ, കാഴ്ചപ്പാടുകളെ, വിശ്വാസങ്ങളെ ആദർശബന്ധിതമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് അനുവദിക്കുകയാണ് വേണ്ടത്. കേവലം നയപരമായ വിഷയങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ, നയവ്യതിയാനങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ, ആദർശ വ്യതിയാനങ്ങൾക്ക് വേണ്ടി ഇത്തരം സംഘടനകളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടികളെ, മതങ്ങളെ പ്രേരിപ്പിക്കുന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒരു ഇരട്ട മാത്രമല്ല, ചെറിയ വ്യതിയാനങ്ങൾ പോലും വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നിടത്ത്, ഇവിടെ ഇത്തരം ചർച്ചകളിൽ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും പരിഹാസ്യമായ കാര്യം ഈ നയവ്യതിയാനങ്ങൾക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അവ നയവ്യതിയാനങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവ ബോധപൂർവം അംഗീകരിക്കാതെ ഇത്തരത്തിലുള്ള ആദർശ വ്യതിയാനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ട, അവർക്ക് ബോധ്യതയുണ്ടാകേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സൈദ്ധാന്തികമായ വ്യതിയാനങ്ങളെപ്പോലും, സൈദ്ധാന്തിക നയവ്യതിയാനങ്ങളെപ്പോലും അവർ അതിൻ്റെ വക്താക്കൾ സ്വയം എതിർക്കുന്നുണ്ടെങ്കിൽ, അതിനോടവർക്ക് സമരസപ്പെടാൻ കഴിയുക ഇല്ല എന്നുണ്ടെങ്കിൽ, മതപരമായ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, ദൈവീകമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഒരു വിശ്വാസി കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല, അത്തരം വ്യതിയാനങ്ങളോട് കോംപ്രമൈസ് ചെയ്യുകയോ സമരസപ്പെടേണ്ടതില്ല എന്നു തന്നെയാണ്. ഇത് വ്യക്തമായും ഒരു വിശ്വാസിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ തൻ്റെ ആദർശത്തിലും തൻ്റെ നയങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മതവ്യതിയാനമെന്ന് പറയുന്നത് നയവ്യതിയാനത്തേക്കാൾ കൂടുതൽ അപകടകരമാണ്. ആദർശ വ്യതിയാനമെന്നത് സൈദ്ധാന്തിക വ്യതിയാനം പോലെ ഒരു കേവലം അനുവദനീയമായ ഒന്നല്ല നമ്മൾ അറിയുക. ഇതാണ് നമ്മൾ എക്കാലത്തും മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ മതപരമായൊരു ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ്. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുമാറാവട്ടെ. വാഹിർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നയവ്യതിയാനവും മതവ്യതിയാനവും. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.

0: മോർണിംഗ് ലൈവ് ഷോയുടെ അടുത്ത ഷെഡ്യൂളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കേൾക്കാം തിരുമൊഴികൾ.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ കെവി മുഹമ്മദ് അലി മൗലവി, കഅബയുടെ പവിത്രതയേക്കാൾ പ്രധാനമാണ് വിശ്വാസിയുടെ അഭിമാനം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതൂഫു ബിൽ കഅബത്തി വഹുവ യഖൂൽ ما أطيبك وما أطيب ريحك وما أعظمك وما أعظم حرمتك والذي نفس محمد بيده لحرمة المؤمن عند الله أعظم حرمة منك ماله ودمه. പ്രശ്നതാക്കളെ, സഹീഹ് തർഗീബിൽ വന്നിട്ടുള്ള സഹീഹ് തർഗീബിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന പ്രകാരം ഇബ്നു മാജ റഹിമഹുല്ലാ തന്റെ സഹീഹിൽ നൽകിയിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. അബ്ദുല്ലാഹി ബിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റക്ക് മുമ്പ് 10 ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ജനനം. ഹിജ്ർ 73 അദ്ദേഹം മരണപ്പെടുന്നത്. മക്കയിൽ വെച്ചായിരുന്നുവല്ലോ അദ്ദേഹത്തിൻ്റെ മരണം. 2630 ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകതകളൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വളരെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്യുന്നതിൽ അതീവ തൽപരരായിരുന്നു അദ്ദേഹം എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകതയായിട്ട് നാം മനസ്സിലാക്കുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നെങ്കിലും തൻ്റെ ചെറുപ്രായം കണക്കിലെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മടക്കി അയച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഏകദേശം 60 അദ്ദേഹം ജനങ്ങൾക്ക് മതവിധി നൽകിക്കൊണ്ട് ജീവിച്ചു എന്നതാണ്. പ്രിയമുള്ളവരെ, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു പറയുന്നത്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതൂഫു ബിൽ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്യുമ്പോൾ ഞാൻ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പ്രദക്ഷിണം ചെയ്യുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ ഞാൻ റസൂലിനെ കണ്ടു. വഹു യഖൂൽ, റസൂൽ ഇങ്ങനെ പറയുന്നത്, എന്താണ് പറയുന്നത്? മാ അത്യബക്കി വമാ അത്യബരീഹക്കി വമാ അഅളമക്കി വമാ അഅളമ ഹുർമതക്കി. കഅബയോടെ അഭിസംബോധന ചെയ്യുന്നു എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ നോക്കി പറയുന്നു, നീ എന്തുമാത്രം നല്ലതാണ്, നിന്റെ ഗന്ധമെത്ര നല്ലതാണ്. മാ അത്യബക്കി വമാ അത്യബരീഹക്കി കഅബ, നീ എത്ര ഉന്നതമാണ്, നീ എത്ര മുന്തിയതാണ്, നിന്റെ ഗന്ധം, നിന്റെ രീഹ് അതെത്രമാത്രം സുന്ദരമാണ്. മാ അഅളമക്കി, തുടർന്ന് പറയുന്നു, മാ അഅളമക്കി വമാ അഅളമ ഹുർമതക്കി, നീ എത്രമാത്രം മഹത്വമേറിയതാണ് കഅബ, നിന്റെ ഹുർമത്തും, അതായത് നിന്റെ പവിത്രത, നിന്റെ മാനം, നിന്റെ അഭിമാനം, അത് നിന്റെ ആ വലിയ മഹത്വം, അതെത്രമാത്രം വലുതാണ് എന്നുകൂടി പറയുകയാണ്. അപ്പോ മാ അഅളമക്കി വമാ അഅളമ ഹുർമതക്കി, നീ എന്തുമാത്രം മഹത്വമേറിയതാണ്, നിന്റെ ഹുർമത്ത്, നിന്റെ ബഹുമാനം, അല്ലെങ്കിൽ നിന്റെ പവിത്രത, നിന്റെ സ്ഥാനം, അതെത്രമാത്രം മഹത്വമേറിയതാണ്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അല്ലാഹുവാണേ സത്യം. ലഹുർമത്തുൽ മുഅ്മിൻ ഇൻദല്ലാഹ്, കഅബയെ നോക്കി കഅബയുടെ ഹുർമത്തും കഅബയുടെ അളുമത്തും ഒക്കെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത്, റസൂലുള്ള പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലഹുർമത്തുൽ മുഅ്മിൻ ഇൻദല്ലാഹ്, ഒരു മുഅ്മിനിൻ്റെ ഹുർമത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മുഅ്മിനിൻ്റെ പവിത്രത, ഒരു മുഅ്മിനിൻ്റെ മാനം, മുഅ്മിനിൻ്റെ സ്ഥാനം, അത് അഅളമു ഹുർമത്തൻ മിൻകി, കഅബയെ നോക്കി പറയുന്നു, നിന്നേക്കാൾ, നിന്റെ നിനക്കുള്ള ഹുർമത്തിനേക്കാൾ, നിനക്കുള്ള സ്ഥാനത്തേക്കാൾ, പദവിയത്തേക്കാൾ, മാനത്തേക്കാൾ, പവിത്രതയേക്കാൾ മഹത്തരമാണേ ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിനിൻ്റെ ഹുർമത്ത്, ഒരു മുഅ്മിനിൻ്റെ അഭിമാനം, ഒരു മുഅ്മിനിൻ്റെ മാനം, അതിന് വലിയ സ്ഥാനമുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നതാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവും, മാലുഹു വദമുഹു, അവൻ്റെ സമ്പത്തും അതേപോലെ തന്നെ അവൻ്റെ രക്തത്തിനുമൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഒരാളുടെ, ഒരു മുഅ്മിനിൻ്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടാൻ പാടില്ല. അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ പാടില്ല. അവന്റെ സമ്പത്ത് അന്യായമായി നഷ്ടപ്പെടാനോ അത് അധീനപ്പെടുത്താനോ പാടില്ല. അവന്റെ രക്തം അന്യായമായി ചിന്താൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്, വലിയ സ്ഥാനമാണ് മനുഷ്യന്റെ അഭിമാനത്തിനും സമ്പത്തിനും ജീവനുമൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന വളരെ സുന്ദരമായ, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട, മഹത്വമേറിയ ഒരു സന്ദേശമാണ് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്: ലമ്മാ നളറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ കഅബ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് നോക്കിയപ്പോൾ, ഖാല, അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു: മർഹബൻ ബിക് മിൻ ബൈത് കഅബ, നിനക്ക് മംഗളം. മാ അഅ്ലമിക്കി വമാ അഅ്ലമ ഹുർമതകി, നീ എന്തു മഹത്വമേറിയവളാ, മഹത്വമേറിയതാണ്, നിന്റെ ഹുർമത്തിന് എന്തുമാത്രം മഹത്വമുണ്ട്. വലിൽ മുഅ്മിനി, മുഅ്മിനുണ്ട്, അഅ്ലമു ഇൻദല്ലാഹി ഹുർമത്തി മിൻക, നിന്നേക്കാൾ സ്ഥാനവും പവിത്രതയും മഹത്വവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മുഅ്മിനുണ്ട് കേട്ടോ. മുഅ്മിനിൻ്റെ ഹുർമത്തിനെ, ഒരു മുഅ്മിനുള്ള പദവിയെ, സ്ഥാനത്തെ, അഭിമാനത്തെ ഒരിക്കലും വലിച്ചു കീറാൻ പാടില്ലെന്നുള്ള അതിശക്തമായ സന്ദേശമാണ് ആ സന്ദർഭത്തിൽ പോലും വിശ്വപ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്, പഠിപ്പിച്ചത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയം ഖുർആനും ഹദീസും ആവർത്തിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജ് വേളയിൽ വിടവാങ്ങൽ പ്രസംഗത്തിലും മൂന്നിപ്പറഞ്ഞ വിഷയമാണെന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ സൂറത്തു ഹുജറാത്ത് തന്നെ വായിക്കുമ്പോൾ പല അനവധി സ്ഥലങ്ങളിലാണ് ഈ വിഷയം. ലായസ്ഖർ ഖൗമുൻ ഖൗം, ഒരു ജനത മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. അതേപോലെ വലാ തൽമിസു അൻഫുസക്കും വലാ തനാബസു, നിങ്ങൾ നിങ്ങളെ കുത്തിപ്പറയുകയും അതേപോലെ അനാവശ്യ നാമങ്ങൾ വിളിക്കുകയും ചെയ്യാൻ പാടില്ല. ഊഹാപോഹങ്ങൾ മാറണം. ഒരിക്കലും ഗൂഢമായ രൂപത്തിൽ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനോ അവൻ്റെ മാനം നഷ്ടപ്പെടുത്താനോ പാടില്ല. ഒരാളെക്കുറിച്ച് അവൻ്റെ അഭാവത്തിൽ ദൂഷണം പറയാൻ, പരദൂഷണം പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ തന്നെ അനവധി കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ മാനത്തിൻ്റെ വില പറ, മാനത്തിൻ്റെ സ്ഥാനം, അഭിമാനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ് നമുക്ക് കാണാം. മാത്രവുമല്ല, ഇങ്ങനെ വല്ല നഷ്ടങ്ങളുമുണ്ടാക്കിയാൽ നാളെ പരലോകത്തും വലിയ നഷ്ടമാവും ഉണ്ടാവുക എന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നേരിട്ടുമല്ലാതെയും ഒരാളെയും അപമാനിക്കരുത്, ഒരാളെയും മാനം കെടുത്തരുത് എന്ന വലിയ സന്ദേശം ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെയും കേട്ടത്. കഅബയുടെ പവിത്രതയേക്കാൾ പ്രധാനമാണ് വിശ്വാസിയുടെ അഭിമാനം എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേർന്നത്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഖുർആൻ സന്മാർഗവും സദുപദേശവും. സൂറത്ത് ആലുംറാനിലെ 138-ാം ആയത്ത്, ഭാഗം 2. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 138-ാമത്തെ വചനമാണ് നാം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ. ഈ വിശുദ്ധ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണമാണ്. വഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ, അത് സന്മാർഗമാണ്, മുത്തഖീങ്ങൾക്കുള്ള സതുപദേശമാണ് എന്ന്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചുകൊണ്ട് ഉണർത്തിയ കാര്യങ്ങളാണിത്. മുഴുവൻ മനുഷ്യർക്കും മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എന്നതും, സത്യവിശ്വാസികളായ മുത്തഖികളായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് സന്മാർഗമാണ് ഈ വിശുദ്ധ ഖുർആൻ, സതുപദേശമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ യാ യുഹന്നാസ്, യാ യുഹല്ലദീന ആമനു ഈ രൂപത്തിലെല്ലാം വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഏതൊരു പരീക്ഷണ സന്ദർഭത്തിലും വിശ്വാസികൾ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നതും അപ്രകാരം തന്നെ അവർക്ക് സമാധാനവും ശാന്തിയേകുന്നതും വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്നതിലൂടെയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇന്നഹാസതകൂനു ഫിത്നുൻ, പരീക്ഷണങ്ങൾ, ഫിത്നകൾ, കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് അതിൽ നിന്നെന്താണ് മഖ്റജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ കിതാബാണ്. ഫീഹി നബ ഉമാ ഖബലക്കും, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയവരുടെ വൃത്താന്തം അതിലുണ്ട്. വഖബറുമാ ബഅദക്കും, നിങ്ങൾക്കു ശേഷം വരുന്നവരുടെ വാർത്തകൾ അതിലുണ്ട്. വഹക്കുമുമാ ബൈനക്കും, നിങ്ങൾക്കിടയിൽ വിധി നടപ്പാക്കാനുള്ള വിധി അതിലുണ്ട്. ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസിൽ, ഇത് തമാശയല്ല, കളിയല്ല, ഇത് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒന്നാണ്. മൻ തറക്കഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാ, അഹങ്കാരം കാരണത്താൽ ആരിതിനെ ഒഴിവാക്കുന്നുവോ അവനെ അള്ളാഹു പിടിക്കും. വമനിബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി അദല്ലഹുല്ലാ, വിശുദ്ധ ഖുർആനിൽ നിന്നല്ലാതെ ആരെങ്കിലും സന്മാർഗം തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ വഴികേടിലാക്കും. വഹുവ ഹബലുല്ലാഹിൽ മതീൻ, അള്ളാഹുവിൻ്റെ ദൃഢമായ പാശമാണ് വിശുദ്ധ ഖുർആൻ. വഹുവ ദിക്റുൽ ഹക്കീം, സുവ്യക്തമായ ഉത്ബോധനമാണിത്. വഹുവ സിറാത്തുൽ മുസ്തഖീം, ഈ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ നേരായ വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. വഹുവല്ലദീ ലാ തസീഉ ബിഹിൽ അഹ്‌വാ, നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കുകയില്ല ഈ വിശുദ്ധ ഖുർആൻ. വലാ തഖ്തലിഫു ബിഹിൽ ആറാ, അഭിപ്രായങ്ങളെ ഭിന്നതയിലാക്കുകയില്ല. വലാ തൽതബിസു ബിഹിൽ അൽസുൻ, നാവുകൾക്ക് തെറ്റ് സംഭവിക്കുകയില്ല. വലാ യഖ്ലഖു അൻ കസ്റത്തിർ റദ്, ആവർത്തന ദൈർഘ്യം കൊണ്ട്, ആവർത്തന കൂടുതൽ കൊണ്ട് ഒരിക്കലും മടുപ്പ് വരികയില്ല. വലാ തൻഖളി അജായിബഹു, വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. വലാ യഷ്ബഉ മിൻഹുൽ ഉലമാ, അറിവ് നേടുന്നവരായ പണ്ഡിതന്മാരായ ആളുകൾക്ക് ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് മതി വരികയില്ല. മൻ ഖാല ബിഹി സദഖ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ആര് സംസാരിച്ചുവോ, ആര് പറഞ്ഞുവോ, അത് സത്യസന്ധമാണ്. വമൻ ഹക്കമ ബിഹി

0: അതിൽ ആര് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിധി നടപ്പാക്കിയോ അത് നീതിപൂർവകമാണ്. വമൻ അമില ബിഹി ഉജ്ര, ആര് ഈ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തുവോ അവന് പ്രതിഫലം ലഭിക്കപ്പെടും. വമൻ ദഅ ഇലൈഹി, ഈ വിശുദ്ധ ഖുർആനിലേക്ക് ആര് ക്ഷണിക്കുന്നുവോ വിളിക്കുന്നുവോ, ഹുദിയ ഇല സിറാത്തിൻ മുസ്തഖീം, നിശ്ചയമായും നേരായ വഴിയിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹാദ ബയാനുല്ലിന്നാസ് വഹുദം വമൗഇദത്തുല്ലിൽ മുത്തഖീൻ എന്നത് വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരണമാണ്, മുത്തഖികളായ ആളുകൾക്ക് സന്മാർഗവും സതുപദേശവുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയ്യൻ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാത്തു, അനറബിയിലായിരുന്നെങ്കിൽ അവർ പറയും ഇത് വിശദീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അവർ പറയും. അഅജമിയും വഅറബിയും, അറബിയാവട്ടെ അനറബിയാവട്ടെ, ആർക്കും ഖുൽ, നബിയെ പറയുക, ഹുവ ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളാണോ അവർക്ക് ഹുദയാണ്, സന്മാർഗമാണ് ഈ വിശുദ്ധ ഖുർആൻ, വശിഫാ ഉൻ ശമനമാണ്. എന്നാൽ വല്ലദീന ലായു മിനൂന ഫീ ആദാനിഹിം വഖർ, സത്യവിശ്വാസികളല്ലാത്ത ആളുകളുടെ കാതുകളിൽ അടപ്പെട്ടിരിക്കുകയാണ്. വഹുവ അലൈഹിം അമ ഉലായിക യുനാദൗന മിൻ മകാനിൻ ബഈദ്, അവർ അതിൽ നിന്ന് അന്ധത നടിക്കുന്നു, അവർ അതിൽ നിന്ന് വിദൂരത്തിൽ നിന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും അതിൽ നിന്ന് തടയപ്പെടുന്നവരുണ്ട്, അത് നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഗ്രന്ഥമാണിത്. വയുബഷിറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണിത്. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അങ്ങനെയുള്ള സത്യവിശ്വാസികൾക്ക് അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നതാണ്. മാത്രമല്ല വന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അഅതദനാലഹും അദാബൻ അലീമ, അല്ലാഹു വേദനയേറിയ ശിക്ഷയാണ് ഒരുക്കി വച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈയൊരു ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ, അന്നൽ ഖുർആന ബയാനുൽ ലിന്നാസി ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും ജനങ്ങൾക്കുള്ള വിശദീകരണമാണ് വിശുദ്ധ ഖുർആൻ. ഫഹുവ ആമു മിൻ ഹൈസി തബീൻ, വ്യക്തമാക്കുന്നിടത്തെല്ലാം പൊതുവായിട്ട് വ്യക്തമാക്കി കൊടുക്കുന്നു ജനങ്ങൾക്ക്, മുഴുവൻ മനുഷ്യർക്കും. ഹാദാ ബയാനുൽ ലിന്നാസ് ലി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും. ഈ ആയത്തിനെ ശക്തിപ്പെടുത്തുന്ന ആയത്തുകൾ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 89-ാമത്തെ വചനം, വനസ്സൽന അലൈക്കൽ കിതാബ, നാം ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് തിബിയാനല്ലി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ്. സഹോദരങ്ങളെ, വിശ്വാസപരമായ, സ്വഭാവപരമായ, അനുഷ്ഠാനപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ, വൈയക്തികമായ മുഴുവൻ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. ജനങ്ങൾക്കുള്ള മനുഷ്യ മനസ്സുകളോട് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നൊരു ഗ്രന്ഥം അന്നൽ ഖുർആന സ്വാലിഹുൽ ഹിദായത്തിൽ മുഅ്മിനി വൽ കാഫിർ, സത്യവിശ്വാസിക്കും അതേപോലെ തന്നെ കാഫിറിനും ഹിദായത്തിന് അനുയോജ്യമായതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ മുഅ്മിനും കാഫിറും എല്ലാം ഉൾപ്പെടുന്നതാണ്. അങ്ങനെയാണല്ലോ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടുകൊണ്ടാണ് സത്യനിഷേധികളായ പലർക്കും അവരുടെ വിശ്വാസത്തിലേക്ക്, ഈമാനിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ളത്. മഹാനായ ജുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിശ്വാസിയായ സമയത്ത് ബദറിൽ പിടിക്കപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ആയത്ത് കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു തൂറിൽ നിന്നുള്ള ആയത്തുകൾ ഓതിയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സമീഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫിൽ മഗ്‌രിബി ബിത്തൂർ, സൂറത്തു തൂർ മഗ്‌രിബ് നമസ്കാരത്തിൽ ഓതുന്ന സന്ദർഭത്തിൽ, ഫലമ്മാ ബലഗ ഹാദിഹിൽ ആയ, ഈ ആയത്തെത്തിയപ്പോൾ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാത്തി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. ഈ ആയത്തുകൾ എത്തിയപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. എന്താണത്? അവർ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ? അതല്ല, അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? അതല്ല, അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. അവർ അതല്ല, അവരുടെ അടുക്കൽ നിന്റെ രക്ഷിതാവിൻ്റെ ഖജനാവുകളുണ്ടോ? അതല്ല, അവരാണോ അധികാരം കൈകാര്യം ചെയ്യുന്നവരായ, ഉടമപ്പെടുത്തിയവരായ ആളുകൾ? തുടങ്ങിയ വളരെ പ്രസക്തമായ കാര്യങ്ങൾ ഉണർത്തുന്ന ആയത്തുകൾ കേട്ടപ്പോൾ സത്യനിഷേധിയായിരുന്ന അദ്ദേഹത്തിന് കാദ ഖൽബി അയ്യതീർ, മനസ്സിൽ വളരെയധികം സ്വാധീനമുണ്ടാക്കി എൻ്റെ ഹൃദയം പറന്നു പോകാറായി. വദാലിക അവ്വലമാ വഖറൽ ഈമാനു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാൻ രൂഢമൂലമായത് അത് കേട്ടുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് മനുഷ്യന്മാർക്ക്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള വിശദീകരണമാണ്. ഫഹുവ യഷ്മലു അൽ മുഅ്മിൻ വൽ കാഫിർ, അതിൽ സത്യവിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഉൾപ്പെട്ടു. മാത്രമല്ല അന്നഹു ഇൽമുൻ, അതിലൊരു ഇൽമുണ്ട്, ലാക്കിൻ ലിൽ മുത്തഖീൻ, പ്രത്യേകം മുത്തഖീങ്ങൾക്ക് വേണ്ടി, അതായത് ലാ യൻതഫിഉ ബിഹി ഇല്ലൽ മുത്തഖൂൻ, സത്യവിശ്വാസികളായ സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ള ആളുകൾക്കല്ലാതെ അത് പ്രയോജനപ്പെടുകയില്ല എന്നതുകൂടി അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീനാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സന്മാർഗവും സദുപദേശവുമാണ്. അന്ന മല്ലം യത്തഇദ് ബിൽ ഖുർആനി ഫല്യത്തഹിം നഫ്സഹു, ഒരാൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് സദുപദേശം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അവനവൻ്റെ ദേഹേച്ഛയാണ്, മനസ്സിനെയാണ് പിന്തുടരുന്നത്. അതാണ് മൗഇദത്തുൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. ഫൈദാലം തത്തഇദ് ബിൽ ഖുർആനി ഫത്തഹിം നഫ്സക്, ഫീക ബലാ, നീ ഖുർആനിൽ നിന്ന് സദുപദേശം എടുക്കുന്നില്ല എങ്കിൽ നിന്റെ നഫ്സിനെയാണ് നീ പിന്തുടരുന്നത്, അതിൽ നിനക്ക് പരീക്ഷണമുണ്ട്. കമാ അന്ന മല്ലം തൻഹഹു സലാത്തുഹു അനിൽ ഫഹ്ഷായി വൽ മുങ്കർ ഫല്യ യത്തഹിമു നഫ്സഹു, ഒരാളുടെ നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് അവനെ തടയുന്നില്ല എങ്കിൽ പിന്നെ അവൻ്റെ ദേഹേച്ഛയല്ലേ അവൻ പിന്തുടരുന്നത്. ഫൈന സ്വലാത്തുഹു ഖാസിറ, അവൻ്റെ അവൻ്റെ നമസ്കാരത്തിൽ നിന്ന് വേണ്ടത്ര ബെനിഫിറ്റ് അവന് ലഭിക്കുന്നില്ല, മാറ്റങ്ങളില്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യമാക്കിയ കാര്യങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ നമസ്കാരം അവനിൽ കുറവുകളാണ് വരുത്തുന്നത്. കാരണം ലി അൻ അല്ലദി അഖ്ബറ, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത് വി അന്ന സ്വലാത്ത് തൻഹാനിൽ ഫഷായി വൽ മുങ്കർ, നിശ്ചയമായി നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് ഉറക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തടയുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വഖബറുഹു സിദ്ഖുൻ മുതാബിഖുൻ ലിൽ വാഖിഅ, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നത് സത്യസന്ധമാണ്, അതാണ് സംഭവിക്കുക. ഫൈദാ അലിമൽ ഇൻസാനു മിൻ വാഖിഇ നഫ്സഹു അന്ന സ്വലാത്തുഹു ലാ തൻഹാഹു അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ ഫലിയത്തഹിമു നഫ്സഹു, ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നു അവൻ്റെ നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് അവനെ തടയുന്നില്ല എങ്കിൽ അവൻ അവൻ്റെ ദേഹേച്ഛയെ പിന്തുടരുന്നു. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖബർ അത് വെറും അത് ആരോപണമല്ല, അത് കളവല്ല. അതുകൊണ്ടാണ് സലഫുകൾ പറയുന്നത് മല്ലം തൻഹഹു സലാത്തുഹു അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ ഫഇന്നഹ ലാ തസീദുഹു മിനല്ലാഹി ഇല്ലാ ബഉദ, ഒരാളുടെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ അവൻ്റെ മ്ലേച്ഛതകളിൽ നിന്ന്, ഫഹ്ഷാഇൽ നിന്നും മുങ്കറിൽ നിന്നും അവനെ മാറ്റുന്നില്ല എങ്കിൽ, അവനെ വിരോധിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിൽ നിന്ന് അവൻ വിദൂരമാവുകയല്ലാതെ ചെയ്യുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈമാനുള്ള വിശ്വാസികളായ തഖ്വയുള്ള ആളുകൾക്ക് സതുപദേശമാണ്. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, മുത്തഖികൾക്കല്ലാതെ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. മുത്തഖികളാണോ എങ്കിൽ ഖുർആൻ കൊണ്ടവൻ സതുപദേശമെടുക്കും, അവൻ്റെ ജീവിതത്തിൽ അത് പ്രകടമാകും, അവനതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതല്ലാത്ത കാലത്തോളം തഖ്വയില്ലേ എങ്കിൽ അവൻ എത്ര തന്നെ വിശുദ്ധ ഖുർആൻ കേട്ടാലും അവൻ പഠിച്ചാലും വിശുദ്ധ ഖുർആൻ്റെ അർത്ഥവും ആശയവുമൊക്കെ മനസ്സിലാക്കിയാലും ശരി, അതിൽ നിന്ന് യാതൊരു പ്രയോജനവും അവന് ലഭിക്കില്ല. അപ്പോൾ ഇവിടെ തഖ്വയുടെ ഫളീലത്ത് അതൊരു കാരണമാണ്. വന്നഹ സബബുൻ ലിൽ ഇഹ്തിദായി വൽ ഇത്തിആദി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് സതുപദേശം ഉൾക്കൊള്ളാനും സന്മാർഗം ലഭിക്കാനുമുള്ള കാരണമാണ് തഖ്വ. തഖ്വയെ സംബന്ധിച്ച് സലഫുകൾ ഉണർത്തിയത് ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് തഖ്വ എന്നുള്ളത്? തഖ്വയെ സംബന്ധിച്ച് ത്വൽഖ ബിൻ ഹബീബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടതാണ് തഖ്വയെക്കുറിച്ച് വിശദീകരിച്ചു തരിക. അദ്ദേഹം പറഞ്ഞത് ഇഅമൽ ബിത്വാഅത്തില്ലാ അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിനെ നീ അനുസരിക്കുക അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ വഴിയിൽ. തർജു സവാബല്ലാ, അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിന് വഴിപ്പെടുമ്പോൾ നീ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. വസുറുക്കിൽ മഅസി അലാ നൂരിൻ മിൻ അല്ലാഹ്, പാപങ്ങളെ നീ വെടിയുക, ആ പാപങ്ങളേതാണ് അത് അള്ളാഹു കാണിച്ചു തന്നതാണ്, ഏതൊക്കെയാണ് തെറ്റ് തിന്മ എന്നുള്ളത്. അത് ഒഴിവാക്കുമ്പോൾ മഖാഫത ഇഖാബില്ലാഹി അസ്സബജൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് നീ അത് ഒഴിവാക്കേണ്ടത്. അതൊഴിവാക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തഖ്‌വയെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അൻ യുതാഅ ഫലാ യുഅസ വഅൻ യുദ്ക്കറ ഫലാ യുൻസ വഅൻ യുഷ്കറ ഫലാ യുക്ഫർ. അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക, റബ്ബിനെ ഓർക്കുക, റബ്ബിനെ മറക്കാതിരിക്കുക, റബ്ബിനോട് നന്ദി കാണിക്കുക, റബ്ബിനോട് നന്ദികേട് കാണിക്കാതിരിക്കുക. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തഖ്‌വക്ക് നൽകിയ ഡെഫിനിഷൻ, ഒരു നിർവചനമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നത് തഖ്‌വ എന്ന് പറഞ്ഞാൽ ഹിയൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ ഭയപ്പെടുക. വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു അവതരിപ്പിച്ചതുകൊണ്ട് അമൽ ചെയ്യുക. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് കുറച്ചാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്ന ആ ഒരു സമയത്തേക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നത്. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് തമാമു തഖ്‌വ അൻ യത്തഖില്ലാഹ അൽ അബ്ദു ഹത്താ യത്തഖീഹി മിൻ മിസ്ഖാല ദറ, അണുമണി തൂക്കൻ അത്രയും ആ അവസ്ഥയിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് ഹലാലായ കാര്യങ്ങൾ കൂടി ഒഴിവാക്കുന്നൊരവസ്ഥയിലേക്ക്, അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത് അൽ മുത്തഖൂന അല്ലദീന യഹ്ദറൂന മിൻ അല്ലാഹി ഉഖൂബത്ത, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരായ, അതിൽ ജാഗ്രത പാലിക്കുന്ന ആളുകളാണവർ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുന്നവരാണ്, അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങളെ ചെയ്യുന്നവരാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് നമുക്ക് ഏറെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഖുർആൻ മുത്തഖിങ്ങൾക്ക് തഖ്‌വയായിക്കൊണ്ടാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സദുപദേശമായിക്കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. മാത്രമല്ല അന്നഹു കുല്ല മസ്ദാദൽ ഇൻസാനു തഖ്‌വ ഇസ്ദാദൻ ഹുദാവമോ ഇല, എത്രത്തോളം തഖ്‌വ മനുഷ്യരിൽ വർദ്ധിക്കുന്നു അത്രത്തോളം സന്മാർഗവും സദുപദേശവും അവന് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പാഠമുൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല തഖ്‌വയുള്ളവരായി ജീവിച്ച് വിശുദ്ധ ഖുർആൻ കൊണ്ട് സന്മാർഗം ലഭിക്കുന്ന, സദുപദേശം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ഖുർആൻ സന്മാർഗവും സദുപദേശവും, സൂറത്ത് ആൽ ഇംറാനിലെ 138-ാം ആയത്ത് ഭാഗം 2. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: റേഡിയോ ആരോഗ്യവിചാരം ആതുര സേവന രംഗത്തെ ഒട്ടേറെ അറിവുകൾ സമ്മാനിക്കുന്ന ആരോഗ്യവിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മഈൻ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ ആധാരം ആണ് അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ, അതായത് ദന്തം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ദന്തം നമുക്ക് ഭക്ഷണങ്ങൾ ചവച്ചരക്കാനും എല്ലാം വളരെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ദന്ത സംരക്ഷണം, അതല്ലെങ്കിൽ പല്ലുകളുടെ സംരക്ഷണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ചർച്ചയിൽ നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് ഡോക്ടർ ഹാഫിസ് അഹമ്മദ്, മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ സിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജനാണ് അദ്ദേഹം. ഡോക്ടർ ഹാഫിസ് അഹമ്മദിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ദന്താരോഗ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ശ്രോതാക്കൾക്ക് വേണ്ടി സാർ അതൊന്ന് പറഞ്ഞു തന്നായി.
2: ദന്താരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വലിയൊരു, വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പല ആളുകളും അതിൻ്റേതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അൽഹംദുലില്ലാ, ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു ആരോഗ്യ, നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും പല്ലുകൾ തന്നെയാണ്. മുൻപല്ലുകൾക്ക് വളരെ ഏറെ പ്രാധാന്യം അതിലുണ്ട്. അതുപോലെ തന്നെ അണപ്പല്ലുകൾ ഒരു പരിധിവരെ നേരത്തെ പോകുമ്പോൾ എപ്പോഴും നമ്മളെ കവിളൊട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല എന്നുള്ളത് പല്ലുകൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ആരോഗ്യകരമായി ജീവിക്കുവാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം അതിൻ്റെ ശരിയായ രീതിയിൽ ദഹനം നടന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടേണ്ട എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മളെന്താണ്, ചവച്ചരച്ച്, വായിൽ വെക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാവുകയും നമ്മുടെ വായിലെ നാവും അതുപോലെ തന്നെ ഉമിനീരുകളൊക്കെ കൂടി അതൊരു പ്രത്യേക ബോൾ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ വയറ്റിലേക്ക് എടുക്കുന്നത്. അങ്ങനെ കൃത്യമായി അരഞ്ഞ ഭക്ഷണം വയറ്റിലെത്തുമ്പോഴാണ് അതിൻ്റെ ഡൈജഷൻ കൃത്യമായിട്ട് വയറ്റിൽ നിന്ന് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, പ്രായമായ ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു രോഗമാണ് അസിഡിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ, പിന്നെ വയറുവേദന. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം, ഒരു 40-45 വയസ്സാവുമ്പോഴേക്കും അണപ്പല്ലുകൾ പോവുകയും കൃത്യമായി ഭക്ഷണം കഴിക്കാൻ, ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരക്കുന്നതിന് പകരം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വയറ്റിലേക്ക് എടുക്കുകയും അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ്റിൽ നിന്ന് HCL പോലത്തെ ദ്രാവകം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എപ്പോഴും വയറൊരു അസിഡിക് നേച്ചറായിട്ട് നിന്ന് എപ്പോഴും അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കുട്ടികളിലും